0: തിരിച്ച് മാറുന്ന ഈ ഡയസ്റ്റോളിക് ബി പി 80 താഴെയുമാണ് നോർമൽ ബി പി ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ രണ്ട് വാല്യൂ 120-80 അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വാല്യൂ അളവാണെങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ട് അതിൻ്റെ തോതിനനുസരിച്ചിട്ടുള്ള കേടുപാടുകൾ ബാക്കി അവയവങ്ങൾക്കെല്ലാം വരുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് നോർമൽ വാല്യൂ ആയിട്ട് എടുത്തത്. ഇതിൻ്റെ തന്നെ പല ലെവലിനനുസരിച്ച് ഒരുപാട് ഗ്രേഡുകളായിട്ട് അതിൻ്റെ ഹൈപ്പർ ടെൻഷനെ പല സ്റ്റേജുകളായിട്ട് സ്റ്റേജ് 1 സ്റ്റേജ് 2 അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നാലും പൊതുവേ ഒരു രോഗിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനും അത് പിന്നെ ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധാരണയായിട്ട് എടുക്കുന്നത് 140-90 അത് പല അത് അങ്ങനെയാണ് പഠനങ്ങളുള്ളത്. 140-90 എടുക്കാറുള്ളത്. ഇത് തന്നെ ഒരു 60 മുകളിലുള്ള ഒരാളാണ് മറ്റസുഖങ്ങളൊന്നുമില്ല വെറും ബ്ലഡ് പ്രഷർ മാത്രമാണ് ഉള്ളതെങ്കിൽ 150 പോകാമെന്നാണ്. പുതിയതായി വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ 2017 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെയുള്ള ബോഡികളുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വീണ്ടും കുറച്ചിരിക്കുകയാണ്, 130-180 വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നോർമൽ ലെവലും ടാർജറ്റും ഗോളും ഒക്കെ ഏറ്റെടുക്കുന്നത് 140-90 ഒക്കെയാണ്.
1: തീർച്ചയായും അപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു തവണ പെട്ടെന്ന് ഒരു ബി പി കൂടുതലായിട്ട് കണ്ടു, 150-190 കണ്ടു, ആ രോഗിക്ക് മരുന്ന് തുടങ്ങേണ്ടതുണ്ടോ? തീർച്ചയായും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം.
0: ഇല്ല, ഒറ്റത്തവണ ബി പി ഇപ്പോൾ 140-190 കൂടുതൽ കണ്ടെന്ന് വെച്ച് അത് ബി പിയുടെ മരുന്ന് തുടങ്ങാനുള്ള ഒരു അവസ്ഥയല്ല അത്. കാരണം ബി പി വളരെ ട്രാൻസിയൻ്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമായി കൂടുന്ന പല അവസ്ഥകളുമുണ്ട്. ഉദാഹരണത്തിന് ചെറിയ രീതിയിലുള്ള എക്സേഷൻ അഥവാ ശാരീരിക അധ്വാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പിരിമുറുക്കമുള്ള സമയത്താണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു കടുപ്പമുള്ള കാപ്പി കുടിച്ചാൽ പോലും 30 ബി പിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേപോലെ പുക വലിച്ചു കഴിഞ്ഞാൽ ഒരു 30 ഒക്കെ ബി പിയിൽ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ബി പി 140-90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അയാൾക്ക് ആ ഒരു രോഗിക്ക് ബി പിയുടെ മെഡിസിൻസ് തുടങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 അതായത് നമ്മുടെ ഒ പിയിലേക്കുള്ള 2 അത് തന്നെ ഓരോ വിസിറ്റിലും 2 ബി പി നോക്കി, അതായത് രോഗിയെ ഒരു 5 ഒരു വിത്ത് ബാക്ക് റെസ്റ്റ് ചാരിയിരുത്തി 5 ശേഷം അങ്ങനെ ബി പി നോക്കി, 2 ബി പി നോക്കി, അങ്ങനത്തെ 2 കൂടുതലായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതേ തരത്തിൽ കൂടുതലായി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ.
1: എനിക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊരു ടേം കേട്ടിട്ടുണ്ട് അല്ലേ? അത്
0: വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നത് വളരെ സാധാരണമാണ്. കാരണം പൊതുവെയുള്ളതാണ് നമ്മളൊരു ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ട് ഇട്ട ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ബി പി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ, എൻ്റെ ബി പി അധികമാവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിന്നും ആ ഒരു ചെറിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കൂടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത് വളരെ കോമൺ ആണ്, ഒരുപാട് പേഷ്യൻസിന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റെക്കമെൻഡേഷൻസ്, പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് വീടുകളിൽ വെച്ച് ബി പി നോക്കാവുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർടെൻസീവ് ആണ് രോഗി എന്നുള്ളതിന് കൂടുതൽ ഡയഗ്നോസിന് കൂടുതൽ സഹായകമാകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ആംബുലേറ്ററി ബി പി എന്നൊക്കെ പറയും, നമ്മുടെ നാടുകളിൽ അധികം യൂസ് ചെയ്യുന്നില്ല, അതൊക്കെയാണ് ഈ രോഗനിർണയത്തിന് കൂടുതൽ സഹായമാകുന്നത്.
1: ഡോക്ടർ, ഒരു സംശയം കൂടി. തീർച്ചയായും വീടുകൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിൻ്റെ കാലമാണ്, ഡിജിറ്റൽ തെർമോമീറ്റർ അതേപോലെ തന്നെ ഡിജിറ്റൽ ബി പി നോക്കുന്ന ഡിജിറ്റൽ സ്ഫിഗ്മോ മാനോമീറ്റർ, അത് എത്രത്തോളം കൃത്യതയാണ്, അത് വിശ്വസിക്കാമോ?
0: ഒരു പരിധിവരെ നമുക്ക് ഡിജിറ്റൽ സ്പിഗ്മോ മാനോമീറ്ററിൻ്റെ വാല്യൂസിനെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ വളരെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബി പിയുടേതായിട്ടുള്ള സിംറ്റംസ്, അതായത് ഇപ്പോൾ തലവേദന പോലെ, നെഞ്ചുവേദന പോലെ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, എന്നാൽ ഈ ഡിജിറ്റൽ ബി പി റെക്കോർഡറിൽ അത് നോർമലായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ മാനുവലായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒരു സാധാരണ നിലക്കുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്.
1: തീർച്ചയായും ഡോക്ടർ നല്ലൊരു അറിവാണ് പങ്കുവെച്ചത്. നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ?
0: ഈ ബ്ലഡ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിനെ രണ്ട് രീതിയിലാണ് നാം തരംതിരിക്കാറ്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, രണ്ടാമത്തെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനെ നാം എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതിനെ ഹെറിഡിറ്ററി ആയിട്ട് അതിനൊരു ഒരു ഒരു ചാൻസ് ഉണ്ട്, അവർക്ക് പ്രഷർ കൂടി വരാനുള്ള ഒരു ചാൻസ് അവർക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെ ബാക്കിയുള്ള കാരണങ്ങൾ അതിനെ സഹായിക്കുകയും ചെയ്യും. പ്രഷർ കൂടുന്നതിന്, ഉദാഹരണത്തിന് ഇപ്പം ഉപ്പിൻ്റെ അളവ് കൂടുതലാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിന് ബ്ലഡ് പ്രഷർ കൂടുവാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി, അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണ്. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ജനിതകമായിട്ട് അതിന് പ്രോൺ ആണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ വീണ്ടും കൂടുതൽ അതിനേക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുകൾ അഥവാ മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ വൃക്കയുടെ, ഇപ്പോൾ കിഡ്നി ഡിസീസസ്, വൃക്കയുടെ രോഗങ്ങൾ, അതിപ്പോൾ അതുകൊണ്ടുള്ളത്. പിന്നെ തൈറോയ്ഡ്, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഡിസോർഡേഴ്സിൽ ഒക്കെ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ മറ്റ് പല ഹാർട്ടിൻ്റെ അസുഖങ്ങളിലെല്ലാം ഇങ്ങനെ വരാവുന്നതാണ്. പക്ഷെ കൂടുതൽ 95% കാണുന്നത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രത്യേകിച്ച് ഈ തരം കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷനാണ് 95% കാണുന്നത്. പിന്നെ എന്നാൽ പോലും ഒരു യങ് ആയിട്ടുള്ള ഒരു 40 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ എന്ന ഡയഗ്നോസിൽ എത്തുന്നതിന് മുമ്പ് പൊതുവെ ഈ ഒരു 5% അഥവാ വേറെ ഒരു കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ വൃക്കയുടെയോ തൈറോയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതോ ബ്ലഡ് പ്രഷർ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: അതായത് നോർമലായിട്ടുള്ള ഒരാള് ഉപ്പ് കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പ്രഷർ വരണമെന്നില്ല എന്നർത്ഥം അല്ലേ?
0: ഉപ്പിന്റെ അളവ് തീർച്ചയായും പ്രഷർ കൂട്ടാൻ സഹായിക്കും. പക്ഷേ എന്നിരുന്നാലും അതിന് ജനിതകമായിട്ടുള്ള ഒരു ഒരു ഫാക്ടർ അവിടെയുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഉപ്പ് ഉപയോഗം കൂടുതലാക്കുക എന്നല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൂടും എന്ന് പറയാൻ കഴിയില്ല.
1: ഓക്കെ, എന്തെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഉയർന്ന രക്തസമ്മർദ്ദം,
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന, അതുപോലെ തന്നെ തലയിലൊരു വിങ്ങൽ എന്നാണ് പൊതുവെ പേഷ്യൻസ് പറയുക. അതുപോലെ തന്നെ നെഞ്ഞുവേദന ആയിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് മങ്ങൽ പോലെ വരാം. അതൊക്കെ വളരെ കൂടിയ ബി പി ഉണ്ടാവുന്ന സമയങ്ങളിലാണ് അങ്ങനെയൊക്കെ വരിക. പൊതുവെ ഇത് ബ്ലഡ് പ്രഷർ ഏതെങ്കിലും ഒരു അവയവത്തെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് മങ്ങൽ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഇൻടോളറൻസ് അഥവാ കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, ഹാർട്ടിൻ്റെ ഭിത്തികളുടെ വലിപ്പം കൂടുമ്പോൾ, ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഭിത്തിയുടെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, അതേപോലെ തന്നെ നെഞ്ഞുവേദന, തലവേദന, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാം ബ്ലഡ് പ്രഷർ നോക്കേണ്ടതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളിൽ പെട്ടതാണ്.
1: ഓക്കെ, തീർച്ചയായും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് പ്രധാനമായും നാം പറയുന്നത് കോംപ്ലിക്കേഷൻ അഥവാ പ്രത്യാഘാതങ്ങളാണ്. ഒരു പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന പ്രത്യാഘാതമാവും, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്ന പ്രത്യാഘാതം. എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ?
0: ഉയർന്ന ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ്റെ, ഇപ്പോൾ ഒരു ഒരു ഹൈപ്പർ ടെൻസീവ് പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ട് മാത്രം പൊതുവെ വളരെ അധികമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ട് ഒരു 200-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ 200-ന് മുകളിലോ അല്ലെങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലേക്ക് വരാവുന്ന ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രക്തക്കുഴലുകളാണ് പ്രധാനമായും രക്തസമ്മർദ്ദം കൊണ്ട് കേടുവരുന്നത്. അതിനെ, അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, അതായത് ഈ ബ്ലഡിൻ്റെ ഷിയർ ഫോഴ്സ്, ആ സ്ട്രെസ്സിൻ്റെ ഫോഴ്സ് കാരണം അതിൽ കൊഴുപ്പടിഞ്ഞുകൂടാനും അതിറോസ്ക്ലിറോട്ടിക് പ്ലാക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, ബ്ലോക്ക് വരിക, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാം. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരാവുന്നതാണ്. ഇനി ഹാർട്ടിൻ്റെ വെസലുകളിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ പോലും ഒരുപാട് കാലം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തികൾ വലിപ്പം കൂടുകയും അതുവഴി ആ മസിലുകൾ നന്നായിട്ട് വർക്ക് ചെയ്യാതെ വീണ്ടും ഹാർട്ടിന് അസുഖങ്ങൾ വരാവുന്നതാണ്. മറ്റൊന്നുള്ളത് സ്ട്രോക്കാണ്, അതും രണ്ട് പക്ഷാഘാതമാണ്. അതും ഒന്ന് ഒരു രണ്ട് കാരണങ്ങളുണ്ട് സ്ട്രോക്കിന് ഹൈപ്പർ ടെൻഷൻ കൊണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വരാം, കാരണം ഈ അതിറോസ്ക്ലിയറോസിസ് കൊഴുപ്പ് അടിഞ്ഞു കൂടിക്കൊണ്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് കൂടുതലാണ്. അങ്ങനെയും പക്ഷാഘാതം ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടാവും വരെ ഈ ഹൈപ്പർ ടെൻഷൻ കാരണമാകാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക്, രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്കുകൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും കിഡ്നി ഡിസീസുകളാണ്. അതായത് ഇതേപോലെ തന്നെ കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് വെസൽസ് കേടുവന്നിട്ട് അത് കിഡ്നിയുടെ വൃക്കയുടെ തകരാറിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ എല്ലാ അവയവത്തിൻ്റെയും ബ്ലഡ് വെസൽസ്, ഇപ്പോൾ കണ്ണിലാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് പ്രഷർ കൂടി കണ്ണിന് അസുഖം വരുന്നത്. കണ്ണിൻ്റെ ഈ റെറ്റിനൽ ബ്ലഡ് വെസൽ, റെറ്റിനയിലുള്ള ബ്ലഡ് വെസൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം.
1: ഡോക്ടർ, പക്ഷാഘാതത്തെക്കുറിച്ച്, സ്ട്രോക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? കാരണം സാധാരണക്കാർക്ക് അതിൻ്റെ ഗൗരവം എത്രത്തോളം.
0: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴലിന് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് ബ്ലോക്കാവുകയോ ഇല്ല എങ്കിൽ അതിൻ്റെ ഇഞ്ചുറി കാരണം അത് പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ആ ഭാഗം ഏത് സൈഡിനെയാണോ നിയന്ത്രിക്കുന്നത് അത് ആ സൈഡ് തളർന്നു പോകുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുക. ഒരു സൈഡ് തളരൽ മാത്രമല്ല, ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് പല രീതിയിൽ സ്ട്രോക്ക് വരാവുന്നതാണ്. മെയിനായിട്ടും നമ്മൾ കാണുന്നത് ഈ ഹെമിപാരസിസ്, ഹെമിപ്ലീജിയ അഥവാ ഒരു സൈഡ് തളരുന്നതിനെയാണ്. ഇത് സാധാരണ വരുന്നത് ഇതും ഇതിൻ്റെ പ്രസൻറ്റേഷൻ അഥവാ ഇതിൻ്റെ തുടക്കം പല രീതിയിലായിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ഒരൊറ്റടിക്ക് ഒരു സ്ട്രോക്ക് എന്നുള്ള ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സൈഡ് പെട്ടെന്ന് തളർന്നു പോകുന്നത് വരാറുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഒരു കൈയും ഇല്ല കൈ തളരുക, അതിൻ്റെ ഒപ്പം ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി മുഖം കോടുക, അങ്ങനെയൊക്കെ വന്ന് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം കാലും തളർന്നു പോകുന്ന രീതിയിലും ഒക്കെ സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇതിൻ്റെ ഈ കാരണങ്ങൾക്കനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളാണ്. അതായത് രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുകയാണ്, രക്തം കട്ട പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്ലോ പ്രോസസ്സാണ്, അത് കുറച്ച് സമയം കൊണ്ടാണ് മൊത്തമായിട്ട് തളർന്നു വരിക. എന്നാൽ രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ കുറവ് കാരണം ഒരു ഭാഗം പെട്ടെന്ന് തളരാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാവുന്നത് TIA കളാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ തന്നെ പക്ഷാഘാതം പോലെ തന്നെ വരും. എന്നാൽ അത് അധികം സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് TIA എന്ന് പറയുന്നത്. അത് പൊതുവെ ഈ ബ്ലോക്കുകളിലാണ് കാണുക. കുറച്ച് നേരം ഒരു മണിക്കൂറിൽ താഴെയോ സമയം മാത്രം ഒരു സൈഡ് തളരുക, ഇല്ല എന്നെങ്കിൽ ഒരു കയ്യിനോ കാലിനോ ഒരു സൈഡിലുള്ള കയ്യനോ കാലിനോ ബലക്കുറവ് അനുഭവപ്പെടുകയും അതിൻ്റെ ഒപ്പം ഈ മുഖത്തിനുള്ള കോടൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുക. പക്ഷെ കുറച്ച് ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോഴത് ശരിയാവുന്നതും കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും ആ ക്ലോട്ട് അപ്പം തന്നെ ഡിസൊല്യൂട്ട് ചെയ്ത് അത് അപ്പം തന്നെ അലിഞ്ഞു പോകുന്ന കണ്ടീഷൻസാണ് TIA. ഈ TIA അഥവാ ഇങ്ങനെ വന്നാൽ പോലും പിന്നീട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്, ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. അതൊരു ഒരു പരിധിവരെ ശരിക്കുള്ള ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ട്രോക്കിനെ തടയാൻ ആ മരുന്നുകൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടാൽ പോലും നമ്മൾ അതിൻ്റെ ചികിത്സകളും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു. തീർച്ചയായും ഇതൊരു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ശതമാനവും ജീവിതശൈലി രോഗമാണ്, അല്ലാത്ത കാരണങ്ങളും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത് തടയുക അല്ലെങ്കിൽ വരാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഭക്ഷണ ക്രമങ്ങളിൽ നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ജീവിതശൈലികളിലും ഭക്ഷണക്രമത്തിലും നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്?
0: ഇതിൽ പ്രധാനമായും നമ്മൾ ഈ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പതിവായി നമ്മൾ എക്സസൈസ് ചെയ്യണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക, അഥവാ ഡെയിലി എക്സസൈസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ഒരു ഒരു ഒരു ഒരാഴ്ചയിലെ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഒരു 5 ദിവസമെങ്കിലും സ്ഥിരമായിട്ടും നാം എക്സസൈസ് ചെയ്യേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തേത് ഒരു ഡയറ്റ് തന്നെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ വരുത്തേണ്ടതുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ ഉപയോഗം 5 ഗ്രാമിൽ താഴെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തേക്ക് കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവ്. എന്നാൽ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 11 ഗ്രാമോളം, 11 അതിൻ്റെ മുകളിലും ആണ് ഉപ്പിൻ്റെ ഉപയോഗം ഒരാൾക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഉപ്പിൻ്റെ പകുതിയിലേറെ നാം കുറയ്ക്കേണ്ടതാണ് ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച്, പ്രഷർ കുറയാൻ വേണ്ടിയിട്ട്. അതായത് ആഡഡ് സോൾട്ടുള്ള ഈ അച്ചാറ്, പപ്പടം, സൂപ്പുകൾ, അതേപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പിൻ്റെ അഥവാ ഈ സോഡിയം എന്ന് പറയുന്ന ഈ ഉപ്പിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയാണ്. അച്ചാറ്, പപ്പടം, സൂപ്പ് അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഇത്ര അധികം ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഏകദേശം വേണ്ടതിൻ്റെയും 120%ഓളം അധികമാണ് നാം കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം കുറച്ചാൽ പോലും നമ്മൾ ഏകദേശം റെക്കമെൻഡ് ഡോസ് ഉപ്പിൻ്റെ അളവിലേക്ക് മാത്രമാണ് എത്തുക. പിന്നെയുള്ളത് അതേപോലെ പുകവലി, മദ്യപാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പതിവായി രക്തസമ്മർദ്ദമുള്ള അധികമായിട്ടുള്ള ആളുകൾ അഥവാ ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് പതിവായിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഡോസുകൾ മരുന്നുകളിലെ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ മാനസിക സമ്മർദ്ദം പ്രഷർ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ഉപ്പ് കുറക്കുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഭക്ഷണത്തിൽ ഉപ്പ് കുറക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡയറ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് പറയുക, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഡെയിലി സേവിങ്സ് ആണ്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ തവിടോടുകൂടിയിട്ടുള്ള നമ്മുടെ ധാന്യങ്ങൾ, ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും നട്ട്സ് പോലെയുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഒരു രീതി. പിന്നെ അതേപോലെ ഈ ഡയറ്ററി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫാറ്റ് കളഞ്ഞിട്ടുള്ള ഫാറ്റ് ഫ്രീ മിൽക്ക്, അതും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അത് ഭക്ഷണ പദാർത്ഥങ്ങളിൽപ്പെട്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള, അതായത് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലുള്ളത്, അതൊക്കെ കുറയ്ക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ റെഡ് മീറ്റ് അതായത് നമ്മുടെ ഇറച്ചികൾ, അത് കുറയ്ക്കണം. പിന്നെ മധുരവും കുറയ്ക്കുന്നത് തന്നെയാണ് പ്രഷർ കുറയാൻ നല്ലത്. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇത് മൂന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇത് ഫ്രൂട്ട്സിലുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം റിച്ചാണ് ഇളനീർ. അപ്പോൾ ഇളനീർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടുതലായിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ഫ്രീ മിൽക്കും പാടയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അഥവാ ഫാറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാലും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്.
1: തീർച്ചയായും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന, അതായത് മരുന്ന് കഴിച്ചാൽ, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും, അങ്ങനെ ഇതെല്ലാം കേട്ട് ആളുകൾ മരുന്ന് നിർത്തുകയും തലവേദനയോ മറ്റോ വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം? അതല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾക്ക്, BP മരുന്നുകൾക്ക് ഇത്തരം സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ?
0: ഏതൊരു മരുന്നുകളുടെയും പോലെ തന്നെ BP മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകളുണ്ട്. എഫക്റ്റുള്ള എല്ലാ മരുന്നിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു റീനൽ ഫെയിലിയറോ കിഡ്നി പോകുന്ന രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനുള്ളതല്ല. പിന്നീട് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റിനെ പേടിച്ചുകൊണ്ട് അവർ പ്രഷർ കൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് വിളിച്ചു വരുത്തുന്നത്. കിഡ്നി ഡിസീസ് അല്ലാതെ തന്നെയാണ്, പ്രഷർ കൂടിയാലാണ് കിഡ്നി ഡിസീസ് പെട്ടെന്ന് വരിക, അല്ലാതെ അതിൻ്റെ മരുന്ന് കഴിച്ചാലല്ല. എന്നാലും വളരെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇല്ല ഇപ്പോൾ ചില മരുന്നുകൾ. അതായത് ഇപ്പോൾ ACE ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എനലാപ്രിൽ പോലെയുള്ള മരുന്നുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉണങ്ങിയ ചുമ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊന്നും ഒരു പേടിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒന്നുമല്ല. അതിനൊക്കെ ആ മരുന്നുകൾ അങ്ങനെ വരുന്ന, അതും വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ആ ഒരു ചുമ പോലും വരുന്നത്. അതിന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് മാറ്റി വേറൊരു മരുന്നാക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില വളരെ യാംലോഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾക്ക് ചിലർക്ക് കാലിന് നീര് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് മാറാവുന്നേ ഉള്ളൂ. അതൊന്നും BP കൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു അടുത്തുപോലും ഇതൊന്നും എത്തുകയില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതും, അത് മരുന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് പോകുന്നതുമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രമേ BP മെഡിക്കേഷൻസിനൊക്കെ ഉള്ളൂ.
1: തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഉപകാരപ്രദമായ അറിവ് തന്ന ഡോക്ടർ ആസിഫ് അലി. പക്ഷേ സമയം അവസാനിക്കാറായതുകൊണ്ട് നാം ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായിത്തീരുകയാണ്. നന്ദി ഡോക്ടർ ആസിഫ് അലി തയ്യിൽ ഈ ചർച്ച വളരെ സജീവമാക്കിയതിന്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുന്നു. പ്രഷറിനെക്കുറിച്ച് നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകിയത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസ്ഹർ.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
8: سيد الاستغفار
7: اللهم انت ربي لا اله الا انت
9: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
5: اللهوه നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദാ സ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു പുതിയ ദിനം നമുക്ക് ആരംഭിക്കാം. നമ്മുടെയൊക്കെ ചിന്തകളും കർമ്മങ്ങളും അവനിലേക്ക് അടുപ്പിക്കുന്നതാകട്ടെ. ശുഭപ്രതീക്ഷയോടെ, പുഞ്ചിരിയോടെ ഈ ഒരു പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, 2026 ഒക്ടോബർ 5. ഒക്ടോബർ 4 ഹിജ്റ വർഷം 1448 റബീഉല്ലാഹിർ 22. കൊല്ലവർഷം 1202 കന്നി 18.

0: പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമുക്ക് പൊതുവെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ആ ഒരു പോളിസിയുടെ കൂടെ തന്നെയാണല്ലോ നമ്മളെല്ലാവരും പോവാറുള്ളത്. എന്നാൽ ഞായറാഴ്ച പൊതുവെ നമ്മളൊക്കെ, ഒരുപക്ഷെ ശനിയാഴ്ച നമ്മൾ ജോലി കഴിഞ്ഞ് പലരും പുതിയൊരു ദിവസത്തെ വരവേൽക്കാൻ, പുതിയൊരാഴ്ചയെ വരവേൽക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എന്നോണം ഞായറാഴ്ചയെ കാണാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എല്ലാ ദിവസവും ഒരുപോലെ പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട്. എങ്കിലും ഈ ഒരു ഞായറാഴ്ച ദിവസം ഒരുപാട് നന്മകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞങ്ങൾ കുറഞ്ഞൊരു സമയം, ബീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ കുറഞ്ഞൊരു സമയം 2 മണിക്കൂർ നേരം നിങ്ങളോടൊപ്പം ഇരിക്കുകയാണ്. ഞാൻ സുഹേർ പാണ്ടിക്കാട്, എൻ്റെ കൂടെയുള്ളത് അബ്ദുസ്സലാം സ്വലാഹി. സലാം കാ, രാവിലെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വിഭവങ്ങൾ വിളമ്പുന്നതിന് മുമ്പ്
1: തുടങ്ങി വെച്ചാൽ പിന്നെ അങ്ങനെ പോയിക്കോളും.
0: ഒരുപാട് ശ്രോതാക്കൾ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ പതിവ് പോലെ നമ്മൾ ഒരു പീസ് റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മധുരം ഖുർആൻ കൊണ്ട് തന്നെ ആരംഭിക്കാം. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരുപാട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാനും അതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും പറ്റിയ ഒരു ഖുർആനിക വചനം കൊണ്ട് തന്നെ നമുക്കിന്ന് ആരംഭിക്കാം. അശ്ശൈഖ് ഖലീഫ അത്തുനൈജിയുടെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ നിന്നും 53-54 വചനങ്ങൾ കേട്ട് ഇൻഷാല്ലാ നമുക്ക് തിരിച്ചു വരാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: الحمد لله. سلام كا
1: ما شاء الله. അപ്പോ മധുരം ഖുർആൻ, കാരണം ആരെങ്കിലും വരുമ്പോഴേ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബീഹാറിലുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, അവിടെ ആര് വീട്ടിലേക്ക് വരുമ്പോഴാദ്യം മധുരം കൊടുക്കും,
0: മധുരം കൊടുക്കും,
1: എന്നിട്ടാ പിന്നെ ബാക്കി ഇതിലേക്ക്. അപ്പം നമ്മൾ റേഡിയോയിലേക്ക് ഇങ്ങനെ ആര് ആര് വന്ന് നമ്മളും മധുരം വന്ന ആ മധുരം ഖുർആനാണ് ആദ്യം കൊടുക്കുക, എന്നിട്ട് അതിന് ബാക്കി. ഓക്കെ,
0: വീട്ടിൽ ഒരാൾ വന്നാൽ അയാളെ സൽക്കരിക്കണം, അതാണ്, അതിന് ധൃതി കാണിക്കണം.
1: പക്ഷെ അത് ഞാനെ കണ്ടൊരു അത് പറഞ്ഞപ്പോഴും, മധുരം എന്ന് പറയുമ്പോഴേ അതി സ്ട്രോങ് മധുരകാരം കൊടുക്കാം, ആ മധുരം കഴിച്ചിട്ടേ ബാക്കി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഏകദേശം അങ്ങനെയാണെന്ന്
0: തോന്നുന്നു.
1: നമ്മളെ വീട്ടിൽ വരുമ്പോൾ വെള്ളം കൊടുക്കുന്നല്ലേ, വെള്ളത്തിൻ്റെ മുന്നേ തന്നെ ഇപ്പം ഈ മധുര പലഹാരമാണ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പം അത് അതിൻ്റെ ഞാൻ മജാസിയായിട്ട് പറഞ്ഞാണ്, ഇവിടെ നമ്മൾ റേഡിയോ അതിൻ്റെ തുടക്കം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന ആ മധുരതരമായ ഖുർആൻ പാരായണം, അത് കേട്ട് അതിൻ്റെ ഒരു ബർക്കത്ത് ഒക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഇൻഷാല്ലാ.
0: ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് തന്നെയാണല്ലേ. രണ്ട് സമുദ്രങ്ങളെ അയച്ചു വിട്ടവനും അവനത്രേ. ഇത് നല്ല ജലവും,
1: സ്വച്ഛമായ ജലവും, മറ്റേത് കയ്പായ ഉപ്പ് ജലവും, അതിന് രണ്ടിനും ഇടയിലൊരു മറയും, ഭദ്രമായൊരു തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച് അവനെ വംശബന്ധവും വൈവാഹിക ബന്ധവും ഉള്ളവൻ ആക്കിയിരിക്കുന്നതും, ആക്കിയിരിക്കുന്നവനും നിന്റെ രക്ഷിതാവാണ്, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മഹാത്മ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പാകത്തിൽ ഓരോന്നിനും ഓരോന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം നടന്നിങ്ങനെ പോവട്ടോ. നമ്മളിങ്ങനെ പോകുമ്പം പിന്നെ ഒരു ഉപ്പ എന്ത് ചെയ്യാണ്, മോനോട് പറയാണ്, നോക്ക് ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചാണ്, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇതോ ഇതും ഞാൻ വാങ്ങി വെച്ചാണ്, അങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു പോകുന്നൊരു ഒരു ഞാനൊരു ഒരു ഉദാഹരണം പറയാണ്. ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നോക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നാണ് അല്ല അങ്ങനെ പറയാണ്. നോക്ക് ഇതോ എൻ്റെ കണ്ണിലേക്ക് നോക്ക്, അവിടെ ഒട്ടകത്തിലേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്ക്, എന്തെങ്കിലും കുറവുണ്ടെ അതിനുണ്ടോ, അതുപോലെ ഭൂമി നോക്ക്, സമുദ്രം നോക്ക്, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് ഒരാളിങ്ങനെ കൊണ്ടുപോകുന്ന അനുഭവമാണ് വിശുദ്ധ ഖുർആനിലുടനീളം അത് വായിക്കുന്ന ഒരാളൊരു യാത്ര പോവുകയാണല്ലോ. ജീവിതം എന്ന യാത്രക്കിടയിൽ നമ്മുടെ പാരായണം അല്ലെങ്കിൽ നമ്മുടെ പഠനം അത് ആ യാത്രയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്, എന്നിട്ടിങ്ങനെ കാണിച്ചു തരികയാണ് വഴി ഇതാണ്.
0: അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരുന്ന ചിന്തകൾ, ഞാൻ എത്രത്തോളം നിസ്സാരനാണ് എന്നുള്ളതാണല്ലോ.
1: അതെ,
0: അള്ളാഹുവിന് ഏറ്റവും അള്ളാഹുവിനാണല്ലോ ഏറ്റവും കഴിവുള്ളവൻ. അപ്പോൾ നമ്മളിങ്ങനെ പറയാമല്ലോ, ഞാനിങ്ങനെ ഞാനിങ്ങനെ സമ്പാദിച്ചു, അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഞാനിൻ്റെ വളവെന്ന് തിരിച്ചതുകൊണ്ട് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തുടങ്ങി നമ്മളെ സംസാരങ്ങളിലൊക്കെ പൊതുവേ കാണുന്നതാണ് ഞാൻ എന്ന്,
1: ഞാനിലേക്ക് ചുരുങ്ങുക അല്ലേ.
0: പക്ഷെ അവിടെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചിന്ത വരുന്നു എന്നുള്ളത്, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്തായിരുന്നു ഖലീഫ തുനേജിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ നിന്നും 53-54 വചനങ്ങളായിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളിപ്പോൾ കേട്ടത്. സ്ലാമിക്ക് ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഈ ഒരു മോർണിംഗ് ലൈവിൽ തന്നെ കൂടിയിട്ടുണ്ട് അല്ലേ.
1: ഇന്ന് ആദർശ പഠന ക്യാമ്പ് മുമ്പാട് വെച്ച് നടക്കുന്നു എന്ന് എൻ കെ മുഷറഫ് പത്തപ്രിയം മെഹനാജ് ഇസ്മായിൽ കോട്ടയത്ത് നിന്നും, ജമീല വി കെ പൂനൂർ, മധുരം ഖുർആൻ വളരെ മധുരം തന്നെയാണ്, അതിൻ്റെ വിശദീകരണവും അതിലേറെ മാധുര്യമേറെ ഉള്ളത് എന്ന്. സാജിദ കാലിക്കറ്റ്, പിന്നെ മനാഫ് പാലക്കഴിയുണ്ട്,
0: അബ്ദു എടത്തനാട്ടുകര, ഉസ്മാൻ കൂട്ടിലങ്ങാടി,
1: സുഹറ കൽപ്പറ്റ,
0: ആയിഷ തോട്ടശ്ശേരിയറ,
1: അബു വി എ ഉണ്ട്, തമിഴ്നാട്ടിലാണ് എങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല പച്ചവെള്ളം തരും.
0: മധുരം അല്ലേ,
1: മധുരത്തിന് പകരം തരുന്ന പച്ചവെള്ളം.
0: സമീറ കെ എം
1: പറഞ്ഞോളൂ,
0: സമീറ കെ എം താനൂർ,
1: മൈമുന പാറപ്പുറം, റംല എടത്തനാട്ടുകര, ഉമർ കളപ്പാറ പാലക്കാടിൽ നിന്നും, ഹബീബ പടന്ന,
0: ചുള്ളിയോട്ടിൽ നിന്നും മൈമൂന എന്ന ശ്രോതാവ് നമ്മളോടൊപ്പമുണ്ട്. തിരൂരങ്ങാടിൽ നിന്നും സഫിയ എന്ന ശ്രോതാവും നമ്മുടെ സ്ഥിരം ശ്രോതാവും നമ്മളോടൊപ്പമുണ്ട്.
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സജ്ജന കെ എടത്തനാട്ടുകര. ഇതിങ്ങനെ വായിച്ചിങ്ങനെ പോകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അടുത്താക്കൊരു തോന്നലുണ്ടാവും, ഇതാ ഞാനുണ്ടെന്നൊന്ന് അറിയിക്കട്ടെ അല്ലേ.
0: അതെ,
1: അങ്ങനെ വരും. അപ്പം വെറും ഒരു സലാമിൽ ഒതുങ്ങണ്ട, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ചിന്തകൾ ഒരുപാട്, ഒരു മനുഷ്യനെ ഒരു ദിവസം എന്തെല്ലാം ചിന്തകളിലൂടെ ഒരു മനുഷ്യന് കടന്നു പോകുന്നുണ്ട്.
0: പിന്നെന്താ, സഹൽപി നമ്മളോടൊപ്പമുണ്ട്, ഇടപ്പലത്ത് നിന്ന് സഹൽപി ഉണ്ട്. സാനിയ കെ എ കാഞ്ഞിരമറ്റത്ത് നിന്ന് നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരും സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഷീർ എം കെ നമ്മളോടൊപ്പമുണ്ട്.
1: അപ്പോൾ പിന്നെ ഈ ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ സലാം പറഞ്ഞതാണ് വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു മനുഷ്യൻ ഏകദേശം 6000 ചിന്തകൾ പ്രതിദിനം, 6000-ലധികം ചിന്തകളിലൂടെ ദിവസം കടന്നു പോകുന്നുണ്ട്. അപ്പം ആ ചിന്തകൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടൊരു തലുണ്ടെങ്കിൽ ആ ചിന്തകളാണ് മനുഷ്യൻ്റെ എന്തായി മാറുക, വാക്കായും വാക്ക് പ്രവർത്തനമായും, പ്രവർത്തനം ഒരു ശീലമായും ശീലം സ്വഭാവമായും പരിവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയണതെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രോതാക്കളൊക്കെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കുറേ ചിന്തകൾ നമ്മൾ കൊടുക്കുന്ന ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുബന്ധമായി വരുന്ന കുറേ ചിന്തകൾ, അതൊക്കെ ഒന്ന് ഫീഡ്ബാക്കിലൂടെ അറിയിക്കുമ്പോൾ, ഓരോ പ്രോഗ്രാമുകൾ വരുമ്പോൾ വെറും സലാം പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് അറിയിക്കുമ്പോൾ അതിലൂടെ ചേർത്ത് വെക്കാവുന്ന കുറേ കാര്യങ്ങൾ, ഒരു ആശയത്തിൻ്റെ ഒരു ലോകം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
0: ഈ ഒരു പ്രഭാത സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന മറ്റ് ശ്രോതാക്കളെ കൂടി ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് തന്നെ മനസ്സിലാവുന്നു. മാഷാല്ലാ, നമ്മൾ ഞായറാഴ്ച പതിവ് പോലെ ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഈ ഒരു രാവിലെ സമയത്തുണ്ട് അല്ലേ.
1: ശരി, നമ്മൾ നമുക്കിനി ഒന്ന് ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ, മധുരം ഖുർആനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് പീസ് ടൈമില് വാചകങ്ങളൊന്ന് കേൾക്കണ്ടേ?
0: തിരഞ്ഞെടുക്കപ്പെട്ട ചില ഫീഡ്ബാക്കുകളാണ് പീസ് ടൈമിലൂടെ ഇൻഷാല്ലാ നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
1: പീസ് റേഡിയോയിലെ പരിപാടികൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പീസ് റേഡിയോ കേൾക്കുന്നത് ശീലമായതിനു ശേഷം പല വിഷയങ്ങളെയും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. വാർത്തകളുടെ ലോകത്ത് ജീവിക്കുമ്പോഴും ആത്മീയമായ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ പീസ് റേഡിയോ എന്നെ സഹായിക്കുന്നുണ്ട് എന്ന വളരെ നല്ലൊരു മെസ്സേജ് ഒരു ശ്രോതാവ് അയച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്.
0: എന്തും നേരത്തെ പറയണോ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണല്ലേ അത്. പീസ് റേഡിയോവിൻ്റെ കാര്യത്തിലാവുമ്പോൾ അതൊരു വലിയ നന്മയല്ലേ?
1: തീർച്ചയായും.
0: അപ്പം ഈ ഒരു വാക്ക് എത്രത്തോളം നമ്മളിപ്പോൾ നമ്മൾ പൊതുവെ സംസാരത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു കാര്യമാണത്. ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്താ പിന്നോട് പറയണോ അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ ഇങ്ങനത്തെ ചിന്ത നമ്മളെ ഇപ്പൊ റേഡിയോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ ഒരുപക്ഷെ വലിയ സാധ്യതകളുള്ള ഒരു വാക്കാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നമ്മളിങ്ങനെ ഒരു പീസ് റേഡിയോന്റെ ശ്രോതാവായിരിക്കുന്നതിനപ്പുറം അവരെങ്ങനെ ചോദിച്ചാലോ, പിന്നെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലേ, എന്തിനോട് പറയണോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ അവർ ഇൻസ്റ്റാൾ ചെയ്യിക്കാനൊന്ന് ശ്രമിക്കുന്ന നന്നായിരിക്കും എന്നാണ് ഈ ഒരു രാവിലെ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ഷാജിദ വി ടി വല്ലപ്പുഴ ആവർത്തിച്ച് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നോട്ടം പറഞ്ഞിട്ടും കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ മടങ്ങി പോകണമെന്നാണല്ലോ, അതുകൊണ്ടായിരിക്കും രണ്ട് മൂന്നോട്ടം. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൻവർ എൻ ടി മുട്ടിൽ വയനാട്. അതിമനോഹരമായ മറ്റൊരു നല്ല പ്രഭാതത്തിലും മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന മധുരം ഖുർആനിലൂടെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മോർണിംഗ് ലൈവിൽ ഇന്നും തുടരാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. എന്താ വയനാട്ടിൽ തണുപ്പൊക്കെ ഉണ്ടോ അൻവർക്ക പറയ്? പിന്നെ ഇപ്പോൾ പൊതുവേ അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവിക്കുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മഴ കിട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്നലെ ഞാൻ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ നാരങ്ങക്ക് ഒരാൾ വന്ന് നാരങ്ങ ചോദിക്കുന്നുണ്ട്. അപ്പം നാരങ്ങക്ക് വില 360 രൂപ എത്രയായിരുന്നു, ഇപ്പോൾ എത്ര, 200 something കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അത് കാരണം ഇങ്ങനെ ചോദിക്കുകയാണ്? കാരണം ചോദിക്കുമ്പോൾ നാരങ്ങ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മഴയില്ല, വെള്ളമില്ല, പലതും കരിഞ്ഞു പോവുകയാണ്. അപ്പം നാരങ്ങയുടെ ലഭ്യതക്കുറവ്. അപ്പം അയാൾ പറയാം, വല്ലാത്ത പ്രശ്നം തന്നെയാണ് ഇങ്ങനെയുള്ളതാവുമ്പോൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ. അപ്പം അത് അവിടെ കഴിഞ്ഞാണ് ആ സംസാരം. നാരങ്ങൻ്റെ വില ആവട്ടെ, ചെറുനാരങ്ങൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതവിടെ കഴിഞ്ഞ് പിന്നെ മറന്നു. പിന്നെ നമ്മൾ പഴയ പോലെ തന്നെയാണ് പിന്നെയുള്ളത് മൈൻഡിൽ. അതുപോലെ ഒരു വസ്തു ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ സംഗതി ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് പോണത്, എന്താ ചെയ്യാം, അത് കഴിഞ്ഞ് കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മളെ ഉള്ളിൽ എന്താന്ന് തോന്നുന്നത്, സുബ്ഹാനല്ലാഹ്, നമ്മളെന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെങ്ങനെ പഠിച്ചോനെ എന്നൊരു തോന്നലും ചിന്തയും. ഇതിലൊക്കെ ഈ കാലാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മൾ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. മഴ ഇല്ലാതായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അപ്പം അവിടെ ഇവിടെയൊക്കെ നിലനിന്ന് പോകുന്നത് കുട്ടികളും വൃദ്ധന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ അള്ളാഹിൻ്റെ ആദാബ് ഇവിടെ അറിഞ്ഞാത്തത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ, അപ്പം ആ ഒരു ഇതൊക്കെ നമ്മളിലേക്കൊക്കെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചിന്തിക്കുകയും മറ്റുള്ളവരിലേക്ക് പടരാനും കഴിയണം നമുക്ക്. കാരണം ഒന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാം, മറ്റൊന്ന് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയുക എന്നുള്ളത് ഒരു തോട്ട്സിൽ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം.
0: ജാലിയത്തിൽ നിന്ന് സീനത്ത് പി എന്ന ശ്രോതാവ് പറഞ്ഞതേ, ഇന്നലെ നെറ്റില്ലാത്ത കാരണം പീസ് റേഡിയോ കേൾക്കാൻ പറ്റിയിട്ടില്ല, വളരെ നഷ്ടമായി പോയെന്നാണ്. അപ്പം ഇന്ന് കിട്ടിയിട്ടുണ്ട്,
1: അത് ശരി.
0: റേഡിയോടൊപ്പം ഉണ്ട് അൽഹംദുലില്ലാ.
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഈസ്റ്റ് ജില്ലയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുക എല്ലാവർക്കും സ്വാഗതം, ഐക്യഹാളിലേക്ക് സ്വാഗതം നേർന്നുകൊണ്ടാണ്. അപ്പം സമ്മേളനത്തിൻ്റെ താജിക്ക് പറഞ്ഞ മാതിരി ചുളിവിൽ ഗോളടിക്കുന്നുണ്ട് അല്ലേ, മാഷാല്ലാ. അപ്പോൾ തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നില്ല കൽപ്പറ്റയിലൊന്നും, വയനാട്ടിൽ നിന്നും അടക്ക ചൂടാണ്. ഇപ്പം എന്നാ വലിയ കൂടുതലൊന്നുമില്ല, ഒരു മിതമായ അവസ്ഥയിലാണെന്നുള്ള.
0: പുള്ളിപ്പാടത്തു നിന്നാണ് മുഹമ്മദ് കബീർ പറഞ്ഞത്. പുള്ളിപ്പാടം എന്ന് പറയുമ്പോൾ മുമ്പാട് തന്നെയാണ്. അപ്പോൾ പിന്നെ ആതിഥേയത്വം വഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അതിങ്ങനെ എല്ലാവരോടും പറയാന്നുള്ളത് അതും ഒരു ആതിഥേയത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെയാണ് നമ്മളെ മുഹമ്മദ് കബീർ അങ്ങനെ പറഞ്ഞത്.
1: അത് ശരി. അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കാര്യം ചോദിക്കാൻ തോന്നിയത്, നമ്മളൊക്കെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ ആദ്യം എന്താ നമ്മൾ കൊടുക്കുക?
0: നേരത്തെ പറഞ്ഞു മധുരാണ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ
1: നമ്മൾ മധുരം വെള്ളം അല്ലേ, നമ്മൾ സ്പെഷ്യൽ ഞാൻ ചോദിക്കുന്നത് സാധാരണ എല്ലാവരും ഒരു ചിലപ്പോൾ നോർമലായിട്ടുള്ളതാണ് നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ പിന്നെ എവിടെയെങ്കിലും നമ്മൾ ഏറ്റവും ഇങ്ങനെ ഒരു ഒരു അതിഥി ആതിഥേയത്വം ഇതെത്ര കണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള ചില ചിന്തകളൊന്ന് ശ്രോതാക്കൾക്ക് പങ്കുവെക്കാം. സെലക്റ്റീവ് ആണോ, അതാണ് ചോദ്യം. നമ്മൾ സെലക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ചില അത് പോട്ടെ അയാളൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് തോന്നുന്ന നമുക്ക് ഉപകാരം ലഭിക്കുമെന്ന് തോന്നുന്ന ആളുകൾക്ക് മാത്രമാണോ നമ്മുടെ ആതിഥ്യം നമ്മൾ കൊടുക്കുന്നത്? ഇതൊക്കെ ചിന്തനീയമായ കാര്യം തന്നെ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഒരു മനുഷ്യൻ അവിടെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് കൊടുക്കുന്ന അല്ലേ ആ ഒരു ആതിഥ്യം, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളൊരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുപോവാറുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ പരസ്പരം ചോദിക്കുന്നു. കാരണം ആദ്യ പിന്നെ ദയാഫത്ത് എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്താണ്. ദയാഫത്ത് ഇബാദത്താണ്. ഒരു രണ്ട് കൊല്ലം മുമ്പ് വീട്ടിലേക്ക് ഒരാൾ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്ത് എന്ന് പറയുന്നതും കഴിയുന്നത്ര ആരെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉത്സൽക്കരിക്കാൻ ഉള്ളത്
0: എന്താണോ
1: എന്താണോ കയ്യിലുള്ളത് വീട്ടിലുള്ളത് അത് കൂടെ, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന. ഉള്ളതിനനുസരിച്ച് നമ്മുടെ കഴിവും നമ്മൾ ഉള്ളതിനനുസരിച്ച് കൊടുക്കാനും.
0: ഒരു പക്ഷേ നമ്മുടെ അടുത്തുള്ളതുകൊണ്ടേ നമ്മളെ വയറ് നിറക്കാം, പക്ഷേ അതിനേക്കാൾ ഉപരി ഉള്ള ഭക്ഷണം വെച്ചിട്ട് എല്ലാവരും കൂടി ചെന്ന് കഴിക്കുമ്പോൾ അവിടെ വയറ് മാത്രമല്ല എന്നറിയണത്, മനസ്സെന്ന് അറിയണുണ്ട്. ഒന്നാൾക്കാരതും നമ്മളതും,
1: അതായത് ഒരുമിച്ച് കഴിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ.
0: അതെ, തീർച്ചയായും.
1: ഒന്നിച്ച് കഴിക്കുക എന്നുള്ളത്, ഈ ചായ പോലും, ഇപ്പോൾ ഒരു ചായ കുടിക്കുന്ന കാര്യം നാളിപ്പോൾ ജസീൽ കൊടിയത്തൂരി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു അനുഭവം അങ്ങനെ, ഈ ചായ കുടിക്കാനൊന്ന് പോകും. ചായക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ളതുകൊണ്ടൊന്നുമല്ല, ആ ബന്ധങ്ങൾക്കിടയിൽ കെമിസ്ട്രി ഉള്ളതുകൊണ്ട് അവർ ചായ കുടിക്കുമ്പോൾ കുറേ ആശയങ്ങൾ കൈമാറാനും കുറേ കാര്യങ്ങളും, അല്ല ചായക്കൊന്നും ചിലപ്പോൾ പക്ഷെ ആ ചായയുടെ ടേസ്റ്റ് പോലും എവിടെയാണ് കിടക്കുന്നത്, ഈ ഒരു പാരസ്പര്യത്തിലാണ് കിടക്കുന്നത്.
0: അതെ,
1: അതല്ലാതെ പ്രത്യേകം ഇതൊന്നും ഒന്നില്ലെന്ന് മാറ്റി നിർത്താൻ അല്ലാതെ ഇപ്പോൾ നമുക്കൊരു ചായ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ചായ കുടിച്ച് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചൊരു ഗുണം കിട്ടാനൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നിച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, അതിലും ഒരു തത്വമുണ്ട്. ശരി,
0: പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, നമുക്ക് ചില ആളുകൾ അപകടം എന്താണ് അപകടം എന്നുള്ളത് മനസ്സിലാകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപകടം അറിയാത്തവരെക്കുറിച്ച് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
0: അപകടമറിയാത്തവർ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന് സംസാരം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരു സ്കൂൾ അധ്യാപിക അവരുടെ അനുഭവം പങ്കുവച്ചത് കേട്ടപ്പോഴാണ് നമ്മുടെ പുതിയ തലമുറ എത്രമാത്രം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷേ ഈ ഒരു മാറ്റം, അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ അപകടം എത്രമാത്രം രക്ഷിതാക്കളും അധ്യാപകരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവരോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 10-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു, ഭയങ്കര സ്നേഹം തോന്നുന്നു, പക്ഷേ എനിക്കത് അവനോട് പറയാൻ ധൈര്യമില്ല, അവനത് അറിയില്ല. പക്ഷെ ഞാനത് ആലോചിച്ച് ഭയങ്കര വിഷമത്തിലാണ്, ടീച്ചറൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അവൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവനോട് പോയിട്ട് നിന്നെ എനിക്കിഷ്ടമാണെന്ന് പറയാനുള്ള ഒരാത്മധൈര്യം പകർന്നു കൊടുക്കുകയും അവൾ അത് അവനോട് പോയി പറയുകയും അവരുടെ പ്രേമം സാക്ഷാത്കരിക്കപ്പെടുകയും അതിൽ പിന്നീട് അവൾ ടീച്ചറോട് വന്ന് നന്ദി പറഞ്ഞതും ടീച്ചർ പറയുന്നുണ്ട്. നമ്മുടെ ഈ പുതിയ തലമുറയെ മനസ്സറിയാതെ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ട അധ്യാപകന്മാർ, അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മളിവിടെ മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഒരേ പ്രായത്തിലുള്ള ഈ ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവർക്ക് സ്വാഭാവികമായി തോന്നുന്ന ഈ ഒരു ആകർഷണീയത ഈ പ്രായത്തിൽ, അത് സത്യത്തിൽ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കാം? നമുക്കറിയാം പ്രകൃതിയിൽ എല്ലാ ആണും പെണ്ണും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷിക്കപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ട്. അതിൽ മനുഷ്യൻ്റെതാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ. സ്നേഹം വെറും ഒരു ശാരീരിക ബന്ധത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മോഹം മാത്രമല്ല, അതിലുപരി മനുഷ്യന് ആണും പെണ്ണും തമ്മിലുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ജീവിതാവസാനം വരെയുള്ള ഒരാശ്വാസം, അങ്ങനെ പല സംഗതികളും സമന്വയിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അഭിഹിതമായി ഒരു വിവാഹത്തിലൂടെ അല്ലാതെ ഒരു സ്ത്രീ പുരുഷനും തമ്മിലുണ്ടാകുന്ന ബന്ധം അത് എന്തുമാത്രം അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ച് പുതിയ തലമുറ ബോധ്യമുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തൂക്കിലിട്ടപ്പെട്ട ഒരു സഹോദരി, അവർ തൂക്കിലിട്ടപ്പെടാനുള്ള കാരണം അവരുടെ ഭർത്താവിന് 3 കാമുകിമാരുണ്ട്. ആ അവിഹിത ബന്ധത്തെയാണ്, അത് ആ ബന്ധത്തെ നശിപ്പിക്കാനാണ് അവർ ആ 3 സ്ത്രീകളെ കൊലപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം കൊലപാതകങ്ങളുണ്ടോ അതിലൊക്കെ വലിയൊരു കൊലപാതകത്തിൻ്റെ പിന്നിലുള്ളത് വിവാഹിതരോ അല്ലാത്തവരോ ആയി തമ്മിലുണ്ടാകുന്ന ബന്ധം. അപ്പം അത് വിശ്വസിക്കുന്നു, ആ വിശ്വസിക്കുന്ന ആളുകളെ പൂർണ്ണമായും അവരെ സ്വീകരിക്കുകയും അവരിൽ നിന്ന് പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഉണ്ടാകും. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആകർഷിക്കപ്പെടുന്നത് ആണും പെണ്ണും ആകർഷിക്കപ്പെടുന്നതിന് ചില ലക്ഷ്യങ്ങൾ ചില താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ പാതി വഴി വെച്ച് അത് ആവശ്യപ്പെടുമ്പോൾ പല ആളുകൾക്കും പറ്റാതെ വരും. അപ്പോൾ നിങ്ങളെ കൂടെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് സാഹചര്യങ്ങൾ ഇല്ലാതെ വരികയോ ചെയ്യുമ്പോൾ അത് പറയുന്നതോട് കൂടെ പ്രതികാരമാകും, പിന്നെ കൊലപാതകമാകും, പിന്നെ തെളിവ് നശിപ്പിക്കലാകും. അപ്പോൾ അവിഹിത ബന്ധങ്ങൾ ഇത്രമാത്രം മരണം വിധിച്ചിട്ടും കൊലപാതകങ്ങൾക്ക് കാരണമായിട്ടും നമ്മുടെ കുടുംബങ്ങളെ തകർത്തിട്ടും നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചിട്ടും ഒന്നും എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് ഗൗരവം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ആകർഷണങ്ങളും ബന്ധങ്ങളും തോന്നുമ്പോൾ അത് നിയമപരമായിട്ടല്ലാതെ പാടില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീ ഏതെങ്കിലും നിലയ്ക്ക് ഒരു പുരുഷനോട് ബന്ധപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബന്ധം പുലർത്തുകയാണെങ്കിൽ, സ്വകാര്യമായൊരു ബന്ധം പുലർത്തുകയാണെങ്കിൽ, ഒന്നുകിൽ അത് വിവാഹത്തിലൂടെ. അപ്പോൾ ഈ ഇല്ലാല അസുവാജി വിവാഹമാണതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ വിവാഹത്തിലൂടെ അല്ലാത്ത ഏത് ബന്ധങ്ങളും അത് രഹസ്യ ബന്ധങ്ങളാണ്, അവിഹിതങ്ങളാണ്, വ്യഭിചാരമാണ്. വിവാഹമാകുമ്പോഴോ അതൊരു കരാറാണ്, ആളുകളറിഞ്ഞും ജനങ്ങളറിഞ്ഞുമുള്ളതാണ്. ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ആ പുരുഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ സുരക്ഷിതയാണ്. അവൾക്കൊരു നഷ്ടങ്ങളെ തിരിച്ചെടുക്കാനും വീണ്ടെടുക്കാനും അവളെ കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടാനും അത് സാധ്യമായി തീരും. അതില്ലാത്ത ഒരു ബന്ധം തീർച്ചയായും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അവിടെ നിശ്ചയിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വിഹിതമായ വിവാഹത്തിലൂടെയുള്ള ബന്ധമല്ലാത്ത മറ്റൊരു ബന്ധം പാടില്ല എന്നോട് തുറച്ചു നിൽക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു സ്ത്രീയും ഒരു പുരുഷനും സ്വകാര്യമായ ബന്ധം, അവരുടെ പാരൻസ് അറിയാതെ, നാട്ടുകാരറിയാതെ, ആളുകളറിയാതെ ഉണ്ടാകുന്ന സ്വകാര്യ ബന്ധം, ചാറ്റിങ്ങിലൂടെയൊക്കെയുള്ള ഇത്തരം ബന്ധങ്ങൾ, ഈ ബന്ധം നിഷിദ്ധമാണ്, പൂർണ്ണമായും നിഷിദ്ധമാണ്. ലാ യഖ്ലുവന്ന റജുലും ബിഇമ്റ, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാകാൻ പറ്റില്ല. അപ്പം അങ്ങനെ വല്ല ബന്ധങ്ങൾ, അത് എവിടെയാവട്ടെ, അത്തരം ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിൻ്റെ പരിണിതി തീർച്ചയായും അപകടകരമായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ദോഷം വരുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമായിരിക്കും. അതുകൊണ്ട് ഇത് നിഷിദ്ധമാണ്. ഒരു ഇസ്ലാമികമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ചൊരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. നമ്മൾ മദ്യം കുടിക്കാൻ പാടില്ലാത്ത പോലെ, മറ്റ് വ്യഭിചരിക്കാൻ പാടില്ലാത്ത പോലെ തന്നെ നിഷിദ്ധമാണ് എന്നുള്ള ഒരു ബോധം യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഒരുപക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ ഒരുപക്ഷേ ഈ ടീച്ചറോട് തിരിച്ചു വന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ ഞങ്ങളുടെ മോളുടെ ഇത്രയും ചെറുപ്രായത്തിൽ, 15-ാം വയസ്സിൽ അവളുടെ ഭാവി നിങ്ങൾ നശിപ്പിച്ചല്ലോ, അവളുടെ പഠനം നിങ്ങൾ മുടക്കിയല്ലോ, അവളിപ്പോൾ വളരെ അപകടത്തിലാണെന്ന് പറയുന്ന ദിനങ്ങൾ അതിവിദൂരമല്ലെന്നാണ് ഇത്തരം അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ദീനി പ്രവർത്തകന്മാരും എല്ലാം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ഇത്തരം അവിഹിത ബന്ധങ്ങൾ. അള്ളാഹു അതിൽ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നല്ല കുടുംബജീവിതം നമ്മുടെ ഭാവി തലമുറകൾ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
0: ആമീൻ.
4: മാഷാ അല്ലാഹ്. ഇപ്പോൾ ഓരോരുത്തർ തന്നെയാണ് പറഞ്ഞു.

0: മഗ്ഫിറ നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. വിരുന്നുകാർ വന്നാൽ വെള്ളം കലക്കണ്ട എന്ന് പറയും, അപ്പോൾ ഞാൻ ഈന്തപ്പഴവും ചെറുപഴം കൊടുക്കും. ജമീല കുമരനെല്ലൂർ.
1: യെസ്, പലരും പുലരിവട്ടത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് തന്നെയാണ്.
0: അതെ,
1: എല്ലാവരും നമ്മളൊക്കെ കരുതുന്നു ഞാൻ സേഫാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട് സേഫാണ്, നമ്മുടെ ചുറ്റുപാട് സേഫാണ്. പക്ഷേ ഹാരിസ് മൗലവിൻ്റെ ഇന്നത്തെ ഒരു ഉപദേശം, ഇന്നത്തെ ഒരു സംസാരം ശരിക്കും നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്നൊരു കാര്യമാണ്. പലർക്കും അറിയില്ല ഇത് വലിയൊരു അപകടത്തിലാവും. നാളെ ഇത് പുറലോകം അറിയുന്നു, അറിയാതെ മനസ്സിലാക്കാതെ ചിന്തിക്കാതെയാണ് പലരും ഓരോ തെറ്റുകളും ചെയ്തു തുടങ്ങുന്നത്. പക്ഷെ ഒരു സമയം കഴിഞ്ഞാലാണ് അതെല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാണ് ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ഭയങ്കര നമ്മൾ എല്ലാം തകരുന്നൊരവസ്ഥയാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാട്, എല്ലാം. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ പുലരിവട്ടം ശരിക്ക് ചെറിയൊരു തെറ്റ് പോലും ജീവിതത്തിൽ തുടങ്ങി വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാനുള്ളൊരു അവസരമാക്കി എടുക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്.
0: അതിന് പിന്നെ എത്രയും പെട്ടെന്ന് മോചിതനാവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ചില ആളുകൾക്ക് തെറ്റിൽ നിന്ന് മോചിതനാവാൻ ആഗ്രഹമുണ്ടാവും, പക്ഷേ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അതിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരുണ്ട് എത്രയിലും. പക്ഷെ ഒരു വലിയ തോഫിക്കാണ് തെറ്റിൽ നിന്ന് മുക്തമായിട്ട് റിട്ടേൺ അടിച്ച് വരാൻ പറ്റുക. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലോ ആ തെറ്റുകളിലേക്ക് പിന്നെ പോവാതെ പൂർണ്ണമായിട്ട് ഇത് മുക്തമായിട്ട് പോകാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം.
1: അപ്പോൾ ഇതുപോലെ നമ്മളിപ്പം ഇന്ന് രാവിലെ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് എത്താനുള്ള ഈ ഒരു സംവിധാനത്തെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. എന്നാൽ അതിന് നമ്മളിപ്പോൾ ഒരു മാസം തുടങ്ങണം അല്ലെ, ഒരു മാസമൊക്കെ തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരുപാട് ആളുകളുടെ കയ്യിലെങ്കിലും അത്യാവശ്യം ഒരു ഫിനാൻസ് സെറ്റപ്പ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെല്ലാ പ്രാവശ്യം പറയാറുണ്ട് എങ്കിലും, പീസ് റേഡിയോ എന്ന ഈ ഒരു നന്മയുടെ യാത്രയിൽ നമുക്കും പങ്കാളികളാകാം. പീസ് റേഡിയോയിൽ ഒരു സ്ഥിരമായൊരു സംഖ്യ നമ്മൾ ഈ ഒരു സമയത്ത് സാലറിയൊക്കെ കിട്ടുന്ന ഒരു സമയത്ത്, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഏകദേശം ഒരു ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നന്മയാണ് പീസ് റേഡിയോ എടുക്കുന്നു. വളരെ രഹസ്യമായ ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയാതെ തന്നെ നമുക്ക് ആ ഒരു നന്മയിൽ പങ്കാളികളാകാം. പീസ് റേഡിയോ ആപ്പ് എടുത്ത് ഡൊണേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ അത് നമുക്കും അറിയാം, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിപ്പിക്കുന്ന നമുക്കെല്ലാം തരുന്ന സമ്പത്തും നമുക്ക് തരുന്ന റബ്ബിനെ അറിയാം. അപ്പോൾ അതിന് ആ ഒരു പടച്ചവൻ അറിയുന്നു എന്നുള്ള നിലക്കുള്ളൊരു സംഖ്യ, അതിൽ എഴുതി വെച്ചൊരു സംഖ്യകളുണ്ടാവും. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ചെയ്ത് എത്രയാണോ എമൗണ്ട് അടയാളപ്പെടുത്താം, അത് റേഡിയോയിലേക്ക് അയച്ച് ഇൻഷാല്ലാ എല്ലാ മാസവും തുടക്കം ഞാനിങ്ങനൊരു ശീലം തുടങ്ങി വെക്കാമെന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സംവിധാനത്തോടൊപ്പം നിൽക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ളവ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക.
0: ആമീൻ. അപ്പോൾ ലൈവ് ക്വിസിൻ്റെ സമയമായിട്ടുണ്ട്, ബെല്ലടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ക്വിസിലേക്ക് പോകണം, ബെല്ലടിച്ചുകൊണ്ട് മെസ്സേജുകൾ ഇനി വരും. ക്വിസിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവണമല്ലോ അല്ലേ?
1: നമ്മൾ ചിലപ്പോൾ സമയം തന്നെ നോക്കാറുള്ളത് ഈ ഫീഡ്ബാക്കിലൂടെ വന്നിട്ടേ ക്വിസിന്റെ സമയമായല്ലോ അല്ലേ, അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നടക്കലുണ്ടല്ലോ.
0: അല്ല, അതൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, പാറ്റേൺ, ഒരു നിരന്തരമായ സംഗതി ആ സമയമാകുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കും
1: ഓട്ടോമാറ്റിക്കലി.
0: അപ്പൊ അതാണ് ശ്രോതാക്കൾക്ക് ഇപ്പൊ ഉള്ളത്, നമുക്കപ്പോൾ ഇല്ലാത്തുള്ളൂ. അപ്പൊ അവര് സമയമാകുമ്പം സമയമായിട്ടുണ്ട് എന്ന് പറയും, അത് നല്ല കാര്യമാണ്. അപ്പം നമ്മളിന്ന് വായിക്കും, സാധാരണ നിങ്ങൾ തെറ്റിക്കുന്ന സാധാരണ തെറ്റിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ചില ആൾക്കാർക്കൊക്കെ സംഭവിക്കുന്നത്. പ്രോഗ്രാം ഓപ്ഷനിൽ സെലക്ട് ചെയ്യുന്നിടത്ത് ലൈവ് ക്വിസ് എന്നാക്കണം കേട്ടോ, പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് കൂടി ചേർക്കണം.
1: യെസ്.
0: അപ്പോൾ ഓക്കെ, ക്വിസിലേക്ക് പോകാം വേഗം.
1: സിമ്പിളായ ചോദ്യം അല്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട നല്ലൊരു സിമ്പിളായൊരു ചോദ്യം ഇൻഷാല്ലാഹ് വരാൻ പോകുന്നത്. സലാം സലൈ, ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
0: ചോദ്യം ഇതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ സിദ്ദീഖ ബിൻത് സിദ്ദീഖ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഹഫ്സ റളിയല്ലാഹു

0: ബി ആയിഷ റളിയല്ലാഹു അൻഹ, സി ഖദീജ റളിയല്ലാഹു അൻഹ, ഡി സൗദ റളിയല്ലാഹു അൻഹ.
1: യെസ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യം ഇതാ ഒരു തവണ കൂടി വായിക്കാം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ സുദ്ദീഖ ബിന്ത് സുദ്ദീഖ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി ആയിഷ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി ഖദീജ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ഡി സൗദ റളിയല്ലാഹു അൻഹ.
0: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ സിദ്ദീഖ ബിൻത് സിദ്ദീഖ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഹഫ്സ റളിയല്ലാഹു അൻഹ, ബി ആയിഷ റളിയല്ലാഹു അൻഹ, സി ഖദീജ റളിയല്ലാഹു അൻഹ, ഡി സൗദ റളിയല്ലാഹു അൻഹ. അപ്പോൾ സമയമായി,
1: ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി സമയം അവസാനിക്കൊണ്ട് വേഗം അയച്ചോളൂ അല്ലേ.
0: യെസ്, മഷാല്ലാ. നേരത്തെ നിങ്ങൾ പറഞ്ഞതിനോടനുബന്ധമായി ഒരു ശ്രോതാവ് അയച്ചതാണ്, ദാ സാലറി വന്നാൽ ഫസ്റ്റ് ഒരു ചെറിയ സംഖ്യ എല്ലാ മാസം പീസ് റെഡിയാക്കേണ്ട, അത് ഞാൻ പായച്ചേ ഉള്ളൂ.
1: അതാണ് ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാലേ അത് അപ്പൊ തന്നെ പ്രാവർത്തികമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
0: നോക്ക്, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നമ്മളെ പരിഗണിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അവരോട് എന്താ നമ്മൾ പറയാ? ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ,
1: ഓപ്ഷൻസ്
0: നേരെ ഇങ്ങോട്ട് വരരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാറിപ്പോവാണ്. അപ്പൊ സ്വാഭാവികം അതിന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാല്, സ്വാഭാവികമായും മനുഷ്യൻ എന്ത് ചെയ്യും, എത്ര കേട്ട് കഴിഞ്ഞാലും ചിലപ്പോ അറിയാം, സംഭവിച്ചു പോവും. അപ്പൊ ഇനി അവർക്ക് ആ ഒരു ഈ ഒരു ഇതില് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവർ പെടില്ല എന്നർത്ഥം.
1: ഫറൂഖ് നിന്നേ സൽമ എന്നുള്ളൊരു ശ്രോതാവ് അയച്ചൊരു മെസ്സേജ് ഉണ്ടോ? ഓരോ ദിവസവും ലൈവ് തുടങ്ങുമ്പോൾ വളരെ ആകാംക്ഷ ഉണ്ടാകാറുണ്ട്. ആരായിരിക്കും ഇന്ന് ആങ്കറിംഗ് ഡെസ്കിൽ നിന്ന്? പിന്നെ കിസ് തുടങ്ങുമ്പോൾ ചോദ്യത്തിനെക്കുറിച്ചും റിസൾട്ട് വരുമ്പോൾ പിന്നെ പറയുകയും വേണ്ട.
0: നെഞ്ചിലൊരു പടപടയാണെന്നാ പറഞ്ഞത്. അതൊരു പ്രതിമാസമായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പെടും, ഞാൻ പെടും അല്ലേ, പെടുമോ പെടുമോ എന്നുള്ളത് തന്നെയാണ് പടപട.
1: അത് എല്ലാവർക്കും ഉള്ള ഒരു പടപട തന്നെയാണ്, പൊതുവെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെ അല്ലേ.
0: അതെ അതെ അതെ. ഓക്കെ, പിന്നെ ഷംസാദ് തലശ്ശേരിയിൽ നിന്ന് നേരത്തെ റെഡി ആയിരിക്കായിരുന്നു, അതുകൊണ്ട് ആ ഓൺ ടൈമിൽ നമ്മൾ പറഞ്ഞെന്നാ വിചാരിക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് അലിസ്താദ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. എല്ലാ മക്കളെയും അല്ലാഹു നേർവഴിയിലാക്കി തരട്ടെ. നജ്മ തൃശൂർ. അതുപോലെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു ശ്രോതാവിൻ്റെ വാക്ക്, ആരെങ്കിലും വന്നാൽ ആദ്യം കയറാൻ പറയും, ഞങ്ങൾ സംസാരിക്കും, കയറാനും പിന്നീട് അവർക്ക് ഇരിക്കാനും പറയും, പിന്നെ സംസാരിച്ച ശേഷം ചായ വെള്ളമൊക്കെ കൊടുക്കും, വെള്ളമൊക്കെ കൊടുക്കും. അപ്പോ
1: അതിന്റെ പേര് പറയണ്ടെന്ന് പറയുമ്പോ അത് അവരൊരു ഐക്കണായിരിക്കും.
0: ഐക്കോ, അതെ അതെ അതെ അതെ.
1: അപ്പൊ പിന്നെ ആ ഒരു ശൈലി കണ്ടിട്ട് ആൾക്കാർ മനസ്സിലാക്കട്ടെ അല്ലേ.
0: അതെ അതെ. മറ്റൊരു ഇതുപോലെ വേറൊരു നേരത്തെ ഞാൻ വിട്ടുപോയ സംഗതി എന്ന് വെച്ചാല്, ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒന്ന് തന്നെയാണ്, വീട്ടിലേക്ക് പലരും പിന്നെ അത് ഞാനിപ്പോ ഇങ്ങനെ നോക്കുമ്പോ കാണുന്നില്ല, മെസ്സേജ് താഴേക്കുള്ളതാണ്
1: തോന്നുന്നത്. എന്താണ് വിളമ്പാറുള്ളത്?
0: അതല്ല, ആ വീട്ടിക്കൊക്കെ വരാൻ ആഗ്രഹമുണ്ട്, അതിന് അധികം ഒന്നും ആൾക്കാർ വരുന്നില്ല.
1: അങ്ങനെയുണ്ടോ
0: എന്നൊരു ശ്രദ്ധാവ് പറഞ്ഞിട്ടുണ്ട്. ആളുകളൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും വിരുന്നൊന്നും ആരും പോണില്ല. അതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ്. വിരുന്ന് പോയ പോകുന്നൊരു കാലം, വിരുന്ന് എന്നുള്ളത് ഇന്ന് അവനവന്റെ പിന്നെ കുട്ടികളാണെങ്കിൽ വൈഫിന്റെ വീട്ടിലേക്ക് എന്നുള്ളത് അല്ലാതെ, സെലക്റ്റീവ് ആയിട്ട് ചില സന്ദർഭങ്ങളിൽ ഒരു മക്കൾ വിരുന്ന് പോകുന്നുണ്ട്. എത്ര അകന്ന ബന്ധങ്ങളിലേക്ക് അടുത്ത ബന്ധങ്ങളിലേക്കൊക്കെ പല മാറി മാറി വിരുന്ന് പോയ കാലമുണ്ട്.
1: സ്കൂൾ വെക്കേഷനൊക്കെ
0: പല സ്ഥലങ്ങളിൽ പോയിരുന്നു. ഇന്ന് മടിയാണല്ലോ പലർക്കും. പിന്നെ അതുമല്ല, അതല്ല, ഇന്ന് ബന്ധങ്ങളൊക്കെ കുറഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ പലതും അറിയുന്നില്ല, അറിയിക്കാൻ പറ്റുന്നു ഇല്ലാത്തൊരു ഒരവസ്ഥ തന്നെയാണ്. നമ്മൾ നമ്മളെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ എവിടേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് പറയുമ്പോൾ നമുക്കും ഒരു ചിന്തിക്കാനുള്ളൊരു ഒരു ഒരു പ്രേരണയാണ്.
1: വിശേഷ ദിവസങ്ങളിൽ പോലും ടൂർ പോകുന്ന ആൾക്കാരാണ്.
0: ടൂറിനൊരു കുറവുണ്ടാവില്ല, ടൂറിന് കുറവുണ്ടാവില്ല, പ്രത്യേകിച്ച് വണ്ടി കൂടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ. പിന്നെ പറയണ്ട, വേഗം എളുപ്പമാണ്. മറ്റേതാണെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവും, ഇനി വണ്ടി വിളിക്കേണ്ടവേ. എല്ലാ സൗകര്യം ഉണ്ടാവുമ്പോൾ ടൂർ പോകും. പക്ഷെ ആ പോണ കൂട്ടത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഈ അടുത്ത് നമ്മളെ ശ്രോതാക്കൾ ആരൊക്കെയാണ്, വിരുന്ന് മക്കളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്തതും ബന്ധങ്ങൾ ഉണ്ടാക്കി മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഏത് എന്നുള്ളൊരു ഒരു ഒരു കമൻറ്റ് പറഞ്ഞാൽ ഒന്ന് അയച്ചോട്ടല്ലേ.
1: മനസ്സിലുള്ളത് പറയാം അല്ലേ. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെയൊക്കെ ഇൻട്രാക്ഷനോട് കൂടി ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ വളരെ രസകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പുലരിവട്ടമൊക്കെ കഴിഞ്ഞ് മോർണിംഗ് ലൈവ് ക്യൂസൊക്കെ കഴിഞ്ഞ് ഇനിയും പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് എന്തെല്ലാം നടക്കും അതാണ് ഇൻഷാല്ലാ വൺ മിനിറ്റ് ടോക്കിലൂടെ നമ്മൾ ശ്രോതാക്കൾക്ക് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ഷോയിലെ വൺ മിനിറ്റ് ടോക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ദീനിൻ്റെ പേരിൽ വിവിധങ്ങളായ കക്ഷികൾ രൂപം കൊള്ളുകയും അതിൽ തന്നെയും അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷങ്ങളിൽ സ്വഹാബാക്കൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം, എനിക്ക് ശേഷം ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്കിടയിൽ ഉടലെടുക്കും, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, ഞാൻ ഏതു മാർഗത്തിലാണോ നിലകൊണ്ടത്, എൻ്റെ സ്വഹാബത്ത് ഏതു മാർഗത്തിലാണോ നിലകൊണ്ടത്, ഖുലഫാ ഉർറാഷിദീങ്ങൾ ഏതു മാർഗത്തിലാണോ നിലകൊണ്ടത്, ആ മാർഗത്തിൽ നിലകൊള്ളുവാനാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫൈൻ തനാസഅതും ബിഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങാനാണ് അധ്യാപനം. അത്തരത്തിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. ഇങ്ങനെ നമ്മൾ ഇപ്പൊ പിന്നെ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും എന്തു പറയും, അതുകൊണ്ട് ഞാനിതിനൊന്നും ഇല്ല അറിയും. അബ്ദുറഫ് അൽ ഹക്കിമിയുടെ ഭിന്നതകൾക്കുള്ള പരിഹാരം എന്ന വൺ മിനിറ്റ് ടോക്ക് അതിനൊരു പരിഹാരമാണ്. പല അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഇവർ ഇങ്ങനെയും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതുകൊണ്ട് ഞാനിങ്ങനത്തെ പ്രശ്നമാണ്, ഞാനിതിനൊന്നും ഇല്ല കേട്ടോ എന്നുകൊണ്ട് വന്ന് മാറി നിൽക്കലാണ്. പക്ഷെ അവിടെ മാറി നിൽക്കലല്ലല്ലോ വേണ്ടത്. നമ്മൾ കുറച്ചൊന്ന് പേജ് മറിച്ച് നോക്കി നമ്മുടെ പ്രമാണത്തിൽ എന്താണോ ഉള്ളത്, പ്രമാണത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആശയം ഏതാണോ അതിലേക്ക് മടങ്ങല്ലേ അല്ലേ അല്ലേ സ്ഥലം, അങ്ങനെയല്ലേ വേണ്ടത്.
0: തീർച്ചയായിട്ടും
1: 978-ാമത്തെ വൺ മിനിറ്റ് ടോക്കാണ് നമ്മൾ ഒന്ന് കേട്ടത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു നന്മ തുടങ്ങിയിട്ട് 2000 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു.
0: നമ്മൾ ഇന്നലെ പറഞ്ഞു
1: ആ
0: 5 വർഷം കഴിഞ്ഞു.
1: 5 വർഷം അല്ലേ, ഒരു മിനിറ്റ് കൊണ്ടേ. ഇന്നത്തെ നേർവഴി 5:24 നമ്മളെ ശ്രോതാക്കളൊക്കെ കേട്ടിട്ടുണ്ടോ? പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും 5:24 നേർവഴി പോകാറുണ്ടല്ലോ. 5 മിനിറ്റ് കൊണ്ടാണ് ഒരു ഒരു സന്ദേശം, ഒരു ഉപദേശം നമുക്ക് ആ ഒരു ദിവസം മൊത്തം ഒരു എനർജി കിട്ടും. അനുഗ്രഹങ്ങളിൽ ആത്മസമൃദ്ധി നേടുക, ബഹുമാനനായ അബ്ദുറസാഖ് സലഫിയുടെ സംസാരമാണ് ഇന്നത്തെ നേർവഴിയിലുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ അതുകൂടി ഉറപ്പെടുത്തുകയാണ്. ഇതൊക്കെ എവിടെ ഉണ്ടാവുക? വിസ്റ്റം ഗ്ലോബൽ TV എന്ന യൂട്യൂബ് ചാനലിൽ. നമ്മളൊക്കെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്യാറുണ്ട്. വിസ്റ്റം ഗ്ലോബൽ TV സബ്സ്ക്രൈബ് ചെയ്ത് ഈ നമ്മുടെ ഇങ്ങനത്തെ വൺ മിനിറ്റ് ടോക്ക്, അതുപോലെ തന്നെ നേർവഴി, ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിന് ഒക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്.

0: മാഷാല്ല. പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ മുന്നോട്ട് പോകുന്നു. കമൻറ്റിലേക്ക് വരുമ്പോൾ ആയിഷ മെഹറൂൺ കാരാടൻ അയച്ചൊരു മെസ്സേജ് കണ്ടു. കാലത്തിൻ്റെ വഴിത്താരകളിൽ അറിവിൻ്റെ ദീപം തെളിച്ചവർ ഒരിക്കൽ കൂടി ഒരേ വേദിയിൽ സംഗമിക്കുകയാണ്. അതൊരു കൂടിച്ചേരൽ മാത്രമല്ല, ഓർമ്മകളുടെ പുനർജന്മം കൂടിയാണ്. അനുഭവങ്ങളുടെ ആഴവും ചിന്തകളുടെ ചൈതന്യവും സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും ഒത്തുചേരുന്ന ഈ മഹാസംഗമത്തിലേക്ക് ഹൃദയപൂർവ്വം താങ്കളെ ക്ഷണിക്കുന്നു. ടീച്ചേഴ്സ് കോൺഫറൻസ് ഒക്ടോബർ 2026 ഒക്ടോബർ 11 ഞായറാഴ്ച താജ് കൺവെൻഷൻ സെൻറ്റർ ചെമ്മാട് വരിക. നമ്മുടെ സാന്നിധ്യം കൊണ്ട് അതിന് നിറവേകുക എന്നൊക്കെയാണ് ടീച്ചേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നല്ലൊരു പബ്ലിസിറ്റി സ്ക്രിപ്റ്റാണ് ഒരു ആയിഷ മെഹറൂൺ അയച്ചിട്ടുള്ളത്.
1: ഇന്നിപ്പോൾ നമ്മളെ പിന്നെ ഈ ഒരു കൂട്ടായ്മയുടെ പല പ്രവർത്തകരും വളരെ എന്താ പറയുക, സമയമൊക്കെ അതിന് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് എല്ലാവരും ഫീൽഡിലാണ്. നമുക്ക് ചുറ്റുമുള്ള ടീച്ചേഴ്സിനെ അവരെ കണ്ട് അവരോട് സംസാരിച്ച് ഈ ഒരു സമയത്ത് പ്രോഗ്രാമിൻ്റെ ഫൈനൽ നോട്ടീസ് റെഡി ആയിട്ടുണ്ട്. പ്രോഗ്രാം ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ ഒക്കെ പ്രത്യേകതയും നമ്മൾ അധ്യാപകരൊക്കെ ഒന്നിങ്ങനെ എപ്പോഴും പറയാറുള്ളൊരു ഫീഡ്ബാക്കാണല്ലോ. അവിടെ ഇരുന്ന് സമയം ഒരിക്കലും അങ്ങനെ സമയം എങ്ങനെ കടന്നു പോകണമെന്നറിയില്ല. അത്രയും ടൈം ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മഷാല്ലാ ബാർക്കല്ല അള്ളാഹു നിലർത്തി തരട്ടെ, അത്രയും അധ്വാനം അതിന് പിന്നിലുണ്ട്. അപ്പോൾ അടുത്ത ഞായറാഴ്ച നടക്കേണ്ടുന്ന പ്രോഗ്രാം വളരെ കൃത്യമായ സമയബന്ധിതമായിട്ട് എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ള ആലോചനയിൽ നിന്നതാണ് ഈ ഒരു പ്രോഗ്രാം നോട്ടീസ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഫീൽഡിലുള്ള പല പ്രവർത്തകരും ഇതിൻ്റെ ഒരു തിരക്കിലായിരിക്കും, പ്രോഗ്രാം നോട്ടീസുകൾ വിതരണം ചെയ്യുന്ന തിരക്കിലായിരിക്കും. എല്ലാവരും നമ്മളൊക്കെ അതിൽ പങ്കാളികളാകാൻ ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ പാരൻസ് എന്ന നിലക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ടീച്ചേഴ്സിനോടൊരു ബഹുമാനമാണല്ലോ, നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട ടീച്ചേഴ്സിനൊരു ബഹുമാനമാണല്ലോ. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണത് നല്ലതാണ്. ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ,
0: തീർച്ചയായിട്ടും
1: നമ്മൾ വഴി അറിഞ്ഞാലോ അങ്ങനെ അല്ലേ ചില നമുക്ക്.
0: തീർച്ചയായിട്ടും നമ്മൾ അത് നമ്മളെപ്പോഴും ഇങ്ങനെ ഈ അടുത്ത് നമ്മളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ടീച്ചേഴ്സുകളൊക്കെ ടീച്ചേഴ്സായിട്ടുള്ള ആളുകളൊക്കെ ഇതിലുണ്ടെങ്കിൽ അവർക്കൊന്ന് കമൻ്റ് ചെയ്യാം. ഇന്നെല്ലാവരും ഫോണിലാണ്, ആർക്കും സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസാരിക്കാൻ പോലും ആർക്കും നേരമല്ല, ഓടുകയാണ്. ആയിഷ നാഥാപുരം,
1: നല്ലൊരു ചിന്തയാണ്.
0: അപ്പോൾ വീട്ടിൽ ആര് വന്നാലും അവരെ സ്നേഹത്തോട് സ്വീകരിക്കും. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും ചെയ്യും. മൈമൂനെ കരുവാരെ കൊണ്ട് ചുള്ളിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, വീട്ടിൽ ആരെങ്കിലും വന്നാൽ കൂടുതൽ സഫർ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് എടുക്കേണ്ടി വരിക വീട്ടിലെ ഉമ്മമാർ, ഭാര്യമാർ, സഹോദരിമാർ അവരാണ്. അപ്പോൾ അവരുടെ കൂടി മാനസികാവസ്ഥയും മനോഭാവവും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം അടുക്കളയിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പലപ്പോഴൊരു ഒരു ഒരു ഒരു ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് പോയിന്റ് ഉണ്ടാവില്ല. ഒരു ഫിനിഷ് പോയിന്റ് ഒരു ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഒരു ചാക്രികമായിട്ടിങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ പലപ്പോഴും പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പല സ്ട്രെസ് അതൊക്കെ അനുഭവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വിരുന്നുകാരം വരുമ്പോൾ ഇതിൻ്റെ ഇത് പർപ്പസ്ഫുള്ളി ഇത് മനസ്സിലാക്കാനും ആ ഒരു മൈൻഡ് കൂടി ഇല്ലാത്തൊരാൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. വേഗം വാതിലെടുക്കും, ആരും വരണ്ട, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നാൽ മതി, ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ടാൽ മതി എന്നൊക്കെ, ഇതൊക്കെ നമ്മുടെ തോട്ട് ചിന്തയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ അവിടെ ഭർത്താക്കന്മാർ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ സഹായകമാവുന്ന അവസ്ഥ ഉണ്ടാവണം. അവിടെ കുറച്ചുകൂടിയും ഒരു പാരസ്പര്യം വീട്ടിനകത്ത് ഉണ്ടെങ്കിലാണ് അതൊക്കെ വർക്കൗട്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇതൊക്കെ ബേർഡനായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. വിശ്വാസി കൂടി വിശ്വാസപരമായിട്ടുള്ളൊരു ഔന്നിത്യം കൂടി ഇല്ല. വിരുന്ന് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഉപചാരത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ മാത്രം ഒതുക്കി വെക്കുന്നതാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബേർഡനായിട്ട് മാറും. കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തുമേ വിടുമേ പോകാൻ പറയും
1: ശരിയാ
0: എന്നുള്ള രൂപത്തിലേക്ക് ചിന്തിക്കും. മറിച്ച് പഠിച്ചവനെ ഒരാൾക്ക് ഈ കൊടുക്കുന്ന ഇത് ഇതൊരു ഇബാദത്താണ്, അടുക്കളയിൽ നിൽക്കുന്നത് പോലെ ഇബാദത്താണ്.
1: എന്താ സംശയം? അപ്പൊ
0: ആ ഒരു ചിന്ത ഉണ്ടാവുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് ആ എനർജി. കാരണം മറ്റുള്ളവർ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ഓട്ടവും ഈ മക്കളെ നോക്കാനും ഉള്ള ഈ അതിൻ്റെ ഓരോ നിമിഷവും ഒരു ഒരു പോകുന്ന ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നീയത്താണ്, അയാൾക്ക് എല്ലാം പ്രതിഫലമാണ് എന്നതുപോലെ അദ്ദേഹത്തെ വീട്ടിൽ കാത്തിരിക്കുന്നതിനിടയിൽ വീട്ടിനകത്ത് മക്കളെ നോക്കുന്നതിനിടയിൽ ഇതൊന്നും എവിടെ നിന്നെങ്കിലും മാസമാവുമ്പം കൂലി ഇവിടുന്ന് അക്കൗണ്ടിൽ പൈസ വരുന്ന കാര്യമൊന്നും അല്ലല്ലോ. പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒന്നാണ് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു എനർജി വരാനുണ്ട്. അതില്ലെങ്കിലാണ്, അതില്ലാത്തടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്.
1: അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒരു ഒരു വീട്ടിലെ ഇപ്പോൾ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പൊതുവെ ആള് നിർത്തും അല്ലേ. അപ്പോൾ നിർത്തുന്ന സമയത്ത് പിന്നെ ആ പ്രസവിക്കണ വീട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീ അവർ നോക്കണ എന്താ, ആ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീൻ്റെ കാര്യം പിന്നെ കുട്ടിൻ്റെ കാര്യം. ഇത് ഇതിൽ ഇതിൽ കുറച്ച് അധികമായിട്ട് സ്ത്രീകൾക്കാണ് പറയാൻ കഴിയുക എന്തൊക്കെയാണ് നോക്കുക എന്നുള്ളത്. നമ്മൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്.
0: കുട്ടിയുടെ കാര്യം അലക്കാനുള്ളത്, സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒക്കെ
1: ആ സ്ത്രീക്കുള്ള ഫുഡിന്റെ കാര്യം
0: മാത്രം.
1: പക്ഷേ ആ പ്രസവിച്ച് കിടക്കുന്നതിന്റെ മുമ്പ് ഈ ഒരു സ്ത്രീ എടുത്തിരുന്ന ജോലി എന്തൊക്കെയായിരുന്നു?
0: അതിപ്പോ ഞാൻ
1: എത്ര കൊടുക്കുക?
0: അപ്പൊ അതിന് നമ്മൾ അതിന്റെ ഒരു പേയ്മെന്റ് ഉണ്ട്. ഞാനിപ്പോ ശരിക്കും ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കാണ്.
1: അതാണ് ഞാൻ പറഞ്ഞു
0: തുടങ്ങിയപ്പോ, കാരണം വെച്ചാല് വീട്ടില് മക്കള് ഉമ്മ എന്താ ചെയ്തിരുന്നത് എന്നുള്ളത് മക്കളിപ്പോ അനുഭവിച്ചോണ്ടിരിക്കാം. വൈഫ് അവിടെ വീട്ടിലാണുള്ളത്. വീട്ടിലിപ്പോ മക്കളിങ്ങനെ ഓരോ പുല്ലും പുൽച്ചാടിയും അവിടെയുള്ള ഓരോന്നും എത്രമാത്രം ശ്രദ്ധയോടുകൂടി കടന്നു പോയിരുന്നു എന്ന് അവർ തിരിച്ചറിയണം. ഫുഡുണ്ടാക്കുമ്പോൾ ഒരു ഒരു ഒരു കയ്യിലിന് പോലും അതെടുത്ത് വെക്കാൻ അതിൻ്റെ ഒരു ശ്രദ്ധ അവിടെ ഇല്ലെങ്കിൽ അതോടെ അലങ്കോലമായി കിടക്കുന്ന ഒന്നാണെന്നുള്ളതും
1: പിന്നെ തെരഞ്ഞ കിട്ടൂല.
0: കിട്ടില്ല. അപ്പോൾ അപ്പോൾ അവിടെയൊക്കെ ഇതിനൊരു കുഴപ്പമില്ല, അത് ഇത്രയും കാലം പോയല്ലോ എന്ന് മക്കൾ ചിന്തിക്കണം. അപ്പം ആരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള മൂല്യം അവർ തിരിച്ചറിയിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം ഞാൻ ആ കറക്റ്റ് ആ സമയം ഇങ്ങനെ നോക്കി അതനുസരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ നമുക്ക് പറ്റിയൊരു ചാൻസാണത്. മറ്റേ നമുക്ക് ഉള്ള സമയത്ത് കൈ ഉണ്ടാകുമ്പോൾ കൈയിൻ്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉള്ള സമയത്ത് അവർ ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെയും ഇവിടെയും അലങ്കോലമായിട്ട് ഇട്ടിരുന്നതൊക്കെ ഇന്ന് ഒതുക്കി വെക്കുമ്പോൾ ഇതൊന്നും നമ്മൾ അവർ ചെയ്തിരുന്നതാണ്, പക്ഷെ ഇതൊന്നും ഇല്ലാതെ പോയതെന്ന് ഒരാൾ ശ്രദ്ധിച്ചതുകൊണ്ടായിരുന്നു എന്നവർ ചിന്തിക്കുന്ന പ്രശ്നം വരും. ഒരു ഒരു ചിന്ത അവർക്ക് വരുന്നു. അപ്പോൾ അത് അവസരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതായ കറക്റ്റ് പോയിൻ്റ്. അവിടെ നമ്മൾ ഇത്രയും പണം കൊടുക്കുകയാണ്, പക്ഷെ ഒരു പണവും കൊടുക്കാതെ ഈ പണികളൊക്കെ കാലങ്ങളായിട്ട് ചെയ്യും.
1: രണ്ടാളെ നോക്കാനാണ് പൈസ.
0: അതെ അതെ അതെ.
1: നമ്മൾ വീട്ടിൽ എത്ര ആൾക്കാർ അവർ നോക്കുന്നുണ്ട്.
0: അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുക, നമ്മളത് മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഈ ഓട്ടവും അവരും കൂടി മനസ്സിലാക്കുക. ആ ഒരു പാരസ്പര്യത്തിലാണ് ഇതിൻ്റെ സൗന്ദര്യമുള്ളത്. അപ്പോഴാണ് ഒരു മഞ്ഞുതുള്ളിയിൽ ഒരു ആകാശം കാണാൻ പറ്റുക, അപ്പോഴാണ് ഒരു പൂവിൽ വസന്തം കാണാൻ പറ്റുക. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതൊക്കെ പാരസ്പര്യവും മനസ്സിലാക്കലില്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ
1: കുറ്റപ്പെടുത്തലേക്കൊരു
0: ബാധ്യതയായിട്ട് മാറും.
1: കുറേ സഹിക്കലും അല്ലേ, കുറേ കുറ്റപ്പെടുത്തലും മാത്രമായി അത് ചുരുങ്ങിപ്പോവും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ശ്രോതാക്കളുമായി പറയാനുള്ളത്. നമ്മളിപ്പോൾ മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സലാമിക്ക, ശ്രദ്ധിച്ച ഫീഡ്ബാക്കുകൾ ഒരുപാട് വായിക്കാനുണ്ട്. പക്ഷേ
0: വായിക്കാനുണ്ട്, കുറേ വന്ന് കിടക്കുന്നുണ്ട്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്
0: കഴിഞ്ഞിട്ടാവാം.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്തു അൻആമിൽ നിന്നും 122-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിൽ നിന്നും 122-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. നമ്മളിതാ പീസ് റേഡിയോയിലൂടെ ഈ ഒരു ആയത്ത് ഇപ്പോൾ കേട്ടു. എന്നാൽ നമ്മുടെയൊക്കെ ഫോണുകളിൽ വന്നിട്ടുണ്ടാവും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. ആ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇത് ഒരു കേൾവിക്കപ്പുറം അതിലെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളുടെ അർത്ഥം അതിൽ കൃത്യമായി എഴുതിയത് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒരാളെടുത്ത് നോക്കുകയാണെങ്കിൽ അയാൾ ഈ ആയത്ത് കേൾക്കുകയും ചെയ്യും, കൂട്ടത്തിൽ അയാളുടെ സ്ക്രീന് അയാളെ കണ്ണ് സ്ക്രീനിലായിരിക്കും. ആ ആയത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ
1: വന്നുകൊണ്ടിരിക്കും.
0: ഒരു നന്മയും മിസ്സാക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
1: നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ കെട്ടി നിൽക്കും, കെട്ടി നിൽക്കുമ്പോൾ എങ്ങോട്ടാണ് ഒഴുകേണ്ടത്, ഒഴുകേണ്ട വഴിയിൽ അടഞ്ഞ് കെട്ടി നിൽക്കുമ്പോൾ അവസാന വെള്ളം കൂടി കൂടി വേറെ വഴിയിലേക്ക് ഫ്ലോ ആയി, ആ ഭാഗത്തേക്ക് ഒഴുകാതെ വേറെ പല വഴികളിലേക്കും അങ്ങനെ എവിടെയാണോ വഴി അങ്ങനെ
0: കടന്നുപോകും.
1: എന്നാണ് ആ കെട്ടി നിൽക്കുന്ന ഭാഗത്ത് ആ തടസ്സം നീങ്ങുന്നത്? അന്ന് മുതലുള്ള ഒരു ഫ്ലോ ആണ്. ആ ഫ്ലോ വരുന്നതോടുകൂടി ആ ഭാഗത്ത് പിന്നെ എന്തായി മാറുകയാണ്? അതിൻ്റെ തണുപ്പും അവിടെ പിന്നെ പച്ചപ്പും അവിടെ അതിൻ്റെ ആ നനവും എല്ലാം പടർന്ന് പന്തലിക്കുകയാണ്. ഹൃദയമെന്ന നമ്മുടെ ഈ വലിയ ആ ഒരു കോർണറിൽ അവിടെ എന്തിൻ്റെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒഴുകി വരുന്ന ഖുർആനിൻ്റെ സന്ദേശങ്ങൾക്കൊരു കെട്ടിയിടലുണ്ടാവും ചിലപ്പോൾ. എന്നാണോ ആ കെട്ടി നിർത്തപ്പെട്ട അവസ്ഥ മാറിയിട്ട് അതിലൂടെ ഖുർആൻ ഒഴുകുന്നത്? കേൾക്കുന്നുണ്ട് എല്ലാവരും, പക്ഷെ കേട്ടവരിലേക്കൊന്നും ഇത് ഒഴുക്ക് വരുന്നില്ല, അത് തെന്നി മാറിപ്പോകും.
0: അതെ,
1: പക്ഷെ ആ തെന്നി മാറാതെ അത് ഒഴുക്ക് സാധ്യമായെടുത്ത് പിന്നെ പച്ചപ്പാണ്, പിന്നെ നനവാണ്, ഹൃദയം ഒഴുകണം. ആ നനവാണ് അവൻ്റെ കണ്ണിലൂടെ പുറത്തേക്ക് ചാടുക. അപ്പോൾ തീർച്ചയായിട്ടും ഖുർആൻ ഹൃദയത്തിലേക്ക് ഒഴുകി വരുമ്പോൾ അത് കണ്ണറിയും അല്ലേ, കൽബറിയും. അതറിയാൻ നമുക്ക് കഴിയട്ടെ. മധുരം സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ കേട്ട ആ വചനം സൂറത്ത് അൻആമിലെ 122-ാമത്തെ വചനം നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞല്ലോ.
0: വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ വരുമ്പോൾ,
1: യെസ്,
0: അവിടെയുള്ള നമ്മളൊക്കെ ഹൃദയത്തിൽ നന്മകൾ ഓൾറെഡി ഉണ്ട്, ആ നന്മകളൊക്കെ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയും.
1: അതെ, കഴിയും. പക്ഷേ ആ വരണ്ട ഭൂമിയിലേക്ക് ഈ ഒഴുക്ക് സാധ്യമാകാതെ നിർത്തുന്ന തടസ്സങ്ങൾ ഏത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ തടസ്സം നീങ്ങി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി
0: പരിഹാരം ഫസ്റ്റ് പ്രാർത്ഥനയാണ്.
1: അതെ അതെ
0: അല്ലേ,
1: നമ്മൾ പ്രാർത്ഥനയാണ്. പിന്നെ ഒന്ന്, എന്താണോ തടസ്സം എന്നുള്ളത് ചിലപ്പം ഒരു പക്ഷേ ചിലപ്പോൾ തിന്മകളായിരിക്കാം.
0: അതെ,
1: ചിലപ്പോൾ ചില നമ്മുടെ ധാരണകളും ചിന്ത നമ്മുടെ ലക്ഷ്യം മാറിയതായിരിക്കാം. അപ്പം അവിടെ കുറച്ചുകൂടി പിന്നെ അവൻ മനുഷ്യൻ്റെ ഒരു ഫ്രണ്ട് ലോബ് വർക്ക് ചെയ്യേണ്ടതുണ്ട്, അവൻ്റെ ചിന്ത വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ചില നിമിത്തങ്ങൾ വരും. ആ ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്തെങ്കിലും ഒരു കാരണമായിരിക്കും പെട്ടെന്ന് ആ ഒഴുക്ക് വരാനുള്ള കാരണം. അതോടുകൂടി അയാൾ നന്നാവാണ്. അത് ചിലപ്പോൾ പീസ് റേഡിയോ ഒരു തവണ കേട്ടതായിരിക്കാം. ഏതോ ഒരു നിമിഷത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതെന്തെങ്കിലും ഒരു ഐക്കൺ ഇവിടെ ആണ് വെറുതെ നിൽക്കി നോക്കിയായിരിക്കും
0: അങ്ങനെ പോകും.
1: അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത ആൾക്കോ അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കോ അവരൊന്നും വിചാരിക്കാത്ത ഏതോ ഒരു നിമിഷത്തിൽ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു നാട്ടിൽ വെച്ച് ഏതോ ഒരു മനുഷ്യൻ ഏതോ ഒരു ഹാലിൽ അവരെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൽ ഒന്ന് ഞെക്കിയപ്പോൾ കേട്ട ഒരു പ്രോഗ്രാം.
0: അതെ,
1: അതായത് ഹൃദയത്തിൻ്റെ തടസ്സം നീക്കാൻ കാരണമായേക്കാം.
0: മറ്റു ചില ആൾക്കാരുടെ ഹൃദയത്തിൽ തടസ്സം ഞാൻ കാണുന്നതേ, ഒരാളെ ഒരാളെ മനസ്സിലേക്ക് ഖുർആൻ കയറണമെങ്കിൽ അവിടെ ചില സംഗതികൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നല്ല മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരുണ്ട്, മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സംഗതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോരിശൊക്കെ പറയുന്ന മദീനത്തേക്ക് നമ്മുടെ മനസ്സും ശരീരമൊക്കെ കൊണ്ടുപോകണേ അങ്ങനത്തെ പാട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് നല്ല അടിപൊളി ഡി ജെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
1: അതെ അതെ,
0: ഇപ്പോൾ പടുത്തൊക്കെ ഓരോ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്,
1: പുതിയ പുതിയ പാട്ടുകളൊക്കെ
0: പഴയ പാട്ടിനൊക്കെ ഒന്ന് പുതുക്കി അതിന്റെ ബാക്കിൽ നല്ലൊരു
1: ശരിക്കുള്ള മൈൻഡോട് കൂടി ചിന്തിക്കുകയാണെങ്കിൽ ആ ആശയത്തെ ഉൾക്കൊള്ളാൻ ആ മ്യൂസിക് കൊണ്ട്
0: കഴിയില്ല.
1: അവിടെ വെറും ഒരു മ്യൂസിക്കിലൂടെ മാത്രം പോകുന്ന
0: ആൾക്കാരുടെ ശ്രദ്ധ നമുക്ക് പോയി.
1: അതെ അതെ,
0: പിന്നെ ഇങ്ങനെ മുത്തുനബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, അങ്ങനെ മ്യൂസിക് തലയിലുള്ള ആൾക്കാരില്ലേ, അവരെ ഹൃദയത്തേക്ക് ഖുർആൻ കയറണം എന്നില്ല. തടസ്സങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് തിന്മകൾ, നിങ്ങൾ പറഞ്ഞ പോലെ തിന്മകളിൽ നിന്ന് മാറിക്കുക, പിന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, വജ്ജനൽ ഖുർആൻ റബ്ബിയ ഖൽബി എന്നൊക്കെയുള്ള പ്രാർത്ഥന ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഖുർആനിൻ്റെ ഒരു വെളിച്ചം നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് കയറും എന്നുള്ളത് തന്നെയാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു സമയത്ത് ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പമുണ്ട്. വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ സഫിയ തിരുങ്ങാടി ശ്രോതാവ് പറഞ്ഞത്,

0: അപ്പോൾ പ്രേമുള്ളവരെ, നമ്മളെ ഈ ഒരു കേൾവി നമുക്ക് കൂടുതൽ ആനന്ദദായകമാകുന്നത് നമ്മുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ അല്ല, നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ. സുഹേർക്ക, എന്താണ് കമന്റിൽ വന്ന് കിടക്കുന്നത്?
1: ഒരുപാട് കാര്യങ്ങളുണ്ട്.
0: നിങ്ങൾ ഏത് വായിക്കണം കൺഫ്യൂഷൻ ആണ്. അങ്ങ് ഒരു തൽക്കം അങ്ങനെ വായിച്ചോളൂ,
1: സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേ അങ്ങനെ കൺഫ്യൂഷൻ ആണ്. ഞാൻ വീട്ടിൽ വരുന്നവരെ ഉള്ളത് കൊണ്ട് സൽക്കരിക്കൽ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലും ചേന ചേമ്പ് ഇതൊക്കെ പറിച്ചാൽ ഞാൻ കഴിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം എന്നാണ്
0: ശ്രോതാവ്
1: തൊടുപുഴയിൽ നിന്നുള്ള ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേര് പറഞ്ഞ അവർക്ക് ബുദ്ധിമുട്ട് വരണ്ടെന്ന് വെച്ചിട്ടാണ് പേര് പറയുന്നത്.
0: അല്ല, അങ്ങനെ പേര് പറയാതെ തന്നെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് കിട്ടി? ഞാൻ എന്താ കൊടുക്കല്? ഞാൻ എന്നെ കുറിച്ചാണല്ലോ ആലോചിക്കല്ലേ. അപ്പൊ അതേപോലെ അത് അത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ അത് അല്ലേ ആ രൂപത്തിൽ വായിച്ചത്. മറ്റൊരു ഒരു സിസ്റ്റർ അയച്ചിട്ടുള്ളത്, എൻ്റെ മോൾ പ്രസവിച്ചപ്പോൾ ആളെ നിർത്തിയെങ്കിലും ഞാനായിരുന്നു മോളുടെ കാര്യങ്ങൾ നോക്കിയത്. എസ്പെഷ്യലി മോളെ കുളിപ്പിക്കൽ, കുട്ടിയെ ചെറുതാവും എനിക്ക് കുളിപ്പിക്കാൻ പ്രയാസമായിരുന്നു. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പ്രസവത്തിന് ആളെ നിർത്തേണ്ട, അത് വേസ്റ്റാണ്. നമ്മുടെ കുട്ടിക്ക് നമ്മൾ തന്നെ ചെയ്യുക. അൽഹംദുലില്ല, മാംസം എന്നാണ് ഒരു എമൗണ്ട് കൊടുക്കാറുമുണ്ട്. ആ പീസ് റേഡിയോക്ക് മാസത്തിൽ ഒരു എമൗണ്ട് കൊടുക്കാറുമെന്ന് ചേർത്ത് അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. മഷാല്ലാ. പിന്നെ വൺ മിൻ ടോക്ക്, ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ, ഇതൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോയിൽ അർത്ഥ സഹിതം പഠിക്കാനൊക്കെ കഴിയാറുണ്ട്. സഫിയാക്ക് തിരുരങ്ങാടി
1: എടത്തനാട്ടുകരയിൽ നിന്ന് സജന കെ, എനിക്ക് തോന്നുന്നത് ഒരു ടീച്ചറായിരിക്കാം, അതല്ലെങ്കിൽ ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്ന തിരക്കിലുള്ള ഒരു സഹോദരി ആയിരിക്കാം. അൽഹംദുലില്ലാ, സന്തോഷം. ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ പ്രോഗ്രാം നോട്ടീസ് കണ്ടു. ഇപ്രാവശ്യത്തെ ടീച്ചേഴ്സ് കോൺഫറൻസും തികച്ചും വ്യത്യസ്തമാണ്. പങ്കെടുക്കാത്ത ടീച്ചേഴ്സിനൊക്കെ വലിയ നഷ്ടമായിരിക്കും എന്നുള്ളൊരു താക്കീത് കൂടി അതിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിക്കുക, പ്രോഗ്രാം നോട്ടീസൊക്കെ വായിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് പങ്കെടുക്കാനുള്ളൊരു യാത്രക്കപ്പം തന്നെ പ്ലാൻ ചെയ്തോളൂ. ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ എന്ന നിലക്കൊക്കെ പെട്ടെന്ന് നാളെ പോകാമെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അടുത്ത ഞായറാഴ്ച ചെമ്മാട് നടക്കുന്ന ടീച്ചേഴ്സ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ്, അതിലേക്ക് പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. സജന കെ എടത്തനാട്ടുകരയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്.
0: നാദിറ ഷാഫി വെന്നിയൂർ അയച്ചിട്ടുള്ളത്, ഇന്നൊരു ഹാപ്പി മോംസ് ഗെറ്റ് ടുഗദർ ആണ്. അതാണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻസിനുള്ള അവരുടെ ഒരു മോംസ് ഗെറ്റ് ടുഗദർ ആണ്. അപ്പോൾ ഒറ്റപ്പാലത്തേക്കാണ് പോകുന്നത്. ഇന്നലെ തന്നെ അങ്ങോട്ട് പോകുന്നു. പീസ് റേഡിയോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അവരയച്ച മെസ്സേജ്. ഒന്നും കേൾക്കാത്ത പരിഭവം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്താ കട്ടായി പോയതൊന്നും അറിയില്ല. വീട്ടിൽ വരുന്ന ആളുകളെയൊക്കെ ഉള്ളത് കൊണ്ട് സൽക്കരിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് മറ്റൊരു ശ്രോതാവ് വായിച്ചിട്ടുണ്ട്.
1: അല്ല, എൻ്റെ മെസ്സേജ് കിട്ടിയില്ലേ എന്നാണ് നമ്മുടെ മുനീർ ചെമ്മനാട്. അതുകൊണ്ടാണ്
0: ആണോ? ഞാൻ കണ്ടില്ല. മറ്റൊരു ശ്രോതാവ് വായിച്ച എന്താണോ, മുമ്പ് കാലത്തൊക്കെ വിരുന്ന് പോകുന്നത് തന്നെ നല്ലൊരു ഭക്ഷണം കഴിക്കാനും കുടുംബങ്ങളുമായി സംസാരിക്കാനൊക്കെ ഉള്ളൊരു പരിഹാരമായിരുന്നു. ഇന്ന് സുലഭമായ വ്യത്യസ്ത രുചികരമായ ഭക്ഷണം, കോളേജിൽ, ഓഫീസ്, ജോലി സ്ഥലങ്ങളിലെല്ലാം വിവിധ തരം കൂട്ടുകാർ, പുറത്തു പോകാത്തവർക്കാണെങ്കിൽ ഫോൺ ഇഷ്ടംപോലെ ഫ്രണ്ട്സുകൾ, കാലം മാറിയ തന്നെ ആളുകളെ ആകെ മാറ്റി ഇഷ്ടംപോലെ ഫ്രണ്ട്സാണെന്ന്, അങ്ങനൊരവസ്ഥയായിപ്പോയി എന്നാണ് ഒരു ശ്രോതാവ് പറയുന്നത്.
1: അടിപൊളി.
0: പിന്നെ
1: കാസർഗോഡ് നിന്ന് മുംതാസ് എന്ന ശ്രോതാവ് പറഞ്ഞതേ, ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് തിരിയാൻ തുടങ്ങും. എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന്. എല്ലാവരെയും പോലെ ഒരുപോലെ സൽക്കരിക്കാൻ പറ്റുന്നു, എല്ലാവരെയും ഒരുപോലെ സൽക്കരിക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ല, അവിടേക്ക് ഒന്ന് പോകണമല്ലോ. എന്നാലേ ഗേറ്റ് തുറക്കുമ്പോഴത്തിന് ഇവിടെ ഒരുങ്ങനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് അല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയമൊന്നും കാത്തിക്കേണ്ട വരും തോന്നുന്നില്ല.
0: വേഗം കഴിച്ചു പോരാം. പിന്നെ മറ്റൊരു ശ്രോതാവ് അയച്ചത്, ഉമ്മച്ചി പിന്നെ പറയാറുണ്ട് പെൻഷൻ വന്നാൽ ആദ്യം പറയും മോളെ 500 രൂപ പീസ് റേഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക എന്നാണ്. അത് ചെയ്യുന്നവരെ ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഉമ്മച്ചിക്കൊരു സമാധാനം ആവുക. അള്ളാഹു സ്വീകരിക്കും മറാവട്ടെ.
1: അള്ളാഹുള്ളതിൽ ബർക്കത്ത് കൊടുക്കട്ടെ.
0: ഒരിക്കൽ ചെറുപ്പത്തിലെ വീട്ടിലൊരു ബന്ധു വന്നപ്പോൾ ഈത്തപ്പഴം മാത്രമായിരുന്നു ചായക്ക് കൊടുക്കാണ്ടായിരുന്നത്, ഒന്നുമില്ലാതെ നല്ല ചായ ആയിപ്പോയി എന്ന് ഉമ്മ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ പറയരുത്, ഉള്ളത് കൊണ്ട് സൽക്കരിക്കണം, അതിലാണ് ബർക്കത്ത് എന്ന് എപ്പോഴും മനസ്സിലത് ഓർക്കും. ഉള്ളതിൽ ബെസ്റ്റാണ് നമ്മൾ എപ്പോഴും വിരുന്നുകാർക്ക് കൊടുക്കുക. ഒരിക്കലും സെലക്റ്റീവ് അല്ല. കയറിയിരിക്കാൻ പറയും, പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുടിക്കാൻ വീട്ടിലുള്ളത് ബെസ്റ്റ് കൊടുക്കും. ഇതുവരെ ആയിട്ട് കുടിക്കാൻ കൊടുക്കാനുള്ള എന്തെങ്കിലും എപ്പോഴും വീട്ടിൽ കരുതും. അൽഹംദുലില്ലാ. പിന്നീട് നിൽക്കുന്ന അതിനനുസരിച്ച് ഉള്ളത് വെച്ച് എന്താണോ കൊടുക്കാൻ കഴിയുമോ അത് നൽകുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് എന്നാണ് ഒരു ശ്രോത വായിച്ചിട്ടുള്ളത്.
1: ഇവിടെ എനിക്ക് പറയാനുള്ളതേ, നമ്മൾ അതിഥികൾ വരുമ്പോൾ പരമാവധി ഈ ബേക്കറി സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്.
0: ഇടങ്ങേറുണ്ടാക്കുന്ന പിന്നീട് കഴിച്ചു പോയിട്ട് പിന്നെ ഇടങ്ങേറുണ്ടാക്കണത് കൊടുക്കരുത്
1: അല്ലേ.
0: മാക്സിമം അതിലൊക്കെ ശ്രദ്ധ വരുത്തുന്ന ആളുകളുണ്ട് പലരും. പിന്നെ ചില ആൾക്കാർ ഈ ഉപചാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങി വെക്കുക എന്നുള്ള ആ രൂപമൊക്കെ കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: അങ്ങനെയുണ്ട്. പിന്നെ നമ്മളൊന്നും തന്നെ അങ്ങനെ കൊടുന്ന് ഒരു ഒരു പലഹാരം കൊണ്ട് വീട്ടിലെത്തി ഒന്നങ്ങനെ രുചിച്ചു നോക്കും. ഇതിപ്പോൾ വലിയ ടേസ്റ്റില്ല, നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഏത് പാത്രം? വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാനുള്ള പാത്രം. അങ്ങനെയുണ്ട്.
0: സൽമാൻ നസീർ കാഞ്ഞിരമറ്റം പറഞ്ഞ എന്താണോ, ഞാൻ മിക്കപ്പോഴും ഭർത്താവിൻ്റെയും എൻ്റെയും കുടുംബ വീടുകൾ സന്ദർശിക്കാറുണ്ട്. മക്കൾ വലുതായി, അവർ ഇപ്പോൾ കൂടെ വരാറില്ല, എങ്കിലും ഉമ്മച്ചി അഞ്ചെത്തി ഞങ്ങളൊക്കെ പോവും. അപ്പോൾ മക്കളങ്ങനെ ആ ഒരു സിറ്റുവേഷനിലുള്ള, പക്ഷേ പതിയെ പതിയെ കുറേ വലുതായി കഴിഞ്ഞിട്ട് മക്കളെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായില്ല, മക്കൾ പോരൂല. നേരെ മറിച്ച് ചെറുപ്പത്തിലെ ഈ ഒരു കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സന്ദർശിക്കുന്ന ആളുകൊണ്ട് കേട്ടോ, ഇല്ല നമ്മൾ എല്ലാത്തിനും ഒറ്റയടിക്ക് പറയില്ല, എന്നും അത് കറക്റ്റ് ആയിട്ട് പോകുന്ന ആള്. അതിപ്പോൾ ഒരാൾ പറഞ്ഞ ഇവിടെ അസ്മാബി പെരിന്തൽമണ്ണ പറഞ്ഞത്, ഞാനും പേരെ കുട്ടികൾക്കുമായിട്ട് ഇടക്കിടക്ക് ഓരോ കുടുംബ വീടുകളെ സന്ദർശിക്കാറുണ്ട് എന്ന് പറഞ്ഞു.
1: ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇനിയൊരു യാത്രയിലേക്കാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഒരു യാത്ര. നമുക്കൊക്കെ അറിയാം, പീസ് റേഡിയോ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാമുകൾ പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രോഗ്രാമുകളും സ്ഥിരമായി കുറേ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. കേട്ട പ്രോഗ്രാമുകൾ 24 മണിക്കൂർ നമ്മുടെ പീസ് റേഡിയോയിൽ റിവൈൻഡ് ഓപ്ഷനിൽ ലഭിക്കുന്നുമുണ്ട്. അപ്പം ഇന്ന് ശ്രോതാക്കളിലേക്ക് എത്തുന്നത് തിരുനബിയോടൊപ്പം എന്ന ഒരു പ്രോഗ്രാമാണ്. ഇൻഷാല്ലാ നമുക്ക് തിരുനബിയോടൊപ്പമുള്ള ഈ ഒരു യാത്ര, ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 നമ്മൾ ലൈവായി കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റിവൈൻഡ് ഓപ്ഷനിലും ഇത് പിന്നീട് സ്ട്രീമിംഗ് കഴിഞ്ഞതിന് ശേഷം കേൾക്കാവുന്നതാണ്. ഇന്ന് വണ്ടൂരിലുള്ള നമ്മുടെ അബ്ദുള്ള മുഹ്സിൻ ഇസ്ലാമിക ഭവനം എന്ന ടോപ്പിക്കിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. തിരുനബിയോടൊപ്പം കേട്ട് ഇൻഷാല്ലാ. അല്ലേ സലാമുക്ക,
0: അല്ല നമ്മൾ തിരുമൊഴികളിലേക്ക് പോവേണ്ട സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളാണോ?
1: ഷെഡ്യൂളാണ്.
0: യെസ്, അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോയതിന് ശേഷം പിന്നീട് തിരുമൊഴികളിലേക്ക്
1: പോവാലേ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അതിയായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരും മലയിലും മലയോരങ്ങളിലും ചെന്ന് പാടുപെട്ട് ജോലി ചെയ്യുന്ന ആളുകളും മഴയും വെയിലുമൊക്കെ അതൊന്നുമൊരു പ്രശ്നമാക്കാതെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ആളുകളുമെല്ലാം അവരുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഒരു വീട് നിർമ്മാണത്തിനു വേണ്ടി ചിലവഴിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കുന്നതും നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ദീർഘകാലം പ്രവാസികളായി ജീവിക്കുന്ന ആളുകളോട് ഒന്ന് നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്നോ, അല്ലെങ്കിൽ തുടങ്ങി വെച്ച വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നോ, വീടുണ്ടാക്കാൻ എടുത്ത കടം വീട്ടിയിട്ടില്ല എന്നുമൊക്കെ പറയുന്നതായി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ഒരു ആവശ്യമായി കയറിക്കിടക്കാനൊരു വീട് എന്ന നിലക്ക് നാം അതിനെ കാണുന്നുണ്ട് എന്നർത്ഥം.
3: താമസിക്കാനൊരു വീടില്ലാത്ത ആയിരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സ്വന്തമായി ഒരു വീടുള്ള നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാനൊരു ഇടവും സമാധാനം കണ്ടെത്താനുള്ള ഒരു കേന്ദ്രവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ. സൂറത്തുൻ നഹ്ലിൻ്റെ 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖന, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ, നിങ്ങളുടെ വീടിനെ അള്ളാഹു ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ വീട് എന്നത് അവന് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ 4 അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉ മിനസ് സഅദ, 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ സുപ്രധാനമായ 4 അനുഗ്രഹങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അതാണ് റസൂല് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു ഇണയുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയോ ഭർത്താവോ തനിക്കുണ്ടായിരിക്കണം. നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന, നന്മയുടെ കാര്യത്തിൽ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഭർത്താവുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. രണ്ടാമത്തേതോ, വൽ മസ്കനുൽ വാസിയ, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ ഉതകുന്ന ഒരു വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റിയ വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാവുക എന്നത് വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നത്, താൻ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിലും തൻ്റെ വീട്ടുകാരെ, തൻ്റെ കുടുംബക്കാരെ പൊന്നുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അയൽവാസിയുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. 4-ാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ മർകബുൽ ഹനി, ശാന്തമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം, നമുക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റുന്ന, തനിക്ക് സമാധാനത്തോടുകൂടി യാത്ര പോവാൻ കഴിയുന്ന ഒരു വാഹനമുണ്ടാവുക എന്നത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വീട് ഒരു അനുഗ്രഹമാണ് എങ്കിലും അത് വല്ലാത്തൊരു പരീക്ഷണം കൂടിയാണ്. ഏതൊരു അനുഗ്രഹം എടുത്തു നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് അത് അനുഗ്രഹമാണ്, നമുക്ക് സന്തോഷമാണ് നൽകുന്നത് എങ്കിൽ, മറുഭാഗത്ത് പരീക്ഷണമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആ പരീക്ഷണം നന്ദിയുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതല്ല ആ പരീക്ഷണം അവന് എതിരായി ധിക്കാരം കാണിച്ച് അഹങ്കരിച്ച് ജീവിക്കുകയാണോ അവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പരീക്ഷണം. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ നന്ദിയുള്ളവനായി ജീവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടായാൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു കാറ് വാങ്ങാൻ സാധിച്ചാൽ എന്തെല്ലാമാണ് നമ്മൾ പറയേണ്ടത്, ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും ഒരു വിശ്വാസി പറയേണ്ടുന്ന വാചകമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനീ അഷ്കുറു, ഇതെന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്, ഏതൊരു അനുഗ്രഹവും എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. അതും പറഞ്ഞ് അവിടെ നിർത്തല്ല വേണ്ടത്. ചില കാറുകളുടെയും ഓട്ടോയുടെയും ഒക്കെ മുന്നിലും പിന്നിലുമായി ഓരോ സ്റ്റിക്കറുകൾ നമ്മൾ കാണുന്നതാണ്, ഹാദാ മിൻ ഫളി റബ്ബി എന്ന് എഴുതിയ സ്റ്റിക്കറുകൾ. അതവിടെ ഒട്ടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷേ ഇനി ശേഷം പറയാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിയ ബിലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുമോ, ഇനി അതല്ല ധിക്കാരം കാണിക്കുമോ, നന്ദിയില്ലാത്തവനാകുമോ, ഈ വാഹനം നൽകിയതിന്, ഉയർന്ന ജോലി സ്ഥിരപ്പെട്ടതിന്, വലിയ വീട് ലഭിച്ചതിന് എന്തിനാ എനിക്ക് ഇതൊക്കെ റബ്ബ് തന്നത്, ലിയ ബിലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, അഷ്കുറു ഔ അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇതാണ് സഹോദരങ്ങളെ പരീക്ഷണം. അത് വീടിൻ്റെ വിഷയത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്? നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി മാറ്റുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല അയൽവാസിയെ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അല്ലെ? അൽ ജാ റുഖബിലദ്ദാർ, അറബി ലോകത്ത് അറിയപ്പെട്ട ഒരു പയഞ്ചൊല്ലാണ് അൽ ജാ റുഖബിലദ്ദാർ. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്റെ അയൽവാസി ആരാണ് എന്ന് നീ നോക്കിക്കോ. നീ എവിടെ പോയാലും, നീ എവിടെ പോയി വീടുണ്ടാക്കുന്നുണ്ട് എങ്കിലും നല്ലവണ്ണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും കുടുംബത്തിനും സ്വസ്ഥമായി തങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, ഒരു അയൽപക്കമാണോ അത് എന്ന് കൃത്യമായി പരിശോധിച്ചോ. അതുകൊണ്ട് തനിക്ക് ഉപകാര ഉപദ്രവമില്ലാത്ത അയൽവാസി, തനിക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ, തനിക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം, ഇതെല്ലാമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും അതോടൊപ്പം തന്നെ ഹലാലായ മാർഗത്തിലൂടെ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ നാം വീട് നിർമ്മിക്കാവൂ. പല ആളുകളും ഭീമമായ സംഖ്യ പലിശയ്ക്ക് കടം വാങ്ങി അവസാനം ലോൺ എടുത്ത് വീട് വെച്ചു, ആ വീട് വിറ്റ് ലോൺ അടച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഹറാമായ ഒന്നും തന്നെ നമ്മുടെ നിർമ്മാണത്തിൽ, നമ്മുടെ വീട് നിർമ്മാണത്തിൽ നാം ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഒരു വീട് നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ബിദ്അത്തുകളാണെന്ന്, അനാചാരങ്ങൾ, ചെറുക്ക് കലർന്നു വരുന്ന പ്രവർത്തനങ്ങളാണെന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരം അനാചാരങ്ങളൊന്നും നമുക്ക് വേണ്ട. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പൂർണ്ണമായും പാലിക്കുന്ന ഒരു വീട് നിർമ്മിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാളെ പരലോകത്ത് എന്റെ വീട് കൊണ്ട് ഞാൻ സ്വർഗം നേടിയെന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ തന്നെ വീട് നിർമ്മിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.
0: ما شاء الله. അപ്പോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് ഇപ്പോ നമ്മൾ കേട്ടതല്ലേ.
1: യെസ്. ഒദായിൽ നിന്ന് ഹർഷദ് ബാബു, നമ്മുടെ ഈസ്റ്റ് ജില്ലയിൽ നടക്കുന്ന ആദർശ വേദി ഒരുങ്ങിക്കഴിഞ്ഞു, 9 മണിക്ക് പ്രോഗ്രാം തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
0: യെസ്. അമ്പാട് വെച്ചിട്ടില്ലേ?
1: അമ്പാട് വെച്ചിട്ടുള്ളത്.
0: ക്വിസിന്റെ ബീപ് സൗണ്ട് കേട്ടപ്പോഴാണ് ഫോൺ ഓൺ ആക്കിയത്. ആദ്യം ചോദ്യം ഒന്നും കേട്ടില്ല, വെറുതെ ഓപ്ഷൻ കറക്കി കുത്തിയിട്ടുണ്ട്, ബി ആണ് കുത്തിയതെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഞാൻ എൻ്റെ ചോദ്യം പറയുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താന്ന് മനസ്സിലാക്കി ഒരു അറിവ് കിട്ടുക.
1: ഞാൻ മനസ്സിലാക്കിയ എന്തായാലും വേണ്ടില്ല, ഞാൻ പങ്കെടുക്കുന്നുള്ള
0: ആ നിലക്കായിരിക്കും അല്ലേ. മാഷാല്ലാ. ഇനി മറ്റൊരു ശ്രോതാവ് അയച്ചിട്ടുള്ളത്, എൻ്റെ മക്കൾ എന്നെ വല്ലാതെ കെയർ ചെയ്യുന്നവരാണ്. മാഷാല്ലാ, ബാറക്കല്ലാ. ചിലപ്പോൾ ഞാൻ മക്കളോട് പറയും, ഞാൻ നിങ്ങളെ ഇത്തരത്തിൽ കെയർ ചെയ്യുന്നുണ്ടോ മക്കളെ എന്ന്. അവർ തന്നെ ഒരു മറുപടിയാണ് എന്നെ സന്തോഷിപ്പിച്ചത്, ഉമ്മ ഉമ്മാമ്മയെയും ഉപ്പാപ്പയും നോക്കുന്ന അത്ര ഒന്നും ആയില്ലല്ലോ എന്ന് അല്ലേ. അപ്പം അവർ കണക്ട് ചെയ്യുന്നത് ഉമ്മ എങ്ങനെ ഉമ്മാമാനെ ഉപ്പാപ്പാനെ നോക്കണത്, അതുപോലെ ഞങ്ങൾ ഉമ്മാനെ നോക്കണം. അവിടെയാണ് കറക്റ്റ്. ഞങ്ങൾ എങ്ങനെ നോക്കണം എന്നുള്ളതല്ല അവർ ചിന്തിച്ചത്. നിങ്ങൾക്ക് അതിൻ്റെ ട്വിസ്റ്റ്
1: മനസ്സിലായില്ലേ?
0: അത് നല്ലൊരു ഒരു പോയിന്റാണ്.
1: യെസ്. അതുപോലെ തന്നെ ബാലുശ്ശേരിയിൽ നിന്ന് റുക്സാന, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, പറഞ്ഞത് ആതിഥേയത്വത്തിൻ്റെ ഒരു മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുബഹ് കഴിഞ്ഞ മുതൽ ആളുകൾ വരാറുണ്ട്, അവരെ സ്വീകരിക്കുന്നു. ആദർശ ബന്ധുക്കളാണ് കൂടുതലും വരാറുള്ളത്, അൽഹംദുലില്ലാ. ഒരു സന്തോഷത്തിലാണ് പറയുന്നത്.
0: സാലറി വരാനൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് റേഡിയോക്ക് കൊടുക്കുന്നു എന്ന് മറ്റൊരു ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്.
1: അതൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് സാലറി പറഞ്ഞതെങ്കിലും എനിക്കിപ്പോ അങ്ങനെ സാലറിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാത്തിനും ഞാൻ അയക്കുന്നുള്ളൊരു സന്നദ്ധത.
0: എന്റെ ഫീഡ്ബാക്ക് ഒന്നും അവിടെ എത്തുന്നില്ലേ എന്ന് മറ്റൊരു ശ്രോതാവ് ജമീല ബി പി കളിക്കാവണം. തീർച്ചയായിട്ടും വരുന്നുണ്ട്, വന്നതുകൊണ്ടാണല്ലോ ഇപ്പത് വായിച്ചല്ലേ.
1: യെസ്. ആയിഷ മെഹറൂൺ കാരാടൻ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാല്ലാ നമ്മുടെ തിരുമൊഴികൾ പ്രക്ഷേപണം ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രോതാക്കളിലേക്ക് തിരുമൊഴികളുമായി വരുന്നതിന് മുമ്പായിട്ട്
0: ഒരു ഒരു മെസ്സേജ് ഉണ്ട്. സാജിദ ഷോക്കത്ത് അയച്ചത്, എൻ്റെ ജോലിയുടെ ഭാഗമായി ശനിയും ഞായറും മാത്രമേ മോർണിംഗ് ലൈവിൽ പങ്കെടുക്കാൻ സാധിക്കാറുള്ളൂ. പക്ഷെ ഒരുപാട് പേർക്ക് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റേഡിയോയിലൂടെ ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എന്ന് അവർ സന്തോഷത്തോടെ പറയാറുണ്ട്. എനിക്കും അവർക്കും ഈ അറിവുകളൊക്കെ ഉപകാരപ്രദമാവട്ടെ, ആമീൻ എന്നാണ് അവരയച്ചിട്ടുള്ളത്.
1: കാസർഗോഡ് നിന്ന് മുംതാസ് എന്ന ശ്രോതാവ് പറഞ്ഞത്, ബേക്കറി ഞങ്ങൾ കൊടുക്കാറില്ല, ഒന്നുമില്ലെങ്കിലും മുട്ട എടുത്തു വെച്ച് വേവിച്ച് കൊടുക്കും. മക്കൾ വന്നാൽ കുടുംബക്കാരെ സന്ദർശിച്ചു പോകും. രണ്ട് ഉമ്മമാരെയും ഫ്രൈഡേ എൻ്റെ വീട്ടിൽ അയൽക്കൂട്ടം പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ മകൾ തന്നെയാണ് ക്ലാസ് എടുത്തത്. അങ്ങനെ കുടുംബ കാര്യമായിരുന്നു ടോപ്പിക് അല്ലേ.
0: കുടുംബക്കാർ അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു, നൂറോളം ആളുകൾ ഉണ്ടായിരുന്നു പരിപാടിയിൽ ഗംഭീരമായി എന്നതാണ് മഷാല്ല.
1: ബാക്കി മെസ്സേജ് എനിക്ക് വായിക്കാൻ കഴിയും.
0: മനാഫ് പാലക്കാഴി ഇവിടെ എവിടേക്കോ വന്നു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പെരിന്തമണ്ണ സ്റ്റുഡിയോയുടെ അടുത്ത് രാവിലെ മുതൽ ഉണ്ടായിരുന്നു, കയറാൻ പറ്റിയില്ല.
1: വരായിരുന്നല്ലോ അല്ലേ.
0: അതെ അതെ അതെ,
1: ഇവിടെ വന്ന് ഇവിടെ റേഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ
0: വന്ന് കണ്ടുപോയ ശ്രോതാക്കളൊക്കെ ഉണ്ട്, അതേപോലെ വരായിരുന്നു എന്ന് പറയാം അല്ലേ. നമ്മളേ ഇപ്പൊ തിരു നബിയോടൊപ്പം പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്കിനി മറ്റൊരു പ്രോഗ്രാം ഉണ്ട്,
1: തിരുനബിയോടൊപ്പം
0: തിരുമൊഴികൾ.
1: തിരുമൊഴികൾ, യെസ്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും കെ വി മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ സംസാരമാണല്ലോ നമ്മൾ തിരുമൊഴികളിലൂടെ കേൾക്കുന്നത്. ഒരു പക്ഷേ പുതിയ ഒരു ശ്രോതാവിനോടാണ് ഇത് പറയാനുള്ളത്. എല്ലാ ദിവസവും ഓരോ പ്രവാചക വചനവുമായി നമ്മളിലേക്ക് എത്തുന്ന തിരുമൊഴികൾ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു പ്രവാചക വചനം പഠിക്കാൻ, ഒരു ഹദീസ് പഠിക്കാൻ നല്ലൊരു അവസരമാണ് ഉപയോഗപ്പെടുത്തുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് അബ്ദുൽ വഹാബിന് സലാം അബ്ദുൽ വഹാബിന് സലാം റഹിമഹുമുള്ളയുടെ സ്വപ്നവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണവും ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ തിരുമൊഴികൾ കേട്ട് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രശ്രോതാക്കളെ, ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ നൽകിയിട്ടുള്ള, അതേപ്രകാരം ഇമാം മുസ്ലിമും തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൻ്റെ ആശയം നമുക്കിന്ന് മനസ്സിലാക്കാം. ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിനു സലാം റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹിബിനു സലാം, അദ്ദേഹം ജൂതനായിരുന്നു. മദീനയിലെ ഖൈനുക ഗോത്രത്തിലെ വിഭാഗത്തിലെ ജൂതന്മാരിൽപ്പെട്ട വളരെ പ്രധാനിയായിരുന്നു. ജൂത പണ്ഡിതനുമായിരുന്നു. തൗറാത്ത് നന്നായിട്ട് അറിഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ നബിയുടെ അടുക്കൽ വന്ന് അദ്ദേഹം തൗറാത്തിൽ നിന്ന് നബിയെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരു പ്രവാചകനല്ലാതെ എങ്ങനെ മറുപടി പറയാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഇമാം ദഹബി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അൽ ഇമാമുൽ ഹിബർ, പണ്ഡിത നേതാവ് എന്നൊക്കെയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന് സ്വർഗത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. അദ്ദേഹം സ്വർഗപ്രവേശം ലഭിക്കുന്നവനാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ആ രൂപത്തിലുള്ള ആ പറഞ്ഞ അതിലേക്ക് ബന്ധപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനാവുക. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ സംഭവം അദ്ദേഹം പറയുന്ന ചില ഹദീസ് ഗ്രന്ഥങ്ങളെ അല്പം കൂടി വിശദമായിട്ട് കാണാം. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ദീർഘമായി നമസ്കരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ, ഇദ്ദേഹം അബ്ദുല്ലാഹിബ്നു സലാമിനെ കുറിച്ച് പറയുന്ന ചില ആളുകൾ, അറിയുന്ന ചില ആളുകൾ തന്നെ ഇദ്ദേഹം റിജാലു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി, അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളിവിടെ വെച്ച് പറയരുത്, അറിയാത്തത് പറയരുത്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് എന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന സ്വപ്നം, അതിൻ്റെ അടിഭാഗം ഭൂമിയിലാണ്, മുകൾ ഭാഗം അത് ആകാശത്തിലാണ്. അതായത് അത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, റഅയ്തു റുഇയ അലൻ അല അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖസസ്തുഹ, ഞാൻ നബിയുടെ കാലത്ത് ഒരു സ്വപ്നം കണ്ടു, ഞാൻ നബിയോട് അത് വിശദീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കണ്ട സ്വപ്നം. അദ്ദേഹം റൗദയാണ് കാണുന്നത്, ഒരു തോട്ടം, ഒരു പൂന്തോട്ടം, നല്ല സുന്ദരമായൊരു തോട്ടം. അതിൻ്റെ വിശാലതയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിലൊരു അമൂദുൻ മിൻ ഹദീദ്, ഇരുമ്പ് കൊണ്ടുള്ള ഒരു തൂണുണ്ട് എന്ന് പറയുന്നുണ്ട്. അസ്ഫൽ ഹുഫിൽ അർദ് വഅല ഫി സമ, അതിൻ്റെ അടിഭാഗം ഭൂമിയിലാണെങ്കിൽ മുകൾ ഭാഗം ആകാശത്തിലാണ്, അങ്ങനെയുള്ള വലിയ ഒരു തൂണാണ്. ഫി അലാഹു ഉർവ, അങ്ങനെ അതിൻ്റെ മുകളിൽ ഒരു കയറുണ്ട്, ഉർവത്തുണ്ട്. ഫഖീല, എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇർക്കഹ്, നീ അതിന്മേൽ കയറുക. അപ്പോൾ അദ്ദേഹം പറയുന്ന കൊൽത്തു, ഞാൻ പറഞ്ഞു, ലാസ്തത്തിയ അദ്ദേഹം സ്വപ്നത്തിലാണ് കാണുന്നത്, എനിക്കതിന് കഴിയില്ല, എനിക്ക് കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഫഅത്താനി മിൻ സഫുൻ ഫറഫഅതിയാബി മിൻ ഖൽഫി, അപ്പോൾ എൻ്റെ അടുത്തൊരു മിൻ സഫു വന്നു, ഒരു സേവകൻ എന്നെ വന്നു, എൻ്റെ വസ്ത്രം ഉയർത്തുകയുണ്ടായി, അപ്പോൾ ഫറഖീത്തു ഹത്താ കുൻതു ഫീ അലാഹ, അതിൻ്റെ ഏറ്റവും മുകളിലെത്തുന്നതുവരെ ഞാൻ അങ്ങ് ഉയർന്നു പോയി, ഞാൻ അതിൽ ഉയർന്നു പോയി, ഫഇന്നഹ ഫിയദി, അപ്പോൾ ഞാൻ ഉയർന്നു പോയി, മാത്രവുമല്ല ഫഅഖദ്തു ബിൽ ഉർവ, അങ്ങനെ ആ പാശത്തിൽ ആ കയറിൽ ഞാൻ മുറുക്കി പിടിക്കുകയും ചെയ്തു. ഫഖീല, അപ്പോൾ പറയപ്പെട്ടു ഇസ്തംസിഖ്, നീ നന്നായി പിടിക്കൂ, ബലമായി പിടിക്കൂ എന്ന് ഒരു വിളിയാളമുണ്ടായി, അങ്ങനെ പറയപ്പെടുകയും ചെയ്തു, അങ്ങനെ ഞാൻ പിടിച്ചു എന്നാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നു ഫസ്തയഖൽതു, അങ്ങനെ ഞാൻ ഉണർന്നു നബിയെ, വഇന്നഹ ഫിയദി, അപ്പോൾ എൻ്റെ കയ്യിൽ ആ കയറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കഥ വിവരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു തിൽക്ക റൗദത്തു അൽ ഇസ്ലാം, തിൽക്ക റൗദത്തു അൽ ഇസ്ലാം, അബ്ദുള്ള നീ കണ്ട തോട്ടമുണ്ടല്ലോ അത് ഇസ്ലാമാണ്, വദാലിക്കൽ അമൂദ് അമൂദ് അൽ ഇസ്ലാം, നീ ആ കണ്ട തൂണ്, അതിൻ്റെ മധ്യത്തിൽ കണ്ട തൂണ് അത് ഇസ്ലാമിൻ്റെ തൂണാകുന്നു, വതിൽക്കൽ ഉർവത്തു ഉർവത്തുൽ ഉസ്ഖ, നീ കണ്ട കയറുണ്ടല്ലോ അത് ഉർവത്തുൽ ഉസ്ഖയാണ്, ബലമായ പാശം, ബലവത്തായ പാശം, അതായത് മുറിഞ്ഞു പോകുമെന്നൊരിക്കലും ഭയപ്പെടേണ്ടതില്ലാത്ത ശക്തമായ കയറാണത്, ഉർവത്തുൽ ഉസ്ഖ എന്ന പേരിൽ പ്രസിദ്ധമായതാണത്. ഫഅൻ തഅല ഇസ്ലാമി ഹത്ത തമൂത്ത്, അബ്ദുള്ള നീ മരിക്കുന്നതുവരെ ഇസ്ലാമിൽ തന്നെയായിരിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നതാണ് നമുക്ക് ഈ ഹദീസിൽ കാണാനാവുക, അദ്ദേഹം വിശദീകരിക്കുന്നത്. മറ്റൊരു സഹീഹ് ബുഖാരിയിലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ ഈ വാക്കുകൾ ഇങ്ങനെയാണ്, യമൂത്തു അബ്ദുല്ലാഹു വാഹിദുൻ ബിൽ ഉർവത്തുൽ ഉസ്ഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് വന്നിട്ടുള്ളത്. മരിക്കുന്നതുവരെ അബ്ദുല്ല ഉർവത്തുൽ ഉസ്ഖ, ബലവത്തായ പാശം പിടിച്ചുകൊണ്ടിരിക്കും, അഥവാ ഇസ്ലാമിലെ ആ അടിസ്ഥാനപരമായ കയർ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് എത്തുന്ന ആ കയർ, അതിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വിടില്ല എന്ന രൂപത്തിൽ പറഞ്ഞു. മറ്റൊരു നിവേദനത്തിൽ ലാ തസാലു മുസ്തംസിഖൻ ബിൽ ഇസ്ലാമി ഹത്ത തമൂത്ത്, മരിക്കുന്നതുവരെ അദ്ദേഹം ഇസ്ലാമിനെ മുറുകെ പിടിച്ചായിരിക്കും ഉണ്ടാവുക എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അബ്ദുല്ലാഹിബ്നു സലാമിനെ സന്തോഷിക്കാനുള്ള വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാം കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിൻ്റെ സ്വപ്നവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള വിശദീകരണം നൽകിയതുമാണ് നമ്മൾ കണ്ടത്. അബ്ദുല്ലാഹിബ്നു സലാമിന് വലിയൊരു സന്തോഷ വാർത്തയാണ്, അദ്ദേഹം മരിക്കുന്നതുവരെ മുസ്ലിമാണെന്നുള്ള വാക്കുകൾ, സ്വർഗത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുക എന്നുള്ള സൂചനകൾ, മരിക്കുന്നതുവരെ മുസ്ലിമായി തന്നെ ഉണ്ടാകുമെന്ന ഏറ്റവും സന്തോഷകരമായ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിൻ്റെ സ്ഥാനവും പദവിയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതോടൊപ്പം നല്ല സ്വപ്നങ്ങൾ ഒരുപക്ഷെ സന്തോഷ വാർത്തകളാകാം, അള്ളാഹുവിനോട് കൂടുതൽ അറിയുക. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഈ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം, ആളുകളുടെ സംസാരത്തിൽ ഒരിക്കലും വല്ലാതെ നമ്മൾ ഉയരേണ്ടതില്ല, പുളകിതനാകേണ്ടതില്ല എന്നാണ്. ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് സ്വർഗ്ഗക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തുകയും അങ്ങനെ നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുത്തുന്നതൊക്കെ നമുക്ക് കാണാനാകും. പ്രിയമുള്ളവരെ, സ്വർഗമാകുന്ന ആ റൗദയുണ്ടല്ലോ, ഓരോ വിശ്വാസിയും ആഗ്രഹിക്കേണ്ടതാണ്, കൊതിക്കേണ്ടതാണ്, അതിനുവേണ്ടിയാണ് ജീവിക്കേണ്ടത്. അതിന് അത് ലഭിക്കണമെങ്കിൽ ഉറത്തുൽ ഉസ്ഖ എന്ന ആ ബലവത്തായ പാശം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ, അള്ളാഹുലേക്ക് എത്തുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അത് മുറുകെ പിടിച്ച് മരിക്കുന്നതുവരെ മുസ്ലിമായി, യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാമിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശം നമുക്കിവിടെ ലഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അപ്പോൾ തിരുമൊഴികളിലൂടെ ഉർവത്തുൽ വുസ്ഖ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻ്റെ ഒരു അബ്ദുല്ലാഹിബ്നു സലാം, അതാ അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയൊരു സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടായി. മാഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇനി മോർണിംഗ് ലൈവ് ഷോ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഏതാനും ചില പ്രോഗ്രാമുകൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്.

0: ദീർഘാ, ഞാനൊരു കഥ പറയാം.
1: യെസ്,
0: കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ?
1: ഞാൻ മാത്രമല്ല, റേഡിയോയിലെ എല്ലാ ശ്രോതാക്കളും കാത്തിരിക്കണം. അപ്പൊ
0: നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാലാണ് എനിക്ക് പറയാൻ താല്പര്യം. മറ്റുള്ളവരെന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോ കഥ ഇതാണ്.

0: എന്നൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ കോൾ ചെയ്തിട്ട് പറഞ്ഞു, ഡോക്ടറെ ഒന്ന് വേഗം വരണം, വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, നെഞ്ഞുവേദന കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട്, അസ്വസ്ഥത ഉണ്ട്. അപ്പോൾ ഡോക്ടർ കുറച്ച് തിരക്കാണ്, എന്നാലും വരാം നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നപ്പോൾ ഇയാൾ വലിയ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഇതുള്ളത്. അപ്പോൾ ലിഫ്റ്റൊന്നുമില്ല. ഡോക്ടർ പടികൾ കയറി കയറി കയറി, ഡോക്ടറും ഏകദേശം ഇയാളെ പോലെ പ്രായമായിട്ടുണ്ട്. അവർ പടികൾ കയറി കയറി കയറി കയറി ആ റൂമിലേക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോഴേക്കും ഡോക്ടർക്ക് കിതപ്പ് കൂടി. ഡോക്ടർ കിതപ്പ് കൂടി അയാളെ മുന്നിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ ഡോക്ടർ അങ്ങേറ്റം അവശനായിട്ടുണ്ട്. അവശനായിട്ട് അയാളോട് പറഞ്ഞു, ഒരു കുറച്ച് വെള്ളം തരൂ. അപ്പത് കണ്ട പാടന്നെ അദ്ദേഹം വേഗം അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം കൊണ്ടേ കൊടുത്തു. അദ്ദേഹം, സാറല്ല ഇരിക്കി, കുഴപ്പമില്ല കുഴപ്പമില്ല, ഞങ്ങൾ നാൽപ്പമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് എന്തോന്നറിയില്ല, നെഞ്ഞുവേദന വരുന്നു. ഡോക്ടർ പറയും, എനിക്ക് നെഞ്ഞുവേദന വരുന്നുണ്ട്. പെട്ടെന്ന് അയാൾ പറഞ്ഞു, സാറല്ല, അയാൾ നെഞ്ഞുവേദന വരുമ്പോൾ ഒരു ഒരു ഗുളികയുണ്ട് അവിടെ, അങ്ങനെ തപ്പി നോക്കിയുമ്പോൾ ആ ഗുളിക എടുത്ത് ഒന്ന് കഴിക്കി. ഡോക്ടർ വെള്ളം കൂട്ടി അതും കഴിച്ചു. നിന്നൊന്ന് കിടക്കണമെന്ന് തോന്നുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അവനെങ്കിൽ സാറല്ലെങ്കിൽ ഇവിടെ കിടക്കി. അങ്ങനെ കുറച്ച് സമയം രോഗി ഡോക്ടർക്കൊരു ഹിദ്മത്തൊക്കെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പതിയെ ആശ്വാസമായി. അപ്പോഴേക്കും പിന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കണോ എന്തെങ്കിലും? അപ്പോൾ ഇല്ല കുഴപ്പമില്ല, അപ്പം നോർമലാണ് ഓക്കെയാണ്. അപ്പോൾ അയാളും ഓക്കെ. എണീറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ഞാൻ പോട്ടെ. അപ്പോഴാണ് അയാളാലേക്ക്, ആ എന്തിനാണ് ഇപ്പോൾ വന്നിരുന്നത്, എന്തിനാണ് ഇപ്പോൾ വന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ആ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഫീസ് തരി, എൻ്റെ ഫീസ് ഇത്ര രൂപ എനിക്ക് തരണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഫീസ് തരണം, നിങ്ങൾ പിന്നെ എന്നെ ചികിത്സിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാനാണ്, നിങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് ഫീസ് തരണ്ടേ?
1: ശുശ്രൂഷ തിരിച്ചു.
0: ആ അപ്പോൾ പറഞ്ഞു, അല്ല എനിക്കെൻ്റെ ഫീസ് കിട്ടിയാൽ മതിയാവും, കാരണം നിങ്ങൾ അസുഖം മാറിയിട്ടുണ്ട്. ആരുടെ രോഗിയായി? നിങ്ങളുടെ അസുഖം മാറിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ വന്നില്ലെങ്കിൽ നിങ്ങളെ കുഴപ്പം കൂടൂലേ? ഫീസ് നിർബന്ധമായിട്ടും തരണം, അത്രയും സ്റ്റെപ്പ് കയറിഞ്ഞ് ഇവിടെ വന്നതാണ്. ഫീസ് കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, ചില രോഗങ്ങൾ മാറാൻ മറ്റുള്ളവരുടെ രോഗങ്ങൾ കണ്ടാൽ തന്നെ മാറുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ ഇറങ്ങിപ്പോയി. ഇതാണ് കഥ. അപ്പോൾ എനിക്ക് രോഗമുണ്ട്, എനിക്ക് പ്രശ്നമാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അസുഖങ്ങൾക്ക് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നത് മറന്നുപോയാൽ ചില സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. മറ്റുള്ളതിൽ വ്യാപൃതനായ അദ്ദേഹത്തെ മറ്റുള്ളവരെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവനവൻ്റെ രോഗം തന്നെ ഇല്ലാതെ പോവാണ്. അപ്പം ചില അവസ്ഥകളിലൊക്കെ പലപ്പോഴും മനുഷ്യന് രോഗികളാവുന്നത് എപ്പോഴെങ്ങനെയാണ്, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു തോന്നലിലൂടെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അത് ഒരു സൈക്കോസൊമാറ്റിക് ഡിസീസായിട്ട് മാറുന്നു. അത് ശരീരത്തെ ബാധിക്കുന്നു. അപ്പം മെൻ്റലി ഹെൽത്ത് ആവണമെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ വലയത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കടക്കാൻ പോകാൻ കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ മെൻ്റലി ഹെൽത്തായി മാറും എന്നുള്ളൊരു ഭാഗയിലുണ്ട്.
1: ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനമാണ് നമുക്ക് ഓർമ്മ വന്നത്. നമ്മളെപ്പോഴും നമ്മുടെ താഴെയുള്ളവരിലേക്ക് ചിന്തിക്കൂ എന്നുള്ളൊരു പ്രവാചകവചനം ഉണ്ടല്ലോ,
0: താഴെയുള്ളവരിലേക്ക് നോക്കാനും.
1: അപ്പോൾ
0: പിന്നെ അത് മാത്രമല്ല, നമ്മളെപ്പോഴും പറയാവുന്നൊരു കാര്യമാണ്, നമുക്ക് എല്ലാവരും ചിലപ്പം ചേർക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേൾക്കുന്നതാണ്, മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോഴാണ് എൻ്റെ ആക്സിഡൻ്റ് ഒന്നുമല്ല, എനിക്കിപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയാൽ മതി എന്ന് തോന്നിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം അത് എപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്.
1: നമ്മുടെ ചുറ്റുഭാഗം ഒന്ന് നോക്കുമ്പോഴാണ് ശരിക്കും നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ആ ഒരു പിന്നെ നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണത്, രോഗം എന്ന് പറഞ്ഞിട്ടേ അത് അങ്ങനെ കൂടും.
0: റസിയ ചെങ്ങാനി അയച്ചൊരു മെസ്സേജ് വായിക്കട്ടെ. എല്ലാവർക്കും

0: സുഖമല്ലേ? യെസ്, സുഖമാണ്. സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ കൂടി ജിദ്ദയിലേക്ക് ഉംറ വിസക്ക് വന്നിട്ടുണ്ട്. അടുത്ത ദിവസത്തിലായിട്ട് ഉംറ കർമ്മം നിർവഹിക്കാൻ ഇൻഷാല്ലാ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന നിലക്കുള്ള ഉംറ കർമ്മം നിർവഹിക്കാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാനും പ്രാർത്ഥന ഉൾപ്പെടുത്താം ഇൻഷാല്ലാ. ഇത് ഇപ്പം നമുക്ക് നല്ലൊരു ചാൻസാണ്. സുഹീർക്ക, ഉംറ നിർവഹിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് കിട്ടിയൊരു ചാൻസാണ്. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പറയാം അല്ലേ? നമുക്ക് നന്മ വരാൻ, നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ ഈ സംവിധാനം
1: ഏറ്റവും
0: നല്ല രീതിയിൽ ഇനിയും പുരോഗതിപ്പെട്ടു പോവാനൊക്കെയുള്ള തൗഫീഖ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രാർത്ഥിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ.

0: അപ്പോ
1: കഥയെ കുറിച്ച് ഒരുപാട് ശ്രോതാക്കൾ പറയുന്നുണ്ടല്ലേ, നല്ല ബെസ്റ്റ് ചിന്തക്ക് കാരണമായ ഒരു കഥയാണെന്നാണ് ജമീല വിപ്പി കാളികാവ്. എന്നാൽ ജമീല വി കെ പൂനൂര് പറയുന്നത് സൂപ്പർ കഥ, അർത്ഥമുള്ള കഥ വേണമെങ്കിൽ സലാം സാർ ലൈവിൽ ഉണ്ടാകണം അൽഹംദുലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. റസിയ ചുങ്കം പറഞ്ഞത് എല്ലാവർക്കും സുഖമല്ലേ, ആ നമ്മൾ നേരത്തെ വായിച്ചല്ലേ. അപ്പോൾ കഥയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, കഥ നല്ലൊരു കഥയാണ്, ധാരാളം ചിന്തിച്ചു പോയി. എന്തെന്നാൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോഴേക്കും കിടന്നാൽ പിന്നെ അത് വലിയ രോഗമായി മാറും. കഴിയുന്നതും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുക, നമ്മളൊരു രോഗിയല്ല എന്ന വിചാരം മനസ്സിൽ, അതിൽ നിന്ന് രോഗിയല്ല എന്ന് വിചാരിക്കുക, അതിൽ നിന്ന് തന്നെ രോഗം മാറും. അൽഹംദുലില്ലാ വലിയ രോഗത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ മനസ്സ് വേദനിപ്പിക്കരുത്, എപ്പോഴും താഴോട്ട് ചിന്തിക്കുക എന്നൊക്കെയാണ് നമ്മുടെ സഫിയ തിരുരങ്ങാടി എന്ന ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്.
0: അൻവർ എൻ ടി മുട്ടിൽ അയച്ച മെസ്സേജ്, ഖബർ എന്ന വീട്ടിലേക്ക് അള്ളാഹിന്റെ അതിഥിയായി പോകേണ്ടവരാണ് നമ്മളൊക്കെ. അവിടെ ലഭിക്കുന്ന സ്വീകരണം മനോഹരമാണെങ്കിൽ പിന്നെ അങ്ങോട്ടൊക്കെ യാത്ര മനോഹരമായിരിക്കുമല്ലോ. നമ്മുടെ സ്വപ്നം മുഴുവൻ ആ മനോഹരമായ യാത്രക്കാവട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ അയച്ച മെസ്സേജിൽ കണ്ടത്.
1: യെസ്, നമുക്ക് എന്ത് വലിയ രോഗമുണ്ടെങ്കിലും നാം എന്തിന് എന്തെങ്കിലും എൻഗേജ് ആയാൽ അസുഖത്തിനൊരു ആശ്വാസമാണ്. കഥയിൽ നിന്ന് നല്ലൊരു മെസ്സേജ് ഉണ്ട് എന്നാണ് ബാലുശ്ശേരിയിൽ നിന്ന് റുക്സാന എന്ന ശ്രോതാവ് അയച്ചിട്ടുള്ളത്.
0: വല്യമ്മമാരും വല്യപ്പന്മാരും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പേരക്കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്ന ഒരു സംഘമുണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് കോൺഫറൻസ്. നമ്മുടെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ മദ്രസ തലങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്ന അവരുടെ വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും വേണ്ടിയിട്ടുള്ള, അതിലാണ് സലീമ ഒതുക്കുങ്ങൽ മരുമോളും മോളും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒതുക്കുങ്ങൽ മദ്രസയിൽ ഇന്ന് വല്യപ്പന്മാരുടെയും വല്യമ്മാരുടെ മീറ്റിംഗ് ആണ്. എനിക്ക് 4 മക്കൾക്കായി 17 പേരക്കുട്ടികളുണ്ട്. മോൻ്റെ വീടിൻ്റെ വാർപ്പായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരു വിഷമമാണ് പറഞ്ഞത്.
1: അയ്യോ.
0: പിന്നെ പീസ് റേഡിയോയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്മ ചെയ്യാൻ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വഴികാട്ടിയായി അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആയിഷ മുഹമ്മദ് മുളവൂർ അയച്ച മെസ്സേജ്. പിന്നെ കഥ കേൾക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ചിന്തിക്കേണ്ട കാര്യമായിരുന്നു എന്ന് കഥയുമായി ബന്ധപ്പെട്ട് ഷംസാദ് തലശ്ശേരി, മുനീർ ഷംനാട് മെസ്സേജ് അയച്ചു. ശരി, നമുക്ക് നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമുക്ക് തിരിച്ചു പോയിക്കൂടെ?
1: ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചില അപ്ഡേഷനുകൾ ശ്രോതാക്കൾക്ക്
0: അറിയിക്കേണ്ടതുണ്ട്,
1: ഷെയർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ പാരന്റിങ് കോഴ്സ്, അതൊരു അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ഇടയിലൊരു ചർച്ചയായി വരികയാണ്. പല എപ്പിസോഡുകളിലൂടെയായി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാഹ്. നമ്മുടെ 1 സെപ്റ്റംബർ ആരംഭിച്ചത് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ വലിയൊരു ആശങ്ക നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചാണെങ്കിൽ, ആ ഭാവി ഏറ്റവും ഭംഗിയായി മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന ഈ ഒരു കോഴ്സിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പുതുതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാം, വളരെ സിമ്പിളാണ്. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് ശേഷം പീസ് റേഡിയോയിൽ കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അങ്ങനെ എൻറോൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന ഈ ഒരു സെഷനിൽ പങ്കെടുക്കാം. എന്നാൽ കഴിഞ്ഞ ഇപ്പോൾ ഒരു മാസം പിന്നിട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എനിക്ക് മിസ്സായി പോവോ എന്നൊരു ആശങ്ക ഉണ്ടായേക്കാം. ഒരു പ്രശ്നമല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി കേൾക്കാനുള്ള അവസരമുണ്ട്, ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സലാംക്ക, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ?
0: യെസ്, അറബി ഭാഷാ പഠനത്തിൻ്റെ കാര്യം, അതും നമ്മൾ ഇതുപോലെ തന്നെ സൂചിപ്പിക്കണം. ഭാഷാ പഠനം അവസാനിച്ചിട്ടില്ല, തുടർന്ന് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം 25 ജൂലൈ ആരംഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഖുറാനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഈ സംരംഭം, അതിൻ്റെ മൊഡ്യൂൾ 2 സലീം സുലമിയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ക്ലാസ് 20 ഇന്ന് രാത്രി 10 മണിക്കുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്.
1: യെസ്, അപ്പം പീസ് റേഡിയോ ഒരു ഒരു എന്താ പറയുക, നന്മയോടൊപ്പം സഞ്ചരിക്കാനുള്ള ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അതുപോലെ തന്നെ വൈജ്ഞാനിക തലത്തിലുള്ള പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ അത് നമുക്കൊരുപാട് സംസ്കരണങ്ങൾ ആവശ്യമായി വരും. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കോഴ്സുകൾ അല്ലേ, കുറച്ച് എന്താ പറയുക, നല്ലൊരു പാരൻ്റാവാൻ ഒരു പക്ഷേ നമുക്ക് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് പോലത്തെ കോഴ്സുകൾ പഠിച്ചാൽ കിട്ടും. പീസ് റേഡിയോ ഉണ്ടായിരുന്ന 500 ഖുർആൻ പഠന പദ്ധതി, ആ ഖുർആനിൻ്റെ ആഴത്തിലുള്ള പഠനമായിരുന്നു. ഇതുപോലെ തന്നെ അറബി ഭാഷ പഠനം ഏറ്റവും സിമ്പിളായ ഒരു രീതിയിലാണ് അൽഹംദുലില്ലാ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഭാഗമാകാൻ പരമാവധി ശ്രദ്ധിക്കുക.

0: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ അതിൻ്റെ അനുസ്യൂതമായ പ്രവാഹം നന്മയുടെ സന്ദേശവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇതൊക്കെ ആരോടാണ് പറഞ്ഞു തീർക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്കൊന്നതൊന്ന് പറയാൻ പോലും ഒരാളില്ലല്ലോ എന്ന സങ്കടത്തിൽ കഴിയുന്ന ആളുകളുണ്ടാവും. എൻ്റെ വിഷമം കേൾക്കാൻ ആരുമില്ലല്ലോ, ഞാൻ അത്രയും ഒറ്റപ്പെട്ടു പോയല്ലോ. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആളുകൾ മനുഷ്യന്മാരെവിടേക്ക് ഒറ്റപ്പെടുത്തിയാലും അള്ളാഹു അവൻ ഒറ്റപ്പെടുത്തില്ല, അള്ളാഹുവിൻ്റെ കൂടെയുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തീർക്കാൻ റബ്ബ് മതി എന്ന് പറയുമ്പോൾ അതാണ് പ്രൈമറി, ബാക്കിയൊക്കെ സെക്കൻഡറി ഓപ്ഷൻസ് മാത്രമാണ്. അപ്പം അവിടെ നമുക്കൊരു പാട്ട് കേൾക്കാം.
1: യെസ്,
0: കഷ്ടങ്ങൾ തീർക്കാൻ അള്ളാഹു മതി.
1: ഇൻഷാ അല്ലാഹ്.

0: മഷാല്ല. അപ്പോൾ അബ്ദുള്ള തിരൂർക്കാടൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ട സ്വരം തീർച്ചയായിട്ടും അത് മനോഹരമായിരിക്കുന്നു, ഗാനം കരയിപ്പിച്ചു എന്നാണ് ജമീല വി പി കാളിക്കാവ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സൽമ ഫറൂഖ് അയച്ച മറ്റൊരു മെസ്സേജ് കണ്ടു. പി സി ഡി കോഴ്സുകളുടെ കാര്യം പറയുമ്പോൾ മറ്റ് കോഴ്സുകളിൽ നിന്നും വിഭിന്നമാകുന്നതൊരു ഫീസില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം റിമൈൻഡിൽ ഉൾപ്പെടുത്തുമല്ലോ, കാരണം റിമൈൻഡിൽ ഉൾപ്പെടുത്തുമല്ലോ കാരണം കോഴ്സിനെ കുറിച്ച് അറിയാത്തതിൻ്റെ പേരിൽ എനിക്ക് പല കോഴ്സുകളും നഷ്ടപ്പെട്ട പോലെ ഒരാൾക്കും ഇനി അത് നഷ്ടപ്പെടരുത് എന്നാണ് സൽമ ഫറൂഖ്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയതിൻ്റെ നേട്ടം, നഷ്ടപ്പെട്ട പല കാര്യങ്ങളും അവസാനം ലഭിച്ചപ്പോൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇനി വേറൊരാൾക്കതുപോലെ ഉണ്ടാവരുത്, സംഗതി നഷ്ടപ്പെട്ടു പോരുത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ശ്രോതാവിൻ്റെ വാക്കുകളാണ് ഇപ്പം നമ്മൾ കേട്ടത്. ബാക്കിയുള്ള ആളുകളൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മഷാല്ല, മ്യൂസിക് ഇല്ലാത്ത പാട്ട് കേൾക്കുന്നത് ഒരു കുളിർമ തന്നെയാണ്, അത്തരം ഒരു കുളിർമയാണ് അനുഭവിച്ചിട്ടുള്ളത് എന്ന് സഫിയ കെ തിരുങ്ങാടി അയച്ച മെസ്സേജിൽ കണ്ടു. മഷാല്ല.
1: അതുപോലെ തന്നെ ചേലക്കാട് നിന്ന് അബ്ബാസ് നമ്മുടെ ഇന്നത്തെ സ്വരവുമായി ബന്ധപ്പെട്ട കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷംസാദ് തലശ്ശേരി പാട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മുനീർ ചമ്നാട് കഥയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോഴും ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അൽഹംദുലില്ലാ.
0: പിന്നെ ഞാൻ കുറേ മെസ്സേജുകൾ അയച്ചു, ആരും വായിക്കുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഇങ്ങനെ വരുന്നതിനനുസരിച്ച്, നമുക്കിങ്ങനെ സ്ക്രീനിൽ ഫസ്റ്റ് കാണുന്നതിനനുസരിച്ച് സന്ദർഭവശാൽ നമ്മൾ ഓരോന്ന് വായിച്ചു പോകലുണ്ട്. ഫീഡ്ബാക്ക് മെസ്സേജ് അയച്ചത് ഒന്നും വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഫസ്ല എസ് കോഴിക്കോട് നിന്നാണ് സലാം പറഞ്ഞു എന്നതാണ്. വാലിക്കും സലാം വറഹമത്തുല്ലാഹി വബറകാത്തു. ശരി, നമുക്ക് ഇനി
1: ഇന്നത്തെ വഴിവിളക്കിൻ്റെ ഒരു പോസ്റ്റർ ശ്രോതാക്കൾക്ക് ഒന്ന് പങ്കുവെക്കാം. ഒരു നന്മയും നിസ്സാരമല്ല, ഒരു കാരക്കച്ചിയിൽ കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടഞ്ഞുകൊള്ളുക. അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ വഴിവിളക്കിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഒരു പോസ്റ്റർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പൊതുനിരത്തിൽ പല നിലക്കും ആളുകൾ വിമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിതൊക്കെ. അതായത് അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഒരാൾക്ക് ഒന്നും കയ്യിലില്ലെങ്കിൽ അയാൾ ഒരു പുഞ്ചിരി കൊടുത്തിട്ടെങ്കിലും, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും, പുഞ്ചിരിയല്ല ഒരു നല്ല വാക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഒരു നന്മ ചെയ്യാന്നുള്ള, ഇതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അധ്യാപനങ്ങളും വിമർശകർക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് അല്ലേ. എല്ലാത്തിനും പരിഹാരമുണ്ട്. സമ്പത്തുള്ളവനോ സമ്പത്തില്ലാത്തവനോ സമയമുള്ളവനോ സമയമില്ലാത്ത ആൾക്കൊക്കെ എന്തും ചെയ്യാൻ പറ്റിയ ഒരുപാട് നന്മകൾക്കുള്ള അവസരമാണ് അൽഹംദുലില്ലാ കിട്ടുന്നത്.
0: നമുക്ക് ക്വിസിന്റെ ഉത്തരം പറഞ്ഞോ, വിജയികളെ പ്രഖ്യാപിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
1: ഉത്തരം നമുക്ക്
0: ഉത്തരം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ സിദ്ദീഖ ബിൻതു സിദ്ദീഖ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആയിഷ റളിയല്ലാഹു അൻഹയാണ്.
1: അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കുന്നു ശ്രോതാക്കളുടെ വിജയികളുടെ, ശ്രോതാക്കളുടെ ഇടയിൽ നിന്നുള്ള വിജയികളുടെ പേരുകൾ ഇൻഷാല്ലാ നമുക്കിവിടെ വായിക്കാം. അതുപോലെ തന്നെ ലോങ് കമൻ്റാണ് അവിടെ വരാത്തത് എന്ന് മനസ്സിലാകുന്നു.
0: അതിമനോഹരമായ അർത്ഥമുള്ള പാട്ടായിരുന്നു, എല്ലാം കൊണ്ടും അടിപൊളിയായി. കേട്ടുകൊണ്ട് പേസ് റേഡിയോ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് സഫിയ എടപ്പാൾ അയച്ച മെസ്സേജ്. സുബൈദ ഇസ്മായിൽ മടിക്കേരി നമ്മളെ നന്നായി പരീക്ഷിച്ചുകൊണ്ട് മംഗ്ലീഷ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വായിക്കാൻ ശ്രമിക്കാം. മാഷാല്ല, എത്ര നല്ലൊരു അർത്ഥവത്തായ ഗാനമാണ്, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഗാനമാണ്. എന്താണ്, കണ്ണ് ചിമ്മി കേട്ടുപോയി പാടിവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ അത് വായിച്ച് ഞാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്.
1: അടിപൊളി. അത് കഴിഞ്ഞിട്ട്
0: ഇത് അവസാന അവസരമാണ്. പിന്നെ ഇന്നത്തെ പുലരിവട്ടം വൺ മിൻ ടോക്ക് കഥ തിരുനബിയോടൊപ്പം സോങ് തിരുമൊഴി മാഷാല്ല നല്ല അറിവുകൾ ലഭിച്ച ഒന്നായിരുന്നു എന്ന് റുക്സാന ബാലുശ്ശേരിയുടെ മെസ്സേജ് കണ്ടു. ഉത്തരം ശരിയായി, പക്ഷേ സിസ്റ്റം എന്നൊരു ചോദ്യമുണ്ട്. സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ നോക്കാം. ശരിയായി എന്ന് ഉത്തരം അയച്ച ഒരുപാട് ആളുകളെ കണ്ടു. സിസ്റ്റം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, മാസം കാണാൻ കാത്തിരിക്കുന്ന പോലെ. സിസ്റ്റം കാണും, കാണാതിരിക്കില്ല.
1: ഇൻഷാല്ലാ വരും. അധികം വൈകാതെ തന്നെ നമ്മൾ റിസൾട്ട്, വിജയികളുടെ പേരൊക്കെ.
0: അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി വൺ വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണല്ലോ നമ്മുടെ, ഒരു ചോദ്യം ഉത്തരം, അത് കേട്ട് വരാം. ഒരു ചോദ്യം ഒരുത്തരം.
1: ഇത് അല്ലിജാബ സംശയ നിവാരണ പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം. അതുപോലെ തന്നെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ലൈവായിട്ട് എല്ലാ ശനിയാഴ്ചകളിലും അല്ലിജാബയുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ള ഏതാനും ശകലങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ ശ്രോതാക്കൾക്ക് കേൾക്കാൻ ഒരുക്കിയിട്ടുള്ളത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: അസൂയാലുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥന പറഞ്ഞു തരുമോ എന്നാണ്.
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസൂയ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ദുസ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളുടെ നേട്ടത്തിൽ, മറ്റൊരാളുടെ നന്മകളിൽ, മറ്റൊരാളുടെ ഗുണങ്ങളിൽ, അവൻ്റെ സൗന്ദര്യത്തിൽ, അവരുടെ സമ്പത്തിൽ, ഇതിലൊന്നും ഒരു അസൂയ വെക്കാൻ പാടില്ല. അസൂയ എന്ന് പറഞ്ഞാൽ അത് അവനില്ലാതാകണമെന്ന ആഗ്രഹം, അവനല്ല അത് കിട്ടേണ്ടത്, തനിക്കാണ് കിട്ടേണ്ടത് എന്ന ആഗ്രഹം തുടങ്ങിയ മോശപ്പെട്ട ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവന് ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മളൊക്കെ. ഒരൽപ്പം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ, അവനെപ്പോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അവനെപ്പോലെ ചെലവഴിക്കാമായിരുന്നു എന്നും, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ തൻ്റെ കഴിവുകളും അറിവുകളും അതേപോലെ തന്നെ നേട്ടങ്ങളും സമ്പത്തുമൊക്കെ എനിക്കൊക്കെയായിരുന്നു അത് കിട്ടിയിരുന്നതെങ്കിൽ ഞാൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് ആഗ്രഹിക്കുകയും അവനത് നന്മയിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖുണ്ടാകട്ടെ എന്ന് അവനു വേണ്ടി പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. പിശാചിൽ നിന്ന് അവനെ തടയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഒന്നത്. രണ്ടാമത്തത്, നമുക്കെന്തെങ്കിലും നന്മകളും ഗുണങ്ങളും നേട്ടങ്ങളും സാമ്പത്തികമായിട്ടോ മറ്റോ ഉള്ള കഴിവുകളുണ്ട്. ചിലപ്പോൾ സംസാരിക്കാനുള്ള ശേഷിയായിരിക്കും, ചിലപ്പം ക്ലാസ് എടുക്കാനുള്ള കഴിവായിരിക്കും, അങ്ങനെ പല രൂപത്തിലുള്ള കഴിവുകൾ. ഈ കഴിവുകളിൽ മറ്റുള്ളവർ അസൂയ വെക്കുമോ എന്ന പേടി സ്വാഭാവികമായും മനുഷ്യർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പേടി നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ കാവൽ ചോദിച്ചുകൊണ്ടുമാണ് നമ്മൾ തടുക്കേണ്ടുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ, ദിക്റുകൾ, ആ ദിക്റുകൾ യഥാർത്ഥത്തിൽ ഹിസ്നുൽ മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മുസ്ലിമിൻ്റെ രക്ഷാകവചം. അത് അസൂയയും കുശുമ്പും കിബുറും തുടങ്ങി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെയും പിശാചും മനുഷ്യനും അതേപോലെ തന്നെ പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും അവയുടെ എല്ലാം ഉപദ്രവത്തിൽ നിന്നും എല്ലാമുള്ള കാവലാണ് യഥാർത്ഥത്തിൽ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളും ദിക്റുകളും. ഇത് പതിവാക്കിയാൽ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും, അതിൽ ഈ അസൂയ അടക്കപ്പെട്ടു. അപ്പം നമുക്കറിയാമല്ലോ, വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ അതിലുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുവേ എൻ്റെ ശാരീരികമായിട്ടും എൻ്റെ കാഴ്ചയിലും അതേപോലെ തന്നെ എൻ്റെ കാതിലും എൻ്റെ കേൾവിയിലും എല്ലാറ്റിലും നീ ആഫിയത്ത് നൽകണേ എന്നുള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരരി മാ ഖലഖ്, നീ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും അസൂയ അതൊക്കെ അതിൽപ്പെട്ടതാണ്. നീ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്റെ പരിപൂർണമായ കലിമത്തുകൾ കൊണ്ട് ശരണം തേടുന്നു എന്ന. അതേപോലെ തന്നെ ബിസ്മില്ലാ അല്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ്സമീഉൽ അലീം, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് എല്ലാറ്റിൽ നിന്നും രക്ഷ തേടുകയാണ്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വ അഹ്ലി വ മാലി, ദീനിലും ദുനിയാവിലും കുടുംബത്തിലും സമ്പത്തിലുമൊക്കെ അള്ളാഹുവിനെക്കൊണ്ട് രക്ഷ തേടുകയാണ്, അള്ളാഹുവിൻ്റെ ആഫിയത്തിനു വേണ്ടി ചോദിക്കുകയാണ്, സൗഖ്യം നൽകാൻ വേണ്ടി ചോദിക്കുക പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മളോട് നിർബന്ധമായും ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്താനിയും എന്താണ് നമ്മളതിൽ പ്രാർത്ഥിക്കുന്നത്? ഒമിൻ ഷെരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയ വെച്ചുണ്ടാകുന്ന എന്തൊക്കെ ഉപദ്രവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ തേടണേ, തുടങ്ങിയിട്ടുള്ള പൊതുവായിട്ടും പ്രത്യേകമായിട്ടും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ദുആകളുണ്ട്. ഈ ദുആകൾ തന്നെയാണ് അസൂയയിൽ നിന്നും മറ്റു വിദ്വേഷങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ നൽകുന്നത്. ഇത് സ്ഥിരമായി നമ്മൾ നിർവഹിക്കുക, ഒരിക്കലും മറക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക.
0: മാഷാല്ലാ, അപ്പോൾ നല്ലൊരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ ലൈവിൻ്റെ അവസാന നിമിഷത്തിലാണ് നമ്മളത്, 7 മണി കഴിഞ്ഞ് 57 മിനിറ്റും 13 സെക്കൻഡുമായി. ഇനിയൊരു പുതിയ പ്രോഗ്രാമിന് നമ്മുടെ മുമ്പിൽ അവസരമില്ല. ഈ ഒരു ഞായറാഴ്ച കൂടി നമ്മളിങ്ങനെ അറിവും അനുഭവങ്ങളുമായി നമ്മുടെ യാത്ര, ഈ 2 മണിക്കൂറിൻ്റെ യാത്ര ഇവിടെ തൽക്കാലം അവസാനിക്കാൻ പോവുകയാണ്. ശ്രോതാക്കൾ അയച്ച മെസ്സേജുകളൊക്കെ
1: ഒരുപാടുണ്ട്,
0: ഒരുപാടുണ്ട്.
1: ഹംസ മദീനയുടെ വാക്കുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ആ ഒരു ദിക്കർ, രാവിലെയും വൈകുന്നേരമുള്ള ഈ ഒരു പ്രാർത്ഥന മനസ്സോട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം എന്നാണ് ഏറ്റവും അവസാനം അല്ലേ. വേറൊരാൾക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കാവാണ്ട്, സമ്പത്താണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കാണണ്ടല്ലോ എന്ന് കരുതി, അതുപോലെ തന്നെ എല്ലാം. എന്നാൽ ദീനിയായ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് അസൂയ കാണിക്കുവാണല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും. യാ റബ്ബ്, എല്ലാവരോടും പരസ്പരം നമുക്ക് ഉപദേശിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഉപദേശം അല്ല, നമുക്ക് പരസ്പരം പറയാനുള്ളത് എന്തേ ഉള്ളൂ, നമ്മുടെ റബ്ബിൻ്റെ മുമ്പിലേക്ക് പൂർണ്ണമായിട്ട് കൈനീട്ടി അവനിൽ അഭയം തേടാൻ കഴിയുന്ന തോഫിക്ക് ദീന ഉൾക്കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്.
1: അള്ളാഹുവിന് ഇഷ്ടമുള്ള സമയത്ത്, അള്ളാഹു നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയത്ത് അള്ളാഹു നമ്മളെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.
0: യെസ്, ആമീൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിൽ. ഇതുവരെ നിങ്ങളുടെ കൂടെ സുഹൈർ പാണ്ടിക്കാടൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽസ്ലാം, ടെക്നിക്കൽ വിംഗിൽ നിന്നും ഷിഹാബ്, അതുപോലെ
1: സഹോദരൻ ഷിബിലി,
0: ഇവരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ നമുക്കപ്പോൾ വീണ്ടും കാണാം. ബി തൗഫീഖില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും ജോലിക്കാർക്കൊക്കെ തൻസീൽ അവധിയുള്ള ഒരു ദിവസമായിരിക്കും അല്ലെ?
1: എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കണ ദിവസമായിരിക്കും.
0: അതെ, കുറെ അധികം ആളുകൾ ചില പ്ലാനുകളൊക്കെ ചെയ്ത് ഒരു യാത്രക്കൊരുങ്ങേ അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു കല്യാണത്തിന് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കും കുറെ അധികം ആളുകൾ ഉള്ളത്.
1: ആ തയ്യാറെടുപ്പിന്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ ആയിട്ട് നമ്മൾ റേഡിയോയും കേൾക്കും. അവരെ റിലാക്സ് ചെയ്യാൻ നമ്മൾ ഒഴിവൊന്നുമില്ലാതെ നമ്മളിവിടെ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു.
0: ഇൻഷാല്ലാ, അപ്പം നമ്മളിവിടെ സെറ്റാണ്, പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഇൻഷാല്ലാ കടന്നു പോകാം.
1: ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെന്നോ, ഭാഗമൊന്ന്, ഇബ്രാഹിം സലഫി പുലാമന്തോൾ അവതരിപ്പിക്കുന്ന ഇൻസൈറ്റ് ഒന്ന് കേട്ടിട്ട് വരാം അല്ലേ?
0: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. റബ്ബി ശ്രഹിലി സുദരി വയസ്സിരിലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും പരിപാലിച്ചും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിന് മനുഷ്യൻ്റെ കേവല ബുദ്ധി തെളിവാണ് എന്നും എങ്ങനെയാണത് തെളിവാകുന്നത് എന്നുമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ കേവല ബുദ്ധി മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്തുവാൻ, അവനിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കുള്ള മാർഗങ്ങൾ, നമ്മുടെ യുക്തി തന്നെ അതിന് തെളിവാണ്. ഏതൊരു മനുഷ്യനും അനിഷേധ്യമായി അംഗീകരിക്കുന്ന കാര്യമാണ് നീതി പുലരണം എന്നുള്ള കാര്യം. എല്ലാവരും അത് ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഈ ലോകത്ത് നീതി പുലരണം, സമാധാനം സ്ഥാപിക്കപ്പെടണം, അനീതി ചെറുക്കപ്പെടണം. ഇതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്നവരുമാണ് നമ്മിൽ പല ആളുകളും. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, എന്തിനു വേണ്ടിയാണ് നീതി പുലരുന്നത്? നീതി പുലർന്നിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഒരാൾ ഒരാളെ അടിക്കുന്നു, അവൻ പറയുകയാണ് എനിക്കിതിന് നീതി ലഭിക്കണം, എനിക്കിതിന് നീതി ലഭിക്കാതെ പറ്റൂല, അവനെ ഇതിനെ പകരം ചെയ്യണം, അങ്ങനെ എനിക്ക് നീതി നടപ്പിലാക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പിലാകുന്നത്? നീതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇനി നീതി നടപ്പിലാക്കിയാൽ തന്നെ അത് യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുമോ? നമുക്കറിയാം, കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ ഒരുപാട് ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ നിഷ്ഠൂരമായിട്ടാണ് അവർ പല ആളുകളെയും കൊന്നുകളഞ്ഞത്. ഓരോ ഭരണാധികാരികളുടെയും ചരിത്രം വായിക്കുമ്പോൾ അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞത് വളരെ നിഷ്ഠൂരമായിട്ടാണ്. നമുക്ക് കേട്ടാൽ മനസ്സിൽ വല്ലാതെ വേദന തോന്നിപ്പോകുന്ന രൂപത്തിൽ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലതും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ സ്വേച്ഛാധിപതികളായ ആ രാജാക്കന്മാർ അവരുടെ സ്വേച്ഛാധിപത്യം അവരവിടെ നടപ്പിലാക്കുകയായിരുന്നു. അതിലൂടെ മരണപ്പെട്ടു പോയത് ഒരുപാട് പാവപ്പെട്ട നിരപരാധിയായ ആളുകളാണ്. പ്രിയമുള്ളവരെ, ആ ഭരണാധികാരികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അവരെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ്. കോടിക്കണക്കിന് ആളുകളെ കൊന്ന ഒരു ഭരണാധികാരിക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന കൂടിപ്പോയാലുള്ള ഒരു ശിക്ഷ അയാളെ അതുപോലെ വധിക്കുക എന്നുള്ളതാണ്. കോടിക്കണക്കിന് ആളുകളെ അയാൾ കൊന്നിട്ടുണ്ട്, എന്നാൽ അയാൾക്ക് ലഭിച്ചത് ഒറ്റ മരണം മാത്രമാണ്. അത് നീതിയായോ? അതുപോലെ തന്നെ നീതി നടപ്പിലാകാതെ എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധിയായ ആളുകളെ കൊന്നുകളയുന്നു, എന്നിട്ട് അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി അയാൾ പണം കൊടുത്ത വക്കീൽ അയാൾക്ക് വേണ്ടി വാദിക്കുന്നു. അയാൾ നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞുകൊണ്ട് വിധി എഴുതിക്കൊണ്ട് കുറ്റം ചെയ്ത കുറ്റവാളിയായ ആ മനുഷ്യൻ ഒരു പ്രശ്നവുമില്ലാതെ കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരുന്നു. നീതി നടപ്പിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? വീടിൻ്റെ ഉള്ളറകളിൽ പോലും മകൾ അച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളെ കൊന്നുകളയുന്ന, ഈ ഒരു കാലഘട്ടത്തിൽ നീതി നടപ്പിലാകുന്നുണ്ടോ? എന്നാൽ ഈ നീതിയെല്ലാം നടപ്പിലാക്കുന്ന ഒരു സ്ഥലം വേണ്ടേ? ഇതിനുള്ള നടമാടുന്ന ഈ അനീതികൾ, ഇതിനെതിരെ നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വേണ്ടേ? അത് നടപ്പിലാക്കുന്ന, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുവാനും നിരപരാധികൾക്ക് അതിനാവശ്യമായ രക്ഷ കൊടുക്കുവാനും അതിനാവശ്യമായ ഒരു ശക്തി വേണ്ടേ? അതാണ് പ്രിയമുള്ളവരെ അള്ളാഹു എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയാറുണ്ട് നന്മകൾ ചെയ്യണം, അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നന്മകൾ ചെയ്യുന്നത്? ഒരാൾ എന്തിനാണ് നന്മ ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഉത്തരം? നന്മ ചെയ്യാതെ ജീവിച്ചു പോയാൽ എന്താണ് പ്രശ്നം? ഒരാൾ തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചുപോയി, എന്താണ് പ്രശ്നം? അതിൻ്റെ ഉത്തരം വേണ്ടേ? അവിടെയാണ് വിശ്വാസികൾക്ക് ഉത്തരം പറയാനുണ്ട്. നന്മകൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, ഇവിടെ നീതി നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ, ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം കേൾക്കുന്ന, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ് മുകളിലുണ്ട്. അവൻ നന്മകളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന, തിന്മകളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന, നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അവൻ അന്ന് നമ്മെ വിചാരണ ചെയ്യും. ഈ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ ചെയ്യുവാൻ ആവേശമാണ്, അവന് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അവൻ ആവേശമാണ്. കാരണം അവനറിയാം എന്നെ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ വാക്കുകളെല്ലാം ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ഒരാൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. يَعْلَمُ خَائِنَةَ الْأَعْيُنِ وَمَا تُخْفِي الصُّدُورُ പരിശുദ്ധ ഖുർആൻ ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അവൻ കണ്ണിൻ്റെ കട്ടുനോട്ടകൾ അറിയുന്നുണ്ട്. وَمَا تُخْفِي الصُّدُورُ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നന്മയും, അത് വാക്കാൽ, പ്രവൃത്തിയാൽ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നന്മകൾ, അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, ഒരുപക്ഷെ നമ്മുടെ ഒപ്പമുള്ള സുഹൃത്ത് അവൻ പോലും നമ്മൾ നോക്കുന്ന ആ നോട്ടം, അവിഹിതമായി നമ്മൾ നോക്കുന്ന ആ നോട്ടം, നമ്മൾ തൊടുന്ന ആ സ്പർശനം ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്ത് പോലും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നന്മകൾ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അവനൊരുത്തരമുണ്ട്. പ്രിയമുള്ളവരെ, ഇതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവൊന്നുമില്ല. ആ സൃഷ്ടാവ് നമ്മെ കാണുന്നൊന്നുമില്ല, അവൻ നമ്മെ വിചാരണ ചെയ്യുകയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന, എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനാണ് നന്മകൾ ചെയ്യുന്നത്? തിന്മകൾ ചെയ്ത് മരണപ്പെട്ടു പോയാൽ അവൻ എന്താണ് പ്രശ്നം? ഒന്നും വരാനില്ല. എന്നാൽ അതല്ലല്ലോ യാഥാർത്ഥ്യം. നന്മകളെല്ലാം പുറത്തേക്കെടുക്കുന്ന, തിന്മകളെല്ലാം പുറത്തേക്കെടുക്കുന്ന യൗമത്തുബിലെ സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നന്മ തിന്മകൾ തൂക്കി നോക്കി, നന്മകൾ ചെയ്തവർക്ക് അവർക്കാവശ്യമായ സുഖസൗകര്യങ്ങൾ നൽകിയും, തിന്മകൾ ചെയ്തവർക്ക് അതിനാവശ്യമായ ശിക്ഷകൾ നൽകിയും, നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നീതി നടപ്പിലാക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു അള്ളാഹുവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നിരീക്ഷിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുള്ള, അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഷാഫിഈ റഹ്മഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ റബ്ബിനെ മനസ്സിലാക്കിയത്? അതിന് അദ്ദേഹം നൽകിയ മറുപടി കാണാം. വർക്കത്തു ദൂത് കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയത്. വർക്കത്തു തൂത്ത്, അതൊരു ഇലയാണ്. ആ ഇല കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയത്. എന്താണ് ഇലയുടെ പ്രത്യേകത? തൊഴമഹാ വാഹിദുൻ വലൗനുഹാ വാഹിദുൻ വരിയഹുഹാ വാഹിദുൻ. അതിൻ്റെ മണം, അതുപോലെ തന്നെ അതിൻ്റെ നിറം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ടേസ്റ്റ്, ഇതെല്ലാം ഒന്നാണ്. വ്യത്യസ്ത നിറമുള്ള, വ്യത്യസ്ത മണമുള്ള, വ്യത്യസ്ത രുചിയുള്ള, അങ്ങനെ ഒരു ഇലയല്ല, എല്ലാം ഒന്നാണ്. ഒറ്റ മണമുള്ള, ഒറ്റ രുചിയുള്ള, അതുപോലെ ഒറ്റ നിറമുള്ള, അങ്ങനെയുള്ള ഒരു ഇലയിൽ നിന്നാണ് ഞാൻ റബ്ബിനെ മനസ്സിലാക്കിയത്. അതെങ്ങനെയാണ്? അദ്ദേഹം പറയുന്നു, ആ ഇല പട്ടുനൂൽപ്പുഴു ഭക്ഷിക്കാറുണ്ട്. പട്ടുനൂൽപ്പുഴു അത് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറിലൂടെ പുറത്തേക്ക് വരുന്നത് പട്ടുനൂലാണ്. അതേ ഇല തന്നെ കസ്തൂരിമാൻ ഭക്ഷിക്കാറുണ്ട്. എന്നാൽ കസ്തൂരിമാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കസ്തൂരിയാണ്. അതേ ഇല തന്നെ ആട് ഭക്ഷിക്കാറുണ്ട്. ആട് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാലാണ്. അതോടൊപ്പം അതിൻ്റെ മാംസം അത് തടിച്ചു കൊഴുക്കുകയുമാണ്. ഇതേ ഭക്ഷണം തേനീച്ച ഭക്ഷിക്കാറുണ്ട്, ഇതേ ഇല. എന്നാൽ തേനീച്ചയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശുദ്ധമായ മധുരമുള്ള തേനാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇവയെല്ലാം ഭക്ഷിക്കുന്നത് ഒരേ ഇല തന്നെയാണ്, പക്ഷേ ഇവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ അതെല്ലാം വ്യത്യസ്തവുമാണ്. ആരാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്? അതിന് പിന്നിൽ ഒരു റബ്ബില്ല എന്ന് എങ്ങനെ പറയുമെന്നാണ് ഇമാം ഷാഫി റഹ്മത്ത് ചോദിക്കുന്നത്. പ്രിയമുള്ളവർ ആലോചിച്ചു നോക്കൂ, മനുഷ്യന് സാധിക്കുമോ അത്? ഉള്ളിലേക്കിടുന്നത് ഒരേ സാധനം, നാല് വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഒരേ സാധനം, എന്നാൽ നാല് ജീവികളുടെയും പുറത്തേക്ക് വരുന്നതോ? അത് നാല് സാധനങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത സ്വഭാവമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടോ അല്ലെങ്കിൽ രുചിയുടെ വിഷയത്തിലോ നിറത്തിൻ്റെ വിഷയത്തിലോ ഗന്ധത്തിൻ്റെ വിഷയത്തിലോ ഒന്നിനും സാമ്യതയില്ല. പട്ടുനൂൽ പോലെയാണോ തേന്? തേന് പോലെയാണോ പാല്? പാല് പോലെയാണോ കസ്തൂരി? നാലും തികച്ചും അതിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ ഗന്ധത്തിലും അതുപോലെ അതിൻ്റെ നിറത്തിലും അതുപോലെ തന്നെ അതിൻ്റെ മണത്തിലും എല്ലാത്തിലും അത് വ്യത്യാസമുണ്ട്. ഇതിന് പിന്നിൽ ഒരു റബ്ബില്ല എന്നെങ്ങനെ പറയുമെന്നാണ് ഇമാം ഷാഫിഈ റഹ്മുള്ള ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രപഞ്ചത്തിൽ അവന് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യനിൽ സ്ഥാപിതമായ നീതി, അവനിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട നന്മകൾ ചെയ്യണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള ആ ഒരു തോന്നൽ, ആ ഒരു വിചാരം, ഇതിനെല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ അള്ളാഹു അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സദാസമയവും ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെ ആരാധിച്ചുകൊണ്ടും മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു. ആ അള്ളാഹുവിനെ തന്നെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത്, അവനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കേണ്ടത് എന്നുമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മഷാല്ലാ, ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് നമുക്ക് ഇൻസൈറ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ലെന്നോ എന്ന ഒരു സന്ദേശത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങൾ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും ഇൻഷാല്ലാ.
1: ബാക്കി കേൾക്കാൻ എല്ലാവരും മറക്കാതെ കാത്തിരിക്കും എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ അവതരണം അത്രക്ക് നമ്മളെ പിടിച്ചിരുത്തുന്നതാണ്.
0: യെസ്, അടുത്ത പ്രോഗ്രാം ഇനിയൊരു പാട്ടാണ്. പാട്ട് കേട്ട് വരാം. ആരാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മളോടൊപ്പം ഉള്ളത്?
1: അബ്ദുള്ള തിരൂർക്കാട്. എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ഗായകനാണ് അദ്ദേഹം. അൽഹംദുലില്ല എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് വരാം.

0: മഷാല്ല, ബാറക്കല്ലാഹു ഫീക്. വളരെ മനോഹരമായി, സുന്ദരമായി ഈ ഒരു സമയത്ത് നമുക്ക് ആശയങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് സ്വരം അവസാനിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: നമ്മൾ റിലാക്സേഷൻ പറഞ്ഞപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമാണല്ലോ ഗാനം.
0: അതെ,
1: അത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആരോഗ്യത്തിനെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഒന്ന് അവർക്ക് നൽകാം. ആരോഗ്യ വിചാരം.
0: ആരോഗ്യ വിചാരത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് മൂസ പിപിയും ഡോക്ടർ സദഖത്തുള്ള ഉനൈസുമാണ്.
1: ക്ഷയരോഗത്തിനെ കുറിച്ചുള്ള വിഷയത്തിലാണ് അവർ സംസാരിക്കുന്നത്. കേട്ടിട്ട് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ സംസ്ഥാനത്തും ധാരാളം ക്ഷയരോഗികളുണ്ട്. ക്ഷയരോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പിടിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ നാം വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു രോഗം കൂടിയാണ്. ക്ഷയരോഗത്തെക്കുറിച്ച് നമ്മോട് കൂടുതൽ വിവരിക്കുവാനും ക്ഷയരോഗം തടയാനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സദഖത്തുള്ള ഉനൈസ് സാറാണ്. സാറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ ഒരു പകർച്ചവ്യാധി എന്നതിൽ ആളുകളിൽ വളരെയധികം ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന രോഗമാണ് ക്ഷയരോഗം. എന്താണ് ക്ഷയരോഗം അഥവാ ട്യൂബർക്കുലോസിസ്?
3: ക്ഷയരോഗം ഒരു അണുബാധയാണ്. വളരെ പുരാതന കാലം തൊട്ട് തന്നെ മനുഷ്യനെ ബാധിച്ചു വരുന്ന ഒരസുഖമാണ് ക്ഷയരോഗം അഥവാ ട്യൂബർക്കുലോസിസ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം 1800കളുടെ അവസാനങ്ങളിലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. റോബർട്ട് കോക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ഒരു ബാക്ടീരിയയാണെന്നും മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണെന്ന് കണ്ടെത്തുകയും 1882 മാർച്ച് 24 അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും മാർച്ച് 24 നാം ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. ട്യൂബർക്കുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അഥവാ ട്യൂബർക്കിൾ ബാസില്ലൈ എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് TB അഥവാ ക്ഷയരോഗം.
2: ഇന്ത്യയിൽ ക്ഷയരോഗത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്?
3: ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് വികസ്വര അതുപോലെ തന്നെ അവികസിത രാജ്യങ്ങളിലാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ളത് ഇന്ത്യയിലാണ്. കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഇന്ത്യയിൽ 167 പേർ പുതുതായി ക്ഷയരോഗം ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മരണസംഖ്യയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 117 പേർ ഓരോ വർഷവും ഈ അസുഖം കാരണം ഇന്ത്യയിൽ മാത്രം മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ക്ഷയരോഗത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൽ നിന്നും അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ്.
2: ഒരു പകർച്ചവ്യാധികൾ എന്ന രീതിയിൽ ക്ഷയരോഗം എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, എന്തെല്ലാം മാർഗത്തിലൂടെയാണ് മറ്റൊരാളിലേക്ക് പടരുന്നത്?
3: ക്ഷയരോഗം ഒരു വായുവിലൂടെ പകരുന്ന അസുഖമാണ്. നിലവിൽ ശ്വാസകോശത്തിൽ ക്ഷയരോഗമുള്ള ഒരു രോഗി അദ്ദേഹം തുമ്മുകയോ ചുമക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ അടങ്ങിയ കണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ക്ഷയരോഗമില്ലാത്ത ഒരാൾ ഈ ബാക്ടീരിയ അടങ്ങിയ വായു ശ്വസിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ശ്വാസകോശത്തിലെത്തുകയും അയാൾക്ക് ഈ രോഗം പിടിപെടുകയും ചെയ്യുന്നു.
2: ഇനി ഈ ക്ഷയരോഗം എന്നുള്ളത് നമ്മുടെ ഏതെല്ലാം അവയവങ്ങളെയാണ് ബാധിക്കുന്നത്? ക്ഷയരോഗം ബാധിക്കുന്നത് ഏതെല്ലാം അവയവങ്ങളെയാണ്?
3: പ്രധാനമായും ക്ഷയരോഗത്തെ രണ്ടായി തിരിക്കാം. ആദ്യത്തേത് ശ്വാസകോശത്തിൽ ബാധിക്കുന്ന ക്ഷയരോഗം അഥവാ പൾമണറി ട്യൂബർക്കുലോസിസ്. ഏകദേശം 80 മുതൽ 85% വരെ ക്ഷയരോഗവും ഇത്തരത്തിലുള്ളതാണ്. എന്നാൽ ബാക്കി വരുന്ന ഒരു 15-20% ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗം അഥവാ എക്സ്ട്രാ പൾമണറി ട്യൂബർക്കുലോസിസ് എന്ന് പറയും. ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ പല്ല്, നഖം, മുടി ഇവ ഒഴികെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളെയും ക്ഷയരോഗം ബാധിക്കാം. എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് കഴലകളെ ബാധിക്കുന്ന ടി ബി ആണ്. പ്രത്യേകിച്ച് കഴുത്തിൽ ഉണ്ടാകുന്ന കഴലുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നീട് ശ്വാസകോശ ആവരണത്തെ ബാധിക്കുന്ന പ്ലൂറൽ ട്യൂബർക്കുലോസിസ്, അതുപോലെ തന്നെ എല്ലുകളെയും സന്ധികളെയും ബാധിക്കുന്ന ടി ബി, വയറിനെ ബാധിക്കുന്ന ടി ബി, മസ്തിഷ്കം, തൊലി, അതുപോലെ നമ്മുടെ പ്രത്യുൽപാദന വ്യൂഹം, ഇങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ക്ഷയരോഗം ബാധിക്കാം.
0: ഈ ക്ഷയരോഗം അഥവാ ടി ബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ക്ഷയരോഗമുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
3: ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് നീണ്ടു നിൽക്കുന്ന പനിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വലിയ തോതിലുള്ള പനിയായിരിക്കില്ല, ചെറിയ തോതിലുള്ള പനി, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും രാത്രി ഉണ്ടാകുന്ന പനി, അതോടൊപ്പം തന്നെ രാത്രി വിയർക്കൽ, വിശപ്പില്ലായ്മ, ശരീരം ക്ഷീണിച്ചു വരൽ, ഭാരക്കുറവ്, ഇതാണ് സാധാരണയായി കാണുന്നത് വരുന്നത്. ശരീരം കുറേ കാലം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ശരീരം മെല്ലെ മെല്ലെ ശരീര ഭാരക്കുറവും ക്ഷീണവും കാരണം ശരീരം ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ക്ഷയരോഗമെന്ന് പറയുന്നത്. ഇതുകൂടാതെ ഏത് അവയവത്തെയാണോ ബാധിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലായിട്ട് ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയായി നാം കണ്ടുവരുന്ന രോഗലക്ഷണം ഈ പനിയോടുകൂടെ ചുമയാണ്. പ്രത്യേകിച്ച് നീണ്ടു നിൽക്കുന്ന ചുമ, രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ക്ഷയരോഗം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ ചുമച്ചിട്ട് രക്തം തുപ്പൽ, നെഞ്ചുവേദന തുടങ്ങിയും കണ്ടേക്കാം. എക്സ്ട്രാ പൾമോണറി ടി ബി അഥവാ ശ്വാസകോശേതര ടി ബിയുടെ ലക്ഷണങ്ങൾ ഏത് അവയവത്തെയാണോ ബാധിച്ചത് അതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ കഴലകളിലുള്ള ടി ബി ആണെങ്കിൽ കഴുത്തിൽ ചെറിയ തടിപ്പുകളും അപൂർവമായി ആ തടിപ്പിൽ വ്രണം രൂപപ്പെടുകയും അതിൽ നിന്നും നീര് വരുന്ന ഒരു ലക്ഷണങ്ങൾ വരാറുണ്ട്. പ്ലൂറൽ ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ ശ്വാസകോശ ആവരണത്തെയുള്ള ടി ബി ആണെങ്കിൽ നടക്കുമ്പോൾ കിതപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ചുമ വരാം. പിന്നെ എല്ലുകളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന നട്ടലിനെയാണ്. നട്ടലിനെ ബാധിക്കുന്ന ക്ഷയരോഗത്തിൻ്റെ പ്രധാന ലക്ഷണം നീണ്ടു നിൽക്കുന്ന പുറം വേദന, അതോടൊപ്പം തന്നെ ചിലപ്പോഴുടെ തടിപ്പ് വരൽ തുടങ്ങിയവയാണ്. അതുപോലെ മസ്തിഷ്ക ടി ബിയുടെ പ്രധാന ലക്ഷണം തലവേദന, ഛർദി തുടങ്ങിയവ. വയറിലാണെങ്കിൽ വയറിൽ നീര് വരൽ, ചിലപ്പോൾ വയറിൽ രക്തമയം കലർന്ന മലം, സ്ഥിരമായ വയറുവേദന തുടങ്ങിയവയും കണ്ടേക്കാം. പ്രത്യുൽപാദന വ്യൂഹത്തെ ബാധിക്കുന്ന ടി ബിയുടെ ഒരു പ്രധാന ലക്ഷണം വന്ധ്യതയാണ്. പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന പല പേഷ്യൻറ്റിനും അവർ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ അവർ യഥാർത്ഥ കാരണം ടി ബി ആണെന്ന് കണ്ടെത്തുന്നത്.
0: അത് ഒരു പക്ഷേ ചെറുപ്പത്തിലുണ്ടായ ബാൽ ടി ബി ആണെങ്കിലും അങ്ങനെ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ?
3: സാധാരണഗതിയിൽ ബാല ടി ബി നമ്മുടെ പ്രത്യുൽപാദന വ്യൂഹത്തെ അതുപോലെയുള്ള ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ബാല ടി ബിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാനുള്ള ചാൻസ് കുറവാണ്.
0: ഇപ്പം നമ്മൾ ബാല ടി ബിയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ബാല ടി ബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പടരുന്ന ടി ബി ആണോ?
3: കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ടി ബിയുടെ ലക്ഷണങ്ങൾ ഒന്ന് പനി തന്നെയാണ്, വിട്ടുമാറാത്ത അല്ലെങ്കിൽ ഇടക്കിടക്ക് ഉണ്ടാകുന്ന പനി. അതോടൊപ്പം കുട്ടി പ്രായത്തിനനുസരിച്ചുള്ള ഒരു ഭാരം വെക്കാതിരിക്കൽ, നമ്മൾ പ്രതീക്ഷിച്ച അത്ര വളർച്ച തോന്നാതിരിക്കുക, ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരു ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു രൂപത്തിൽ പെരുമാറൽ തുടങ്ങിയവും ബാല ടി ബിയുടെ ലക്ഷണമാവാം. സാധാരണഗതിയിൽ ബാല ടി ബി ഒരു പകരുന്ന ക്ഷയരോഗമല്ല.
0: ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അതായത് പുകവലി, ഈ പുകവലിയും ക്ഷയരോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ പുകവലിക്കുന്നവരിൽ ക്ഷയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണോ? എന്താണ് അതിനൊന്ന് വിശദീകരിക്കാം.
3: പുകവലിക്കുന്ന ആൾക്കാരിൽ അവരുടെ ശ്വാസകോശത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പുകവലിക്കാരിൽ ശ്വാസകോശ ടി ബി വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രവുമല്ല, പലപ്പോഴും പുകവലിക്കാർ അവർ ചുമക്കുകയാണെങ്കിലും അത് പുകവലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്മോക്കേഴ്സ് കഫ് ആണെന്ന രീതിയിൽ അവർ കൃത്യമായ വൈദ്യസഹായം തേടുകയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പുകവലിക്കാരിൽ ടി ബി വളരെ വൈകിയാണ് കണ്ടെത്തുന്നത്. അത് പലവിധ ചികിത്സയിലും അതുപോലെ തന്നെ ടി ബിയുടെ പല സങ്കീർണതകൾക്കും കാരണമാവാറുണ്ട്.
2: സാധാരണയായി മറ്റു ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷയരോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്.
3: ക്ഷയരോഗം ബാധിക്കുന്നത് എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിലാണ്. ഉദാഹരണമായി പറഞ്ഞാൽ പ്രമേഹം കുറേ കാലം നിയന്ത്രണ കൺട്രോൾഡ് അല്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് ക്ഷയരോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 3 മുതൽ 7 മടങ്ങ് വരെ ക്ഷയരോഗം വരാനുള്ള സാധ്യത പ്രമേഹമുള്ളവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന കാര്യങ്ങൾ, ഉദാഹരണം HIV അണുബാധ, പോഷകാഹാരക്കുറവ്, ചില മരുന്നുകളുടെ ഉപയോഗം, രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ചില അസുഖങ്ങളുണ്ട്, സിലിക്കോസിസ് പോലെയുള്ള അസുഖങ്ങൾ. ഇത്തരം അസുഖമുള്ളവർക്കെല്ലാം ക്ഷയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്.
2: അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞു വരുന്ന സമയത്ത് ഈ രോഗാണു നമ്മളെ ആക്രമിക്കുകയും പെട്ടെന്ന് തന്നെ ക്ഷയരോഗ ബാധിതനാവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. നേരത്തെ ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കും, ആ സമയത്ത് പിന്നെ പ്രതിരോധ ശേഷി കുറയുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ ക്ഷയരോഗം പിടിപെടാനുള്ള ഒരു സാധ്യതയാണ് സാറ് പറഞ്ഞത്.
3: സാധാരണഗതിയിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച എല്ലാവർക്കും ടി ബി രോഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ 40% ആളുകളും ക്ഷയരോഗ അണുബാധ ഉള്ളവരാണ്,
2: അണുബാധ വാഹകരാണ്.
3: നമ്മളിൽ പലർക്കും തന്നെ ടി ബിയുടെ അണുക്കൾ നമ്മുടെ അകത്തുണ്ടായിരിക്കും. പക്ഷേ അണുബാധയുള്ള എല്ലാവരും രോഗത്തിന് അടിമപ്പെടണമെന്നില്ല. എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ശരീര രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഇതൊരു രോഗമായി ഭവിക്കുന്നത്.
2: ഇത് നമുക്ക് ക്ഷയരോഗം നിർണയത്തിന് എന്തെല്ലാം പരിശോധനകളാണ് ഇന്ന് നിലവിലുള്ളത്? ക്ഷയരോഗം നിർണയിക്കാൻ എന്തെല്ലാം പരിശോധനകളാണുള്ളത്?
3: ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശോധന കഫ പരിശോധന തന്നെയാണ്. കഫത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം വിവിധ ടെസ്റ്റുകളുടെ സഹായത്തോടെ കണ്ടെത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന. അതുകൂടാതെ നെഞ്ചിൻ്റെ എക്സ്റേ, അതുപോലെ മറ്റ് പരിശോധനകളും ചില ഘട്ടങ്ങളിൽ ആവശ്യമായി വന്നിരിക്കാം. അതുപോലെ തന്നെ എക്സ്ട്രാ പൾമണറി ടി ബി, മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗത്തിന്

0: പ്രവേശിക്കും, ശരീരത്തിൽ കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയും അല്പം വിഷമേറിയതാണ്. മറ്റു അണുബാധയെ സംബന്ധിച്ച് കുറച്ച് വിഷമം, അതുപോലെ തന്നെ ദൈർഘ്യമേറിയതുമാണ്. ഒന്നിൽ കൂടുതൽ, ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ മരുന്നുകൾ കുറച്ച് അധിക കാലം നൽകേണ്ടി വരും. എന്നാൽ മാത്രമേ ക്ഷയരോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ പുതുതായി ക്ഷയരോഗം ബാധിക്കുന്ന ഒരാൾക്ക് 6 മാസത്തെ കോഴ്സാണ് ഇതിൻ്റെ കാലാവധി. അതല്ലാതെ ഒരു പ്രാവശ്യം ക്ഷയരോഗം വന്ന് വീണ്ടും അവർക്ക് ക്ഷയരോഗം വരികയാണെങ്കിൽ കാലാവധി വീണ്ടും കൂടും. 8 മാസം 9 മാസം അങ്ങനെയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ക്ഷയരോഗം വർദ്ധിച്ചു വരുന്നതിനാൽ നമ്മുടെ ഗവൺമെൻറ് ഇതിൻ്റെ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ RNTCP അഥവാ പുതുക്കിയ ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയുടെ കീഴിൽ ഈ ക്ഷയരോഗത്തിൻ്റെ ചികിത്സ തികച്ചും സൗജന്യമായി ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ലഭ്യമാണ്.
1: ഇതിപ്പോൾ സാറ് ചികിത്സ സൗജന്യമാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു പക്ഷേ ഒരു രോഗി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഇത് ട്യൂബർക്കുലോസിസ് ക്ഷയരോഗമുണ്ടെന്ന് പരിശോധനയിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് അവിടുന്ന് ലഭ്യമാകുമോ അതോ നമുക്ക് സർക്കാർ സംവിധാനത്തിലൂടെ അവർക്ക് എത്തിച്ചു കൊടുക്കുക, എങ്ങനെയാണ് അതൊന്ന്?
0: തീർച്ചയായും RNTCP ചില തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനുള്ള ചികിത്സ ലഭ്യമാണ്. അപ്പോൾ ഒരു രോഗം കണ്ടെത്തുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണെങ്കിൽ പോലും അവർക്ക് അവരുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാനും ഇതിൻ്റെ തുടർ ചികിത്സ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും പൂർണ്ണമായും സൗജന്യമായും ലഭ്യമാണ്.
1: ഇനി നമ്മൾ ഈ ക്ഷയരോഗികൾ ചികിത്സാ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞു നേരത്തെ ഒരു കുറച്ച് ദീർഘകാലം, 6 മാസം, പുതിയൊരു രോഗിയാണെങ്കിൽ 6 മാസം ചുരുങ്ങിയത് മരുന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അവർ ആ സമയത്ത് ഈ ചികിത്സാ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ചികിത്സ ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഒരു രോഗി ചികിത്സ തുടങ്ങിയാൽ പലപ്പോഴും 1-2 മാസം കൊണ്ട് രോഗിക്ക് അവരുടെ പ്രത്യക്ഷമായ രോഗലക്ഷണങ്ങളിൽ നല്ല മാറ്റം വരും. അപ്പോൾ സാധാരണയായി മരുന്ന് നിർത്താനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. എന്നാൽ ഒരാൾ ഇങ്ങനെ ഭാഗികമായി ചികിത്സ കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് MDR-TB പോലെയുള്ള ശ്വാസ മരുന്നുകൾക്ക് പ്രതികരിക്കാത്ത രീതിയിലുള്ള TB വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായും ഇതിൻ്റെ ചികിത്സ മുഴുവനായിട്ട് എടുക്കുക എന്നാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്ഷയരോഗം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രോഗത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളോട് സ്വീകരിക്കേണ്ടതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പലപ്പോഴും പല രോഗികൾക്കും തന്നെ ഈ മരുന്നുകൾക്ക് പല പാർശ്വഫലങ്ങളും കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഛർദി, ശരീരത്തിൽ ചൊറിച്ചിൽ, അതുപോലെ മഞ്ഞപ്പിത്തം, ഇങ്ങനെ പല പാർശ്വഫലങ്ങളും കണ്ടുവരാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ അത് ഡോക്ടറെ കാണിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. പിന്നെ ക്ഷയരോഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് റിഫാംപിസിൻ. ഈ മരുന്ന് കഴിക്കുന്ന രോഗികളിൽ അവരുടെ മൂത്രത്തിൻ്റെ കളറിൽ വ്യത്യാസം വരും. ഓറഞ്ച് കളർ അല്ലെങ്കിൽ ചുവപ്പ് കളറിലായിരിക്കും അവരുടെ മൂത്രം. ഇതൊരു പാർശ്വഫലമല്ല, അത് ആ റിഫാംപിസിൻ എന്ന മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പലപ്പോഴും ഇത് ബ്ലഡാണോ എന്നൊക്കെ സംശയിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അത് അങ്ങനെയല്ല, അങ്ങനത്തെ ചില കാര്യങ്ങളൂടെ മനസ്സിലാക്കണം.
1: രോഗികളിൽ ആശങ്ക വരും,
0: ആശങ്കകൾ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇത് ഈ രോഗിയെ ചികിത്സിക്കുക എന്നുള്ളത് ഒരു രോഗിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, രോഗിയുടെയും രോഗികളെ പരിചരിക്കുന്നവരുടെയും സമൂഹത്തിൻ്റെയും എല്ലാം കൂടെ ഒരു കൂട്ടു ഉത്തരവാദിത്തമായിട്ടെടുത്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഈ TB നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
1: സാർ ഇപ്പോൾ പറഞ്ഞതിൽ നമ്മളൊരു MDR-TBനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, ശരിക്ക് എന്താണ് MDR-TB?
0: MDR

0: ടിബി അഥവാ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടിബി എന്നാൽ സാധാരണ ക്ഷയരോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾക്ക് എതിരെ പ്രതിരോധ ശേഷി ഉള്ള രോഗാണുക്കൾ കാരണം ഉണ്ടാവുന്ന ക്ഷയരോഗമാണ് MDR-TB. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളായ റിഫാംബിസിൻ, ഐസോനിയാസിഡ് ഈ രണ്ട് മരുന്നുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മരുന്നുകൾ. ഈ മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ട്യൂബർകുലോസിസ് കാരണമുണ്ടാവുന്ന TBയാണ് MDR-TB. ഇതുണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ TBയുടെ ഭാഗികമായിട്ടുള്ള ചികിത്സ. ഒന്നോ രണ്ടോ മാസം ചികിത്സ എടുക്കുകയും പിന്നീട് ചികിത്സ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ ഇത്രയും MDR-TB ആയി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: രോഗാണു ഈ ഒരു മരുന്നിനെതിരെ പ്രതിരോധശേഷി കൊണ്ടുവരും, രോഗാണു വീണ്ടും ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കും.
0: അത് മാത്രമല്ല, ഇത്രയും ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ MDR-PATHOGEN MDR-TB ഉള്ള ബാക്ടീരിയ പുറത്തുവിടുകയും വേറെ ഒരാൾക്ക് ഇതുപോലെ പുതുതായിട്ട് MDR-TB ഉണ്ടാകാനുള്ള ചാൻസും.
1: അപ്പോൾ പുതുതായി വരുന്ന രോഗി MDR-TB-ന്റെ ഇതായി വരാൻ സാധ്യതയുണ്ട്. ഓ, അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് ആവശ്യമായ മരുന്ന് കൊടുക്കേണ്ടി വരും ആ സമയത്ത്.
0: ഇതിൻ്റെ ഒരു ഇത്രയും ഇതിൻ്റെ ഈ ഭവിഷ്യത്തുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന TBയെ ഒരു ഗ്ലോബൽ മെഡിക്കൽ എമർജൻസി ആയിട്ട്, ഒരു ആഗോള മെഡിക്കൽ എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
1: ഇനി ക്ഷയരോഗത്തിനെതിരെ എന്തെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പ് ലഭ്യമാണ്? അപ്പം നമുക്കറിയാം പല പോളിയോ അങ്ങനെ പല മാരകരോഗങ്ങൾക്കെതിരെ നമ്മൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ട്. അതുപോലെ ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ, ക്ഷയരോഗത്തെ തടയാൻ അങ്ങനെ എന്തെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തെങ്കിലും ലഭ്യമാണോ?
0: നമ്മൾ സാധാരണ ജനിച്ച ഉടനെ കൊടുക്കുന്ന BCG വാക്സിൻ TBക്കെതിരെയുള്ള കുത്തിവയ്പ്പാണ്. എന്നാൽ ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ശ്വാസകോശത്തിലുണ്ടാകുന്ന TBയെ പ്രതിരോധിക്കുകയില്ല. TBയുടെ സങ്കീർണ രൂപങ്ങളായ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ക്ഷയരോഗം, അതുപോലെ രക്തത്തിൽ കലരുന്ന ക്ഷയരോഗം തുടങ്ങിയ തീവ്രമായ TBയിൽ നിന്നും സംരക്ഷണം നേടുമെങ്കിലും തരുമെങ്കിലും സാധാരണയുള്ള TBയിൽ നിന്നും ഇത് പൂർണ്ണമായും എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റു പല വാക്സിനുകളും ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വിജയപ്രദമായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ TB പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിലവിൽ TB ഉള്ള രോഗികൾ എല്ലാവരും ചികിത്സിക്കുകയും അതുവഴി അന്തരീക്ഷത്തിൽ TB അണുക്കളുടെ സാന്ദ്രത കുറക്കുക, അതുവഴി ഈ പകർച്ച പകരുന്നത് തടയുക എന്നാണ് TB നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം.
1: ക്ഷയരോഗം തടയുന്നതിന് നമുക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്.
0: ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു അണുബാധ കാരണം മരിക്കുന്നത് ക്ഷയരോഗം കൊണ്ടാണ്. ക്ഷയരോഗം പകരുന്നത് അന്തരീക്ഷത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ക്ഷയരോഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷയരോഗം തടയുന്നത് പകരുന്നത് തടയുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തടയണമെങ്കിൽ രോഗാണു അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് തടയണം. അതിനു വേണ്ടിയിട്ട് ശ്വാസകോശത്തിൽ കഫത്തിൽ അണുബാധയുള്ള എല്ലാ രോഗികളും കൃത്യമായി ചികിത്സ എടുക്കുക എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അതിന് രോഗിയും രോഗിയെ ശുശ്രൂഷിക്കുന്നവരും ആരോഗ്യപ്രവർത്തകരും അങ്ങനെ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ ഒരുമിച്ച് പരിശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും നമ്മുടെ ഈ TBയുടെ വ്യാപനം തടയാൻ കഴിയുകയുള്ളൂ.
1: ഇനി ഈ ക്ഷയരോഗ ദിനത്തിൽ ക്ഷയരോഗബാധിതർക്കും പൊതുജനങ്ങൾക്കും എന്ത് സന്ദേശമാണ് സാർക്ക് നൽകാനുള്ളത്?
0: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒരു അണുബാധയാണ് ക്ഷയരോഗമെന്നത്. അതിൻ്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും, നമ്മൾ രോഗിയാണെങ്കിൽ കൃത്യമായി അതിനുള്ള വൈദ്യസഹായം തേടുക, നമ്മുടെ ബന്ധുക്കൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരെ ഡോക്ടറെ കാണിക്കാനും അതുപോയി ടി ബി ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനും പ്രേരിപ്പിക്കുക. അവർ ചികിത്സ എടുക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായും ചികിത്സ എടുക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുവഴി ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഈ ക്ഷയരോഗത്തിൻ്റെ ക്ഷയരോഗം ബാധിച്ചിരിക്കുന്നവരുടെ അളവ് കഴിയുന്നത്ര കുറക്കുക. അതുമാത്രമേ ഇത് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായിട്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണത്തിന് ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിനം നമുക്കതിനുള്ള ഒരു പ്രേരകമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: രോഗം എന്നത് കുറ്റകരമോ അപമാനകരമോ അല്ല. അതിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മോട് ക്ഷയരോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ക്ഷയരോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിനും ഡോക്ടർ സദഖത്തുള്ള ഉനൈസ് സാർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിക്കുന്നു.
2: ഏതൊരു രോഗത്തെക്കുറിച്ചുള്ള സംസാരം കേട്ടാലും ആശങ്കകളാണ് ചില ആളുകൾക്ക് കൂടുതലായി ഉണ്ടാവാറുള്ളത്. പീസ് റേഡിയോ അവതരണത്തിൽ ആശങ്കകൾ വരുത്തുക എന്നുള്ളതിനപ്പുറത്ത് പ്രായോഗികമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും പറഞ്ഞുകൊണ്ടാണ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പ്രോഗ്രാമുകൾ അവസാനിക്കാറുള്ളത്. മുസ പിപിയും ഡോക്ടർ സദഖത്തുള്ള ഉനൈസും ചേർന്ന് നമുക്ക് ക്ഷയരോഗത്തെക്കുറിച്ച് ഭംഗിയായി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തെൻസിയിൽ ആരോഗ്യ വിചാരം ത്തിൽ വന്ന പ്രോഗ്രാമുകൾ, അതുപോലെ ആരോഗ്യ ചിന്തകൾ, അതെല്ലാം നമ്മൾ യൂട്യൂബിൽ പ്രത്യേകം അപ്ലോഡ് ചെയ്യാറുണ്ട്.
3: അതെ അതെ, യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. കയറുക, നിങ്ങൾക്ക് ആരോഗ്യ വിചാരത്തിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. പല വിധത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യസ്ഥിതികളെക്കുറിച്ചും അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സഹായകമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അത്.
2: അപ്പോൾ മറ്റു യൂട്യൂബ് ചാനലുകളിൽ റീച്ചിനു വേണ്ടി ചില എക്സാജറേഷൻ, അതിരു കലർത്തി പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം റീച്ചിന് വേണ്ടിയോ ക്യാഷിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കേണ്ട സാഹചര്യമില്ല. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കേൾക്കാൻ ജമീൽ ആപ്ലിക്കേഷനിലും ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബിലും പ്രത്യേകം ചാനൽ നമുക്കുണ്ട്, പ്രത്യേകം പ്ലേലിസ്റ്റുമുണ്ട്. അത് ഉപയോഗപ്പെടുത്താം ഇൻഷാല്ലാ.
3: അങ്ങനെ ആരോഗ്യം, ഗാനം ഒക്കെ കഴിഞ്ഞു, ഇനി പ്രാർത്ഥനാ പഠനം.
2: പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ്.
3: വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥന പഠിച്ചിട്ട് വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? യാത്ര ചെയ്യാൻ നമുക്കെല്ലാവർക്കും വളരെയധികം താല്പര്യമേറിയ ഒരു വിഷയം തന്നെയാണത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് നാം നിരന്തരമായിക്കൊണ്ടൊരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊരു പ്രാർത്ഥന കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല. അല്ലാഹുവേ, ഞാൻ വഴിപിഴക്കുന്നതിൽ നിന്നും വഴിപിഴപ്പിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുകയാണ്. ഔ അസില്ല ഔ ഉസല്ല, അല്ലാഹുവേ ഞാൻ വ്യതിചലിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുകയാണ്. ഔ അളിമ ഔ ഉളലമ, അല്ലാഹുവേ ഞാൻ ആക്രമിക്കുന്നതിൽ നിന്നും ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുകയാണ്. ഔ അജ്ഹല ഔ യുജ്ഹല അലിയ, അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്നും എന്നോട് അവിവേകം കാണിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല അൻ അളില്ല ലാദാണ് പുള്ളിയുള്ള സ്വാദ്. അളില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസില്ല ഔ ഉസല്ല അല്ലാഹുമ്മ ഇന്നി أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أظلم أو أظلم أو أظلم أو أظلم اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي أو أجهل أو يجهل علي أو أجهل أو يجهل علي اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറ. പ്രാർത്ഥന നമ്മൾ നിർത്തി വാചകങ്ങൾ കേട്ട് അതിലെ അക്ഷരങ്ങൾ എന്താണെന്നുള്ളത് ശരിക്ക് ശ്രദ്ധിച്ച് അർത്ഥം പഠിച്ച് നമ്മളൊരു പ്രാർത്ഥന ഇന്ന് പഠിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ ഒരു സമയത്ത് പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി ഈ പ്രോഗ്രാം ഉണ്ടാവും. അത് നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു ഉസ്താദ് പഠിപ്പിക്കണ പോലെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം.
3: ഇനി അല്പം കുട്ടികൾക്കുള്ള ഒരു പരിപാടിയിലേക്ക് പോകാം.
2: ഓക്കെ,
3: കുട്ടികളും കേൾക്കാൻ കാത്തു നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഫാത്തിമാനൂറ, ഐഷ നിർമിൻ, ജന്ന മറിയം എന്നിവരുടെ കൂടെ തൗഫീഖ് അസ്ലം ഉസ്താദും ചേരുന്ന പൂമരത്തണൽ എന്ന പരിപാടി കേട്ടിട്ട് വരാം. വിനയത്തിന്റെ നിറക്കുടങ്ങൾ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ പൂമരത്തണലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ഓക്കെ, മാഷാല്ലാ, നിങ്ങൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അല്ലേ. നമ്മളെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മുടെ രണ്ടു മൂന്ന് എപ്പിസോഡ് മുമ്പ് പേര് പറഞ്ഞതാണ് നർമിൻ,
6: ജന്ന,
1: ജന്ന,
6: നൂറ.
1: നൂറ അല്ലേ, നർമിൻ, നൂറ, ജന്ന. ഓക്കെ, നമ്മള് വ്യത്യസ്തമായ കഥകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
6: ഗുണപാഠങ്ങളില്ല കഥ.
1: ആ, ഗുണപാഠമുള്ള കഥകളാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് എന്താ പഠിച്ചത് കഥ?
6: കഴിഞ്ഞ എപ്പിസോഡില്
1: മൃഗങ്ങളോട് കരുണ കാണിക്കുന്ന മൂന്ന് മൃഗങ്ങളോട് പറഞ്ഞു, ഏതൊക്കെയാണ്? പൂച്ച. ഓക്കെ, അപ്പൊ അതിൽ നമ്മള് വ്യത്യസ്തമായ സംഭവങ്ങളെ പറഞ്ഞു അല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ എന്താണ് പറയണത്? ശ്രോതാക്കൾ ഇങ്ങനെ എന്ത് കഥയാണ് കേൾക്കുന്നത്? ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് രണ്ട് പിന്നെ സ്വഹാബികളെ കുറിച്ചാണ് അല്ലേ. ഒന്ന്
6: ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഒന്ന് സൽമാൻ അൽ ഫാരിസി.
1: സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സോ ആദ്യം ഏതാ പറയാ?
6: ആദ്യം ഉമർ റളിയല്ലാഹു
1: അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു കഥ. ഓക്കെ, ആര് പറയും? ജന്ന അല്ലേ, ജന്ന പറയാം.
6: റോമിലെ രാജാവിന്റെ പ്രതിനിധി ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്തി.
1: എത്താൻ കാരണം ഉമർ റളിയല്ലാഹു ആരാണ്?
6: ഖലീഫ.
1: ഖലീഫയാണ്, അമീർ മുഅ്മിൻ, നേതാവാണ് അല്ലേ അവിടുത്തെ. അങ്ങനെ കാണാൻ വന്ന.
6: അപ്പോൾ ജനങ്ങളോട് ചോദിച്ചു, എവിടെയാണ് ഉമറിന്റെ കൊട്ടാരം? അപ്പോൾ അവര് അവരെ ഇദ്ദേഹത്തിന് ആ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ചൂണ്ടിക്കാണിച്ചു.
1: അതില് എന്താണ്
7: ഈ വന്ന ആള് എന്താ
6: വിചാരിച്ചത്? ഈ കൊട്ടാരം വലിയ
8: വലിയ ആഡംബര
6: ആഡംബര
7: ആ ഒരു ഖലീഫയൊക്കെ ആവുമ്പോ അല്ലേ, പിന്നെ വലിയ കൊട്ടാരം, അവിടെ കുറച്ച്
6: സെക്യൂരിറ്റിയും
7: വാളൊക്കെ പിടിച്ച് ഇങ്ങനെ അവിടെ ഒരുങ്ങി അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി കണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എന്തായാലും മുഖ്യമന്ത്രിന്റെ ഓഫീസിനുണ്ടാവും സെക്യൂരിറ്റികാരുണ്ടാവും, തോക്ക് പിടിച്ച് നിൽക്കണ്ടാവും.
8: അതേപോലെ തന്നെ ഇദ്ദേഹം വിചാരിച്ചു
7: വിചാരിച്ചു സ്വാഭാവികം വിചാരിക്കുള്ളൂ അല്ലേ.
8: പക്ഷെ ജനങ്ങള് ഇയാളെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിട്ട് ചൂണ്ടി കാണിച്ചു.
6: ഇതും തലയണല്ല,
8: കൈ തലയണയാക്കി കിടക്കുന്ന
7: നിലത്ത് കിടക്കുന്ന
6: മണ്ണില് കിടക്കണ
7: ഒരാളെ കാണിച്ചു കൊടുത്ത്. പക്ഷെ ഈ വന്ന ആള് മനസ്സിലാക്കിക്കണോ ഇത് ഖലീഫ എന്നുള്ളത്?
6: ഇല്ല,
7: കാരണം ഖലീഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയുള്ള മനസ്സിലാക്കണത്.
8: ജനങ്ങള് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഖലീഫ, ഞങ്ങളെ ഖലീഫ.
6: ഇയാള് അത്ഭുതപ്പെട്ടു
7: അത്ഭുതപ്പെട്ടു പോയില്ലേ. എന്നിട്ട് എന്താ പറഞ്ഞ അവസാനത്തെ ഒരു പോയിന്റ് വായിച്ചു നോക്കി, എന്താണുള്ള ഇത്?
8: ഉമർ താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു,
7: അതുകൊണ്ട് ഇവിടെ നിർഭയനായിട്ട്
8: നിർഭയനായിട്ട്
7: ഒരു ഭയമില്ലാതെ കൂളായിട്ട് എന്ത് ചെയ്യാണ്
6: കിടക്കുന്നുള്ളേ.
7: ഉമർലാവ് നീതി കാണിച്ചിരിക്കുന്ന എല്ലാവരോടും ഉമർലാവ് ചെയ്തിട്ടുണ്ട് ആ നാട്ടില്, ആളുകളൊക്കെ നീതി കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളേനി അല്ലെ, ആരും ഇല്ല ശത്രുക്കളില്ല അങ്ങനെ രൂപത്തില്. അതുകൊണ്ട് ഉമർലാവ് എന്ത് ചെയ്യാണ് ഒരു പേടിയില്ലാതെ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം മരത്തഞ്ച് വീട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പൊ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കണം എന്താണ്? ഒന്ന് എന്താണ്, ഉമറുള്ള ഒരു ഖലീഫ ആയിട്ട് പോലും തീരില്ല, അതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ഒരു ആഡംബര ജീവിതം കാണിച്ചിട്ടില്ല, മനസ്സിലായല്ലോ. അപ്പൊ നമ്മളും എന്താ ചെയ്തേക്കണേ, നമുക്കുള്ളത് എന്താ ചെയ്യാ, ഉള്ളതില്
6: തൃപ്തിപ്പെട്ടുകൊണ്ട്
7: നമ്മൾ പോകണം എന്നുള്ളതാണ് അല്ലെ. ഒരു ഖലീഫ ആയിട്ട് പോലും തില്ല,
8: ഞാൻ വലിയ ആളാണ്
7: ആ അങ്ങനത്തെ ചിന്തില്ല, അഹങ്കാരം വന്നു പോയാൽ ആരും ചെയ്യൂല, നമ്മളെ
8: വിജയത്തിലെത്തൂല,
7: വിജയത്തിൽ ആളും ഇഷ്ടപ്പെടൂല. ഉദാഹരണങ്ങളെ സ്കൂളിലൊക്കെ ഇപ്പം നല്ല പഠിക്കണ കുട്ടികൾ ഉണ്ടാവും ചിലപ്പം, പക്ഷെ ചില കുട്ടികൾക്ക് ഒന്നുണ്ടാവും അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടാവും അല്ലെ. പക്ഷെ അപ്പൊ ആരും ചെയ്യില്ല, കുട്ടി പഠിക്കുന്നുണ്ടോ നല്ല കുട്ടിയാണോ കാണാൻ ഭംഗികൾ ഒന്നും നോക്കൂല. ആ കുട്ടിക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ആരും ആ കുട്ടികളെ
8: ഇഷ്ടപ്പെടും
7: ഇല്ല. എന്താ അഹങ്കാരം പറഞ്ഞ എന്താണ്, അവർക്കൊരു ഗമ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും ചെറുതായിട്ട് കാണും ഇല്ലേ, ഞാൻ മാത്രമേ പഠിക്കുന്ന കുട്ടി ഓരോന്നും ഓരോക്കെ എന്ത് ചെയ്യാണ് പഠിക്കാത്തവരാണെന്നുള്ളൊരു ഞാൻ എന്നുള്ള ചിന്ത അവർക്ക് വരും അല്ലേ. അപ്പം ഒന്നാമത്, രണ്ടാമത്തെ എന്താണ്, നമുക്ക് സമ്പത്തുണ്ടെങ്കിലും എന്ത് ചെയ്ത് ആഡംബരം നമ്മള് ഒരു മീഡിയ ലെവലിലാണ് നമ്മൾ പോകേണ്ടത്. ഒരിക്കലും അമിതമായിട്ട് ചെലവഴിക്കുക, ആഡംബര ജീവിതം നയിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അതിനൊരു മാതൃകയാണ് ആര്, മുൻകഴിഞ്ഞു പോയ ഉമറല്ലാവും അതോടൊപ്പം തന്നെ സ്വഹാബികളൊക്കെ അങ്ങനെ
6: തന്നെയാണ്
7: അല്ലെ, സ്വഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ്. സ്വഹാബികളിൽ പല സ്വഹാബികൾക്കും വലിയ സമ്പന്നരായ സ്വഹാബികളൊക്കെ ഉണ്ടേനി, പക്ഷെ അവരാരും ഇതിലില്ല, ഒരു ആഡംബര ജീവിതം
8: നയിച്ചിട്ടില്ല.
7: എന്നാൽ അവരൊക്കെ നയിച്ചിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെ, ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പ് എന്നിട്ടുണ്ട് വലിയ സമ്പന്നരായ ആളുകളൊക്കെ നേരിട്ടുണ്ട് ആഡംബര ജീവിതം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നപ്പോ അത് മനസ്സിലായത്
6: അല്ലാന്റെ
7: മുമ്പ് നമ്മള് വെറും ആരാണ്, വെറും നിസ്സാരരാണ് അല്ലെ അതാന്റെ മുമ്പിൽ അല്ലെ. നമുക്ക് കിട്ടുന്ന അനുഗ്രഹമൊക്കെ ഏത് നിമിഷം എന്ത് ചെയ്യും
8: നഷ്ടപ്പെടും
7: അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ അനുഗ്രഹം നന്ദി കാണിക്കൽ എങ്ങനെയാണ്, അത് അല്ലാന്റെ മാർഗത്തിലൊക്കെ ചെലവഴിച്ചുകൊണ്ടാണ് ആഡംബരം ഒരിക്കലും നമുക്ക് ഉണ്ടാകാന് പാടില്ല. അതിനർത്ഥം പിന്നെ സമ്പത്തുള്ള ഒരാളും വളരെ മോശപ്പെട്ട വസ്ത്രം ധരിക്കുക അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതല്ല. ഉള്ളത് അയാൾ കാണുമ്പോഴാണ്, എന്നാൽ എന്തായിരുത്
8: ഓവറാവും
7: ചെയ്യരുത്. ഇതാണ് നമ്മളിൽ
6: പാകത്തിന്
7: മനസ്സിലാക്കാനുള്ള വിഷയം. കാരണം ഉമറുള്ള ഒരു ഖലീഫ ആയിട്ട് പോലും വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അതെല്ലാം തന്നെയാണ് അബൂബക്കർ ഉമറുള്ള വലിയ അങ്ങനെ എല്ലാ സ്വഹാബികളും, ഇപ്പം അബ്ദുറഹ്മാൻ ഔഫ്, പിന്നെ സഅദ് നബി വഖാസ്, ഇങ്ങനെ ഒരുപാട് പേരുള്ള നമുക്ക് പരിചയമുള്ള പേരുകളുള്ള സ്വഹാബികളൊക്കെ ഉണ്ട്, മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഉമറുള്ള ഒരു ഖലീഫയായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ. എങ്ങനെ രാത്രിയൊക്കെ എന്ത് ചെയ്യും, വേഷം മാറിയങ്ങാണ്ട് ഇറങ്ങി നടക്കും രാത്രി, വേഷം മാറി ആൾക്ക് മനസ്സിലാവൂല ഇത് ആരാന്നുള്ളത്. ആ കോളത്തിൽ രാത്രി പോയിട്ട് ഓരോ വീട്ടിലും പോയിട്ട് എവിടെയെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ നീതി കാണിച്ച ആളായിരുന്നു ആര്, മനസ്സിലായല്ലോ. ജനങ്ങളെ പ്രയാസങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ച് അല്ലെ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനത്തെ ഒരാളായിരുന്നു ആര്. ഇതേപോലെ വേറൊരു സംഭവം ഉണ്ട് അല്ലെ, ഉമറുള്ളാഹിന്റെ വീട് അന്വേഷിച്ചു വന്ന ഒരു പെണ്ണ് അല്ലെ. ഉമറുള്ളാഹിന്റെ വീട് വരുമ്പോ അപ്പോഴും ചിന്തിക്കുന്നതാണ് ആ ഖലീഫന്റെ വീടാണ്. ഉദാ നമ്മളിപ്പോ നമ്മുടെ നാട്ടില് പിന്നെ ഒരു മുഖ്യമന്ത്രിന്റെ വീട് കാണാൻ പോവാണ്, ആ അവര് മനസ്സിലാക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ വീടാണ്, അടിപൊളി വീടാവും ഒക്കെ. ഇതുപോലെ പെണ്ണ് എന്ത് ചെയ്യാണ്, ഉമറുള്ളാഹിനെ കാണാൻ വേണ്ടി ഉമറുള്ള വീടാണ് അവരാണ് അല്ലെ. നമ്മള് ഒരു പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് അല്ലേ. ഏതാണ് പാട്ട് തുടക്കം തന്നെ ഉണ്ടുസാഗി, ഒരുപാട് ആളുകൾക്ക് കേട്ട് പരിചയമുള്ള ഹിറ്റായ ഒരു പാട്ടാണ് എന്ത് ആ പാട്ട്. ആ പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ശരിക്ക് അത് വർണ്ണിക്കുന്നുണ്ട് എന്ത് ഉമറുള്ളാഹിന്റെ വീടിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട്. പാട്ട് എന്ന് പറയുമ്പോ ആരെങ്കിലും ഒന്ന് പാടേണ്ടി വരും അല്ലേ, ആരാ പാടണ പാടോ? ഓക്കെ ഓക്കെ, എന്റെ ആ ഭാഗം പാടിയാൽ മതി അല്ലേ. ഒരു ഒരു ഒരു ഭാഗം ഉണ്ടെന്നാണ് പിന്നെ ഒരു കാര്യം ചൊല്ലോ പെണ്ണേ ഉമർ ഖലീഫ താമസമെവിടെ അല്ലെ, ആ വരിയാണ്. അതിലാണ് എന്തിനത് ആ സംഭവങ്ങൾ പറയണത്. ഓക്കെ, ഒന്ന് ഉഷാറായിട്ടൊന്ന് പാടി കൊടുക്ക ഈ എപ്പിസോഡിൽ പാട്ടും കൂടി ആയിക്കോട്ടെ അല്ലേ. ഓക്കെ.

0: ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി. ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി.
1: ആ സംഭവം എന്താണ്? വളരെ അർത്ഥവത്തായ ഒരു വരികളാണല്ലേ. ഒരു സ്ത്രീ അവരെ വീട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ആരത്തേക്ക് വരുന്നത്
0: അല്ലെ?
1: അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മെമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു MLA ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാളെ വീട് പണിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോയി കാണും ഇല്ലേ. അതുപോലെ ആ സ്ത്രീ എന്ത് ചെയ്യാണ്? അവരെ വീടൊന്ന് ഉഷാറാക്കാന്, ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ആരത്തേക്ക് ചെല്ലണത്? ചെല്ലണത്. അപ്പൊ എന്താ കണ്ട കാഴ്ച? എന്താണ്
0: വീടും അത്ര അത്രയും
1: അതിനേക്കാൾ, അതാ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ഇതുപോലൊരു കൂര ഈ നാട്ടിൽ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണിന്റെ വീടിനേക്കാള്
0: ചെറുതാണ്,
1: മോശമായ ചെറിയ വീടായിരിക്കുന്നുള്ളത് ഉമ്മറുള്ളാനെ വീണത്. അപ്പൊ നമ്മള് ഇതില് രണ്ട് സംഭവം, നമ്മളിപ്പോ ഈ പറഞ്ഞ കഥയിലും, നേരത്തെ നമ്മള് ഇതിന് മുമ്പ് എപ്പിസോഡ് പറഞ്ഞില്ലേ, കുറെ കാര്യം നമുക്ക് കഥയിലൂടെ പഠിക്കാൻ പറ്റും, പാട്ടിലൂടെയും പഠിക്കാൻ പറ്റും. അപ്പൊ ഈ കഥയിലും പാട്ടിലും നമ്മൾ പഠിച്ച എന്താണ്?
0: വളരെ ലളിതം,
1: ലളിതമായ ജീവിതം നയിച്ച ചരിത്രമാണ്
2: അല്ലേ.
1: ഒരു പാട്ടിലും പഠിച്ച് കഥയിലും നമ്മള് പഠിച്ചിട്ടുണ്ട്, മാഷാല്ല. അപ്പം നമുക്കുള്ള പാഠം എന്താ ഇതില്? നമുക്ക് ചിലപ്പോ റബ്ബ് എന്ത് ചെയ്യും? ചിലപ്പം മനുഷ്യന്മാര് പല കോളത്തിലും ഉണ്ടാവും അല്ലെ. സമ്പത്തുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ സമ്പത്തില്ലാത്തവരെ എന്ത് ചെയ്യാ? ഇല്ലാത്ത പോലെ എന്ത് ചെയ്യാ? ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ലളിതമായി ജീവിച്ചു പോവുക. സമ്പത്തുള്ളവരോ ഉള്ള പോലെ ആഡംബരം ജീവിക്കാൻ വേണ്ടി അല്ല, അവരെന്ത് ചെയ്യണം? ആഡംബരം ഇല്ലാതെ എന്ത് ചെയ്യാ? അവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിന് ചെയ്യണം, എന്ത് ചെയ്യണം? അത് ജീവിതത്തിൽ കാണും വേണം. പക്ഷെ പിശുക്കന്മാരായി പോവുകയും ചെയ്യരുത്, മനസ്സിലായല്ലോ.
2: ഒരു പാകത്തിൽ,
1: ആ ഒരു പാകത്തിന് എന്ത് ചെയ്യണം? ജീവിതം മുന്നോട്ട് നയിക്കണം, മാഷാല്ല. അതാണ് നമ്മളെ ഈ ഒരു കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. അൽഹംദുലില്ല. ഇനി നമ്മള് അടുത്ത ഒരു സ്വഹാബിന്റെ പേര് പറഞ്ഞിരുന്നു അല്ലേ. നർമീൻ ആരായിരുന്നു? സൽമാനുൽ ഫാരിസിയുടെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ഒരു കഥയിലേക്കാണ് നമ്മൾ ഇനി നമ്മുടെ കൂട്ടുകാർക്ക് അവർ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാല്ല. ആരാണ്? നൂറിനല്ല പറയണത്, നൂറിന്. നൂറിനാണ്?
2: നൂറ.
1: നൂറ. ഓക്കെ ഓക്കെ, തുടങ്ങിക്കൊള്ളു.
0: ഒരിക്കലേ സൽമാനുൽ ഫാരിസിനാണ് ആ നാട്ടിലത്തെ അമീർ.
1: അമീർ മദായിൻ.
0: മദായിലെ അമീർ. ഒരു ദിവസം ഒരു ഷാമുകാരനായ ഒരാള് നല്ല ഭാരമുള്ളൊരു സഞ്ചിയായിട്ട് വരായിരുന്നു. ഇയാൾക്കത് താങ്ങാനും നല്ല പ്രയാസമുണ്ട്. അപ്പോൾ ഇയാള് ആരെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ് ഇത്
1: കൊണ്ടുപോവാന്.
0: അപ്പോൾ ആ സമയത്താണ് അയാൾക്ക് ആരെയും കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വഴി വരികയാണ്. അപ്പോൾ ഇയാള് ഇത് പൊന്തിക്കോന്നൊരു ആവശ്യപ്പെടാണ്. അപ്പോൾ ഈ സൽമാൻ ഫാരിസി അത് എടുത്തു, അത് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ജനങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇയാളെ ഈ ഷാമുകാരനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ നാട്ടിലത്തെ അമീറാണ്, എന്താണ് നിങ്ങൾ ചെയ്യണത് ചോദിച്ചു.
1: അമീറിനെ കൊണ്ട് ഏറ്റുകൊണ്ടുപോകാം അല്ലേ.
0: അപ്പോ ഇയാൾക്ക് അറിയില്ല ഇത് അമീറാണ്. അപ്പോൾ ഇയാള് ഈ സൽമാൻ ഫാരിസിയോട് പറഞ്ഞു ഇത് ഇവിടെ ഇറക്കി വെച്ചോളും, എനിക്ക് അറിയില്ലേനു അമീറാണ്. അപ്പൊ സൽമാൻ ഫാരിസി പറഞ്ഞു ഞാനിത് നിങ്ങളെ വീട് എത്തണ വരെ ഇത് ഏറ്റരാ, ഇത് ഞാനിപ്പോ ഇറക്കണ, ഇത് ഞാനിപ്പോ ഇറക്കൂലെന്ന് പറഞ്ഞു.
1: ഇറക്കി വെക്കൂല, സമ്മതിച്ചില്ല, ഇറക്കി വെക്കാന്
0: സമ്മതിച്ചു
1: എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് രണ്ടാമത്തെ ഒരു കഥ ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രോതാക്കളെ പറഞ്ഞിട്ടല്ലേ. അതായത് അദ്ദേഹത്തിന്റെ ഒരു വിനയം എന്ന് പറയാൻ നമുക്ക് അല്ലേ. വിനയം എന്നുള്ളത് ഭയങ്കര സൗന്ദര്യമുള്ള കാര്യമാണ്.
0: നബിന്റെ ഏറ്റവും നല്ല സ്വഭാവം വിനയം,
1: വിനയായിരുന്നു. അപ്പൊ നമുക്ക് ഇത് രണ്ട് കാര്യം, ഒന്ന് വിനയം നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യമാണ്. അഹങ്കാരം എന്താണ്? സൗന്ദര്യമുള്ളതല്ല. ഒരാളെ കാണാൻ സൗന്ദര്യം, പക്ഷെ അഹങ്കാരം ഉണ്ടെങ്കിലോ അയാളെ സൗന്ദര്യം നഷ്ടപ്പെടും മനസ്സും. വിനയം ഇഷ്ടപ്പെടൂല, വിനയുള്ള സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളതാണ് അല്ലെ. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വിനയം കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ എന്താണ് നമ്മളെ സൽമാനുൽ ഫാരിസി എന്ന് പറയാ, എന്ത് ഇയാള് പറഞ്ഞപ്പോ ഞാനിനെ കൊണ്ടുപോയി ഞാൻ ഇവിടുത്തെ അമീറല്ലേ, ജന്തു പണിയെ കാട്ടെന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ അമീറാണെന്ന് പോലും
0: പറഞ്ഞില്ല.
1: നേരെ എന്ത് ചെയ്ത് അയാൾക്ക് ആ സഹായം ചെയ്തു കൊടുത്തുള്ളതാണ് ഈ ഒരു കഥയിൽ നമ്മൾ പഠിക്കണത്. ഇതിൽ ഏറ്റവും പ്രധാനം വിനയം തന്നെയാണ് അല്ലേ? കാരണം ഒരു അമീറായിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിനയം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറഞ്ഞു കൊടുത്ത് ഇയാൾക്ക് ഇയാൾ നിങ്ങൾ എന്ത് പണിയൊക്കെ കാട്ടുന്നത്, അമീറിനെ കൊണ്ടാണ് ചുമടേറ്റിക്കണം എന്ന് ചോദിക്കണം അല്ലേ. പക്ഷെ അത് പറഞ്ഞിട്ടും അമീർ എന്ത് ചെയ്തില്ല, സൽമാൻ ഫാസി അള്ളാഹു അതിന് സമ്മതിച്ചില്ല. അയാൾ എന്ത് ചെയ്ത് ആ ചുമട് അദ്ദേഹത്തിന് വീട് വരെ എത്തിച്ച് ഇറക്കി കൊടുത്തിട്ടാണ് തിരിച്ച് പോരുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ പാടാണ് അല്ലേ. നമുക്കും ഉണ്ടാകേണ്ട ചില സ്വഭാവ ഗുണങ്ങളാണ് ഇതൊക്കെ. ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പിന്നെ കഥയിൽ ലളിതമായ ജീവിതം, ഇതിലോ
0: ഇതില് അഹങ്കാരം പാടില്ല.
1: അഹങ്കാര വിനയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? കുട്ടിയോട് നമുക്ക് എന്താ പറയാനുള്ളത് അല്ലെ? കുട്ടികൾ സ്കൂളിലൊക്കെ എന്തുണ്ടാവും, ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ടാവും അല്ലെ. അവിടെയൊക്കെ നമ്മളെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും വിനയത്തോടുകൂടി പെരുമാറണം. നമ്മെല്ലാവർക്കും ഇഷ്ടപ്പെടണം, മനസ്സിലാവില്ലേ. വിനയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞില്ലേ. ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരം പൊങ്ങച്ചം ഇതുള്ള കുട്ടികൾ ആരും എന്ത് ചെയ്യില്ല,
2: ഇഷ്ടപ്പെടില്ല.
1: നിങ്ങളെങ്ങനെ സ്കൂട്ടില് എങ്ങനെ സ്കൂളില് ഭയങ്കര വിനയം അല്ലേ? നമ്മളെന്ത് ചെയ്യണം, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണണം, മനസ്സിലായല്ലോ. ഇൻഷാല്ലാ ഇതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഒരു പിന്നെ രണ്ട് സൽഗുണങ്ങൾ അല്ലേ, രണ്ട് ഗുണങ്ങളാണ് നമ്മൾ ഈ കഥയിൽ പഠിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ട്. ഇൻഷാ അടുത്ത എപ്പിസോഡിൽ പുതിയ കഥകളുമായി പുതിയ ഗുണപാഠങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.
3: പൂമരത്തണലിലാണ് നമ്മളിപ്പോൾ കേട്ടത്. തൗഫീഖ് അസ്ലം കുട്ടികളോടൊപ്പം അടിപൊളിയാക്കിയില്ലേ?
4: അതെ അതെ, അദ്ദേഹത്തിന്റെ അവതരണം തന്നെ വളരെ രസമുള്ള ആ കുട്ടികളെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടിയാണ്.
3: ആയിഷ, നർമിൻ, ഫാത്തിമ, നൂറ, ജന്ന, മറിയം എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എത്തിക്കുമാറാകട്ടെ എന്ന് ആ കുട്ടികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.

0: അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം.
1: നുറുങ്ങുകൾ, പല വിധത്തിലുള്ള അറിവുകൾ കേട്ടോ, ഒരേ വിഷയമല്ല, പല വിഷയം. നമ്മൾ ഇൻസൈറ്റും തിരുനബിയോടൊപ്പം പ്രാർത്ഥന പഠനം ഇതിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ, എന്നാൽ എല്ലാതും ഉള്ളതും ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നുറുങ്ങുകൾ.
0: അതെ,
1: പല രചനകളാണ് നമ്മളിതിൽ ശബ്ദാവതരണത്തിലൂടെ കൊണ്ടുവരുന്നത്.
2: തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന് പോഷകങ്ങൾ, മറ്റേതൊരു ശാരീരിക പ്രവർത്തനത്തിനും എന്ന പോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും അവയെ തടസ്സപ്പെടുത്തുന്നതിലും ഭക്ഷണക്രമം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് സഹായകമായ പ്രധാന പോഷകങ്ങൾ ഇനി പറയാം. അയഡിൻ, മനുഷ്യരിൽ അയഡിൻ ആഗിരണം ചെയ്യപ്പെടുന്ന കോശങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മാത്രമാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ ആകെ അയഡിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗവും തൈറോയ്ഡ് ഗ്രന്ഥി ഉപയോഗിക്കുന്നു. അയഡിൻ്റെ അഭാവം, അമിത ഉപയോഗവും ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ ഈ മൂലകത്തിൻ്റെ അളവ് ശ്രദ്ധാപൂർവം ക്രമീകരിക്കണം. ഇവയുടെ പ്രധാന സ്രോതസ്സുകൾ കടൽ വിഭവങ്ങളും ഇലക്കറികളും പച്ചക്കറികളും ധാന്യങ്ങളും മറ്റുമാണ്. കടൽ വെള്ളമാണ് പ്രധാന സ്രോതസ്സെങ്കിലും അത് വറ്റിച്ചുണ്ടാക്കുന്ന ഉപ്പ് അത്ര നല്ല സ്രോതസ്സല്ല. അയഡൈസ്ഡ് ഉപ്പ് കൃത്യമായ അളവ് അയഡിൻ ഭക്ഷണത്തിൽ ഉറപ്പുവരുത്തുന്നു. സെലനിയം, ശരീരത്തിലെ സെലനിയത്തിൻ്റെ ഭൂരിഭാഗവും തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ് കാണപ്പെടുന്നത്. T3 ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനും നിയന്ത്രണത്തിനും ഈ മൂലകം അത്യാവശ്യമാണ്. അതിനു പുറമെ മറ്റ് ശരീരാവയവങ്ങളിലും രക്തത്തിലും T3 ഹോർമോൺ അളവ് ക്രമീകരിച്ച് നിർത്താനും ഈ മൂലകം ആവശ്യമാണ്. സെലനിയം പ്രധാന നിരോക്സീകാരക എൻസൈമുകളുടെ ഘടകമെന്നതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനാവശ്യമായ എൻസൈമുകളുടെയും പ്രധാന ഘടകമാണ്. ഇതിന് നിരോക്സീകാരകം എന്ന നിലയിൽ ക്യാൻസർ തടയാനും പ്രതിരോധശേഷി, കാര്യഗ്രഹണശേഷി, പ്രത്യുൽപാദനശേഷി എന്നിവ വർദ്ധിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. കടൽ വിഭവങ്ങളായ ഞണ്ട്, ട്യൂണ, കൂൺ വർഗ്ഗങ്ങൾ, ലിവർ എന്നിവയിലെല്ലാം സെലനിയം ഉണ്ട്. ഇരുമ്പ്, സിങ്ക്, കോപ്പർ സൂക്ഷ്മ മൂലകങ്ങളിൽ തൈറോയ്ഡ് ആരോഗ്യത്തിനാവശ്യമായ മറ്റ് മൂന്ന് പ്രധാന ഘടകങ്ങളാണിവ. സിങ്കിൻ്റെ അഭാവം TCH അളവ് കുറയ്ക്കുന്നതായും അയൺ അഭാവം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനശേഷി കുറക്കുന്നതായും കോപ്പർ തൈറോയ്ഡ് ഉൽപ്പാദനത്തെ ബാധിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ലിവർ, ഇലക്കറികൾ, കൂൺ വർഗ്ഗങ്ങൾ, നട്സ്, ബീൻസ്, കടൽ വിഭവങ്ങൾ തുടങ്ങിയവ ശരിയായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വൈറ്റമിനുകൾ, ജീവകങ്ങളെല്ലാം തന്നെ തൈറോയ്ഡിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണെങ്കിലും വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകളായ ബീറ്റാ കരോട്ടീൻ, CE എന്നിവ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. വൈറ്റമിൻ ഡി ഹൈപ്പർ തൈറോയിഡിസത്തിലുണ്ടാക്കുന്ന അസ്ഥിക്ഷയത്തിന് ആക്കം കൂട്ടുന്നതിന് വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണമാകുന്നു. നെയ്യുള്ള മത്സ്യം, പാൽ, മുട്ട, കൂൺ വർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ സൂര്യപ്രകാശത്തിലൂടെയും ഇത് ലഭിക്കും. വൈറ്റമിൻ CE, ബീറ്റാ കരോട്ടീൻ മുതലായ ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകളും തൈറോയ്ഡ് ആരോഗ്യത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതായി കാണപ്പെടുന്നു. ഇലക്കറികൾ, നിറമുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, സസ്യ എണ്ണകൾ മുതലായവ ഇവയുടെ മികച്ച സ്രോതസ്സുകളാണ്. Omega-3 ഫാറ്റി ആസിഡുകൾ, കൊഴുപ്പുകളുടെ കൂട്ടത്തിൽ തൈറോയ്ഡ് ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായതാണിവ. മത്സ്യങ്ങളിലും മീനെണ്ണയിലും ചണവിത്തിലും വെളിച്ചെണ്ണയിലും ഇത് ധാരാളം അടങ്ങിയിരിക്കുന്നു.
1: അങ്ങനെ നമ്മൾ ഇന്ന് ആരോഗ്യപരമായ ഒരു കാര്യമാണ് പഠിച്ചത് നുറുങ്ങുകളിലൂടെ. അടുത്ത ഒരു പരിപാടിയിലേക്ക് പോകാം.
0: അടുത്തത് നമ്മൾ അസ്മാൽ ഹുസ്നയാണ് കേൾക്കുന്നത്. അസ്മാൽ ഹുസ്നയിൽ അബ്ദുറഫ് അൽഹിക്കമി നമ്മളോടൊപ്പം ചേരുന്നു. അള്ളാഹുവിന്റെ ഒരു നാമം ഇപ്പോൾ പഠിക്കാം.
1: അൽ മുസഅഇർ, വില നിർണയിക്കുന്നവൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലിന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുസഅഇർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ നാമത്തിൻ്റെ വിഷയത്തിലുണ്ട് എങ്കിലും അധിക പണ്ഡിതന്മാരും അൽ മുസഅഇർ എന്നത് അള്ളാഹുവിൻ്റെ നാമം തന്നെയാണ് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലൂടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽ മുസഅഇർ എന്ന നാമം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബത്തിൻ്റെ ഒരു പരാതിയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹാബത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാ സഇർ ലന, റസൂലെ ഞങ്ങൾക്ക് വില നിശ്ചയിച്ചു തന്നാലും. അന്ന് മദീനയിൽ വില കയറ്റമുണ്ടായ സമയമാണ്. സാധനങ്ങൾക്കൊക്കെ വില കൂടി, അവർക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസങ്ങളായിരുന്നു അന്ന് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഒരു വില നിശ്ചയിച്ചു തന്നാലും, പ്രവാചകൻ അവിടെ ഒരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിലയ്ക്ക് മാത്രമേ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും പാടുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു കൊടുത്ത മറുപടിയിലാണ് അള്ളാഹുവിൻ്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നല്ലാഹു ഹുവൽ മുസഅ്ഇർ അൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖ് വഇന്നി ലഅർജു അൻ അൽഖാ റബ്ബി വലൈസ അഹദു മിൻകും യത്ലുബുനി ബി മദ്ലമതിൻ ഫീ ദമിൻ വല മാലിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലാഹു ഹുവൽ മുസഅ്ഇർ, അല്ലാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ. അൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖ്, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ, ആ റിസ്ക്കിനെ പിടിച്ചു വയ്ക്കുന്നവൻ അവനാണ്, ആ റിസ്ക് വിശാലമാക്കി നൽകുന്നവനും അവനാണ്. അപ്പോൾ ഇവിടെ ഈ നാമത്തിൽ അല്ലാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അതിൽ ഇവിടെ വില നിശ്ചയിച്ച് നൽകണമെന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോൾ, ആ വില നിശ്ചയിക്കാനും ആ വിലക്കയറ്റം നൽകുന്നവനും വിലക്ക് കുറച്ച് ശമനം നൽകുന്നവനും റിസ്ക് വിശാലമാക്കി നൽകുന്നവനും ആ റിസ്ക്കിനെ പിടിച്ചു വെക്കുന്നവനും ആ പിടിച്ചു വെക്കുന്നതിലൂടെ പരീക്ഷണം നടത്തുന്നവനും അത് അല്ലാഹുവാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇന്നല്ലാഹു ഹുവൽ മുസഅ്ഇർ, ആ വില നിശ്ചയിക്കുന്നവൻ അല്ലാഹുവാണ്. അവൻ ഖാബിദും ബാസിത്തുമാണ്. ഖാബിദും ബാസിത്തും നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അൽ ഖാബിദ് അൽ ബാസിത്ത്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റാസിഖാണ്, റിസ്ക് നൽകുന്നവനാണ്. ഇതിൽ തുടക്കത്തിൽ പറഞ്ഞത് ഇന്നല്ലാഹു ഹുവൽ മുസഅ്ഇർ, അല്ലാഹുവാണ് മുസഅ്ഇർ എന്നുള്ളത് എന്ന് പറയുമ്പോൾ വസ്തുക്കൾക്ക് വില നിശ്ചയിക്കുന്നവൻ, ആ വസ്തുക്കളെ പിടിച്ചു വച്ചുകൊണ്ട് വില കയറ്റുന്നവനും വസ്തുക്കൾക്ക് വിശാലമായ ഒരവസ്ഥ നൽകിക്കൊണ്ട് ധാരാളം വസ്തുക്കൾ നൽകിക്കൊണ്ട് അതിനെ വിശാലമാക്കി ഡിസ്ക് നൽകുന്നവനും അതിനെ വില കുറയ്ക്കുന്നവനും കൂട്ടുന്നവനും നിശ്ചയിക്കുന്നവനും എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇന്നി ലഅർജു അൻ അൽ ഖറബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയാണ്. വലൈസ അഹദു മിൻകും യത്ലുബുനി ബിമദ്ലമതിൻ ഫീ ദമിൻ വലമാലിൻ, ഒരു സമ്പത്തിൻ്റെ വിഷയത്തിലോ രക്തത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളിൽ ഒരാളും എന്നെ നാളെ പരലോകത്ത് തേടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകാത്ത രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ, ആ റിസ്ക്കിനെ പിടിച്ചു വയ്ക്കുന്നവനും അല്ലാഹുവാണ്, ആ റിസ്ക്കിനെ വിശാലമാക്കി നൽകുന്നവനും അല്ലാഹുവാണ്. വിശാലമാക്കി നൽകുമ്പോൾ റിസ്ക് വാങ്ങുമ്പോൾ വില കുറഞ്ഞിരിക്കും. അവൻ പിടിച്ചു വെക്കുമ്പോൾ, അവൻ്റെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിന് വിലക്കയറ്റമുണ്ടാകും. അത് അല്ലാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. അതിനെ വിശാലമാക്കി നൽകുന്നവൻ, പിടിച്ചു വെക്കുന്നവൻ, അതിന് വില നിശ്ചയിക്കുന്നവൻ, ഇതെല്ലാം അല്ലാഹുവാണ്. അതിൽ കൈകടത്താൻ ഒരു ഭരണാധികാരിക്ക് അധികാരമില്ല. ഇവിടെ പ്രവാചകൻ അതിന് മുതിർന്നിട്ടില്ല. അതിലൊരു കാരണമുണ്ട്. പ്രവാചകനെങ്ങാനും അവിടെ ഒരു വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ രണ്ടിലൊരാൾക്ക് സമ്പത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ അക്രമിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം വാങ്ങുന്നവൻ, അതായത് വസ്തുവിൻ്റെ ഉടമസ്ഥൻ, വാങ്ങിയത് വില കൂടിയ അവസ്ഥയിലാണ്. എന്നാൽ പ്രവാചകൻ നിശ്ചയിച്ചത് ആ വസ്തുവിനേക്കാൾ, ഇദ്ദേഹം ക്യാഷ് കൊടുത്തു വാങ്ങിയ വസ്തുവിൻ്റെ വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് എങ്കിൽ കച്ചവടക്കാരനോട് അക്രമം പ്രവർത്തിച്ചു. ഇനി നേരെ തിരിച്ച് വാങ്ങുന്ന വ്യക്തിക്ക് പ്രയാസമാകുന്ന രൂപത്തിലാണ് ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് ആണ് എങ്കിൽ വാങ്ങുന്ന വ്യക്തി, അതായത് ഇവിടെ സാധനം ആവശ്യമുള്ള വ്യക്തിയോട് അക്രമം പ്രവർത്തിച്ചു, രണ്ടാൽ ഒരാളോട് അക്രമം പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ വില നിശ്ചയിക്കുന്നതിലൂടെ ചെയ്യുന്നത്. അത് പിന്നെ ലഭ്യത കൂടി വന്നാൽ പോലും കുറയാത്ത ഒരവസ്ഥയുണ്ടാകും. വസ്തുവിൻ്റെ ലഭ്യത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയും. വസ്തുവിൻ്റെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും വില ഉയരും. എന്നാൽ ഒരു നിശ്ചിത ക്യാഷ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിന് സീസൺ വരുമ്പോഴോ അതിൻ്റെ ലഭ്യത കുറവ് വരുമ്പോഴോ ഒന്നും വില കൂടുകയോ കുറയുകയില്ല. വില കൂടുമ്പോൾ സ്വാഭാവികമായും കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാകും. വില കുറയുമ്പോൾ വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങളൊരാളും ഒരു സമ്പത്തിൻ്റെ വിഷയത്തിലോ അതുപോലെ തന്നെ രക്തത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരാളും പരാതിപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു യാത്രയിൽ നടന്നു പോകുമ്പോൾ രണ്ട് ആടുകൾ തമ്മിൽ കുത്തുകയാണ്, കൊമ്പ് കോർക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ആ ആടുകൾ കൊമ്പ് കോർക്കുന്നത് അല്ലെങ്കിൽ കുത്തുന്നത് എന്നത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലെ, ഞങ്ങൾക്കറിയില്ല. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, വലാക്കിന്നല്ലാഹ യദിരി വയഖളി ബൈനഹുമ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട്, അറിവുണ്ട്. അതിൻ്റെ ഇടയിൽ വിധി തീർപ്പ് നടപ്പിലാക്കും, ഖിസാസ് നടത്തും. എന്തിനാണ് അവർ കൊമ്പ് കോർത്തത് എന്നതും അതിൻ്റെ വിഷയത്തിലുള്ള ഖിസാസ് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുമെന്നാണ്. വഇദൽ വഹൂശു ഹുശിറത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിലൂടെ, വന്യ മൃഗങ്ങളെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. എന്നിട്ട് അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ വിധി തീർപ്പാക്കിയതിന് ശേഷം അവരെ മണ്ണാക്കി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിക്കഴിഞ്ഞാൽ കൊമ്പില്ലാത്ത ആടിനെയും കൊമ്പുള്ള ആടിനെയും നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകിക്കൊണ്ട് ദുനിയാവിൽ വച്ച് കുത്തിയ ആടിനെ തിരിച്ചു കുത്താനുള്ള അവകാശം അന്ന് പരലോകത്ത് നീതി നടപ്പിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്രയും നീതിയുള്ളവനാണ്. ആ നീതി നടപ്പിലാക്കുന്ന ലോകമാണ് പരലോകം. ആ പരലോകത്ത് അന്യായമായിക്കൊണ്ട് ഒരാളുടെയും രക്തത്തെയോ അഭിമാനത്തെയോ ഒരാളുടെ സമ്പത്തിനെയോ അപഹരിച്ചു എന്ന് പ്രവാചകൻ്റെ വിഷയത്തിൽ പരാതിയില്ലാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്ത് ചെയ്യില്ല, വില നിശ്ചയിക്കില്ല. ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇർ, അള്ളാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ അൽ മുസഅ്ഇർ എന്ന നാമം പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അതിൻ്റെ 5 ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും രണ്ട് സഹാബത്തിൻ്റെ തോളിൽ പിടിച്ച് കാലുകൾ ഇഴച്ചുകൊണ്ട് പള്ളിയിലേക്ക് എത്തുകയാണ്. പള്ളിയുടെ മുമ്പറിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്തിയെന്നറിഞ്ഞപ്പോൾ എല്ലാ സ്വഹാബത്തും ഒരുമിച്ചുകൂടി കാതുകോർത്തിരുന്നു പ്രവാചകൻ്റെ അന്തിമ നിമിഷങ്ങളിലെ സംസാരങ്ങൾ കേൾക്കാൻ. മദീനത്തെ മിമ്പറിൽ പ്രവാചകൻ കയറിയപ്പോൾ മദീന പള്ളി നിറഞ്ഞു കവിഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും മുതുകിൽ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങൾക്കടിക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ അഭിമാനം, സ്വതന്ത്രമാണ്, നിങ്ങൾക്കിപ്പോൾ അത് ഏറ്റെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിലോ നിങ്ങളുടെ രക്തത്തിനോ എന്തെങ്കിലും ചില വിഷയങ്ങൾ, എൻ്റെ ഭാഗത്തു നിന്നുള്ള അപാകതകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ നടപ്പിലാക്കാം, തിരിച്ചെടുക്കാം. ഇത് പറയുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഈ ദുനിയാവിൽ എല്ലാം കഴിച്ചിലായി പരലോകത്തൊരാളുടെയും പരാതിയില്ലാതെ പോയി കിട്ടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. ഇല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കൊടുത്തു തീർന്നതിന് ശേഷം ഇനിയും മറ്റുള്ളവർ നമ്മുടെ വിഷയത്തിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ തിന്മകളെ നമ്മുടെ അമലുകളിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ചാർത്തപ്പെടും, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മദീനയിൽ എന്താ സംഭവിച്ചത്? അന്ന് ഒരാളും മിണ്ടിയിട്ടില്ല, ഒരാൾക്കും പരാതി പറയാനില്ല. പ്രവാചകൻ അത്രയേറെ മാതൃകാ പുരുഷനാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ ഉണ്ടായ ചരിത്ര സംഭവങ്ങൾ: ഒന്ന്, ബദറിൻ്റെ വേളയിൽ അണിയണിയായിക്കൊണ്ട് സഹാബത്തിനെ നിർത്തിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ കയ്യിൽ അല്ലെങ്കിൽ ദേഹത്ത് വടികൊണ്ടു എന്നതാണ്. അതപ്പോൾ തന്നെ പരിഹരിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. പ്രവാചകൻ അപ്പോൾ തന്നെ തിരിച്ച് പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ കയ്യിലിരുന്ന വടിയെ കൊടുത്തു. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നെൻ്റെ ദേഹത്ത് ഡ്രസ്സില്ലായിരുന്നു, നിങ്ങൾ ഡ്രസ്സ് അഴിക്കണമെന്ന് പറഞ്ഞു. സഹാബത്ത് കേട്ടുനിന്ന സഹാബത്തിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. പ്രവാചകൻ അത് കേട്ടിട്ട് ആ ഡ്രസ്സൊന്ന് അഴിച്ചു കൊടുക്കുകയാണ്, ആ കമ്മീസൊന്ന് പൊക്കിക്കൊടുക്കുകയാണ് അടിക്കാൻ വേണ്ടി. പ്രവാചകൻ ആ കമ്മീസൊന്ന് പൊക്കിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു ആ ശരീരത്തോട് ചേർന്ന് കെട്ടിപ്പിടിച്ച്, എനിക്ക് പ്രതികാരം ചെയ്യാനല്ല, ഈ യുദ്ധത്തിൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രവാചകനെ ഇനി കാണാനോ ഒന്ന് തൊടാനോ സാധിക്കുകയില്ലല്ലോ എന്ന ഒരു പ്രയാസത്താൽ താങ്കളെ ഞാൻ ഒന്ന് അണച്ചു പിടിച്ചതാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെയായിരുന്നു നബിയും സഹാബത്തും. പ്രവാചകൻ ഒരാളോടും അക്രമം പ്രവർത്തിച്ചിട്ടില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും, ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത് എന്തിനു എന്ന് വെച്ചാൽ, നമ്മുടെ നാവ് കൊണ്ട് ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിനെയോ ഒരു മുസ്ലിമിൻ്റെ രക്തത്തെയോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവന് പ്രയാസപ്പെടുത്തുന്ന ഒരു സംസാരമോ ഇടപാടുകളോ പ്രതികരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ നാവിനാൽ നമ്മുടെ കൈയിനാൽ മറ്റുള്ളവർ പ്രയാസപ്പെടുന്നുവെങ്കിൽ നാളെ പരലോകത്ത് അതിനുള്ള കൃത്യമായ മറുപടികൾ പറയേണ്ടി വരും. തിഹാമ പർവ്വതക്കണക്കിന് നന്മകളുമായി കൊണ്ടാണ് നമ്മൾ പോകുന്നത് എങ്കിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങളുടെ വിഷയത്തിലും പരാതിയുമായി കൊണ്ട് നമ്മൾ ആരെയാണോ ആക്രമിച്ചത് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. അവർ നമ്മുടെ അമലുകളുമായി പോകും. അവരുടെ തിന്മകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടും. അങ്ങനെ നരകത്തിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാവ് നമ്മൾ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. നമ്മുടെ സംസാരം ക്ലിയറാകണം, നമ്മുടെ ഇടപാടുകൾ ക്ലിയറാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ക്ലിയറാകണം. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇവരൊക്കെയും ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, അല്ലാഹു അൽ മുസഅ്ഇർ എന്ന നാമം അതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പക്ഷേ പരീക്ഷണാർത്ഥം വസ്തുക്കളെ പിടിച്ചുവെക്കും, അപ്പോൾ വില കൂടും. ചിലപ്പോൾ വിശാലമാക്കി തരും, അന്ന് വില കുറയും, ചീപ്പ് റേറ്റായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ, അവനാണ് സാധനങ്ങളെ പിടിച്ചു വെക്കുന്നവൻ, അവനാണ് വിശാലത നൽകുന്നവൻ, അവനാണ് റിസ്ക് നൽകുന്നവൻ. അൽ മുസഅ്ഇർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഒരാൾക്കും വില നിശ്ചയിക്കാൻ അവകാശമില്ല. ഒരു വസ്തുവിന് ഇന്ന വിലക്ക് മാത്രമേ വിൽക്കാൻ അനുവാദമുള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യം ഒരാൾക്കും അനുവാദമില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭരണാധികാരികൾക്ക് വില നിശ്ചയിക്കാൻ അനുവാദമുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ പൂഴ്ത്തിവയ്പ്പിൻ്റെ സമയം, ആ സമയത്ത് വില നിശ്ചയിക്കാം. അല്ലെങ്കിൽ ഈ കച്ചവടക്കാർ അമിതമായ ലാഭങ്ങൾ എടുത്തുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന സമയം, ആ സമയത്തും വില നിശ്ചയിക്കാൻ അധികാരമുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും ഇന്ന വില മാത്രമേ നിശ്ചയിക്കാൻ പാടുള്ളൂ എന്ന വില നിശ്ചയം ഒരിക്കലും ഒരു ഭരണാധികാരികൾക്ക് പോലും വയ്ക്കാൻ പാടില്ല എന്നതാണ്. പൂഴ്ത്തിവയ്പ്പിൻ്റെ സമയം, നജിഷിൻ്റെ സമയത്ത് ഭരണാധികാരികൾക്ക് ഇടപെടാം എന്നത് പ്രത്യേകം ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അൽ മുസഅ്ഇർ എന്ന ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് പിടിച്ചുവെക്കും. അപ്പോഴും വില നിശ്ചയിക്കാൻ പാടില്ല. അള്ളാഹുവാണ് പിടിച്ചു വയ്ക്കുന്നവൻ, അള്ളാഹുവാണ് വിശാലമാക്കി നൽകുന്നവൻ, അവനാണ് ആ വില സാധനങ്ങൾക്ക് വില നിശ്ചയിക്കുന്നവനും. ഈ രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയുക. അവൻ വിശാലമാക്കിയാൽ എല്ലാം എളുപ്പമാകും. അവൻ പിടിച്ചു വച്ചു കഴിഞ്ഞാൽ ചില പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും റബ്ബിൽ മുറുകെ പിടിച്ചുകൊണ്ട്, റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഓക്കെ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അസ്മാഉൽ ഹുസ്നയായിരുന്നു. നമ്മൾ പഠിച്ചത് അള്ളാഹുവിന്റെ നാമം അൽ മുസഅ്ഇർ, വില നിർണയിക്കുന്നവൻ. അടുത്തത് ഒരു കഥ കേട്ടാലോ അബ്ദുറഹ്മാൻ ക.
0: ഓ,
1: ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കഥ കേൾക്കുക എന്നുള്ളത്.
0: ഓ, കഥ കേൾക്കൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്.
1: അതെ, ഞാനും ഒരു കുട്ടിയാണ്.
0: ഓ, എല്ലാവരും കുട്ടികളെയാണല്ലോ തഞ്ചിയിലെ. ഇന്ന് അബ്ദുസലാം വീട്ടി നമ്മളോടൊപ്പം കഥയുമായി വരികയാണ്. കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്, അഹങ്കാരം വരുത്തി വെച്ച നഷ്ടം, അതാണ് ടൈറ്റിൽ. കഥ എന്താകും അവലേ?
1: ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.
0: ഓക്കെ.
4: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ രണ്ട് കഥകൾ. ഒന്നാമത്തെ കഥ കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്. കേൾക്കാം. ആ രാജാവ് നീതിമാനും നല്ലവനുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ മോശം രാജാവായി ചിത്രീകരിക്കുവാൻ ചില ദുഷ്ടബുദ്ധിക്കാർ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുമായിരുന്നവർ. കാര്യമായി ഒന്നും രാജാവിനെതിരിൽ പറയുവാൻ അവർക്ക് കിട്ടിയിരുന്നില്ല. എവിടെയെങ്കിലും റോഡ് തകരാറിലായാൽ പോലും അതിൻ്റെ പേരിൽ അവർ രാജാവിനെ കുറ്റം പറയും. സ്വന്തമായി സേവനം അവർ ഒന്നും ചെയ്യില്ല, ഒക്കെ രാജാവ് ചെയ്യിക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറച്ചകലെ ഒരു സ്ഥലത്ത് വഴി തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ വലിയ ഒരു കല്ല് കുന്നിൻ മുകളിൽ നിന്ന് ഉതിർന്നു വീണ് കിടക്കുന്ന വാർത്ത പടർന്നു. ആരുമത് എടുത്തു മാറ്റുവാൻ ശ്രമിച്ചില്ല. താൻ ഭടന്മാരെ അയച്ചു മാറ്റും വരെ മറ്റാരുമത് എടുത്തു മാറ്റില്ല എന്ന് അറിയുന്ന രാജാവ് വേഷം മാറി തനിച്ചങ്ങോട്ട് യാത്രയായി. അദ്ദേഹം അവിടെ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ധനികരായ കച്ചവടക്കാരും കൊട്ടാരത്തിലെ തന്നെ ജോലിക്കാരും അതുവഴി കടന്നുപോയി. ആരും തന്നെ അത് നീക്കുവാൻ തുനിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു കൃഷിക്കാരൻ അതുവഴി വന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ പച്ചക്കറികളുടെ ഭാരിച്ച ചുമടുണ്ട്. ആളുകളുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്ന വിധത്തിൽ വഴിയിൽ വലിയ പാറക്കല്ല് കിടക്കുന്നത് കൃഷിക്കാരൻ കണ്ടു. അയാൾ തൻ്റെ തലയിലുണ്ടായിരുന്ന ചുമട് താഴെയിറക്കി, എന്നിട്ട് പാറക്കല്ല് നീക്കുവാൻ ശ്രമിച്ചു. ആ സമയം അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കുവാനും തയ്യാറായില്ല. കൃഷിക്കാരൻ വളരെ പ്രയാസപ്പെട്ട് ഏറെ നേരം പരിശ്രമിച്ചതിൻ്റെ ഫലമായി കല്ലൊരു ഭാഗത്തേക്ക് തള്ളി നീക്കുവാൻ സാധിച്ചു. അയാൾക്ക് വളരെ സന്തോഷമായി. പച്ചക്കറികളടങ്ങുന്ന ചുമട് വീണ്ടും തലയിലേറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ കല്ല് കിടന്നിരുന്ന ഭാഗത്ത് ഒരു പണക്കിഴി കിടക്കുന്നത് കണ്ടത്. അയാൾ അതെടുത്ത് തുറന്നു നോക്കി. അത്ഭുതം! അതിൽ നിറയെ സ്വർണനാണയങ്ങൾ. അതിലൊരു കടലാസമുണ്ടായിരുന്നു. കൃഷിക്കാരൻ അതെടുത്ത് അതിൽ എഴുതിയിരുന്നത് വായിച്ചു. അത് രാജാവിൻ്റെ എഴുത്തായിരുന്നു. ഈ കല്ല് വഴിയിൽ നിന്ന് ആര് നീക്കം ചെയ്യുന്നുവോ അവർക്കുള്ളതാണ് ഈ സ്വർണനാണയങ്ങൾ എന്നാണ് അതിലെഴുതിയിരുന്നത്. പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തതല്ലാത്തതിനാൽ അയാൾ ആ സ്വർണനാണയങ്ങൾ എടുക്കാൻ മടിച്ചു നിന്നു. എന്നാൽ രാജാവ് തൃപ്തിപ്പെട്ട് സമ്മാനിച്ചതാണെന്ന് ഓർത്തപ്പോ അയാൾ സ്വർണനാണയങ്ങൾ സന്തോഷത്തോടെ തൻ്റെ പച്ചക്കറികൾ നിറച്ച കുട്ടയിലിട്ട് യാത്ര തുടർന്നു. രാജാവ് മറഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന വിവരം അയാൾ അറിഞ്ഞതേയില്ല. കൂട്ടുകാരെ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയുമല്ലോ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങൾ നാം തന്നെ ചെയ്യുക. അതിന് മറ്റാരെയും കാത്തുനിൽക്കേണ്ടതില്ല. ഈ കഥയിലെ പാവപ്പെട്ട കൃഷിക്കാരൻ തന്നെ സഹായിക്കാൻ ആരും തയ്യാറാകാതിരുന്നിട്ടും വളരെ പ്രയാസപ്പെട്ട് ചെയ്തത് ഒരു സൽപ്രവർത്തനമാണ്. അയാൾ അതിന് ഇഹലോകത്ത് ആരെങ്കിലും പ്രതിഫലം തരുമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഒരിക്കലുമില്ല. രണ്ടാമത്തെ കഥ

0: തന്റെ മകളാണെന്ന അഹങ്കാരത്താൽ അവൾ സൈനബിനോട് കൂട്ടുകൂടാനും അവളോടൊപ്പം കളിക്കാനും തയ്യാറാകില്ല. എന്തിനേറെ സംസാരിക്കാൻ പോലും മടി കാണിക്കും. അവരുടെ ഉപ്പമാർ ചെങ്ങാതിമാരായിരുന്നു എന്നിട്ടും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹസീനയുടെ പിതാവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഹസീന വല്ലാതെ സങ്കടപ്പെട്ടു. കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിൽ ഒരു ദിവസം ഹസീന ദുഃഖിതയായിരിക്കുമ്പോൾ സൈനബ് അങ്ങോട്ട് ഓടിച്ചെന്നു. എൻ്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല, ഇനി രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഉപ്പ നിന്നെ കാണണമെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ പറയുന്നുണ്ട്. നിന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാണ് ഉപ്പ പറയുന്നത്, സൈനബ് സങ്കടം ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഹസീനക്ക് അവൾ പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല. വളരെ പാവപ്പെട്ട ആ മനുഷ്യൻ എന്നോട് എന്തു പറയാനെന്നായിരുന്നു അവളുടെ ചിന്ത. അയ്യേ, ഞാനില്ല നിന്റെ വീട്ടിലേക്ക്. നിന്റെ വീടിന് ഒരു വൃത്തികെട്ട മണമായിരിക്കും. എനിക്കത് ഇഷ്ടമല്ല, ഹസീന വെറുപ്പോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുഃഖത്തോടെ സൈനബ് മടങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സൈനബ് ഓടിക്കിതച്ചുകൊണ്ട് വീണ്ടും ഹസീനയുടെ മുമ്പിലെത്തി. കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിന്നോട് പറയാനുള്ളത്. നിന്റെ ഉപ്പ ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കുറേ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് എൻ്റെ ഉപ്പാക്ക് മാത്രമേ അറിയൂ. നീ വലുതാകുന്നതുവരെ നിന്നോട് ഇക്കാര്യം പറയരുതെന്ന് നിന്റെ ഉപ്പ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ഉപ്പ മരണാസന്നനാണ്. മരിക്കുന്നതിന് മുമ്പ് അക്കാര്യം നിന്നോട് പറയണമെന്ന് ഉപ്പ ആഗ്രഹിക്കുന്നു. ദയവായി വേഗമൊന്ന് വരൂ. സൈനബിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഹസീന ഞെട്ടിപ്പോയി. അവൾ പിന്നെ ഒന്നും ആലോചിക്കാതെ സൈനബിൻ്റെ വീട്ടിലേക്ക് ഓടി. പക്ഷേ വൈകിപ്പോയി. അവൾ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഹസീന വളരെയധികം ദുഃഖിച്ചു. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. തൻ്റെ അഹങ്കാരമാണല്ലോ ഈ വമ്പിച്ച നഷ്ടത്തിന് ഇടവരുത്തിയത്. കൂട്ടുകാരെ, നാം ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം അറിയണം. അഹങ്കാരം കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയേയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥയിൽ നിന്നുള്ള പാഠം എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ സലാം വീട്ടി നമുക്ക് നല്ല ഒരു കഥ പറഞ്ഞു തന്നു. ഗുണപാഠം ഉള്ള കഥയാണ്. അതിലെ ഗുണപാഠം നമ്മൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഇൻഷാല്ലാ.
2: ഇനിയൊരു യാത്ര വിവരണം ഉണ്ട്.
1: ഓക്കെ, ആരാ?
2: അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് വിവരണം നടത്തുന്ന ആള്. അതും കൊടൈക്കനാൽ യാത്ര.
1: ഓ,
2: അപ്പൊ എല്ലാരും ഒരു ബ്ലാങ്കറ്റ് ഒക്കെ പുതച്ചിരുന്നോളി, നല്ല തണുത്തൊരു യാത്ര പോയിട്ട് വരാം.
1: ആ, രാവിലെ 9 മണി കഴിഞ്ഞ് 9:30 സമയമായിരിക്കും, എന്നാലും തണുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുക ആ ശബ്ദത്തിലൂടെ. കോടമഞ്ഞിൽ ഒരു കൊടൈക്കനാൽ യാത്ര. അപ്പോ അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം കേൾക്കാം.
3: മനസ്സിനെ കുരുത്തരിപ്പിക്കുന്ന പ്രകൃതിയുടെ മനോഹാരതയുടെ വ്യത്യസ്തമായ പുതിയ മുഖങ്ങൾ തേടിയുള്ള യാത്രയിൽ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു കൊടൈക്കനാൽ യാത്ര. ഏതാണ്ട് 1.5 മാസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്താണ് ഈ യാത്ര പുറപ്പെടുന്നത്. കൊടൈക്കനാലിൽ റിസോർട്ടും യാത്രയ്ക്കുള്ള ഇന്നോവയും 1 മാസം മുമ്പ് തന്നെ റെഡിയായി. 1 ഒക്ടോബർ പോകാനായിരുന്നു പ്ലാനെങ്കിലും അത് 3 മാറ്റി. 1 ഒക്ടോബർ അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ വെച്ച് പ്രഭാത പ്രാർത്ഥനയും കഴിഞ്ഞ് യാത്ര തുടർന്നു. 3 വഴിയാണ് പോയത്. 3 ഭംഗി മനഃപ്പാഠമാക്കിയ ഞങ്ങൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നില്ല. ഹൈറേഞ്ചിൽ കൂടിയുള്ള യാത്ര വല്ലാതെ തളർത്തി. തേയിലത്തോട്ടങ്ങൾ പതിവ് കാഴ്ചകൾ എന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അവിടെ നിന്നും ഒരു ഫോട്ടോ പോലും എടുക്കാൻ ആരും തയ്യാറായതുപോലുമില്ല. മറയൂരിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ കോവിൽ കടവിലേക്കാണ് പോയത്. അവിടെ മുനിയറയുള്ള പാറക്കൂട്ടങ്ങളുണ്ട് പോലും. മുനിയറ പണ്ട് പ്രായമാകുന്നവരെ ആ അറയ്ക്കുള്ളിൽ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നാണ് സുമേഷ് പറഞ്ഞ അറിവ്. കോരിച്ചൊരിയുന്ന മഴയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. എന്നാലും ഞാനും സുമേഷുമൊക്കെ അവിടെ ഇറങ്ങി. പാറകൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് മുനിയറകൾ ഞങ്ങളവിടെ കണ്ടു.

0: മഴ പ്രകൃതിയുടെ സുന്ദരമായ മറ്റൊരു മുഖംമൂടി തന്നെ. ആ മനോഹാരിത അവിടെ കൂടുതൽ ഭംഗിയിൽ. മഴയിൽ കുതിർന്ന ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി യാത്ര തുടർന്നു. കുളിച്ച് ഫ്രഷായതുപോലെ 5 മണിയോടുകൂടി കൊടൈക്കനാലിലെത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാനെങ്കിലും അപ്പോൾ തന്നെ സമയം വളരെ അതിക്രമിച്ചിരുന്നു. 6 മണിയോടുകൂടെ ഞങ്ങൾ പളനിയിലെത്തി. അവിടെ നിന്ന് ചുരത്തിൻ്റെ ആദ്യം തന്നെ ഒരു ബ്ലോക്ക്. ഒരു ലോറി ബ്രേക്ക് ആയി കിടക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ അവിടെ പോയി. മഴ ഇടയ്ക്കിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. പിറ്റേന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ തെറ്റുമോ എന്ന് ഭയമായി. 8 മണിയോടുകൂടി ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. മഴയും മഞ്ഞും ഉണ്ടായിരുന്നെങ്കിലും തണുപ്പ് അത്രയ്ക്ക് അസഹനീയമായിട്ടൊന്നും തോന്നിയില്ല. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത താമസസ്ഥലം. അത്യാവശ്യം നല്ല സൗകര്യത്തോടെ ഉള്ള റൂമുകൾ. ജിബിയും അനീഷും എത്തിയ പാടെ കിടപ്പായി. പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വന്ന ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടന്നു. ആരൊക്കെയോ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ബാങ്ക് വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോൾ തന്നെ പതിവ് അലാറവും അടിച്ചു. പിന്നെ ഉറക്കം കിട്ടിയില്ല. പല്ലും മുഖവും കഴുകി ഞാൻ പുറത്തിറങ്ങി. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. കുറച്ചു നടന്നു. അവിടെ കണ്ട ഒരു കടയിൽ നിന്നും ഒരു ചായ കുടിച്ചു. പള്ളി എവിടെയാണെന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങോട്ട് പോയി. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഒരു ചായയും കുടിച്ച് ഞാൻ റൂമിൽ തിരിച്ചെത്തിയപ്പോഴേക്കും എല്ലാവരും ഉണർന്നിരുന്നു. തലേ ദിവസത്തെ പ്ലാൻ പോലെ തന്നെ എല്ലാവരും തന്നെ 8 മണിയോടുകൂടി കുളിച്ച് റെഡിയായി. തലേ ദിവസം ഡിന്നർ കഴിച്ച അതേ ഹോട്ടൽ തന്നെ. ആ ഹോട്ടൽ അന്ന് ഉദ്ഘാടനമായിരുന്നു പോലും. ഹോട്ടൽ കൊച്ചിൻ. അവിടെ നിന്നും ഞങ്ങൾ ആദ്യം പോയത് കോക്ക് വാക്ക് വ്യൂ എന്ന സ്ഥലത്തേക്കാണ്. കൊടൈക്കനാലിൽ ഞാൻ എന്ത് കാണാൻ ആഗ്രഹിച്ചുവോ അതവിടെ കാണാൻ കഴിഞ്ഞു. മഞ്ഞിൻ്റെ ഭംഗി. അത് മേഘങ്ങളെപ്പോലെ. മേഘമാണോ അതോ മഞ്ഞാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസം. ക്യാമറയിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഭംഗിയായി. മനസ്സിന് കുളിരി നൽകുന്ന ആ കാഴ്ച ഒന്നു കാണേണ്ടത് തന്നെ. എത്ര കണ്ടാലും മതിവരാത്ത ആ കാഴ്ചകൾ മനസ്സിലും ക്യാമറയിലും പതിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും വിട പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ യാത്രയുടെ സുഖം സഫലീകരിച്ചതുപോലെ. അത്രയ്ക്ക് സുന്ദരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അവിടെ നിന്നും ഞങ്ങൾ പോയത് പിറ്റേന്ന് റോക്സ് കാണാനാണ്. ദൂരെ നിന്നും കാണുന്ന ഒരു കൂറ്റൻ പാറ. കോടമഞ്ഞിൽ അത് കാണാൻ തന്നെ പ്രയാസം. നേരത്തെ കണ്ട അത്രയും സുന്ദരമല്ലെങ്കിലും ഈ കാഴ്ചയും അതിമനോഹരമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഞങ്ങൾ പോയി. സൂയിസൈഡ് പോയിൻ്റായിരുന്നു അടുത്ത ലക്ഷ്യം. വഴിതെറ്റി. റോഡിൽ കണ്ടവരോടൊക്കെ ചോദിച്ചപ്പോൾ സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ എവിടെ നിന്നും ചെയ്യാം എന്ന ഭാവത്തോടെ വഴി പറഞ്ഞു തന്നു. എന്തായാലും അവിടെ പോയില്ല. ഗുണാഗുഹ ആയിരുന്നു അടുത്ത ലക്ഷ്യം. ഗുഹയിലേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പരിസരമൊക്കെ എത്ര മനോഹരം. എഴുതാനും പറയാനും വാക്കുകൾ പോരാ. ആ കാഴ്ചകൾ ഞങ്ങൾ എടുത്ത ഫോട്ടോകളിലൂടെ തന്നെ സംസാരിക്കും. നല്ല മഞ്ഞ്. പ്രകൃതിയുടെ ഈ കാഴ്ചകളുടെ സൃഷ്ടാവിന് പ്രണാമം. ഏകദേശം 12 മണിയായി. എന്നാൽ പോലും സൂര്യപ്രതാപം ഒരു തരിപോലുമില്ല. ക്യാമറ കണ്ണുകളിൽ ആ കാഴ്ചകൾ മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. മതിയായില്ലെങ്കിലും ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. അപ്പർ തടാകം വ്യൂ ആയിരുന്നു അടുത്തത്. പ്രത്യേകിച്ചൊന്നും തന്നെ അവിടെ ഇല്ല. മുകളിൽ നിന്നും ദൂരെ കൊടൈക്കനാൽ തടാകം കാണാം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. അപ്പോഴേക്കും മഴ ചാറി തുടങ്ങിയിരുന്നു. തടാകത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. മഴയുടെ കാഠിന്യം അപ്പോഴേക്കും കൂടിയിരുന്നു. ബോട്ടിംഗ് നടത്തണമെന്നാഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല. എല്ലാവരും അവിടെ ഇറങ്ങി ഷോപ്പിംഗ് തുടങ്ങി. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്ന് മഴയിൽ തടാകത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഹോംമെയ്ഡ് ചോക്ലേറ്റായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരു യാത്രയ്ക്ക് വിരാമം കുറിച്ചു. കൊടൈ ചുരം ഇറങ്ങി. ഓർമ്മയുടെ യാത്രക്കുറിപ്പിൽ ഒരു പൊൻതൂവൽ കൂടി. ദൈവമേ, നിനക്ക് സർവസ്തുതിയും. എല്ലാ യാത്രയിലുമെന്ന പോലെ ഞങ്ങൾ പ്രപഞ്ചനാഥനെ സ്തുതിച്ചു.
1: തണുത്തോ? എന്തായാലും ഒരു ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്തു. നമ്മൾ AC റൂമിലായതുകൊണ്ടായിരിക്കും അല്ലേ?
2: നല്ല തണുത്തു. അത് നമ്മൾ AC യിലായതുകൊണ്ട് മാത്രമല്ല തണുത്തിട്ടുണ്ടാവുക, അതിൻ്റെ ശബ്ദത്തിൽ ഒരു നല്ല തണുപ്പുണ്ടല്ലോ. മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടിയിട്ടുണ്ടാവും.
1: പ്രത്യേകിച്ച് അബ്ദസമദ് കല്ലടിക്കോട്, അദ്ദേഹം സമ്മതക്കാരന്, അല്ല,
2: റേഡിയോ ശ്രോതാക്കൾക്ക് പരിചിതമായ ശബ്ദമാണ്. അതിന്റെ ഒരു ഗാംഭീര്യവും ആശയവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ ശബ്ദം കേട്ടിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്. അപ്പൊ ഇനി ഒരു പാട്ട് കേൾക്കാം.
1: അതെ.

0: ഓക്കെ, അങ്ങനെ നമ്മൾ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്.
1: തെൻസിലെ ഒരു ഇടവേള കൊടുക്കേണ്ട സമയമായല്ലോടാ.
0: എല്ലാവർക്കും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് വരാനും ഒരു കപ്പ് കാപ്പി എടുത്ത് വെക്കാനൊക്കെ ഇപ്പോൾ ഒരു ഇടവേള ആവശ്യമാണ്.
1: ഓക്കെ, നമുക്കും തന്നെ ഒരു ചായ കുടിക്കും ചെയ്യാം.
0: അതെ അതെ.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നുപോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റ നോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമേ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമേ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: ബ്രേക്കിന് ശേഷം നമ്മുടെ പ്രോഗ്രാമുകൾ വീണ്ടും തുടരുന്നു. പ്രോഗ്രാമുകൾ വളരെ ഗഹനമായ ചർച്ചകളിലേക്കും ഒക്കെ നമുക്ക് നീങ്ങണം ഇൻഷാല്ലാ. സ്നേഹക്കൂടാണ് അടുത്തത്.
5: വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ.
4: നമ്മളോടൊപ്പം ഹാരിസുബിൻ സലീം ചേരുന്നു, കൂടെ താജുദ്ദീൻ സലാഹി. സ്നേഹക്കൂട് കേൾക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് സ്നേഹക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കാതോർക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ ഇടവേളക്കു ശേഷം നമ്മൾ സ്നേഹക്കൂടിന്റെ ഒരു ലൈവ് ഡിസ്കഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടകത്തെ വേദനകൾ എന്ന തുടർ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. ഇണയുടെ കൂടെ തുണയായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ മധുര നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചെത്തിയവർ തോരാത്ത കണ്ണീരുമായി വീടകങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അവിടെ തന്നെ തുടരുന്നതിൻ്റെ പ്രേരകങ്ങൾ ഒന്നുകിൽ മക്കളോ അല്ലെങ്കിൽ തിരിച്ചെത്തുന്ന വീട്ടിലെ ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയത്തിമാരോ അല്ലെങ്കിൽ ഹൃദയം പാതി പണിമുടക്കിയ മാതാപിതാക്കളോ ഒക്കെ അവരുടെ കണ്ണീരിന് കാരണമാകേണ്ട എന്ന നിലക്കാണ്. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കുറേ സഹോദരിമാർ അവരുടെ ജീവിത ദുഃഖങ്ങൾ പങ്കുവച്ചതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു മേഖല ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സഹോദരിയുടെ പരിവേദനമാണ്. കഴിഞ്ഞ കുറേ ചെറിയൊരു ഇടവേളക്ക് മുമ്പ് നമ്മൾ വീടകങ്ങളിലെ ദുഃഖങ്ങൾ എന്ന ഒരു പരമ്പരയായിരുന്നു ചെയ്തിരുന്നത്. അതിലും ഇതേപോലെ ഒരുപാട് ആളുകൾ അവരുടെ മനോവേദനകൾ പങ്കുവച്ചതായിരുന്നു നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ഇവിടെ ഈ ഒരു സഹോദരി ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. അവരുടെ ഭർത്താവും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. അദ്ദേഹം തീരെ സംസാരിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. ആദ്യമൊക്കെ വിചാരിച്ചു ഇത് റെഡിയായി വരുമെന്ന്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി, ഇതുവരെയും അതിനൊരു മാറ്റം വന്നതായി കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു, എല്ലാം സഹിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒഴിവുള്ള വെള്ളിയാഴ്ച, പ്രവാസികളാണ് അവർ, ഒഴിവുള്ള വെള്ളിയാഴ്ച പോലും വീട്ടിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംസാരിക്കാൻ കിട്ടുന്നില്ല. സ്നേഹമുണ്ട് എന്നെനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിനത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം ഞാൻ വളരെ വലിയ ടെൻഷനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ് ഫ്രീയായി എന്നോട് തമാശ പറയുന്ന, എൻ്റെ കൂടെ കളിച്ചിരിയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ മക്കളാണെങ്കിൽ ബാപ്പ തീരെ സംസാരിക്കാത്ത ഒരാളാണ്, എന്താ ഇങ്ങനെ എന്നൊക്കെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു എന്നുകൂടി ഇതോടൊപ്പം അവർ ചേർത്തെഴുതിയിട്ടുണ്ട്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ ചോദ്യം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് കുറച്ചും കൂടിയും വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് അതിൽ മറ്റ് രണ്ട് പരാമർശങ്ങൾ അവസാനം കണ്ടത്. ഒന്ന്, മക്കൾക്കും ഇതേ അവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അയാളുടെ ഒരു പ്രകൃതിയാണ്. അത് നമുക്ക് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയും സാഹചര്യമൊക്കെ നേരിട്ട് സംസാരിച്ച് കൊണ്ട് മാത്രമേ നമുക്കത് പൂർണ്ണമായി പറയാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷെ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് നമുക്കിതിലൊരു വലിയൊരു വൈരുദ്ധ്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് അവർക്ക് പരിചയമുണ്ട് എന്നാണല്ലോ ഒരു പ്രേമവിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ്, പല ആളുകളും പറയും വിവാഹത്തിന് മുമ്പുള്ള പരിചയം നല്ലതല്ലേ, എന്നാൽ പിന്നെ പിന്നീടുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ലേ, ഒരു അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നേരെ ചെന്ന് അറിയാത്തൊരാളുടെ അടുക്കൽ ചെന്ന് പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടെ ഇതിലുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു വിവാഹം നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കുറച്ചും കൂടിയൊക്കെ എന്തായിരുന്നാലും മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പിന്നെ സാധാരണഗതി നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെരുമാറ്റ ദൂഷ്യങ്ങൾ, ഭയങ്കരമായ ദേഷ്യം, കോപം, അക്രമം, ഇങ്ങനെയൊക്കെ സഹിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല, സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ള വിവാഹത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാരണം വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാതെ പോവുകയാണ്. കാരണം ഈ അടുത്ത സമയത്ത് മാനസികമായ ഡിപ്രഷൻ ഉണ്ടായ ഒരു സഹോദരിയെ കൊണ്ട് മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഭർത്താവ് ഇതേപോലെ സംസാരിക്കാത്തൊരു പ്രകൃതിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരാളില്ല. അതുകൊണ്ടാണ് അവർ ശരിക്കും എന്തായത് ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്, ലിതസ്കുനു ഇലേഹ എന്നാണല്ലോ. നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹ കൈമാറ്റങ്ങൾ തന്നെയാണ്, അത് സംസാരത്തിലൂടെ തന്നെയാണ് നടക്കുക ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായും എന്തെങ്കിലും നിലക്ക് ചില ഇവർ ഇദ്ദേഹത്തെ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ, ചില പരിശീലനങ്ങളോട് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നേ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം 8-10 വർഷമായി, കുട്ടികളൊക്കെ ആയ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഒരു ചെറിയ പ്രതീക്ഷ, നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ഈ സഹോദരിയുടെ പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തിയെടുക്കാനും കുട്ടികൾക്കും അവർക്കും അദ്ദേഹത്തിന് സ്നേഹം അനുഭവിക്കാവുന്ന ചില അവസ്ഥകൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കി തീർക്കാനും കഴിയുമോ എന്നൊരു പരിശ്രമത്തിന് എന്തായിരുന്നാലും ഇതിൽ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു ഇടപെടൽ ആരെങ്കിലും പിന്നെ നടത്തിയാൽ ഒരു പക്ഷേ ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇവരെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവരിത്രയും കാലം നീട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്കാണ്. തുടക്കത്തിൽ അവർക്ക് മനസ്സിലായ സമയത്ത് അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് പറ്റും. ഇപ്പോൾ ഈ മക്കളൊക്കെ ആയതിനു ശേഷം ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലുണ്ട്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഈ സഹിച്ച് ജീവിക്കുകയാണ് കുറേ കാര്യങ്ങൾ. കുറച്ചത് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും രണ്ടാളെക്കുറിച്ചും പഠിച്ച്, മക്കളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ മാറ്റം വരുത്താനും സ്നേഹം കഴിയുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനും അങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിന് അവസരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
6: അപ്പോൾ ഈ സഹോദരി ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണോ അല്ലേ എന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം എന്നാണ് ഇവിടെ അരിസുമലി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രകൃതമാണെങ്കിൽ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നായിരിക്കും കൂടുതലായി.
4: അത് നമുക്കെന്ന് വെച്ചാൽ കുറച്ച് ഒരു പ്രകൃതത്തിലാണെങ്കിലും ഏതൊരു കഴിവുകേടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വിദഗ്ധമായ ഉപദേശങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റും. പൂർണ്ണമായും ശരിയായില്ലെങ്കിലും കുറച്ച് മെച്ചപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് സംസാരിക്കാത്ത ഒരാളാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ചില ഗിഫ്റ്റുകൾ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതേപോലെ തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു നല്ല കേൾവിക്കാരനാകാൻ അദ്ദേഹത്തെ നമുക്ക് പരിശീലിപ്പിക്കാം. അപ്പോഴും പറയുന്ന ആൾക്കൊരു സന്തോഷം അതിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഡേറ്റുകൾ, ഇപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫാമിലികളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയാം. അതല്ലേ പോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുക, ആ വായിക്കുന്നതിലൊരു ഡിസ്കഷൻ വെക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അതായത് വളരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്യാണ് ചില പിന്നെ നിർദ്ദേശങ്ങളും ചില പരിശീലനങ്ങളും കൊടുത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും ആ കഴിവ് വൈദഗ്ധ്യത്തോടുകൂടെ ഇടപെടുമ്പോൾ അതിനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഈ കേസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പരിധി വരെ.
6: തീർച്ചയായും അതോടൊപ്പം പ്രണയം തലക്ക് പിടിച്ച അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഇതിൽ വലിയൊരു വെളിച്ചമുണ്ട്. 10-11 വർഷമായി ആ സഹോദരി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെ അവർ തിരിച്ചറിയണം നമുക്ക് പറയാം. എന്തായാലും ദമ്പതിമാരോടൊന്നിച്ച് ഒരു വാചകം നമ്മൾ പറയുന്നു, വലക്കും ഫീഹാമാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാമാ തദ്ദഉൂൻ. പൂർണ്ണത എന്നത് തീർച്ചയായും സ്വർഗത്തിലേ നമുക്കുണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ സഹോദരിയോട് ഒരു വാചകമായി ഉണർത്താനുള്ളത്. സമാനമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്, ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ, നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ജോലി വേറെ സ്ഥലത്തായിരുന്നു, ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടുമ്പോൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങളുടെ റിലേഷൻ അധികവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയായിരുന്നു പോയത്, ഇപ്പോൾ വിട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സ്നേഹം പ്രകടമാകുന്നതും, കുട്ടിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ, ഞങ്ങൾ കൂടുതൽ
0: ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ അടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്ക് പോൺസൈറ്റ് കാണുന്ന ഒരാളായിരുന്നു എന്നാണ്. എൻ്റെ ഭർത്താവ്, ഇനി ഞാൻ എനിക്കിത് അറിയുമെന്നത് എൻ്റെ ഭർത്താവിനറിയില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ കഴിയുക എന്നതാണ് എനിക്കാവശ്യം. നല്ല ദീനീബോധമുള്ള ഒരാളാണ്. തെറ്റു തിരുത്താനുള്ള വഴി ഒരുക്കി കൊടുത്താൽ തീർച്ചയായും തെറ്റു ബോധ്യപ്പെട്ട് തോപ് ചെയ്ത് മടങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാല്ലാ, ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഭർത്താവ് അറിയാതെ തിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കടം വിടാനാണ് ഗൾഫിൽ ജോലി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചാൻസ് കിട്ടിയാൽ എന്നെയും കുട്ടിയെയും കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു സഹോദരി ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്.
4: വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നാലും പ്രായപൂർത്തിയും അതേപോലെ തന്നെ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് പൊതുവേ പുരുഷന്മാരിൽ ഒരു നല്ല മതപരമായ ജീവിത സാഹചര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള സാധ്യതകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന ശീലങ്ങളാണ് പൊതുവേ പോൺ സൈറ്റുകൾ കാണുക, അതേപോലെ തന്നെ ഹോമോസെക്സ്, സ്വവർഗരതി ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അപൂർവമായി ചില പുരുഷന്മാരിൽ എന്ത് ചെയ്യും, കാണും. അത് വിവാഹശേഷം ഭാര്യമാരത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് നമ്മൾ സാധാരണ കാണുന്നൊരു പ്രക്രിയയാണ്. പക്ഷേ സത്യത്തിൽ വിവാഹത്തോടുകൂടെ പരിഹരിക്കാവുന്നതാണ് എല്ലാ ലൈംഗിക വൈകൃതങ്ങളും. എന്തും ഉണ്ടെങ്കിലും അത് വിവാഹത്തോടെ പരിഹരിക്കും. പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിവാഹത്തോടെ പൂർണ്ണമായ ഒരു പിന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ശാരീരിക മാനസിക ബന്ധത്തിലേക്ക് കടക്കാതെ തങ്ങളുടെ പഴയ കാലത്തിലെ ദുശ്ശീലങ്ങൾ അങ്ങനെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വിവാഹിതൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇവിടെ സഹോദരി വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നേർക്കുനേരെ ഇപ്പോൾ നിങ്ങളൊരു പോൺസൈറ്റ് കാണുന്ന ആളാണെന്ന് പറയുമ്പോൾ താൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നതോടുകൂടെ അത് അവരുടെ ആ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഗതി ആകുന്നത് കൊണ്ട് ഞാനതെങ്ങനെ പറയാതെ പരിഹരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചപ്പാട്. അപ്പം മിക്കവാറും ദമ്പതികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സാധാരണ ചില പുരുഷന്മാരുണ്ട്, ചിലർക്ക് ചില സംശയ രോഗങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, നീ എങ്ങോട്ടാ നോക്കണത്, നീ അവിടെ എന്താ നോക്കണത്, നിൻ്റെ ഫോണിലെന്താ എന്നിങ്ങനെ ഭാര്യമാരോട് ചോദിച്ചിട്ട് അവരിൽ എന്തോ ഒരു അവിഹിതങ്ങളും അതേപോലെ തെറ്റും സംഭവിക്കുന്നുണ്ടെന്ന് നിരന്തരം പറയുമ്പോൾ അവൾക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, തിരിച്ചു നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ അർത്ഥം അവരിൽ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ ഇങ്ങനത്തെ സ്വകാര്യ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ട എന്ന് ഒരിക്കലും അതിന് അർത്ഥമില്ല. പക്ഷേ അത് തിരുത്തേണ്ടത് ഈ സഹോദരി ചിന്തിച്ചതുപോലെ തന്നെ അല്ലാതെ തിരുത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്, പിന്നെ ഒരു പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടിയും അതേപോലെ തന്നെ ഭക്തിയും ഒക്കെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ തെറ്റുകളും പിൻവാങ്ങുന്നത്. എത്രയോ ജീവിത സമയങ്ങളിൽ വളരെ എല്ലാ അധാർമികതകളും ജീവിച്ച ആളുകൾ എവിടെന്നെങ്കിലൊക്കെ ഒരു ദീനിയായ ഉപദേശം വരെ കേൾക്കുമ്പോൾ ഇവിടെ ടോട്ടൽ മാറുകയാണല്ലോ. അയാളുടെ ലഹരി, അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ എല്ലാം കംപ്ലീറ്റ് ശരിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ദീനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്താണ് ഒരു ടോട്ടൽ പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നല്ലത് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കാൻ കിട്ടുന്ന ചില മോട്ടിവേഷൻ, ചില പ്രചോദനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രചോദനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ചെറിയ തെറ്റുകൾക്ക് പോലും സംഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഈമാനികമായ മാറ്റം, ആ മാറ്റം എന്ത് ചെയ്യും, എല്ലാ തെറ്റുകളെയും നിരാകരിക്കുന്ന പോലെ ഈ തെറ്റുകളെയും നിരാകരിക്കാൻ തയ്യാറാവും. രണ്ടാമത് ഒരു സഹോദരി സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം, അവരാണല്ലോ ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അതേപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആള് ഭാര്യയാണ്. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത വിധം സെക്സിൽ, ലൈംഗികതയിൽ എന്ത് ചെയ്യുക, തന്നിൽ കേന്ദ്രീകരിക്കുവാനുള്ള നിരന്തരമായ സംസാരങ്ങളും പ്രചോദനങ്ങളും പ്രേരണകളും നൽകി മറ്റൊന്ന് ചിന്തിക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്ത് ചെയ്യാം, അയാളെ കൂടെ നിന്നുകൊടുക്കുക. അതൊരു വലിയൊരു സംഭവമാണ്. സാധാരണ ഈ അവിഹിത ബന്ധങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഇടപെടലുകളും സ്നേഹ കൈമാറ്റങ്ങളും പിന്നെ ഇത്തരത്തിലെ സംസാരങ്ങളൊന്നും സത്യത്തിൽ വിവാഹത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവം ഈ സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള എല്ലാ ഏതൊരു സ്ത്രീയെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും സംതൃപ്തിയും ആസ്വാദനമൊക്കെ എന്ത് ചെയ്യും, ഭാര്യയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പം അത് തന്നിൽ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, പ്രചോദിപ്പിച്ചും അത്തരം സംസാരങ്ങൾ സ്വകാര്യ സംസാരിച്ചും പ്രേരിപ്പിച്ചും എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. അതേപോലെ ഈമാനികമായ പൊതുവായ എന്ത് ചെയ്യുക, ഒരു പ്രേരണ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതനുസരിച്ച് തെറ്റുകൾ അയാൾ പിൻവാങ്ങും. തന്നിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അന്യചിന്തകളിൽ നിന്ത്യും അദ്ദേഹം വേറിട്ട് പോകും. വേണമെങ്കിൽ ഇത്രത്തോളം പറയാം, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, നിങ്ങൾ എൻ്റെ ഭർത്താവാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മറ്റൊരാൾക്ക് ഒരിക്കലും പോവരുതേ എന്ന കണിശത എനിക്കുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യും, നല്ല ഡ്രസ്സും പരമാവധി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ അത് അദ്ദേഹം കൂടെ സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു മറുവശത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ അത് സഹായകമാകും. ഇത്തരം ചില വഴികളെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിങ്ങനെ എനിക്ക് കൃത്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ധാരണയാണ് എന്ന് പറഞ്ഞ അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പറയുകയും അതിന് പിൻവാങ്ങണമെന്ന് പ്രത്യക്ഷമായി പറയേണ്ട ഒരു ഘട്ടം വരും. പക്ഷേ ആദ്യ ഘട്ടത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മാറ്റമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു.
0: നേരിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ആദ്യം കടക്കേണ്ടതില്ല എന്നും, എന്നാൽ നമ്മൾ ചെയ്യാവുന്ന കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന ധാരണകൾ വഴി അദ്ദേഹത്തെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്തരം കാര്യങ്ങൾ തലക്ക് പിടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്തേ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം. ഇവിടെ തികച്ചും സന്ദർഭത്തോട് ചേരുന്ന മറ്റൊരു മേഖലയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൽ ചിട്ടയില്ലാത്ത ഭർത്താവിനോട് മതപരമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ എനിക്ക് ഈ ഹറാമും ഹലാലും പറയൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് പറയുന്നതോടെ എനിക്കൊന്നും പറയാൻ കഴിയാതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ടു പോകുന്നു എന്നാണ് ഒരു സഹോദരി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ, ഇപ്പോൾ ഇവർ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവാണെന്നും പീസ് റേഡിയോയാണ് എൻ്റെ ജീവിതത്തെ സമഗ്രമായി മാറ്റിയതെന്നൊക്കെ ഡീറ്റെയിലായി ഈ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗം ഭർത്താവിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണിത്. അപ്പം ഇങ്ങനെ തെറ്റുകാരായ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യുന്ന ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട മേഖലകളും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൂടി തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വരേണ്ടതാണ് എന്ന് തോന്നുന്നു.
4: വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ധാരാളം ആളുകൾ അന്വേഷിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ഇതിലെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യതയുള്ള ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഇടപെട്ടിട്ട് നീ എന്താ ഇങ്ങനെ, നിനക്കൊന്നും കൂടി ശരിയായിക്കൂടെ എന്ന് വേറൊരാൾ ഇവരോട് ചോദിക്കുന്നൊരു സാഹചര്യം ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. കാരണം അവരെ മനസ്സിലാക്കിയതനുസരിച്ച് അവരുടെ നമസ്കാരത്തിലും അവരുടെ ജീവിത ചിട്ടകളിലും വേഷങ്ങളിലും എല്ലാം അവർ പെർഫെക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അവരുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്താ നിന്റെ ഡ്രസ്സ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്, ഇവർക്കിത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇവരുടെ ഇതേ മാനസികാവസ്ഥ ഭർത്താവിന് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അവരിൽ എന്തുണ്ടാവുള്ളൂ, ഇതേ ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ പിന്നെ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബോധ്യതയില്ലാത്ത, അദ്ദേഹത്തിന് ഗൗരവബോധമില്ലാത്ത ഒരു വിഷയം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയമനുസരിച്ച്, ആദർശമനുസരിച്ചുകൊണ്ട്, ഭക്തി അനുസരിച്ചുകൊണ്ട് അത് അയാളിൽ പ്രകടമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവില്ല. അദ്ദേഹം അതിന് സീരിയസ്നെസ് അറിയാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിട്ട് തോന്നുള്ളൂ, ജീവിക്കാനൊരു സ്വൈരവും തരൂല, എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു തലത്തിലേക്കാണ് അദ്ദേഹം എത്തുക. കാരണം ഉൾക്കൊള്ളാത്ത ഒരു പ്രവർത്തനം, തൻ്റെ മനസ്സ് സ്വീകരിക്കാത്ത ഒരു കാര്യത്തെ ഇതിന് വേണ്ടി മറ്റൊരാൾ നിർബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതൊരു ശല്യമായിട്ട് മാത്രം വിചാരിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അയാൾ ദീനിലേക്ക് വരണം, അയാൾ ദീനിയായിട്ട് റെഡിയായി വരണം എന്നുള്ള ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ, നമ്മൾ ഇന്നിന്ന വിഷയങ്ങൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ടി വി കണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ യൂട്യൂബിൽ സിനിമ കാണുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ദീനയായ നിലക്ക് ഒരു കണിശമായ ജീവിതം നമ്മൾ ജീവിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ വലുതായി വരികയാണ്, അവർക്ക് നല്ലൊരു മാതൃക നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വീടും കാര്യമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമസ്കാരത്തിലും നമ്മൾ ദീനീയ കാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ ചെയ്യുന്ന, അതേപോലെ തന്നെ കുട്ടികളെയും കൂടി കൂട്ടി ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഭർത്താവും കൂടി ഇൻവോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. റേഡിയോയിലൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മൾ ഒന്നിച്ച് ചേരുക, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യുക, അതിൻ്റെ ആൻസർ എന്താണെന്ന് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യും, ക്രമേണ നമ്മൾ ആ ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും, അയാളിൽ മാറ്റങ്ങളുണ്ടായി തുടങ്ങുന്ന നമ്മൾ മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയല്ലാത്തൊരു ശ്രമത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അതെന്താ അങ്ങനെ ഇതെന്തങ്ങനെ എന്നിങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകളെ അവർ മുഖവിലേക്ക് എടുക്കില്ല, നമ്മൾ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് കാണൂല. എപ്പോഴും നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേക്കിനെ ആ തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്ന ഉത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മളാകെ മനസ്സ് ചത്ത് ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള നിലക്കുള്ളൊരു മാനസിക നിരാശയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ആദ്യം ഈ സഹോദരി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ അതെങ്ങനെ ഇതെന്തെങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നമ്മളൊന്ന് നിർത്തുക. അപ്പോൾ തന്നെ അയാൾ ചിന്തിക്കുക, എന്തപ്പോൾ ഒന്നും പറയാത്തത്, എന്തപ്പോൾ ഒന്നും സംസാരിക്കാത്തത്, എന്തപ്പോൾ ഒന്നിനെ പറ്റിയും ഉപദേശിക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിലേക്ക് കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിൻ്റെ ഭാഗം പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ പ്രസക്തി പറഞ്ഞ് അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുക, ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും മാനസിക മാറ്റമുണ്ടാകും. കാരണം ഏജാവും തോറും ആളുകൾ മാറി ചിന്തിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ദീനിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇനി അതല്ല, ആ ഒരു സ്റ്റെപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ ദീനിയായ നിലക്ക് കാര്യങ്ങൾ ബോധ്യമുള്ള ഒരാളെടുത്ത് ഏതെങ്കിലും വിധേന നമ്മൾ എത്തിക്കഴിയുമ്പോൾ രണ്ടാളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം രണ്ടാളെയും പാടെ ഇരുത്തി പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫലപ്രദമായ ക്ലാസ്സുകളോ പരിപാടികളോ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടെ വരാനുള്ള ഒരു പ്രേരണ നൽകി രണ്ടാളും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ വരും, അല്ലെങ്കിൽ വല്ല ജുമായകളിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലൂടെ മാറ്റങ്ങൾ വരും. അങ്ങനെ പൊതുവായ നിലക്ക് അദ്ദേഹത്തെ ദീൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയാൽ ആരും, അതിപ്പോൾ നമ്മുടെ വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ നമുക്ക് ക്രമേണ അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ച് ആദരിക്കേണ്ട ഒരാളെ, വാപ്പയെ ഭർത്താവിനെയൊക്കെ നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ അതവർ സ്വീകരിക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതവർക്കൊരു ബുദ്ധിമുട്ടായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്.
0: ഇതിൽ ഒരു 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാൾ, ഒരു ഉദാഹരണം ചോദിക്കണേ, ഞാൻ 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രി മുതൽ രാവിലെ വരെയും ആ 10 കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം മാത്രം സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും ഉപദേശിക്കുന്നതാകുമോ കൂടുതൽ ഫലപ്രദം?
4: അതൊരു നല്ല വഴിയാണ് സംഭവത്തിൽ. എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിലൊരു ഉദാസീനത കാണിക്കുന്ന ആളാണെങ്കിൽ ആ നമസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യുക, ഇത് നിങ്ങളെന്ത് നിസ്കരിക്കാത്തു എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ്, ഇത് അവളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുസല്ലുണ്ട്, എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങനെ അങ്ങനെ പറയണ്ടല്ലോ. നമ്മളൊരു ഒരു ആദരിക്കുന്നൊരു വ്യക്തിയോട് സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒരു ഷൂറ ഒരു ഒരു ഒരു ഇങ്ങനെ ഒരു കൂടിയാലോചന രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ആ ശൈലിക്ക് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളോട് നമ്മളെ കുട്ടി ഇങ്ങനെ ചോദിക്കുക, ഇപ്പോൾ ഉമ്മനോട് മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇപ്പോൾ എത്ര സമയങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ, എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത്, എന്താ ഉമ്മ നിങ്ങളെ മഫ്ത് എങ്ങനെ എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിച്ചാൽ, ചോദിക്കുന്നത് ഇസ്ലാമാണ്, ദീനാണ്, ഖുർആനാണ്, ഹദീസാണൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഉമ്മനോട് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊരു നല്ല പരിപാടിയാണ്. എന്തെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ അതെന്ത് ചെയ്യണം, അതിങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന രൂപത്തിലാവരുത്. നമ്മൾ ഈ രൂപത്തിൽ നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യുക, സമയമായി, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നില്ലേ, എന്ത് ഉറങ്ങിപ്പോയോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു നിസ്കരിക്കാത്തൊരാളാണ്, അതിലൊരു മടിയനാണ്, അലസനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് പിന്നിലേറ്റ് പോകാനാണ് സാധ്യത ഉള്ളത്.
0: അനുബന്ധം ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എവിടെയാണ് വായിച്ചത് നിനക്ക് ഓർമ്മല്ല, പിസ്റയുടെ ഫീഡ്ബാക്കിൽ തന്നെ വന്നൊരു ക്വസ്റ്റ്യനിലുള്ളത്, എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് പുറത്തു പോകും, ഭക്ഷണം വാങ്ങിത്തരും, യാത്രകൾ പോകും, അതിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ദീനീ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പം എനിക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ജീവിതമൊന്നുമല്ല, എനിക്ക് ദീനുള്ളൊരു ജീവിതമാണ് എന്നാണൊരു സഹോദരിയുടെ കമൻറ്റ്. ഇതിൽ എത്രത്തോളം ശരിവശമുണ്ട്, അല്ലെങ്കിൽ ഈ ഭർത്താവിനെ ദീനീ രംഗത്തേക്ക് എത്തിക്കുന്നിടത്ത് അദ്ദേഹം താല്പര്യം കാണിക്കുന്ന മേഖലയിൽ ഇവർ കൂടി ഇൻട്രസ്റ്റഡ് ആവേണ്ടതില്ലേ തുടങ്ങിയ ചില കാര്യങ്ങൾ ഒന്ന് ഈ ഒരു ചർച്ചയിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
4: തീർച്ചയായും എന്താ വെച്ചാൽ, ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സഹോദരിമാരും ജീവിതത്തിൽ നിന്ന് ഉൾവലിയാണ്. ജീവിതത്തിൽ ഉൾവലിയുന്നവരുടെ കൂടെ ഒരു ദാമ്പത്യം വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ, ഒരു വൈവാഹിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാൾക്കും രണ്ടാളെന്നും പലതും കിട്ടാനുണ്ട്. അത് കിട്ടിയേ പറ്റൂ. എനിക്കിപ്പോൾ ഒരു ദീനിയായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, എനിക്കത് നിസ്കാരം നോമ്പും രാത്രി നമസ്കാരമൊക്കെ ആയിട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ എൻ്റെ ഒരു പാർട്ണർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഒറ്റക്കാകുന്ന ഒരാൾ ഇപ്പോൾ രാത്രിക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണ പോലെ ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവരെപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങൾ നടക്കണം എന്നതിനൊക്കെ ഒരു പ്ലാന് വേണം. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഭൗതിക ജീവിതത്തിലെ നിഷിദ്ധങ്ങൾ എന്നാണ് നമ്മൾ പിൻവാങ്ങേണ്ടത്. അതല്ലാതെ നമുക്ക് ആസ്വാദനം നൽകുന്ന കാര്യങ്ങളിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയിൽ നിന്ന് അയാൾ കൂടെ വരണം, അവളെൻ്റെ കൂടെ ഭക്ഷണത്തിലുണ്ടാവണം, പുറത്തു പോകണം, അതിനൊക്കെ അയാൾക്ക് വേറെ പെണ്ണിനെ കൂട്ടാൻ പറ്റുമോ? വേറെ കുടുംബ കൂട്ടിയാൽ അവൾക്ക് സഹിക്കോ, വേറെ വിവാഹം കഴിച്ചാൽ സഹിക്കോ. അതുകൊണ്ട് അതൊക്കെ നടക്കണം, അതിലൊന്നൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പറ്റൂല. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം, ആ ഒരു ഇഷ്ടത്തിലൂടെ അയാളെ പരമാവധി സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി എന്ത് ചെയ്യാണ്, സന്തോഷിക്കുന്നതോടൊപ്പം ആ ഒരു സ്നേഹത്തിലൂടെ ആവശ്യപ്പെടുക എന്ത്, ദീനിയായ രംഗത്തും കൂടെ എന്ത് ചെയ്യാണ്, തൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ എൻ്റെ കൂടെ പള്ളിക്ക് വരണം, നിങ്ങൾ എന്നെ ജുമാക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഖുർആൻ ക്ലാസ്സിന് എല്ലാ ആഴ്ച നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നെ വേണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാക്സി വേണം, ചുരിദാറ് വേണം, ബ്രോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വാശി പിടിച്ച് ആ രംഗത്തും കൂടി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ആ സ്നേഹം. എന്ന് വെച്ചാൽ അത് നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദീന് എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തുപോകാൻ പറ്റൂല, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് എന്ന് നമ്മുടെ ദീന് എന്ന് മനസ്സിലാക്കിയാൽ ആ ദീനക്ക് എന്തായാലും അയാൾ ഒരു കാലത്തും വരുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ പോകുകയും ചെയ്യാം.
0: ഇതിൻ്റെ കൂടുതൽ മേഖലകൾ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സമയം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു മറ്റൊരു ഭാഗം, ഇതിൽ ഭർത്താവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ് ഒരു സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത്. കണ്ടതിനും കേട്ടതിനുമൊക്കെ ഉരച്ചു ചാടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, വളരെ ദേഷ്യക്കാരനായ ഒരാളെ കൈകാര്യം ചെയ്യുന്നിടത്തുണ്ടാകേണ്ട ഒരു മനഃശാസ്ത്രപരമായ സമീപനം എന്താണ്?
4: ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് വിവാഹം കഴിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണോ ഈ ദേഷ്യം, അതോ ഇടക്കാലത്ത് വന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ദേഷ്യം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ദേഷ്യം എന്നുള്ളത് ഒരു പ്രകൃതമാണോ അതോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പരിശോധിക്കണം. ഇനിയിപ്പോൾ രണ്ടാണെങ്കിലും എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വെറുതെ ഒന്നൊരു ദിവസത്തെ ഹിസ്റ്ററി നമ്മൾ എടുക്കുക, ഒരു ദിവസം ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നമ്മളൊരു എടുക്കുക, എപ്പോഴാണ് വളരെ പിന്നെ ദേഷ്യപ്പെട്ട് പെരുമാറിയ സാഹചര്യങ്ങൾ, അത് എന്തായിരുന്നു ആ സാഹചര്യങ്ങൾക്ക് കാരണം എന്ന് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സാഹചര്യങ്ങളെ നമ്മളൊന്ന് ഇല്ലാതാക്കി നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നത് ഇപ്പം നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു വെള്ളമൊന്നും പെട്ടെന്ന് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ആ വെള്ളം കൊടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറങ്ങാൻ നേരം വൈകി ചെന്നതാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നതാണ് ദേഷ്യത്തിൻ്റെ കാരണമെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത്തരം ദേഷ്യം വരുന്ന എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുമ്പോഴാണ് ദേഷ്യം കൂടുന്നതെങ്കിൽ അത് ആ സന്ദർഭങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആ സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദേഷ്യം പിന്നീട് വന്നതാണോ ദേഷ്യം തുടക്കത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കണം. തുടക്കത്തിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രകൃതിക്കനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനേ പറ്റൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഒരു പരിധിവരെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ദേഷ്യത്തിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് ദേഷ്യത്തെ ഒരിക്കലും കുറക്കൂല, ദേഷ്യത്തെ കൂട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു ആത്മസംയമനം പാലിച്ച് കൂടെ പോയി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കേൾക്കുക, തുറന്ന മനസ്സോടെ കേൾക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുകയും അത് കൂടുതൽ കേൾത്ത് അദ്ദേഹത്തിനൊരു മനസമാധാനം നൽകാൻ, ഭാര്യയ്ക്ക് പറ്റുമത്, അങ്ങനെ മനസമാധാനം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യങ്ങൾ കുറഞ്ഞു വരും. ഇതൊക്കെ പേഴ്സണലായിട്ട് ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി അയാളുടെ എന്താണ് കാരണം എന്ന് പഠിച്ച് പരിഹാരം പറയേണ്ടതാണ്. പൊതുവായ നിലക്ക് പറയാവുന്ന പരിഹാരങ്ങൾ ഇത്രയേ ഉള്ളൂ.
0: ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ കേട്ടു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഹറാമിനെ ഹലാലാക്കില്ല എന്ന്. ഒരാൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവർക്കൊരു കുഞ്ഞുമുണ്ടായി, ഇനി അവരുടെ പാപം പുറത്തു കിട്ടണമെങ്കിൽ അവർ വിവാഹമോചനം നടത്തണമോ? ഒരു വ്യക്തമായ മറുപടി നൽകണം.
4: വിവാഹം എന്നുള്ള ഒരു വലിയോടുകൂടെ അതേപോലെ തന്നെ രണ്ട് സാക്ഷിയോടുകൂടെ മഹറൊക്കെ കൊടുത്ത് ഇസ്ലാമികമായ നിലക്ക് നടന്നൊരു വിവാഹമാണെങ്കിൽ അത് വിവാഹമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് അവർക്ക് ബന്ധമെന്തോ ബന്ധമില്ലെന്നുള്ളതൊക്കെ അവരുടെ തെറ്റും ശരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ നടത്തുന്ന ഏത് ബന്ധങ്ങളും എന്താണ് നോട്ടമാണെങ്കിലും സംസാരമാണെങ്കിലും അതൊക്കെ തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ പശ്ചാത്തലപ്പിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നല്ലാതെ, ഒരു പ്രേമം മുമ്പുണ്ടായി എന്നതുകൊണ്ട് അവരെന്താണ് ശരഈയായ മതപരമായൊരു വിവാഹം നടന്നാൽ ആ വിവാഹത്തെ അത് ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ തൗഫീക്കും ബർക്കത്തുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യരായിരിക്കണം എന്നുള്ളൊരു വശം അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിലവർ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്താണ്, അവർ ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവരെന്ത് ചെയ്യണം, നല്ലൊരു ജീവിതം അതായത് കൂടുതൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വരണം. അതിനവർ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഇൽമ് ഈമാൻ. അതിനെ വർദ്ധിപ്പിച്ചിട്ട് തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ തെറ്റുകളിൽ ഭയങ്കരമായ നിലക്ക് മാനസിക പശ്ചാത്താപം ഉണ്ടാകുക. അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനി പരമാവധി നന്മകൾ രണ്ടുപേരും വർദ്ധിപ്പിച്ച് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ അവരെന്ത് ചെയ്യുക, നല്ലൊരു ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്.
0: ഇനി മറ്റൊരു മേഖലയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നും മൗലൂദ് ചൊല്ലാൻ പറയുന്നു. മകൻ മരിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. അന്ന് മോശം വാക്കുകൾ പറഞ്ഞു വഴക്കായി. ഇപ്പോൾ മകൻ്റെ ആണ്ട് തികയുന്ന സമയത്ത് മൗലൂദ് കഴിക്കേണ്ട സന്ദർഭം എത്തിയിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റുന്നില്ല. പിന്നെ ഇക്കയുടെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വാക്കുകൾ പറയും. എൻ്റെ ഉമ്മാനെയും പറയും, എൻ്റെ ഉമ്മ ശിർക്കായ കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ എന്തു ചെയ്യും, ഒന്ന് പറഞ്ഞു തരുമോ, വിഷമത്തിലാണ്. ഒരിക്കലും ഭർത്താവ് ഈ ആദർശത്തിലേക്ക് മാറില്ല എന്നാണ് പറയുന്നത്.
4: ഇതിൻ്റെ ഒരു പ്രതിസന്ധി എങ്ങനെ വന്നു എന്നതിനെ പറ്റി ചിന്തിക്കണം. ഇവർക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഗുണപ്പെടും. എന്തായാലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദർശപരമായ പൊരുത്തം ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ അപകടകരമാണ്. ഇപ്പോൾ ഒരു ജോലിയില്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും എന്തില്ലാത്ത കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ശിർക്കും ബിദ്അത്തുകളുമുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരിക്കലും ഒരു തൗഹീദും ദീനുമുള്ള ഒരു പെൺകുട്ടിനെ ഒരിക്കലും പറഞ്ഞയക്കരുത്. അത് ഒരു കടുത്ത അപരാധമാണ്. കാരണം അതെന്താ വെച്ചാൽ ചിലപ്പോൾ അവരോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞങ്ങൾ പള്ളിയിൽ പോലുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവരെ കല്യാണം നടക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടി

0: ഒരിക്കലും മാതാപിതാക്കളെ പോലും അനുസരിക്കരുത് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ എന്തായാലും വലാ തുതുഉഹുമ വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, നിങ്ങളെന്ത് ചെയ്ത് അവരെ അനുസരിക്കരുതേ എന്ന് ലുക്മാൻ മകനോടുക്കുന്ന ഉപദേശങ്ങൾ വ്യക്തമായി പറയുന്നു. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ ഷിർക്ക് തന്നെയാണ്. ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ മൗലൂദുകളും ഇതിലൊക്കെ ഷിർക്കിൻ്റെ വരികളുള്ള സംഗതികളാണ്. അതുകൊണ്ട് എന്തായാലും അത് ചൊല്ലി അതിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിന് എങ്ങനെ ഒന്ന് നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതിന് കണിശമായ നമ്മളൊരു നിലപാടെടുത്ത് നിൽക്കന്നെ വേണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യണം. പക്ഷേ സ്വാഭാവികമായി ഇതൊരു കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തെ ആദർശപരമായി മാറ്റിക്കൊണ്ടുവന്ന് ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാകുമോ എന്നതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ അത്തരം മാർഗങ്ങളിലേക്ക് പോകേണ്ടത്. എന്തായിരുന്നാലും ഈ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ എങ്ങനെ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കണം. എന്തായാലും സഹോദരി എന്ത് ചെയ്യരുത്, അവരുടെ ആദർശത്തിനനുസരിച്ച് ജീവിച്ച് അവരെ പിണക്കാതെ എന്ത് ചെയ്യാണ് ആ യാഥാസ്ഥിതികത്വത്തിലും ഷിർക്കിലും ഒക്കെ ആയി പോകാൻ വേണ്ടി ചിന്തിക്കാൻ ഒരിക്കലും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റൂല. തിരിച്ചു വരുന്നതാണ് വേണ്ടത്. അത് വരുന്നത് എങ്ങനെ നമ്മുടെ കുടുംബ ബന്ധവും മക്കളെയൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് ബുദ്ധിപരമായും യുക്തിപരമായും ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്.
1: വിശ്വാസ നിലപാടുകൾക്ക് ഏത് കാലത്തും ഇങ്ങനത്തെ ചില വേദനകളും വിഷമങ്ങളും ഉണ്ട്. ഫിറൗവിൻ്റെ ഭാര്യയായി ജീവിച്ച ആസിയ ബീവി അവർ അനുഭവിച്ച സംഘർഷങ്ങളെ നമുക്കറിയാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം മുഴുവൻ എത്രയോ വനിതകളുടെയും ധീരപോരാളികളുടെയും ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ പിഴവ് പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറക്കുകയും കൂടുതൽ പ്രാർത്ഥനയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ മേഖലയിൽ മുന്നോട്ട് പോവുകയും ചുറ്റുമുള്ളവരുടെ ആശയ പഠനങ്ങൾക്കും ആദർശ പഠനങ്ങൾക്കും സാധ്യതയുണ്ടാകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് സ്നേഹക്കൂടന് ആ സഹോദരി ഉപദേശിക്കാനുള്ളത്. ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ എപ്പിസോഡ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമയബന്ധിതമായി അറിയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ഒന്നിച്ചൊരുമിക്കാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വിരാമമാകുന്നു.
2: ഓരോ വീടകത്തിനുള്ളിലുമുള്ള പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ദാമ്പത്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം നൽകിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് സമാപിക്കുന്നത്. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. പക്ഷേ പരിഹാരം അകലെയല്ല, പരിഹാരം നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. കേൾക്കാം, പഠിക്കാം, അതിൽ നിന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാം. ഈ ഒരു പ്രോഗ്രാം അറിയാത്ത ആളുകൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുക. പരിഹാരത്തിൻ്റെ തുരുത്തിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. ആമീൻ,
3: ആമീൻ. അടുത്തത് അൽ ഉസൂലാണ്, നമ്മുടെ വൈബ്സിലെ അവസാന പരിപാടിയാണ് അൽ ഉസൂൽ.
2: അൽ ഉസൂലിൽ നമ്മളോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ചേരുകയാണ്. റിവായത്തുൽ അക്കാബിർ അനിൽ അസാഗിർ എന്ന ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ അൽ ഉസൂൽ പഠിക്കുന്നത്. തൻസീൽ അൽ ഉസൂലിലൂടെ കുറേയധികം ആളുകൾ ആഴമേറിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്.
3: അതെ അതെ.
2: അപ്പോൾ ഒരു വളരെ സീരിയസായി അതിൻ്റെ പഠനത്തെ കാണുന്ന ആളുകൾക്ക് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് പഠിക്കാൻ മാത്രം കനപ്പെട്ട വിഷയങ്ങളാണ് അബ്ദുൽ മാലിക് സലഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയവും ഒരു ആഴമേറിയ പഠനമാണ്. അപ്പോൾ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയും സംശുദ്ധമാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉസൂലുൽ ഹദീസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിലെ റിവായത്തുകളെക്കുറിച്ച് അഥവാ ഹദീസിൻ്റെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് മുഹദ്ദിസുകളായ ഹദീസ് പണ്ഡിതന്മാർ നടത്തുന്ന പ്രയോഗങ്ങളിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിവായത്തുൽ അക്കാബിർ അനിൽ അസാഖിർ. അഥവാ മുതിർന്ന ആളുകൾ

0: ഇൽമ് കൊണ്ടും ഷറഫ് കൊണ്ടും മഹത്വം കൊണ്ടുമൊക്കെ ഉയർന്ന ആളുകൾ അത്ര തന്നെ മഹത്വമില്ലാത്ത, അതല്ലെങ്കിൽ തൻ്റെ സ്ഥാനത്ത് എത്തിയിട്ടില്ലാത്ത ആളുകളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന രീതി. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടർ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലെങ്കിൽ റിവായത്ത് തന്നേക്കാൾ മുകളിൽ നിന്നുള്ള റിവായത്തായിരിക്കും, അഥവാ തന്നേക്കാൾ ഇൽമും പാണ്ഡിത്യവും മഹത്വവും സ്ഥാനവും എല്ലാം ഉയർന്ന ആളിൽ നിന്നായിരിക്കും പൊതുവെ ഹദീസുകൾ ഉദ്ധരിക്കുക. അതേ സമയത്ത് വളരെ അപൂർവമായിട്ടെങ്കിലും സ്ഥാനം കൂടിയ ആളുകൾ സ്ഥാനം കുറഞ്ഞവരിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുഹദ്ദിസുകൾ അതിന് നൽകുന്ന പേര് റിവായത്തുൽ കിബാർ അനുസ്യഗാർ എന്ന് പറയാറുണ്ട്, അഥവാ വലിയ ആളുകൾ ചെറിയവരിൽ നിന്ന് ഉദ്ധരിക്കുക, അതല്ലെങ്കിൽ റിവായത്തുൽ അക്കാബിരി അനുലസാഹിർ, വലിയ ആളുകൾ ചെറിയ ആളുകളിൽ നിന്ന് റിവായത്തു ചെയ്യൽ എന്നും മുഹദ്ദിസുകൾ ഉസൂലുൽ ഹദീസിൻ്റെ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയാറുണ്ട്. അക്കാബിർ എന്ന് പറയുമ്പോൾ അക്ബർ എന്നതിൻ്റെ ബഹുവചനമാണ് അക്കാബിർ, അല്ല അക്കാബിറു ജംഉ അക്ബർ. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നാണ് അർത്ഥം. അസാഹിർ എന്ന് പറഞ്ഞാൽ അസ്ഹർ, ഏറ്റവും ചെറുത് എന്നാണ് ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് അസ്ഹർ എന്നതിൻ്റെ ബഹുവചനമാണ് അൽ അസാഹിറു. അപ്പോൾ വലിയ ആളുകൾ ചെറിയ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കൽ എന്നതാണ് ഭാഷാപരമായി റിവായത്തുൽ അക്കാബിരി അനിൽ അസാഹിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം. ഇസ്തുലാഹൻ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, റിവായത്തു ശഖ്സി അമ്മൻ ഹുവ ദൂനഹു ഫിസ്സിന്നി വത്തബഖത്തി ഔ ഫിൽ ഇൽമി വൽ ഹിഫ്ള്. റിവായത്തു ശഖ്സ് ഒരു വ്യക്തി അഥവാ ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടർ അയാൾ റിവായത്തു ചെയ്യലാണ്, അമ്മൻ ഒരുത്തനിൽ നിന്ന്, ഹുവ അവൻ ആരാണ്, ദൂനഹു ഫിസ്സിന്നി ഇവനേക്കാൾ വയസ്സ് കുറഞ്ഞവനാണ്. സ്വാഭാവികമായിക്കൊണ്ടും ഉദ്ധരിക്കുന്ന ഹദീസുകൾ തന്നേക്കാൾ പ്രായം കൂടിയവരിൽ നിന്നാണ് ഉദ്ധരിക്കുക. നമുക്കറിയാമല്ലോ, വിദ്യാർത്ഥികളെക്കാൾ പ്രായം കൂടുതലായിരിക്കും അധ്യാപകന്. അതുകൊണ്ട് തന്നെ അധ്യാപകനിൽ നിന്ന്, ഉസ്താദിൽ നിന്നാണ് ശിഷ്യന്മാർ ഉദ്ധരിക്കാറുള്ളത്. ഉസ്താദിൻ്റെ വയസ്സ് ശിഷ്യന്മാരുടെ വയസ്സിനേക്കാൾ കൂടുതലുണ്ടാകും, എന്നാൽ അപൂർവമായെങ്കിലും തിരിച്ചുമുണ്ടാകാം. ആ അവസ്ഥയാണ് ഇവിടെയുള്ളത്. അമ്മൻ ഹുദൂനഹു ഫിസ്സിന്നി, പ്രായം കൊണ്ട് തന്നേക്കാൾ താഴെയുള്ള ഒരാളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. വത്തബഖ, സ്ഥാനത്തിലും, അഥവാ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, പല തബഖകളും ഉണ്ടാകും. താബിഈകൾ, സ്വഹാബത്ത്, തബഅ താബിഈങ്ങൾ, അത്ബാഉ താബിഈൻ, ഇങ്ങനെയുള്ള തബഖ. ആ തബഖ താബിഈകളുടേതിനേക്കാൾ മഹത്വമാണ് സ്വഹാബത്തിൻ്റെത്, തബഅ താബിഈന്റേതിനേക്കാൾ മഹത്വമുള്ളതാണ് താബിഈകളുടേത്. ഇങ്ങനെ വ്യത്യസ്തമായ തബഖയിലുള്ള ആളുകളുണ്ടാകും. അതല്ലെങ്കിൽ റിവായത്തിലും അപ്രകാരം തന്നെ ഹിഫ്ളിലും ഇത്തഖാനിലും ഉദൂലിലുമൊക്കെ തബഖയിലുള്ള ആളുകളുണ്ടാകും. ആ ആളുകൾ തങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിൽ നിന്ന് ഉദ്ധരിക്കുക. ഔഫിൽ ഇൽമി, അതല്ലെങ്കിൽ തന്നേക്കാൾ ഇൽമിൽ കുറവുള്ള ആളുകളിൽ നിന്ന് ഉദ്ധരിക്കുക. വൽ ഹിഫ്ളി ഹിഫ്ളിലും, ഇതാണ് ഇതിൻ്റെ ഇസ്തിലാഹിയായിട്ടുള്ള അഥവാ സാങ്കേതിക അർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു ഉദ്ദേശം. വിശദമായി പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഐ അയ്യ റുവിയ റാവി അൻ ഷഖ്സിൻ ഹു അസ്ഗറു മിൻ ഹുസിന്നൻ. ഒരു റാവി, ഒരു റിപ്പോർട്ടർ ഒരു ഹദീസ് റിവായത്ത് ചെയ്യുന്നു, നിവേദനം ചെയ്യുന്നു. ആരിൽ നിന്ന്? ഒരു വ്യക്തിയിൽ നിന്ന്. ആ വ്യക്തി ഇദ്ദേഹത്തേക്കാൾ വയസ്സ് കുറഞ്ഞവനാണ്. അദ്ന തബഖതൻ, ഇയാളേക്കാൾ തബഖ താഴ്ന്നവനാണ്. വദ്ദുനു വിഫി തബഖ, തബഖയിൽ ഇയാളേക്കാൾ താഴെയുള്ളവനാണ്. ഏതുപോലെ കരിവായത്ത് സ്വഹാബത്തി അനു താബഈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ താബിഈകളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് പോലെ. നമുക്കറിയാം താബിഈകളുടെ തബഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ തബഖ അഥവാ അവരുടെ മർത്തബ സ്ഥാനത്തേക്കാൾ താഴ്ന്നതാണ്. സ്വഹാബത്തിൻ്റെ സ്ഥാനമാണ് ഉയർന്നത്, താബിഈകൾ അതിനേക്കാൾ താഴ്ന്ന സ്ഥാനത്തുള്ളവരാണ്. അതേസമയത്ത് താബിഈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന രീതിയുണ്ട്. ഔ അതല്ലെങ്കിൽ യർവിയ അമ്മൻ ഹുവ അഖല്ലു മിൻഹു ഇൽമൻ വഹിഫ്ളൻ, തന്നേക്കാൾ അറിവും തന്നേക്കാൾ മനഃപ്പാഠശേഷിയും ഉള്ള ആളുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് പകരം അതിനേക്കാൾ കുറഞ്ഞവരിൽ നിന്ന് ഉദ്ധരിക്കുക. ഏതുപോലെ കരിവായത്തെ ആലിമിൻ ഹാഫിളിൻ അൻഷേഖിൻ, ഒരു ഹാഫിൽ നല്ല ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഹാഫിളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹദീസുകൾ മനഃപ്പാഠമുള്ള ഒരു മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതൻ ഒരു ഷേഖിൽ നിന്ന്, ഒരു സാധാരണ പണ്ഡിതനിൽ ഉദ്ധരിക്കുക. വലൂഖാ നദാലിക്ക ഷേഖു കബീറം ഫിസ്സിന്നി, ഒരുപക്ഷേ ആ ഷേഖ് തന്നേക്കാൾ വയസ്സിൽ വലുതായിരിക്കാം. അങ്ങനെയാണെങ്കിലും ഇത് സംഭവിക്കും. വഹാദ വയംബഗി അത്തംബീഹു ഇല അന്നൽ കിബ്ര ഫിസ്സിന്നി അവിൽ ഖിദമ ഫി തബഖ വഹദഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നൽ കിബ്ര ഫിസ്സിന്നി അവിൽ ഖിദം ഫി തബഖത്തി വഹദഹു, ഇവിടെ പ്രായവും അതേപോലെ തന്നെ അവൻ്റെ മുമ്പുള്ള അവസ്ഥയും അഥവാ അവൻ്റെ പ്രായത്തിൻ്റെ അവസ്ഥയുമൊക്കെ അത് തബഖയിലാണ്. തബഖയിൽ മാത്രമാണ് ആ ഒരു സ്ഥാനത്തിൽ മാത്രമാണ്. ഐ ബിദൂൻ മുസാവാത്തി ഫിൽ ഇൽമി, ഇൽമിൽ അവർ രണ്ടുപേരും ഒരുപോലെയല്ല. അങ്ങനെയുള്ള ഒരാൾ അമ്മൻ ഇർവി അൻഹു ലൈക് ഫീൽ അയ്യുസമ്മ റിവായത്തുൽ അക്കാബിർ അനിൽ സാഹിർ, എന്നാൽ ഇൽമിൽ മുസാവാത്തില്ലാത്ത, എന്നാൽ പ്രായത്തിൽ മാത്രം അതല്ലെങ്കിൽ ഈ പിന്നെ ഇതിൽ മാത്രമുള്ളതാണെങ്കിൽ ഒരിക്കലും അത് പെടുകയില്ല, അതിനെ റിവായത്തുൽ അക്കാബിർ അൻ സാഹിർ എന്ന് പറയുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇൽമിലും ഹിഫ്ളിലുമൊക്കെ കുറവുള്ള ആളുകളിൽ നിന്ന് തന്നേക്കാൾ വിവരവും പാണ്ഡിത്യവും ശേഷിയും കഴിവുമൊക്കെ കുറവുള്ള ആളുകളിൽ നിന്ന് ഇതൊക്കെ കൂടിയ ആളുകൾ ഉദ്ധരിക്കുമ്പോഴാണ് റിവായത്തുൽ അക്കാബിർ അൻ ലസാഹിർ എന്ന് നമ്മൾ സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇനി അതിൻ്റെ വ്യത്യസ്തമായ അക്സാമുകളുണ്ട്, ചില ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. യുംകിനു അൻ നുഖസ്സിമ റിവായത്തുൽ അക്കാബിർ അൻ ലസാഹിർ ഇലാ സലാസത്തി അക്സാം, ഈ ഒരു ഇനത്തെ നമുക്ക് മൂന്ന് രീതിയായി നമുക്ക് തിരിക്കാവുന്നതാണ്. അതിലൊന്ന് അയ്യക്കൂൻ റാവി അക്ബർ സിന്നൻ വഅഖദമ തബഖതൻ മിനൽ മർവി അൻഹു, താൻ ആരിൽ നിന്നാണോ ഹദീസ് ഉദ്ധരിക്കുന്നത് ആ ഉദ്ധരിക്കപ്പെടുന്ന ആളേക്കാൾ കൂടുതൽ പ്രായവും കൂടുതൽ തബഖയിൽ മികവിൽ അഥവാ അതിൻ്റെ സ്ഥാനത്തിൻ്റെ മികവിലുമെല്ലാം മികച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാവുക. അത് ഐ മഅൽ ഇൽമി വൽ ഹിഫ്ളി ഐദൻ, ഇൽമോടും ഹിൽമും ഹിഫ്ളും ഉള്ളതോടൊപ്പം തന്നെ പ്രായത്തിലും ഇയാൾ മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്, അഥവാ ഉദ്ധരിക്കപ്പെടുന്ന വ്യക്തിയേക്കാൾ കൂടുതലാണ് ഉദ്ധരിക്കുന്നവൻ്റെ പ്രായവും സ്ഥാനവും എല്ലാം. രണ്ടാമത്തത് അൻ യകൂന റാവി അക്ബർ ഖദ്റൻ മൻ മർവി അൻഹു, അത് നമ്മൾ പറഞ്ഞു അയാളേക്കാൾ സ്ഥാനം കൂടിയയാളാണ്, അതല്ലെങ്കിൽ സിന്ന് കൂടിയയാളാണ്. രണ്ടാമത്തത് ഇയാളേക്കാൾ അതിൻ്റെ പദവി കൂടിയ ആളാണ്, അഥവാ വയസ്സിൽ ഒരു പക്ഷേ ഒരുപോലെയായിരിക്കാം, പക്ഷെ ഖദറിൽ വ്യത്യാസമുണ്ടാകും, സ്ഥാനത്തിൽ വ്യത്യാസമുള്ള രീതിയിൽ. ഏതുപോലെ കഹാഫിളൻ ആലിമിൻ, ഒരു ഹാഫിളായ 10,000 ഹദീസുകൾ മനഃപ്പാടമുള്ള ഒരു പണ്ഡിതൻ, അൻഷേഖിൻ കബീറിൻ ഗൈര് ഹാഫിളിൻ, ഒരു ഹാഫിളല്ലാത്ത ഒരു വലിയ ഷെയ്ഖിൽ നിന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞ വ്യക്തിയുടെ അടുക്കിലേക്ക് എത്തുകയില്ല. അങ്ങനെയുള്ള രീതി റിവായത്തിലുണ്ട്. മൂന്നാമത്തത്, അയ്യക്കൂൻ റാവി അക്ബർ സിന്നൻ വഖദ്റൻ മിനൽ മർവി അൻഹു അയ്യവ അക്ബർ വഅലം മിൻഹു. ഈ ഉദ്ധരിക്കുന്ന റാവി മർവി അൻഹുവിനേക്കാൾ പ്രായം കൊണ്ടും ഖദ്റ് കൊണ്ടും എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഇമാം ബർഖാനി ഖതീബുൽ ബഗ്ദാദിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇതുപോലെ എന്നാണ് പണ്ഡിതന്മാർ അതിന് കൊടുത്ത ഉദാഹരണം. കാരണം ഖതീബിനേക്കാൾ അക്ബറുസിന്നൻ പ്രായം കൊണ്ടും വഅദം ഖദ്റൻ ഖദ്ർ കൊണ്ടുമൊക്കെ മഹത്വപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണ് അൽബർഖാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിവായത്ത് ഖതീബുൽ ബഗ്ദാദിയിൽ നിന്ന് റിവായത്തുൽ കാബിർ അനിൽ സാഗിറിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തുക. അപ്രകാരം തന്നെ റിവായത്തുൽ അക്കാബിർ അനിൽ സാഗിർ വലിയ ആളുകൾ ചെറിയവരിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതിൻ്റെ മറ്റു രീതിയാണ്. റിവായത്തു സഹാബ അനി താബിഈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് താബിഈകളിൽ നിന്ന് റിവായത്ത് ചെയ്തത്. ഇതുപോലെ അൽ അബാദില അബ്ദുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിങ്ങനെയുള്ള സഹാബിമാർ, ഇവർ അൻ കഅബുൽ അഹ്ബാർ, കഅബുൽ അഹ്ബാറിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തുകൾ. ആ കഅബുൽ അഹ്ബാർ അദ്ദേഹത്തിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമറും അബ്ദുല്ലാഹി ബിൻ മസ്ഊദും ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിവായത്തുൽ അക്കാബിർ അല്ല സാഖിറാണ്. കാരണം അബ്ദുല്ലാഹി ബിൻ ഉമർ അടക്കമുള്ള അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അടക്കമുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും പ്രവാചകൻ്റെ കൂടെ ഇരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിക്കൊണ്ട് തന്നെ ജീവിച്ചു മരിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വങ്ങളാണ്. അതേസമയത്ത് കഅബുൽ അഹ്ബാർ ആകട്ടെ താബിഈങ്ങളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ പെടുത്തിയിട്ടുള്ളത്. അപ്രകാരം റിവായത്തു താബിഈ അൻ താബിഈഹി, ഒരു താബിഈ പണ്ഡിതൻ തബഅ താബിഈയിൽ നിന്ന് റിവായത്ത് ചെയ്യുക. ഇതുപോലെ യഹ്യ ബിൻ സഈദ് അൽ അൻസാരി അദ്ദേഹം ഇമാം മാലിക്കിൽ നിന്ന് റിവായത്ത് ചെയ്തതുപോലെ, ഇമാം മാലിക്കിൽ നിന്ന് യഹ്യ ബിൻ സഈദ് അൽ അൻസാരി അദ്ദേഹം റിവായത്ത് ചെയ്തതുപോലെ. എന്തിനാണ് ഇങ്ങനെ ഒരു ഫന്ന്, ഇങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ നടത്താറുള്ളത്? അതിൻ്റെ ഫവായിദിൽ പെട്ടതാണ് അല്ല യതവഹമ അന്നൽ മർവി അൻഹു അഫ്ളൽ അക്ബർ മിനർ റാവി അൻഹു ലികൗനിഹി അഗ്ലബ്. ഇങ്ങനൊരു വഹമുണ്ടാകരുത്, അതായത് അന്നൽ മർവി അൻഹു അഫ്ളൽ അക്ബർ മിനർ റാവി അൻഹു, താൻ അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ അഫ്ളാണ്, അതല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ആളാണ് എന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. രണ്ടാമത്തേത്, അല്ലാ യദുന്ന അന്ന ഫിൽ ഇസ്നാദി ഇൻഖിലാബൻ ലിഅന്നൽ ആദത്ത് ജറത് ബിരിവായത്തിൽ അസാഹിർ അനിൽ അക്കാബിർ. സനദ് മുൻഖലബാണ് അല്ലെങ്കിൽ മുൻഖലിബായ സനദ് മാറി വന്നിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ ഫന്ന് നമ്മൾ പഠിച്ചേ മതിയാകും. കാരണം ലിഅന്നൽ ആദത്ത് ജറത് ബി റിവായത്തിൽ അസാഹിർ അനിൽ അക്കാബിർ, പൊതുവെ നമ്മൾ കാണുന്ന ഏത് റിവായത്തുകൾ പരിശോധിച്ചാലും അതിലൊക്കെ ചെറിയവർ വലിയവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അത് ഒരു ഇൻഖിലാബുള്ള സനദാണ്, അതല്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇത്തരം ഹദീസുകളെ മാറ്റി നിർത്താറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹാബത്ത് ചെയ്യുകയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ചെയ്യാൻ താല്പര്യമുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെയാണ് ഈ സനദിൽ ഒരു ഇൻഖിലാബ് സംഭവിച്ചിട്ടില്ല. അത് ആ രീതിയിൽ തന്നെയാണ് പ്രവാചകൻ രണ്ടും പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ സാഹചര്യം ഇന്നതാണ് എന്ന് അവൻ അറിയണം, മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഒന്ന് അബൂ യഅഖൂബ് ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് മാ റവാതുൽ കിതാബ് അനിസ് സിഗാർ വൽ ആബാ വൻ അൽ അബ്നാ ലിൽഹാഫിൽ അബൂ യഅഖൂബ് ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ വറാഖ്. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ വറാഖിൻ്റെ ദിവായത്തുൽ കിബാർ അനിസ് സിഗാർ വൽ ആബാ വൻ അൽ അബ്നാ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ വിഷയത്തിൽ ലഭ്യമാണ്. ചുരുക്കത്തിൽ പൊതുവെ ഹദീസിൻ്റെ റിപ്പോർട്ടിങ്ങിൽ സാധാരണ സംഭവിക്കാറുള്ളത് ചെറിയ ആളുകൾ വലിയ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കലാണ്. പക്ഷേ അപൂർവമായെങ്കിലും ചെറിയ ആളുകളിൽ നിന്ന് വലിയ ആളുകൾ ഹദീസ് ഉദ്ധരിക്കുന്ന രീതി അസംഭവ്യമല്ല, അത് സംഭവിക്കാവുന്നതാണ് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിന് പറയുന്ന പേരാണ് റിവായത്തുൽ അക്കാബിർ അനിൽ സാഹർ, അഥവാ വലിയവർ ചെറിയവരിൽ നിന്ന് ഉദ്ധരിക്കൽ. പ്രവാചകൻ്റെ സഹാബത്ത് താബേകളിൽ നിന്നുമൊക്കെ ഉദ്ധരിച്ചതുപോലെ തന്നെ. അതൊരിക്കലും കുറവുകളോ അതല്ലെങ്കിൽ ന്യൂനതകളോ അല്ല, നേരെ മറിച്ച് അത് ഹദീസിൻ്റെ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ഗൗരവമുള്ള പാഠഭാഗങ്ങൾ ലളിതമായിട്ട് നമ്മുടെ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി പഠിപ്പിച്ചു തരുന്നു. അത് കോളേജുകളിൽ, പി ജി കോഴ്സുകളിൽ, യു ജി കോഴ്സുകളിലൊക്കെ കുട്ടികൾ വളരെ സീരിയസായി പഠിക്കുന്ന വിഷയങ്ങൾ സാധാരണക്കാരായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനുള്ളൊരവസരമാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നൽകിയിട്ടുള്ളത് എന്നൊരു സന്തോഷമാണ്. ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഉസ്താദിനു വേണ്ടിയും റേഡിയോയ്ക്ക് വേണ്ടിയും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.
2: അങ്ങനെ നമ്മൾ വാഗ്ദാനം ചെയ്ത റിലാക്സ് ആക്ഷനിൽ തുടങ്ങി വലിയ വലിയ അറിവുകളിൽ അവസാനിക്കുന്ന നമ്മുടെ റേഡിയോ വൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഉണ്ടാകും. നാളെ തിങ്കളാഴ്ചയാണെങ്കിലും നിങ്ങൾക്ക് 8 to 11 എപ്പോൾ റേഡിയോ ഓൺ ആക്കിയാലും നിങ്ങൾക്ക് വൈബ്സിൻ്റെ ഭാഗമാവാം. എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ നിർത്തുന്നു. സൈനിങ് ഓഫ്. ദിസ് ഇസ് തൻസീൽ അഹമ്മദ്,
1: അബ്ദുറഹ്മാൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാ.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്ത് ഇബ്രാഹീമിലെ 42-43 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഫവാസ് ഫൈറൂസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 41 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാ അള്ളാ സൂറത്ത് ഇബ്രാഹിമിലെ തന്നെ 42-43 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനൊന്ന് പാരായണം ചെയ്യാം.

0: وأفئدتهم هواء.
1: ഇനി ഇൻഷാ അള്ളാ ശ്രോതാക്കൾ എൻ്റെ കൂടെ പാരായണം ചെയ്യുക.

0: അൽഹംദുലില്ല. ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 43 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ശ്രോതാക്കൾ, പ്രത്യേകം ഇതുവരെയുള്ള വചനങ്ങൾ പഠിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ നിന്നും 42-43 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: قَدْ كَفَانِي عِلْمُ رَبِّي مِنْ سُؤَالِي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് മുഖമൊഴി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലായി നിലകൊള്ളേണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും അതിരൂക്ഷമായ വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും കേന്ദ്രബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരവും നിഷ്പക്ഷതയും നേരിടുന്ന വെല്ലുവിളികളെ ചൊല്ലി രാജ്യത്തുടനീളം വലിയ ആശങ്ക ഉയരുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായി തള്ളിക്കളയാനാവില്ല. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിശോധനയുമായി ബന്ധപ്പെട്ട് കമ്മീഷനുള്ളിൽ തന്നെ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ അടുത്തിടെ പുറത്തുവന്നത് സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതിയിലെ സുതാര്യതയില്ലായ്മ വെളിവാക്കുന്നതാണ്. പ്രക്രിയകളിലെ ഏകപക്ഷീയമായ സമീപനത്തെയും വോട്ടർമാരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ തിരിമറികളെയും ചോദ്യം ചെയ്ത് കമ്മീഷനിലെ അംഗങ്ങൾ തന്നെ രംഗത്തു വന്നു എന്ന റിപ്പോർട്ടുകൾ ജനാധിപത്യ ഇന്ത്യയെ ഞെട്ടിക്കുന്നതാണ്. തീരുമാനങ്ങൾ സമവായത്തിലൂടെയോ ഭൂരിപക്ഷാഭിപ്രായത്തിലൂടെയോ എടുക്കേണ്ട ഒരു സ്ഥാപനത്തിൽ ഏകപക്ഷീയമായി പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നത് ഭരണഘടനാപരമായ തത്വങ്ങളുടെ ലംഘനമാണ്. പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലും ഫോം 6 അപേക്ഷകളിൽ അനാവശ്യ ഉപാധികൾ ഉൾപ്പെടുത്തിയതിലും വരുത്തിയ മാറ്റങ്ങൾ സ്വതന്ത്ര വോട്ടവകാശത്തിന് തടസ്സമാകുന്നുവെന്ന വിലയിരുത്തലുകൾ നിസ്സാരമല്ല. ശേഖരിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിവരങ്ങളുടെ സുരക്ഷയും ആധികാരികതയും മുതൽ വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകളും കൂട്ടമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും സംശയത്തിന്റെ നിഴലിലാണ്. പ്രതിപക്ഷ കക്ഷികൾ തെളിവുകൾ സഹിതം നിരന്തരമുന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതിന് പകരം സാങ്കേതിക ന്യായീകരണങ്ങൾ നൽകി ഒഴിയാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നത് നിയമങ്ങൾ മാത്രമല്ല, ജനങ്ങൾക്ക് ആ സ്ഥാപനത്തിലുള്ള വിശ്വാസ്യതയാണ്. ഭരണപക്ഷത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലുള്ള പെരുമാറ്റചട്ട ലംഘനങ്ങളും ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഈ സ്ഥാപനത്തിന്റെ നിഷ്പക്ഷതയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കമ്മീഷന്റെ തലപ്പത്തുള്ളവരുടെ നിയമന രീതി മുതൽ തീരുമാനമെടുക്കൽ പ്രക്രിയ വരെയുള്ള കാര്യങ്ങളിൽ പൂർണമായ സുതാര്യത കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാവലാൾ തന്നെ വഴിമാറി നടക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിനാപത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം ഭരണഘടനാപരമായ പദവിയും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞ് ഏതു വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ രാജ്യത്തെ സാധാരണക്കാരന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. രചന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
3: സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ആവർത്തിച്ചുള്ള വചനമാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന വാക്യം. അഥവാ സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യതയിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ സർവശക്തനാണെന്നും അവൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ആത്യന്തികമായി പ്രപഞ്ചത്തിൽ നടപ്പിൽ വരികയെന്നും, അതേസമയം അവൻ അവൻ്റെ തീരുമാനങ്ങളിൽ യുക്തിദീക്ഷയുള്ളവനാണെന്നും, അണുവിട പോലും അവൻ സൃഷ്ടികളോട് അനീതി കാണിക്കില്ല എന്നുള്ള വിശ്വാസം സത്യവിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വ്യക്തി തൻ്റെ ശരീരത്തിലോ തനിക്ക് ചുറ്റുമോ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്ന ഏതൊരു കാര്യം കാണുമ്പോഴും, അത് നന്മയാകട്ടെ അല്ലെങ്കിൽ തിന്മയാകട്ടെ, തികഞ്ഞ ഉൾക്കാഴ്ചയോടെ അതിനെ സമീപിക്കുകയും എൻ്റെ നാഥൻ കാരുണ്യവാനാണെന്നും ഇവിടെ സംഭവിക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി ലക്ഷ്യത്തോടുകൂടിയാണ് സംഭവിക്കുന്നതെന്നും അവൻ തിരിച്ചറിയുകയും ചെയ്യും. ആ ഒരു ചിന്ത അവന് സമാധാനമുള്ളവനാക്കുകയും നന്മയിൽ നന്ദി കാണിക്കാനും തിന്മയിൽ ക്ഷമ അവലംബിക്കാനും അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാത്ത ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. അവനാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ മാത്രമാവട്ടെ ഭരമേൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 9:51. അതെ, അള്ളാഹു വിധിച്ചതല്ലാത്ത ഒന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് അറിയുന്ന വിശ്വാസി ഏത് പരീക്ഷണങ്ങളെയും സമചിത്തതയോടെയാണ് കൈകാര്യം ചെയ്യുക. മഹാനായ ഇബാദത്തുബ്നു സാമിത് റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറഞ്ഞ വാചകം, പൊന്നുമകനെ, ശരിയായ ഈമാനിൻ്റെ മധുരം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടുപോകേണ്ടതല്ലായിരുന്നു എന്നും, നിന്നെ ബാധിക്കാതെ പോയതൊന്നും നിന്നെ ബാധിക്കുകയില്ലായിരുന്നുവെന്നും നീ വിശ്വസിക്കും വരെ. അബൂദാവൂദ്. അള്ളാഹുവേ, എന്നിൽ നടക്കുന്നതെല്ലാം നിന്റെ വിധിയാണ്, നിന്റെ വിധിയിൽ നീ നീതിമാനുമാണ്. അഹ്മദ്. ഇത് പറയാനാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണം സുനിശ്ചിതമാണ്. സത്യവിശ്വാസികൾക്കാകട്ടെ മരണം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരവും. അതുകൊണ്ട് നിർഭയരായിരിക്കുക, അള്ളാഹു കൂടെയുണ്ട്.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. മുസ്ലിം സമുദായം, ഉയർച്ചയും പതനവും ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: മുസ്ലിം സമുദായം, ഉയർച്ചയും പതനവും. എഴുത്ത് റൈഹാൻ ഷഹീദ്. ബദറിലെ വിജയം, ഇർമൂക്കിലെ പോരാട്ടം, മക്കാ വിജയം, ഖുലഫാ ഇർറാഷിദുകളുടെ ഭരണം, ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ, കൊർദോവയിലെ സർവകലാശാലകൾ, ആൻഡലൂസിലിന്റെ നാഗരികത, സലാഹുദ്ദീൻ അയ്യൂബിയുടെ ധീരത, ഉസ്മാനിയ ഖിലാഫത്ത്, ഇവയെല്ലാം മുസ്ലിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ചരിത്രസ്മരണയുടെ ഭാഗമാണ്. എന്നാൽ ഒരു ചോദ്യം നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്. ചരിത്രം അഭിമാനിക്കാനുള്ളത് മാത്രമാണോ, അല്ലെങ്കിൽ പഠിക്കാനുള്ളത് മാത്രമാണോ? ഇസ്ലാം ചരിത്രത്തെ ഒരിക്കലും ഗൃഹാതുരതയുടെ വിഷയമായി അവതരിപ്പിക്കുന്നില്ല. ഖുർആൻ മുൻകാല ജനതകളുടെ ചരിത്രം വിവരിക്കുന്നത് അവരുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണങ്ങൾ പഠിപ്പിക്കാനാണ്, ഗുണപാഠം ഉൾക്കൊള്ളാനാണ്, വിശ്വാസദൃഢതയുടെയും സത്യനിഷേധത്തിന്റെയും അനന്തരഫലങ്ങൾ മനസ്സിലാക്കുവന്നതിനു വേണ്ടിയാണ്. അള്ളാഹു പറയുന്നു, തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട്. ഖുർആൻ അധ്യായം 12:111. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കൂ. ഖുർആൻ അധ്യായം 6:11. വിശുദ്ധ ഖുർആനിലെ ചരിത്രം വിനോദ കഥകളല്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ, ചരിത്ര നിയമങ്ങളുടെ പാഠമാണ്. അതുകൊണ്ടുതന്നെ മുസ്ലിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ അതിരുകടന്ന രണ്ടു സമീപനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പുറം ശക്തികളാണ് എന്നത്. രണ്ടാമത്, പഴയ മഹത്വത്തിന്റെ കഥകൾ മാത്രം പറഞ്ഞ് വർത്തമാനത്തിലെ ഉത്തരവാദിത്തങ്ങൾ എന്ന് ഒഴിഞ്ഞു മാറുന്നത്. പൂർവികർ മഹാന്മാരായിരുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് മഹത്വം ലഭിക്കില്ല. ഖുർആൻ ഒരു തലമുറയുടെ വിജയത്തെ അടുത്ത തലമുറയ്ക്ക് പാരമ്പര്യമായി നൽകുന്നില്ല. ഓരോ തലമുറയും സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ചരിത്രത്തിൽ സ്ഥാനം നേടേണ്ടത്. മരുഭൂമിയിൽ നിന്ന് ലോക നാഗരികതയിലേക്ക്. ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു മാറ്റമാണ് 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപിൽ സംഭവിച്ചത്. നൂറ്റാണ്ടുകളായി ഗോത്രവൈരവും വിഗ്രഹ ആരാധനയും സാമൂഹിക അനീതിയും സ്ത്രീ പീഡനവും പ്രതികാര സംസ്കാരവും നിറഞ്ഞിരുന്ന ഒരു സമൂഹം ഏതാനും 10 ആണ്ടുകൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച നാഗരികതകളിലൊന്നായി മാറി. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? ചരിത്രകാരന്മാർ ഈ ചോദ്യത്തിന് വിവിധ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലർ അതിനെ സൈനിക വിജയങ്ങളുടെ ചരിത്രമായി കാണുന്നു, ചിലർ രാഷ്ട്രീയ വിജയമായി വിലയിരുത്തുന്നു. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റത്തിന്റെ കേന്ദ്രം ഒരു വ്യക്തിയായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ദിവ്യ സന്ദേശ പ്രചരണത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. സാമൂഹികമായി അവർ ബഹിഷ്കരിക്കപ്പെട്ടു, സാമ്പത്തികമായി ഉപരോധം നേരിട്ടു, ശാരീരിക പീഡനമേൽക്കേണ്ടി വന്നു, ചിലർക്ക് സ്വന്തം നാടുവിട്ട് അബീസീനിയയിലേക്ക് പലായനം ചെയ്യേണ്ടിയും വന്നു. എന്നാൽ വെറും 23 വർഷങ്ങൾക്കുള്ളിൽ അറേബ്യയുടെ ചരിത്രം പൂർണ്ണമായും മാറി. ഈ മാറ്റം വാളിന്റെ ശക്തി കൊണ്ടായിരുന്നില്ല, മനുഷ്യ മനസ്സിനെ മാറ്റിയതിലൂടെയായിരുന്നു. ഖുർആൻ ആദ്യം നിർമ്മിച്ചത് ഒരു രാഷ്ട്രത്തെയല്ല, നല്ല മനുഷ്യരെയാണ്. ഒരു സമൂഹത്തിന്റെ ഉയർച്ച വ്യക്തികളുടെ പരിവർത്തനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മദീനയിൽ സ്ഥാപിതമായ സമൂഹം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. മുഹാജിറുകളും അൻസ്വാറുകളും തമ്മിലുള്ള സാഹോദര്യം പോലെയൊന്ന് ചരിത്രത്തിൽ അപൂർവമാണ്. ഗോത്രം, വർഗ, സമ്പത്ത്, ഭാഷ എന്നിവയെ അടിസ്ഥാനമാക്കിയല്ല, വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ ഉത്തമ സമൂഹം രൂപപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റയുടൻ നടത്തിയ പ്രസംഗം ഇന്നും ഉത്തമ ഭരണാധികാരിയുടെ മാതൃകയായി പഠിപ്പിക്കപ്പെടുന്നു. ഞാൻ നന്മ ചെയ്താൽ എന്നെ സഹായിക്കുക, ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ തിരുത്തുക എന്നായിരുന്നു അതിൻ്റെ അകക്കാമ്പ്. അധികാരം വിമർശനത്തിന് അതീതമല്ല എന്നതൊരു സന്ദേശമാണതിലുള്ളത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് നീതി, ഭരണ സംവിധാനം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പൊതുഭരണം എന്നിവ പുതിയ ഉയരങ്ങളിലെത്തി. ചരിത്രകാരനായ ഫിലിപ്പ് ഹിറ്റിയുടെ അഭിപ്രായത്തിൽ ഉമറിന്റെ ഭരണ സംവിധാനം ലോകചരിത്രത്തിലെ ഏറ്റവും ഫലപ്രദമായ ഭരണ സംവിധാനങ്ങളിലൊന്നായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ ഉയർച്ചയുടെ ഏറ്റവും വലിയ കാരണം അവരുടെ രാഷ്ട്രീയ ശക്തിയായിരുന്നില്ല, അതവരുടെ മൂല്യങ്ങളായിരുന്നു. അവർ ഖുർആനെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി, അറിവിനെ ആരാധനയുടെ ഭാഗമായി കണ്ടു, നീതിയെ അധികാരത്തെക്കാൾ വലിയ മൂല്യമായി ഉയർത്തിപ്പിടിച്ചു, അച്ചടക്കത്തെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ യോദ്ധാക്കളും അധ്യാപകരും ന്യായാധിപന്മാരും വ്യാപാരികളും ഭരണാധികാരികളും ദഅവത്ത് നടത്തുന്നവരുമൊക്കെയാക്കി വളർത്തി. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ഉയർച്ച ആരംഭിക്കുന്നത് രാഷ്ട്രീയ വിജയത്തിൽ നിന്നല്ല, വിശ്വാസത്തിലും സ്വഭാവത്തിലും വിജ്ഞാനത്തിലും സംഭവിക്കുന്ന പരിവർത്തനത്തിൽ നിന്നാണ്. ഈ വസ്തുതയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അല്ലാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച. വിശുദ്ധ ഖുർആൻ അധ്യായം 13:11. നല്ല മനുഷ്യരെ സൃഷ്ടിക്കാതെ മഹത്തായ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല. ഇസ്ലാമിക നാഗരികതയുടെ സുവർണകാലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരും വാർത്തെടുത്ത മൂല്യാധിഷ്ഠിത സമൂഹം പിന്നീട് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ നാഗരികതകളിലൊന്നായി മാറി. ഉമവി, അബ്ബാസി, സൽജൂഹ്, ഉസ്മാനിയ ഭരണകാലങ്ങളിലായി മുസ്ലിം ലോകം രാഷ്ട്രീയമായും സാമ്പത്തികമായും ബൗദ്ധികമായും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു. ചരിത്രകാരനായ മാർഷൽ ഹോഡ്സൺ ദി വെഞ്ചർ ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇസ്ലാമിക നാഗരികതയെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നാഗരികതകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾ സാമ്രാജ്യങ്ങളിൽ സ്ഥാപിച്ചതോടൊപ്പം വിജ്ഞാനത്തെയും ശാസ്ത്രത്തെയും സംസ്കാരത്തെയും ലോകത്തിന് സംഭാവന ചെയ്യുന്നു എന്നതാണ് ആ നിരീക്ഷണം. അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഖലീഫ അൽ മഅ്മൂന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ബൈത്തുൽ ഹിക്മ ലോകത്തിലെ ആദ്യകാല മഹത്തായ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ, സുറിയാനി ഭാഷകളിലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ വിവർത്തന പ്രസ്ഥാനം പിന്നീട് പുതിയ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും വഴിയൊരുക്കി. ഗണിതശാസ്ത്രത്തിൽ മുഹമ്മദ് ഇബ്നു മൂസ അൽ ഹവാരി ബീജഗണിതത്തിന് അടിത്തറവാകി. അൽഗോരിതം എന്ന ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ സുപ്രധാന പദം അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വൈദ്യശാസ്ത്രത്തിൽ ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫിത്തിബ് നൂറ്റാണ്ടുകളോളം യൂറോപ്യൻ സർവകലാശാലകളിൽ പാഠപുസ്തകമായി ഉപയോഗിക്കപ്പെട്ടു. ശസ്ത്രക്രിയാരംഗത്ത് സെഹ്റാവി വികസിപ്പിച്ച ഉപകരണങ്ങളും ചികിത്സാരീതിയും ആധുനിക ശസ്ത്രക്രിയയുടെ വളർച്ചയെ സ്വാധീനിച്ചു. ഭൗതികശാസ്ത്രത്തിലും പ്രകാശശാസ്ത്രത്തിലും ഇബ്നുൽ ഹൈത്തം നടത്തിയ ഗവേഷണങ്ങൾ ആധുനിക ശാസ്ത്രരീതിയുടെ വികാസത്തിൽ നിർണായക സംഭാവന നൽകി. ചരിത്രകാരന്മാർ പലരും അദ്ദേഹത്തെ ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, രസതന്ത്രം, കൃഷിശാസ്ത്രം, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി ഏതാണ്ടെല്ലാ മേഖലകളിലും മുസ്ലിം പണ്ഡിതന്മാർ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കൊർദോവ, കെയ്റോ, ദമാസ്കസ്, സമർഖന്ദ്, ബുറൈദ, ബുഖാറ, ഇസ്താംബൂൾ തുടങ്ങിയ നഗരങ്ങൾ വിജ്ഞാനത്തിന്റെ ആഗോള കേന്ദ്രങ്ങളായി മാറി. അൻഡലൂസിലെ കൊർദോവ സർവകലാശാലയിലും ഗ്രന്ഥശാലകളിലും പഠിക്കാൻ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ഖുർആനും ഹദീസും പഠിച്ച അതേ സമൂഹം ഗണിതവും വൈദ്യശാസ്ത്രവും എഞ്ചിനീയറിംഗും ജ്യോതിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും പഠിച്ചു. മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാണെന്ന ആശയം മുസ്ലിം നാഗരികതയിൽ ഉണ്ടായിരുന്നില്ല. വിജയത്തിന്റെ യഥാർത്ഥ കാരണം. മുസ്ലിങ്ങളുടെ ഉയർച്ചയ്ക്കും പിന്നിൽ വർത്തിച്ച പ്രധാന ഘടകം ശക്തമായ സൈന്യമോ സമ്പദ്വ്യവസ്ഥയോ അല്ല, ആഴത്തിലുള്ള ചില മൂല്യങ്ങളാണ്. തൗഹീദ് കേന്ദ്രീകൃതമായ ലോകവീക്ഷണം. ഇസ്ലാം മനുഷ്യനെ അള്ളാഹുവിന്റെ അടിമയും ഭൂമിയിൽ അള്ളാഹു ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച സൃഷ്ടിയുമായി കാണുന്നു. ഈ ലോകവീക്ഷണം ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യം നൽകി. അധികാരവും സമ്പത്തും അന്തിമ ലക്ഷ്യങ്ങളായിരുന്നില്ല, അള്ളാഹുവിന്റെ പ്രീതിയായിരുന്നു ലക്ഷ്യം. വിജ്ഞാനത്തിന് നൽകിയ പ്രാധാന്യം, ഖുർആനിലെ ആദ്യ വെളിപാട് തന്നെ ഇഖ്റ, നീ വായിക്കുക എന്ന കൽപ്പനയായിരുന്നു. അള്ളാഹു ചോദിക്കുന്നു, അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 39:9. ഇതുപോലുള്ള ഖുർആനിക വചനങ്ങളാണ് വിജ്ഞാനം തേടുന്നതിനെ മതത്തിന്റെ ഭാഗമായി കാണാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിച്ചത്. അന്നത്തെ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമായില്ല, പഠന കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. നീതിയിലധിഷ്ഠിതമായ ഭരണസംവിധാനം. ഖുർആൻ പറയുന്നു, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തുവീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഖുർആൻ അധ്യായം 4:58. ചരിത്രത്തിൽ ചില മുസ്ലിം ഭരണാധികാരികളുടെ എല്ലാ തീരുമാനങ്ങളും ഈ ആദർശത്തിനനുസൃതമായിരുന്നുവെന്ന് പറയാനാവില്ല. അപവാദങ്ങൾ കണ്ടേക്കാം. എന്നിരുന്നാലും നീതി എന്ന മൂല്യം ഭരണത്തിന്റെ അടിസ്ഥാന തത്വമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. സാമൂഹിക ഉത്തരവാദിത്വം, സകാത്ത്, വഖഫ്, ദാനധർമ്മങ്ങൾ, സദഖ, ബൈത്തുൽ മാൽ തുടങ്ങിയ സാമ്പത്തിക നീതിയും സാമൂഹിക ക്ഷേമവും ഉറപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയിൽ പലതും വഖഫ് സമ്പ്രദായത്തിലൂടെയാണ് പ്രവർത്തിച്ചിരുന്നത്. തുറന്ന ബൗദ്ധിക സംസ്കാരം. ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ വിജ്ഞാനം എവിടെ നിന്നാണെന്നതല്ല, അത് സത്യമാണോ എന്നതാണ് പ്രധാനമെന്ന് കരുതി. ഇന്ത്യയിൽ നിന്നുള്ള ഗണിതശാസ്ത്രവും പേർഷ്യയിൽ നിന്നുള്ള ഭരണസംവിധാനവും അവർ പഠിക്കുകയും വിമർശനാത്മകമായി വിലയിരുത്തുകയും വികസിപ്പിക്കുകയും ചെയ്തു. ഇമാം ഷാഫിയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. എന്റെ അഭിപ്രായം ശരിയാണ്, എന്നാൽ തെറ്റായിരിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരാളുടെ അഭിപ്രായം തെറ്റാണ്, എന്നാൽ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബൗദ്ധിക വിനയമാണ് ഗവേഷണങ്ങൾക്കും ആരോഗ്യകരമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയത്. ധാർമ്മികതയും സ്വഭാവശുദ്ധിയും. ഇസ്ലാമിക നാഗരികതയുടെ ശക്തി നല്ല മനുഷ്യർ രൂപപ്പെടുത്തുന്നതിലായിരുന്നു. വിശ്വാസവും ധാർമ്മികതയും അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും ആ സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായിരുന്നു. അള്ളാഹു മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത്, മനുഷ്യവംശത്തിനുവേണ്ടി രംഗത്തു കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3.

ശത്രുക്കൾക്കും കാരണം മംഗോളിയൻ ആക്രമണമാണെന്ന് കരുതുന്നു. മറ്റു ചിലർ യൂറോപ്യൻ കൊളോണിയസത്തെയാണ് ഏക കാരണമായി പറയുന്നത്. എന്നാൽ ചരിത്ര വസ്തുത ഇവയൊന്നുമല്ല. ഒരു നാഗരികതയും ഒരു ദിവസം കൊണ്ട് തകരുന്നില്ല. അതിന്റെ പതനം ആരംഭിക്കുന്നത് അകത്തുനിന്നാണ്. ശേഷമാണ് പുറമെന്നുള്ള ശക്തികൾ അതിനെ കൂടുതൽ ദുർബലമാക്കുന്നത്. ഇബ്നുൽ ഖൽദൂൻ തന്റെ പ്രശസ്ത കൃതിയായ മുഖദ്ദിമയിൽ നാഗരികതകളുടെ ഉയർച്ചയും പതനവും വിശകലനം ചെയ്യുമ്പോൾ പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ആന്തരിക ഐക്യവും ധാർമ്മിക ശക്തിയും ദുർബലമാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ശക്തിയും ക്രമേണ ക്ഷയിച്ചു തുടങ്ങുമെന്നാണ്. രാഷ്ട്രീയ വിഭജനങ്ങൾ. പ്രവാചകന്റെയും ഖുലഫാ റാഷിദിന്റെയും കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഐക്യമായിരുന്നു. എന്നാൽ പിന്നീട് അധികാര മത്സരങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും വിഭാഗീയതയും ശക്തിപ്പെട്ടു. റുമവികളുടെയും അബ്ബാസികളുടെയും കാലത്ത് ഭരണപരമായ നിരവധി നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അധികാരത്തിനു വേണ്ടിയുള്ള സംഘർഷങ്ങളും ആഭ്യന്തര കലാപങ്ങളും രാഷ്ട്രീയ സ്ഥിരതയെ ബാധിച്ചു. ആഡംബരവും അധികാര ആസക്തിയും. ആദ്യകാല മുസ്ലിം ഭരണാധികാരികളുടെ ജീവിതം ലാളിത്യത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതീകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ അന്വേഷിച്ച് തെരുവുകളിലൂടെ നടന്ന ഭരണാധികാരിയായിരുന്നു. എന്നാൽ പിന്നീട് ചില ഭരണകൂടങ്ങളിൽ രാജകീയ ആഡംബരവും കൊട്ടാര ജീവിതവും അധികാര മത്സരവും വർദ്ധിച്ചു. ഇബ്നുൽ ഖൽദൂൻ പറയുന്നതുപോലെ, ആഡംബരം ഒരു നാഗരികതയുടെ വളർച്ചയുടെ ഫലമായിരിക്കാം, എന്നാൽ അത് അതിന്റെ തകർച്ചയുടെ തുടക്കവുമാകാം. വിജ്ഞാനത്തോടുള്ള അവഗണന. ഒരു കാലത്ത് ലോകത്തിന്റെ വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്ന മുസ്ലിം നഗരങ്ങളിൽ പിന്നീട് ഗവേഷണവും നവോത്ഥാനവും ശ്രമങ്ങളും കുറഞ്ഞു. മുൻഗാമികൾ എഴുതിയതു മാത്രമാവർത്തിക്കുന്ന സംസ്കാരം ശക്തിപ്പെട്ടു. പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കുറഞ്ഞു. ഒരു കാലത്ത് ലോകത്ത് പഠിപ്പിച്ച സമൂഹം പിന്നീട് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നതിൽ ഒതുങ്ങാൻ നിർബന്ധിതരായി. ബാഹ്യ വെല്ലുവിളികൾ. ആന്തരിക ദുർബലതകൾ ഒപ്പം തന്നെ ബാഹ്യ ആക്രമണവും മുസ്ലിം ലോകത്തെ ശക്തമായി തന്നെ ബാധിച്ചു. കുരിശുയുദ്ധങ്ങൾ മുസ്ലിം ലോകത്തെ ദീർഘകാല യുദ്ധങ്ങളിലേക്ക് തള്ളിവിട്ടു. 1258 മംഗോളിയർ ബഗ്ദാദ് ആക്രമിച്ച അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനം തകർത്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബൗദ്ധിക ദുരന്തങ്ങളൊന്നായിരുന്നു അത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു. നൂറ്റാണ്ടുകളായി ശേഖരിച്ച ഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പിന്നീട് യൂറോപ്യൻ കൊളോണിയലിസം മുസ്ലിം ലോകത്തിന്റെ വലിയൊരു ഭാഗത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും നിയന്ത്രണങ്ങളിലാക്കി. എന്നാൽ ഈ സംഭവങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ചരിത്രത്തെ അപൂർണമാക്കും. മാർഷൽ ഹോട്ട്സൺ എഴുതുന്നത് ശ്രദ്ധേയമാണ്. പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ വിജയിക്കുന്നത് പലപ്പോഴും ആന്തരിക ദുർബലതകൾ ശക്തമായപ്പോൾ മാത്രമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പാഠവും ഇതാണ്. ശത്രുക്കളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിനും ഉയരാനാകില്ല. ആത്മവിമർശനവും ആത്മപരിഷ്കരണവും കൂടിയേ നവോത്ഥാനം സാധ്യമാകൂ. മുസ്ലിം ലോകവും വർത്തമാനകാല വെല്ലുവിളികളും. ചരിത്രം വെറും ഭൂതകാലത്തിന്റെ കഥയല്ല. അത് വർത്തമാനത്തെ മനസ്സിലാക്കാനുള്ള കണ്ണാടി കൂടിയാണ്. അതുകൊണ്ടാണ് മുസ്ലിം ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണമെങ്കിൽ ഇന്നത്തെ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥയും സത്യസന്ധമായി തന്നെ വിലയിരുത്തപ്പെടണം. ലോക ജനസംഖ്യയുടെ ഏകദേശം 1/4 മുസ്ലിങ്ങളാണ്. 50+ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകളിൽ പലതും മുസ്ലിം രാജ്യങ്ങളിലാണ്. എന്നിട്ടും ഒരു വിരോധാഭാസം നാം കാണുന്നു. ശാസ്ത്ര ഗവേഷണത്തിൽ മുസ്ലിം ലോകത്തിന്റെ പങ്ക് വളരെ പരിമിതമാണ്. ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ മുസ്ലിം രാജ്യങ്ങളുടെ സാന്നിധ്യം കുറവാണ്. ഗവേഷണ വികസന നിക്ഷേപത്തിൽ പല മുസ്ലിം രാജ്യങ്ങളും പിന്നിലാണ്. സാങ്കേതികവിദ്യയിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, വിദ്യാഭ്യാസം, ഗവേഷണം, സ്ഥാപന നിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതിന്റെ ഫലമാണ്. രാഷ്ട്രീയ മേഖലയിലും സമാനമായ വെല്ലുവിളികളുണ്ട്. പല മുസ്ലിം രാജ്യങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളിലൂടെയും വിഭാഗീയതയിലൂടെയും കടന്നുപോവുകയാണ്. ചിലയിടങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങൾ, മറ്റു ചിലയിടങ്ങളിൽ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ, മറ്റൊരിടത്ത് വിദേശ ഇടപെടലുകൾ, മറ്റൊരിടത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ. ഖുർആൻ മുസ്ലിങ്ങളെ ഒരു ഉമ്മത്തായി അവതരിപ്പിക്കുമ്പോൾ ഇന്ന് അവർ പലപ്പോഴും ദേശീയതയുടെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം മുസ്ലിം ലോകം നേരിടുന്ന വെല്ലുവിളികൾ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇസ്ലാമോഫോബിയ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വർദ്ധിച്ചു വരികയാണ്. മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. ചില രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ വിവേചനവും വിദ്വേഷവും നേരിടുന്നു. എന്നാൽ ഇതെല്ലാം നിരാശയുടെ കാരണമാകേണ്ടതില്ല. കാരണം ഇന്നത്തെ മുസ്ലിം ലോകത്ത് പ്രതീക്ഷ നൽകുന്ന നിരവധി സൂചനകളും കാണാം. ലോകമെമ്പാടുമുള്ള മുസ്ലിം യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഇസ്ലാമിക

0: ധനകാര്യ സംവിധാനം ലോകവ്യാപകമായി വളരുന്നു. ഹലാൽ സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ, മെഡിക്കൽ ഗവേഷണം, സംരംഭകത്വം തുടങ്ങിയ മേഖലയിൽ മുസ്ലിം യുവതലമുറയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. അറിവ്, ഗവേഷണം, സാമൂഹിക സേവനം, ദഅവത്ത് എന്നിവയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ പുതിയ സംരംഭങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികൾ ശാശ്വതമല്ല എന്നാണ്. എന്നാൽ ഉയർച്ച സ്വയം സംഭവിക്കുകയുമില്ല. അതിന് ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്.
1: മഷാല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, മുസ്ലിം സമുദായം ഉയർച്ചയും പതനവും. രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ.
3: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാനെന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, നാവിൻ്റെ വിപത്തുകൾ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള സലഫി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വഹീദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്തുഹാർ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും നബിക്കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദീസുകളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ ഒരു യാത്രയിലായിരിക്കെ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അഖ്ബിർനി ബിഅമലിൻ യദ്ഖുലുനി അൽജന്ന വയുബാഇദുനി മിനന്നാർ. അല്ലാഹുവിൻ്റെ റസൂലെ, സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകമോചനം ലഭ്യമാകുവാനും എനിക്കൊരു അമൽ അങ്ങ് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് പറഞ്ഞു, തഅബ്ദുല്ലാഹ് വലാ തുശ്രിക ബിഹി ഷൈആ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒന്നാമതായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തൗഹീദാണ്. അല്ലാഹുവിനോട് മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യലാണ്. രണ്ട്, വതുഖീമസ്സല, നമസ്കാരം നിലനിർത്തലാണ്. വതുഅതിയസ്സകാത്ത്, മൂന്ന്, സകാത്ത് നൽകലാണ്. വതസൂമ റമളാൻ, നാല്, റമളാനിൽ നോമ്പനുഷ്ഠിക്കലാണ്. വതഹജ്ജൽ ബൈത്ത്, അഞ്ച്, ഹജ്ജ് കർമ്മം ചെയ്യലാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അഞ്ചു കാര്യങ്ങൾ അദ്ദേഹം മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, ഇപ്പറഞ്ഞ നിർബന്ധകരമായ കാര്യങ്ങൾക്ക് പുറമേയുള്ള നന്മയുടെ വാതിലുകൾ ഞാൻ നിനക്കറിയിച്ചു തരട്ടെയും. അസ്സൗമു ജുന്നത്തുൻ, അത് ഐച്ഛികമായ സുന്നത്തായ നോമ്പുകളാണ്, അത് നിനക്കൊരു പരിചയമാണ്. തസ്വദഖത്തു തുതുഫീഉ കമാ യുതുഫീഉൽ മാ അന്നാറ, അതേപോലെ തന്നെ ഐച്ഛികമായ ദാനധർമ്മങ്ങളാണ് രണ്ടാമത്തത്. അതൊരു മനുഷ്യൻ്റെ പാപങ്ങളെ പൊറുക്കും, മായ്ച്ചുകളയും. കമായു തുഫീഉൽ മാഉ അന്നാർ, വെള്ളം തീയനെ അണക്കുന്നത് പോലെ. വസ്സലാത്തു റജുലി ഫീ ജൗഫിൽ ലൈൽ, അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഐച്ഛികമായ നമസ്കാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗപ്രവേശനവും നരകമോചനവും ചോദിച്ച മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുത്തത് നിർബന്ധകരമായ അഞ്ചു കാര്യങ്ങൾ: തൗഹീദ്, നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്. അതിന് പുറമേ ഐച്ഛികമായ നോമ്പ്, സുന്നത്തായ സദഖകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, ജിഹാദടക്കമുള്ളത് സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനുമുള്ള ഉപാധിയായി പഠിപ്പിച്ചു. ഇവയെല്ലാം എണ്ണിപ്പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: അലാ ഉഖ്ബിറുക ബിമലാഖി ദാലിക കുല്ലി. മുആദ്, ഈ എണ്ണിപ്പറഞ്ഞ ആരാധനാ കർമ്മങ്ങളെല്ലാം, അവയെല്ലാം അതിജയിക്കുന്ന ഒരു കാര്യം ഞാൻ നിന്നെ അറിയിക്കട്ടെയോ? ബലായാ റസൂലല്ലാ, അതേ റസൂലെ, അങ്ങറിയിച്ചാലും. ഫഅഖദ ബിലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, ഈ നാവിനെ നീ സൂക്ഷിക്കണം, ഈ നാവിനെ നീ സൂക്ഷിക്കണം. നാവിലൂടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ, തോന്നിവാസ സംസാരങ്ങൾ, ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, ഗീബത്ത്, നമീമത്ത്, കളവുകൾ, ഇത്തരത്തിൽ ഈ നാവിനെ ദുരുപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഈ എണ്ണിപ്പറഞ്ഞ നിർബന്ധകർമ്മങ്ങൾ, ഈ എണ്ണിപ്പറഞ്ഞ ഐച്ഛിക ഇബാദത്തുകളൊക്കെ നിനക്ക് ഉപകാരപ്പെടാതെ പോയേക്കാം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവകരമായി അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്, സംസാരശേഷി എന്നുള്ളത്. അത് കൃത്യമായും നിർവഹിക്കുവാൻ, ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നേരായ വാക്ക് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൃത്യമായ മാതൃക നമുക്കതിൽ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യസ്റുദുൽ ഹദീസ കസുർദിക്കും, കാന യുഹദ്ദിസു ഹദീസ ലൗ അദ്ദഹുൽ ആദു ലഅഹ്സാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യകുൻ യസ്റുദുൽ ഹദീസ, അദ്ദേഹം ഒരു സംസാരം സംസാരിക്കുമ്പോൾ അനാവശ്യമായി ആവർത്തിച്ച് തുരുതുരാ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല അദ്ദേഹം. കസൂർദിക്കും, നിങ്ങളിൽ ചിലരെങ്കിലും തുരുതുരാ സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നില്ല. കാന യുഹദ്ദിസു ഹദീസ, അദ്ദേഹം ഒരു സംസാരം സംസാരിച്ചാൽ ലൗ അദ്ദഹുൽ ആദു, ആ സംസാരം കേൾക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ എത്ര അക്ഷരങ്ങൾ, എത്ര വാക്കുകളുണ്ട് എന്ന് എണ്ണാൻ ശ്രമിച്ചാൽ ലഅഹ്സാഹു, അദ്ദേഹത്തിന് കൃത്യമായി എണ്ണാൻ കഴിയും. അപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നത്, അഥവാ അളന്ന് മുറിച്ച് കൃത്യമായി നോക്കി താൻ ഈ പറയുന്ന കാര്യം തൻ്റെ നാവിലൂടെ പുറത്തു വന്നാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഗൗരവകരമാണ്, അത് കൃത്യതയുള്ളതാകണം, അത് നേരായതാകണം, ചൊവ്വായതാകണം. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്നത് ആവരുത് എന്ന ഗൗരവകരമായ ഒരു ചിന്ത സംസാരത്തിന് മുമ്പും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ്റെ സംസാരം നിയന്ത്രിക്കാനും നല്ലത് മാത്രം പറയാനും അവന് കഴിയും. പലപ്പോഴും സംസാരത്തിലൂടെയും മനുഷ്യൻ കുറ്റക്കാരനായി തീരാനുള്ള കാരണം അവൻ്റെ തുരുതുരായുള്ള സംസാരമാണ്, നിർത്താതെയുള്ള സംസാരമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. ചില സ്ത്രീകളെപ്പറ്റിയും പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, അവർ വളവളാന്ന് സംസാരിക്കുന്നവരാണ്. അങ്ങനെയൊരു ഭാഷ ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരൊരു പക്ഷേ ആ സ്ത്രീകളെക്കാൾ അതിനപ്പുറത്തേക്ക് തുരുതുരാം സംസാരിക്കും, നാവിട്ടടിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് ഭാഷകൾ നമ്മുടെ നാടുകളിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങളെപ്പറ്റിയും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാവിനെക്കൊണ്ട് ദോഷമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം കടിഞ്ഞാണില്ലാത്ത സംസാരമാണ്. അളന്നും മുറിച്ചും നടത്താത്ത സംസാരമാണ്, കൃത്യതയില്ലാത്ത സംസാരമാണ്, എവിടെയും എന്തും വിളിച്ചു പറയുന്ന സംസാരമാണ്, തുരുതുരായുള്ള നിർത്താതെയുള്ള സംസാരമാണ്. അതുകൊണ്ട് എനിക്കിവിടെ സംസാരം ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം അവിടെ സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൈറു മാത്രം പറയണം, ഖൈറു പറയാനില്ലേ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കണം. ഇപ്പൊ വിശ്വാസിക്ക് സംസാരിക്കുന്നതിനേക്കാൾ ഖൈറു മിണ്ടാതിരിക്കലാണെങ്കിൽ അവിടെ അവൻ മൗനം പാലിക്കണം, അവിടെ അവൻ മിണ്ടാതിരിക്കണം, സൈലന്റ് ആവണം. അതാണ് അവന് ഗുണകരം. അവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്രകാരമാണ് അവൻ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരവസരത്തിൽ സ്വഹാബത്തിന് പണ്ടുകാലത്ത് ജീവിച്ച, മുൻപ് പൂർവിക കാലത്ത് ജീവിച്ച ഒരാളെപ്പറ്റിയും പഠിപ്പിക്കുകയാണ്. അന്ന റജുലൻ മുജ്തഹിദൻ വജദ അഖാഹു അലാ ദംബിൻ ഫഖാല ലഹു അക്കുസീർ. ഒരു മുജ്തഹിദായ മനുഷ്യനുണ്ടായിരുന്നു, ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുന്ന ഒരു ആബിദായ ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യനൊരു സഹോദരനുണ്ട്. അദ്ദേഹം തെറ്റുകളിൽ കൂടുതലായി മുഴുകിയ സമയത്ത് ഈ ആരാധനാ കർമ്മങ്ങളിൽ നിരതനായ സ്വാലിഹായ മനുഷ്യൻ തൻ്റെ സഹോദരനോട് പറയുമായിരുന്നു, അക്സിർ, നീ ചെയ്യുന്ന തിന്മകൾ ഒന്ന് കുറക്കൂ സഹോദര. ഫലം യസൽ യുഖറിറു അലൈഹി അക്സിർ അക്സിർ. തൻ്റെ സഹോദരനെ കാണുമ്പോഴൊക്കെ അദ്ദേഹം ഉപദേശിച്ചുകൊണ്ടേയിരിക്കും, നീ ചെയ്യുന്ന തിന്മകൾ കുറക്കണേ, നിന്റെ പാപങ്ങൾ നീ തീരെ ഇല്ലാതെയാക്കണേ, ചെയ്യുന്ന തിന്മകൾ കുറവ് വരുത്തണേ എന്ന് അദ്ദേഹം ഇങ്ങനെ അടിക്കടിക്ക് ആവർത്തിച്ച് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. കുറെ ഉപദേശം അധികരിച്ചപ്പോൾ ഈ തെറ്റ് ചെയ്യുന്ന സഹോദരൻ ഫഗലിബമിൻഹു, അദ്ദേഹം കോപിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം ദേഷ്യത്തോട് പറഞ്ഞു, വഖാല ഖല്ലിനി വറബ്ബി അബ്ഇസ്ത അലയ്യ റഖീബ, എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കൂ, എന്നെ നിരീക്ഷിക്കാൻ റബ്ബ് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ, നീ എന്തിനാ എന്റെ പുറകെ നടന്ന് എപ്പോഴും എന്നെ ഉപദേശിക്കുന്നത് എന്ന തരത്തിൽ ഈ സ്വാലിഹായ മനുഷ്യനോട് ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഏറെ സങ്കടമായി, അതിലേറെ ദേഷ്യമായി. കാരണം തൻ്റെ സഹോദരൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അവനെ തിന്മ ഒഴിവാക്കാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് സ്വാലിഹായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, വല്ലാഹ് ലാ യഗ്ഫിറുല്ലാഹു ലക യാ ഫുലാൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിനക്കല്ലാഹു ഒരിക്കലും പൊറുത്തു തരില്ല, നിനക്കല്ലാഹു ഒരിക്കലും മാപ്പ് ചെയ്യാതിരിക്കട്ടെ, നിനക്കല്ലാഹു ഒരിക്കലും പൊറുത്തു തരില്ല, പൊറുത്തു തരാതിരിക്കട്ടെ എന്നർത്ഥത്തിൽ അദ്ദേഹം ശപിക്കുകയാണ് തൻ്റെ സഹോദരന്, ദേഷ്യത്തോടെ സങ്കടത്തോടെ. ആ രണ്ട് സഹോദരങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ഇടപെടുകയാണ്. മൻ ദല്ലദീ യതഅല്ല അലാ അല്ലാ അഗ്ഫിറു ലിഫുലാൻ, ആരാണ് എന്റെ പേൽ സത്യം ചെയ്തു പറഞ്ഞത്, ഞാൻ ഒരു വ്യക്തിക്ക് പൊറുത്തു കൊടുക്കുകയില്ല എന്ന് എന്നെപ്പറ്റി ആരാണ് പറഞ്ഞത്? അക്കാ നബി ആലിമൻ وَعَلَى مَا فِي يَدِي قَادِرًا, എന്നെപ്പറ്റി അറിവുള്ളവനാണോ അവൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കഴിവുള്ളവനാണോ അവൻ, എന്തടിസ്ഥാനത്തിലാണ് ഞാനൊരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഖദ് ഗഫർതു ലഹു, തെറ്റുകൾ സാധാരണയായി ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തു. അഹ്ബത്തു അമലക്കം, നിന്റെ പാപങ്ങൾ, നിന്റെ നന്മകൾ, സ്വാലിഹായ മനുഷ്യന്റെ നന്മകൾ ഞാൻ നിഷ്ഫലമാക്കിക്കളഞ്ഞു. ഈ ഹദീസിനെ ഉദ്ധരിച്ച് വിവരിച്ചു തരുന്ന സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലഖദ് തകല്ലമ ബിൽ കലിമത്ത് ഊബിഖത്ത് ദുനിയാഹു വ ഉഖ്റാഹു. ലഖദ് തകല്ലമ ബിൽ കലിമ, ആ സ്വാലിഹായ മനുഷ്യൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരു സംസാരമേ സംസാരിച്ചുള്ളൂ, നിനക്കല്ലാഹു ഒരിക്കലും പുറത്തു തരൂല, നീ നന്നാവൂല ഒരിക്കലും, നീ ഒരിക്കലും നന്നാവാതിരിക്കട്ടെ, നിനക്കല്ല പുറത്തു തരാതിരിക്കട്ടെ എന്ന തരത്തിലൊരു ഒരൊറ്റ വാക്കേ ആ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞുള്ളൂ. ഊബിഖത്തു ദുനിയാഹു വ ഉഖ്റാഹു, അതിലൂടെ ആ മനുഷ്യൻ്റെ, സ്വാലിഹായ മനുഷ്യൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടമായി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗൗരവകരമാണ്, വളരെയേറെ ഗൗരവകരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നിർവഹിച്ച സൽപ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിഷ്ഫലമാക്കപ്പെടുന്ന കാഴ്ച കണ്ടാൽ അതിലേറെ ഭാഗ്യം കെട്ടവൻ, ദൗർഭാഗ്യവാൻ പിന്നെ മറ്റാരാണുള്ളത്? മനുഷ്യൻ്റെ അമലുകൾ പരലോകത്ത് നിഷ്ഫലമാക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അവൻ്റെ നാവിനെ മോശപ്പെട്ട രീതിയിൽ അവൻ ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു കവിതയിൽ നമുക്കിപ്രകാരം വായിക്കാം. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗന്നക ഇന്നഹു സുഅബാനുൻ. ഇഹ്ഫദ് ലിസാനക, മനുഷ്യ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, ലാ യൽദഗന്നക ഇന്നഹു സുഅബാൻ, അതൊരു പാമ്പിനെ പോലെ നിന്നെ മുറിവേൽപ്പിക്കാതിരിക്കട്ടെ, നിന്നെ കൊത്താതിരിക്കട്ടെ എന്ന ഒരു കവിത എന്തുമാത്രം അർത്ഥവത്താണ്. അതുകൊണ്ട് ഏതൊരു അക്ഷരം ഒരു വാക്കുച്ചരിക്കുകയാണെങ്കിലും അതെന്റെ റബ്ബിന് തൃപ്തിപ്പെട്ടതാണ് എന്നുറപ്പിക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാ. ഒരടിമ, അദ്ദേഹം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് ഒരു സംസാരം സംസാരിച്ചു എങ്കിൽ യർഫഉഹുല്ലാഹു ബിഹാ ദറജ ഫിൽ ജന്ന, സ്വർഗത്തിൽ അതിലൂടെ ആ മനുഷ്യൻ അള്ളാഹു പദവി ഉയർത്തിക്കൊടുക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിൽ ഒരാളൊരു വാക്കുച്ചരിച്ചാൽ അതിലൂടെ ആ മനുഷ്യനു നരകമാണ് സങ്കേതം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദുമായ രണ്ടു മലക്കുകൾ, അവർ മനുഷ്യന്റെ ഇടവും വലവും കൃത്യമായി അവൻ്റെ നന്മകളെ അവൻ്റെ ഓരോ വാക്കുകളെയും മാ യൽഫിളു മിൻ ഖൗലിൻ ഓരോ വാക്കുകളെയും കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ കേവലമായി സംസാരിക്കുന്ന, അവൻ നിസാരമായി പോയി പോലും ചിന്തിക്കുന്ന ചില വാചകങ്ങൾ പോലും മലക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ് ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ സൂചിപ്പിച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഈ സംസാരശേഷിയെ കൃത്യമായി ഉപയോഗിക്കുവാനും അത് ഏറ്റവും നല്ല രീതിയിൽ മാത്രം പ്രയോഗവൽക്കരിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പ്രകാരമാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് നിങ്ങൾ പറയുകയും വേണം എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരും. അമലുകൾ നന്നാക്കി തരുവാനും പാപങ്ങൾ പൊറുക്കപ്പെടുവാനും മനുഷ്യൻ ചെയ്യേണ്ടതെന്താണ്? നല്ല വാക്കു പറയലാണ്. കുടുംബത്തിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, എവിടെയാണെങ്കിലും എൻ്റെ നാവിൽ നിന്നും മോശപ്പെട്ടതൊന്നും ഒന്നുകൂടെ. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടെ മോശപ്പെട്ട ഒരു വർത്തമാനം വരരുത്. അതെൻ്റെ മക്കൾ കേട്ട് ശീലിക്കുന്നതാണെങ്കിൽ അതിൽ പരം മറ്റൊരു ദൗർഭാഗ്യം വേറൊന്നില്ല. എനിക്കും അതിലൂടെ കുറ്റമാണ്. എൻ്റെ മക്കളത് ശീലിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്ന കാലമത്രയും എനിക്കത് കുറ്റമാണ്. അപ്രകാരം നാവിനു കടിഞ്ഞാനിടാനും അളന്നും തൂക്കിയും മാത്രം സംസാരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതുപോലെ സംസാരത്തിൽ എത്ര വാക്കുകളുണ്ട് എന്ന് എണ്ണാൻ ശ്രമിച്ചാൽ എണ്ണാൻ കഴിയുമാറ് ഏറ്റവും നിർത്തി നിർത്തിയുള്ള സാവധാനത്തിനുള്ള സംസാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത്. അപ്രകാരം സംസാരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നാവിൻ്റെ വിപത്തുകളാണ് ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: أعوذ بالله من الشيطان الرجيم.
4: وإذ

0: മഷാഅല്ലാ, നമ്മൾ മധുരം ഖുർആനിലെ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറ അൽ ബക്കറയിലെ 260-ാമത്തെ ആയത്താണ്. നമുക്ക് അറിയാം, പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അശാത്രിയായിരുന്നു.
1: ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ റബ്ബേ, മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അവൻ അള്ളാഹു പറയാണ്, നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇല്ലാതെ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്, എങ്കിലും എൻ്റെ ഹൃദയമൊന്ന് സമാധാനമടയാൻ വേണ്ടി ചോദിച്ചാണ് റബ്ബെ എന്ന് ഇബ്രാഹിം നബി പറയാണ്. അപ്പോൾ റബ്ബ് പറയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ പക്ഷികളിൽ നിന്ന് ഒരു 4 പിടിക്കുക, എന്നിട്ട് അവയെ നിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊള്ളുക. പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ അംശം എന്ന് പറഞ്ഞാൽ പക്ഷികളെ കഷ്ണമാക്കി എല്ലാ ഓരോ മലകളിലേക്കും മാക്കിക്കൊള്ളുക. പിന്നെ നീ അവയെ മാടി വിളിക്കുക, അവ നിന്റെ അടുക്കലേക്ക് ചിതറി, വിവിധ മലകളിലേക്കായത് ചിതറി നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ്. അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതാണ് ആ വചനത്തിൻ്റെ ആശയം. അപ്പോൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ഒരു ചോദ്യം വരുന്നത്. ഇബ്രാഹിം നബിയുടെ ചോദ്യം എങ്ങനെയെന്നുള്ളത് അറിയാനുള്ള വിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാം. സംശയം ഉണ്ടാകുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ സംശയമുണ്ടാവും. ഒന്ന്, വിശ്വാസമല്ലാത്ത സംശയം ഉണ്ടാവും, ഓൾറെഡി വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് വെറുതെ സംശയം ചോദിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ, വിശ്വസിക്കാതെ എനിക്ക് അങ്ങനെ വിശ്വാസമല്ല എന്നിട്ട് വെറുതെ സംശയം ചോദിച്ചിട്ട് ഇടങ്ങറങ്ങൻ. പക്ഷേ ഇബ്രാഹിം നബി ചോദിച്ച സംശയം അത് വിശ്വാസത്തോടുകൂടി തന്നെ ഒന്നുകൂടി യക്കീനാവാൻ, ആ ചോദ്യമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമുക്ക് കുറച്ചുകൂടി യക്കീനാവാനുള്ള സംശയം ഉണ്ടാക്കിയിരിക്കേണ്ടത്.
0: ഓക്കെ, പിന്നെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ തുടങ്ങിയ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിലുള്ള പ്രത്യേക പരിശീലനം, ഇതൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
5: പീസ് റേഡിയോ ഡയലോഗ്. ഹോട്ടൽ മാറിക്കയറുന്ന മാധ്യമ വിചാരണകൾ, ഇസ്ലാമിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഭാഗം 2. സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ധൈഷ്ണിക സംവാദത്തിൽ ടി കെ അഷ്റഫ് നടത്തിയ സംസാരത്തിന്റെ 2 ഭാഗമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്.
6: തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാൻ അള്ളാഹു നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ?
7: നേരത്തെ പറഞ്ഞ നമ്മളാ തെളിഞ്ഞ മനസ്സിൽ ഒരാൾക്ക് തോന്നുന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഇങ്ങനെ സൂര്യപ്രകാശം പോലും കിട്ടാതെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കണില്ല. മറിച്ച് അവൾക്ക് ആരാധനയ്ക്ക് പള്ളിയിൽ പോകാം, വിദ്യാഭ്യാസത്തിന് അതിൻ്റെ കേന്ദ്രങ്ങളിൽ പോകാം, ജോലിക്ക് ആവശ്യത്തിന് പോകാം. പോകുമ്പോൾ എന്ത് ചെയ്യണം, ഇസ്ലാമിക മര്യാദ പാലിക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ അവൾക്ക് വീടാണ് സുരക്ഷിതം, വീടിനുള്ളിലാണ് അവൾക്ക് സുരക്ഷിതത്വം കൂടുതലുള്ളത്. അത് ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ അല്ലേ, ആദ്യം പറഞ്ഞപ്പോൾ ആർക്കും തോന്നൂല. പക്ഷെ ഇത് ഇസ്ലാം പറഞ്ഞു പറയുമ്പോഴേക്കിന് ചില ആൾക്കാർക്ക് ഒരു വിഷമം. അതാണ് ഇവിടെ ഇസ്ലാമോ ഫോബിക്കായ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ഇത് തോന്നുക മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സ്ത്രീ പുരുഷന്റെ അടിമയാണ് എന്നൊരു ധാരണയാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. എന്നാൽ ഏതൊരു ആത്മാഭിമാനമുള്ള മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ, ഈ രണ്ട് കൂട്ടർക്കും ആദരവുള്ള തുല്യ ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് തന്നെയാണല്ലോ. പ്രാകൃത അറബ് യുഗത്തിലും യൂറോപ്യൻ ഇരുണ്ട യുഗങ്ങളിലും സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് പോലും ചർച്ച ചെയ്തിരുന്ന കാലത്താണ് ഇസ്ലാം സ്ത്രീയെ ശരിക്ക് സ്വതന്ത്ര പദവിയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, യാ അയ്യുഹന്നാ സുത്തഖു റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. മനുഷ്യരെ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്ത നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുകയും. ഒരൊറ്റ ആത്മാവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, ഇണയെയും സൃഷ്ടിച്ചു. ഒരേ നല്ല ഒരേ പിന്നെ പദവിയാണ് അവർക്ക് നൽകുന്നത് എന്ന് കാണാൻ പറ്റും. പ്രവാചകൻ പറഞ്ഞു, ഇന്നമൻ നിസാഉ ശഖായിഖുൽ റിജാൽ, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്മാരുടെ സഹോദരിമാരും സഹജീവികളുമാകുന്നുവെന്നാണ്. ആ രീതിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പല ആളുകളുടെ ധാരണ എന്താ, ഈ ഇപ്പൊ അവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്, അവരിപ്പോ ഈ പർദ്ദയും അതേപോലുള്ള മുഖമക്കനെയും ഒക്കെ ധരിച്ചിരിക്കുന്നത് അവരുടെ പുരുഷന്മാരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണെന്ന്, ഭർത്താവിന് പേടിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ മൈക്ക് ഇവർക്ക് ഒക്കെ കൊടുക്കാം, ആരെങ്കിലും ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഇഷ്ടമുള്ള ഞാൻ, എനിക്കിത് ഇഷ്ടമല്ല, എന്റെ ഭർത്താവ് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞാൻ എട്ടങ്ങാറ ഇങ്ങനെ ഇട്ട് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിർബന്ധം ഒരു ഭർത്താവും ഇവിടെ ചെലുത്തൂല. നേരെ തിരിച്ചാ സംഭവിക്കുന്നത്, ഭർത്താക്കന്മാർ മര്യാദക്ക് അവരുടെ വേഷം ധരിച്ചിട്ടുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് പോയി, സ്ത്രീകൾ അവരിഷ്ടത്തിനാണ് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കണത്, പുരുഷന്മാരുടെ നിയമം അനുസരിച്ചാണ് മുസ്ലിം സ്ത്രീകൾ പ്രവർത്തിക്കുന്നത്. അല്ല, ഇസ്ലാമിൽ പുരുഷനും സ്ത്രീയും അവരെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത്. പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അതേപോലെ സ്ത്രീ എങ്ങനെ ധരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അത് സ്ത്രീ കേൾക്കണു. പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ അംഗീകരിക്കണതോ ചില കാര്യത്തിൽ അംഗീകരിക്കണതോ അനുസരിക്കണതോ അതും ഭർത്താവ് പറഞ്ഞതുകൊണ്ടല്ല, ആണോ? അല്ല, അവരോട് അവരെ സ്രഷ്ടാവ് പറഞ്ഞതുകൊണ്ടാണ്. പാല് തിളക്കുകയാണെങ്കിലും ഭർത്താവ് നിങ്ങളൊരു ആവശ്യത്തിന് വിളിച്ചാൽ ചെല്ലണം എന്ന് പറഞ്ഞത് പുരുഷനല്ല, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് പ്രവാചകൻ പറഞ്ഞു കൊടുത്താണ്. അത് കേട്ടിട്ടാണ് സ്ത്രീകൾ അത് അംഗീകരിക്കുന്നത്. അതേപോലെ തന്നെ ആണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, ഏയ് നിങ്ങൾ ഇങ്ങനെ വലിയ വെള്ളക്കുപ്പായ കെട്ട് അങ്ങാടി കൂടി ഇങ്ങനെ നടന്ന് വലിയ നേതാക്കന്മാരൊക്കെയായി നടന്ന് ആൾക്കാരെല്ലാവരും കയ്യടി നേടി, അതുകൊണ്ട് നിങ്ങൾ മാന്യനാവൂലാം, നിങ്ങൾ നല്ലവനാവൂലാം. പുരുഷന്മാരോട് പറയാ, പിന്നെ എപ്പോഴാ വന്നവരാവുക, കോളിംഗ് ബെല്ലടിച്ച് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ സ്വന്തം ഭാര്യയോട് മര്യാദക്ക് നിൽക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പുരുഷന്മാർക്കും നിയമമുണ്ട്, സ്ത്രീകൾക്കും നിയമമുണ്ട്. അല്ലാതെ പുരുഷന്മാർ പറഞ്ഞതുകൊണ്ടല്ല സ്ത്രീകൾ കേൾക്കുന്നത്, സ്ത്രീകൾ പറഞ്ഞത് കൊണ്ടല്ല പുരുഷന്മാർ കേൾക്കുന്നത്, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും റബ്ബ് പറഞ്ഞത് കൊണ്ടാണ് എല്ലാവരും ഈ നിയമം അംഗീകരിക്കുന്നത്. ആരും ആരും അടിമയല്ല, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ വേറൊരു ഉദാഹരണം നോക്കി, നിങ്ങള് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്വന്തം പ്രകൃതിയെയും സ്വത്വത്തെയും തള്ളിപ്പറഞ്ഞ് മറ്റൊരാളായി മാറാനല്ല ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പുരുഷന്മാരൊക്കെ സ്ത്രീകളാകുക, അപ്പോഴേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. സ്ത്രീകളൊക്കെ പുരുഷന്മാരാകുക, അപ്പോഴേ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. ഏയ്, ഈ ഗാന്ധി പാർക്ക് ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കണേ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടാവൂല. അത് തെളിഞ്ഞ ബുദ്ധിയിൽ ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, പഠനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പൊ പുരുഷൻ അനുകരിക്കാൻ സ്ത്രീയെ നിർബന്ധിക്കുന്നത് സ്വാതന്ത്ര്യമല്ല, മറിച്ച് സ്ത്രീയുടെ വ്യക്തിത്വന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് കാതറിൻ ഹക്കീം എന്ന് പറയുന്ന ഒരു ചിന്തകൻ, എഴുത്തുകാരൻ, പ്രമുഖ സൈക്യാട്രിസ്റ്റ് പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഇത് അനവധി കാര്യങ്ങൾ ഇതുപോലെ കാണാൻ പറ്റും. ഇതൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. എന്നാൽ ഇസ്ലാമി വിഷയത്തെ പറ്റി പറഞ്ഞാൽ എന്താ, വലൈസദ്ദക്കറു കല്ലുംസ, എന്താ ഒരിക്കലും തന്നെ ആൺകുട്ടി അല്ലെങ്കിൽ ആണ് പെണ്ണിനെ പോലെയല്ല, രണ്ടും രണ്ടാണ്. ഏത് നിലക്ക് പ്രകൃതി, അത് ശരീരം നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു സത്യമല്ലേ അത്. എന്നാൽ അവർക്ക് നീതി നൽകണമെന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും സമന്മാരാണ്. പക്ഷെ ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും പറ്റൂല. അതന്നെ കൂടുതൽ പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞ എന്താ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ശപിച്ചിരിക്കുന്നു, വൽ മുതസബ്ബിഹീന മിനൽ റിജാലി ബിന്നിസാ വൽ മുതസബ്ബിഹാതി മിനൽ നിസാഇ ബിർറിജാൽ, സ്ത്രീകളെ പോലെ ചമയുന്ന പുരുഷന്മാരെയും പുരുഷന്മാരെ പോലെ ചമയുന്ന സ്ത്രീകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. രണ്ടും പറഞ്ഞു, ആണ് പെണ്ണായിട്ടും വേഷം കെട്ടണ്ട, പെണ്ണാണായിട്ടും വേഷം കെട്ടണ്ട. അതുകൊണ്ടാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തെ മുസ്ലിങ്ങൾ വിമർശിക്കാനുള്ള കാരണം അതാണ്. അല്ലാതെ എന്താ നിങ്ങൾക്ക് പാൻറ് ഇട്ട് ആകാശം മുളിഞ്ഞിടോ എന്ന് ചോദിക്കണേലും അർത്ഥമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ബീഫ് കഴിക്കണ മാതിരിയാണ്, മനസ്സിലായിണ്ടോ? ഇത് ഹോട്ടലും മാറി നിങ്ങൾക്ക്. അപ്പൊ ആ വിഷയം മനസ്സിലാക്കണം. അപ്പൊ ഇത് പറയുമ്പോ ആണ് പെണ്ണാകാൻ പാടില്ല, പെണ്ണാണാൻ പാടില്ല, അതല്ല ശരിക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. പക്ഷെ ഇസ്ലാം അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എന്നാ പറ്റൂല, പ്രശ്നമാണ്. അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ, യൂട്യൂബർമാരുടെ ഇടപെടൽ, ഈ ഇസ്ലാമോഫോബിക് അന്തരീക്ഷം. ആ അന്തരീക്ഷം കൊണ്ട് ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് ഈ പ്രോഗ്രാം. വേറെ ഉദാഹരണം നോക്കി, നിങ്ങൾ ഏതൊരു പിതാവും ഭർത്താവും സഹോദരനും തങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ തെരുവിൽ അപമാനിക്കപ്പെടാത്ത സുരക്ഷിതമായ ഒരു അന്തരീക്ഷമാണല്ലോ ആഗ്രഹിക്കുന്നത്. ഈ ഗാന്ധി പാർക്കിൽ കേൾക്കുന്ന ആരെങ്കിലും ഇത് ആഗ്രഹിക്കാതെ ഉണ്ടാവോ? ഉണ്ടാവൂല. ഇന്ത്യയിൽ പ്രതിദിനം 80-ലധികം ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് കണക്ക്. ലോകത്ത് സ്ത്രീകൾ ജീവിക്കാൻ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയും ഉൾപ്പെടുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കൊരു സുരക്ഷിതത്വം വേണം, അവർക്ക് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വേണം എന്ന്, അവരുടെ വസ്ത്രത്തിലും കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്നത് പൊതുവേ നമ്മുടെ തെളിഞ്ഞ മനസ്സിൽ ചിന്തിച്ചാൽ വേണമെന്നേ നമ്മുടെ മനസ്സ് പറയുള്ളൂ. ഈ വിഷയത്തിൽ എന്താ ഇസ്ലാം പറഞ്ഞത്? യാ അയ്യുഹൻ നബി ഖുല്ലി അസ്വാജിക വ ബനാതിക വ നിസായിൽ മുഅ്മിനീന യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദിനാ യൂറഫിന ഫലാ യുദൈം. നബിയെ, താങ്കളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ വിശാലമായ വസ്ത്രങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ വേണ്ടി പറയുക. എന്തിനു വേണ്ടി? അവർ തിരിച്ചറിയപ്പെടാനും അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും. അതാണ് അവർക്ക് അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ പറഞ്ഞെന്താ, സത്യവിശ്വാസികളോട് അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്താനും സ്വകാര്യ അവയവങ്ങൾ കാത്തുസൂക്ഷിക്കാനും പറയുക. അതാകുന്നു അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ളത്. സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയുക, അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, തങ്ങളുടെ സ്വകാര്യ അവയവങ്ങൾ, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ കാത്തുസൂക്ഷിക്കുകയും ചെയ്യട്ടെ. പുരുഷന്മാരോടും പറഞ്ഞു, സ്ത്രീകളോടും പറഞ്ഞു. എന്താ പറഞ്ഞു? ഈ പുരുഷന്മാരും സ്ത്രീകൾ എങ്ങനെ തുറച്ചു നോക്കണ്ട, സ്ത്രീകളും പുരുഷന്മാരെയും തുറച്ചു നോക്കണ്ട. ഒരു നോട്ടാകാ കണ്ണിൽ നോക്കി കാര്യങ്ങൾ പറയാനൊരു കുഴപ്പമില്ല. അല്ലാതെ ഈ വായി നോക്കി ഇരിക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ഈ പിന്നെ ഇലക്ട്രിക് പോസ്റ്റുമേ കണ്ട് വൈകുന്നേരം വന്നിരുന്ന് പോണ കുട്ടികളൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കി കമന്റ് അടിച്ച് അതിന് വായിൽ നോക്കുക എന്നാ പറയാ അല്ലേ. ഈ പരിപാടി പറ്റൂല. അത് പൊതുവെ പറഞ്ഞ ആർക്കും കുഴപ്പമുണ്ടാവില്ല. ഇസ്ലാം അത് പറഞ്ഞു പറഞ്ഞാൽ ആ അങ്ങനെ ഉണ്ടോ? അപ്പോഴേക്ക് കോട്ടക്കെട്ടുങ്ങാണ്ട് ചർച്ച സംഘടിപ്പിച്ച് ഭയങ്കര സംഭവമാക്കും. എന്താ അത് പരിപാടി? ഒരു സാമാന്യമായൊരു തത്വം, അത് ഇസ്ലാം വൃത്തിക്ക് അത് ആരോടെ പറയുന്നുള്ളു, എല്ലാവരും സ്വീകരിക്കണമെന്ന് പറയുന്നില്ല. മുസ്ലിം സ്ത്രീകളാണ് ഇങ്ങനെ ചെയ്യണം, അപ്പോഴേക്ക് എല്ലാവർക്കും പ്രശ്നം. ഇവിടെയാണ് നിങ്ങൾ ഹോട്ടൽ മാറിക്കയറി എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബീഫ് വേണമെങ്കിൽ മറ്റേ ഹോട്ടലിൽ കയറിക്കൊള്ളി, കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ ഹോട്ടലിൽ വന്ന് നിങ്ങളുടെ ബീഫ് വേണമെന്ന് പറയാൻ പാടില്ല. ഇത് വെജിറ്റേറിയനാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വേറൊരു ഉദാഹരണം നോക്കി നിങ്ങൾ. പദാർത്ഥ സംരക്ഷണവും സഹാനുഭൂതിയുമാണ് ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത്, അത് ഏതിടത്താണെങ്കിലും. ഇപ്പൊ ഗവൺമെന്റുകൾ പ്രസവ അവധിയും ആർത്തവ അവധി നൽകുന്നത് കേവല സമത്വമല്ല, അത് പ്രകൃതിപരമായ നീതിയാണ്. പടക്കങ്ങൾ വാർത്ത കണ്ടിട്ടില്ലേ, ആർത്തവ അവധി എന്ന് പറഞ്ഞിട്ട്? അത് ആണുങ്ങൾക്കുണ്ടോ? എന്തല്ലാത്ത സമത്വമാണെങ്കിൽ വേണ്ടേ? ഇല്ല, സ്ത്രീകളൊക്കെ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കണത് എന്താ അറിയോ, ഇവലി പറയണ പ്രകാരമാണ് ഇപ്പൊ ആണുങ്ങൾക്കും വേണേ. നമ്മുടെ രാഹുൽ ഈശ്വർ പുരുഷന്മാരെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ മുമ്പേക്ക് ആവശ്യപ്പെടാം. എന്ത് വർത്തറിയപ്പെടും, മനുഷ്യന്മാർ വ്യത്യസ്തരല്ലേ? ആ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടുള്ള പരിഗണനയല്ല വേണ്ടത്? അവർക്ക് ആർത്തവധി വേണം, അത് ഗവൺമെന്റ് പിന്നെ അതിനു വേണ്ടി സർക്കുലർ ഇറക്കുന്നു, നിയമങ്ങൾ പാസ്സാക്കുന്നു. അവരുടെ തൊഴിലിന്റെ കാര്യത്തിലും അവരുടെ അവധി, പ്രസവാവധി, എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ? ഇത് പറയുമ്പോൾ അങ്ങനെ ആർക്കൊന്നും തോന്നുന്നില്ലല്ലോ. സ്ത്രീ പുരോഗമനം, സ്ത്രീ സ്വാതന്ത്ര്യം, ഗവൺമെന്റിനൊരു പിന്തൂവൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ദുഷാറാക്കും അല്ലേ? എന്നാ ഇതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞു കേൾക്കും നിങ്ങൾ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അല്ലാഹു ആർക്കും അവരുടെ കഴിവിന് അതീതമായി യാതൊന്നും നിർബന്ധമാക്കിയിട്ടില്ല. പുരുഷന് കഴിയുന്നതും സ്ത്രീക്ക് സ്ത്രീക്ക് കഴിയുന്നതും ഓരോരുത്തർക്കും കഴിയുന്നത് മാത്രമേ അവരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? കാന യുസീബുനാ ദാലിക ഫനുഉമറു ബിഖലാഇ സൗമി ഫലാനുഉമറു ബിഖലാഇ സ്വലാ. പ്രവാചകന്റെ പത്നി ആയിഷ ബീവി പറയുകയാണ്, ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടാകുമാറായിരുന്നു, അപ്പോൾ നോമ്പ് നോറ്റുവിട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. അപ്പൊ നോമ്പ് നോൽക്കണ്ട, റമദാൻ മാസാണെങ്കിലും ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടായാൽ ആ റമദാൻ മാസത്തിൽ അവൾ നോമ്പ് നോൽക്കണ്ട, അവൾക്ക് ഇളവുണ്ട്. എന്നാൽ നമസ്കാരം വീട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. എല്ലാ മാസവും ഈ മെൻസസ് ഉണ്ടാവും. ആ മാസങ്ങളിലൊക്കെ ഏഴോ എട്ടോ ദിവസം അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല. ആ നിസ്കാരം പിന്നെ സ്ത്രീകൾ മടക്കി നിസ്കരിക്കണ്ട, നോമ്പ് മാത്രമേ തിരിച്ചു നോമ്പ് നോൽക്കണ്ടുള്ളത് വേറെ സമയത്ത്. അത് അവർക്കുള്ള പരിഗണനയാണ്. ഈ പരിഗണന കൊടുത്താല് അത് വേറെ നിലക്കാണ് ചർച്ച കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ശരിക്കും പറയേണ്ടത് എന്താ? ഓ, സ്ത്രീകള് ഇസ്ലാം നല്ല നിലക്ക് പരിഗണിച്ചു എന്നല്ലേ പറയേണ്ടത്? ആ രീതിയിലല്ല ചർച്ച ചെയ്യ. എന്താ പതി വിഷയം? ഏതാണ് ഈ ഇസ്ലാമോഫോബിക്കായ ഒരാമരണം? ആ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കോട്ടിട്ടുകൊണ്ട് വൈകുന്നേരത്തെ മീഡിയ റൂമുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലമായി. ഇത് കേൾക്കുന്നവർ ഓർത്തു വെച്ചോ, ഇനി അധിക കാലം അങ്ങനെ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ചു പോകാമെന്ന് ആരും വിചാരിക്കണ്ട. ഇന്ത്യയുടെ ഭരണഘടന ഇതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൗണ്ടർ നരേറ്റീവ് നിയമാനുസൃതം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, തട്ടേണ്ടവർക്ക് തട്ടാം, പക്ഷെ പറയാൻ പാടില്ല എന്ന് പറയുന്ന നിഷ്ഠൂരം ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ വേറൊരു ഉദാഹരണം നോക്കി നിങ്ങള്. ഒരേ സമയം വീട്ടുജോലിയും കുഞ്ഞുങ്ങളുടെ പരിപാലനവും സാമ്പത്തിക ബാധ്യതകളും തലയിലേറ്റാതെ സാമ്പത്തിക സംരക്ഷണമാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് അല്ലേ? ഇപ്പൊ സ്ത്രീകൾക്ക് ശരിക്കു പറഞ്ഞാൽ എന്താ അവസ്ഥ? അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? ഗർഭം ധരിക്കുക എന്നുള്ളത്. 9 മാസവും 10 ദിവസവും അത് കൊണ്ട് നടക്കുക എന്നുള്ളത്. അത് ചില ആൾക്കാർക്ക് അതിന്റെ തുടക്കം മുതൽ തുടങ്ങും ഛർദി, പിന്നെ കട്ടിലേക്ക് മേലേക്ക് കുത്തനെ വെച്ച് കടന്ന് എത്ര കാലാണ് അങ്ങനെ പോകലല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ആ 2 വയസ്സാകുന്നവരെ ആ കുട്ടിനെ പരിചരിക്കണം, പാല് കൊടുക്കണം. ഇതിലെവിടെ ഭർത്താവിന് സഹായിക്കാൻ പറ്റുക? വിചാരിച്ചാലും നടക്കൂല. ഇപ്പൊ 4 കുട്ടികളുള്ള ഒരു സ്ത്രീ പറയണത്, ഇനി 5-ാമത്തെ നിങ്ങൾ പ്രസവിക്കണമെന്ന് ഭർത്താവിനോട് പറയാം. നമ്മളിപ്പോ സ്ത്രീ സമത്വത്തിന്റെ കാലല്ലേ എന്നൊക്കെ പറയാം. നടക്കണ കാര്യമല്ല, കുട്ടിക്ക് പാല് കൊടുക്കണം നടക്കണ കാര്യമല്ല. മാതൃത്വം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് പുരുഷന്മാർക്ക് എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് സ്ത്രീ പുരുഷന്മാരോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നല്ല കൊടുക്കാൻ പറ്റിയൊരു ശിക്ഷയാണ് എന്താ അറിയോ, ചെറിയ 2-2.5 വയസ്സുള്ള 1 വയസ്സൊക്കെയുള്ള കുട്ടിനെ ഒരു പകല് നോക്കാൻ ഏൽപ്പിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും, പുരുഷന്മാര് ഒരു മണിക്കൂർ നോക്കൂല, അപ്പോഴേക്കും അവർക്ക് എന്താവും? അതൊരു പ്രകൃതണയിന് വേണ്ടി സ്ത്രീകൾ നോക്കി നിങ്ങൾ എത്ര കാരുണ്യമാണ് അവർക്ക്, അത്ഭുതം തോന്നുന്നു നമുക്ക്. ഞാൻ നമ്മളൊക്കെ ഭാര്യമാരെ പറ്റി തന്നെ പറയുന്നത്, കുട്ടിക്ക് ജലദോഷം, മൂക്കടപ്പ്, രാത്രി കരച്ചിലോട് കരച്ചിൽ, അതിനങ്ങനെ തോളിലിട്ട് നടക്കും. എടാ കുട്ടി തോള് പിന്നെ അവിടെ കിടന്നുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കും, കാഷ്ടിക്കും, അതങ്ങനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കും, അതിന് തൊട്ടി കിടത്തിക്കൊണ്ടേ ഉറക്കും. ഉറക്കീന്ന് തോന്നി വന്ന് കിടക്കുമ്പോഴേക്ക് കുട്ടി പിന്നെയും കാര്യം. ആ കുട്ടിന്റെ ആ കരച്ചിലിന്റെ ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി, എത്ര ആഴത്തിലുള്ള ഉറക്കാണെങ്കിലും ഉമ്മ എണീറ്റ് വന്ന് കണ്ട് ആ കുട്ടിനെ എടുത്തിട്ടുണ്ടാവും. എന്നാ പുരുഷന്മാർ ആ കരച്ചിലിനെ കേൾക്കൂല. ഇത് പ്രപഞ്ച സൃഷ്ടാവ് അവർക്ക് കൊടുത്തൊരു വലിയൊരു ഞെളമത്താണ്, ഒരു സ്ത്രീക്ക് കൊടുത്തതാണത്. എന്നാൽ ആ കുട്ടി ആ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതിന് മരുന്ന് മേടിച്ചു കൊടുക്കാനും അതിനെ എത്രയും വേഗം വാഹനത്തിൽ ഓടിച്ച് അവിടെ എത്തിക്കുവാനും ആ ഭർത്താവ് കഠിനാധ്വാനം ചെയ്യും. ആ കുട്ടി വളർന്നു വരുമ്പോ അവന് വിദ്യാഭ്യാസം കൊടുക്കാൻ ആ ഭർത്താവ് മുന്നിലുണ്ടാകും. അതിനുവേണ്ടി മണലാരണ്യത്തിൽ പോയി 10-30 വർഷം അധ്വാനിക്കാൻ എന്റെ കുട്ടിക്കും എന്റെ ഭർത്താവിന്റെ ഭാര്യക്കും കുടുംബത്തിനു വേണ്ടി ഞാൻ ഉരുകി ചെയ്താൽ തയ്യാറാണെന്ന് പറയാൻ ആ ഭർത്താവിന് കഴിയും. പക്ഷേ അത് നമ്മുടെ ഉമ്മമാരെ ഏൽപ്പിച്ചാൽ നടക്കൂല. നിങ്ങൾ ഈ നാളെ മുതൽ ഞാൻ പഠിക്കാൻ പോകില്ല, ഈ ഞാൻ ജോലിക്ക് പോയിട്ട് ഈ കുട്ടിനെ പോറ്റാനുള്ള പൈസ ഇവിടെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അത് അവരെടങ്ങാറാക്കലാണ്. അത് സ്ത്രീ സ്വാതന്ത്ര്യമല്ല, പ്രയാസപ്പെടുത്തലാണ്. ഇത് മനസ്സിലാകാത്തവൻ ആരാണ് ഈ ഗാന്ധി പാർക്കിലുള്ളത്? വെറുതെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മതിയോ? ശരിയല്ലോ ഈ പറയുന്നത്. ശരിക്ക് സ്ത്രീകളോടുള്ള കരുതൽ എന്താ? അവർക്ക് ശരിക്ക് ആ കുട്ടികളെ പരിചരിക്കാനൊക്കെ ഫ്രീ ആയൊരു മനസ്സ് കിട്ടണം. ഇഷ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് അറിയുമോ? ഇന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് വിവാഹത്തിന് ഇന്ന് കുട്ടികളുടെ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ വിമുഖതയാണ്. ഏയ്, ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കണില്ല, എന്തേ കാര്യം, പഠിച്ചുകൊണ്ട് ഡിഗ്രിയാണ്, ഡിഗ്രി കഴിഞ്ഞാലോ പി ജി കഴിഞ്ഞിട്ട് കയറി, അത് കഴിഞ്ഞാലോ ഒരു ജോലി ആവട്ടെ എന്ന് പറയും, ജോലി കിട്ടിയാലോ ഈ കുടുംബവും വിവാഹവും ഭർത്താവൊക്കെ വലിയ മാറാപ്പാണ്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ജീവിക്കും. അപ്പൊ അവിടുക്കാൻ പോണ കാര്യങ്ങൾ അതെങ്ങനെയാ അറിയോ? കുട്ടികൾ ചിന്തിച്ചത് ചിന്തിപ്പിച്ചതാണ് അവരെ കൊണ്ട്. അഥവാ ഭർത്താവിന്റെ അടുക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിനൊരുങ്ങി പടച്ചട്ടയണിഞ്ഞ് പോണെന്നാണ് ഇപ്പോ സ്ത്രീകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് എന്ന് പറഞ്ഞൊരു ക്രൂരനാണ്. അയാളെ വരച്ച വരയിൽ നിർത്തണമെങ്കിൽ നിനക്കായിട്ട് സ്വന്തം വരുമാനം വേണം, നിനക്കായിട്ട് സ്വന്തം ഒരു ജോലി വേണം, എന്നെങ്കിലേ അവനെ വരച്ച വരയിൽ നിർത്താൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ഈ സാധുക്കളെ കൊണ്ട് എട്ടങ്ങാറായി ഇപ്പാക്കി ജോലി ചെയ്യിപ്പിച്ച് അപ്പൊ രണ്ട് പണി ഇവരെടുക്കണം. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഭാര്യാഭർത്തൃ ബന്ധം നടന്നു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും, അത് എന്ത് പറഞ്ഞു കാര്യമല്ല. അതിന്റെ ആ നിലക്കുള്ള പ്രയാസമൊക്കെ അവരനുഭവിക്കണം. അതിനിടയിൽ ഈ കുട്ടിനെ നോക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഈ കഠിനാധ്വാനത്തിന് ഓടും വേണം. ഈ രണ്ട് പണി എടുക്കണം. ഇപ്പൊ ചൈനയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ആശയം നടപ്പാക്കിയ സ്ഥലങ്ങളിലൊക്കെ ആണുങ്ങൾ ഇങ്ങനെ വീട്ടിൽ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക, സ്ത്രീകൾ പുറത്തേക്ക് പോകണു, ജോലി ചെയ്യണു, വരുന്നു, പിന്നെ കുട്ടികളെ നോക്കണു അല്ലേ, ഇതൊക്കെ കണ്ടുമ്പോ അങ്ങനെ ചിരിച്ചിരിക്കുക. എന്റെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, ഇയാൾക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയില്ല, ഉഷാറായില്ലേ, എന്ത് ഉഷാറാ? അതൊക്കെ സ്ത്രീകൾക്ക് ജോലിയാവാം, അവർക്ക് സമ്പാദ്യം എത്രയും സമ്പാദിക്കാം, പക്ഷെ അവരുടെ റിലാക്സ് ആയ ഒരു അവസ്ഥയിലായിരിക്കണം അത് നടക്കേണ്ടതെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗവൺമെന്റ് അവധി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആർത്തവത്തിന് അവധി കൊടുക്കുന്നത്, അതുകൊണ്ടാ പ്രസവത്തിന് അവധി കൊടുക്കുന്നത്. ഇതാ ഇസ്ലാം പറയുന്നുള്ളൂ. ഇത് ഇസ്ലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. അതെന്തുകൊണ്ടാ പ്രശ്നമാകുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം. ഒരേ സമയം ഈ വീട്ടുജോലികളും കുഞ്ഞുങ്ങളുടെ പരിപാലനം ഒക്കെ ഒരുപോലെ തലയിലേറ്റി കൊടുക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമല്ല അനുഭവിച്ചു കൊടുക്കുന്നത്, അവരെ എടങ്ങാറാക്കലാണ്, പ്രയാസപ്പെടുത്തലാണ്. അത് ചെയ്യരുത്, ദയവ് ചെയ്ത് അവരുടെ റിലാക്സ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയണം. അവർ അധ്വാനിച്ചിട്ടില്ലെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കണം. ആര് നടത്തണം? അത് പുരുഷന്റെ ചുമതലയാണ്, പുരുഷന്റെ ചുമതലയാണത്. ആ കണ്ണ് കാത് തുറന്ന് കേട്ടോളൂ പുരുഷന്മാര്, നിങ്ങൾക്ക് ഭാര്യയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യക്ക് ഒരു മാസം 100,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു നയാ പൈസ എടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്തിന്? അരി വാങ്ങാൻ, പച്ചക്കറി വാങ്ങാൻ, ഹോസ്പിറ്റലിലെ ബില്ലടക്കാൻ, ഭൂമിയുടെ നികുതി അടക്കാൻ, ഇതൊന്നും ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നാൽ ഭാര്യ വിചാരിക്കണം, എന്ത്, എന്റെ ഭർത്താവിന് വേണ്ടതുപോലെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്കാണെങ്കിൽ നല്ല വരുമാനമുണ്ട്, അപ്പൊ ഞാനിതിൽ അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചു കൊടുക്കാം എന്ന് സ്വമേധയാ വിചാരിച്ച ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അനുവദിക്കാം, അത്രേ ഉള്ളൂ, അത്രേ പാടുള്ളൂ. അത് അവളുടെ സ്വത്താണ്, അവൾക്ക് ചെലവില്ല. അതുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്തു? സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഈ ചെലവ് ഉത്തരവാദി. ഇപ്പൊ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള ഒരു നാട്ടിലാണ് ഒരാൾ ഒരു കുടുംബം ജീവിക്കുന്നത് എന്നായിരിക്കും. അവിടെ ഒരു തർക്കം വന്നു, കുടുംബത്തിന്റെ ചെലവ് ഭർത്താവ് എടുക്കണില്ല എന്നൊരു തർക്കം വന്നു. കോടതി പോയാല് ഭർത്താവിന് പിഴ ചുമത്തും, നിർബന്ധമായിട്ടും ഭർത്താവ് കൊടുത്തിരിക്കണം. സ്ത്രീക്ക് വരുമാനം ഉണ്ടെങ്കിലും ശരി, അവൾ കൊടുക്കാൻ ബാധ്യസ്ഥരപ്പെട്ടവളല്ല. വിഷയം മനസ്സിലായോ? അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്തത്? സ്വത്ത് ഓഹരി വെക്കുമ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീയുടെ 2 ഓഹരി കൊടുക്കും. ഒരു സ്ത്രീയുടെ 2 ഓഹരി പുരുഷന് കൊടുക്കും. അതിനെക്കുറിച്ചാണ് ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത്? മുസ്ലിം സ്ത്രീകളെ അപമാനിച്ചു, അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് സ്വത്താവകാശമില്ല, അതിൽ നീതിയില്ല. ആ കാരണം പുരുഷന്റെ പകുതിയുള്ള സ്ത്രീക്ക് ഇത് മാത്രം കേട്ടാൽ എന്താ വിചാരിക്കുക, സത്യം തരുന്നു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്റെ പകുതി സ്വത്ത് കൊടുക്കുന്നത് എന്നൊരു ആശങ്ക, അത് അവരോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നൊരു ആക്ഷേപം പൊതുവെ സമൂഹത്തിലുണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു മറുവശമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് പുരുഷൻ എന്തില്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷന് വീട്ടിലെ ചെലവ് നിർവഹിക്കൽ മതപരമായി ബാധ്യതയുള്ളതാണ്. എന്നാൽ സ്ത്രീക്ക് അങ്ങനെ ഒരു ചെലവഴിക്കൽ ബാധ്യതയുള്ള വിഷയമല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം മൊത്തം നോക്കിയിട്ട് വേണം ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ വീട്ടു ചെലവ് നടത്തിയിട്ടില്ല എന്ന് കംപ്ലൈൻ്റ് വന്നാൽ സ്ത്രീയെ ശിക്ഷിക്കൂല, പുരുഷനെ ശിക്ഷിക്കൂ. സ്ത്രീ ഇനി കോടീശ്ശേരിയാണെങ്കിലും ശരി, അവൾ ചെലവഴിക്കാൻ ബാധ്യതപ്പെട്ടവളല്ല. ഇതാണ് വിഷയം. അതുകൊണ്ട് സ്വത്ത് ഓഹരി വെക്കുമ്പോൾ എന്തു ചെയ്യും, സ്ത്രീയുടെ രണ്ട് ഓഹരി പുരുഷന് കൊടുക്കും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു പിതാവ് മൂന്ന് കുട്ടികളെ ടൂറ് പോകാൻ വേണ്ടി മൂന്ന് പേർക്കും കാശു കൊടുത്തു, 1000 രൂപ ഇത് കൊടുത്തു. രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. പോണ സമയത്ത് ഒരു താക്കീത് പറഞ്ഞു, എന്താ ടൂറിൻ്റെ കംപ്ലീറ്റ് ചെലവ്, എണ്ണടിക്കൽ, എല്ലാ കാര്യവും നിങ്ങൾ രണ്ടുപേരും നിർവഹിക്കണം, ഇവളെ കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങാൻ പാടില്ല. അപ്പോൾ കൊടുത്തപ്പോൾ, കാശ് കൊടുത്തപ്പോൾ ആൺകുട്ടിക്ക് 2000 രൂപ വീതം കൊടുത്തു, പെൺകുട്ടിക്ക് 500 രൂപയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ കരാർ ഇങ്ങനെയാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവം, ഇവരെ രണ്ടാളെയും കാശ് കഴിഞ്ഞിട്ടുണ്ട്, ഇവളെ കാശിനൊരു കുഴപ്പമില്ല. കാരണം എന്താ, ഇവളെ കാശ് എന്ന് പറയുന്നത് സമ്മാനമാണ്, അതവളെ ചെലവഴിക്കാൻ ബാധ്യതപ്പെട്ടവളല്ല. എന്നാൽ മറ്റു രണ്ടു പേർക്കും കൊടുത്തത് അവർ നിർബന്ധമായും ചെലവഴിച്ചിരിക്കണം, എണ്ണ അടിച്ചിരിക്കണം, ഭക്ഷണം വാങ്ങണം, എല്ലാ ചെലവും കഴിക്കണം. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പൊതുവായ വീക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ ഈ രീതിയിൽ അവളുടെ ശാരീരികാവസ്ഥയും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവൾക്ക് കാര്യങ്ങൾ ചെയ്യാം, എന്നാൽ പുരുഷൻ്റെ ഭാരം ഒരിക്കലും, ജീവിത ഭാരം സ്ത്രീയുടെ ചുമലിൽ വെക്കരുത്. എത്ര മാനുഷികമായൊരു കാഴ്ചപ്പാടാണത്. ഇതിന്ന് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ചില മുസ്ലിം പെൺകുട്ടികളെ കൂടി സ്വാധീനിച്ചുകൊണ്ട് അവരും ഈ രണ്ടുത്തരവാദിത്വവും നിർബന്ധപൂർവ്വം സ്വന്തം തലയിൽ വലിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തിനാണ് ജീവിതം എന്ന് ചോദിച്ചാൽ ജോലിക്ക് വേണ്ടിയാണ് എന്നുള്ള രൂപത്തിലാണ് നെട്ടോട്ടം. യഥാർത്ഥത്തിൽ ജോലി ജീവിതത്തിന് വേണ്ടിയാണ് അല്ലേ? ജോലിക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു 1,00,000 രൂപ ഒരു മാസം വരുമാനമുണ്ട്, പക്ഷെ വാപ്പിയില്ല, ഉമ്മയില്ല, മക്കളും ഇല്ല, ആരും ഇല്ലെങ്കിലോ പിന്നെ എന്തിനാ 1,00,000 രൂപ? ഒരു മനുഷ്യനിപ്പോൾ എം എ യൂസഫ് അലി നല്ല സമ്പന്നനാണ്, അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു നേരം ഒരു ചെമ്പ് ബിരിയാണി തിന്നോ? ഇല്ലല്ലോ, അദ്ദേഹത്തിനും കുറച്ചേ വേണ്ടുള്ളൂ. അപ്പം നമ്മൾ കാശുണ്ടാക്കണ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കാൻ കൂടിയാണ്. ജീവിതം ഒഴിവാക്കി വെറും കരിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടുന്നൊരു സ്വഭാവം മനുഷ്യന്മാർക്ക് പ്രശ്നം ഉണ്ടാക്കും. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഒറ്റപ്പെടലും വയോധികരെ നോക്കാത്തതും അതുപോലെ ജനസംഖ്യ അനുപാതം തെറ്റുന്നതും എല്ലാ പ്രശ്നങ്ങളും കാരണം ഈ ജീവിത വീക്ഷണം തെറ്റിയതാണ്. അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ ശരിയായ ജീവിത വീക്ഷണത്തിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. ജീവിതം എന്ന് പറയുന്നത് പരലോകത്താണ് യഥാർത്ഥത്തിലുള്ളത്, ഇവിടെ പരീക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് കൊണ്ട് ഇവിടെ ജീവിച്ച് മരിക്കുക. അതോടൊപ്പം ഭൗതികമായി നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്യാം. വളരെ സുതാര്യമായ, ട്രാൻസ്പറൻ്റായ ഒരാശയമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ സമാനമായ കുറേ വിഷയങ്ങൾ ഇൻഷാല്ലാ ഇവിടെ ഇനിയുള്ള പാനൽ ചർച്ചയിൽ വരും. അത് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണം. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സാമാന്യമായ മനുഷ്യന് പറ്റുന്ന ഒരു തത്വം പറഞ്ഞാൽ അത് ശാസ്ത്രീയമായും ഒക്കെ തെളിയിച്ചാലും ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതേ കാര്യം കുറച്ചും കൂടി ഒതൻറ്റിക്കായിട്ട് ഇസ്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും വടിയും വാളെടുത്ത് വരുന്ന സ്വഭാവം ഇന്നിവിടെ ഉണ്ട്. അത് ഇസ്ലാമിനെ പറ്റി ഒരു പേടി ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്താലാണ്. അതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതാണ് ഈ ടൈറ്റിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, ഹോട്ടൽ മാറിക്കയറുന്ന മാധ്യമ വിചാരണകൾ, ഇസ്ലാമിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഭാഗം 2.
5: സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ദൈഷണിക സംവാദത്തിൽ ടി കെ അഷ്റഫ് നടത്തിയ സംസാരമാണ് നാം ഇതുവരെ കേട്ടത്.

0: ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ മണ്ണാർക്കാട് നടക്കും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നവംബർ 18 മുതൽ 21 വരെ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. മണ്ണാർക്കാട് ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, MES സ്കൂൾ, കല്ലടി സ്കൂൾ, KTM സ്കൂൾ തുടങ്ങിയവ മേളയുടെ വേദികളാവും. ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, IT മേള, സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേള, വൊക്കേഷണൽ എക്സ്പോ, കരിയർ ഫെസ്റ്റ് എന്നിവയാണ് ശാസ്ത്രോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശാസ്ത്രോത്സവ നടത്തിപ്പിനായി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപക സംഘടനകൾ, പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി 18 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: Tuned to reality.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 47, സൂറ മുഹമ്മദിലെ വചനം 20 ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ 20 വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. 19 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്ത് നോക്കാം.

അവിടെ ഖിതാൽ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല, നിർത്താതെ പോവുകയാണ് വേണ്ടത്. തൽക്കാലം നമ്മൾ ഇന്ന് ഇതുവരെ നമുക്ക് പഠിച്ചെത്തുകയുള്ളൂ. അതുകൊണ്ട് നിർത്തുന്ന സമയത്ത് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനിൽ നിർത്തണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇന്നവിടെ നിർത്തുന്നത്. അല്ലാതെ കൂട്ടി വായിച്ച് ഓതി പോവുകയാണ് വേണ്ടത്, കാരണം അർത്ഥത്തിൽ വ്യത്യാസമുണ്ടാകും. തൽക്കാലം പഠനത്തിന് വേണ്ടി മാത്രമാണ് അവിടെ നിർത്തുന്നത്.

0: ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ അധ്യായം 47, സൂറ മുഹമ്മദിലെ വചനം 20. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശപ്പ് ഭാഗം 2. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറു നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന വാക്ക് നമ്മളെല്ലാവരും പലപ്പോഴായി കേട്ട ഒരു കാര്യമായിരിക്കും. പ്രിയമുള്ളവരെ, അത് കേവലമൊരു വാക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലയാള ഭാഷ കൃത്യമായി അറിയാതിരുന്ന അറബികളുടെ കച്ചവട സംഘങ്ങൾ അവർ കേരളത്തിലൂടെ ഇന്ത്യയിലേക്ക് കച്ചവട സാധനങ്ങളുമായി കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിൻ്റെ പല ചെറിയ ഗ്രാമങ്ങളിലും കച്ചവടാവശ്യത്തിനായി അറബികൾ വരുമ്പോൾ അവർക്ക് അവരുടേതായൊരു സംസ്കാരമുണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ പൊതികളിങ്ങനെ നിരത്തി വെക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ വിശപ്പ് മാറിയോ എന്നന്വേഷിക്കുന്ന ഒരു സംസ്കാരം, അത് ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു സംസ്കാരമായിരുന്നു. നമ്മളൊക്കെ എത്ര ഭക്ഷണമാണ് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്! പ്രിയമുള്ളവരെ, പട്ടിണി മറന്നുകൊണ്ട്, വിശപ്പ് മറന്നുകൊണ്ടൊരു കളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം, ഒരു വർഷം മുമ്പ് ഒരു ആഗസ്റ്റ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച അങ്ങകലെ ഗാസയുടെ പള്ളിയിൽ വെച്ച് ഒരു ഖുതുബ നടന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ അധികം സൗകര്യങ്ങളൊന്നുമില്ലാത്ത താൽക്കാലികമായൊരു ഷെഡ് മാത്രം കെട്ടിയ ഒരു പള്ളിയിൽ ഖതീബ് പറഞ്ഞ ഒരു രണ്ട് വാക്കുകളുണ്ട്. ലാ അഖ്ദിറു കലാം ബിസബബിൽ ജുഅ്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ആ വിശപ്പ് കാരണം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വലാ തഖ്ദിറു അലസ്സിമാഇ ബിസബബിൽ ജുഅ്. വിശപ്പ് കാരണം എൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് വാഖിമിസ്വലാ, നമസ്കാരത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം എന്നുള്ളത്. പ്രിയമുള്ളവരെ, വെറും 10 or 25 വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ഖുതുബയായിരുന്നു അന്ന് ഗാസയിൽ ആ പള്ളിയിൽ വെച്ച് നടന്നത്. ഗാസയിലെ പള്ളിയിലെ മിമ്പറിൽ ഖതീബ് ഇത് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടൊരു ഖതീബിന് ഖുതുബ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത്, കേട്ടിരിക്കാൻ അവിടെയുള്ള ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ടോ? നമ്മളറിയണം ആ വിശപ്പിൻ്റെ വില എന്താണെന്നുള്ളത്. എവിടെ നിന്നോ വരുന്ന ഭക്ഷണത്തിന് വേണ്ടി വരി വരിയായി കുഞ്ഞു മക്കളിങ്ങനെ വരുമ്പോൾ അവിടെ കുഴഞ്ഞു വീണു പോവുകയാണ്. ഭക്ഷണത്തെ മുന്നിൽ കണ്ട് അതിലേക്ക് കൈകളിങ്ങനെ എത്തിക്കുമ്പോൾ, അതിലേക്ക് നടന്നെടുക്കുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ, ഫലസ്തീനിൻ്റെ മക്കൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് ഭക്ഷണവുമായി ഒരു പാരച്ചൂട്ട് വന്നിറങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ തടിച്ചു കൂടുന്ന മക്കൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വിശപ്പിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഗാസയുടെ മണ്ണിൽ മരിച്ചു വീണിട്ടുള്ളത്. മുലപ്പാല് കൊടുക്കാൻ ഉമ്മാൻ്റെ മാരടത്തിൽ നിന്നൊരു തുള്ളി മുലപ്പാല് പോലും കിട്ടാതെ, പോഷകാഹാരങ്ങളില്ലാതെ, ഒന്നും കഴിക്കാൻ കഴിയാത്ത ചോര പൈതലുകളാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. മണ്ണിൽ വീണ ഭക്ഷണത്തെ അത് കഴിക്കണ്ട, കളഞ്ഞേക്ക് എന്ന് പറയുന്ന ആളുകൾ അവരോട് പറയുകയാണ്, കയ്യിലുള്ള ഒരിത്തിരി ധാന്യത്തിൻ്റെ പിടിയിൽ കുറച്ച് മണ്ണ് ചേർത്തിയിട്ടെങ്കിലും അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി തൻ്റെ മക്കളുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉമ്മമാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോറിൽ കല്ല് കടിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയി, കറിയിൽ ഉപ്പ് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് ശകാരിക്കുന്ന ആളുകൾ, ഈ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തീന്മേശയിൽ നിന്ന് തട്ടിക്കളയുന്നവരെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്തിരി വരുന്ന ധാന്യപ്പൊടിയിൽ മണ്ണ് കലർത്തിക്കൊണ്ട് റൊട്ടി ഉണ്ടാക്കി ഭക്ഷിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ രണ്ട് ദിവസം തുടർച്ചയായി രാവിലെ ചായക്ക് ഉപ്മാവാണ് എങ്കിൽ, പുട്ടാണ് എങ്കിൽ, നമ്മൾ പറയും, ഈ വീട്ടിലെന്നും പുട്ടാണല്ലോ, ഈ വീട്ടിലെന്നും ദോശയാണല്ലോ, ഉപ്മാവാണല്ലോ എന്ന് ചോദിച്ച് സ്വന്തം ഉമ്മാൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശകാരവർഷം തീർക്കുന്നവരെ, അറിയണം നാം അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ വിശപ്പ് സഹിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിലെ മക്കളോട് നമ്മളൊന്നൊരു ആഗ്രഹം ചോദിച്ചാൽ അവർ പറയും, എനിക്ക് സൈക്കിൾ വേണം, അല്ലെങ്കിൽ ബാർബി ടോയ്സുകൾ വേണമെന്നായിരിക്കും അവർ പറയുക. എന്നാൽ നമ്മൾ ആ ഫലസ്തീനിലുള്ള മക്കളോടൊന്ന് ചോദിക്കണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അവർ പറയും, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ളത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണമെന്നാണ് അവർ പറയുക. പ്രിയമുള്ളവരെ, ഇത്രയൊക്കെ ആയിട്ടും അവർ അള്ളാഹുവിനെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുട്ടി പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എനിക്ക് ഭക്ഷണം കിട്ടിയിട്ട്, പക്ഷേ അൽഹംദുലില്ല, ഞാൻ പുല്ല് കഴിക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടൊരു നേരം അൽഹംദുലില്ല പറയാൻ മറന്നിട്ട് ഇറങ്ങിപ്പോകുന്നവരാണ് നമ്മൾ. ആലോചിച്ച് നോക്കണം, ഇത് സ്വമേധയാൽ ഉണ്ടാവുന്ന ഒരു പട്ടിണിയല്ല, ബോധപൂർവം അവരെ പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പല ആളുകളും. ഉന്മൂലന നാശത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, നമ്മൾ പോലും അവരുടെ അവസ്ഥയെക്കുറിച്ച് മറന്നില്ലേ? ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത പട്ടിണിയാണ്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ എത്തുന്നത് നിലച്ചു, അത് തടഞ്ഞു വെക്കപ്പെട്ടു. അതുപോലെ മറ്റുള്ള ചികിത്സാ സൗകര്യങ്ങൾ എല്ലാം തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ, പൂർണമായും ആ നാട്ടിലെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കുറച്ച് കാലം മുമ്പ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനയിൽ ഫലസ്തീനിൻ്റെ മക്കളെ, വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പാവപ്പെട്ട ആളുകളെ, ദരിദ്രരെ, എല്ലാവരെയും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ടാകുമ്പോൾ, ഒരു നേരത്തിന് പോലും ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണമില്ലാതെ, ധാന്യമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് വിശപ്പില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, അത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ദീനിൽ നിന്ന് ഒഴിവായി പോകാതെ, മാറിപ്പോവാതിരിക്കാൻ, ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാൻ, നന്മകൾ ചെയ്തുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, വിശപ്പ് സഹിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അവരിൽ നിന്ന് ഇല്ലാതാക്കാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിശപ്പ് ഭാഗം 2. നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു കഥ പറയാം. പഠിക്കുക മനുഷ്യനാകാൻ. കഥ പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമാണോ എല്ലാവർക്കും? കഥകളൊക്കെ കേട്ട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. ഇന്നത്തെ കഥയുടെ പേര് പഠിക്കുക മനുഷ്യനാവാൻ. ഒരു തോട്ടണ്ടായിരുന്നു. ആ തോട്ടത്തിലൊരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഒരു ഗുരു ഇരിക്കുകയായിരുന്നു. ഗുരുവിൻ്റെ കൂടെ ശിഷ്യനുണ്ട്. മൂന്ന് പേരാ സമയത്ത് ഗുരുവിനെ കാണാൻ വന്നു. അപ്പോ ശിഷ്യൻ പറഞ്ഞു, മൂന്ന് പേരിതാ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ഗുരു പറഞ്ഞു, അവരോട് വരാൻ പറയൂ. അങ്ങനെ ശിഷ്യൻ അവരെ ഗുരുവിൻ്റെ അടുത്തേക്ക് നയിച്ചു. ഗുരു അവരെ ഉപചാരപൂർവം സ്വീകരിച്ചു, എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യത്തെ ആൾ വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞെന്താണെന്നോ, എനിക്ക് ആകാശത്ത് പക്ഷിയെപ്പോലെ പറക്കാൻ പറ്റും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാനങ്ങനെ പറന്നു നോക്കിയിട്ടുണ്ട് എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞു. ഇത് കേട്ട് ഗുരു ഒന്നിങ്ങനെ പുഞ്ചിരിച്ചു, വേറൊന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ ആളെന്താ പറഞ്ഞെന്ന് കേട്ടോ, എനിക്ക് വെള്ളത്തിലൂടെ ഒരു മണിക്കൂർ നേരം മത്സ്യത്തെപ്പോലെ ഊളിയിട്ട് നീന്താൻ പറ്റും. ഗുരു അപ്പോഴും തിരിച്ചൊന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തോളൂ. പിന്നെ മൂന്നാമത്തെ ആളില്ലേ, മൂന്നാമത്തെ ആള് പറഞ്ഞു, എനിക്കൊട്ടേറെ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ആദ്യത്തെയാൾക്കും രണ്ടാമത്തെയാൾക്കും ഓരോ അത്ഭുതങ്ങളെ കാണിക്കാനാകൂ, എനിക്കാണെങ്കിലോ അത് രണ്ടിനും പുറമേ അവിശ്വസനീയമായ, ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ഓ, അതെന്തായിരിക്കുമെന്ന് ആശ്ചര്യത്തോടുകൂടി നോക്കുമ്പോൾ തോട്ടത്തിലെ ഒരു മരത്തിലേക്ക് അയാൾ ഉടനെ അങ്ങോട്ട് ചാടിക്കയറി. എന്നിട്ടെന്താ ചെയ്തോന്നോ, ഉയരമുള്ള അതിൻ്റെ അറ്റത്തുനിന്ന് അകലെയുള്ള മറ്റൊരറ്റത്തേക്ക് ഇങ്ങനെ പിടിച്ച് ചാടുകയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ഗുരു ചിരിച്ചുപോയി. ഒടുവിൽ അവർ മൂന്നാളുകളും അവരുടെ കഴിവും മേന്മയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി. ഈ സമയത്ത് ഗുരു കൂടെയുള്ള ശിഷ്യനോട് പറഞ്ഞു, നോക്ക്, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടാൻ കുരങ്ങന്മാർക്ക് കഴിയും, ആകാശത്തിലൂടെ പറക്കാൻ പക്ഷിക്കും, ജലത്തിലൂടെ നീന്താൻ മത്സ്യത്തിനും കഴിയും. പക്ഷേ ഇതിനേക്കാളൊക്കെ വിഷമം പിടിച്ച പണി എന്താണെന്നോ, ഈ ഭൂമിയിൽ നമ്മളൊരു മനുഷ്യനെപ്പോലെ നടക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴും ഗുരുവിൻ്റെ മുഖത്തൊരു നേരിയ പുഞ്ചിരിയുണ്ടായിരുന്നു. എത്ര അർത്ഥവത്തായ വാക്കാണ് പറഞ്ഞല്ലേ. നമുക്കെല്ലാം ആവാൻ വേണ്ടി ചിലപ്പോൾ കഴിഞ്ഞേക്കാം, പക്ഷെ എന്തായിട്ടെന്താ മനുഷ്യനാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ? എന്താ ഈ മനുഷ്യനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മനുഷ്യനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുക, മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയാൻ പറ്റുക, ബി ജെന്യൂൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ശരിക്കും ഒരാളായി മാറുക. അപ്പം നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ എന്തൊക്കെയോ ആണ് എന്നൊരു ധാരണ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവുമ്പോൾ ഓ ഞാൻ വലിയൊരാളാന്നുള്ളൊരു ഒരു കിബർ, ഇതൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. നമ്മൾ വെറും ഒരു മനുഷ്യനാണ്. നമുക്കൊരുപാട് കഴിവുകേടുകളുണ്ട്. നമ്മൾ പടച്ചവൻ്റെ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ നിസ്സാരമായൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിനൊക്കെ പരിമിതിയുണ്ട്. പടച്ചവനാണ് എല്ലാം തരുന്നത്. അതുകൊണ്ട് ഒരാളെയും നിന്ദിക്കാൻ പാടില്ല, അവമതിക്കാൻ പാടില്ല. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു മനുഷ്യനായിട്ട് നമ്മൾ നടക്കുക. ഇതാണ് കഥയിലെ പാഠം. മനസ്സിലായല്ലോ? അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം പഠിക്കുക മനുഷ്യനാകാൻ. കഥയുമായി നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി.

0: ربه ولعذاب الآخرة أشد وأبقى.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. നമുക്കറിയാം, ഇന്ന് COVID-19 എന്ന മാരകമായ പകർച്ചവ്യാധി കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പറയാനുള്ളത്, പരമാവധി വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുക എന്നതാണ്. ജനസമ്പർക്കം പരമാവധി ഒഴിവാക്കുക. രോഗികളുടെ അടുക്കൽ പ്രവേശിച്ച് രോഗം പകരുന്ന അവസ്ഥയിൽ നിന്ന് വിദൂരം നിൽക്കണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെയും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ പ്രസക്തമായി തീരുകയാണ്. അവനവൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നതും മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നതും ഏറെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 195-ാമത്തെ വചനത്തിൽ കാണാം, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തുചാടരുത്. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു കാര്യം അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. വഅഹ്സിനു, മറിച്ച് നിങ്ങൾ സുഹൃദം ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, സുഹൃദം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വയം നാശത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പള്ളികളിൽ വെച്ചുള്ള ആരാധനകൾ നിർത്തലാക്കുകയും അവ വീടുകളിൽ വച്ച് നിർവഹിച്ചാൽ മതി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇസ്ലാമിലെ ആരാധന എന്നത് എവിടെ വച്ച് നിർവഹിച്ചാലും അള്ളാഹു സ്വീകരിക്കും എന്നത് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഉംറകളും മറ്റു ജുമാഅകളും ജമാഅത്തുകളുമെല്ലാം നമ്മുടെ രാജ്യങ്ങളിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നിർത്തിവെക്കുകയും അതിനു പുറമെയുള്ള മറ്റു സമ്പർക്കങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് പരമാവധി വീടുകളിൽ കഴിഞ്ഞുകൂടാനും ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ പരമാവധി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങണം എന്നും പ്രഖ്യാപിക്കാനുള്ള കാരണം ഇസ്ലാമിൻ്റെ സമുന്നതമായ ഈ അധ്യാപനങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുന്നിസ 29-ാമത്തെ വചനത്തിൽ കാണാം, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അള്ളാഹു നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്, നിങ്ങൾ സ്വയം നശിക്കണം എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളഞ്ഞുകൊണ്ടായിരിക്കണം അള്ളാഹുവിന് ആരാധന നടത്തേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അള്ളാഹു നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വന്തം നഫ്സിനെ നാശത്തിൽ അകപ്പെടുത്തരുത് എന്നും സ്വന്തത്തെ സ്വന്തം ദേഹത്തെ കൊന്നുകളയരുത് എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ കാര്യവും ഏറെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ നാസ ജമീഅ. ആരെങ്കിലും അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെപ്പോലെയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജീവൻ നൽകിയാൽ അവൻ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയവനെ പോലെയാണ്. ഇവിടെ മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരാളും നാം കാരണത്താൽ കൊല്ലപ്പെടാൻ പാടില്ല, ഒരാളും നാം കാരണത്താൽ മരിക്കാൻ പാടില്ല. മറിച്ച് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടൽ അത് മാനവ സമൂഹത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന അതുല്യമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ രോഗം പടരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ നമ്മിൽ നിന്ന് മറ്റൊരാൾക്കോ മറ്റൊരാളിൽ നിന്ന് നമുക്കോ നമ്മിൽ നിന്ന് സമൂഹത്തിനോ സമൂഹത്തിൽ നിന്ന് നമുക്കോ രോഗമുണ്ടാവുകയും അതിലൂടെ നാം മരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരുടെ ജീവൻ അത് വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുകയും രോഗികളാണെന്നുറപ്പുള്ള ആളുകൾ ഒരു കാരണവശാലും അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന വലിയ ഒരു പാഠം ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പഠിപ്പിച്ചു, ലാ യൂരിദന്ന മുംറിദുൻ അലാ മുസഹിൻ, രോഗബാധിതരായ ആളുകളെ രോഗമില്ലാത്തവരിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കരുത്. യഥാർത്ഥത്തിൽ ഈ വചനം ഒട്ടകങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ പറഞ്ഞത്. രോഗമുള്ള ഒട്ടകങ്ങളെ രോഗമില്ലാത്ത ഒട്ടകങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കരുത്, കാരണം രോഗം അവക്ക് കൂടി പകരാൻ അത് കാരണമായി തീരും. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും രോഗികളായ ഒരാളും തന്നെ രോഗമില്ലാത്തവരിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവർക്ക് രോഗം പകരുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കണം, അതാണ് പ്രവാചകൻ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചത് എന്ന് കൃത്യമായി വിശദീകരിക്കാനുള്ള കാരണം. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇദാ സമിഅ്തും ബിഹി ഫീ അർദിൻ ഫലാ തഖ്ദമു അലൈ, ഏതെങ്കിലും ഒരു നാട്ടിൽ രോഗബാധയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുത്. വഇദാ വഖഅ ബി അർദിൻ വഅൻതും ബിഹാ ഫലാ തഖ്റുജൂ ഫിറാറൻ മിൻഹു, അതേപോലെ തന്നെ നിങ്ങൾ ഉള്ള നാട്ടിൽ രോഗം പടർന്നു പിടിച്ചാലോ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്കും പോകാൻ പാടില്ല. ഇപ്രകാരം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന ചർച്ചകൾക്കെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ അറിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. രോഗമുള്ളിടത്ത് നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെയുള്ളവർക്ക് രോഗം പകർത്തുന്നൊരവസ്ഥ ഉണ്ടാവരുത്. എന്നാൽ രോഗമില്ലാത്തൊരവസ്ഥയിൽ രോഗമുള്ളിടത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് രോഗം നാം സ്വീകരിക്കാനും പാടില്ല. കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് രോഗത്തെ പ്രതിരോധിക്കുക എന്ന സമുന്നതമായ പാഠമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കുക. ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വലിയ കച്ചവടമൊന്നുമില്ലാത്ത ഒരു ഷൂ കടയാണ്. അതിലേക്ക് ഒരു പയ്യൻ കല്ലെടുത്ത് എറിഞ്ഞ് അതിന്റെ ചില്ല് പൊട്ടിച്ചു. അടുത്ത ദിവസം അതിന്റെ ഓണർ അതിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് നോക്കുകയാണ്. പലരും അഡ്വൈസ് ചെയ്ത് ആ ചില്ല് മാറ്റിക്കളയാൻ. പക്ഷെ അദ്ദേഹം അത് കുറച്ചുകൂടെ അവിടെ നിന്ന് നോക്കി. അതിനുശേഷം ഒരു തീരുമാനമെടുത്തു. ചില്ല് മാറ്റുന്നില്ല, പകരം ഒരു ഷൂ എടുത്ത് ആ പൊട്ടിയ ഭാഗത്തേക്ക് വെച്ചു. വന്നവരും പോയവരും കണ്ടവരും ഒക്കെ അതിനെ അഭിനന്ദിച്ചു. ഇപ്പൊ ആ കടയുടെ ഷെയ്പ്പേ മാറി. ആൾക്കാർക്ക് വളരെ പുതുമ തോന്നി. കടയിലേക്ക് വരാൻ തുടങ്ങി. കച്ചവടം ഇരട്ടിയായി. ഒന്ന് മാറി ചിന്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതമേ മാറി. ജീവിതത്തിൽ ഇങ്ങനെ പൊട്ടിയ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായാലും ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടും. അങ്ങനെ മാറി ചിന്തിച്ചവരാണ് എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്തിട്ടുള്ളത്. മാറി ചിന്തിക്കുന്നിടത്ത് ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്.
1: വളരെ നല്ലൊരു മെസ്സേജ് അല്ലേ.
2: സൂപ്പർ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് തോട്ട്സ്, ഒരുപാട് ഇൻസൈറ്റ് കിട്ടുന്ന ഒരു സംഗതി. ഒരു ഷോപ്പിന്റെ അര കല്ലെറിഞ്ഞ് പൊട്ടിയപ്പോ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഷൂ വെച്ച് അത് പിന്നെ ആകർഷണീയമായി. അത് ആ ഷൂ അങ്ങനെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഷൂ അവിടെ പതിപ്പിച്ചു വെച്ചത്, ഗ്ലാസ് പൊട്ടിക്കിടക്കും. അപ്പൊ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു തിങ്കിങ് പ്രോസസ്സൊന്നും നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത്, അത് അത് ചെറിയൊരു ചേഞ്ചസേ ഉള്ളൂ. അത് എത്തുന്നത് വലിയൊരു ലോകത്തേക്കാണ് അതുവഴി. പക്ഷെ അത് മാറൂല. ഒരേ പാറ്റേണിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അത് ഇതിപ്പോ ഒരു ഒരു വസ്തുവിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞാനിതിനെ കണക്ട് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലെ പല ആശയങ്ങളുടെ വിഷയത്തിൽ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമുണ്ടാവും. ക്രിയേറ്റീവായ കുറേ കാര്യങ്ങൾ അതുവഴി കിട്ടും. ഇതിപ്പോൾ ഒരു ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൽ തന്നെ ഇങ്ങനെ. അപ്പം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെത്തുന്നു. പക്ഷെ അത് പറയാനും കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ അത് ആർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കങ്ങനെ ചിന്തിക്കാൻ തോന്നാറുണ്ടോ? ആ പാറ്റേൺ ഒന്ന് മാറ്റാൻ തോന്നാറുണ്ടോ?
1: ഈ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല രീതിയിൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. സാമ്പത്തികമായ വിഷയങ്ങളിലുണ്ടാവാം, പിന്നെ ഫാമിലി ഇഷ്യൂസിലുണ്ടാവാം, പല പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചിന്ത ഒരേ ലൈനിൽ പോകുമ്പോൾ പോയി ബ്ലോക്കാവാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അല്ല, അവിടെ ഒരു ബാരിയർ ഉണ്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ പ്രതിസന്ധി ആദി ഒക്കെ ഉണ്ടായിട്ട് കുറേ ആൾക്കാർ ഇനിയൊരു രക്ഷയില്ല ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നു. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക്. പക്ഷേ ഇതിനെ ഒന്ന്

0: ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ.
1: ഇപ്പൊ ഒരു ബ്രഷ് ഞാനിങ്ങനെ മുമ്പ് കിട്ടുന്നുണ്ട്, ബ്രഷിന്റെ ഒരൊറ്റ ഒരു പർപ്പസേ നമ്മൾ അതിന് കാണുള്ളൂ. ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ ഒരുപാട് പർപ്പസ് അതിലേക്ക് കാണാൻ പറ്റും. ബ്രഷ് കൊണ്ട് തന്നെ ഓരോരുത്തർ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ആർട്ട് ഉണ്ടാക്കലുണ്ട്.
0: ബ്രഷ് അല്ല, നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പാഴ് വസ്തുക്കൾ കൊണ്ട് പല ആർട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ ഉപയോഗപ്രദമായ പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്.
1: മൂലയിൽ എവിടെയോ കൊണ്ടിടേണ്ട സാധനം ഷോക്കേസിലേക്ക് എത്താൻ പറ്റാവുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള,
0: പലപ്പോഴും നമ്മൾ കുപ്പത്തൊട്ടിയിൽ കാണുന്ന സാധനങ്ങളെ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ഷോക്കേസിലുണ്ടാവും, അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി അതിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഗ്രേഡ് മാറുകയാണ് അല്ലേ.
1: അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടോ, അതുവഴി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒഴിവാക്കണമെന്ന് തോന്നിയ പലതിനെയും ഒന്ന് മാറി ചിന്തിച്ചപ്പോ ചേർത്ത് പിടിക്കാൻ പറ്റിയതുണ്ടോ? അതൊരു ഒബ്ജക്റ്റ് ആവട്ടെ, ഒരാളാവട്ടെ, രണ്ട് ചിന്തയാണ് അതിലുള്ളത്. വസ്തു ആവട്ടെ, വീട്ടിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടിട്ട് മാറ്റി നിർത്തിയവരെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് മനോഹരമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്നത്.
0: അതുപോലെ മറ്റൊരാശയാണ്, കാരണം ഇപ്പോൾ നമ്മൾ ഒബ്ജക്ട്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചോ ഒക്കെ പറഞ്ഞതിൻ്റെ അപ്പുറമാണ് ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തൊരാൾ, ഭാര്യ ഭർത്താവാകാം, സിബ്ലിങ്സ് ആവാം, സഹോദരന്മാരാവാം, നമ്മളെ വീട്ടിനകത്ത് തന്നെയുള്ള മറ്റൊരംഗമാവാം, ഇതൊക്കെ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവരെ കൊണ്ട്. അതിന്മേ മാത്രം നിന്ന്
1: മാറ്റി
0: നിർത്തുന്നതിന് പകരം അയാളുടെ ഗുണമുള്ള മറ്റൊരു തലം കണ്ടെത്തി അയാളെ കൊണ്ടുവരാം. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ, ഒരു കുട്ടിക്ക് ചിലപ്പോൾ നമ്മളുദ്ദേശിച്ച ഇതുണ്ടാവില്ല, പക്ഷെ ആ കുട്ടിക്ക് മറ്റൊരു തരത്തിൽ കഴിവുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലെ പല ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും. അയൽവാസികളുടെ കാര്യത്തിലാവാം, അയാളെ കൊണ്ട് നമുക്ക് വേറെ ഉപകാരം കിട്ടുന്നുണ്ടാവും.
1: അപ്പൊ
0: ചിന്തയെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ആളിൽ ഗുണങ്ങൾ കാണാൻ കഴിയുമെന്നുള്ളത്.
1: അകറ്റി നിർത്താൻ ചിലപ്പോ ഒന്നോ രണ്ടോ കാരണങ്ങൾ
0: ഉണ്ടാവുള്ളൂ,
1: പക്ഷെ ചേർത്ത് നിർത്താൻ നൂറുകണക്കിന് കാരണങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് കാണാതെ പോകരുത്.
0: അതാണ്
1: സത്യം.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: وليذكر أولو الألباب.
1: പീസ് റേഡിയോ. അടുത്ത പരിപാടി റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഹദീസുകൾ അനാവരണം ചെയ്യപ്പെടുകയാണ് റിയാദു സ്വാലിഹീൻ പരിപാടിയിൽ. ഇപ്പോൾ സൽ സ്വഭാവം എന്ന വിഷയത്തിലെ റിയാദു സ്വാലിഹീനിലെ ഒരു ഹദീസാണ് ബഹുമാനനായ മുജീബ് റഹ്മാൻ സ്വലാഹി അവതരിപ്പിക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊസി റഹ്മത്തു ലിൽ ആലമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള സുപ്രധാനമായ മൂന്ന് വസ്വിയത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. തഖ്വയെ സംബന്ധിച്ചും നന്മകൾ ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചും കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ മനസ്സിലാക്കി. ശേഷിക്കുന്ന മൂന്നാമത്തെ വസ്വിയത്ത് വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നീ പെരുമാറണം. ബിഖുലുഖിൻ ഹസനിൻ, സൽ സ്വഭാവത്തോടുകൂടി, സൽ സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് പെരുമാറുക. ഏത് മനുഷ്യരാണെങ്കിലും അവരോടൊക്കെ മാന്യമായി പെരുമാറണം. അതിൽ ജാതി മത ഭേദമന്യേ സർവരോടും അവർ അർഹിക്കുന്ന വിധത്തിൽ മാന്യമായി പെരുമാറണം. ബിത്വലാക്കത്തിൽ വജ്, സുസ്മേരവധനനായി. സിദ്ഖുൽ ഖൗൽ, സത്യസന്ധമായി സംസാരിച്ചുകൊണ്ടും. ഹുസ്നുൽ മുഖാത്തബ, നല്ല അഭിസംബോധന. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സൽ സ്വഭാവത്തിൽ വരുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുക എന്നത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഉപദേശമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, പരിപൂർണമായ വിശ്വാസമുള്ളവർ അവർ നല്ല സ്വഭാവികളായിരിക്കും. സ്വഭാവവും ഈമാനും വിശ്വാസവും സൽ സ്വഭാവവും അത് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരാളുടെ ഈമാൻ പൂർണ്ണമാണോ, ഈമാൻ ശരിയാണോ, അയാളുടെ വിശ്വാസവും ശരിയാവേണ്ടതുണ്ട്. വിശ്വാസവും ശരിയാണോ, അയാളുടെ സൽ സ്വഭാവവും ശരിയാവേണ്ടതുണ്ട്. അവ പരസ്പര പൂരകമാണ് എന്നർത്ഥം. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപ്പെടുത്തുക സാധ്യമല്ല. ഈമാൻ കുറയുന്നതിനനുസരിച്ച് അവൻ്റെ സൽ സ്വഭാവങ്ങളിലും ഏറ്റവ്യത്യാസമുണ്ടാകും എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വേറൊരു ഹദീസിൽ പഠിപ്പിച്ചതായി കാണാം, പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവരും എൻ്റെ അടുക്കൽ കൂടുതൽ സാമീപ്യം കിട്ടുന്നവരും നിങ്ങളിലെ വിശ്വാസികളായിരിക്കും, പൂർണ്ണ സ്വഭാവമുള്ള സൽസ്വഭാവികളായിരിക്കുമെന്ന്. സൽസ്വഭാവികൾക്കാണ് എൻ്റെ അടുക്കൽ പരലോകത്ത് ഉന്നതമായ സ്ഥാനം കിട്ടുക, എൻ്റെ അടുക്കൽ കൂടുതൽ അടുപ്പവും സ്ഥാനവും അവർക്കാണ് കിട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വേറെയും സ്വഹീഹ ഹദീസുകളിൽ നമുക്ക് കാണാം. അതേപോലെ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന സഈമും ബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിൻ്റെ അത്യുന്നതിയിൽ ഒരു വീട് നിങ്ങൾക്ക് കിട്ടും എന്നിതാ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ ശേഷം റസൂലുള്ള പറഞ്ഞത് അതാർക്കുള്ളതാണ്? ലിമൻ ഹസുന ഖുലുഖു, സ്വഭാവം നന്നായവർക്കുള്ളതാണ്, സൽസ്വഭാവികൾക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, അത് രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്രഷ്ടാവുമായി ബന്ധപ്പെട്ടതാണ്, അവസാനം പറഞ്ഞത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതുമാണ്. ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുക, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുക, പ്രവാചകനോടൊത്ത് പരലോകത്ത് കൂടാൻ കഴിയുക, സാധിക്കുക എന്നൊക്കെ പറയുന്നത് സൃഷ്ടാവും സൃഷ്ടികളുമായൊക്കെ ഉള്ള ബന്ധങ്ങൾ ശരിയാകുമ്പോഴാണ്. കേവല ആരാധനകൾ മാത്രം ശരിയാകുക എന്നതല്ല, ഒരർത്ഥത്തിൽ ആരാധന ശരിയായി, ആരാധനയുടെ അതിൻ്റെ സ്വീകാര്യ അത് സ്വഹിയായി, ശരിയായി, ശരിയാംവിധത്തിലുള്ളൊരു ആരാധനയാണ് എന്നതുപോലും നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സ്വഭാവവുമായും അതിന് ബന്ധമുണ്ട്. നമ്മുടെ ആരാധനകൾ നമ്മുടെ സ്വഭാവത്തെയും സ്വാധീനിക്കേണ്ടതുണ്ട് എന്നതൊക്കെ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഉദാഹരണം നമസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്കറിയാം, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, തീർച്ചയായും നമസ്കാരം നീച വൃത്തികളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അവനെ തടയുന്നു, ആ വിധത്തിൽ അവനായി മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന ചോദ്യത്തിന്, ആയിഷ റളിയല്ലാഹു തആല അന്നയോടുള്ള ചോദ്യത്തിന് അവർ നൽകിയ മറുപടി പ്രസിദ്ധമാണല്ലോ. കാന ഖുലുഖുഹു അൽ ഖുർആനാ, റസൂലുള്ളയുടെ സ്വഭാവം അത് ഖുർആൻ തന്നെയായിരുന്നു എന്നാണ്. ജീവിതത്തിലുടനീളം റസൂലുള്ള ആ ഖുർആനിക അധ്യാപനങ്ങൾ പാലിച്ച് ഖുർആനിൻ്റെ ചലിക്കുന്ന ഒരു പതിപ്പായി റസൂലുള്ള നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ആ രീതിയിലുള്ള സ്വഭാവം ജീവിതത്തിൽ പാലിക്കുക, അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരനായിരിക്കും. ഭൂമിയിലും അള്ളാഹു തആല അവന് സ്വീകാര്യതയും അംഗീകാരവും നൽകും, ജനങ്ങളും അവന് പ്രിയപ്പെട്ടവനായി മാറും. ഇങ്ങനെ ബഹുമുഖ നേട്ടങ്ങൾ ഈ പറഞ്ഞ ഉപദേശങ്ങൾ ജീവിതത്തിൽ എടുത്തണയുക വഴി നമുക്ക് ലഭിക്കാനുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ഹദീസ് വളരെ പ്രസിദ്ധവും നമ്മുടെ ദീനിൻ്റെ മൗലികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. തൗഹീദ്, അതേപോലെ ഖലാഖദ്ർ, അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണ ഘട്ടങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ, ഇതിനെയൊക്കെ വിശദമാക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള. ഇനി നാം പഠിക്കാൻ പോകുന്ന ഹദീസ് അബ്ദുൽ നാഖ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെതായ സനദിലൂടെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഏകദേശം 15 or 16 വയസ്സാണ് ഉണ്ടായിരുന്നത്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് ഈ ഹദീസ് റസൂലിനിൽ കേട്ടിട്ടുള്ളത്, കേട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. റിവായത്തുള്ളത് അങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, കുൻതു ഖൽഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽഫ് പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്നു. റസൂലുള്ള മുന്നിലും ഞാൻ റസൂലുള്ളയുടെ പിന്നിലുമായി യാത്ര ചെയ്യുന്നു. പിന്നിലിരിക്കുന്നു ഞാൻ റസൂലുള്ളയുടെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഗുലാം, ഏ കുട്ടി എന്ന് വിളിച്ചു. കാരണം റസൂലുള്ള വളരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വളരെ ചെറുപ്പമാണ്. യാ ഗുലാം എന്ന് വിളിച്ചിട്ട് ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം, ചില കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, യഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബിഹിഫ്ളി ശറഇഹി വദീനി, അള്ളാഹു ശരീഅത്തായി മത നിയമമായി നമുക്കറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷിക്കുക, അതിൽ ജീവിതത്തിൽ എടുത്തണിയേണ്ടുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഉപേക്ഷിക്കേണ്ടതും ദൂരെ നിർത്തേണ്ടതുമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ശരീഅത്തനുസരിച്ച് നീ ജീവിക്കണം. അതാണ് യഹ്ഫൽ, യഹ്ഫലില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക, അതാണ് ഹിഫ്ള്. ഹിഫ്ളുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അത് ആരാധനകളിൽ വരും, അനുഷ്ഠാനങ്ങളിൽ, ഇടപാടുകളിൽ എല്ലാം അത് വരും. സ്വഭാവ വിഷയങ്ങളിൽ തുടങ്ങി അല്ലാഹു തആല നമ്മോട് അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങളും നിഷിദ്ധമായ കാര്യങ്ങളും അതെല്ലാം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം മോനെ, കുട്ടി എന്ന് അബ്ദുല്ലാഹ് ബിനു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ റസൂലുള്ള ഉപദേശിച്ചു. അങ്ങനെ നീ ചെയ്താൽ നിനക്ക് കിട്ടുന്ന നേട്ടമെന്താണ്? യഹ്ഫലുക, അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകും, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. എങ്ങനെ സംരക്ഷിക്കും? നിന്റെ ബദൻ, നിന്റെ ശരീരത്തെ അവൻ സംരക്ഷിക്കും. നിന്റെ ധനത്തിൽ അല്ലാഹു അവൻ ധനത്തെ അല്ലാഹു സംരക്ഷിക്കും, നിന്റെ കുടുംബത്തെ അല്ലാഹു സംരക്ഷിക്കും. ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം അല്ലാഹു തആല വക്കിൽ നിന്ന് സഹായമായി നിനക്ക് ലഭിക്കും. വഴികേടിൽ നിന്നും അവൻ നിന്നെ സംരക്ഷിക്കും. ഋജുവായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകും. നീ സദാസമയവും ഹിദായത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഭാഗ്യവാനായി നിനക്ക് മാറാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞല്ലോ, വല്ലദീന തദൗ സാദകും ഹുദൻ വആതാകും തഖ്വാഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സംബന്ധമായി പറഞ്ഞതായി നമുക്ക് കാണാം. അല്ലാഹു അവൻ്റെ ദീൻ ശരിയാമിതം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാത്തു.
1: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. സൽസ്വഭാവം ഹദീസ് അനാവരണം ചെയ്ത് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കേൾക്കാം മധുരം ഖുർആൻ.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഹകീമാൻ.
1: സൂറത്തു നിസ്സായിലെ 56-ാമത്തെ വചനമാണ് നമ്മളിവിടെ മധുരം ഖുർആനിൽ നിന്നും കേട്ടത്. നിശ്ചയമായും നമ്മുടെ ആയത്ത്, അതായത് ലക്ഷ്യം, ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനമാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം.
2: അള്ളാഹുവിൻ്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് നരകം. ശിക്ഷ പുതുക്കിക്കൊണ്ടിരിക്കുവാനും വേദനയും യാതനയും വർദ്ധിച്ചുകൊണ്ടിരിക്കുവാനും വേണ്ടി അവരുടെ തൊലികൾ അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കും. നരകാഗ്നിയുടെ ഉഗ്രത എത്രമേൽ കഠിനമാണെങ്കിലും അതുമൂലം അതിലെ ആളുകൾ മരണപ്പെട്ടു പോവുകയുമില്ല. എന്നാൽ വല്ലപ്പോഴും ഒരാശ്വാസം ലഭിച്ച് അല്പനേരമെങ്കിലും സ്വൈര്യജീവിതം കൊള്ളുവാൻ അവർക്ക് സാധിക്കുമോ? അതിനും കഴിയില്ല. ലായമൂത്തു ഫീഹ വലായഹയ്യ. ഖുർആൻ പറഞ്ഞത് എത്ര വാസ്തവം! നമ്മുടെ അഗ്നിയേക്കാൾ എത്രയോ മടങ്ങ് ഉഷ്ണമേറിയതാണ് നരകാഗ്നി. എന്നിട്ട് പോലും ശരീരം മുഴുവൻ വെന്തുരുകി നശിക്കാതെ തൊലികൾ മാത്രം വെന്തുരുകി പോവുകയോ? എന്തുകൊണ്ട് തൊലികൾ മാത്രം മാറ്റപ്പെടുന്നു? ഇതിനൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനറിയാം. നമ്മുടെ വിഭാവനകൾക്കും നമ്മുടെ അറിവിനും അതീതമാണ് സ്വർഗനരകങ്ങളിലെ സ്ഥിതിഗതികൾ. പരലോകകാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിശ്വാസികളുടെ സ്ഥിതി അതായിരിക്കുമെങ്കിൽ സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ സ്ഥിതിയും പരിശുദ്ധ ഖുർആനിൽ തുടർ വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നിസായിൻ്റെ 56-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ഉന്നത പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്.
1: അതെ, ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്ന് ഖിറാത്ത്, തജ്വീദ് വിഷയങ്ങൾ ബിരുദം, മുഖാമത്ത്, ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖല പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം ഒക്കെ നേടിയ ആളാണ് മിഷാരി റാഷിദ് അൽ ഹഫാസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ആയത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും നമ്മുടെ വേദനിപ്പിക്കുന്നത് തൊലികളാണ്. ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഭവമാണത്. അപ്പോൾ ഒരു ലോക പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരാൾ ഖുർആനെ കളിയാക്കിക്കൊണ്ട് ഈ ഒരു സംഭവം പറഞ്ഞു, നിങ്ങളിപ്പോൾ നരകത്തിലിട്ട് കരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊലിയാണ് കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വേദനിക്കൂല എന്നാണ്. അപ്പോൾ ഈ ആയത്താണ് അദ്ദേഹത്തിന് ഓതിക്കൊടുത്തത്. അദ്ദേഹം ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോയിരുന്നു. പിന്നീട് ഇതിൻ്റെ അനുയായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും.
2: തീർച്ചയായും വൈദ്യശാസ്ത്ര പ്രകാരം പിന്നീട് കണ്ടുപിടിച്ച ഒന്നാണല്ലോ. ഇപ്പോൾ ഈ തൊലിക്ക് പുറത്താണ് മനുഷ്യൻ്റെ വേദന. ആ വേദന എന്ന ഒരു ഇമോഷൻ കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ തൊലിക്ക് മുകളിലാണ്. തൊലിക്കുള്ളിലുള്ള മാംസമോളോ അതൊന്നുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ തൊലി വീണ്ടും വീണ്ടും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ എന്ന് ഖുർആൻ പറയുന്നതോടുകൂടി വലിയ ഒരു യാഥാർത്ഥ്യം ജനങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും.
1: ഖുർആനിൻ്റെ ഒരു അമാനുഷികത കൂടി അതിലൂടെ വ്യക്തമാവുകയും ചെയ്യും.
2: മധുരം ഖുർആനാണ് നാം ഇതുവരെയും കാതോർത്തു.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ഫസ്റ്റ് എയ്ഡ്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു ഡോക്ടർ സ്വാദിഖ് തിരൂർ.
5: അസ്സലാം അലൈക്കും വറഹ്മത്തുള്ള. പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ്. ഇപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അടിസ്ഥാന ലക്ഷ്യം അതിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്ഥിതി വഷളാവാതെ തടയുക. പിന്നെ രോഗശമനം വേഗത്തിലാക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏതൊരു അടിയന്തര സാഹചര്യത്തിലും നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് കാര്യം, അതിന് DRS ABCD എന്ന ഒരു മുൻഗണനാക്രമത്തിലാണത് പറയുക. അപ്പോൾ അതിൽ ഒന്ന് D എന്ന് പറയുമ്പോൾ ഡേഞ്ചർ, അപകടം വിലയിരുത്തുക. രക്ഷാപ്രവർത്തനത്തിന് മുമ്പ് നിങ്ങൾക്കോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകൾക്കോ ചുറ്റുമുള്ളവർക്കോ മറ്റു അപകടങ്ങളില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഷോക്കേറ്റ് കിടക്കുന്ന ആളാണെങ്കിൽ തൊട്ടടുത്തേക്ക് പോകുന്നതിന് മുമ്പ് അത് ഓഫായിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് കറണ്ട് കണക്ഷൻ എത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരാൻ. മറ്റൊന്ന് റെസ്പോൺസ് അഥവാ പ്രതികരണം നോക്കുക. ഇപ്പോൾ തോളിൽ തട്ടി ഉറക്കെ വിളിച്ചിട്ട് പ്രതികരണമുണ്ടോ, ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ പ്രതികരണം നമ്മളൊന്ന് പരിശോധിക്കണം. പിന്നെ ഒന്ന് ആംബുലൻസിനെ വിളിക്കുക എന്നുള്ളതാണ്. ആവശ്യമായ സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് 108 നമ്പറിലേക്ക് നമുക്ക് ആംബുലൻസിനെ വിളിച്ച് അല്ലെങ്കിൽ 112 വിളിച്ച് ആംബുലൻസ് ആവശ്യമുള്ള സമയത്ത് അത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. പിന്നെ എയർവേ അഥവാ ശ്വാസനാളം പരിശോധിക്കുക, കൃത്യമായിക്കൊണ്ട് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ശ്വാസനാളത്തിൽ തടസ്സങ്ങളൊന്നും ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ തല ചെറുതായി പിന്നോട്ട് ചായച്ച് താടി ഉയർത്തി കൊടുത്ത് ശ്വാസം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അവിടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. അവിടെ നെഞ്ചിൻ്റെ ചലനവും ശ്വാസവും 10 സെക്കൻഡ് നമ്മൾ നിരീക്ഷിക്കണം, കൃത്യമായ രീതിയിൽ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ ശ്വാസം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് CPR കൊടുക്കേണ്ടി വരും. അത് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് അമർത്തി നമ്മൾ CPR ആരംഭിക്കണം. വേറെ 30 കംപ്രഷനുകൾക്ക് ശേഷം 2 കൃത്രിമ ശ്വാസം നൽകുക എന്നുള്ളതാണ് ആ CPRൻ്റെ രീതി. പിന്നെ ഒന്ന് ഡീഫിബ്രില്ലേറ്റർ, അത് ലഭ്യമാണെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ഡീഫിബ്രില്ലേറ്ററൊക്കെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ഇനി നമ്മൾ സാധാരണ നമുക്ക് ചെയ്യേണ്ട ചില പ്രാഥമിക ശുശ്രൂഷകൾ നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, കഠിനമായ രക്തസ്രാവം ഉള്ള സമയത്ത് അവിടെ വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ഗോസോ ഉപയോഗിച്ച് മുറിവിൽ നമ്മൾ നേരിട്ട് ശക്തിയായിട്ട് അമർത്തിപ്പിടിക്കുക. തുണി രക്തം കൊണ്ട് നനഞ്ഞാൽ അത് മാറ്റാത്തതിന് അതിനു മുകളിൽ മറ്റൊരു തുണി വെച്ച് വീണ്ടും അമർത്തുക. സാധ്യമെങ്കിൽ മുറിവേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ നിരപ്പിനേക്കാൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന് പൊള്ളൽ. പൊള്ളലേറ്റാൽ ആ പൊള്ളലേറ്റ ഭാഗം ഉടൻ തന്നെ സാധാരണ ടാപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ കാണിക്കുക. ഇവിടെ ഐസ് വെക്കുകയല്ലേ ചെയ്യേണ്ടത്. ആ ഒരു ടാപ്പ് വാട്ടറിൻ്റെ ഡയറക്റ്റായിട്ട് വെള്ളം അതിലൂടെ അങ്ങനെ വെള്ളം വീഴ്ത്തുക എന്നുള്ളതാണ്. പിന്നെ കുമിളകൾ വന്നാൽ അത് പൊട്ടിക്കരുത്. ഈ പൊള്ളലേറ്റ സമയത്ത് ഉണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുത്. ടൂത്ത്പേസ്റ്റ്, വെളിച്ചെണ്ണ, വെണ്ണ പോലെയുള്ള സാധനങ്ങൾ ഒരിക്കലും ഈ പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ പുരട്ടിക്കൊടുക്കരുത്, അവിടെ പുരട്ടരുത്. വൃത്തിയുള്ള നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ക്ലിംഗ് ഫിലിമോ കൊണ്ട് അയച്ചു മൂടുക. ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് അവിടെ മേലെ അയച്ചു മൂടുക. അധികം തട്ടാത്ത വിധത്തിൽ അത് മൂടാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു ഒരു ഫസ്റ്റ് എയ്ഡ് വേണ്ട ഒരു കാര്യമാണ് ഈ ശ്വാസം മുട്ടലിനെ. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ, തൊണ്ടയിൽ കുടുങ്ങിയാൽ ചുമക്കാൻ കഴിയുമെങ്കിൽ ശക്തമായ രീതിയിൽ ചുമക്കാൻ പ്രോത്സാഹിപ്പിക്കുക. സംസാരിക്കാനോ ശ്വാസമെടുക്കാനോ കഴിയുന്നില്ല എങ്കിൽ മുന്നോട്ട് ആഞ്ഞു നിർത്തി പുറത്ത് കൈപ്പത്തിക്കൊണ്ട് 5 തവണ ശക്തമായിട്ട് തട്ടുക. അതുകൊണ്ട് ഫലമില്ലെങ്കിൽ പിറകിൽ നിന്ന് വയറിന് മുകൾ ഭാഗത്ത് അമർത്തിപ്പിടിച്ച് മുകളിലേക്ക് തള്ളുക. ഈ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്തു കൊടുക്കേണ്ടത്. കുട്ടികളെയാണെങ്കിൽ നമ്മളെ കയ്യിൽ കമഴ്ത്തി കിടത്തി ബാക്കിൽ നിന്ന് നല്ല ഒരു പ്രഷർ കംപ്രസ് ചെയ്ത് കൊടുത്ത് ആ ഒരു തടസ്സം വായിൽ നിന്ന് പുറത്തേട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ മറ്റൊരു ഫസ്റ്റ് എയ്ഡ് ആവശ്യമുള്ള കാര്യമാണ് ബോധക്ഷയം. അവിടെ രോഗിയെ മലർത്തി കിടത്തി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടാനായി കാലുകൾ 12 ഇഞ്ച് അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഉയർത്തി വെക്കുക. പിന്നെ ഇറുകിയ വസ്ത്രങ്ങളൊക്കെ അയച്ച് വായുസഞ്ചാരം ഉറപ്പാക്കുക. ഒരിക്കലും ബോധക്ഷയുള്ള സമയത്ത് മുഖത്ത് വെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നെ മറ്റൊന്ന് അസ്ഥി ഒടിവാണ്. അതുപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒടിവുണ്ടെന്ന് സംശയിക്കുന്ന ഭാഗം അവിടെ ഒട്ടും അനക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇമ്മൊബിലൈസ് ചെയ്യുക. സ്പ്ലിൻ്റ് അല്ലെങ്കിൽ കാർബോർഡ്, സ്കെയില് എന്നിവ തുണി കൊണ്ട് കെട്ടി അനക്കം തട്ടാതെ സൂക്ഷിക്കാം. അസ്ഥി ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് തള്ളാൻ ശ്രമിക്കരുത്. അത് പരമാവധി അത് അനങ്ങാതെ അതിനൊരു സപ്പോർട്ട് കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് എയ്ഡിൽ ഒരു അടിയന്തരഘട്ടത്തിൽ പരിഭ്രാന്തരാകാതെ എത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകൾ.
4: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ ഫസ്റ്റ് എയ്ഡ്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സ്വാദിക് തിരൂർ.
0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ടൈം ആരാണ് നമ്മോടൊപ്പം ഉള്ളത് എന്നുള്ളതാണ് പറയേണ്ടത്. പീസ് ടൈം
1: ചിലപ്പോൾ അതിൽ ആളില്ലാതെ വരും,
0: ചിലത് അങ്ങനെ വരുന്നുണ്ടല്ലേ. വാർത്തകളുടെ തിരക്കിൽ നഷ്ടപ്പെടുന്ന മനസ്സിന് ഒരു ഇടവേള, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്ന ശബ്ദം, പീസ് റേഡിയോ, നല്ലൊരു വാക്ക് ഒരു ജീവിതം, നല്ലൊരു വാക്ക് ഒരു ജീവിതം മാറ്റാം, ശരിയായൊരു സന്ദേശം ഒരു ഹൃദയം ഉണർത്താം, അത്തരം സന്ദേശങ്ങളുമായി പീസ് റേഡിയോ. ഇതാണിന്നത്തെ പീസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഞാൻ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്, ഡേ ട്രേഡാണ് പഠിക്കുന്നത്, അത് ഹലാലാണോ എന്നാണ്.
2: വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ വിധി മാത്രം ചോദിച്ചതാണെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ വിഷയത്തിൽ അതിൽ മാർജിൻ വരുന്നുണ്ട്. അത് പലപ്പോഴും ഒരു പലിശയുടെ ഇനത്തിൽ കടന്നു വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയാണെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന വശങ്ങളുണ്ട്. ഒരു മുസ്ലിം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ വശങ്ങളുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുകയാണെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് അനുവദനീയമാണ്.
1: ലൂഡോ ഗെയിം കളിക്കൽ ഹറാമാണോ എന്നാണ്.
3: ഇവിടെ ആത്യന്തികമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്ത് ഒരു കാര്യം അനുവദിക്കുകയാണെങ്കിലോ ഒരു കാര്യം കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ആണെങ്കിൽ അതിനൊക്കെ പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ടാകും. ഇവിടെ ഈ ലുഡോ കളിയാകട്ടെ, അല്ലെങ്കിൽ പാമ്പും കോണിയും എന്ന കളിയാകട്ടെ, അതുകൊണ്ട് എന്ത് നന്മയാണുള്ളത്? പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിന് പ്രിയപ്പെട്ട വല്ല പ്രവർത്തനവും ഇതിൽ വരുന്നുണ്ടോ? ദീനിയായി എന്ത് നന്മയാണ് അതിലുള്ളത്? ശരി, ദീനിയായി നന്മയില്ല, ദുനിയവിയായി എന്ത് നന്മയാണുള്ളത്? അയാൾക്ക് ശരീരത്തിന് ഒരു പോഷണവും കായികമായ ഫലവും ഒക്കെ ഇത്തരത്തിലുള്ള കളികൾ നൽകുന്നുണ്ടോ? അതും നൽകുന്നില്ല. പിന്നീട് ഇതിനാകെക്കൂടെ ലഭിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വിലപ്പെട്ട സമയം കൊന്നു തീർക്കലാണ്. ചില മുതിർന്ന ആളുകൾ പോലും റോഡ് സൈഡുകളിൽ ഇത്തരത്തിലുള്ള ഇതും ഇതുപോലുള്ള പല കളികളും കളിക്കാറുണ്ട്. മറ്റു ചില ആളുകൾ മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം ഈ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികളോട്, ഈ രൂപത്തിൽ വ്യാപൃതരായവരോട് വീട്ടിലുള്ള വല്ല ജോലിയും ചെയ്തു തീർക്കാൻ പറഞ്ഞാൽ, ഒരു കടയിൽ പോയി ഒരു വസ്തു വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ, രക്ഷിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് ഇത്തരം കളികൾ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധരാണ്, അസ്സിഹത്തു വൽ ഫറാഖ്, ആരോഗ്യവും ഒഴിവു സമയവും. മുൻഗാമികളൊക്കെ നാളെയാണ് തങ്ങൾക്ക് മരണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അധികമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഇബാദത്തുകൾ എല്ലാം അവർ കൃത്യമായി ചെയ്തിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയപ്പെടാറുള്ളത്. അതിൻ്റെ അർത്ഥം അവരുടെ സമയങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തിയിരുന്നില്ല. ഇത്രമാത്രം സൂക്ഷ്മാലുക്കളായ ആളുകളുടെ പിൻഗാമികളായ മുസ്ലിം തലമുറ ഇന്ന് സമയം പോകാൻ വേണ്ടി എന്തെല്ലാം വിനോദങ്ങളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്! ദുനിയാവിനും ആഹ്റത്തും യാതൊരുവിധ നന്മയുമില്ല. ഈ കളികളാകട്ടെ പലപ്പോഴും ചെസ്സ്, ചതുരംഗം പോലുള്ള കളികൾക്ക് സമാനമാണ്. ഇവിടെ കാശു വെച്ച് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, കാശു വെച്ച് കളിച്ചാൽ യാതൊരു സംശയവുമില്ല, അത് മൈസറാണ്, ചൂതാട്ടമാണ്, അതിനെക്കുറിച്ചല്ല ചർച്ച, അത് നിഷിദ്ധമാണെന്നതിൽ സംശയമില്ല. അതല്ലാത്ത രൂപത്തിൽ തന്നെ സമയം നഷ്ടപ്പെടുത്തുന്ന, നമസ്കാരത്തിൽ നിന്ന് മറ്റും മനുഷ്യനെ തടയുന്ന, പലപ്പോഴും രണ്ടു ടീമുകളായി കളിച്ച് പരസ്പരം ശത്രുതയും വൈരാഗ്യവും വരുത്തിവെക്കുന്ന, പല നല്ല കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഇത്തരം കളികൾ അതിന് സമാനമായ ചില കളികളുടെ വിധികളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅബ ബിൻ നർദശീർ, ആരെങ്കിലും ചതുരംഗം കൊണ്ട് കളിക്കുകയാണെങ്കിൽ, പണ്ട് രാജാക്കന്മാർ കളിച്ചിരുന്ന കളി ഇന്ന് ചെസ്സ് സമാനമാണ്. ഫകഅന്നമാ സബഖ യദഹു ഫീ ലഹ്മി ഖിൻസീരിൻ ബദമി, അവൻ പന്നിയുടെ മാംസത്തിലും രക്തത്തിലും പുരട്ടിയവനെപ്പോലെ, അവൻ്റെ കൈ പുരട്ടിയവനെപ്പോലെയാകുന്നു എന്നാണ്. അതേപോലെ തന്നെ അബൂ മൂസൽ അശ്രി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅബ ബിൻ നർദി ഫഖദ് അസല്ലാഹ വ റസൂലഹ, ആരെങ്കിലും ചതുരംഗം കളിച്ചാൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവനാണ് എന്നാണ്. മാത്രമല്ല ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലൊരു കുടുംബം താമസിച്ചിരുന്നു. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവരം കിട്ടുന്നത്, അന്നഹ ബലഗത് അന്ന അഹ്ലി ബൈത്തിൻ ഫീ ദാരിയ ഇൻദഹു നർദുൻ, അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു കളിയുണ്ട് എന്നത്. അങ്ങനെ ഉടനെ അവരുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ലം തുഖ്രിജൂഹ ലനുഖ്രിജന്നകും മിൻ ദാരി, ആ കളി നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അൽബാനി ഹദീസ് ഹസൻ എന്ന ദർജയിലാണ് ഉൾപ്പെടുത്തിയത്. അതേപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹുവിന് അല്പകാലം ഹിജാസിൻ്റെ ഭരണം, മക്കയുടെയും മദീനയുടെയും ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നുവല്ലോ. ഇവിടെ ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, യാഹല മക്ക, മക്കാ നിവാസികളെ, ബലഗനി അൻ റിജാല മിൻ ഖുറൈശ് യൽഅബൂന ബിൽ ഉബ യുഖാൽ ലഹ അൻ നർദശീർ, ഖുറൈശികൾപ്പെട്ട ചില ആളുകളിൽ നമുക്ക് വിവരം ലഭിച്ചത് ഇവിടെ ചില ആളുകൾ ചതുരംഗം കളിക്കുന്നു എന്നാണ്. വ ഇന്നി ലഅഹ്ലിഫു ബില്ലാ, അള്ളാഹുവിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, لا اوتي برجل لعب بها الا عاقبت في شعره وبشرته, അപ്രകാരം ആരെങ്കിലും എൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടാൽ അവൻ്റെ മുടിയിലും അവൻ്റെ ചർമ്മത്തിലുമെല്ലാം ശിക്ഷിക്കുന്നു ഞാൻ. വഅതി തുസൽബോ ലിമൻ അതാനിബി, ആരാണോ അവനെ പിടിച്ചു കൊണ്ടുവരുന്നത് അവന് ഞാൻ അവൻ്റെ വസ്തുവകകൾ നൽകുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ചതുരംഗം, ചെസ്സ്, അതിന് സമാനമായ പാമ്പും കോണിയാകട്ടെ ലുടയാകട്ടെ, എല്ലാം ഈ കളികളൊക്കെ പല രൂപത്തിലുള്ള തിന്മകളാണ് വരുത്തി വെക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇസ്ലാമിൽ ഒരു കളിയും ഒരു വിനോദവും ഇല്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പെയ്ത്ത് പ്രോത്സാഹിപ്പിച്ചതാണ്, അതിന് ഒരു ഉപകാരമുണ്ട്. നീന്തൽ പ്രോത്സാഹിപ്പിച്ചതാണ്, അതുകൊണ്ട് ഉപകാരമുണ്ട്. കുതിരപ്പന്തയം, അതേപോലെ ഓട്ടമത്സരങ്ങൾ, ഒട്ടകയോട്ടം, ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയും ഒരിക്കൽ ഓട്ടമത്സരം നടത്തിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദുനിയാവിനും ആഖിറത്തിനും യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഇത്തരം കളികളിൽ നിന്ന് നമ്മൾ മക്കൾ ഒക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്.
1: ആർത്തവം അല്ലെങ്കിൽ നിഫാസ് ഉള്ള സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാമോ എന്നാണ്.
3: ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ആർത്തവകാരി പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തെ നിസായിലെ 43-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബു സ്വലാത്ത വഅന്തും സുക്കാറ, ലഹരി ബാധിച്ചവരായിരിക്കെ വിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്, ഹത്താ തഅലമു മാ തഖൂലു, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ബോധ്യം വരുന്നതുവരെ, വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീൽ, വഴിയാത്രക്കാരൻ അല്ലാതെ വലിയ അശുദ്ധിയുള്ളവനും പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല. ഒരു വലിയ അശുദ്ധിയുള്ള ആളിന് പള്ളിയിലൂടെ മുറിച്ച് കടക്കേണ്ടി വരികയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അനുവദനീയമാണ് എന്നല്ലാതെ ഒരു വലിയ അശുദ്ധിയുള്ള വ്യക്തിക്ക് പള്ളിയിൽ താമസിക്കുവാനോ ഇരിക്കുവാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആർത്തവകാര്യം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നാവിലീനുൽ ഖുംറ, ഒരു വസ്ത്രം, ഒരു പുതപ്പ് ഇങ്ങ് എടുത്തതാ എന്ന് പറഞ്ഞു. മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന് ആർത്തവകാരിയായിരുന്നു. നബി ഉദ്ദേശിച്ചത് പള്ളിയിലേക്ക് കൈയിട്ട് ആ പുതപ്പങ്ങ് കൊടുക്കാനാണ്. അതല്ലാതെ പള്ളിയിൽ പോയി കൊണ്ടുവരുവാനോ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുവാനല്ല. അവർ വീട്ടിലാണ് ഉള്ളത്, ആ വീട്ടിൽ നിന്നും ഒന്നുകിൽ പുതപ്പ് അങ്ങോട്ട് പള്ളിയുടെ ഉള്ളിൽ കൈകൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇന്നി ഹായിദുൻ, ആർത്തവകാരിയാണെന്ന് പറഞ്ഞു. അതിൽ നിന്നും ബോധ്യമാവുന്നൊരു കാര്യം, സ്വഹാബ വനിതകൾക്ക് കൃത്യമായും അറിയുന്നൊരു കാര്യമായിരുന്നു, ആർത്തവകാരിയാണ് എങ്കിൽ പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ആർത്തവകാരിയാണ്, എങ്ങനെ എൻ്റെ കൈ നീട്ടി ഈ പുതപ്പ് നിങ്ങൾക്ക് തരിക എന്ന ചോദ്യമുണ്ടായത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹൈലത്തുക്കി ലൈസത്തി ഫിയതി, നിൻ്റെ ആർത്തോ കയ്യിലല്ലോ, കൈ ഇങ്ങനെ നീട്ടി തരുന്നതിന് കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി. ഇത്തരം തെളിവുകൾ മുന്നിൽ വെച്ച് നാം അറിയേണ്ടത് ആർത്തവകാരി പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ ആർത്തവകാരി അവർക്ക് വിർദ്ദുകളും അദ്കാർ സബാഹ് അദ്കാർ മസാഹുകളും ഖുർആൻ സ്പർശിക്കാത്ത രൂപത്തിൽ ഖുർആൻ മനപ്പാടമുള്ളത് ഓന്നതിനും കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അല്ലാഹു തആല ആലം.
1: ആൽക്കഹോൾ അംശം അടങ്ങിയ അരിഷ്ടം കുടിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
4: ആയുർവേദിക് മരുന്നുകളിൽ മാത്രമല്ല ആൽക്കഹോളിൻ്റെ അംശങ്ങൾ വരുന്നത്. ചോദ്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആയുർവേദിക്കലും അലോപ്പതിയിലുമൊക്കെ മരുന്നുകളിൽ ഒരു ചെറിയ വിഹിതം ആൽക്കഹോളിൻ്റെ അംശം വരുന്ന അവസ്ഥയുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ്. അതിനാൽ ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റൂലേ? പണ്ഡിതന്മാർ ആ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരുന്നുകളിൽ ഉപയോഗിച്ച ആൽക്കഹോൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ലഹരി ഉണ്ടാക്കാൻ മാത്രം അതിൽ ആൽക്കഹോളിൻ്റെ തോതില്ല എന്നുള്ളതാണ്. വളരെ നേരിയ ഒരു തോത് മാത്രമാണ് അങ്ങനെ മരുന്നുകളിൽ ആൽക്കഹോൾ ഉള്ളത്. അതിനാൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
1: ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കൽ ഹറാമാണെന്നറിയാം, എന്നാൽ ആൺകുട്ടികൾക്ക് വെള്ളി അരഞ്ഞാണം ധരിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
2: അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോഹങ്ങളുടെ കൂട്ടത്തിൽ പുരുഷന് ഹറാമായിട്ടുള്ളത് സ്വർണം മാത്രമാണ്. സ്വർണത്തിൻ്റെ വസ്തുക്കൾ ഉപയോഗിക്കൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ആണുങ്ങൾക്ക് ഹറാമായത് ആൺകുട്ടികൾക്കും ഹറാമാകും. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഷാഫിഈ മദ്ഹബടക്കം, അവരുടെ മദ്ഹബിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിൽ തന്നെ ഫത്വ നൽകുന്നത് അതിന് അനുസരിച്ചാണ്, ഹറാമാണ് എന്ന രൂപത്തിലാണ്. ഒന്നാമത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ തന്നെ പഠിപ്പിച്ചതുകൊണ്ടും ചെറിയ കുട്ടികളെ ഹറാമിൽ നിന്ന് അകറ്റിക്കൊണ്ട് അതിനോട് താൽപ്പര്യമില്ലാത്ത രൂപത്തിൽ തന്നെയാണ് വളർത്തേണ്ടത് എന്നതുകൊണ്ടുമൊക്കെയാണ് അവരങ്ങനെ ഫത്വ നൽകുന്നത്. അതുതന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളതും. മറ്റൊന്ന്, വെള്ളി ആഭരണം ധരിക്കാൻ പറ്റുമോ എന്നതാണ് കുട്ടികൾക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെള്ളി ആഭരണങ്ങളിൽ മോതിരമാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയുടെ മോതിരം ധരിച്ചിരുന്നു. വെള്ളി മോതിരം ധരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് അവർക്കത് ധരിക്കാമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളിയാഭരണം ധരിക്കുന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ പുരുഷന് അതനുവദനീയമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എന്നാൽ മറ്റ് ആഭരണങ്ങൾ ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും ശരിയായത് അനുവദനീയം തന്നെയാണ് എങ്കിലും ആഭരണം ധരിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്. സ്ത്രീകളുമായി സാദൃശ്യപ്പെടുക എന്നത് ഈ വിഷയത്തിൽ പുരുഷന് ചേർന്നതല്ല എന്നതുകൊണ്ട് കഴുത്തിൽ മാലയായും കാതിൽ കമ്മലായും കടുക്കനായും കയ്യിൽ വളയായുമൊക്കെ ആഭരണങ്ങൾ സ്വർണത്തിൻ്റേത് പാടില്ല എന്നത് 100% ഉറപ്പുള്ളത്, എന്നാൽ വെള്ളിയുടേതും ശരിയല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അനുവദനീയമാണ്, അടിസ്ഥാനപരമായി അനുവദനീയമാണ്. ഹറാമാകുന്നത് സ്ത്രീകളോട് സാദൃശ്യമായി വരുമ്പോഴാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ഇത് ധരിപ്പിക്കാൻ പറ്റുമോ? വെള്ളിയുടെ അരഞ്ഞാണം, വെള്ളിയുടെ വള, വെള്ളിയുടെ ചെയിൻ തുടങ്ങിയത് പറ്റുമോ എന്നത് കുട്ടികളെയും അവർക്ക് പ്രായമാകുന്ന സമയത്ത്, പ്രായപൂർത്തിയാകുന്ന സമയത്ത് പാടില്ലാത്ത ഹറാമായ ഒരു കാര്യം അത് ശീലിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ വളർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തമമായിട്ടുള്ളത് വെള്ളിയുടെയും ആഭരണങ്ങൾ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. അടിസ്ഥാനപരമായി അനുവദനീയമാണെങ്കിലും അവരെ തിന്മയിൽ നിന്ന് അകറ്റുക, ഹറാമുകളിൽ നിന്ന് അകറ്റി നിർത്തി അത്തരമൊരു ശീലം അവരിൽ വളർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി അവരെ ആഭരണമണിയിക്കാതെ തന്നെയാണ് വളർത്തേണ്ടത് എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. വല്ലാഹു ആലം.
1: അന്യപുരുഷന്മാരോട് സലാം പറയുന്നതിന്റെ വിധി എന്താണ്?
3: സലാം മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയേണ്ട അഭിവാദ്യ വാക്കും അതേപോലെ തന്നെ പ്രാർത്ഥനയുമാണ്. ചെറിയവർ വലിയവർക്ക് സലാം പറയണം. അങ്ങനെ സലാമിൻ്റെ ഓരോ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം എന്ന ഗണത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ അതൊരു തിന്മയിലേക്കുള്ള പ്രോത്സാഹനമായി തീരുമെങ്കിൽ ഒരിക്കലും അവിടെ സലാം പറയാൻ നിൽക്കരുത്. തിന്മയിലേക്കുള്ള പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ കേവലം ഒരു സലാമിനപ്പുറം അതിലെന്തെങ്കിലും ഒരു വ്യംഗ്യമായ സൂചനകളും ഒരു മോശമായ ചിന്തകളും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ആ സലാം അവിടെ അംഗീകരിക്കുന്നില്ല ഇസ്ലാം. അതല്ലാതെ ഒരു ആളെ കണ്ടുമുട്ടുമ്പോൾ ഒരു സ്ത്രീ പുരുഷനോടോ പുരുഷൻ സ്ത്രീയോടോ സലാം പറയുന്നത് നിഷിദ്ധമായ ഗണത്തിൽ ഒരിക്കലും ഉൾപ്പെടുന്നില്ല.
1: തഷഹുദിന്റെ അവസാനത്തിൽ സമയമുണ്ടെങ്കിൽ അറബിയിൽ മറ്റു പ്രാർത്ഥനകൾ ചൊല്ലാമോ എന്നാണ്.
5: നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പുള്ള സമയം അത് പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന സമയമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ ഏത് രൂപത്തിലുള്ള പ്രാർത്ഥനകളും സലാം വീട്ടുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അവിടെ അത്തഹിയാത്തും സലാത്തും അതുപോലെ തന്നെ നാലു കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശരണം തേടാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരണം തേടിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഏതു പ്രാർത്ഥനകളും നമുക്ക് സലാം വീട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണെങ്കിലും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണെങ്കിലും മറ്റു പ്രാർത്ഥനകളാണെങ്കിലും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അറബി ഭാഷയിലായിരിക്കണമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: ആർത്തവത്തെക്കുറിച്ചാണ്. 5 ദിവസം കഴിഞ്ഞ് ശുദ്ധിയായി, പിന്നെയും ചെറിയ നിറവ്യത്യാസം കണ്ടു. അങ്ങനെ ഒരു 10 ദിവസം വരെ കാണുന്നു, ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസവും കാണപ്പെടും. 7 ദിവസം കഴിഞ്ഞ് ശുദ്ധിയായി നിസ്കരിക്കാൻ പറ്റുമോ? എന്താണ് ഇസ്ലാമിക വിധി എന്നാണ്.
3: ആർത്തവം സ്ത്രീകളിൽ കണ്ടുവരുന്നത് പലപ്പോഴും കൃത്യമായ ഒരു സമയത്തിനുള്ളിലായിരിക്കും. 1 ആഴ്ച 5 ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ കൂടിയോ സമയങ്ങൾ. എന്നാൽ മറ്റു ചില സ്ത്രീകളിൽ അത് ഏറ്റ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. മാസത്തിൽ കൃത്യമായൊരു സമയം ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ നമസ്കാരം, നോമ്പ്, പ്രസ്തുത ആരാധനാ കർമ്മങ്ങൾ ആർത്തവ സമയത്ത് പാടില്ല എന്ന് ഹദീസുകൾ കാണുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ശിഷ്യയോട് പറയുന്നു, അവരുടെ ചോദ്യത്തിന് മറുപടിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങളോട് ആർത്തവ സമയങ്ങളിൽ നഷ്ടപ്പെട്ട നമസ്കാരം മടക്കി നിർവഹിക്കുവാൻ കൽപ്പിച്ചിട്ടില്ല, എന്നാൽ നോമ്പ് കഥാ വീട്ടണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ പരിപൂർണമായും ശുദ്ധിയായതിന് ശേഷം, കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ നമസ്കാരം പോലുള്ള ആരാധനാ കർമ്മങ്ങൾ ആർത്തവകാരി പ്രവേശിക്കാൻ പാടുള്ളൂ. ആർത്തവം നിലച്ച് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം. എന്നാൽ ചില സ്ത്രീകളിലെങ്കിലും ആർത്തവ സമയത്തിനുള്ളിൽ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ ആർത്തവം നിലച്ചതുപോലെ തോന്നപ്പെട്ടേക്കാം. വീണ്ടും അതിന് കൃത്യമായൊരു അടയാളമില്ലാത്ത രൂപത്തിൽ വീണ്ടും അടുത്ത ദിവസം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ആർത്തവം പരിപൂർണമായി നിലച്ചു, അതിന് അടയാളമായി വെളുത്ത ദ്രവം പുറപ്പെടുകയോ അവിടെയുള്ള രക്തപാടുകൾ പരിപൂർണമായി ശുദ്ധിയാവുകയോ ചെയ്യുകയാണ്. അത് പലപ്പോഴും ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസങ്ങളോ ആയിരിക്കും. ആ ദിവസങ്ങൾക്ക് ശേഷം, ആർത്തവം നിലച്ചതിന് ശേഷം വല്ലതും വന്നാൽ അത് ആർത്തവമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്.
1: ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഇമാം ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ മാമൂമും ഇരുന്നാണോ നിസ്കരിക്കേണ്ടത് എന്നാണ്.
4: ഇമാമ് നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ളവനാണ് എങ്കിൽ, അതേപോലെ മാമൂം നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ളവനാണ് എങ്കിൽ നിന്ന് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. നമസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്നാണ്. അതുകൊണ്ട് തന്നെ നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ളവർ ഒരിക്കലും ഇരുന്ന് നമസ്കരിക്കാൻ പാടുള്ളതല്ല ഫർദ് നമസ്കാരങ്ങൾ. അത് ഇതിലാദ്യം മനസ്സിലാക്കുക. പിന്നെ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവരെ നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കുക ഇമാമാക്കാൻ പാടില്ല. അല്ല, ഒരു പള്ളിയിലെ റാത്തിബായ ഇമാമല്ലെങ്കിൽ അല്ലാതെ, റാത്തിബായ ഇമാം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വേതനം കൊടുത്ത് ഇമാമായി നിശ്ചയിക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ അയാൾ തന്നെയാണ് ഇമാം നിൽക്കേണ്ടത്. അയാൾ കഴിയില്ല എങ്കിൽ അയാൾ മറ്റൊരാളെ, കഴിയുള്ള ഒരാളെ ഇമാമായിട്ട് നിശ്ചയിക്കുകയാണ് വേണ്ടത്. ഇനി അയാൾ ഇമാമായി നിൽക്കുകയാണ്, വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ, അയാളവിടെ നിശ്ചയിക്കപ്പെട്ട ഇമാമാണ് എങ്കിൽ അയാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം. പക്ഷെ പിന്നിൽ നമസ്കരിക്കുന്നവർ ഇരുന്നാണോ അയാളെ തുടരേണ്ടത്, അതല്ല നിന്നാണോ തുടരേണ്ടത്? നിന്ന് തുടർന്നിട്ടുണ്ട് എങ്കിൽ, അതായത് ഇരുന്ന് ഒരു ഇമാം നമസ്കരിക്കുകയാണ്, അയാൾ നിന്നാണ് തുടരുന്നത് എങ്കിൽ തുടർന്ന് നമസ്കരിക്കുന്നവരുടെ നമസ്കാരം സ്വീകാര്യമാണ്. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ കരണീയമായതും പ്രതിഫലാർഹമായതും അവർ ഇരുന്ന് ആ ഇമാമിനെ തുടരുക എന്നുള്ളതാണെന്ന് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മബി, ഇമാമിനെ നിശ്ചയിച്ചത് ഇമാമിനെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്, ഇമാമിനെ തുടരാൻ വേണ്ടിയിട്ടാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈദ അസല്ല ഖായിമൻ ഫസല്ലു ഖിയാമ, ഇമാമ് നിന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കുക. വൈദ അസല്ല ഖായിദൻ, ഇമാമ് ഇരുന്നാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ഫസല്ലു ഖുഊദൻ അജ്മഈൻ, നിങ്ങളെല്ലാവരും ഇരുന്ന് നമസ്കരിക്കുക. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് ഇരുന്ന് നമസ്കരിക്കുന്നവരെ ഇമാമിനെ ഇരുന്ന് തുടരാനാണ്. ഇതാണ് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ളത്, അതൊരു നിർബന്ധ കൽപ്പനയാണ്. അങ്ങനെ തുടർന്നില്ല എങ്കിൽ നമസ്കാരം ബാത്തിലാകും എന്ന മാനയിലല്ല പണ്ഡിതന്മാർ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാല കൂടിയാണ്. ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിനെ മഅ്മൂമീങ്ങൾ നിന്നാണോ തുടരേണ്ടത്, ഇരുന്നാണോ തുടരേണ്ടത്? തെളിവ് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇരുന്നാണ്.

0: കാണിക്കുകയും അങ്ങനെ ഇരുന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ തുടർന്ന് പിന്നിൽ മഅ്മൂമീങ്ങൾ സഹാബത്ത് നിന്ന് നമസ്കരിക്കാനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇരുന്ന് നമസ്കരിക്കുന്ന ഒരു ഇമാമിനെ നിന്ന് തുടർന്നാലും ആ തുടർച്ച ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന നമ്മൾ മുമ്പ് കേൾക്കുണ്ടായി, വൈദാ സല്ലാ ഖാഇദൻ, ഇമാം ഇരുന്ന് നമസ്കരിച്ചാൽ ഫസല്ലു ഖുഊദൻ അജ്മാഇൻ, നിങ്ങളെല്ലാവരും ഇരുന്ന് നമസ്കരിക്കണം എന്ന കൽപ്പന. ആ ഹദീസിനെ മാനിച്ച് ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ ഇരുന്ന് തുടരുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായത്. അതൊരു നിർബന്ധ കൽപ്പനയല്ല ഈ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അഅലം.
1: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
2: പീസ് റേഡിയോ സ്വരം, അള്ളാഹുവിൻ്റെ വിശേഷണമായ അലിമുൽ ഗൈബ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. പീസ് റേഡിയോ സ്വരത്തിലൂടെ മലിക്കുൽ ജബ്ബാറല്ലാതെയില്ല മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനായി എന്ന് തുടങ്ങുന്ന ഗാനം ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
5: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായം എത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെ ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പൂമരത്തണലിൽ. കഥ പറയാം, പാഠം പഠിക്കാം. പങ്കെടുക്കുന്നവർ ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം. അവതരണം തൗഫീഖ് അസ്ലം.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, വഅലാ ആലിഹി വസബിഹി അജ്മാ, അമ്മാ ബഅദ്. പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം.
5: ഓക്കെ,
7: എല്ലാ എപ്പിസോഡിലും നമ്മൾ പുതിയ പുതിയ കഥകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിലും നമ്മൾ പുതിയ കഥയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ കഥകളിലും നമ്മൾ ഗുണപാഠമുള്ള കഥകളാണ് പറയണത്. പിന്നെ നടന്ന കഥകൾ തന്നെയാണ്, ഓരോരോ നബിമാരെ കുറിച്ചുള്ള കഥകളാണ് ഈ എപ്പിസോഡിലും നമ്മൾ പറയുന്നത്.
8: അതായത് നമ്മൾ സാധാരണ കഥ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന പോലെ ഒരു സാങ്കല്പിക കഥകളല്ല, ആമി മൊയലും അല്ലെങ്കിൽ പൂച്ചയും കുറുക്കനും അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള
7: സംഭവിച്ച
8: കഥകൾ നമ്മൾ പറയുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡ് പറഞ്ഞ ഒക്കെ തന്നെയാണ്
7: സംഭവിച്ച
8: കുറെ, പിന്നെ നമുക്ക് ഗുണപാഠമുള്ള നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളാണ് അല്ലേ. ഇൻഷാ ഇന്ന് നമ്മള് പിന്നെ 2 കഥകളാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ ഓരോരുത്തരും എന്ത് ചെയ്യണം, അത് ഉഷാറായിട്ട് പറയണം. ഒന്നാമത്തെ ഏതാണ്?
7: 100 പേരെ കൊന്ന
8: അല്ലേ. നമ്മൾ കേൾക്കുമ്പോ അല്ലേ 100 ആളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയൊരു അല്ലേ തിന്മയാണ് അത് അല്ലേ. 100 ആളെ കൊന്ന ഒരു മനുഷ്യന്റെ ഒരു കഥയാണ് നമ്മള് പറയണത്. ഓക്കെ, തുടങ്ങാം നമുക്ക് അല്ലേ.
7: മുൻ കഴിഞ്ഞ സമുദായത്തില് ഒരു ഒരു വ്യക്തി 99 ആൾക്കാരെ വധിച്ചിരുന്നു. പിന്നെ അയാൾക്ക് മനസ്സിലായി ഇതൊരു തെറ്റായ സംഭവമാണ്. അപ്പൊ അയാള് തൗബ ചെയ്യാൻ വേണ്ടിട്ട് ഒരാളത്ത് പോയി. അപ്പൊ അയാള് പറഞ്ഞു
8: തൗബ ചെയ്യാനല്ല, അയാള് ചോദിക്കാനോന്ന്.
7: അപ്പൊ അയാള് പറഞ്ഞു ഇനി എനിക്ക് തൗബല്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാളും വധിച്ചു.
8: അയാള് വധിക്കാൻ കാരണം എന്താ?
7: അയാള് തൗബല്ല പറഞ്ഞില്ലേ,
8: അയാളൊരു പ്രതീക്ഷയില് പോയതാണ് അല്ലേ. 99 ആളെ കൊന്നൊരു വിഷമം അയാൾക്ക് ഉണ്ട്, വിഷമമുള്ളതുകൊണ്ടാണല്ലോ തൗബ ചെയ്യാൻ തയ്യാറായത്.
7: അപ്പൊ അയാളും കൊന്നു.
8: അയാളെ അനക്കിഞ്ഞ് തൗബെ, 99 ആളെ കൊന്നിട്ട് തൗബ വന്നേക്ക്, അങ്ങനെ എന്ത് ചെയ്ത് ഒരു സംസാരം ദേഷ്യം പിടിച്ച് എന്ത് ചെയ്ത് അയാള്
7: അങ്ങനെ 100 ആളെ വധിച്ചു. പിന്നെ അയാള് വലിയൊരു പണ്ഡിതന്റെ അടുത്ത് പോയി. ആ പണ്ഡിതനോട് പറഞ്ഞു എനിക്ക് തൗബ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പണ്ഡിതൻ പറഞ്ഞു ഈ ഇനി നല്ലൊരു വേറൊരു നല്ല നാട്ടിൽ പോവും, അപ്പൊ എനിക്ക് അങ്ങനെ നല്ല ആളായി ജീവിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് നാട്ടില് വന്ന കൊലയാളി എന്നുള്ളൊരു പേര് വരും. അങ്ങനെ അയാള് നടന്നു പോകുമ്പോ അയാള് വഴിക്കുന്നു മരിച്ചു. അപ്പോ നല്ല മലക്കാളും ചീത്ത മലക്കാളും തല്ലുകൂടാണ്.
8: അതായത് നല്ല മല ഒരു ശിക്ഷയുടെ മലക്കും
7: ഒരു തല്ലുകൂടാണ്.
8: ആരാണ് അയാളെ റൂഹ് പിടിക്കാന്നുള്ളൊരു.
7: അപ്പോ ഇവര് അളന്ന് നോക്കി എങ്ങോട്ടാണ് കുറച്ച് ദൂരമുള്ളത്. അപ്പോ നല്ല സ്ഥലത്തേക്കാണ് കുറച്ച് ദൂരമുള്ളത്. അപ്പോ നല്ല കാരുണ്യത്തിന്റെ മലക്ക് ഇയാളെ റൂഹ്
8: പിടിച്ചു അല്ലേ. ഇതാണ് ഈ ഒരു 100 പേരെ കൊന്നാളെ മനുഷ്യന്റെ കഥ. അപ്പോ എന്തിനാ അളന്ന് നോക്കിയത്?
7: ആരാണ് ഇയാളെ റൂഹ് വിളിക്കുക?
8: അത് മനസ്സിലായി. പക്ഷെ അളന്നോക്ക എന്നുള്ളൊരു കാരണം എന്തിനാണ് വെച്ചത്? ഒരു റൂൾ വെച്ചില്ലേ? അതൊക്കെ തർക്കമില്ലാക്കാനാണ്. പിന്നെ ഏത് മലക്കാണ് റൂഹ് പിടിക്കേണ്ടത്? പക്ഷെ അളക്കാൻ കാരണം എന്താണ്? അളന്ന എങ്ങനെ മനസ്സിലാക്ക ഇത് നല്ല റൂഹാണോ പിടിക്കുക, അതല്ല നല്ല മലക്കാണോ, അല്ലെങ്കിൽ
9: നല്ല സ്ഥലത്തേക്കാണ് കുറച്ച് ദൂരം?
8: ആ കുറച്ച് ദൂരം. അയാള് വേഗത്തില് അത് തോപ ചെയ്യാനുള്ള
9: ആഗ്രഹം കൊണ്ട്.
8: ആ ആഗ്രഹം കൂടുതലായിരുന്നു അർത്ഥം അല്ലെ. നേരെ മറിച്ച് അയാൾക്ക് അങ്ങോട്ട് ദൂരം കൂടുതലാണെങ്കിൽ അയാളെ നാട്ടിൽ നിന്ന് കുറച്ച് പോന്നിട്ടുള്ളൂ, അയാൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അദ്ദേഹം നേണോ വേഗം നാട്ടിൽ പോയിട്ട് നേണോ, അതാണ് തോപ എഴുതിക്കണ്ട, അവിടെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അയാൾക്ക് ഉണ്ട്. പക്ഷെ തോപ ചെയ്തിക്കണോ? ഇല്ല, അയാളെ നീയത്തിന് നേരിട്ടുണ്ട്. നീയത്തിന് പ്രാധാന്യം വന്ന്, നീയത്തിന് കൂലിണ്ട്. അയാള് തോപ ചെയ്തത് പോലെ തന്നെയാണ്. അയാൾ മരിച്ചു, ആ നാട്ടിൽ എത്തിയിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് അയാള് മരണപ്പെട്ടു. പക്ഷെ അയാള് തോപ ചെയ്ത പോലെ തന്നെയാണ്. കാരണം അയാൾ മനസ്സുണ്ടത് ആ നീയത്ത് മനസ്സുണ്ട്, അയാൾ തോപ ചെയ്ത പോലെയാണ്. ഞങ്ങൾക്ക് എത്തി, അത് ചെയ്യേണ്ട പണി മാത്രമേ ബാക്കിയുള്ളു. മനസ്സിലായല്ലോ, ഇതാണ് കഥ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് മനുഷ്യന്മാരെന്ത് ചെയ്യും? അറിഞ്ഞു മരതൊക്കെ
7: തെറ്റുകൾ
8: ചെയ്യും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഓ ഞാൻ തെറ്റെയ്തല്ലോ, ഞാനൊരു അക്രമിയായി എന്നുള്ള ഇങ്ങനെ ഇരിക്കലോ വേണം. എന്തെയ്യണോ?
7: തൗബ ചെയ്ത്
8: അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അപ്പൊ നോക്കി നിങ്ങള് പിന്നെ 100 ആളെ കൊല്ലുന്ന പറഞ്ഞ ആലോചിക്കുന്നില്ലേ? 100 മനുഷ്യന്മാരെ കൊല്ലുക, നമ്മുടെ നാട്ടിലേക്ക് ചിലപ്പോ ഇങ്ങനെ പേപ്പറിലൊക്കെ വരൂലേ, പിന്നെ 5 ആളൊക്കെ 6 ആളൊക്കെ 2 ആളൊക്കെ 3 പേരെ വെട്ടിക്കൊന്നു നമുക്ക് എന്ത് ചെയ്യും? ഒരു അത്ഭുതം തോന്നും അല്ലേ. 3 ആളൊക്കെ ഇയാളത്തെ 99+1 100 ആളെ കൊന്നിട്ടാണെന്നാണിത്. അയാൾക്ക് അള്ളാഹു തോബ ചെയ്തതിന് മനസ്സിലാവില്ല. അപ്പൊ തോബ എന്നുള്ള എന്താണ്? വളരെ തോബ ചെയ്യുന്നവരെ അള്ളാഹുബിട്ടില്ലേ, അതെന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അത് തെറ്റ് ചെയ്യുന്നവര് വെച്ച് അള്ളാഹ്ക്ക് ഇഷ്ടം ആരെയാണ്? തോബ ചെയ്യുന്നവർ. അങ്ങനെ ഒരു ആദ്യ ആയത്തൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്. നിർമീൻ കഥ മനസ്സിലായില്ലേ? എന്താ കഥ? ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്താൻ പറ്റുമോ? എന്താണ്? 100 ആളെ കൊന്ന ആ 100 ആളെ കൊന്ന മനുഷ്യന്റെ തൗബ അല്ലേ. തൗബയുടെ ഒരു പ്രാധാന്യമാണ് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത്. മാഷാല്ലാ. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും എന്താണ്, ഒരു പിന്നെ എന്താണ് തൗബ ചെയ്യാനുള്ള അല്ലെ ഇസ്തിഗ്ഫാറിനുള്ള ഒരു പിന്നെ മനസ്സുണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഥയാണ്. മനസ്സിലായല്ലോ ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ ഇനി ഈ ഒരു എപ്പിസോഡിന്റെ ഒരു അവസാനത്തെ ഒരു കഥയിലേക്കാണ് പ്രവേശിക്കുന്നത് അല്ലേ. ആ 2-ാമത്തെ കഥ. അപ്പൊ നമ്മൾ 2, 4, 6, 7-ാമത്തെ കഥയാ ഇപ്പൊ പറഞ്ഞത് അല്ലേ. ഓരോ എപ്പിസോഡ് 2 കഥകളും പഠിച്ചിട്ടുണ്ട്.
9: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിനി ഈ എപ്പിസോഡത്തെ 2-ാമത്തെ കഥയ്ക്കാണ് പോണത്. ഈ കഥ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഇപ്പോൾ ഈ കഥയിൽ ഈ സഹാബത്തുകളും എല്ലാ സഹാബിമാരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഒരുമിച്ചിരിക്കേനു. അപ്പോൾ പ്രവാചകന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സദസ്സിൽ ആരാണ് സുന്നത്ത് നോമ്പ് നോറ്റത് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും നോറ്റിക്കണ് പറഞ്ഞു. സുന്നത്ത് നോമ്പ് ഞാൻ നോറ്റിക്കണ് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഈ സദസ്സിൽ ആരാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിക്കണ ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കൊടുത്തിരുന്നു പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചോദിച്ചു, ആരാണ് ഈ സദസ്സിൽ ജനാസ നമസ്കരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത്, ഞാൻ ജനാസ നമസ്കരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് രോഗികളെ സന്ദർശിച്ചത്, ഇന്ന് ആരാണ് രോഗിനെ സന്ദർശിച്ചത് ചോദിച്ചു. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ രോഗിനെ
8: സന്ദർശിച്ചു
7: പറഞ്ഞു. എല്ലാം ഒരാള് ഒരു ദിവസം ചെയ്താല് സ്വർഗമുണ്ട്.
8: ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് വന്നത് കൊണ്ടാല്
7: ഒരു ദിവസം ഒരാള് ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്താല് ആൾക്ക് സ്വർഗമുണ്ട്
8: പറഞ്ഞില്ലേ. ഓക്കെ, പിന്നെന്തെങ്കിലും പറയാനുള്ളത്?
9: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞിട്ടില്ല അത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ
8: ചോദിക്കുന്നുള്ളത്
9: പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയാണെങ്കിൽ എല്ലാ സഹാബിമാർക്കും അങ്ങനെ
7: തയ്യാറായി വരെ
8: നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നാളെ ചോദ്യം ചോദിക്കുന്ന
7: മുൻകൂട്ടി പഠിച്ചു
9: വരും.
8: പെട്ടെന്ന് ചോദിക്കുമ്പോഴോ?
9: സർപ്രൈസ് ടെസ്റ്റ് നടത്തുമ്പോ
8: ആർക്കും കിട്ടൂല, അത് പഠിച്ചാലേ കിട്ടുള്ളൂ അല്ലേ? ശരിക്കും പഠിച്ചേ കിട്ടൂ. അതുപോലെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? എല്ലാം ചെയ്തിട്ടുണ്ട്. അർമീൻ
7: എല്ലാ നന്മകളും ചെയ്തിട്ടുണ്ട്.
8: ആ എല്ലാ നന്മകളും ചെയ്തു എന്നുള്ളതാണ്. ഏതെങ്കിലും നന്മ മാത്രം ചെയ്ത് ജീവിക്കല്ല,
9: എല്ലാ നന്മകളും
8: എല്ലാത്തിലും ശ്രദ്ധ
9: കൊടുക്കുക
8: അല്ലേ? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് എല്ലാ കാര്യങ്ങളിലും ആരൊന്നാമനായി? ഒന്നാമ. നമ്മളെന്ത് ചെയ്യണം? നന്മകള് പരമാവധി നമ്മള് ചെയ്യാൻ നോക്കണം. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മാതാപിതാക്കളെ സഹായിക്കുക, പിന്നെ രോഗിയെ സന്ദർശിക്കുക, എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയതേ പോലെ ഇല്ലേ? ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? നമ്മുടെ അയൽവാസി രോഗിയെ കിടക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാ? ആ രോഗിയെ സന്ദർശിക്കാൻ പോകാൻ പറ്റും ഇല്ലേ? നമ്മുടെ നാട്ടിലൊരു മരണയവരെ അറിഞ്ഞു, ആ നമുക്ക് എന്ത് ചെയ്യാ? ആ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാ? സ്ത്രീകള് പള്ളിയിലേക്ക് പോകൂല, എന്തിന്? വൈദ്യന്റെ കൂടെ പോകുന്നില്ല. പക്ഷെ വീട്ടിൽ എന്ത് ചെയ്യാ? ജനാസ നമസ്കരിക്കാൻ പറ്റും. നമുക്ക് തന്നെ എന്ത് ചെയ്യാ? ഇപ്പൊ നമ്മള് മദ്രസ വിട്ട് വരികയാണ്, സ്കൂൾ വിട്ട് വരികയാണ്, നമ്മളെ ബാഗിൽ ഒരു 10 രൂപ ഉണ്ട്, അല്ലെങ്കിൽ 20 രൂപ ഉണ്ട്, അല്ലെ 5 രൂപ ഉണ്ട് നമ്മളെ കയ്യില്. നമ്മൾ വരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരാൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്, അയാൾക്ക് ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ല അല്ലേ? നമുക്ക് എന്ത് ചെയ്യാ? ഒന്നില്ലെ നമുക്ക് ആ പൈസ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ
9: പൈസ
8: കൊടുക്കാം. അപ്പൊ ഇതുപോലെ എല്ലാ നന്മകളിലൊക്കെ നമ്മൾ എന്താണോ മുൻപന്തിയിലുണ്ടാകണം. നന്മയില്
9: മുൻപന്തി.
8: ഇപ്പൊ അവിടെ ആ കൂട്ടത്തില് പിന്നെ വേറെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്, സ്വാപത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ
9: അബൂബക്കർ ഉള്ളവന് മാത്രമാണ്.
8: നന്മയില് മുന്നേറിയ ഒരു വ്യക്തിയായിരുന്നു ആര്? അത് വലിയൊരു ക്രെഡിറ്റ് ആണ് അല്ലേ? എല്ലാത്തിലും ഞാന് കൈ പൊക്കാണ്. ഇപ്പൊ ഉദാഹരണം ചോദിക്കാണ്, ഞാൻ ഇപ്പൊ കൂടെ ചോദിക്കാം, 5 വർഷം ചോദിക്കാണ്. അപ്പൊ ഒരാളെന്നെ പിന്നെ 5 ഉത്തരം പറഞ്ഞാലും ഒരു ക്രെഡിറ്റ് അല്ലേ? അല്ല, ഒരു ക്രെഡിറ്റ് ആണ്. 5 ഉത്തരം പറഞ്ഞാല് 5 ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഞാന്, 5 ഇപ്പം ജന ഉത്തരം പറയാണ്, അല്ലെ 5 എണ്ണത്തിനും നിർമ്മിന് ഉത്തരം പറയാണ്, 5 എണ്ണത്തിനും 100 ഉത്തരം പറയാണ് അല്ലെ? അപ്പൊ നമുക്ക് വലിയൊരു അഭിമാനമാണ്, അത് ഒരു ക്രെഡിറ്റ് ആണ്. ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അബൂബക്കർ സദസ്സിൽ ഈ 4 കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞ ആരാണ്?
9: അബൂബക്കർ.
8: അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു കഥയിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ, നമ്മൾ കഥ എന്ന് പറയും, പക്ഷെ എന്താണ്,
9: അനുഭവമാണ്
8: അല്ലെ? ഒരു കഥാരൂപത്തിൽ നമുക്ക് അത് അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ കഥയിലേക്ക് കൊണ്ടുവരുന്നത് ഇൻഷാല്ലാ. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നല്ല കുട്ടികളെ വളരെ ചെയ്യണം. ഇതുപോലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? നന്മകൾ ധാരാളം ചെയ്യുക അല്ലെ? നമുക്ക് നല്ല കാര്യം ചെയ്യുമെന്നുണ്ടാവും ഒരു സന്തോഷം
9: അല്ലേ?
8: നല്ല കാര്യം ചെയ്യുമ്പോൾ സന്തോഷം. നമ്മൾ ഉമ്മാനെ സഹായിക്കും രാവിലെ, നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലെ? ഒരു ദിവസം രാവിലെ നമ്മൾ ഖുർആൻ ഒരു പേജ് ഓതി, നമുക്ക് അന്നുണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും, ഖുർആൻ ഓതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഒരു ദിവസം നമ്മൾ നമസ്കാരം ഒഴിവാക്കി,
9: ഒരു മനസ്സിലൊരു
8: ഒരു പ്രയാസം അതുണ്ടാവൂലെ? നമസ്കാരം ഒഴിവാക്കി, എന്ന് നമസ്കരിക്കലുണ്ട്, ഇന്ന് ഞാൻ മറന്ന് അല്ലെ? മറന്നാല് കുറ്റല്ല, പക്ഷെ നമുക്ക് ഇന്നാലും എന്തുണ്ടാവും? ഒരു വിഷമം ഉണ്ടാവും, മറന്നല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? ഒരുപാട് കഥകളിലൂടെ നമുക്കും പഠിക്കാൻ പറ്റി, അതോടൊപ്പം ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റി. വ്യത്യസ്തമായ നമ്മൾ 4 എപ്പിസോഡില് 2 കഥ വീതം പറഞ്ഞില്ലേ? അതിൽ ഒരു കഥയിൽ നമ്മൾ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡില്.
9: മൃഗങ്ങൾ
8: ചെറിയ കഥകളായ നമ്മള് ഒട്ടകം, നായ, പൂച്ച, അങ്ങനെ ഒരു 9 ചെറു കഥകൾ നമ്മൾ പഠിച്ചു. പക്ഷെ ചെറിയ കഥയാണെങ്കിലും
9: വലിയ
8: ഗുണപാഠങ്ങളുള്ള, നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ. നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡില് പിന്നെ കഥകൾ സെലക്ട് ചെയ്ത സമയത്ത് നോക്കിയത് എന്താ വെച്ചാല്, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് മനസ്സിലാകണം. കുട്ടികൾക്ക് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും ഇല്ലേ? ചരിത്രത്തിൽ നോക്കിയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇങ്ങനെ കഥയുടെ പറയാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എന്താണ്, ഈ ഭൂമിതന്നെ ആർക്കുള്ളതാണ്?
9: കുട്ടികൾക്കുള്ളതാണ്.
8: അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ, കുട്ടികൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കഥകൾ മാത്രമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ നമ്മൾ പുതിയ ഒരു വിഷയങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? ഭൂമിതനാളിൽ വീണ്ടും നമ്മൾ മുന്നോട്ട്. നമ്മൾക്ക് കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇത് കേൾക്കുന്ന കുട്ടികളോട് അർമീൻ, നമുക്ക് 3 ആക്കും ഓരോന്ന് പറയണം കുട്ടികളോട്. ഇത് കേൾക്കാൻ നമ്മളെ ഈ ഭൂമിതനാളിൽ കേൾക്കുന്നവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
9: പഠിച്ചാല് എവിടെ പോയി കഥ പറയാം? മത്സരങ്ങളിലൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനത്തെ ഗുണപാഠങ്ങൾ ഇല്ലേ, കഥകളൊക്കെ പറഞ്ഞാല് പ്രൈസ് അല്ലാഹു സഹായിക്കൂ. അങ്ങനൊക്കെ
8: നന്മ എത്തിക്കാണ്.
9: ഒന്നാമത്
8: എന്താ പറയാ,
7: നമ്മളിപ്പോ കഥ ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ
10: ഈ കേട്ടിരിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ചാൽ അവർക്കും ഞാൻ പരിപാടിക്കുണ്ടെങ്കിൽ അവർക്കും പഠിക്കാം.
8: ആ അവർക്കും ഇത് കേട്ട് പഠിക്കാൻ പറ്റും അല്ലേ, പുതിയ കഥകൾ പഠിക്കാൻ പറ്റും.
7: നമ്മള് പഠിച്ച് നമ്മള് വേറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താ ഓല് പഠിച്ച് ഓലിത് ഓലെ ജീവിതത്തില് ഇതൊക്കെ ചെയ്ത് നമുക്കും
8: വലിയ വലിയൊരു പ്രതിഫലം അതാണ് അല്ലേ. നമ്മൾ ഇതിപ്പോ ഈ എപ്പിസോഡ് പടഞ്ഞ് ഓരോ എപ്പിസോഡും ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ എന്ത് ചെയ്യും, എപ്പിസോഡിയോന്റെ ഓഡിയോ വഴിയൊക്കെ ഇത് പുറത്തിറങ്ങും. അപ്പൊ ഇത് കേട്ടിട്ട് ഓരോ കുട്ടികളും ഇങ്ങനെ ഒന്നും വേണ്ട, വീട്ടിലൊരു പൂച്ച വന്നാല് ആ പൂച്ചക്ക് ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ഒരു 8 വയസ്സായ കുട്ടിയോ അല്ലെ, ആ പൂച്ചക്ക് ഒരു ഭക്ഷണം കൊടുക്കുകയാണ്.
9: അതിന്റെ
8: പ്രതിഫലങ്ങൾ എല്ലാ പ്രതിഫലങ്ങൾ നിലയ്ക്ക് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉദ്ദേശമൊക്കെ മാത്രമല്ലോ അല്ലെ, അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ ഇരുന്ന്. കാണുങ്ങൾക്ക് എന്തൊക്കെയാ പണികൾ വീട്ടിലുണ്ടെന്ന്, ഇന്ന് ലീവാണ്, കളിക്കാൻ പോണം അല്ലേ. നമ്മള് ഈ ഒരു നന്മക്ക് വേണ്ടിയാണ് ഇവിടെ ഇരുന്നിട്ടുള്ളത് അല്ലേ. ഇത് കേട്ട് കുട്ടികൾ പഠിച്ച് അതിന് പ്രതിഫലം നമുക്ക് കിട്ടും. അതുപോലെ പല വിഷയങ്ങളും, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അവസാനത്തെ കഥ, കുട്ടികൾ എന്ത് ചെയ്യും, ഒരു ദിവസം തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും ഈ കഥ കേട്ടിട്ട്. അപ്പൊ ആ നന്മന്റെ കൂലിയൊക്കെ എന്തും നമുക്കും
9: കിട്ടും.
8: ഓരോന്നാ തന്നെയാണ് നമ്മൾ പറഞ്ഞ എല്ലാ കഥകളിലും ഉണ്ട് കുട്ടികൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഗുണപാഠങ്ങളുണ്ട്. പക്ഷേ അത് നമ്മളെന്തായാലും തൽക്കാലം എന്ത് ചെയ്യാണ്, ഈ ഒരു കഥ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി വ്യത്യസ്തമായ പ്രോഗ്രാമുമായിട്ട് എന്ത് ചെയ്യണം, ഭൂമത്തണ്ണിൽ വരണം. ഇനി വേണേ നമുക്ക് പാട്ടാക്കാം അടുത്തൊരു എപ്പിസോഡ് അല്ലേ. എങ്ങനെ, ഒരു ഒരു അഞ്ചുപേര് പാട്ട് പാടുക, എന്നിട്ട് ആ പാട്ടിലെ ഗുണപാഠം പറഞ്ഞു കൊടുക്കുക അല്ലേ. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എന്ത് പാടിയ പാട്ടിന്, ഉമർ അള്ളാഹുവിന്റെ ആ ഒരു പിന്നെ ലളിതമായ ജീവിതം വിനയം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാട്ടൂടെ കിട്ടി. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാം ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഭൂമത്തിന്റെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ പുതിയ കുട്ടികൾക്കും ഒന്നുണ്ട് നമുക്കിവിടെ അവസരം. ഇപ്പൊ നിങ്ങളിരിക്കുന്ന പോലെ ഇത് കേൾക്കുന്ന കുട്ടികൾക്കും ഇവിടെ വന്ന് ഇങ്ങനെ അവതരിപ്പിക്കാൻ താല്പര്യം എന്ത് ചെയ്യുക, അവർക്കും നമുക്ക് പി സി ഡിയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി എന്ത് ചെയ്യുക,
9: അവസരം
8: കൊടുക്കുക അല്ലേ. ഒരു കൈവിടെ രംഗത്ത് കൊണ്ടുവരണം, അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇൻഷാല്ലാ. അപ്പം പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ കൂടെ. ഈ ഒരു 4 എപ്പിസോഡിലും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചു. ഞാൻ തോഫീഖ് അസ്ലം, എൻ്റെ വീട് തിരങ്ങാടിക്കടുത്ത് കളിയാട്ടുമുക്കിലാണ്. ഇവിടെ നൂറ പാണ്ടിക്കാട് അല്ലേ, പിന്നെ നെർമിൻ വണ്ടൂര് ജന്ന
9: പാണ്ടിക്കാട്.
8: ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പൂമരത്തണലിൽ. നമ്മോടൊപ്പം ചേർന്നത് ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം, അവതരണം തൗഫീഖ് അസ്ലം.

0: ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ചരിത്ര സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹാജിറുകളെയും അൻസ്വാറുകളെയും സഹോദരങ്ങളായിട്ട് പ്രഖ്യാപിച്ചത്, അവരെ അഹ്ഗളാക്കിയത്, ഉഹുവത്ത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ സുന്ദരമായ മുഹൂർത്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വീടും നാടും അതേപോലെ തന്നെ കുടുംബങ്ങളെയും വിലപിടിച്ചതൊക്കെയും മക്കയിൽ വിട്ടുകൊണ്ടാണ് പ്രവാചകനോടും അള്ളാഹുവിനോടുമുള്ള പ്രിയം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അവർ മദീനത്തേക്ക് വന്നത്.
1: മദീനയിലെ ഹിജറ, മദീനയിലേക്കുള്ള ഹിജറ എന്നുള്ളത് ഒരു അവിസ്മരണീയമായ
0: ഒരു സംഭവം
1: തന്നെയാണ്.
0: അത് മാത്രമല്ല, വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊരു മാനസിക അവസ്ഥ ആലോചിച്ചു നോക്കൂ. അതായത് കുറച്ച് ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് ഒരു സ്ഥിരതാമസത്തിന് വന്നാൽ നമ്മുടെ പ്രകൃതം എന്തായിരിക്കും? നമ്മൾ തുടങ്ങുന്ന ആ ദിവസം കാണിച്ച ആ ഒരു സ്വീകരണം നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാവില്ല. എന്നാൽ ഈമാനികമായ ആ ഒരു ഒരു ഒരു ഒരു കെട്ടുറപ്പിനാൽ ജീവിതത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു ഒരു മഹനീയമായ മാതൃകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവർ കാഴ്ചവെച്ചത്,
1: അൻസ്വാരികൾ.
0: അതുകൊണ്ട് തന്നെയാണ് ആ പേര്. അൻസ്വാരി എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായി എന്നാണ് അർത്ഥം. മദീന നിവാസികൾ അറിയപ്പെട്ടത് അൻസാരികൾ എന്നാണ്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന ആളുകൾ മുഹാജിറുകളെന്നും. ഈ അൻസാരി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ എല്ലാം മുഹാജിറുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു ആകാശ ലോകത്തു നിന്ന് ആയത്തിറക്കി അവരെ അഭിനന്ദിച്ചു. ലിൽ ഫുഖറ സൂറത്തു ഹഷറിലെ 8-ാമത്തെയോ 9-ാമത്തെയോ ആയത്താണെന്ന് തോന്നുന്നു. ലിൽ ഫുഖറായിൽ മുഹാജിറീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വ റിദ്വാന. അള്ളാഹുവിൻ്റെ റിദ്വാൻ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഹിജ്റ വന്നിട്ടുള്ള ആളുകൾ, മക്കയിൽ നിന്ന് ഹിജ്റ വന്നിട്ടുള്ള ഫക്കീറന്മാരായ ആളുകൾ. എന്നിട്ടോ അള്ളാഹു അതിൻ്റെ ബാക്കി ഭാഗത്ത് വിശദീകരിക്കുന്നത് എന്താണ്? വയൻ സുറൂൻ അല്ലാഹ വ റസൂലഹു ഉലായികഹുമു സ്വാദിഖൂൻ. അവർ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കുന്നു, അവരത്ര സത്യവാന്മാർ എന്നാണ് മുഹാജിറുകളെക്കുറിച്ച് അവിടെ പ്രശംസിച്ചു പറഞ്ഞത്. അപ്പം അങ്ങനെ സത്യസന്ധമായി ജീവിതത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ നാട്ടിലേക്ക് വന്ന ആളുകളെ എന്തു കൊടുത്തും തൃപ്തിപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു സംഭവം പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാകും. മുഹാജിറായിട്ട് വന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സഹോദരനായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ചു കൊടുത്തത് സഅദ് ബിനു റബീഅ എന്ന് പറയുന്ന അൻസാരി സഹോദരനായിരുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന് സമ്പന്നനാണ്, നമുക്ക് ആ ചരിത്രം അറിയാം. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, ഒന്നുമില്ലാതെയാണ് മദീനത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം പറയണത്, ഓ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് ഞാൻ എൻ്റെ വീട് പകുത്തു തരാം, എൻ്റെ കച്ചവടം പകുത്തു തരാം, എല്ലാം ഞാൻ എന്തു ചെയ്യാം, താങ്കൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈമാനിനാൽ ശക്തിപ്പെട്ട ഒരു മനസ്സ് പറയണം, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന മുഹാജിർ ആ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം എന്താണ്? ഈമാൻ കൊണ്ട് ശക്തിപ്പെട്ട് അവർ പറയണത്, ഒന്നും വേണ്ട എനിക്ക്, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി, മദീനത്തെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ്. അങ്ങനെ അദ്ദേഹം ചീസും പാൽക്കട്ടിയും വാങ്ങിയിട്ട് കയ്യിലുള്ള കുറച്ച് പണം കൊണ്ട് അദ്ദേഹം കച്ചവടം ആരംഭിക്കുകയാണ്. അങ്ങനെ അതിൽ ചെറിയൊരു ലാഭം കിട്ടി, പിന്നീട് അത് വീണ്ടും മുതലിറക്കി, വീണ്ടും അത്. അങ്ങനെ നല്ലൊരു കച്ചവടക്കാരനാണ്. പിന്നെ അങ്ങനെയാണല്ലോ, അള്ളാഹുവിനെ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ മുമ്പിൽ കവാടങ്ങളെ അള്ളാഹു തുറന്നു വെച്ച് തരുന്നതാണ്. അങ്ങനെ അദ്ദേഹം അതിസമ്പന്നനാവുകയാണ് കുറഞ്ഞ കാലം കൊണ്ട്. എന്നിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ നല്ല ഒരു വേഷവിധാനത്തിൽ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ അബ്ദുറഹ്മാൻ, എന്താണ് നല്ലൊരു രൂപത്തിലൊക്കെ കാണുന്നത്? വളരെ സന്തോഷത്തിൽ പറയണത്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അത് ആലോചിക്കേണ്ടുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ്. എന്ത്, തൻ്റെ കൂടെ തന്നെ വിശ്വസിച്ച് താൻ പറഞ്ഞതിനെ ജീവനേക്കാളേറെ സ്നേഹിച്ച ഒരു ഒരു പറ്റം ഒരു കൂട്ടമാണ് മുഹാജിറുകൾ. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ആരുടെ സാന്നിധ്യമുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമുണ്ട്.
1: അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ്,
0: സന്തോഷം
1: എല്ലാം ഒഴിവാക്കി എല്ലാം ത്യജിച്ച് മക്ക വിട്ട് ഇറങ്ങി വന്ന ആളുകൾ അവർ കച്ചവടത്തിൽ അഭിവൃദ്ധരാകുന്നു, അവർക്കൊരു കുടുംബജീവിതം നൽകുന്നു,
0: കിട്ടുന്നു,
1: അവർക്കൊരു പെൺകുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി, അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിലെ ഉയർച്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായും ആ ഒരു നേതാവിന്റെ മനസ്സിനുണ്ടാകുന്ന സുഖം പറഞ്ഞറിയിക്കാൻ,
0: ആ ഒരു സന്തോഷത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാൻ അങ്ങനെ വെച്ചാ പോരാ, ഔലിം വലൂ ബിഷാത്, ഒരാടിനെ അറുത്തുകൊണ്ടെങ്കിലും ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരാടിനെ അറുത്ത് വലീമ കൊടുക്കാനുള്ള ഒരു പിന്നെ പ്രവർത്തനം ഒരു തുടങ്ങിയെന്ന് വെച്ചാൽ. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ, അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ആഴാലോചിച്ച് നോക്കു പ്രിയപ്പെട്ടവരെ. അതുമാത്രമല്ല, ഒരിക്കലും ഒരു സംഘം അൻസാരികൾ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ പിന്നെ എല്ലാം അങ്ങ് ഷെയർ ചെയ്തു, ഒരു പരാതിയല്ല. അവർ പറയുന്നു, നോക്കൂ, അവർ പറയുന്നത് ഞങ്ങളുടെ തോട്ടങ്ങളെയും അങ്ങ് ഭാഗം വെക്കണം, ഞങ്ങളുടെ അൻസാരിയായ സഹോദരന് അതിൻ്റെ പകുതി കൊടുക്കണം, പ്രവാചകൻ മുഹാജിറായ സഹോദരൻ്റെ പകുതി കൊടുക്കണം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, മുഹാജിറുകൾ കച്ചവടക്കാരാണ്, അൻസാരികൾ കൃഷിക്കാരാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ മുഹാജിറുകൾക്ക് കൃഷി ഏൽപ്പിച്ചു കൊടുത്താൽ എന്തു ചെയ്യും? അത് അവരുടെ സാമ്പത്തികമായ ഭദ്രതയെ എന്നെ തകർത്ത്, കാരണം കൃഷി അറിയാത്ത ഒരാളെ കൃഷി ഏൽപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ, കൃഷിയിൽ സഹായിക്കട്ടെ, എന്നിട്ടോ വിളവെടുത്ത് ആ വിളവെടുക്കുന്ന സമയത്ത് അത് വിറ്റ് കിട്ടുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ പങ്കുചേർക്കുക. എത്ര വലിയൊരു മാതൃകയാണത്! അൻസാരി സഹോദരൻ്റെ കൂടെ മുഹാജിറായ സഹോദരൻ കൃഷിയിൽ എന്ത് ചെയ്യുക, അതിനെ നനക്കാനും അതിന് വളമിടാനും അതിന് പരാഗണം നടത്താനും ഒക്കെ സഹായിക്കട്ടെ, എന്നിട്ടോ ലാഭം കിട്ടുന്ന വേളയിൽ എന്ത് ചെയ്യുക, നിങ്ങളതിന് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മാതൃകയും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വിരുന്നുകാരൻ വരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ വീടുകളിലേക്ക് ചെന്നു. അപ്പോൾ 3 മാസമായിട്ട് അവിടെ അടുപ്പ് പുകഞ്ഞിട്ട്, അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ചോദിക്കുകയാണ്, അല്ല ഉമ്മ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ 3 മാസം കഴിച്ചു കൂട്ടിയത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ മറുപടി എന്താണ്? അല്ല സ്വദാൻ, വെള്ളവും അതേപോലെ തന്നെ പിന്നെ കാരക്കയുമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഈ വിരുന്നുകാരനെ കൂട്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് പള്ളിയിലേക്ക് വരും, എന്നിട്ട് പറയണെന്ത്, ഇതാ എൻ്റെ വിരുന്നുകാരൻ, ആരുണ്ട് ഇദ്ദേഹത്തിന് ഇന്ന് രാത്രി ഒരല്പം ഭക്ഷണം കൊടുക്കാൻ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേഗം ഒരു അൻസാരി എഴുന്നേറ്റെന്ന് പറയാം, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ കൊണ്ടുപോവാം, എന്നിട്ട് പിന്നെ ഭാര്യയോട് ചെന്നിട്ട് പറയണം, എന്തുണ്ടെന്ന് നമുക്ക്? അപ്പോൾ ഭാര്യ പറയണെന്ത്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ സന്തുഷ്ടയായ ഭാര്യ, നമ്മളതൊക്കെ വായിക്കേണ്ടുന്നൊരു ഭാഗമാണ്. ആ മഹദി പറയണത് ഒരു ഒരു ഒരു ഒരു ഹീലത്തൊരു സൂത്രം പറഞ്ഞു കൊടുക്കണം. നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറക്കാം, ഞാനത് ചെയ്യാം, എന്നിട്ടോ ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണമാണ് 2 മുതിർന്ന ആളുകൾക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ ഞാനെന്ത് ചെയ്യാം, ഈ പിന്നെ വിളക്കിൻ്റെ തിരി ഒരു അല്പം താഴ്ത്താം. അപ്പോൾ ഈ പിന്നെ അതിൽ കാണാൻ കഴിയും, പിന്നെ എന്ത്, ഈ അൻസാരി സഹോദരൻ വിരുന്നുകാരനോട് പറയുന്നത്, നമുക്ക് കഴിക്കാൻ എന്തിനാ വെളിച്ചം, നമുക്ക് 2 പേർക്കും തുടങ്ങുക തന്നെ. അങ്ങനെ മുമ്പിലെ പാത്രത്തിൽ ഒന്നുമില്ലാതിരുന്നിട്ടും തൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരുന്നുകാരന് ഊട്ടുന്ന ഏറ്റവും മഹനീയമായൊരു മാതൃകയും അൻസാരി ബന്ധത്തിൽ നമ്മൾ വായിച്ചെടുക്കണം. പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുബ്ഹിൻ്റെ സമയത്ത് വഹിയിറങ്ങാണ്. തൻ്റെ അടിമ ഈ ചെയ്ത പ്രവൃത്തിയിൽ ആകാശലോകത്തിൻ്റെ സംതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അൻസാരി പിന്നെ സഹാബിക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ പിന്മുറക്കാരാണ്. അവരുടെ ഒപ്പമെത്താൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു പാരമ്പര്യത്തിൻ്റെ അവസാന കണ്ണിയിലെങ്കിലും നമ്മളുണ്ടാകണം എന്നുള്ളതാണ്. ഇന്നും മദീനത്ത് പോകുന്ന ആളുകൾക്ക് ആ ഒരു ഊഷ്മളമായ അവരുടെ
1: വരവേൽപ്പ്,
0: ആ ഒരു ഒരു ആദിത്യ മര്യാദ നമുക്ക് കാണാൻ കഴിയും. അൻസാരികൾ എന്നും അങ്ങനെയാണ്. അത് അവരുടെ പിന്മുറക്കാരായി അവർ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്.
2: പീസ് റേഡിയോ അൽമിമ്പർ പ്രോഗ്രാമിൻ്റെ സമയമായിരിക്കുന്നു. പാപങ്ങളെ സൂക്ഷിക്കുക, ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നു ഹാരിസ് ബിൻ സലീം.
3: അൽഹംദുലില്ലാ نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒട്ടനവധി ഭാരമേറിയ കാര്യങ്ങളെ പല രൂപത്തിലും അതിജീവിക്കുവാൻ കരുത്തുള്ളവരാണ് നമ്മൾ. എന്നാൽ പലപ്പോഴും ഏത് ജീവിത തലങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർ പരാജയപ്പെട്ടു പോകുന്ന വിഷയം എന്ന് പറയുന്നത് തെറ്റുകൾക്ക് മുന്നിലാണ്, പാപങ്ങൾക്ക് മുന്നിലാണ്. നമുക്കറിയാം അത് തെറ്റാണെന്ന്, എന്നാലും ചെയ്തു പോകുന്നു, ആവർത്തിച്ചു പോകുന്നു. എത്ര മടങ്ങണമെന്ന് വിചാരിച്ചിട്ടും എനിക്ക് സാധ്യമല്ലാതെ വരുന്നു എന്നതാണ് പലപ്പോഴും പല ആളുകളും നിസ്സഹായമായി പറയാറുള്ള ഒരു കാര്യം. എന്നാൽ ഏതു തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആ തെറ്റുകൾക്കൊന്നും കീഴ്പ്പെടാതെ അതിനെ അതിജീവിച്ചു പോകുവാനുള്ളൊരു വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് പാപങ്ങളെ തടുക്കുവാനും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും അതിനെ പ്രതിരോധിക്കുവാനും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ചിന്തകൾ എന്താണ്, ഏതുതരം ആലോചനകളാണ്, ഏതുതരം ചിന്തകളാണ് ആ തെറ്റുകളെയെല്ലാം അതിജീവിക്കുവാൻ നമ്മളെ പര്യാപ്തമാക്കുന്നത് എന്നൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചിന്തിച്ചു വെക്കേണ്ടതുണ്ട്. തെറ്റുകൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കേണ്ട ആശയങ്ങളാണ്, ചിന്തകളാണ് അതെല്ലാം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മുടെ ദുനിയാവിലെ ജീവിതമാണെങ്കിലും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് തെറ്റുകൾ തന്നെയാണ്. സഹോദരങ്ങളെ, ഒരു പാപം നമുക്കുണ്ടാക്കുന്ന അപമാനം എത്രയാണ്! ഇസ്ലാം വിരോധിച്ച ഏതൊരു തെറ്റായ കാര്യം കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ തെറ്റുകളെല്ലാം നമുക്കുണ്ടാക്കുന്ന അപമാനം അത് വളരെ വലുതാണ്. നമ്മളെ ആദരിക്കുന്ന മക്കളുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ ബഹുമാനിക്കുകയും നമ്മളെ നല്ലവരായി കാണുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കിടയിലെല്ലാം നമ്മൾ അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗുരുതരമാണ്! ഏതൊരു തെറ്റാണെങ്കിലും അതെല്ലാം നമ്മുടെ മാന്യതയെ കെടുത്തിക്കളയുന്നതും നമ്മളെ അപമാനത്തിൽപ്പെടുത്തുന്നതുമാണ്. ഒരുപക്ഷെ ആ തെറ്റ് സംഭവിക്കുവോളം ഒരുപക്ഷെ നമ്മൾ അത്ര ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി, അല്ലാഹുവേ എൻ്റെ പാപങ്ങളെ, എൻ്റെ സ്വകാര്യതകളെ നിന്ന് മറച്ചു വെക്കണേ നാഥ, എൻ്റെ എല്ലാ ഭയങ്ങളിലും എനിക്ക് നിർഭയത്വം നൽകണേ എന്ന് എന്നും നമ്മൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവോട് കാവൽ ചോദിക്കുന്ന വിഷയമാണ്. ഇനി ഇവിടെ മാത്രമല്ല, ഖബറിലും ഭീകരരൂപമായി നമ്മുടെ ഖബറിലേക്ക് വരുന്നത് നമ്മുടെ തെറ്റുകളാണ്. പരലോകത്ത് അള്ളാഹു തെറ്റുകളെക്കുറിച്ച് പറയും, അതിനെ ഭാരങ്ങളായിട്ടാണ് പറയുന്നത്, ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങളായിട്ട്. ലിയഹ്മിലു ഔസാറഹും കാമില വമിൻ ഔസാരിൽ ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമ് അലാ സാഅ മാ യസിറൂൻ ലിയഹ്മിലു ഔസാറഹും കാമില. അവിടെ പാപങ്ങളെ അവർ വഹിക്കണമെന്നാണ്. മുഫ്കലത്ത്, വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് പാപഭാരങ്ങളാണ്, ചുമക്കാൻ കഴിയാത്ത പാപഭാരങ്ങളായിട്ടാണ് പരലോകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ജീവിതങ്ങളിലും മൂന്ന് ലോകത്തും നമുക്ക് പ്രതിപത്തി സൃഷ്ടിക്കുന്ന തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, വരാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്നാണ്. ഒരു തെറ്റ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനെക്കുറിച്ച് നമ്മുടെ വിചാരം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഏത് രൂപത്തിലും ഇടപെടാൻ പറ്റുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും നമ്മുടെ ജീവൻ്റെ ഉടമസ്ഥനുമായിട്ടുള്ള അള്ളാഹു കാണെ അവൻ വിരോധിച്ചൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ജനങ്ങളോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത് മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് എന്താണ് നിങ്ങളൊരു ഗാംഭീര്യം നൽകാത്തത്? അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താണ് ഒരു ബേജാറില്ലാത്തത് എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്. നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം, പടച്ചവും വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അത്ര ധിക്കാരപൂർവ്വം ചെയ്യുവാനുള്ള ഒരു ധൈര്യം എന്താണ് നമുക്ക് എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിശ്വാസിൻ്റെ മനസ്സിലുണ്ടാവേണ്ട ആ വിചാരം എന്താണ്, തഅബുദ റബ്ബക്കക അന്നക തറാഹു എന്നാണ്. പടച്ചവനങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാണ് നിനക്ക് തോന്നേണ്ടത്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഫഇന്നഹു യറാക്, അള്ളാഹ് നിന്നെങ്ങനെ നോക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അല്ല നോക്കി നിൽക്കുകയാണ്, അള്ളാഹു തന്നെ പറഞ്ഞൊരു കാര്യത്തെ ലംഘിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ തെറ്റുകളിൽ നിന്ന് മോചനം നേടാൻ കഴിയില്ലേ? മറ്റൊന്ന്, ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ദവാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഒരു 10 കാര്യങ്ങൾ ഈ രംഗത്ത് നമ്മുടെ മനസ്സിൽ തെറ്റു ചെയ്യാതിരിക്കാനുള്ള ചിന്തകളായി അദ്ദേഹം വിശദീകരിച്ചു.

സ്വീകരിക്കുന്നുണ്ട്. അതിൽ മറ്റൊന്നായി പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, നമ്മുടെ ഒരു പ്രതിസന്ധി പരിഹരിക്കാനാവാത്ത ഒരു രോഗം, ഒരു സർജറി ചെയ്തോ ഒരു മരുന്ന് തന്നോ ഒരു ഡോക്ടർ സുഖപ്പെടുത്തി, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അയാളെ ഓർക്കും. അന്ന് അയാൾ ആ സർജറി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അന്ന് അയാൾ ആ മരുന്ന് തന്നതുകൊണ്ട് എനിക്ക് ഒരു വേദന വന്നൊരു വേദന, വേദനയില്ലാതെ കുറേ കാലം ജീവിച്ചിട്ടും ഇടയ്ക്കെപ്പോഴോ വന്നൊരു വേദന ഒരു വൈദ്യൻ ചികിത്സിച്ച് സുഖപ്പെടുത്തുമ്പോൾ അയാളോട് നമുക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നത് വരെ അള്ളാഹു നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ വിസ്മരിക്കുന്ന ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് മിടിക്കാൻ തുടങ്ങിയ ഹൃദയം ഇനി മരിക്കുമ്പോഴേ നിൽക്കുള്ളൂ. അതൊരു 3 സെക്കൻഡ് നിന്നാൽ നമ്മൾ താഴെ വീഴും. അപ്പം നമുക്ക് എത്ര കടപ്പാടുണ്ട് പടച്ചവനോട്. ഇതൊക്കെ തരുന്ന ആ അള്ളാഹുവിനെ നമ്മൾ എത്ര സ്നേഹിക്കണമെന്നാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, സത്യവിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹനാണെന്നാണ്. അള്ളാഹനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുക്ക് വേണ്ടി എന്താ ചെയ്യുക സുഹൃത്തുക്കൾ? അള്ളാഹ്ക്ക് ഒന്നും കൊടുക്കണ്ടല്ലോ, അള്ളാഹ് സമദല്ലേ, അള്ളാഹ് ഗനിയല്ലേ. അള്ളാഹനെ ഇഷ്ടപ്പെടുത്താൻ, അള്ളാഹനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം? അള്ളാഹനെ സ്നേഹിക്കുന്നവൻ അള്ളാഹൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ബോധപൂർവം ധിക്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലായാലും സ്വകാര്യം ഒരു നിമിഷമത്തിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയാണെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അള്ളാഹനെ ഞാൻ സ്നേഹിക്കണമല്ലോ, അള്ളാഹ് എന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാവുന്നതാണ്. എന്താണ് ആ സ്നേഹം? തലാത്തും മൻകുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യമുണ്ട്, അവത് ഉള്ളവൻ ഈമാനിൻ്റെ മധുരം അനുഭവിച്ചു. ഇതൊന്നെന്താണ്? അൻ യക്കൂൻ അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമ, മറ്റുള്ള എല്ലാറ്റിനേക്കാളും അല്ലി റസൂലല്ലാത്ത എല്ലാറ്റിനേക്കാളും ഇഷ്ടം അള്ളാഹുവോടാവുകയാണ്. നമ്മളെ ഒരു തിന്മ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നു, അതിൻ്റെ ഒരു സുഖം, ആസ്വാദനം, അതിൻ്റെ ഒരു സൗകര്യം, അതിൻ്റെ ഒരു നേട്ടം, അതുകൊണ്ട് കിട്ടുന്ന സാമ്പത്തികമായ മെച്ചം, ഇതൊക്കെ മനസ്സുക്ക് വരുമ്പോൾ ഇതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹനെയാണല്ലോ, ഇതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ദൂതനെയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ തെറ്റിൽ നിന്ന് മാറാം. അള്ളാഹു, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തൊന്ന് വെറുതെ അർത്ഥം മാത്രം കേട്ടാൽ മൈ സുഹൃത്തുക്കൾ, ആയത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ, അല്ല പറയാണ്, നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലേ, നിങ്ങൾ മോഹിച്ചതെല്ലാം അനുഭവിച്ചിട്ടല്ലേ നിങ്ങൾ ജീവിക്കണത്, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നതല്ലേ. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണിയിട്ട് അതിനൊന്ന് തിരിച്ച് പടച്ചോന് നന്ദി ചെയ്യാന്ന് വിചാരിച്ച നിങ്ങളെ കൊണ്ട് കഴിയൂല, നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ എണ്ണിക്കണക്കാക്കാൻ പറ്റുന്നതല്ല അല്ല തന്നത്. അത്രമാത്രം തന്ന പടച്ചവനോട് അവൻ്റെ കൽപ്പനകൾ നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് പ്രയാസമില്ലാത്ത, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മൾ എന്തുകൊണ്ടത് സാധ്യമാകുന്നില്ല എന്നാണ്. രാത്രി ഉറക്കമൊഴിച്ചിട്ട് കാലിൽ നീര് വന്ന് നിസ്കരിക്കുമ്പോൾ താഴെ കടന്ന് ആ കാലിൽ നീര് നേരിട്ടിങ്ങനെ കാണുമ്പോൾ ആയിഷ ബി വെറുതെ അള്ളാഹു എനിക്ക് ചോദിച്ചില്ല, റസൂൽ എങ്ങനെയൊക്കെ നിങ്ങൾ നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? അഫല അക്കൂന അബദൻ ഷക്കൂറ, കൂടുതൽ കൂടുതൽ അമല് ചെയ്യുന്നതിൻ്റെ പ്രചോദനം എന്താണെന്നറിയോ? പടച്ചോൻ്റെ കാര്യത്തിൽ ഞാൻ ഇത്രയൊന്നും ചെയ്താൽ പോരാന്നാണ്. സുഹൃത്തുക്കളെ, പേടിക്കണം. നമ്മൾ വന്നാൽ തടുക്കാൻ പറ്റാത്തതും പ്രതിരോധിക്കാൻ പറ്റാത്തതും ഏതുള്ളൂ അറിയങ്ങൾ? ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ, അവരുടെ രക്ഷിതാവിൻ്റെ ശിക്ഷ അത് പേടിയില്ലാതെക്കാൻ പറ്റാത്തതാണ്, പേടിക്കേണ്ടതാണ്, അത് നിർഭയത്വമില്ലാത്ത. പടച്ചോൻ ശിക്ഷിക്കും എന്ന് തീരുമാനിച്ചാൽ അവിടെ സുഹൃത്തുക്കളെ മറുത്തൊന്നും നമുക്കില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൗ തഅലമൂന മാ അഅലമൂ, ഞാൻ മനസ്സിലാക്കിയ മാര്യങ്ങൾ ഈ കാര്യങ്ങളും അള്ളാഹിനെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ലദഹിത്തും കലീലൻ വലബകയ്തും കതീറ, നിങ്ങൾ കുറച്ച് ചിരിക്കുള്ളൂ, ജീവിതത്തിൽ ചിരിക്കാൻ കഴിയില്ല എന്നാണ്. അത്രമാത്രം വലിയ ഭയമാണ് ഭാവിയിൽ നമ്മൾ നേരിടാനിരിക്കുന്നതെന്നാണ്. അതേപോലെ തന്നെ വലബകയ്തും കതീറ, നിങ്ങൾ ധാരാളമായി കരയുന്നാണ്. എന്താണ് വരാൻ പോണതിനെ പറ്റി അത്ര വലിയൊരു ബോധമില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ വലിയ വിഷമമില്ലാതെ ജീവിക്കുന്നത്. അത്രയും വലിയ പ്രതിസന്ധികൾ നമുക്ക് വരുത്തുന്നതാണ് നാം ചെയ്യുന്ന തെറ്റുകളെന്ന് ആലോചിക്കണം. ഒരു ലജ്ജ അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തുപ്പുറത്തും ആളുണ്ടോ നോക്കിയിട്ടാണ്. ഒരു സിഗരറ്റ് വലിക്കാൻ പോലും ആളുകൾ അങ്ങാടി നിന്ന് തരും, വല്ല ഊടുവഴിക്കും കയറി നിൽക്കും, അല്ലെങ്കിൽ വല്ല കെട്ടിടത്തിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കും. ഒരു ബീഡി വലിക്കും, ഒരു സിഗരറ്റ് വലിക്കാൻ ആളുകൾ കണ്ടാൽ മോശമല്ലേ എന്നാണ്.
എന്നാൽ സുഹൃത്തുക്കളെ, ഇതിനേക്കാളും നമ്മൾ ലജ്ജിക്കേണ്ടത് നമ്മളെ ഒരിക്കലും അറിയാത്ത ഒരുത്തൻ നമ്മളൊരു തെറ്റ് കണ്ടപ്പോൾ എന്താ എന്തെങ്കിലും വരാനുണ്ടോ? എന്നാൽ നമ്മളെക്കുറിച്ച് അറിയുന്ന നമ്മുടെ പടച്ചോൻ അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹു അവനെ കാണുന്നുണ്ടെന്ന് അവൻ അറിയില്ലെന്നാണ്. അല്ല അവനെങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന് അവൻ അറിയില്ല. ഒരു ലജ്ജ, അല്ല കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യണത് എന്നുള്ള ഒരു ലജ്ജയുണ്ടല്ലോ സുഹൃത്തുക്കളെ. അൽ ഹയാ ഉമിനൽ ഈമാൻ, അൽ ഹയാ ഉമിനൽ ഈമാൻ, ഒരു ലജ്ജ കൊണ്ടൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ അത് ഈമാനപ്പെട്ട കാര്യമാകുന്നു എന്നാണ്. പിന്നെ നമ്മൾ ആ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുഹൃത്തുക്കളെ, ആത്മശുദ്ധിക്കുണ്ടല്ലോ, അതിനൊരു വലിയ സന്തോഷം മനസ്സിന് നൽകാനുണ്ട്. നന്മകളെ കൊണ്ട് പ്രകാശിതമാകുന്ന ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു വെളിച്ചമുണ്ട്, അത് ആ നന്മ ചെയ്തിട്ട് അനുഭവിക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും അതേ അറിയൂ. തിന്മയുണ്ടാക്കുന്ന ഒരു ഭയമുണ്ടല്ലോ, പേടി, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഭയമുണ്ട്, അത് ഒരു ഭയങ്കരമായ ഒരു സംഗതിയാണ്. എത്ര പേടിച്ചിട്ടായിരിക്കും ഈ പിന്നെ ഭാര്യമാരെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ, പെണ്ണുങ്ങളാണെങ്കിൽ തിരിച്ചു, ഓരൊക്കെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര അറിയുന്നത്. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സുഖം കണ്ടെത്തുന്ന ആളുകൾ ആ 2-3 മിനിറ്റ് നേരത്തെ സുഖത്തിന് മണിക്കൂറുകളും ദിവസങ്ങളോടും അനുഭവിക്കുന്ന മാനസിക സംഘർഷമുണ്ട്. കാരണം എന്താ പറയുക, മനസ്സ് അങ്ങനെയാണ്. മനസ്സിന് എന്നാൽ തിന്മക്ക് പ്രചോദിപ്പിക്കുന്നതാണ് മനസ്സ്, നന്മക്കും പ്രചോദിപ്പിക്കും മനസ്സ്. എന്നാൽ ആ നന്മയുടെ പ്രചോദനത്തിനൊപ്പം സഞ്ചരിച്ചാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ വഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ മനസ്സിൻ്റെ നന്മകളെ പരിപോഷിപ്പിക്കുന്നവൻ വിജയിച്ചു എന്നാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഈ നിസ്സാരമായ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഒക്കെ നമ്മളെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ അവരെ അടിച്ചു പൊളിക്കുന്നതിലൊന്നല്ല സുഹൃത്തുക്കളെ മാനസിക സുഖം എന്ന് പറഞ്ഞാൽ. ഈ തെറ്റുകളൊന്നൊക്കെ വിട്ടുനിന്ന് ആ 5 നിസ്കാരത്തിനൊക്കെ ഒന്ന് കറക്റ്റായി അതൊക്കെ ഒന്ന് ജമാഅത്തിന് പോയി ആ തെറ്റുകളിൽ നിന്നൊക്കെ ഒന്ന് കണ്ണടച്ച് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന മനസ്സുണ്ടല്ലോ, അള്ളാഹു വെച്ച ആ മനസ്സിൻ്റെ ഒരു പ്രകൃതിയാണത്. നന്മകളോട് മനസ്സിൻ്റെ പ്രതികരണവും തിന്മകളോട് മനസ്സിൻ്റെ പ്രതികരണവും 2 നിലക്കാണ്. ഭയവും പ്രതീക്ഷയും ഭീതിയും കൊണ്ട് നിറഞ്ഞതാണ് തിന്മകൾ, എന്നാൽ മനസ്സിന് കിട്ടുന്നൊരു വെളിച്ചമാണ് നന്മ എന്ന് പറഞ്ഞത്. പിന്നെ മാത്രമല്ല, ഇതിങ്ങനെ ചെയ്ത് കൂട്ടിയാൽ എന്താ അറിയോ, നമ്മൾ ഈ ഈമാനും ചെയ്ത കർമ്മങ്ങളൊക്കെ പോകും. ഈ തെറ്റിൻ്റെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവും സുഹൃത്തുക്കളെ. അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ വലാ തുബ്തിലു അഅ്മാലക്കും, അല്ലി റസൂലും പറഞ്ഞൊക്കെ അംഗീകരിച്ച് ജീവിച്ചോളിയും, വല തുബ്തിലു അഅ്മാലക്കും, നിങ്ങളുടെ അമൽ നിങ്ങൾ ബാത്തിലാക്കരുത് എന്ന്. ഈ തിന്മകളോട് ഇങ്ങനെ എപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ ഇങ്ങനെ സാരല്ല സാരല്ല അങ്ങോട്ട് കൂടെ പോയാൽ പിന്നെ മാറ്റാ, കുറച്ച് കഴിഞ്ഞ് തൗബ ചെയ്യുക, മറ്റകത്ത് വലിയ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചതിൻ്റെ കൂടെ അങ്ങനെ നിന്നാൽ എന്തായാലും ഇല്ല, അമലും പോവും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് പറഞ്ഞത് പിന്നെ ലാ യസ്നി സാനി ഹീന യസ്നി വഹു മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ വ്യഭിചരിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ തെറ്റൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ ഈമാനിനെ കൈവിട്ടുകൊണ്ടാണ് ഈ തെറ്റിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ അതൊക്കെ പോകട്ടെ സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിചാരമുണ്ട്, മരിക്കണ്ടേ നമുക്ക് അല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ അവിടുക്കുവിടുക്കൊക്കെ പിന്നെ മദ്യക്കുപ്പിയും കയ്യിൽ വെച്ച് എല്ലാ തോന്നിയാസത്തിനും കൂട്ടുകാരെ കൂട്ടി ഈ പിന്നെ വാഹനത്തിലൊക്കെ പോയിട്ട് 6-8 ആൾക്കാരൊക്കെ ഒന്നിച്ച് മരിച്ചു എന്ന് കേൾക്കൂലേ? ആ മരണത്തിൻ്റെ ഒരു അവസാന അവസ്ഥകളെന്ന് ആലോചിക്കണം നിങ്ങൾ. ഈ തമ്മാടിത്തങ്ങളും തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്ന ഈ ചീത്ത വിചാരങ്ങളും മനസ്സിൽ വെച്ചിരിക്കുന്ന സമയത്തെങ്ങാനും മരിച്ചു പോയാൽ എന്തായിരിക്കും? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ വചനം, അതായത് വക്തക്കു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, തിരിച്ചു പോണ ഒരു ദിവസമല്ലേ? ഈ വേണ്ടാത്ത ചിന്തകളുമായിട്ട് മരിച്ചു പോകാനാണോ സുഹൃത്തുക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനത്തെ ഒരു സമയത്ത് മരിക്കൂല എന്നല്ലേ എന്താ ഉറപ്പ്? വക്തക്കു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ദിവസമല്ലേ? ഒരു ദിവസം, ആ ദിവസത്തെ സൂക്ഷിച്ചോളിം. സുമ്മതു വഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുലമൂൻ, ചെയ്തതിൻ്റെ ഒക്കെ പൂർത്തീകരിച്ച് കിട്ടാനാണ് ആ മരണം. ആ മരണത്തിലേക്ക് പ്രതിഫലത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത് സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് അക്തിറു ദിക്ര ഹാദി മിൻ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളും സുഖങ്ങളും നിന്നു പോകുന്ന ഒരു നിമിഷമുണ്ടല്ലോ മരണം, അതിനെക്കുറിച്ച് ആലോചിച്ചാലും കുറേയൊക്കെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നാണ്. പിന്നെ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് അവൻ്റെ ഭൗതിക ജീവിതത്തെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാലും എവിടെ നിന്നാലും വരാനുള്ള പണത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ദുനിയാവിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സുകളിൽ നന്മകൾക്ക് സ്ഥാനമല്ല സുഹൃത്തുക്കൾ. ഒരു സുഹൃത്തുണ്ടല്ലോ,
കുറച്ചൊക്കെ നമ്മളിതിനെ മാറ്റി നിർത്തണം. ഇതൊക്കെ എത്ര മതി, ഇതൊക്കെ എങ്ങനെ പോട്ടെ, കുറച്ചൊക്കെ ഞാൻ എൻ്റെ പരലോകം ആലോചിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവനെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾക്ക് അവസരം കാണിക്കാനും പറ്റുള്ളൂ. എല്ലാ ജുമാക്കും കേൾക്കണില്ലേ, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, ആഖിറത്താണ് നിനക്കെന്നും ശാശ്വതം, പരലോകമാണ് നിനക്കെന്നും ശാശ്വതം. അവിടെ നഷ്ടപ്പെടുത്തിയിട്ട് ദുനിയാവുക്ക് നീ നേടരുത് എന്നാണ് കുൻ ഫി ദുനിയാക അന്നക ഗരീബ്. ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു പോവുകയാണ്, ഇവിടെ നിൽക്കൂല, നിൽക്കാനുള്ളത് ഖബറിലാണ്, നിൽക്കാനുള്ളത് പരലോകത്താണ്, അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് അറിയണം എന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ നമുക്കൊന്നും കൂടെ ചിന്തിക്കാൻ പറ്റും സുഹൃത്തുക്കളെ. അപ്പോൾ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നല്ല കാര്യങ്ങളിൽ മുന്നേറി മുന്നോട്ട് പോകണം. ബർക്കത്ത് എന്ന് പറഞ്ഞ ഒന്നുണ്ട് കേട്ടോ, ബർക്കത്ത്, അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത്. എന്താണ് ആ ബർക്കത്ത് എന്ന സുഹൃത്തുക്കൾ, നമ്മൾ ഈ ഇഷ്ടം അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത മുതലും തിന്ന് ജീവിച്ചാൽ അള്ള വല്ല ബർക്കത്തും തരും. അള്ള ബർക്കത്ത് തരാതെ ഈ തടി കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അള്ള ബർക്കത്ത് തരാത്ത കച്ചവടം നമുക്ക് ഉപകാരപ്പെടും. അള്ള ബർക്കത്ത് തരാത്തൊരു വാഹനം കൊണ്ടിടന്നാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും. ആ ബർക്കത്ത് കിട്ടാൻ സുഹൃത്തുക്കളെ പാപരഹിതമായി ജീവിക്കണം.

0: ചിത്തല്ലോ മനസ്സിന്. അതുതന്നെയാണ് ഈ ലോകത്തെ സ്വർഗം നിറഞ്ഞാൽ അങ്ങനെ പാപരഹിതമായ ജീവിതത്തിൽ കിട്ടുന്ന മാനസിക സുഖവും സന്തോഷവും അനുഭവിക്കാനും അത് കബറിലെ വെളിച്ചമായി തീരാനും അത് പരലോകത്തെ എളുപ്പമായി തീരാനുമുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബാർക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മൈൻ. അമ്മ, നമ്മുടെ വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാം അല്ലാഹു അറിയുന്നു എന്നുള്ളത്. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. അതേപോലെ നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാം രേഖപ്പെടുത്തും ചെയ്യുന്നുണ്ട്. മലക്കുകൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നമ്മൾ ചെയ്ത തെറ്റൊക്കെ നമ്മൾ മറന്നുപോകും, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ എല്ലാം മാ എൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എല്ലാം കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ ആ തെറ്റുകളൊന്നും മാഞ്ഞു പോകുന്നില്ല, അവിടെ സൂക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെ അല്ലാതെ ഇതൊന്നും അള്ളാഹു നമുക്ക് പുറത്തു തരൂല. അപ്പം നമ്മൾ അള്ളാഹുവോട് എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി ഖേദിക്കണം. നമ്മുടെ റെക്കോർഡുകളിലെ പാപങ്ങളെ പശ്ചാത്താപം കൊണ്ട് നമ്മളതിൽ ഒഴിവാക്കണം. നമ്മുടെ ജീവിതം നമുക്കെതിരെ സാക്ഷി പറയും. യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വ ഐദീഹിം വ അർജുലുഹും ബിമാ കാനു യഅമലു. ഒരു ദിവസമുണ്ട് അന്ന് അവരുടെ നാവുകളും കൈകളും കാലുകളും അവർ പ്രവർത്തിച്ചതിന് സാക്ഷി പറയുന്ന, എല്ലാം രേഖപ്പെടുത്തി നമ്മുടെ സ്വന്തം അവയവങ്ങൾ സാക്ഷി പറയുന്ന ഒരു ലോകത്ത് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ സൂക്ഷിക്കുക, പരമാവധി സൂക്ഷിക്കുക. നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ കൂട്ടുകെട്ടിലുള്ളവർക്കൊന്നും ഇതൊന്നും അറിയില്ല. നമ്മളല്ലേ ഇപ്പോൾ ഇതൊക്കെ ജുമാക്ക് വന്ന് കേൾക്കണുള്ളൂ. ഈ കേൾക്കാത്തോലപ്പാണ് ഇപ്പോൾ ഈ ജുമാ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി ചെന്ന് ചേരുന്നത്. അവർ വേറെ ലോകത്താണ്, അവർ വേറെ മനസ്സിലാണ്. അവർക്ക് നമുക്കൊരു പ്രചോദനവും നൽകാനാവില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രചോദനങ്ങൾ നമുക്ക് മാത്രം കിട്ടുന്നതാണ്. അതിനെ കാത്തു സൂക്ഷിച്ചു പോകാനുള്ള ഒരു മനക്കരുത്ത്, മനോദൃഢത, മനക്കരുത്ത് നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഈ സമൂഹത്തിൽ തിന്മകളില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും കബറിലും ഭാരമായി തീരുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിത് വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തും മാപ്പാക്കി തരണം. റഹ്മാനെ, ശരിയായ ഈമാനോടും വിശ്വാസത്തോടും കൂടെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. റഹ്മാൻ, നന്മകളിൽ മുന്നേറുവാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ, ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം. റഹ്മാനെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. റഹ്മാനെ, അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على
1: ما شاء الله بيس ريديو المنبر ان പാപങ്ങള സൂക്ഷിക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Allahu Allahu Allahu Allah.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസസ് തസ്തികയിൽ 2536 ഒഴിവ്. കേന്ദ്ര സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സി തസ്തികയിലാണ്. 2536 ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. പ്ലസ് ടുകാർക്കാണ് അവസരം. 7 ഒക്ടോബർ ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. പ്രായം 1 ഓഗസ്റ്റ് 18 മുതൽ 27 വരെ പരിഗണിക്കും. പട്ടിക വിഭാഗക്കാർക്ക് 5 ഒബിസിക്ക് 3 ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഉയർന്ന പ്രായത്തിൽ ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർ ഉൾപ്പെടെ മറ്റു ചില വിഭാഗങ്ങൾക്കും ഇളവുകളുണ്ട്. ഭിന്നശേഷിക്കാരുടെ സംവരണം സംബന്ധിച്ച നിബന്ധനകൾക്ക് വിജ്ഞാപനം കാണേണ്ടതാണ്. യോഗ്യത പ്ലസ് ടു അഥവാ തത്തുല്യം. CAG ഓഫീസിലോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ തസ്തികയിലേക്ക് മാത്സ് ഒരു വിഷയമായി പഠിച്ച് സയൻസ് സ്ട്രീമിൽ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ, വനിതകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. 8 ഒക്ടോബർ ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2 ഘട്ടങ്ങൾ, സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുന്നതാണ്. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ടാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2 ഘട്ടം. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. ഏതെങ്കിലും 3 കേന്ദ്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ച് വിജ്ഞാപനത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട വിധം SSC.gov.in എന്ന വെബ്സൈറ്റിലൂടെ 2 ഘട്ടമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യഘട്ടം ഒറ്റത്തവണ രജിസ്ട്രേഷനാണ്. ഫോട്ടോയും ഒപ്പം ഈ ഘട്ടത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കേന്ദ്ര സർവീസസ് തസ്തികയിൽ 2536 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ടത് SSC.gov.in. സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.

പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ദൃശ്യം, യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിന്റെ യാത്രാ വിവരണത്തിന് ശബ്ദം നൽകുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അവിടുന്ന് സദർ ബസാർ മാർക്കറ്റ് ഒരു നേരിയ രാത്രിക്കാഴ്ച കടകമ്പോളങ്ങൾ അടച്ചു തുടങ്ങിയിരുന്നു. ഏതായാലും ചെറിയ രീതിയിൽ ഒരു പർച്ചേസിംഗ് നടത്തി ഭക്ഷണം കഴിച്ച് നേരെ മെട്രോ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ ഡൽഹി സിറ്റിയോട് വിട പറയുകയാണ്. ഇനി സഞ്ചാരികളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിൻ്റെ താഴ്വാരങ്ങളിലേക്ക് നീങ്ങുകയാണ്. സെപ്റ്റംബർ 20-ാം തീയതി രാത്രി 11:30 ഉദരംപൂരിലേക്കുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു. ഏകദേശം ഡൽഹിയിൽ 12 മണിക്കൂർ 646 കിലോമീറ്റർ ഇനി യാത്രയുണ്ട്. എല്ലാവരും ക്ഷീണിതരാണ്. എക്കോണമി ക്ലാസ് ആയതുകൊണ്ട് സുഖമായൊന്ന് ഉറങ്ങിപ്പോവാം. തിരക്കും കമ്മിയാണ്. അങ്ങനെ ഞങ്ങൾ ജമ്മുവും കഴിഞ്ഞ് 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഉദയംപേരൂർ സ്റ്റേഷനിലെത്തി. ഒരു ആളൊഴിഞ്ഞ സ്റ്റേഷൻ. ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും കിലോമീറ്ററുകൾ താണ്ടണം. ഞങ്ങൾക്ക് ആദ്യം എത്തേണ്ടത് ഉദംപൂർ ടൗണിലേക്കാണ്. ടാക്സികൾ വിളിക്കുന്നുണ്ട്, ചാർജ് കൂടുതലാണ്. അവരുമായി തർക്കത്തിലേർപ്പെടുന്ന സമയം ഒരു കുട്ടി ബസ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഉദംപൂർ ടൗണിലേക്കാണ്. മറിച്ചൊന്നും ചിന്തിച്ചില്ല. ബാഗേജുകളെല്ലാം അവർ തന്നെ ബസ്സിൻ്റെ മുകളിലേക്ക് കയറ്റി. വെറും 30 രൂപ പോയിന്റ് മാത്രമാണ്. അരമണിക്കൂറിനകം ഉദംപൂർ ടൗണിലെത്തി. ടൗൺ എന്നൊന്നും പറയാനില്ല, ചെറിയൊരു സ്റ്റോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പോവാനുള്ളത് ആദ്യം ബിനിഹാൽ, പിന്നെ ശ്രീനഗർ. സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. ബസ്സുകൾ വളരെ വിരളമാണ്. കൂടാതെ അതിനുവേണ്ടി കാത്തു നിൽക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ വൈകുകയും ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബനിഹാൾ എത്തിയെങ്കിൽ മാത്രമേ 5 മണിക്കുള്ള ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഷെയർ ടാക്സി വിളിച്ച് പെർ ഹെഡ് 300 രൂപ നിരക്കിൽ ഞങ്ങൾ യാത്രയായി. സമയമാകട്ടെ രാത്രി 1:10. ഏകദേശം ദൂരം 89 കിലോമീറ്റർ കാണും. 3 മണിക്കൂർ യാത്ര ചെയ്ത് ശരിയായ രീതിയിൽ. ഈ യാത്ര തികച്ചും അവിസ്മരണീയം തന്നെ. റോഡിൻ്റെ ഒരു ഭാഗം പർവ്വതനിരകൾ, മറുഭാഗം പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ആരെയും അത്ഭുതപ്പെടുത്തുന്ന അത്യധികം മനോഹര കാഴ്ചകൾ. പകച്ചു നിന്നുപോകും. പച്ചപ്പ് നിറഞ്ഞ ഈ അത്ഭുത കാഴ്ച ഈ യാത്രയിലെ വേറിട്ടൊരു അനുഭവവുമായി മാറി. അതുപോലെ ഈ യാത്രയുടെ മറ്റൊരു കാഴ്ചയാണ് ഇന്ത്യയിൽ പേരുകേട്ട തുരങ്കത്തിലൂടെയുള്ള യാത്ര. ഏകദേശം 9.5 കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് തുരങ്കമാണ്. ഈ തുരങ്കം DR ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ തുരങ്കം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ വ്യവസായ വിതരണ മന്ത്രിയായി പ്രവർത്തിക്കുകയും പിന്നീട് ഭാരതീയ ജനസംഘം സ്ഥാപിക്കുകയും ചെയ്ത ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. ഇത് ജമ്മുവും ശ്രീനഗറും തമ്മിലുള്ള ദൂരം 30 കിലോമീറ്റർ കുറയ്ക്കുന്നതിനാൽ 2 മണിക്കൂർ യാത്രാസമയത്തിൽ ലാഭിക്കാനാവും. ഈ തുരങ്കം 2011 നിർമ്മാണം ആരംഭിച്ച് 2017 പൂർത്തിയായത്. അങ്ങനെ ഞങ്ങൾ കൃത്യം 4:45 ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ശ്രീനഗറിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പ്രവേശിക്കുകയും ചെയ്തു. ട്രെയിൻ കൃത്യം 5 മണിക്ക് നീങ്ങി തുടങ്ങി. ഓരോ ബോഗിയിലും CRPF ഭടന്മാരുടെ സുരക്ഷ ഉണ്ടായിരുന്നു. ഏതു നിമിഷവും ഏറ്റുമുട്ടലുകൾ ഉണ്ടായേക്കാം. കാരണം ജമ്മു കശ്മീരിൻ്റെ തലസ്ഥാന നഗരിയിലേക്കാണല്ലോ യാത്ര. നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാർത്തകളാണല്ലോ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട്. ജമ്മു കശ്മീരിന് 2 തലസ്ഥാനമാണുള്ളത്. ഇത് സീസണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജമ്മു കശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ശ്രീനഗറാണ്. മറ്റു സമയങ്ങളിൽ മെയ് മുതൽ ഒക്ടോബർ വരെ. എന്നാൽ ജമ്മു കശ്മീരിൻ്റെ നവംബർ മുതൽ ഏപ്രിൽ വരെ തലസ്ഥാനം ജമ്മു കശ്മീരിൻ്റെ ജമ്മുവാണ്. കശ്മീർ താഴ്വരയിൽ ധലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം വൈകിട്ട് 6:15 ആയി കാണും ശ്രീനഗർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പാക്കേജ് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മംത ചൌക്ക് ടാക്സി വിളിച്ചു. 500 രൂപയാണ് ചാർജ്. ഏകദേശം 1.5 മണിക്കൂറിനകം ഞങ്ങൾ 21 സെപ്റ്റംബർ 2023 വൈകിട്ട് 7 മണിക്ക് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം തൊട്ട്, അതായത് 22 സെപ്റ്റംബർ മുതൽ 25 സെപ്റ്റംബർ രാവിലെ വരെയാണ് ഞങ്ങൾക്ക് കശ്മീരിലുള്ള സമയം. 3 ദിവസത്തിനുള്ളിൽ കശ്മീരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതിൽ പഹൽഗാം, ഗുൽമർഗ്, സോനാമർഗ്, ദാൽ തടാകം, പിന്നെ ശ്രീനഗറിലുള്ള ഏറ്റവും പ്രസിദ്ധമായ പള്ളി ഹസ്രത് ബൽ മസ്ജിദ് എന്നിവയാണ്. ഞങ്ങൾ ആദ്യം പോയത് ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമടങ്ങിയ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ചെറുപട്ടണമായ പഹൽഗാമിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന മംത ചൌക്കിൽ നിന്ന് ഏകദേശം 86 കിലോമീറ്റർ ദൂരമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം. ഇവിടേക്ക് പോകുന്ന വഴിയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കാശ്മീർ ആപ്പിൾ തോട്ടങ്ങൾ. ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അത് വളരെ വിലപ്പെട്ടതുമാണ്. വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ ആ തോട്ടം ചുറ്റിക്കണ്ടു. എത്ര മനോഹരമാണ് ആ കാഴ്ച! കയ്യെത്തും ദൂരത്ത് വിളഞ്ഞു നിൽക്കുന്ന ആപ്പിളുകൾ, അധികം ഉയരമില്ലാത്ത വൃക്ഷം. സത്യത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ വികാരം. നേരിട്ട് പറിക്കാൻ നമുക്ക് അനുവാദമില്ല. ചുവടെ ചാടിക്കിടക്കുന്നത് എടുത്ത് രുചിയറിയാം. ഞങ്ങളെല്ലാവരും ആ രുചി നുകർന്നു. ഏറെ സ്വാദേറിയ വേറിട്ട അനുഭവമായിരുന്നു അത്. ജീവിതത്തിൽ കാണാൻ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് വിചാരിച്ച ആ സംഭവം ഇന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഹൽഗാം നമുക്ക് സമ്മാനിക്കുന്നത് അവിസ്മരണീയ കാഴ്ചകളാണ്. പച്ച പുൽമേടും ഇടതൂർന്നു നിൽക്കുന്ന പൈൻമരങ്ങളും മേച്ചിൽപ്പുറങ്ങളും മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു താഴ്വരയാണ് ബൈസാൻ വാലി. ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് ട്രക്കിങ്ങിലൂടെ മാത്രമേ പോവാൻ കഴിയൂ. വളരെ അപകടം നിറഞ്ഞ എന്നാൽ അനുഭവിച്ചറിയേണ്ട കുത്തനെയുള്ള ഈ സ്ഥലം ഞങ്ങളും പരീക്ഷിച്ചു. അഞ്ചുപേരിൽ 2 പേർ ഒഴിവായി. ഞാനടക്കമുള്ള 3 പേരും പിന്നെ അവിടുന്ന് പരിചയപ്പെട്ട നാസർ എന്ന മലയാളിയും കൂടി 4 പേർ സവാരിക്കൊരുങ്ങി. എല്ലാവരും ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഭയം ഇല്ലാതില്ല. 5 കിലോമീറ്റർ ഉരുളം കല്ലുകളും മറ്റും നിറഞ്ഞ ദുർഘടപാത കുതിരയുടെ കുളമ്പ് ഒരടി തെറ്റിയാൽ നാല് കുതിരകൾക്ക് കാവൽക്കാരനായി ഒരാൾ മാത്രം. കുതിരയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. സാധാരണഗതിയിൽ ഈ ട്രക്കിങ്ങിന് നല്ല ചാർജാണ് അവർ ഈടാക്കുന്നത്. ഒരാൾക്ക് 3000 രൂപ മുതൽ പറയും. പിന്നെ അത് കുറച്ച് കൊണ്ടുവരൽ നമ്മുടെ ഒരു മിടുക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ സംഖ്യയിൽ അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ആ പ്രശാന്ത സുന്ദര കാഴ്ച ബാഴ്സറൻ താഴ്വര കൺകുളിർക്കെ കണ്ടാസ്വദിച്ചു. പച്ചപ്പ് നിറഞ്ഞ ഈ പുൽമേടിന് ചുറ്റുഭാഗവും പൈൻമരങ്ങൾ അവയുടെ യശസ്സുയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്! ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് ഈ ട്രക്കിംഗ്. ഈയിടെ നിരവധി സിനിമാ ചിത്രീകരണത്തിന് ഇവിടം വേദിയായിട്ടുണ്ട്. ശൈത്യകാലത്ത് വെള്ളയാൽ മൂടിപ്പുതച്ചിരിക്കുന്നത് കാണാം. രണ്ടു കാലാവസ്ഥയിലും വ്യത്യസ്ത കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ പര്യടനം അവസാനിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഇന്ന്, അതായത് സെപ്റ്റംബർ 23, ഞങ്ങൾ പോകുന്നത് ഗുർമർഗ് എന്ന സ്ഥലത്തേക്കാണ്. രാവിലെ 8 മണി ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പോവാനായി റെഡിയായി. ഡ്രൈവർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. താമസസ്ഥലമായ മംത ചൌക്കിൽ നിന്ന് ഏകദേശം 54 കിലോമീറ്റർ ദൂരമുണ്ട് പൂക്കളുടെ നാടായ ഗുൽമർഗിലേക്ക്. വേനൽക്കാലത്ത് 15 മുതൽ 25 ഡിഗ്രി വരെയാണ് ഇവിടുത്തെ താപനില. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാറുള്ള സ്ഥലം കൂടിയാണ് ഗുൽമർഗ്. വേനൽക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണിത്. പിന്നെ ഗുൽമർഗിൽ ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ മഹാരാജാസ് പാലസും മഹാരാജാസ് അമ്പലവുമാണ്. 8700 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊട്ടാരം മഹാരാജ ഹാരിസ് സിംഗ് നിർമ്മിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജമ്മു കശ്മീരിലെ മുൻ നാട്ടുരാജ്യത്തിലെ അവസാന മഹാരാജാവായിരുന്നു അദ്ദേഹം. മഹാരാജ ഭരണകാലത്തെ ചില മാസ്റ്റർ പീസ് കലാരൂപങ്ങൾ ഇവിടെയുണ്ട്. ആ കാലഘട്ടത്തിലെ കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യം നമ്മെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും. ഗുൽമർഗിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാൽ നമുക്ക് പാലസിൽ എത്തിപ്പെടാം. കുതിര സവാരിയും ഉണ്ട്. ഞങ്ങൾ നടന്നാണ് പോയത്, കാരണം കാഴ്ചകൾ ആസ്വദിച്ചും ഫോട്ടോ എടുത്തും ദൂരമറിഞ്ഞതേയില്ല. മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടൻ കൂട്ടവും വ്യൂ പോയിന്റും വിശാലമായ പുൽമേടുകളും ഗുൽമർഗിൻ്റെ ശോഭ ഇരട്ടിയാക്കുന്നു. ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്നും മടങ്ങി. സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം ഒരിടം കൂടി സന്ദർശിച്ചു. ശ്രീനഗറിലുള്ള ഏറ്റവും ഭംഗിയുള്ളതും നിരവധി ഫിലിം ചിത്രീകരണങ്ങൾ നടന്നിട്ടുള്ളതുമായ പേരുകൊണ്ടും ഭംഗികൊണ്ടും ആസ്വാദനം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ദാൽ തടാകം. ആ തടാകത്തിലൂടെയുള്ള ഷിക്കാർ റൈഡിംഗ് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തിയാണ് നൽകുക. 7.44 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകം കാഴ്ചയിൽ നമ്മെ വിസ്മയിപ്പിക്കും. പല നിറത്തിലുള്ള ബോട്ടുകളിൽ ടൂറിസ്റ്റുകളെ വഹിച്ച് തുഴഞ്ഞ് പോകുന്നത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. തുഴഞ്ഞു പോകുന്ന അത്ര ദൂരം പിറകോട്ട് നോക്കുമ്പോൾ അതിൻ്റെ നിറചാരുത അപാര ഭംഗിയാണ്. ബോട്ടിൻ്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ അപകടമാണ്. നേരം ഇരുട്ടോടടുക്കുന്നു. ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ബോട്ട് കരയ്ക്കടുത്തു. ഞങ്ങൾ ഇനി റൂമിലേക്ക്. ഇന്ന് സെപ്റ്റംബർ 24 കശ്മീരിലെ അവസാന ദിവസമാണ്. നാളെ രാവിലെ ഞങ്ങൾ ഇവിടം വിടും. ഇന്ന് സന്ദർശിക്കാനുള്ള സ്ഥലമെന്നറിയപ്പെടുന്ന സോനാമർഗാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റോഡിൽ റെഡിയായിരുന്നു. അല്പസമയത്തിന് ശേഷം ഡ്രൈവർ എത്തിച്ചേർന്നു. ഞങ്ങൾ യാത്രയായി. ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് സോനാമർഗിലെത്താൻ. കശ്മീരിലെ സ്വർണ്ണ പുൽത്തകിടി എന്നാണ് സോനാമർഗിനെ വിശേഷിപ്പിക്കുന്നത്. ആ സ്വർണ്ണ പുൽത്തകിടിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതും ഒരു ഭാഗ്യമായി കരുതുന്നു. അഗാധ നീലിമയാർന്ന ആകാശങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകൾക്കിടയിലെ ഈ അതിസുന്ദരമായൊരു സ്ഥലം ഇങ്ങനെയാണ്. ഇതിനെ സോനാമർഗെന്നല്ലാതെ മറ്റെന്ത് വിശേഷിപ്പിക്കും? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2740 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോനാമർഗ് ഒരു അവിസ്മരണീയ കാഴ്ച തന്നെയാണ്. വേനൽക്കാലത്ത് അതിസുന്ദരമായൊരു കാലാവസ്ഥ. പുൽത്തകിടിലൂടെ നടന്ന് നടന്ന് കുന്നിൻമുകളിലെത്തുമ്പോഴും കിതപ്പറയുന്നില്ല. കുന്നിൻമുകളിൽ നിന്നുള്ള കാഴ്ച പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അത്രയേറെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞങ്ങളുടെ കാശ്മീർ കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനി ശ്രീനഗറിലെത്തിയാൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് അവിടെ, ഹസ്രത് ബാൽ മസ്ജിദ്. പ്രവാചകന്റെ ദേഹത്തിൻ്റെ ഒരു കേശമാണ് ഇവിടെ വലിയ പരിഗണനയോടെ നൂറ്റാണ്ടുകളായി പരിരക്ഷിച്ചു പോരുന്നത്. ആദരണീയം എന്നർത്ഥമുള്ള ഹസ്രത്ത്, കേശം എന്നർത്ഥമുള്ള ബാൽ എന്നീ ഉറുദു പദങ്ങൾ ചേർത്താണ് ഈ പള്ളിയെ ഹസ്രത് ബാൽ മസ്ജിദ് എന്ന് വിളിക്കുന്നത്. ഇത് കേവലം വിനോദ കേന്ദ്രം എന്നതിലപ്പുറം ലോകവിശ്വാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച മഹനീയ കേന്ദ്രമാണിതെന്നും വ്യക്തമാക്കുന്നു. ഹസ്രത് ബാൽ എന്നതിന് പുറമെ ആസാറെ ഷെരീഫ്, തിരുശേഷിപ്പ്, അൽ മദീനത്തുസ്ഥാനിയ, രണ്ടാം മദീന എന്നീ പേരുകളിലും ഈ പള്ളി അറിയപ്പെടാറുണ്ട്. തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട്. ദാൽ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബാൽ മസ്ജിദ് 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വാദിഖ് ഖാൻ 1623 ഇവിടെ ഭംഗിയുള്ള പൂന്തോട്ടവും നടുവിൽ മനോഹരമായ വിശ്രമ കേന്ദ്രവും പണിതു. 1634 ഇവിടം സന്ദർശിച്ച ഷാജഹാൻ ചക്രവർത്തി ഇതിനെ മസ്ജിദാക്കി മാറ്റാനായി ഉത്തരവിട്ടു. മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ കാലത്താണ് തിരുകേശം കാശ്മീരിൽ എത്തിയെന്ന് പറയപ്പെടുന്നു. 1635 മദീനയിൽ നിന്ന് ബീജാപ്പൂരിൽ താമസമാക്കിയ സയ്യിദ് അബ്ദുള്ളയിലൂടെയാണ് ഇത് ഇന്ത്യയിലെത്തിയതെന്നും പറയുന്നു. ഇത് പിന്നീട് നഷ്ടപ്പെടുകയും വലിയൊരു പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അത് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഞങ്ങൾ അവിടെ മഗരിബ് നമസ്കരിച്ച് പുറത്തു കടന്നു. ഡ്രൈവർ പറഞ്ഞു നമുക്ക് മുഗൾ ഗാർഡൻ കൂടി സന്ദർശിച്ച് മടങ്ങാം. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അതവിടെ അടച്ചിരുന്നു. പിന്നെ നേരെ റൂം നിൽക്കുന്ന മംത ചൗക്കിലേക്ക്. അവിടെ നിന്ന് കുറച്ച് കശ്മീർ സ്വീറ്റ്സും വാങ്ങി റൂമിലേക്ക് നീങ്ങി. ഇന്ന് സെപ്റ്റംബർ 25 ഇത്രയും വലിയ മനോഹര കാഴ്ചകൾ കണ്ട നിർവൃതിയിൽ ഞങ്ങൾ കശ്മീരിനോട് വിട പറയുകയാണ്. രാത്രി 12 ട്രെയിൻ. ജമ്മു തവിയിൽ നിന്ന് നേരിട്ട് പാലക്കാട്ടിലേക്ക് ഹിംസാഗർ എക്സ്പ്രസ്. ദൂരം 3257 കിലോമീറ്റർ. ഏകദേശം 2.5 ദിവസത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ 28 ഉച്ചയ്ക്ക് പാലക്കാട് എത്തിച്ചേർന്നു.
0: ദൃശ്യം ഇതോടെ സമാപിക്കുന്നു. യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിൻ്റെ യാത്രാ വിവരണത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നത് എല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. ഇപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിലും നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ ആഖർ 21 തീയതി, 2026 ഒക്ടോബർ 2 തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ വസാവി ഹഫിള്ളാഹു തആല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ, വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്ത് കരുതി വെച്ചു എന്ന് ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധം കൈവിടാതിരിക്കുക. വിശ്വാസികളെ, ദൗർബല്യമാണ് മനുഷ്യന്റെ പ്രകൃതം. പിഴവുകൾ എപ്പോഴും മനുഷ്യന് വന്നേക്കാം. ഈ ആഗ്രഹങ്ങളും ദേഹേച്ഛകളും അവനെ വഴിതെറ്റിച്ചേക്കാം. ചിലപ്പോൾ അവൻ്റെ യഥാർത്ഥമായ കാഴ്ചശക്തി നഷ്ടപ്പെടും, തെറ്റുകളിലേക്ക് അവൻ ചാഞ്ഞുപോകും. മനുഷ്യരാണ് നമ്മളൊക്കെ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മളാരും പൂർണന്മാരല്ല, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല. അതുകൊണ്ട് മനുഷ്യരിൽ തിന്മകളുണ്ടാകുക എന്നത് ഒരു വൈകല്യമൊന്നുമല്ല. പക്ഷേ തിന്മയിൽ നാം ഉറച്ചു നിൽക്കാതിരുന്നാൽ മതി. നാം ശ്രദ്ധിക്കണം. ഏതൊരു തിന്മയിലും തെറ്റിലും പെട്ടാലും പെട്ടെന്ന് പശ്ചാത്തപിച്ചു മടങ്ങുകയായിരിക്കണം വിശ്വാസിയുടെ രീതി. തിന്മയിൽ തന്നെ അവലംബിച്ച് നിൽക്കുക വിശ്വാസിയുടെ മാർഗമല്ല. ഒരു തിന്മ അതിൽ നിന്ന് ഗുണപാഠം പഠിച്ച് മാറി നിൽക്കലാണ് വിശ്വാസിയുടെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തേൻ. ഒരു മാളത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഒരു സത്യവിശ്വാസി പാമ്പ് കടിയേൽക്കുകയില്ല, വിഷ തീണ്ടുകയില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സത്യവിശ്വാസി ജാഗ്രതയുള്ളവരായിരിക്കും, സൂക്ഷ്മതയുള്ളവനായിരിക്കും. ഒരു തെറ്റിൽ വീണുപോയാൽ ഇനി അതിൽ വീണുപോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ അവനെടുക്കും. അവനാണ് വിശ്വാസി. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ പല ഗുണപാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. മറ്റുള്ള വ്യക്തികൾക്ക് സമൂഹങ്ങൾക്കൊക്കെ സംഭവിച്ച പല സംഭവങ്ങളിൽ നിന്നും നമ്മൾ ഗുണപാഠങ്ങൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചവർക്ക് പല ശിക്ഷകളും വന്നത് പോയിട്ടുണ്ട്, പല സമൂഹങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കൃത്യമായ കാരണം അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നതാണ്. ആ ധിക്കാരങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം നമ്മൾ. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബൈ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ബിസ്സുദൂർ. ഭൂമിയിൽ ഒന്ന് നടന്നു നോക്കിയിട്ടില്ലേ അവർ? ചിന്തിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള കാതും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ബോധ്യമാകും തിന്മകളുടെ പരിണിതി എന്തായിരുന്നു എന്ന്. പക്ഷേ മനുഷ്യർക്ക് മനസ്സും കാതുമില്ലാഞ്ഞിട്ടല്ല, കണ്ണുകളില്ലാഞ്ഞിട്ടല്ല, മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉൾക്കാഴ്ചയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ സംഭവങ്ങളിലും ഗുണപാഠങ്ങൾ പഠിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആളുകളുടെ മനസ്സിൽ ഭീതിയിട്ടുകൊണ്ട് അവരെ അവരുടെ വീടും അവരുടെ താമസ ഇടങ്ങളും നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ശിക്ഷ നൽകി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫഅതബിറു യാ ഉലിൽ അബ്സാർ, കാഴ്ച ശക്തിയുള്ളവരെ നിങ്ങൾ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന്. ശബ്ബത്ത് ദിവസം അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് മത്സ്യം പിടിക്കാനിറങ്ങിയ ആളുകൾക്ക് അള്ളാഹു തആല ശിക്ഷ നൽകിയതായി ഖുർആനിൽ പറയുന്നുണ്ട്. ആ വിഷയം ഉദ്ധരിച്ച ശേഷം അള്ളാഹു ആ വചനങ്ങളെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫജഅൽനാഹാ നഖാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇളത്തൻ ലിൽമുത്തഖീൻ. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചതിൻ്റെ പേരിൽ അവർക്കിറങ്ങിയ ശിക്ഷ ആ സമൂഹത്തിൻ്റെ മുമ്പിലും പിമ്പിലുമുള്ളവർക്ക്, അന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും ഒരു ഗുണപാഠമാക്കി മാറ്റി അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് നല്ലൊരു ഉപദേശവുമായി അത് മാറി. ഇന്ന ഫിദാലിക ലഇബ്രത്തൻ ലിമൻ യഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇതിലൊക്കെ ഗുണപാഠമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എത്രയെത്രയോ ചരിത്ര സംഭവങ്ങൾ, പ്രവാചകന്മാരുടെ കാലത്തുണ്ടായ സംഭവങ്ങൾ, ഗുണപാഠങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ആ സംഭവങ്ങൾ ഖുർആനിൽ ഉദ്ധരിച്ചത്. വകുല്ലൻ നഖസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇലത്തൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. അംബിയാക്കന്മാരുടെ കഥകൾ നാം കഥനം ചെയ്തു തന്നത്, വിവരിച്ചു തന്നത് നിന്റെ മനസ്സ് സമാധാനപ്പെടാനും നിന്റെ മനസ്സിന് സ്ഥൈര്യം കിട്ടാനും ഗുണപാഠം ലഭിക്കാനുമാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രത്തുൻ ലിഉലിൽ അൽബാബ് എന്ന് അള്ളാഹു പലയിടത്തും ഉദ്ധരിച്ചു കാണാം ഈ ആശയത്തിലുള്ള വചനങ്ങൾ. ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അവരുടെ സമൂഹത്തിൻ്റെ കഥകളിൽ ബുദ്ധിയുള്ളവർക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ടെന്ന്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, അവിശ്വാസികളെ മുക്കിക്കൊന്ന ആ സംഭവം, ഇന്നാലം മാ തഗൽ മാ ഉഹമൽനാകും ഫിൽ ജാരിയ ലിനജഅലഹാ ലകും തദിക്കറത്തൻ വതഅയ്യഹ ഉദുനും വാഴിയ, ഗുണപാഠത്തിന് വേണ്ടിയാണ് നാം അത് ചെയ്തത് എന്നാണ് ആ ശിക്ഷ നൽകിയത്. എന്നിട്ട് ആ കപ്പലും ആ സംഭവവും കാലാകാലവുമുള്ള ഒരു ഗുണപാഠമാക്കി അള്ളാഹു അവശേഷിപ്പിച്ചു. ലഖത്തർ വലഖത്തറക്കുനാ മിൻഹാ ആയത്തൻ ബയ്യന ലിഖൗമി യഅഖിലൂൻ, വ്യക്തമായ ഒരു തെളിവായി നാം അതിനെ ഭൂമിയിൽ ഉപേക്ഷിച്ചു ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ആദ് സമൂദ് ഗോത്രത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ആദം വസമൂദ വഖത്ത ബയ്യന ലക്കും മിൻ മസാകിനിഹിം, ഇവിടെയൊക്കെ ആ സമൂഹം ഏതൊരു സമൂഹം ധിക്കരിച്ചുവോ ആ സമൂഹത്തിന് തക്കതായ ശിക്ഷ അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്തിന്? അവരെ ശിക്ഷിച്ച് നശിപ്പിക്കുക മാത്രമല്ല, ധിക്കാരത്തിൻ്റെ പരിണിതി അള്ളാഹുവിൻ്റെ കോപമായിരിക്കുമെന്ന് പിൽക്കാലത്തുള്ള സമൂഹങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അസ്ഹാബുൽ ഫീൽ വലിയ പടയാളികളോടുകൂടി, ആനപ്പടയോടുകൂടി വന്നവരായിരുന്നു അസ്ഹാബുൽ ഫീൽ കഅബത്തെ പൊളിക്കാൻ വേണ്ടി. അവരെ അള്ളാഹു നശിപ്പിച്ചു അബാബിയിൽ പക്ഷിയെ കൊണ്ട്. അതൊരു വലിയൊരു ഗുണപാഠമായിരുന്നു അത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, അശ്രദ്ധരായ ആളുകൾ എന്നും മാറ്റങ്ങളില്ലാതെ ജീവിക്കുന്നു. എന്തൊരു ഗുണപാഠത്തിന് ലഭിക്കാനുള്ള സന്ദർഭങ്ങൾ കിട്ടിയാലും അവരത് ശ്രദ്ധിക്കാറില്ല. അള്ളാഹു പറയുന്നുണ്ട്, ഓരോ വർഷത്തിലും ഒന്നും രണ്ടും പ്രാവശ്യം വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടും അവർ അതിൽ നിന്ന് മാറുന്നില്ല, അവർ അതിൽ നിന്ന് ഗുണപാഠം പഠിക്കുന്നില്ല, പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളെ, നാം കാണുന്നതിൽ നിന്ന്, കേൾക്കുന്നതിൽ നിന്ന്, മനസ്സിലാക്കിയതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം. മഹന്മാരായ ആളുകളുടെ ചരിത്രം നാം പഠിക്കണം. തിന്മ ചെയ്ത് ജീവിച്ച ധിക്കാരികളുടെ ചരിത്രവും നാം പഠിക്കണം. എന്നിട്ട് സ്വയം ഒരാത്മവിചാരണക്ക് നാം തയ്യാറാവണം. എങ്കിൽ തീർച്ചയായും നമുക്ക് മടങ്ങാം, നമുക്ക് മാറ്റം വരും. അറിവില്ലാത്തവരോട് അറിവില്ലെങ്കിൽ അത് ചോദിക്കണം. വഴിതെറ്റിപ്പോയാൽ നമ്മൾ തിരിച്ചു വരണം. തെറ്റ് ചെയ്തു പോയാൽ നമ്മൾ ഖേദിക്കണം. ഖേദിച്ചാൽ നാം പിന്നീട് ആ പാപത്തിലേക്ക് മടങ്ങിപ്പോകരുത്. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, സത്യവിശ്വാസി എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നത് ഒരു വസ്തുത തന്നെയാണ്. അല്ലെങ്കിൽ പലപ്പോഴും അവൻ തെറ്റിൽ വ്യാപൃതനായിരിക്കും കാലാകാലവും. എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവൻ പരീക്ഷണ വിധേയനായാൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായിരിക്കും. മറന്നാൽ അവൻ ഓർക്കുന്നവനായിരിക്കും. അതാണ് അബദ്ധത്തിൽ ചാടാതിരിക്കാനുള്ള ഏക മാർഗം. ഒരു മഹത്തായ വചനങ്ങൾ, മഹാന്മാർ പറഞ്ഞ വചനങ്ങൾ കാണാം. മൻ കസുറഇ തിബാറുഹു അല്ല ഇസാറുഹു. ആലോചന ഒരാൾക്ക് കൂടിയാൽ അബദ്ധം അവനിൽ നിന്ന് കുറയും എന്ന്. അതുകൊണ്ട് ചുറ്റുഭാഗത്തും സംഭവിക്കുന്ന കാര്യങ്ങളിൽ, മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് നാം എപ്പോഴും ശ്രദ്ധിച്ച് കണ്ടും കേട്ടും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക, എന്നിട്ട് സത്യം ഉൾക്കൊള്ളാനും അതിൽ നിന്ന് പാഠം പഠിക്കാനും നാം തയ്യാറാകുക. ആരെങ്കിലും മറ്റുള്ളവൻ്റെ വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ചാൽ അവൻ വീഴുകയില്ല. മറ്റുള്ളവൻ്റെ സഞ്ചാരത്തിൽ അവൻ പാഠം പഠിച്ചാൽ അവൻ തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിക്കുകയില്ല. ദുരന്തങ്ങളുടെ പരിണിതിയെപ്പറ്റി മനസ്സിലാക്കിയവൻ ഒരിക്കലും അപകടത്തിലേക്ക് ചെന്ന് ചാടുകയില്ല, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. എന്ന് മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് ഗുണപാഠം പഠിച്ചുകൊണ്ട് ജീവിതത്തെ നന്നാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ ഗുണപാഠം പഠിക്കാനുണ്ടായിരിക്കും. മഹാനായ ഹസനുൽ ബസറി റഹ്മഹുള്ള പറയുന്നുണ്ട്, മനുഷ്യ നീ ചില ദിവസങ്ങൾ മാത്രമാണ്. ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് മുമ്പുള്ളവരിൽ നിന്ന് അനുഭവ പാഠങ്ങൾ പഠിച്ച് ഇന്നു നീ ജീവിക്കണം. എങ്കിൽ നാളെ മറ്റുള്ളവർ നിന്നിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കും. അതല്ലെങ്കിലോ നീ മറ്റുള്ളവർക്ക് ഗുണപാഠങ്ങൾ പഠിക്കാനുള്ള മാർഗമായി മാറും. മന്യാഴ്ത്തബറ വിഗൈരിഹി മനാഗൈറഹൂമിനെല്ലഴ്ത്തിബാരിബിഹി. മറ്റുള്ളവരെ കൊണ്ട് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടാൽ തന്നെ കൊണ്ടുള്ള ഗുണപാഠങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ പഠിക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ ദുരന്തത്തിൽ നിന്ന് മറ്റൊരാൾ ഗുണപാഠം പഠിക്കാൻ അവസരമുണ്ടാവില്ല. അതുകൊണ്ട് നാം മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുക, അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ബുദ്ധിയോടുകൂടി ജീവിക്കുക. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫീ ദാലിക ലഇബറത്തൻ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ളവർക്ക് ഇതിലൊക്കെ ഗുണപാഠങ്ങളുണ്ട്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബ് ഔ അൽഖ സംഅ വഹുവ ശഹീദ്. ഹൃദയ യഥാർത്ഥമായി ചിന്തിക്കുന്ന ഹൃദയമുള്ളവർക്ക്, കാതുകൊടുത്ത് മനസ്സിലാക്കുന്നവർക്ക്, സംഭവ വികാസങ്ങളെപ്പറ്റി സാക്ഷിയായി ജീവിക്കുന്നവർക്ക് ഇതിലൊക്കെ നല്ല ഗുണപാഠങ്ങളുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ജീവിതത്തിൻ്റെ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ കണ്ടും കേട്ടും ഉൾക്കൊണ്ടും അതിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിച്ച് ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം. സ്വയം നാം നമ്മോട് ചോദിക്കണം, ഞാൻ പാഠം പഠിച്ചിട്ടുണ്ടോ? എത്രയെത്ര ആളുകളാണ് പാഠം പഠിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? പല മഹാതെറ്റുകളും അവർ പെട്ടുപോകുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നു. നേർച്ചകൾ, വഴിപാടുകൾ, അതുപോലെ ബലികർമ്മങ്ങൾ നടത്തുന്നു. ജാറങ്ങളിലും അതുപോലെ ശവകുടീരങ്ങളിലും ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ മഹത്തായ വലിയ വലിയ പാപമാണ്, ജാഹിലിയത്തിൻ്റെ മാർഗങ്ങളാണ്. ആ മാർഗം സ്വീകരിച്ചവരാരും നല്ലവരായി ജീവിച്ച് മരിച്ചു പോയിട്ടില്ല. അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് പ്രാർത്ഥനകളും ആരാധനകളും ബലികർമ്മങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ പരാജയപ്പെട്ടു പോകും, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും, തകർന്നു പോകുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തോന്നിവാസികളുടെ മാർഗത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. വഴിതെറ്റിയവരല്ല നമ്മുടെ മാതൃകകൾ, നേരെ മറിച്ച് വിശ്വാസികളാണ്, നല്ലവരാണ്. ആ നല്ലവരിൽ നിന്ന് പാഠം പഠിക്കുക. സഹോദരങ്ങളെ, ഭൂമിയിൽ പലരും നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചനയാണ് പലരുടെയും മതം. വഞ്ചനയിലാണ് അവർ ജീവിക്കുന്നത്, അക്രമങ്ങളാണ് അവർ ചെയ്യുന്നത്. വിശ്വാസികളുടെ ഇസ്ലാമിൻ്റെ വലിയ ചിഹ്നങ്ങളുടെ നേരെയും വിശ്വാസികളുടെ നേരെയും അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന ആളുകളുണ്ട്. നിർഭയമായി ജീവിക്കുന്നവർക്ക് ഭയവും അവരുടെ രക്തങ്ങൾ ചിന്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പരിണിതി മുൻകഴിഞ്ഞ സമൂഹത്തിൽ കാണാം. അതിൽ നിന്ന് നാം ഗുണപാഠങ്ങൾ പഠിക്കണം. ദേഹേച്ഛകളെയല്ല, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് നാം പിന്തുടരേണ്ടത്. എല്ലാവിധ തിന്മകളുടെയും കെട്ടു ചങ്ങലകളിൽ നിന്ന് നാം മോചിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകണം. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, മാരണക്കാരും അതുപോലെ തന്നെ ജ്യോത്സ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇവരെയൊക്കെ മനുഷ്യനെ ചങ്ങലക്കിട്ട് ബന്ധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അക്രമികളും ധിക്കാരികളുമായ ആളുകൾ മനുഷ്യനെ ചങ്ങലക്കിട്ട് ബന്ധിക്കുന്ന പോലെ തന്നെ അന്ധവിശ്വാസികളും മനുഷ്യനെ ചങ്ങലയിൽ ബന്ധിച്ച് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക. തീർച്ചയായും നമുക്കിവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിനോട് ചെയ്യാനുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യത, ആരാധനാക്രമങ്ങൾ, നമസ്കാരം പോലെയുള്ള ആരാധനാക്രമങ്ങൾ, കുടുംബജീവിതത്തിൽ വലിയ വലിയ ബാധ്യത, കുടുംബ ബന്ധങ്ങൾ, അതൊക്കെ അള്ളാഹു ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോടുള്ള ബാധ്യത കൃത്യമായി നിർവഹിക്കണം. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന ആ ജീവിത അനുഭവങ്ങൾ, കാലം നൽകുന്ന അനുഭവങ്ങൾ നാം ഉൾക്കൊള്ളണം. ആദരിക്കേണ്ടതിനെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അത് വിശുദ്ധമാണ്, അതിനെ സൂക്ഷിക്കണം. അനാവശ്യമായ തോന്നലുകളും വിചാരങ്ങളും ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ടാക്കി സമൂഹത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തെ തകർക്കുന്നവർ നശിച്ചിട്ടേയുള്ളൂ എന്ന ഗുണപാഠം നാം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാ നന്മയും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിവില്ലായ്മയുടെ അനന്തരഫലങ്ങൾ. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അറിവില്ലായ്മയുടെ അനന്തരഫലങ്ങൾ. എഴുത്ത് ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ്. സ്ത്രീ സ്വാതന്ത്ര്യമെന്നും സ്ത്രീ പുരുഷ സമത്വമെന്നുമുള്ള ഓമനപ്പേരുകളിൽ സമൂഹത്തെ അരാജകത്വത്തിലേക്കും അധാർമ്മികതയിലേക്കും നയിക്കുകയും ആ ഒഴുക്കിനത്ത് നീങ്ങുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ഒരു വശത്ത്, മറുവശത്ത് സ്ത്രീകളെ അടിച്ചമർത്തുകയും അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കുകയും ചെയ്യാത്ത മതമാണ് ഇസ്ലാമെന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടരും. ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾക്കെതിരിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനും ഇസ്ലാമിനെ അപരിഷ്കൃത മതമായി ചിത്രീകരിക്കാനും പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ തന്റെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാനും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാനും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം എന്തുകൊണ്ട് ഇസ്ലാം ഇത്രമേൽ വിമർശിക്കപ്പെടുന്നു എന്നത് നിഷ്പക്ഷമായി ചിന്തിച്ച് മനസ്സിലാക്കലും എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്നതും അനിവാര്യമാണ്. ഇസ്ലാമിനെക്കുറിച്ചുള്ള ശരിയായ അറിവും വർത്തമാന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും അതോടൊപ്പം വിവാദ വിഷയങ്ങളുടെ ആഴത്തിലുള്ള പഠനവും ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു മുസ്ലിമിനോ അമുസ്ലിമിനോ ഇത്തരം മേഖലകളിൽ ആരോഗ്യപരമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കുക. മദ്രസാ പഠന കാലഘട്ടത്തിൽ ലഭിച്ച ഏതാനും അറിവുകൾ കൊണ്ട് മാത്രം ജീവിതകാലം കഴിച്ചുകൂട്ടുന്നവരാണ് ഭൂരിപക്ഷം വിശ്വാസികളും. മദ്രസാ കാലഘട്ടം അവസാനിക്കുന്നതോടെ മതപഠനം അവസാനിക്കുന്നില്ലെന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. തുടർ പഠനം നടത്തുകയും വർത്തമാന സാമൂഹിക അന്തരീക്ഷം സസൂക്ഷ്മം വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് പ്രബോധനത്തിന്റെ ആവശ്യകതയും അത് പ്രവാചകന്മാരിൽ നിന്നും സത്യവിശ്വാസികളിലേക്ക് കൈമാറപ്പെട്ട നിർബന്ധ ബാധ്യതകളിൽപ്പെട്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. മതപരമായ വിഷയങ്ങളിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില വാക്കുകളോ പ്രയോഗങ്ങളോ മാത്രം ചർച്ച ചെയ്ത് വിവാദങ്ങളുണ്ടാക്കുന്നതും മതത്തെ തന്നെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതുമെല്ലാം ആ വിഷയത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ യാതൊരു ആധികാരിക വിവരവുമില്ലാത്തവരിൽ നിന്നാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇത് ഇസ്ലാമോഫോബിയ വളർത്തിയെടുക്കുകയെന്ന കൃത്യമായ അജണ്ടയ്ക്ക് വലിയ പിന്തുണയാവുകയും ചെയ്യുന്നു. ഇത്തരം ചർച്ചകൾ മതേതര കേരളത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഉപസംഹരിക്കപ്പെടുന്നതിലും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ വ്യാപിക്കുന്നതിലും ആശ്ചര്യപ്പെടാനല്ല. സ്വന്തം ജീവിതം കൊണ്ടും വിവാദ വിഷയങ്ങളിലുള്ള പക്വമായ ഇടപെടലുകളിലൂടെയും ഇത്തരം ഒളി അജണ്ടകളെയും തെറ്റിദ്ധാരണകളെയും തിരുത്തിയെഴുതാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. ഏതൊരാളും താൻ ഇടപെടുന്ന മേഖലയിലുള്ള ആധികാരികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് അവിടെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും പ്രസക്തിയുണ്ടാകുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അറിവില്ലായ്മയുടെ അനന്തരഫലങ്ങൾ. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറ സബ. സകല സ്തുതിയും അല്ലാഹുവിന്. ഹംദിന്റെ ഇനങ്ങളും അല്ലാഹുവിന്റെ അറിവിന്റെ വ്യാപ്തിയും. ക്ലാസ് എടുക്കുന്നത് ജസീൽ ബിൻ ജാഫർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സബഉമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ആമുഖങ്ങളാണ് സൂചിപ്പിച്ചു വച്ചത്. സൂറത്തു സബഇൻ്റെ ലക്ഷ്യങ്ങളും അതിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആദ്യം സൂചിപ്പിച്ചത്. അതിനുശേഷം ആദ്യത്തെ ആയത്ത് ഓതിവെക്കുകയും അൽഹംദുലില്ല എന്ന അള്ളാഹുവിനെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന വാചകത്തിൻ്റെ അർത്ഥവും അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു മഹത്തായ സ്തുതിവചനങ്ങളാണ് എന്നുമാണ് പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാ ആദ്യത്തെ ആയത്തിൻ്റെ

ഭക്ഷണത്തിന് ഉടമയായതുകൊണ്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് ഓരോ ആയത്തിലെയും അവസാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധിക ആയത്തുകളിലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ടാണ് അവസാനിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതമായ വിശേഷണങ്ങൾക്ക് ഉടമസ്ഥതയുള്ളവനാണ്. ഒരുപാട് വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ പരിപൂർണമായ വിശേഷണത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിന് ഹംദ് പറയുക എന്നതാണ് ഹംദിൻ്റെ ഒന്നാമത്തെ രൂപം. സൂറത്തു തഹ്രീമിലെ രണ്ടാമത്തെ വചനത്തിൽ ഖദ് ഫറദല്ലാഹു ലകും തഹില്ലത ഐമാനികും വല്ലാഹു മൗലാകും വഹുവൽ അലീമുൽ ഹകീം. അള്ളാഹു നിങ്ങളുടെ മൗലയാകുന്നു, നിങ്ങളുടെ യജമാനനാകുന്നു, അവനത്രേ സർവജ്ഞനും യുക്തിമാനും. ഇവിടെ അള്ളാഹുവിൻ്റെ വിശേഷണമായിക്കൊണ്ട് അവനെക്കുറിച്ച് രണ്ട് വിശേഷണമാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, അള്ളാഹു സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ കണിക മുതൽ ഏറ്റവും വലിയ ജീവി വരെ ഏറ്റവും വലുതായിട്ട് എന്താണോ ഉള്ളത് അതിനെക്കുറിച്ചെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹു ഹക്കീമാണ്, യുക്തിമാനാണ്. അള്ളാഹു ഒരു കാര്യം വിധിച്ചാൽ ആ വിധിക്ക് പിന്നിൽ കൃത്യമായ യുക്തി ഉണ്ടായിരിക്കും എന്നതാണ്. സൂറത്തു യൂനുസിലെ 107-ാമത്തെ വചനത്തിൽ വഇയംസസ്കല്ലാഹു ബിദുറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇയുരിദുക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫളിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി വഹുവൽ ഗഫൂറുർ റഹീം. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിശേഷണം വഹുവൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. എത്ര തന്നെ തെറ്റ് ചെയ്തുകൊണ്ട് ഒരു അടിമ അവനിലേക്ക് വന്നാലും അവൻ്റെ വാതിൽ അള്ളാഹു തുറന്നു വച്ചിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം അള്ളാഹു റഹീമാണ്, അള്ളാഹു കാരുണ്യവാനാണ്. ഒരു ഉമ്മാക്ക്, ഒരു മാതാവിന് തൻ്റെ മകനോട് എത്രത്തോളം വാത്സല്യവും കാരുണ്യവുമുണ്ടോ അതിനേക്കാളെത്രയോ പതിന്മടങ്ങ് അള്ളാഹുവിന് തൻ്റെ അടിമകളോട് ഉണ്ട് എന്നുള്ളതാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണം എടുത്തു പറയുന്നുണ്ട്. ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാഉ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, അവൻ പ്രതാപിയും യുക്തിമാനുമത്രേ. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതാപമുള്ളവനാണ്, അതോടൊപ്പം തന്നെ അള്ളാഹു യുക്തിമാനുമാണ്. അള്ളാഹു തൻ്റെ പ്രതാപം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും യുക്തിരഹിതമായ ഒരു വിധി അള്ളാഹു വിധിക്കുകയില്ല. മറിച്ച് പ്രതാപത്തോടൊപ്പം തന്നെ യുക്തി ഭദ്രമായ വിധികളായിരിക്കും അള്ളാഹു വിധിക്കുക എന്നതാണ്. ഇതാണ് ഹംദിൻ്റെ ഒന്നാമത്തെ രൂപം. അള്ളാഹു ഒരുപാട് വിശേഷണങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിനുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശേഷണത്തെ ഓർമ്മിച്ചെടുത്ത് ആ വിശേഷണത്തെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുക. അവനേറെ പൊറുക്കുന്നവനാണ്, അൽഹംദുലില്ലാ. അവൻ കരുണ ചെയ്യുന്നവനാണ്, അൽഹംദുലില്ലാ. അവൻ പ്രതാപിയും യുക്തിമാനുമാണ് എന്നിങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന് സ്തുതി പറയുക എന്നതാണ് ഒന്നാമത്തെ രൂപത്തിലുള്ള സ്തുതി എന്നത്. അതിൻ്റെ രണ്ടാമത്തെ രൂപം, സ്തുതിയുടെ രണ്ടാമത്തെ രൂപം, അവൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. സൂറത്തു നഹലിൽ 53-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹമുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. സുമ്മ ഇദാ മസ്സക്കുമുള്ളുറു ഫഇലൈഹി തജ്അറൂൻ. നിങ്ങൾ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത് എന്നാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ആയത്തിൻ്റെ തുടക്കഭാഗത്തിൽ അള്ളാഹു

0: പറയുന്നത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാ, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടോ ആ അനുഗ്രഹമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയെല്ലാം അള്ളാഹുവിൻ്റെ ഹംദിനെ വിളിച്ചോതുന്നുണ്ട്. അള്ളാഹു നമുക്ക് പ്രവാചകന്മാരെ അയച്ചു തന്നു, നമ്മെ വെറുതെ അള്ളാഹു വിട്ടിട്ടില്ല, മറിച്ച് പ്രവാചകന്മാരെ അയച്ചു. അതോടൊപ്പം ആ പ്രവാചകന്മാർക്ക് അവൻ്റെ പക്കലിൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങൾ അയച്ചു കൊടുത്തു. എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ബോധ്യപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ വില തിരിച്ചറിയണമെങ്കിൽ അത് ഇല്ലാത്ത ആളുകളിലേക്ക്, അതിനേക്കാളും താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം എന്നാണ്. അങ്ങനെ ഒരു വ്യക്തി അവനേക്കാളും താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു അവന് നൽകിയ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയും വലിപ്പവും വിശാലതയും അവന് ബോധ്യപ്പെടും. സത്യത്തിൽ നമ്മെക്കാളും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജീവിതം കടന്നു പോകുന്ന ആളുകളിലേക്ക് നമ്മളൊന്ന് അവരുടെ ജീവിതത്തെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ എത്രത്തോളം പ്രയാസമാണ് അവരുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സ്ഥാനത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വർഗതുല്യമായ ജീവിതമാണ് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മെക്കാളും താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശരിയായ രൂപത്തിലുള്ള ഹംദ് പറയാൻ, സ്തുതി കീർത്തനങ്ങൾ അള്ളാഹുവിന് അർപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതുവരെ വിശദീകരിച്ചത് അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ നേട്ടങ്ങളും അത് എത്ര രൂപത്തിലാണ് ഉള്ളത് എന്നുമാണ്. അൽഹംദുലില്ലാഹി, സകല സ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദി, എങ്ങനെയുള്ള അള്ളാഹു, ലഹു മാ ഫിസ്സമാവാതി വൽ അർള്, അവന് നമ്മൾ ഹംദ് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് ലഹു മാ ഫിസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെല്ലാം അതിലുള്ളതെല്ലാം അത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്, അത് അള്ളാഹുവിൻ്റേതാണ്. എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുകയും അതിന് അതിൻ്റേതായ സ്ഥാനത്ത്, കൃത്യമായ സ്ഥാനത്ത് വെക്കുകയും ചെയ്തവൻ റബ്ബു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അവനാണ് നമ്മൾ സകല സ്തുതികളും അർപ്പിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതിനുശേഷം വലഹുൽ ഹംദു ഫിൽ ആഖിറ, പരലോകത്തും അള്ളാഹുവിന് തന്നെയാണ് സ്തുതി എന്നാണ് പറയുന്നത്. പരലോകത്ത് അള്ളാഹു ജനങ്ങൾക്കിടയിൽ വിധിക്കുകയും അത് ജനങ്ങൾ നേരിട്ട് കാണുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ നീതിയുക്തമായ വിധിയിൽ അവർ തൃപ്തരാവുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും. എത്രത്തോളമെന്ന് ചോദിച്ചാൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ഹൃദയം പോലും അള്ളാഹുവിനോടുള്ള ഹംദാൽ, അവനോടുള്ള സ്തുതിയാൽ നിറഞ്ഞ് കവിയുകയായിരിക്കും എന്നാണ്. കാരണം അവർക്കറിയാം അള്ളാഹു നമ്മോട്, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നരകാവകാശികളായ ആളുകൾക്ക് ബോധ്യപ്പെടും, ഞാൻ ഈ നരകത്തിന് അർഹനാണ് എന്ന്, ഞാൻ ഈ നരകത്തിൻ്റെ അവകാശിയാകാൻ ബാധ്യതയുള്ളവനാണ് എന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടും എന്നാണ്. അതുകൊണ്ട് തന്നെ വലഉൽ ഹംദു ഫിൽ ആഖിറ, ആഖിറത്തിലും അള്ളാഹുവിനാണ് സകല സ്തുതിയും. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് നരകത്തിലേക്ക് എത്തി എന്നവർക്ക് ബോധ്യപ്പെടും. അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അള്ളാഹു അവർക്ക് അവിടെ നൽകുന്നുണ്ട്. എന്നാൽ അവർ ആഗ്രഹിക്കുന്നതിനും അപ്പുറം അള്ളാഹു അവർക്ക് നൽകുന്നതായി ചില പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അവരുടെ മനസ്സിൽ ഒരാഗ്രഹം പോലും ഉണ്ടാവുകയില്ല എന്നാണ്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഈ അനുഗ്രഹങ്ങൾക്കിടയിൽ അവർക്ക് ഇനിയൊന്നും ആവശ്യമില്ല, ഇനിയൊന്നും ആഗ്രഹമില്ല എന്ന നിലക്ക് ജീവിച്ചു പോകുന്ന ആ ഒരു സമയത്ത് അള്ളാഹു അവരോട് ചോദിക്കുമെന്നാണ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന്. ആ സമയത്ത് അവർ പറയുന്നത്, എന്താണ് റബ്ബേ ഇനി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്? നീ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടില്ലേ? ഇനി ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല, ഇനി ഒരു അനുഗ്രഹത്തിൻ്റെയും ആവശ്യമില്ല. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈ സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് എന്നാണ്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ മുഖം അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്. ആ സമയത്ത് അവർക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെയെല്ലാം അവർ മറന്നു കളയുമെന്നാണ്. കാരണം സ്വർഗക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം, അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം, അത് അവരെ സൃഷ്ടിച്ച, അവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനെയെല്ലാം കൃത്യമായി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നേരിൽ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് സ്വർഗം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ കാണുന്ന വേളയിൽ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അവർക്കുണ്ടാകുമെന്നാണ്. അവർക്ക് ആ സന്തോഷത്തെ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത്രയും വലിയ സന്തോഷമായിരിക്കും അവർക്കുണ്ടാവുക എന്നാണ്. അവർ ആദ്യം പറയുന്നത്, ഇനി എന്ത് അനുഗ്രഹമാണ് ലഭിക്കാനുള്ളത് എന്നാണ്. എന്നാൽ അള്ളാഹുവിനെ കാണുക എന്ന അനുഗ്രഹം അവർക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർ മറന്നുപോകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൺകുളിർക്കെ കാണാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അവർക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ആധിക്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. കാരണം അള്ളാഹുവിനെ കാണാനും അതോടൊപ്പം മറ്റു അനേകം അനുഗ്രഹങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട്. എന്നാൽ അതിലുപരി അള്ളാഹുവിനെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകി എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനെ അവർ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുമെന്നതാണ്. ഇതാണ് അൽഹംദുലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ. സകല സ്തുതിയും അല്ലാഹുവിനുള്ളതാണ്. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അവനാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം ഉടമപ്പെടുത്തുന്നത്. അവനുള്ളതാണ് ആഖിറത്തിലെ പരലോകത്തിലെ സ്തുതിയും അല്ലാഹുവിനുള്ളതാണ്. വഹുവൽ ഹക്കീമുൽ ഖബീർ. ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ രണ്ട് വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതിലൊന്ന് വഹുവൽ ഹക്കീം. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു യുക്തിമാനാണ്. അതായത് അള്ളാഹു യുക്തിമാനാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് ഹിക്മത്തുണ്ട്, അള്ളാഹു ഹക്കീമാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ സംസാരത്തിലും അവൻ്റെ പ്രവർത്തനത്തിലും വിധിയിലും ആധിപത്യത്തിലും എല്ലാത്തിലും അള്ളാഹുവിന് യുക്തി, അതിലെല്ലാം അള്ളാഹുവിൻ്റെ യുക്തി അടങ്ങിയിട്ടുണ്ടാകും എന്നാണ്. യുക്തിരഹിതമായിക്കൊണ്ട് യാതൊരു വിധിയും അള്ളാഹു വിധിക്കുകയില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിന്, നമ്മുടെ തോന്നലുകൾക്കും നമ്മുടെ ചിന്തയിലും അത് യുക്തിരഹിതമായിരിക്കാം. എന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിൽ കൃത്യമായ യുക്തി ഉണ്ടായിരിക്കും. നമ്മുടെ ചുരുങ്ങിയ ബുദ്ധി കൊണ്ടൊരിക്കലും അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ മനസ്സിലാക്കാൻ സാധിച്ചെന്നു വരില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന നിലയിൽ അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു യുക്തിമാനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിക്കനുസൃതമായി എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ പ്രതിസന്ധികൾ അവൻ നേരിടേണ്ടി വരുന്നുണ്ടോ, അവിടെയെല്ലാം ക്ഷമ അവലംബിക്കാൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്നാണ്. അതാണ് ബുദ്ധിമാനായ ഒരു വിശ്വാസിയുടെ അടയാളവും. കാരണം അള്ളാഹു ഹക്കീമാണ്. എൻ്റെ ജീവിതം ഇതുവരെ അള്ളാഹുവാണ് കൃത്യമായി കൊണ്ടുപോയത്. അവിടെയെല്ലാം എനിക്ക് ചില സന്ദർഭത്തിൽ പ്രതിസന്ധികളായി തോന്നിയിട്ടുണ്ട് എങ്കിലും അതൊക്കെ പിന്നെയാണ് ആ പ്രതിസന്ധിയുടെ പൊരുളെന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതേപോലെ ചില സമയത്ത് നമുക്കതിൻ്റെ യുക്തി മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ അവിടെയെല്ലാം അർറിള ബിൽ ഖലാ ഇവൽ ഖദർ, അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൽ, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തി അടയുകയാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് എന്നാണ്. അതാണ് അള്ളാഹുവിൻ്റെ ഹക്കീം എന്ന പദം തേടുന്നത്. ആ ഹക്കീം എന്ന വിശേഷണത്തെ സ്ഥിരപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് നിർഗളിക്കേണ്ട, അതിൽ നിന്ന് പുറത്തു വരേണ്ടത് ആ വിശേഷണത്തിനനുസൃതമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ്. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ ഖബീറുമാണ്, സൂക്ഷ്മജ്ഞനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഖബീർ എന്ന് പറയുമ്പോൾ അൽ മുത്തലിഉ അലാ സറായിരിൽ ഉമൂരി വഖഫായാഹ, എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ, അത് എത്ര തന്നെ ഗോപ്യമുള്ളതായാലും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്തതായാലും അള്ളാഹുവിന് അത് കൃത്യമായി കാണുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് ഒന്നും മറയുന്നില്ല. നമ്മൾ എത്ര തന്നെ ഇരുട്ടറകളിൽ ഒളിച്ചാലും ആ ഇരുട്ടറകളിൽ പോലും അള്ളാഹു നമ്മെ കൃത്യമായി അറിയുന്നുണ്ട് എന്നാണ്. ഈ രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അൽ ഖബീർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട പ്രവർത്തനം, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്, അവൻ്റെ നിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ വെടിയേണ്ടതുണ്ട്. കാരണം എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, അവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന ബോധം അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാഹില്ലദി ലഹു മാ ഫിസ്സമാവാത്തി വൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ എന്നതാണ് ഒന്നാമത്തെ ആയത്ത്. സകല സ്തുതിയും അള്ളാഹുവിനുള്ളതാകുന്നു, അവനുള്ളതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. വലഹുൽ ഹംദു ഫിൽ ആഖിറ, പരലോകത്തും അവനാണ് സർവസ്തുതി. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, എല്ലാ സ്തുതികളും ആ സ്തുതികൾക്ക് അർഹനായവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്നാണ്. രണ്ടാമത്തേത്, എല്ലാം കൃത്യമായി ക്രമീകരിക്കുന്നത്, എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, എല്ലാത്തിൻ്റെയും ആധിപത്യം അത് അല്ലാഹുവിനാകുന്നു എന്നാണ്. ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ്, ഭൂമിയിലും ആകാശത്തും എന്തൊക്കെയുണ്ടോ അതെല്ലാം അല്ലാഹുവിൻ്റേതാണ്. മൂന്നാമത്തേത്, വലഹുൽ ഹംദു ഫിൽ ആഖിറ, ആഖിറത്തിലും സ്തുതി അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ്. നാലാമത്തേത്, സമാവാത്ത് എന്നാണ് പ്രയോഗിച്ചത്. നമുക്കറിയാം അറബിയിൽ സമാവാത്ത് എന്ന പ്രയോഗം ജംഇനെയാണ് കുറിക്കുന്നത്. ജംഇ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലുള്ള ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആകാശങ്ങളുണ്ട് എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു ആയത്തുകളെ കോർത്തിണക്കിയാൽ ഏഴ് ആകാശങ്ങളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ ഹക്കീമും ഖബീറുമാണ് എന്നതാണ് അഞ്ചാമതായി ഇതിൽ നിന്ന് ലഭിക്കുന്ന പാഠം. ആറാമതായി, അവൻ ഹക്കീമായതുകൊണ്ട് തന്നെ അവൻ്റെ വിധിയിൽ നമ്മൾ കീഴൊതുങ്ങണം. ഏഴാമത്തേത്, അവൻ ഖബീറായതുകൊണ്ട് തന്നെ നന്മകളിൽ മുന്നേറുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണമെന്നതാണ് ഒന്നാമത്തെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൻ്റെ അഹലുകാരായി, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാക്കിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജാസിൽ ബിൻ ജാഫർ, മാഷാ അല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സല്ലല്ലാഹു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. പീസ് റേഡിയോയുടെ ഈവനിംഗ് ലൈവിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനലാബിദ് മലോറം. നമ്മുടെ കൂടെ രണ്ട് കൂട്ടുകാരോട് ഇൻഷാല്ലാ ഉണ്ട്. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടണം. ഇൻഷാല്ലാ നമ്മുടെ കൂടെ ലൈവിൽ കുറേ ആളുകൾ സലാം പറഞ്ഞു ചേർന്നിട്ടുണ്ട്. ആരൊക്കെയാണ് വന്നത് എന്നൊന്ന് നോക്കാം. മെഹനാസ് ഗഫൂർ, ജമീല വി കെ പൂനൂർ, സാജിദ കാലിക്കക്ഷ്, തസ്കിയ നഫീസ പി എ താമരശ്ശേരി, സഹർ നിസ, ഇവരൊക്കെ, ഹസീന നൂർദ്ദീൻ ദബാം, പിന്നെ സഹറുനിസ, ഇവരൊക്കെ സലാം പറഞ്ഞ് കൂടിയിട്ടുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമീർ സാഹിബ് ഒരു മെസ്സേജ് അയച്ചു, നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ദിവസം അസ്തമിക്കുമ്പോൾ നമ്മുടെ നിഴലുകൾ നീളുന്നു, പക്ഷേ നാം പറഞ്ഞ വാക്കുകളുടെ നിഴൽ ചിലപ്പോൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ വളരെ കാലം നിലനിൽക്കും. ഒരു നല്ല വാക്ക് തളർന്ന മനസ്സിന് ആശ്വാസമാകാം. ഒരു പുഞ്ചിരി ഒറ്റപ്പെട്ട ഒരാൾക്ക് പ്രതീക്ഷയാകാം. ഒരു ക്ഷമ തകർന്നൊരു ബന്ധത്തിന് പുതുജീവനാകാം. അതുകൊണ്ട് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കൈകളുടെ കണക്കിനേക്കാൾ നമ്മുടെ നാവിൻ്റെ കണക്കെടുക്കാം. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ആരെങ്കിലും സന്തോഷിപ്പിക്കാനാകുമെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യാം. കാരണം നാളെ പറയാൻ കഴിയാത്ത ചില വാക്കുകൾ ഇന്ന് തന്നെ പറയേണ്ടതുണ്ട്. അള്ളാഹുവേ ഞങ്ങളുടെ വാക്കുകളെ നന്മയാക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസമാക്കണമേ. ഞങ്ങളെ ആരുടെയും ഹൃദയവേദനക്ക് കാരണമാക്കരുതേ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. വളരെയേറെ അർത്ഥവത്തായ ചില മെസ്സേജുകളാണ്, സന്ദേശങ്ങളാണ് നമ്മുടെ അമീർ സാഹിബ് നൽകിയിട്ടുള്ളത്. നമ്മളൊക്കെ സംസാരിക്കുന്ന ആളുകളല്ലേ, ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ചില സംസാരങ്ങൾ ചിലപ്പോൾ വളരെ നിസ്സാരമായ ചില വാക്കുകളായിരിക്കും, ചില ആളുടെ മനസ്സുകളിൽ വളരെയേറെ വേദന ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചുണ്ടാവാം. പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ മനസ്സിനൊരു നമ്മൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ സന്തോഷമുള്ളതായിരിക്കും ആ ഒരു പുഞ്ചിരി. അതുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ എളുപ്പമുള്ളവൻ ഉണ്ടാക്കുക, പ്രയാസം ഉണ്ടാക്കുന്നവരാവരുതെന്ന്. അതുകൊണ്ട് നമ്മൾ ആ ഒരു നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അത് അല്ലാഹു തആല നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ള ആളുകളെ നമുക്കൊന്ന് നോക്കാം. മോൻ്റെ പേര് പറഞ്ഞു. അബ്ദുൽ അഹദ് ആണ്. അബ്ദുൽ അഹദ് എവിടെയാണ് പഠിക്കുന്നത്? താമരശ്ശേരി. സ്കൂളിന്റെ പേര് പറ. അൽഫിത്ര പ്രിയ സ്കൂളിലെ അബ്ദുൽ അഹദ് ആണ് ഒന്ന് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ ഒരാളൂടെ ഉണ്ട്.
1: എന്റെ
0: പേര് നിഹ്ല ബിൻതു സൈൻ. എന്താ നിഹ്ല വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം.
0: വിശേഷമൊക്കെ ഉഷാറാണോ? ഇന്നിപ്പോ ആങ്ങളെയും പെങ്ങളൂടെയാണ് ഈവനിങ് ലൈവ് പൊളിക്കാൻ വന്നത് അല്ലേ? ആണോ പൊളിച്ചെടുക്കാൻ വന്നതാണ് രണ്ടാളും അല്ലേ? പിന്നെന്തിനു വന്നതാ? അതുപോലെ ജുമൈലത്ത് തുറക്കൽ, മുംതാസ് ഉള്ളാർ മാംഗ്ലൂർ, താഹിറ ടി കെ കാസർഗോഡ്, സൽമാൻ ഉദരമ്പലം, ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? എന്തേലും മഴ ലഭിച്ചോ? ഒക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയട്ടോ എല്ലാ ശ്രോതാക്കളും. അപ്പോഴേ നിഹല, എന്താണ് നിന്റെ വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം.
0: എൻ്റെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തോ?
1: കുറച്ചൊക്കെ
0: മഴ പെയ്തു. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ സ്കൂളിലൊക്കെ?
1: പരീക്ഷ ഓണം എക്സാം കഴിഞ്ഞ്, ക്രിസ്മസ്
0: ക്രിസ്മസും തുടങ്ങാൻ ഇത്ര ടൈമുണ്ട്. ഓണം എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഇനി രണ്ട് മാസം ഇനിയല്ലേ. അപ്പം വേറെ സ്കൂളിൽ മത്സരങ്ങളൊക്കെ നടക്കുന്നില്ലേ?
1: സ്കൂളിൽ ഓ
0: അതിലൊക്കെ പങ്കെടുക്കലുണ്ട്. ഓക്കെ. അബ്ദുൽ അഹദേ, ഇനി അൽഫിത്രയിലാണ് പഠിക്കുന്നല്ലേ? അൽഫിത്രയിൽ നിന്ന് എന്തൊക്കെ പഠിക്കല്?
1: ഖുർആന്, ഇംഗ്ലീഷ്, മാത്സ്,
0: ഇവിഎസ്, വേറൊന്നുമില്ല,
1: മലയാളം.
0: മലയാളം ഇതൊക്കെ പഠിക്കലുണ്ട്. മലയാളത്തിൽ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? പാട്ട് ഏതെല്ലാം ഒന്ന് പാടുവോ? മലയാളത്തിൽ പഠിച്ച സ്കൂളിൽ ഒരു പാട്ട് പാടുവോ?

0: തറ വെച്ചു, പറ വെച്ചു, പറനിറയെ പൂ വെച്ചു, തറയിൽ ചെറുപന വെച്ചു.
1: ആ പിന്നെ അത്രേ ഉള്ളൂ. ആ വേറെ പാട്ടുണ്ടോ? വേറെ പാട്ട് പഠിച്ചിരുന്നോ? ഏ വേറെയും പാട്ടുകളൊക്കെ ഉണ്ടല്ലേ, കുറേ പാട്ടുകൾ പഠിച്ചിരുന്നില്ലേ, അതൊക്കെ പാടാനുണ്ടോ എന്നാൽ? അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം അറിയാം, ആദ്യം നമുക്ക് സാരോപദേശം കേൾക്കാം ഇൻഷാല്ല. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളിലേക്കും പ്രോഗ്രാമുകളിലേക്കൊക്കെ വരാം. നമുക്ക് ആദ്യം സാരോപദേശത്തിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ നബിയും സഹാബത്തും ഒരു യാത്രയിലാണ്. സഹാബത്തിൻ്റെ തലക്ക് മുകളിൽ ഒരു പക്ഷി വട്ടമിട്ട് പാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഈ തള്ളപ്പക്ഷിയെ അപായപ്പെടുത്തിയത്? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് അതിൻ്റെ കുഞ്ഞിനെ പിടിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ കുഞ്ഞിനെ ആ തള്ളക്ക് തന്നെ തിരിച്ചു നൽകുക. ആ മിണ്ടാപ്രാണി അനുഭവിക്കുന്ന ആ പ്രയാസം, ആ ഒരു ഭീതി, ആ ഒരു ഭയം, അത് നിങ്ങൾ നീക്കിക്കൊടുക്കുക എന്നാണ്. നോക്കൂ, നമ്മുടെ പ്രവാചകൻ എത്ര കാരുണ്യമുള്ള വ്യക്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയ്ക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം കാരുണ്യത്തിൽ മികച്ചു നിന്നത്? കുഞ്ഞുമക്കൾ കരയുന്നത് കേൾക്കുമ്പോൾ റസൂലുള്ള നമസ്കാരം ചുരുക്കുമായിരുന്നു. നബിയുടെ മക്കൾ മരണപ്പെട്ടു പോയപ്പോൾ, ഇബ്രാഹിം കുഞ്ഞുകുട്ടിയായിരിക്കെ മരിച്ചപ്പോൾ, റസൂലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തേ കാരണം? അത് റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഒരിക്കൽ നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ എണീക്കുന്നില്ല. അപ്പോൾ എന്താണ് കാരണം? അവിടുത്തെ മകൾ സൈനബിൻ്റെ പുത്രി ഉമാമ ബിൻത് സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥ. ആ കുട്ടി എണീക്കുന്നതുവരെ നബി സുജൂദിൽ കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എന്താണ് ഇതിന് കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മം ഫിൽ അർദി യർഹമുക്കും മം ഫി സമ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നമുക്ക് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഭക്ഷണത്തിന് വകയില്ലാത്ത, വസ്ത്രത്തിന് വകയില്ലാത്ത, മരുന്നിന് വകയില്ലാത്ത, ഒരു പേനയും പെൻസിലും വാങ്ങാൻ കഴിവില്ലാത്ത എത്രയോ കുട്ടികൾ, എത്രയോ കുടുംബങ്ങൾ പിതാവിന് രോഗം വന്ന് ഒരു വീഡിയോയുടെ മുന്നിൽ കരഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പയെ സഹായിക്കണം എന്ന് പറയുന്ന വീഡിയോകൾ നമ്മൾ കാണാറില്ലേ സോഷ്യൽ മീഡിയകളിലൊക്കെ? നമ്മുടെ ഉപ്പയ്ക്കും നമ്മുടെ ഉമ്മയ്ക്കുമൊക്കെ അള്ളാഹു നല്ല ആരോഗ്യവും നല്ല അവസ്ഥയുമൊക്കെ നൽകി, അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇങ്ങനെ ഒരുപാട്, എന്നാൽ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളൊന്നും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. അവരോടൊക്കെ നമുക്ക് കരുണ കാണിക്കാനാവണം. നമ്മുടെ ചുറ്റുമുള്ള മിണ്ടാപ്രാണികളോട് നമുക്ക് കരുണ കാണിക്കാനാവണം. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ ഒരുരുള പൂച്ചയ്ക്കും ഒരുരുള അയാളും കഴിക്കുമായിരുന്നു. എന്തേ കാരണം? അത്രയും വാത്സല്യവും കാരുണ്യവും ഒരു മിണ്ടാപ്രാണിയോട് കാണിച്ചാലുള്ള പ്രതിഫലം. മുമ്പും സാരോപദേശങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദാഹിച്ച വശനായ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ പോയ കഥ നമുക്കെപ്പോഴും അറിയാവുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക. എല്ലാ നിലക്കും നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ എന്തെല്ലാം പറ്റുമോ ആ രീതിക്കെല്ലാം നമ്മൾ സഹായിക്കുക. നമുക്ക് കിട്ടുന്ന ചില്ലറ പൈസ അത് നമ്മൾ തന്നെ കഴിച്ച് നമ്മൾ തന്നെ മിഠായി വാങ്ങി തീർക്കുന്നതിനപ്പുറം കുറച്ചൊക്കെ നമ്മൾ മിഠായിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പണം മാറ്റിവെക്കണം. എന്തിനു വേണ്ടിയാണ്? ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ. നമ്മുടെ സ്കൂളിലൊരു കലക്ഷൻ നടക്കുമ്പോൾ, പാലിയേറ്റീവിനും മറ്റുമൊക്കെ കലക്ഷൻ നടക്കുമ്പോൾ അതിലേക്ക് വെച്ചു കൊടുക്കാൻ. ഇങ്ങനെ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള പടച്ചറബ് നമ്മളോട് കരുണ കാണിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ഈയൊരു സൽഗുണം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. നമ്മൾ നേരത്തെ അമീർ സാഹിബിൻ്റെ ഒരു ഫീഡ്ബാക്ക് വായിച്ചു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാരോപദേശം നമ്മൾ കണ്ടത്, കരുണയുള്ളവരാവുക. നമ്മൾക്ക് കാരുണ്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. മക്കം വിജയത്തിനടക്കം റസൂലിനെ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകളോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷമ കൈക്കൊണ്ടു, അവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു അല്ലേ. റസൂലിനെ ആക്രമിച്ചകൾക്കെതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. അവർക്ക് പുറത്തു കൊടുക്കാനാണ് പറഞ്ഞത്. തവായിഫിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? മക്കയിൽ നിന്നൊരു യാത്ര പോകുന്നുണ്ട് അവരുടെ അവിടെയുള്ള ആളുകളോട് ദഅവത്ത് നടത്താൻ. അവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും ചെയ്ത് റസൂലിനെ
0: കല്ലെറിഞ്ഞു.
1: അപ്പോൾ റസൂൽ അവർക്കെതിരെ പ്രാർത്ഥിച്ചോ? ഇല്ല, മറിച്ച് മലക്കുകൾ വന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത് എന്താണ്? ഇവർക്ക് അള്ളാഹു ഇവരുടെ പിൻതലമുറയിൽ, ഇവരുടെ തലമുറയിൽ, വരുന്ന തലമുറയിലെങ്കിലും നിന്നെ ആരാധിക്കുന്നവരുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഇതുപോലെ കരുണയുള്ളവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾക്കൊക്കെ ജീവികളെ വളർത്താൻ ഇഷ്ടമാണോ? നിഹല, എനിക്ക് ജീവിനെ വളർത്താൻ ഇഷ്ടമുണ്ടോ? എന്ത് ജീവനാ ഇങ്ങനെ വളർത്തിരുന്നിട്ട്? ആടും കോഴിയും ഒന്നും ഇങ്ങനെ വളർത്തുന്നതാണോ? ആടിന് തിന്നാൻ ഇങ്ങനെ ഉണ്ടോ കൊടുക്കലുണ്ടോ? അപ്പോൾ ജീവികളോട് കരുണ കാണിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ഒരു പക്ഷീൻ്റെ ചരിത്രം നമ്മൾ കേട്ടില്ലേ? പക്ഷിയുടെ കുഞ്ഞിനെ പിടിച്ചപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? അതിനെ ആ തള്ളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കാനല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? കൂടെയുള്ളവരോടൊക്കെ, നമ്മുടെ ജ്യേഷ്ഠാനിയന്മാരോടും നമ്മുടെ കൂട്ടുകാരോടൊക്കെ കരുണയുള്ളവരാവുക. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മൃഗങ്ങൾ വന്നിട്ട്, ഒരൊട്ടകം വന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ റസൂൽ അതിൻ്റെ യജമാനനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതിന് ഭക്ഷണം കൊടുക്കാൻ. അതുപോലെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിൻ്റെ പേരിൽ ഒരാൾ നരകത്ത് പോയി എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ താഹിറ ടി കെ കാസർഗോഡ്, ജമീല കുമരനെല്ലൂർ, ജമീല വി സലാം പറഞ്ഞു, ജമീല വി കെ പുനർ, ഇവിടെ നല്ല മഴ പെയ്തു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല കുമരനെല്ലൂർ, ഇന്ന് പകൽ നല്ല ചൂടാണ്, മഴയില്ല. ആയിഷ കരുമ്പിൽ, അസ്സലാമു അലൈക്കും. ജമീല വി കെ പുനർ, നല്ല സാരോപദേശം, നല്ല അർത്ഥവത്തായ വാക്കുകൾ, അൽഹംദുലില്ലാ, ജീവിതത്തിൽ പകർത്താൻ നമുക്കും മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. ജമീല വി കെ പുനർ, അത് നമുക്കേ ഒക്കെ എന്ത് ചെയ്യുക? നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ ഇപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞു, ഇപ്പം നല്ല ചൂടാണ് പല സ്ഥലത്തും. ഇപ്പം തന്നെ ചൂടിങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മഴക്കാലം കഴിഞ്ഞില്ല, മഴ ഇല്ല. ഇപ്പം തന്നെ പുഴകളിലൊക്കെ വെള്ളം പറ്റുന്ന അവസ്ഥയാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യുക? പ്രാർത്ഥന, അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് ശാപമാവാത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ മഴ ലഭിക്കാനും, മഴ ലഭിക്കാനും, അതുപോലെ ചൂടിൽ നിന്നൊക്കെ രക്ഷ നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾക്കൊക്കെ അനുഗ്രഹമായിക്കൊണ്ടുള്ള മഴ ലഭിക്കണം, അതിന് അള്ളാഹുവിനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിഹല മോളെ, എൻ്റെ ഒരു പാട്ടിലേക്ക് പോയാലോ? നമ്മൾ ഏത് പാട്ടാണ് പാടുന്നത്? ഏത് പാട്ടാണ് പാടുന്നത്? ഏത് പാട്ടാ? അപ്പോൾ നിഹലയുടെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്, ഇൻഷാ അള്ളാ.

0: മഷാല്ലാ, നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്. അപ്പോൾ ജമീല വി കെ പോന്ന് പറഞ്ഞു, നിഹല മോൾ നമ്മുടെ ഈവനിങ് ലൈവിൽ വരുന്ന മോൾ ആണ് എന്ന് തോന്നുന്നു, ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണോ? അതെ, നിഹല മോൾ നമ്മുടെ ലൈവിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിഹല മോളാണ് പാട്ട് പാടിയത്. മഷാല്ല ഉഷാറായിട്ടുണ്ട്. ഷംനാദ് ഖാൻ അസ്സലാമു അലൈക്കും. അതുപോലെ സെലീന തോട്ടശ്ശേരിറ അസ്സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമീല വി കെ പൊന്നൂർ, സൂപ്പറായി പാട്ട്, സൂപ്പറായി അർത്ഥമുള്ള പാട്ട്, ഇനിയും പാടണം നിഹല മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിഹല മോളെ, ഇനിയും പാടുവോ? ഇൻഷാല്ലാ. അപ്പോൾ ജമീല കുമരനല്ലൂർ പാട്ട് സൂപ്പർ, സൂപ്പർ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഹല, ഈ പാട്ട് ഇനി എവിടുന്ന പഠിച്ച്, എവിടുത്തെ പാട്ട് പഠിച്ച്?
1: അത് ഉമ്മ പഠിപ്പിച്ചെന്ന്.
0: ഉമ്മ പഠിപ്പിച്ചെന്നത് അല്ലേ? ഓക്കെ. പാട്ട് നല്ല ഉഷാറായി പാടിയിട്ടുണ്ട് മാഷാല്ലാ. ഇനി കുറച്ചു ഭാഗം തെറ്റിപ്പോയിട്ടുണ്ടല്ലോ, എന്താ പറ്റി? നല്ലോണം പഠിച്ചില്ലായിരുന്നോ? എന്ത് ചെയ്യാന്നറിയോ, ഇനി വരുമ്പോഴൊക്കെ ലൈവിലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ നല്ല ഉഷാറായി പാട്ടൊക്കെ പഠിച്ചു വരണം ഇൻഷാല്ലാ. അപ്പോൾ അഹദ്, അബ്ദുൽ അഹദ് അല്ലേ? അബ്ദുൽ അഹദ് സ്കൂളിൽ പഠിച്ച ഒരു പാട്ട് ഇപ്പോൾ നേരത്തെ പാടി. ഇംഗ്ലീഷിലെന്താ പാട്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ? പഠിച്ചില്ലേ ഇംഗ്ലീഷ് പാട്ടൊന്നും ഇല്ലായിരുന്നോ? കളവ് പറയരുത്. പഠിച്ചില്ല, അറിയൂല. ഒറ്റ വരി അറിയൂല, ഒരു വരി പോലും അറിയൂലേ. എന്നാലും ഇപ്പൊ വേറെന്ത് പാട്ട് അറിയാ എനിക്ക്?
1: ആകാശമേരാപ്പം ആയിരമായി താരകളും ആറും മണലും മല നിലയും ആദിവിധത്തിൽ പടച്ചു വെച്ചു, ആദിവിധത്തിൽ പടച്ചു വെച്ചു അള്ളാഹുവിൻ്റെ കാരുണ്യസാരം, അവനൊരാൾക്കേകനും പരമാധികാരം.
0: ഓക്കെ മാഷാല്ലാ. ഈ പാട്ടാണെങ്കിൽ പാടുന്നത് അല്ലേ? പാട്ട് ഉഷാറായിട്ട് കേട്ടോ. അതിൻ്റെ ബാക്കിയോടി പഠിക്കണം, ബാക്കിയോടി പഠിക്കുമോ? ഇൻഷാല്ലാ. സ്കൂളിൽ നിന്ന് വേറെ പാട്ടൊന്നും പഠിച്ചില്ല മലയാളത്തിൽ? വേറെ പാട്ട് പഠിച്ചിരുന്നോ സ്കൂളിൽ നിന്ന്?
1: പഠിച്ചിട്ടുണ്ട്, പക്ഷേ മറന്നുപോയി.
0: അതെന്താ അങ്ങനെ മറന്നുപോള്? അതെന്താ മറന്നുപോണ എന്നോട്? അത് നല്ലോണം പഠിച്ചു വെക്കായിട്ടല്ലേ. ഇംഗ്ലീഷിൽ എന്താ പാട്ട് പഠിക്കാത്ത? ഇംഗ്ലീഷ് പാട്ടൊന്നും എടുത്തിരുന്നില്ല സ്കൂളിൽ?
1: എടുത്തിട്ടുണ്ട്, പക്ഷെ പഠിച്ചില്ല.
0: അതെന്താ പഠിക്കാത്തത്? അതൊക്കെ പഠിക്കണ്ടേ, അതിനല്ലേ സ്കൂളിൽ പോണത് അല്ലേ? പ്രാർത്ഥന എന്താ പഠിച്ചിട്ടുണ്ടോ മദ്രസ സ്കൂളിൽ? ഏത് പ്രാർത്ഥന പഠിച്ചത്? ഒരു പ്രാർത്ഥന ചൊല്ലുന്നാല്. അതെപ്പോ ചെല്ലുന്ന പ്രാർത്ഥന? ഉറങ്ങുമ്പോ. അപ്പൊ എണീക്കുമ്പോഴോ? അൽഹംദു വീട്ടിൽ നിന്ന് പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് വണ്ടി കയറുമ്പോ ബിസ്മില്ലാഹി
1: തവക്കൽതു അലല്ലാഹു ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാ
0: ഇല്ലാ ബില്ലാ. പിന്നെ വണ്ടി
1: കേട്ടോ.
0: ഓക്കെ മാഷാല്ലാ. അവിടെ അടങ്ങിയിരിക്കും. മോൻ നന്നായി പാടി, ഇനി വരുമ്പോൾ നന്നായി പഠിച്ചിട്ട് പാടും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആരറിയാം? ജമീല വി കെ പൂനൂർ അഹദിനോടെ പറഞ്ഞു, അഹദെ എനിക്ക് വരുന്നൊരു നല്ലോണം പഠിച്ച് പാടണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? നല്ല ഉഷാറായി പഠിച്ച് പാടണം ഇൻഷാല്ലാ അല്ലേ. ഹഫീസ പി എ അസ്സലാം കാടാമ്പുഴ, അസ്സലാമു അലൈക്കും. ഹഫീസ കാടാമ്പുഴ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. അതുപോലെ മുംതാസ് മാംഗ്ലൂർ, മാഷാല്ലാ പാട്ട് സൂപ്പർ, കുട്ടിക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഓക്കെ. ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മുംതാസ് മുംതാസ് ഉള്ളാൽ. അതുപോലെ അപ്പോൾ അഹദെ വേറെയും കുറേ പ്രാർത്ഥനകളൊക്കെ പഠിക്കില്ലേ നിങ്ങൾ? വേറെ എന്തൊക്കെ പ്രാർത്ഥനകളൊക്കെ പഠിച്ചിട്ടുണ്ട്? രാവിലെ കുറേ അധികാറുകൾ ചെല്ലാണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? ഏതെങ്കിലും ഒന്നുകൂടി ചൊല്ലി. അസ്ബഹന
1: അലാ ഹഫിസത്തിൽ ഇസ്ലാം വകലിമത്തിൽ ലൈല സ്വദീനി നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ
0: സല്ലല്ലാഹു അലൈഹി വസല്ലം വാമല മില്ലത്തി
1: അമല മില്ലത്തി അബീന ഇസ്ലാം
0: ഇബ്രാഹിമ
1: ഹനീഫൻ മുസ്ലിമ
0: അടന്നിക്കട്ടെ ഒക്കെ തെറ്റിച്ചില്ലേ. ശ്രദ്ധ പെടല്ലാണ്ട് വേറെ എവിടോ ശ്രദ്ധിച്ചിട്ടാ ചെല്ലുന്നത്, അതാണ് പ്രശ്നം. ബിസ്മില്ലാഹി ലദീ ലാ യദുറു മാസ്മി അല്ല റദീത് ബില്ലാഹി റബ്ബ അബിൽ ഇസ്ലാം ദീന അബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി നബിയ എന്നുള്ളതും സ്ബഹന അലാ ഫിത്രത്തി ഇസ്ലാം എന്നുള്ള രണ്ടുകൂടി കൂട്ടി ഒരു പുതിയ ദിക്ര ഉണ്ടാക്കിയതങ്ങി ആണോ? അങ്ങനെയും ചെയ്യാൻ പാടില്ല കേട്ടോ, അത് തെറ്റിയവനോട് മാറിപ്പോയതല്ലേ. ഓക്കെ മാഷാ അല്ലാ. ഏതായാലും എന്ത് ചെയ്യണം അറിയോ, പഠിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്നതൊക്കെ നമുക്ക്
1: എന്തിനുള്ളതാ?
0: വലുതായിട്ട് മാത്രല്ല, വലുതാ നേരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പഠിച്ചാ മാത്രം മതി. ദിവസം ചെല്ലണം, ദിവസം ചെയ്യലുണ്ടോ? ഇല്ല അല്ലേ. ആ അപ്പൊ ഇനി എന്ത് ചെയ്യണം അറിയോ, ദിവസവും രാവിലത്തെ ദിക്റുകൾ രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷായിട്ട് അതൊക്കെ ചെല്ലണം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. എന്നാൽ അമ്മക്കുസു ചിറമംഗലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ നേരത്തെ സാരോപദേശം കേട്ടിരുന്നു അല്ലേ, ആ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം, കാരുണ്യമുള്ളവരായി മാറും. ഒരു ചോദ്യം ചോദിച്ചാലോ, പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരിലൊരു സൂറത്തുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പരിശുദ്ധ ഖുർആനിൽ സ്ത്രീയുടെ പേരിലുള്ള സൂറത്ത്. നിഹലക്കറിയോ?
2: സൂറത്തുൽ മറിയം.
0: ഇനി പറഞ്ഞില്ലേ, അപ്പോൾ ശ്രോതാക്കൾക്ക് ഇനി പറയാൻ അവസരം. ഖുർആനിലെ സ്ത്രീയുടെ പേരുള്ള സൂറത്ത് ഏതാണ്? സൂറത്ത് മറിയം. ഓക്കെ മാഷാ അല്ലാ. അപ്പോൾ വേറെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നോ, നിഹലെന്താ ചോദ്യം ചോദിക്കാനുണ്ടോ? അഹദനെന്താ ചോദ്യം ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ അപ്പോൾ നമുക്കൊരു ചോദ്യം, ശ്രോതാക്കൾ ആരോ ചോദ്യം ചോദിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം ഇൻഷാ അല്ലാ. അഹദ് മോൻ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്, തെറ്റിപ്പോയതാ, അടുത്ത പ്രാവശ്യം നല്ലോണം പറയും ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാരെ ജമീല വി കെ പുനൂറും. മാഷാ അല്ലാ, നന്നായി പാടാനും പഠിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ. അപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, രണ്ടാളും നല്ലോണം ഉഷാറായി പാടുകയും വേണം പഠിക്കുകയും വേണം. എന്ത്, പാട്ട് മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം? അഹദ് മോനെ, അഹദ് മോൻ ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കണ്ടേ? ഇൻഷാ അല്ലാ പഠിക്കുമോ? അപ്പോൾ മോനെ നല്ലോണം പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ടുണ്ട്, തെറ്റിപ്പോയതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ചോദ്യം ഉണ്ടല്ലോ, സൂറത്ത് മറിയം. സൂറത്ത് മറിയം എന്നുള്ളതാണ് ശരി ഉത്തരം. ഷംനാദ് ഖാൻ, ആയിഷ അങ്ങാടിപ്പുറം, രണ്ടാളുകളും അയച്ചത് ഉത്തരം ശരിയാണ്. അപ്പോഴേ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചോദ്യം ചോദിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ നോക്കിയില്ല, രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ കാത്തുക്കണോ? ശ്രോതാക്കൾ ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കണോ? ഏതാ നല്ലത്? ശ്രോതാക്കളുടെ ചോദ്യം വരുമോ നോക്കല്ലേ, ഇല്ലെങ്കിൽ നമ്മൾക്ക് ചോദ്യം ചോദിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ അതിന് മുമ്പേ, നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ, നമ്മുടെ നിഹലമോൾക്കൊരു പാട്ടുകൂടി, ഏതോ ചെറിയൊരു പാട്ടുകൂടി പാടണം പോലെ, ഒരു കാണാ ചെറിയൊരു പാട്ട് പഠിക്കാം. ഏം പാടാം?

0: മാഷാല്ലാ, നമ്മൾ ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട്. സൂറ മറിയം എന്ന് സലീന തോട്ടശ്ശേരി അറിയുത്തര അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു പാട്ടിൻ്റെ വെറുതെ രണ്ട് വരി പാടി, മാഷാല്ലാ. അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ചോദ്യം ചോദിക്കാമെന്ന്, ഹിജാബിൻ്റെ ആയത്ത് ആദ്യം ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കാം, ഹിജാബിൻ്റെ ആയത്ത് അത് ആദ്യം കേട്ട വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഉത്തരം അയക്കാം. ഓക്കെ, ഹിജാബിൻ്റെ ആയത്ത് ആദ്യം കേട്ട വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. മുഹമ്മദ് നബി. മാഷാല്ലാ, അതൊരു ശരി ഉത്തരമാണ്. സ്വഹാബികളെ കൂട്ടത്തിൽ നിന്ന് ആരാ ആദ്യം കേട്ടതെന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഒരു ഉത്തരമാണ്. കാരണം ആയത്തുകൾ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണല്ലോ ഇറങ്ങുക. അപ്പോൾ ആദ്യം കേൾക്കാരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് കേട്ട സ്വഹാബിയുടെ പേരാണ് കിട്ടേണ്ടത്. അഹദിനോട് ഞാനൊരു ചോദ്യം ചെയ്യട്ടെ, ഒന്നാമത്തെ ഖലീഫൻ്റെ പേരറിയോ? ആദ്യത്തെ ഖലീഫമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഖുലഫാ ഉറാഷിദീൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല? അപ്പോ ആദ്യത്തെ ആരായിരുന്നു? അബൂബക്കർ
1: സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
0: പിന്നെ
1: പിന്നെ
0: ഓർമ്മല്ലേ? അതൊക്കെ ഓർത്ത് വെക്കണ്ടേ. അള്ളാഹിന്റെ ഒരു അഞ്ച് പേര് പറയാൻ അറിയാം എനിക്ക്. അസ്മാ അള്ളാ. ഖുദ്ദൂസ്.
1: മലക്ക്.
0: മലക്കോ? മാലിക് അല്ലേ?
1: മാലിക്.
0: പിന്നെ എളുപ്പമുള്ളതുണ്ടല്ലോ. ഹുവല്ലാഹുർ
1: റാസിഖ്.
0: പിന്നെ റഹ്. പിന്നെ
1: റഹീം.
0: ഇങ്ങനെ കുറേ ഉണ്ടല്ലേ. ഇതൊക്കെ അതൊക്കെ ഓർഡറിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഇനി. അതെന്താ ചെല്ലാൻ കിട്ടാത്തത് എനിക്കിപ്പോൾ? അതൊക്കെ ഇനി എനിക്കറിയുന്നല്ലേ. പിന്നെന്താ ചെല്ലാത്തത്? അപ്പോൾ ഏതായാലും നമുക്ക് ഉത്തരങ്ങൾ അയച്ച് കിട്ടിയിട്ടുണ്ട്. ഉമ്മു കുൽസു ചിറയമംഗലം ഉമറുല്ലാഹുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ അനസബിൻ മാലിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഉത്തരം അയച്ചിട്ടുണ്ടോ നോക്കട്ടെ. വേറെ ആരെങ്കിലും ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാരുണ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിനെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറിയോ, ഇതിൻ്റെ ഉത്തരം ശരി ഉത്തരം പറയാൻ തോന്നുന്നുണ്ട് അല്ലേ. ഷംനാദ് ഖാൻ അയച്ചതാണ് ശരി ഉത്തരം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹിജാബിൻ്റെ ആയത്ത് ആദ്യമായി കേട്ട സ്വഹാബി. നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. യർമൂക്ക് യുദ്ധം കേട്ടിട്ടുണ്ടാവും. യർമൂക്ക് യുദ്ധത്തിൽ ഒരു സ്വഹാബി യുദ്ധവേള യുദ്ധം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മരണം ആസന്നമായി കിടക്കുമ്പം ഒരു സഹാബി ദേണ്ട് വെള്ളം വരിച്ചിരുന്നുണ്ട്. ഹദീഫത്തിൽ അദവി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരു സഹാബി ദേണ്ട് അക്കൂട്ടത്തിൽ വെള്ളത്തിന് ആവശ്യപ്പെട്ട സഹാബിൻ്റെ അടുത്ത് വെള്ളം കൊണ്ട് ചെല്ലുന്ന നേരം അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അടുത്ത ഉള്ള ഒരാൾക്ക് എനിക്ക് വേണ്ട തൊട്ടടുത്ത് വേറെ ആൾക്കറിയുക, അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ സഹാബിയുടെ പേര് രണ്ടാൾക്കാർ പറഞ്ഞത്, മൂന്നാളുകൾ അങ്ങനെ പറയില്ല, അതേ അതിലേതെങ്കിലും ഒരു സഹാബിയുടെ പേര് പറഞ്ഞാൽ മതി. അല്ല എല്ലാം അറിയെങ്കിൽ അതെല്ലാം പറയുകയും ചെയ്യാം ഇൻഷാല്ലാ. അപ്പം ആരൊക്കെയാണ് അതിലുത്തരം അയക്കാൻ നോക്കുക അല്ലേ. യർമൂക്ക് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണത്. മരണമാസന്നമായി കിടക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ്, ഒരാൾ വെള്ളവും കൊണ്ട് ചെന്നിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്നതിന് പറയാണ് എനിക്ക് വേണ്ട തൊട്ടടുത്ത ആൾക്ക് കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞ മൂന്ന് സഹാബികളുണ്ട്. അപ്പം ആ മൂന്ന് സഹാബികളിൽ ആരുടെയെങ്കിലും ആരെയൊക്കെ പേരാണ് നമ്മുടെ ശ്രോതാക്കൾ എഴുതുക നോക്കല്ലേ. നമ്മൾ കുറച്ച് പേര് ഇവിടുന്ന് പറയണോ? ഓക്കെ, ഒരു ഉത്തരം വന്നു കഴിഞ്ഞു. ആരൊക്കെ അയച്ചു? ഉമ്മു കുൽസു ചിറമംഗലം അയച്ചിട്ടുണ്ട്, അതുപോലെ ആയിഷ അങ്ങാടിപ്രവും അയച്ചിട്ടുണ്ട്. സലീന തോട്ടശ്ശേരി നമ്മൾ നേരത്തെ ചോദിച്ചതിന് അനസ് റളിയല്ലാഹു അൻഹു ഉത്തരവായിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കുറച്ച് സഹാബികളുടെ പേര് പറയാം അല്ലേ, അതിൽ നിന്നുള്ള അവർ പറയണോ, അതല്ലെങ്കിൽ നോക്കുക നമുക്ക് സഹാബികളുടെ പേരുകൾ അവർ പറയാൻ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ പറയാം. മൂന്ന് സഹാബികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിഹ്ല മോളെ, എൻ്റെ ഒരു പാട്ടുകൂടി പാടിയാലോ. ഏഹ്,

മഷാല്ലാ ബറക്കല്ലാഹു ഫീക്. നല്ല ഉഷാറായി പാടിയിട്ടുണ്ടോ, ഉഷാർ മഷാല്ലാ. അപ്പോഴേ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിൻ്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. സെലീന തോട്ടശ്ശേരി അറ, ഉമ്മു കുർസു ചിറയമംഗലം, ആയിഷ അങ്ങാടിപ്പുറം, ഷംനാദ് ഖാൻ, ഇവരൊക്കെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഇക്രിമ എന്നുള്ളതാണ് സെലീന തോട്ടശ്ശേരി അറ, അതുപോലെ ഉമ്മു കുർസു, ആയിഷ, ഇവരൊക്കെ ഇക്രിമ റളിയല്ലാഹുവിൻ്റെ പേര് എഴുതി അയച്ചിട്ടുണ്ട്. അത് ഒരു സഹാബിയാണ്. ഷംനാദ് ഖാൻ മൂന്ന് സഹാബികളുടെയും പേര് എഴുതി അയച്ചിട്ടുണ്ട്. ഹാരിസ് ബിൻ ഹിഷാം, അതുപോലെ തന്നെ ഇക്രിമ ബിൻ അബി ജഹൽ, അതുപോലെ അയ്യാഷ് ബിൻ അബി റബിയ. ഈ മൂന്ന് സുഹാബികളാണ് സ്വന്തം ജീവിതത്തിൽ വെള്ളത്തിന് അത്രയേറെ അത്യാവശ്യം ഉണ്ടായിരിക്കും. കാരണം മരണം ആസന്നമായി കിടക്കുമ്പോൾ പോലും തൻ്റെ സഹോദരന് വേണ്ടി കരുണ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് കരുതി ആ ദാനം ചെയ്യാൻ, വെള്ളം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സുഹാബികൾ. അങ്ങനെ പരസ്പരം കാരുണ്യത്തോടു കൂടിയായിരുന്നു സുഹാബ റളിയല്ലാഹു അൻഹും ജീവിച്ചത്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. സൂറത്തുൽ മുജാദല, സൂറത്തുൽ മുജാദല നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള സൂറത്തായിരിക്കും അല്ലേ? നിഹല കേട്ടിട്ടുണ്ടോ സൂറത്തുൽ മുജാദല അല്ലേ? ആ പേര് കേട്ടിട്ടുണ്ടാവും. അപ്പം

0: ആ സൂറത്തിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ സൂറത്തിനുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന ചോദ്യം, അത് നേരെ തിരിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടും പെട്ടെന്ന്. ഇത് ഞാൻ അതുകൊണ്ടാണ് ചോദ്യം തിരിച്ചിട്ടത്. സൂറത്തുൽ മുജാഹിദക്കുള്ള പ്രത്യേകത എന്ത് അറിയോ? ആ അപ്പോൾ നോക്കാം ആരൊക്കെ ഉത്തരം അയക്കുന്നുള്ളത്. ഇൻഷാല്ലാ, സൂറത്തുൽ മുജാഹിദക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ, ആ ഒരു സൂറത്തിൽ മാത്രമേ ആ ഒരു പ്രത്യേകതയുള്ളൂ. നിഹ്ലമോൾ റസൂലിനെ കുറിച്ച് പാടിയ പാട്ട് കേട്ട് കണ്ണ് നിറഞ്ഞു പോയി, ഇനിയും നല്ല പാട്ടുകൾ പാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ജമീല വി കെ പൂനൂർ. ജമീല കുമരനല്ലൂർ അടിപൊളി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജമീല കുമരനല്ലൂർ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ നമ്മളിപ്പോൾ ഒരു ചോദ്യം ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഉത്തരം വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം ചോദിക്കാം അല്ലേ? അതല്ലേ നല്ലത് നിഹ്ല? ആ അപ്പം ഏതായാലും നല്ല ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നല്ല പാട്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടായിരുന്നു അത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, വിശ്വാസികൾക്ക് എന്തൊരു വിഷമം വന്നാലും റസൂൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നിങ്ങൾ എൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്താൽ നിങ്ങൾക്ക് ആ പ്രയാസം മാറ്റാം. അതായത് ലോ അല്ലാഹു തആല നമ്മൾക്ക് വിശ്വാസികൾക്കൊക്കെ മനുഷ്യർക്കൊക്കെ ദർശനമായിക്കൊണ്ട് അയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞതിൻ്റെ ആ ഒരു ദുഃഖം, ആ ദുഃഖം നമ്മൾ എന്ത് ചെയ്യണം, ആ ദുഃഖത്തിൻ്റെ വലുതല്ല മറ്റൊരു നഷ്ടവും. എന്ത് നഷ്ടം ഉണ്ടായാലും റസൂലിൻ്റെ മരണത്തിനായാലും വലിയ നഷ്ടമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് നഷ്ടങ്ങളും. അതുകൊണ്ട് ആ ഒരു നഷ്ടത്തെ ഓർത്താൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ ഉമർ റളിയല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്, റസൂൽ മരിച്ചിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് റസൂൽ മരിച്ചു എന്ന് പറയുന്നവരെ ഞാനെന്ത് ചെയ്യും,
1: കൊല്ലും
0: എന്നുവരെ പറഞ്ഞിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു വന്നിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്നൊക്കെ മയ്യത്തുൻ എന്നഹും മയ്യത്തുൻ എന്നൊക്കെ തുടങ്ങുന്ന ആയത്തുകളും ഒക്കെ ഓതിക്കൊണ്ട് റസൂലിന് ഒരു മരണമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങൾ ഇറക്കി ഓതിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത്. അങ്ങനെയാണ് അവരത് ഉൾക്കൊണ്ടതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെയേറെ മദീനയുടെ ആ റസൂലിൻ്റെ മരണം സംഭവിച്ച റസൂലിന് സുഖമില്ലാതെ കിടക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖം ബാധിച്ചപ്പോൾ മദീന എല്ലാം ദുഃഖസാന്ദ്രമായിരുന്നു എന്ന്, അത്രയേറെ വിഷമത്തിലായിരുന്നു സഹാബികളെന്ന്. അത് ബിലാൽ റളിയല്ലാഹു പിന്നീട് ബാങ്ക് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കാരനായിരുന്നു ആര്? ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് ബാങ്ക് പോലും കൊടുക്കാൻ വിഷമമായിരുന്നു. അങ്ങനെ അദ്ദേഹം മദീനയിൽ നിന്ന് നാട് മാറിപ്പോവുക ചെയ്തത് എന്നൊക്കെ കാണാൻ കഴിയും. അത്രയേറെ അവർക്കൊക്കെ എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമായിരുന്നു. ഷംനാഥ് ഖാൻ തർക്കിക്കുന്നവൾ എല്ലാ ആയത്തിലും ബിലാൽ മഞ്ചേശ്വരം ശരിയത്തര അയച്ചു. അത് ലാസ്റ്റ് പറയാം. തർക്കിക്കുന്നവൾ തർക്കിക്കുന്നവൾ എന്ന് തർക്കിക്കുന്നവൾ എന്ന് ജമീല കുമരനല്ലൂർ ഉമ്മുകുൽസു ചിറയമംഗലം പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ അർത്ഥമാണ് മുജാദില. സൂറത്തുൽ മുജാദില എന്ന് പറയുന്നത് തർക്കിക്കുന്നവൾ. അതൊരു രണ്ട് ഒരു സഹാബി വനിതയും സഹാബിയും തമ്മിലുണ്ടായിരുന്ന ഒരു വിഷയത്തിൽ റസൂലിനോട് തർക്കിക്കുന്ന ഒരു രംഗമാണത്. അത് അല്ലാഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വചനങ്ങൾ. അപ്പോൾ ഏതായാലും അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ആ സൂറത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ശരിയുത്തരം ആയിഷങ്ങാടിപ്പുറം ആദ്യം അയച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് രണ്ടാമത് ബിലാൽ മഞ്ചേശ്വരം. ഇവർ രണ്ടാളുകൾ അതിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അപ്പം ഇനി ആരെങ്കിലുമൊക്കെ ഉത്തരം അയക്കുമോ എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെ ഉത്തരം അയക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഷാല്ലാ ഇനിയും കുറഞ്ഞൊരു സമയം കൂടെ കൊടുക്കല്ലേ. നിഹല അപ്പോൾ വേറെ ആരാ ഉത്തരം അയച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഷംനാദ് ഖാൻ അയച്ചത് തർക്കിക്കുന്നവളെന്ന് തന്നെയാണ്. പിന്നെ വേറെ ആരും ഉത്തരം അയച്ച് കാണുന്നില്ല. നമുക്ക് ലിഹാർ, ആ ലിഹാറുമായി ബന്ധപ്പെട്ടിട്ടാണ് സൂറത്തിലുള്ള വചനം, ആ തർക്കിക്കുന്ന വിഷയമാണ് ആ പറഞ്ഞത്. ജമീല കുമരനല്ലൂർ ലിഹാർ എന്ന് പറയുന്നത് സ്ത്രീകളെ വിവാഹം ചെയ്യാതെ അല്ല, വിവാഹമോചനം നടത്താതെ എന്നാൽ എനിക്ക് നീ എൻ്റെ ഉമ്മയെപ്പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്. അതായത് ശരീരബന്ധത്തിൽ ഏർപ്പെടാം. അതേതായാലും അതല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതായത് ആ സൂറത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അസ്സലാമു അലൈക്കും റഫീഖ് ടൈലർ മാംഗ്ലൂർ. അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ സൂറത്തിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഓരോ സൂറത്തിലും ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും, പല സൂറത്തുകളും പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സൂറത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്, ആ സൂറത്തിൽ മാത്രമേ അതുള്ളൂ, കാരണം വേറൊരു സൂറത്തിലും അങ്ങനെ ഒരു പ്രത്യേകത അല്ല. അതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നഫിസ പിയ താമരശ്ശേരി ചോദ്യം കേട്ടിട്ടില്ല എന്നാണ്. ചോദ്യം മറ്റൊന്നുമല്ല, സൂറത്തുൽ മുജാദല, ആ സൂറത്തുൽ മുജാദലക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്, അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ആരെങ്കിലും ഇനി ആരെങ്കിലും ഉത്തരം അയക്കാണ്ടോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് പാഠക്കുറിപ്പിന് ശേഷം ഉത്തരം പ്രഖ്യാപിക്കാം. ഇൻഷാല്ലാ പാഠക്കുറിപ്പ് കേൾക്കാം.
2: السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين ولا حول ولا قوة إلا بالله العلي العظيم പ്രിയ കൂട്ടുകാരെ, നമുക്ക് ചുറ്റും ഒട്ടനവധി ജീവികളുണ്ട്. അവയിൽ വളരെയേറെ ആദരിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്താണ്. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. പല മതക്കാരും പല ആദർശക്കാരും വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്തുന്നവരും നമ്മുടെ ചുറ്റുപാടിലുണ്ടല്ലോ. അവരോടെല്ലാം നാം എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ മതം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ ആരാണെങ്കിലും എല്ലാവരോടും നാം ആദരവിലും സൗഹാർദ്ദത്തിലുമാണ് പെരുമാറേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഏറ്റവും നല്ല മാതൃകയാണ് ഇക്കാര്യത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. സൗഹൃദം നിലനിർത്തുകയും രോഗസന്ദർശനം നടത്തിയും ക്ഷണം സ്വീകരിച്ചും ഇടപാട് നടത്തിയും മറ്റുമൊക്കെയാണ് പ്രസ്തുത മാതൃകകൾ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. വിശുദ്ധ മദീനയിലെ ജൂദനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോതമ്പ് മാവ് കടം വാങ്ങിയതായി ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ഒറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് മക്കയിൽ സംരക്ഷണം നൽകിയത് അവിശ്വാസിയായ മുത്തഈമ ഇബ്നു അദിയായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയപ്പോൾ വഴികാട്ടിയായി നിശ്ചയിച്ചിരുന്നത് ഒരു അവിശ്വാസിയായിരുന്നു. കൂട്ടുകാർക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാമോ? അബ്ദുല്ലാഹി ഇബ്നു ഉറൈക്കിസ് അദ്ദലി അദ്ദീലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. വിശുദ്ധ മദീനയിൽ ജൂതമതക്കാർ ധാരാളമുണ്ടായിരുന്നു. അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്യുകയും അവർ നബിയെ സൽക്കരിക്കുകയും അവരുടെ സമ്മാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്ര സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്തിരുന്ന ഒരു ജൂത ബാലനുണ്ടായിരുന്നു. രോഗിയായി മരണാസന്നനായ ആ ബാലനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനം നടത്തുകയും അവൻ്റെ തലഭാഗത്തിരുന്ന് സമാധാനിപ്പിക്കുകയും ചെയ്തു. എത്ര നല്ല മാതൃകയാണിത്! മതനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്നെ ഏത് മനുഷ്യരോടും മാന്യമായി വർത്തിക്കാൻ കഴിയുമെന്ന് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സംസാരത്തിൽ അനിഷ്ടം വരുന്നതോ അവരെ വെറുപ്പിക്കുന്നതോ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിക്കൂടാ. മറിച്ച് അവരോടൊക്കെ ഒരു അടുപ്പം നമ്മൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ, അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിൽ, എല്ലാ അർത്ഥത്തിലും നല്ല ഇടപാടുകൾ ഉണ്ടാകുന്ന രൂപത്തിലൊക്കെ നമ്മൾ പെരുമാറാൻ ശ്രദ്ധിക്കുക. നാം ഈ മാതൃക സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മാതൃകകൾ സ്വീകരിക്കുന്ന, നമ്മൾ ഒരു മതത്തിൻ്റെ അനുയായിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാം നമ്മെ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല മതത്തിൻ്റെ അനുയായി ആക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. നമ്മൾ നേരത്തെ നമ്മളൊക്കെ കേട്ട സാരോപദേശം ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനോടൊക്കെ ബന്ധപ്പെടുത്താൻ പറ്റിയ മറ്റൊരു വിഷയമാണ് ആളുകളോടുള്ള പെരുമാറ്റത്തിലുള്ള നമ്മുടെ സ്വഭാവങ്ങൾ. നമ്മൾ എന്ത് ചെയ്യണം? ആളുകളോട് എപ്പോഴും നല്ല രീതിയിൽ, ഒരാളെ വെറുപ്പിക്കുന്നവരാവരുത് നമ്മൾ, അവർ എല്ലാവർക്കും എളുപ്പമുണ്ടാക്കുന്നവരാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സലീന തോട്ടശ്ശേരിയറ, അതുപോലെ മുംതാസ് കൊട്ടാരം ഉള്ളാൽ മാംഗ്ലൂർ, നഫീസ പിയ താമരശ്ശേരി, പിന്നെ ഇബ്രാഹിം അന്നൂർ ടെക്സ് ഉള്ള ആൾ മാംഗ്ലൂർ, ഇവരൊക്കെ അതിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ശരിയുത്തരം പ്രഖ്യാപിക്കാം എന്ന് തോന്നുന്നു. കാരണം ഒരു ചോദ്യം കൂടെ ഇവിടുന്ന് ചോദിക്കാനുള്ളത് കൊണ്ട് ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരം പ്രഖ്യാപിക്കാം. ഈ സൂറത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൂറത്തിലെ എല്ലാ ആയത്തിലും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പേരുണ്ടാവും. സൂറത്ത് മുജാദിലയിലെ എല്ലാ ആയത്തുകളിലും അള്ളാഹുവിൻ്റെ നാമം വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ എല്ലാ ഈ ആയത്തിൻ്റെ എല്ലാ ആയത്തുകളും ഈ സൂറത്തിലെ എല്ലാ ആയത്തുകളും അള്ളാഹുവിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത. അപ്പോഴേ അടുത്തൊരു ചോദ്യം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഉത്തരം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചത്. ചോദ്യം ഇതാണ്, പരിശുദ്ധ ഖുർആനിൽ സുജൂദിൻ്റെ ആയത്തുകളുണ്ട് അല്ലേ? അല്ലേ? ഓത്തിൻ്റെ സുജൂദ്, സുജൂദ് ചെയ്യാനുള്ള ആ വചനങ്ങൾ വരുന്ന ആദ്യമിറങ്ങിയ സൂറത്ത് ഏത്, അല്ലെങ്കിൽ ഏത് സൂറത്തിലാണ് ആദ്യമായിട്ട് സുജൂദിൻ്റെ ആയത്തിറങ്ങിയത്? ഇതാണ് ചോദ്യം. ഉത്തരം അറിയുന്നവർക്ക് അയക്കാം. അതിന് ഉത്തരം വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നിഹലയുടെ ഒരു പാട്ടുകൂടെ കേൾക്കാം ഇൻഷാ അല്ലാ. അല്ലേ നിഹല, ഇനി ഏത് പാട്ടാണ് ഈ പാടുന്നത്?
1: മൂസ ജനിക്കാതിരിക്കാം.
0: ഓക്കെ. മൂസ ജനിക്കാതിരിക്കാൻ, നിഹല കളിയാക്കുന്നുണ്ട്. നിഹല ഞാൻ പാടുന്നില്ല, എന്നോട് നിഹല എന്നെ പാടിക്കോ.

മാഷാല്ലാ നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ആ ചോദ്യം ചില ആളുകൾക്ക് മനസ്സിലായില്ലേ എന്നൊരു സംശയം. ചോദ്യം ഇതായിരുന്നു, പരിശുദ്ധ ഖുർആനിലെ സുജൂദിൻ്റെ കുറേ ആയത്തുകളുണ്ട്, ഏത് സൂറത്തിലാണ് ആദ്യത്തെ സുജൂദിൻ്റെ ആദ്യത്തെ ആയത്ത് ആദ്യം ഇറങ്ങിയത്, ഏത് സൂറത്തുള്ള ആയത്താണെന്ന്. അതിൻ്റെ ഉത്തരങ്ങൾ അലക്ക് എന്ന് പറഞ്ഞത് അത് ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്താണ്. സൂറത്തുൽ ആറാഫ്, സൂറത്തുൽ അലഖ്, സൂറത്തുൽ ആറാഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സലീന തോട്ടശ്ശേരിയറ ആറാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റഫീഖ് മാംഗ്ലൂർ അലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ ആറാഫ് പറഞ്ഞിട്ടുണ്ട്. ബിലാൽ മഞ്ചേശ്വരം സൂറത്തുൻ നജ്മ് 62-ാമത്തെ വചനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം മാംഗ്ലൂർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സൂറത്തുൻ നജ്മാണ്. അതുപോലെ പിന്നെ ആരാണ്, സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത് വി ജമീല വി കെ പുനൂർ. അപ്പോഴേ അതിൻ്റെ ശരി ഉത്തരം സൂറത്തുൻ നജ്മിലെ 62-ാമത്തെ വചനമാണ്. അതിൻ്റെ ചരിത്രം വളരെയേറെ വിപുലമായൊരു ചരിത്രമുണ്ട്, നഫീസ പി എ താമരശ്ശേരി അയച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇൻഷാല്ലാ ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൂടെ ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാല്ലാ അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

എല്ലാ അനുഗ്രഹങ്ങളും അതല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവന് മാത്രമാണ് സ്തുതി. ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പീസ് റേഡിയോയിൽ ഇനി സ്വരം, ഹാഷിം നിലമ്പൂർ ആലപിച്ച ഒരു ഗാനം ശ്രവിക്കാം.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ ഓർമ്മ. പിന്നിട്ട ജീവിത വഴികളിൽ 1000 കെടാവിളക്കുകൾ കൊളുത്തിയ മർഹൂം കെ എം മൗലവിയുടെ ജീവിതം ഒരു ചരിത്ര പുസ്തകമായിരുന്നു. ആ ജീവിതത്തിലുള്ള ഓർമ്മകളെ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ് ഓർമ്മ പ്രോഗ്രാമിലൂടെ. പരിവർത്തനഘട്ടം ഈ ഭാഗം ശ്രോതാക്കൾക്കു വേണ്ടി അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കെ എം മൗലവി സ്മാരക ഗ്രന്ഥം. എം അബ്ദുള്ളക്കുട്ടി കുറ്റിയാട് എഴുതിയ സംഭവ ബഹുലമായ ജീവിതം എന്ന ലേഖനത്തിന്റെ തുടർച്ച. താമസം വിന അയൽ പ്രദേശങ്ങളിലും ഓരോ മദ്രസകൾ സ്ഥാപിതമായി. ഈ പുതിയ പഠന സമ്പ്രദായത്തിൽ ജനങ്ങൾ ആകൃഷ്ടരായിത്തീർന്നു. അപ്പോഴേക്ക് യാഥാസ്ഥികരായ മുസ്ലിയാക്കന്മാരുടെ ഇളകിയാട്ടമായി. പല കുസൃതികളും പറഞ്ഞു പരത്തി. മദ്രസ മാനേജരെ ദുർബോധനം പെടുത്തി. വഖഫിന്റെ സ്വത്ത് ഇതിന് ചെലവ് ചെയ്യാൻ പാടില്ല എന്നുവരെ വിധിച്ചു. ഒരു ദിവസം മാനേജർ മൗലാനയെ സമീപിച്ച് മുസ്ലിയാക്കളുടെ ആവലാതികൾ ഉണർത്തി. അതിന് മൗലാന പറഞ്ഞ മറുപടി വളരെ നിലയും വിലയുമുള്ള ആലിമ്യങ്ങളെ വരുത്തി അവരെക്കൊണ്ട് പാഠപുസ്തകങ്ങൾ പരിശോധിപ്പിക്കുകയും പഠിപ്പിക്കുന്ന കുട്ടികളെ പരീക്ഷിക്കുകയും ചെയ്യാം. തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം നിർത്താം, ഇല്ലെങ്കിൽ തുടരാം എന്നായിരുന്നു. മാനേജർ സമ്മതിച്ചു. അടുത്ത മാസത്തിൽ മാനേജറുടെ വീട്ടിൽ പൊന്നാനി, മഖ്ദൂം ബാവ മുസ്ലിയാർ, കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ, പള്ളിപ്പുറം യൂസഫ് മുസ്ലിയാർ, രായംകുട്ടി മുസ്ലിയാർ തുടങ്ങി അനേകം ആലിമുകളെ വിളിച്ചുകൂട്ടി. അതൊരു വമ്പിച്ച സദസ്സായിരുന്നു. ആദ്യം കെ എം മൗലവി സാഹിബ് ഒരു പ്രസ്താവനയോടുകൂടി പാഠപുസ്തകങ്ങൾ ആലിമുകൾക്ക് സമർപ്പിച്ചു. അവരിൽ പലരും ഓരോന്നും പരിശോധിച്ചു. ഇതിൽ തെറ്റില്ലെന്ന് മുക്തഖണ്ഡം ഘോഷിച്ചു. അനന്തരം കുട്ടികളെ പരിശോധിക്കാനൊരുങ്ങി. അന്ന് ഞാനും എം സി സി സഹോദരന്മാരും 2 ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞങ്ങളെ വിവിധ വിഷയങ്ങളിൽ പരീക്ഷിച്ചു. അവർ സംതൃപ്തരായി. ഇത് വളരെ എളുപ്പമുള്ള രീതിയാണെന്നും അറബി വാചകങ്ങൾ നല്ല ഭാഷയിൽ പരിഭാഷപ്പെടുത്താനും മലയാള വാചകങ്ങളെ അറബിയിലാക്കാനും എളുപ്പത്തിൽ സാധിക്കുമെന്നും ഇത് പള്ളി ദർസകളിൽ നിന്ന് ലഭിക്കുകയില്ലെന്നും മറ്റും അവർ ഉച്ചയിസ്തരം പ്രസ്താവിച്ചു. സന്തോഷത്തോടെ അന്നത്തെ യോഗം പിരിഞ്ഞു. ഇതോടെ പുതിയ രീതിയുടെ ഖ്യാതി എങ്ങും പരന്നു. മൗലാനയെ വളപട്ടണത്ത് ഒരു മദ്രസ സ്ഥാപനാർത്ഥം ക്ഷണിച്ചുകൊണ്ടുപോയി. കൂട്ടത്തിൽ കെ എം മൗലവിയും ഉണ്ടായിരുന്നു. കണ്ണൂരിലും ഒരു മദ്രസ തുടങ്ങാൻ ഏർപ്പാട് ചെയ്തു. വളപട്ടണത്ത് ക്ലാസ്സുകൾ നടത്താൻ ആദ്യം കെ എം മൗലവി തന്നെ താമസിക്കേണ്ടി വന്നു. അക്കാലത്ത് ചില പ്രത്യേക കാരണങ്ങളാൽ മൗലാന വാഴക്കാട് ദർസ് വിട്ടു. പിന്നെ മണ്ണാർക്കാട്ടാണ് ദർസ് ആരംഭിച്ചത്. കൂടിക്കാഴ്ച മലബാർ കലാഭാനന്തരം ഞാനും കെ സി കോമുക്കുട്ടി മൗലവിയും പൂന മിഷന്റെ നിർദ്ദേശമനുസരിച്ച് കൊള്ളയും തീവെപ്പും നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു. കത്തിക്കപ്പെട്ട പള്ളികളുടെയും ഭവനങ്ങളുടെയും എണ്ണം, മൃതിയടഞ്ഞുപോയവരുടെയും വെടിയേറ്റവരുടെയും കണക്ക് പിടിക്കപ്പെട്ടവരുടെ സംഖ്യ ഇത്യാദി സംഗതികൾ അടങ്ങിയ സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കുകയും പാവപ്പെട്ടവർക്ക് റിലീഫ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കെ അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ രഹസ്യമായി നാടുവിട്ടു. ഗോപ്യമായ മാർഗങ്ങളിൽ കൂടി അഴീക്കോട് ചെന്ന് കെ എം മൗലവിയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചു. അക്കാലത്ത് ഇ കെ മൗലവിയും എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും അവിടെയുണ്ടായിരുന്നു. ഇ കെ മൗലവി മുദരിസും അറബിക് മുൻഷിയും എന്ന നിലയ്ക്ക് അവിടെ വളരെ സ്വാധീനമുള്ള ആളായിരുന്നു. ഞങ്ങൾ ക്ലേശമന്യെ അവിടെ പാർത്തുപോന്നു. അഴീക്കോടും പരിസരങ്ങളിലും ഭൗതിക വിദ്യാഭ്യാസം സിദ്ധിച്ച ധാരാളം മുസ്ലിം യുവാക്കളുണ്ടായിരുന്നു. അവർക്ക് ദീനിയായ ബോധമുണ്ടാക്കാൻ കെ എം മൗലവി സാഹിബിന്റെ സാന്നിധ്യം വളരെയേറെ ഉപകരിച്ചു. അഴീക്കോട് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കക്ഷിവഴക്ക് മൗലവി സാഹിബിനെ വളരെയേറെ വേദനിപ്പിച്ചു. അവർക്കിടയിൽ സുശക്തമായ ഐക്യമുണ്ടാക്കാൻ മൗലവി സാഹിബും മറ്റും നന്നായി പരിശ്രമിച്ചു. അക്കാലത്താണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. അന്ന് പല പ്രദേശങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ ഞങ്ങളും പങ്കെടുത്തു പ്രസംഗിച്ചിരുന്നു. ഇതിനിടയിൽ കെ എം മൗലവി സാഹിബ് എന്നെ വളപട്ടണം നാഷണൽ സ്കൂളിലെ മദ്രസ മില്ലിയ ഇസ്ലാമിയയിൽ മുദരിസായി അയച്ചു. യാത്രാസമയത്തുള്ള ഉപദേശം ഇതാ, പലതരം തുരീഖത്തുകൾ നിലകൊള്ളുന്ന ഒരു ദിക്കിലേക്കാണ് നീ പോകുന്നത്. അവിടെ ഖാദിരി, റിഫായി, മീർഗനി, നഖ്ശബന്തി, ഷാദുലി, വഹ്ദത്തുൽ വുജൂദുകാർ, ലാ മൗജൂദ ഇല്ലല്ലാ തുടങ്ങിയ ആളുകളെല്ലാമുണ്ട്. അവർ പരസ്പരം ശത്രുതയിലാണ് വർത്തിക്കുന്നത്. നീ ഒന്നിലും ചേരാതെ നിഷ്പക്ഷത പാലിക്കണം എന്നായിരുന്നു ഉപദേശം. ഞാൻ ആ പാവന സന്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഐക്യസംഘത്തിൻ്റെ വാർഷിക യോഗങ്ങൾ. ഐക്യസംഘത്തിൻ്റെ കോഴിക്കോട് വെച്ചുകൂടിയ വാർഷിക യോഗത്തിൻ്റെ വിഷയം നിർണായക കമ്മിറ്റിയിൽ ചില പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. കൊടികുത്തുനേർച്ച, ചന്ദനക്കുടം, അവയിൽ നടത്തപ്പെടുന്ന അനിസ്ലാമിക കാര്യങ്ങൾ, ചാവടിയന്തരം തുടങ്ങിയ വിഷയങ്ങളിൽ ചില യാഥാസ്ഥികന്മാർ എതിർത്തുപോന്നു. മൗലവി സാഹിബ് അവരെ ഷാഫി കിതാബുകളിലെ രേഖകൾ കൊണ്ട് ഇത്തരം വാദങ്ങളുടെ ഉത്തരം മുട്ടിച്ചു. അവരെ പ്രമേയത്തിന് അനുകൂലികളാക്കി തീർത്തു. കാസർഗോഡ് വെച്ച് നടത്തപ്പെട്ട യോഗത്തിൽ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരും നാട്ടുകാരിൽ പലരും ചില തെറ്റിദ്ധാരണ കാരണം സംബന്ധിക്കാതിരുന്നപ്പോൾ മൗലവി സാഹിബ് പള്ളിയിൽ ചെന്ന് അബ്ദുറഹ്മാൻ മുസ്ലിയാരുമായി പല സംഗതികളെപ്പറ്റിയും സംസാരിച്ച് തെറ്റിദ്ധാരണ ഇല്ലാതാക്കി. തന്നിമിത്തം അദ്ദേഹവും നാട്ടുകാരുമെല്ലാം സന്നിഹിതരായി. തിരുവനന്തപുരം വാർഷികത്തിൽ നേർച്ചയെക്കുറിച്ചും ഇസ്തിഗാസ, തവസ്സുൽ തുടങ്ങിയവയെക്കുറിച്ചും തർക്കിക്കാൻ വന്ന എതിരാളികളെ ക്ഷണനേരം കൊണ്ട് അദ്ദേഹം അനുകൂലികളാക്കി മാറ്റി. നാദാപുരത്ത് നടന്ന മുസ്ലിയ മൗലവി സംവാദത്തിൽ കെ എം മൗലവി നൂറ്റിക്കണക്കായ കിതാബുകളിലെ രേഖകൾ ശേഖരിച്ച് സജീവമായി അതിൽ പങ്കുകൊണ്ടു. മൂന്ന് തൊലാക്ക് ഒന്നായി ചൊല്ലിപ്പഠിച്ച ഒരു യുവാവിന് എ അലവി മൗലവി പുനർവിവാഹം ചെയ്തുകൊടുത്ത കേസിൽ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, പതിമുസ്ലിയാർ എന്നിവർ എതിരായും കൊണ്ട് കുറ്റ്യാടിയിൽ വെച്ച് നടത്തപ്പെട്ട മഹായോഗത്തിൽ കെ എം മൗലവി പങ്കെടുത്ത് നിക്കാഹിൻ്റെ സാധുതയെ പുരസ്കരിച്ച് പ്രസംഗിച്ചു. ഇങ്ങനെ എണ്ണിപ്പറയുകയാണെങ്കിൽ അനേകമുണ്ട്. അല്ലിസ്ലാഹ്, അല്ലിർഷാദ്, അൽമുർഷിദ്, അൽമനാർ ആദിയായവ വഴി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ സ്തുത്യർഹമാണ്, വളരെയേറെയാണ്. റദ്ദുൽ വഹാബിയ എന്ന ക്ഷുദ്രകൃതിയിലെ തെറ്റുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ടെഴുതിയ കുറിപ്പുകളും ഫത്വകളും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പഠനാർഹമാണ് നമുക്ക്.
0: ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഓർമ്മ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിലായിരുന്നു. പരിവർത്തന ഘട്ടം എന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ടത്. ബഹുമാന്യനായ അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നമ്മുടെ ഒരു പിന്നെ ഒരു ആത്മസുഹൃത്ത് പങ്കുവെച്ച ഒരു അനുഭവമാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ അദ്ദേഹം അവിടെ പിന്നെ ഒരു പിന്നെ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു പ്രബോധകനായതുകൊണ്ട് ഒരു കുടുംബം അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അപ്പോൾ കുടുംബം കാണാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഭർത്താവിന് ഇപ്പം നേരത്തെ നമ്മൾ വിശദീകരിക്കപ്പെട്ടതുപോലെ
1: അതെ,
0: അതായത് പിന്നെ നമുക്ക് പിന്നെ ചിലപ്പോൾ അത് ചിരിയും എന്നത് കേട്ടാൽ അത് വളരെ ഗൗരവമായിട്ട് തോന്നും. അപ്പോൾ ഭാര്യയാണ് ഭർത്താവിനായിട്ട് വരുന്നത്. അപ്പോൾ ഭർത്താവിന് മാറണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട്, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ദായി പറയണത് മൂപ്പരുടെ പ്രശ്നം എന്താണെന്ന്, അദ്ദേഹം കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ധാരാളം വെള്ളം അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ആകാംക്ഷയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തൊരു സംഗതി, ഇദ്ദേഹത്തിന് 22 കപ്പ് വെള്ളം തലയിൽ ഒഴിക്കണം, അപ്പോഴാണ് ഇയാൾക്ക് എന്താവുള്ളൂ,
1: കുളിച്ചു
0: എന്ന് അയാൾക്ക് ഉറപ്പാവുള്ളൂ. അപ്പോൾ ഇതിനിടക്ക് ഈ 22 കപ്പിൽ നിന്ന് എണ്ണം തെറ്റുകയോ
1: മറക്കുകയോ
0: എന്ത് ചെയ്താൽ അയാൾ എന്ത് ചെയ്യും,
1: ആദ്യം മുതൽ
0: വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇതൊരു ഒരു ഒരു ഒരു ഒരു സങ്കടമായിട്ടാണ് അവർ വന്ന് അവതരിപ്പിച്ചത്,
1: ആ കുടുംബം.
0: അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരണത്തിലുള്ള മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ചേരുന്നുള്ള എനിക്ക്
1: തീർച്ചയായും.
0: അതെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത് പിന്നെ ചില ആളുകൾ ഇപ്പം നേരത്തെ ഇപ്പോൾ അരിസ്മലിൻ്റെ സംസാരത്തിൽ നമ്മൾ കേട്ടു, ഇത് ഒതുവെടുത്തിട്ട് പൂതി മാറാത്ത മനുഷ്യന്മാർ. നമ്മൾ ചിലപ്പോൾ ഒന്നാമത്തെ റക്കാത്തിലേക്ക് ചെല്ലുമ്പോൾ അയാളെ ഹൗലും കരയിലുണ്ടാവും, നമ്മൾ സലാം കൂട്ടിയാലും അയാളെ ഹൗലും കരയിലുണ്ടാവും, അയാളുടെ ഒതു എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ്, ഇതൊരു രോഗമാണ്. അപ്പോൾ ആ രോഗത്തിനനുസരിച്ച് ചികിത്സ നമ്മളെന്തിടണം, തേടണം എന്നുള്ള ഒരു ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇന്നത്തെ ഒരു അനുഭവത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: തീർച്ചയായും ഇത് ഹസൻ അൻസാരി ഒരു ഒറ്റയും തെറ്റയുമായി കിടക്കുന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. മതപരമായ വിഷയങ്ങളിലും ഈ തരത്തിലുള്ള ഒരു സംശയം അധികരിക്കുമ്പോഴാണ് ഈ ഒരു വസ്വാസം വരുന്നത്. വസ്വാസാകട്ടെ പൈശാചികമാണ് താനും, മനുഷ്യരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന സൂറത്തു നാസിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പല നിലക്കും വരും. ചിലപ്പോൾ ഭൗതിക ജീവിതത്തിൽ ചില ആളുകൾ വല്ലാതെ ഇത് അലട്ടും, ചിലർക്ക് മതപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും നടത്ത് ഒരു 8-10 തവണയെങ്കിലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്ന ഒരവസ്ഥ, എന്നാലേ അവർക്കതൊരു ശരിയാവുള്ളൂ. ഇനി നമസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുറാൻ ഓതുമ്പോൾ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതുമ്പോൾ അത് ശരിക്കും ഇങ്ങനെ കുറച്ച് ഉച്ചത്തിൽ കടിച്ചു പിടിച്ച് ഓതുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട് പലരെയും. അത്തരത്തിൽ ഓതുണ്ടാക്കുന്ന വിഷയത്തിൽ ഒരു പുലരിവട്ടത്തിൽ ബഹുമാനരായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം ഈ ഒരു മനോരോഗമാ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വസ്വാസ് എന്നൊരു രോഗമാണത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്നൊരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പുലരിവട്ടം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ധാരാളം അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞതുപോലെ ഒതുണ്ടാക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിൽ വസ്വാസുള്ള ആളുകൾ.
0: ഇത് മാത്രമല്ല, നമ്മളെ വീടകങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അതായത് ഒരു ഗ്ലാസ് തന്നെ ഇപ്പം നമുക്ക് പിന്നെ പിന്നെ പല ആളുകളും രസകരമായിട്ട് അനുഭവം പറയുന്നത്, അവള് കുടിച്ച, അതായത് ഭർത്താവാണ് പറയുന്നത്, അവള് കുടിച്ച ഗ്ലാസ്സിൽ എങ്ങനെയായാലും നമുക്ക് കുടിക്കാം. കാരണം വെച്ചാൽ 1, 2, 3 തവണ കഴുകിയിട്ടാണ് അവളെന്ത് ചെയ്യുക, അതിൽ ചായ ഒഴിക്കുക.
1: ഈ വൃത്തി കൂടുമ്പോഴാണ് ചിലർക്ക് ഈ ഒരു വസ്വാസം.
0: ഈ പച്ചക്കറിയൊക്കെ സ്ക്രബ്ബർ ഇട്ടിട്ട് കഴുകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ.
1: ഇപ്പൊ ഒരു സഹോദരൻ, അദ്ദേഹം ശരിക്കും മാറുന്ന ഒന്നാണ് കേട്ടോ, അതിലേക്കുള്ളൊരു വിളിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാറുന്ന സംഗതിയാണ്, അത് പുറത്തൊക്കൊന്നും പോകണം. അപ്പൊ എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ വസ്വാസ് ഉള്ള ആൾക്ക് എല്ലാ മേഖലകളിലും വസ്വാസം ഉണ്ടാവില്ല. അവരിപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ കുളിയുമായി ബന്ധപ്പെട്ട്, മൂപ്പർക്ക് അതിലേ ഉണ്ടാവുള്ളൂ. എന്നാൽ മൂപ്പർക്ക് നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒതുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒന്നും ശ്വാസം ഉണ്ടാവില്ല. ഏതെങ്കിലും ചില സ്പെസിഫിക്കായ കാര്യങ്ങളിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഈ രാത്രി ദിക്കറുകൾ, നമ്മൾ ചെല്ലിയിട്ട് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് എത്ര ചെല്ലിയാലും തീരൂല, എനിക്ക് ഓർമ്മയുണ്ട്
0: കള്ളൻ കപ്പലിൽ തന്നെ
1: എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സൂറത്തുൻ നാസ്, ഫലക്ക്, ഇഖ്ലാസ് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, ആവർത്തിച്ചുകൊണ്ടിരിക്കും, അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ അത് ചൊല്ലിയിട്ടില്ല മറക്കും, അതൊരു രോഗമാണ്. ശരിക്കും അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ അതില്ല. ഞാനിത് വ്യക്തിപരമായ അനുഭവം പറയാൻ കാരണം അത് മാറുന്ന ഒന്നാണ്. നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ അതിന്റെ ആവശ്യമില്ല. മറന്നെങ്കിലും പടച്ചോൻ അറിയാതെ സംഭവിച്ച തെറ്റുകൾ, മറന്ന് സംഭവിച്ച തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആരിസ് മൗലവി ആ ഒരു പുലരിവട്ടത്തിൽ പറഞ്ഞല്ലോ, പണ്ഡിതന്മാര് അത്തരത്തിൽ സംശയമുള്ള ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ സംശയം മാറ്റി വെക്കുക, നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൽ അളവുണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഒരുപാട് ആളുകൾ, ഇപ്പൊ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ പറ്റി എന്താണ് പറയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനത്തിലാണ്. അപ്പോ കുറച്ച് ലോങ്ങായ ഒരു പീടിക റൂമാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഈ കാഷ്യർ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങേയറ്റത്ത് ഈ ഷോക്കേസിന്റെ ചില്ല് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു സെയിൽസ്മാൻ നീക്കിയാൽ ഇയാളുടെ മേശപ്പുറത്തുള്ള ചായ പിന്നെ ഇയാൾ കുടിക്കൂല. ആ അറ്റത്തുള്ള ചില്ല് നീക്കിയാലും അതിന്മേൽ നിന്ന് യഥാർത്ഥത്തിൽ എല്ലാ പൊടിപടലങ്ങൾ ചായയിലേക്ക് വന്നിട്ടുണ്ടാവോ എന്ന പേടിയുള്ളവരുണ്ടായിരുന്നു. പക്ഷേയും ഇന്ന് അദ്ദേഹം ഒരുപാട് മാറി, എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ്, ഒരുപാട് അദ്ദേഹം മാറി. എന്നാൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള വിശ്വാസം ഇന്നില്ല. പക്ഷെ എന്നാലും മനുഷ്യൻ എന്നുള്ള ഒരു മേഖലയിൽ ഒരു പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇത്തരത്തിലുള്ള സംശയങ്ങൾ വിശ്വാസങ്ങൾ ഉണ്ടാകും. ഇപ്പം നിങ്ങൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാത്തതുകൊണ്ടായിരിക്കാം,
0: തീർച്ചയായും
1: പൊതുവെ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ചിലർക്കത് കൂടും, അപ്പൊ അതിന് മെഡിസിൻ വേണ്ടി വരും. ചിലർക്കതിപ്പോ ഈ പറഞ്ഞ പോലെ സ്വയം നിയന്ത്രിച്ച് അത് മാറ്റണം എന്നുള്ള ഒരു ആത്മാ മെഡിസിൻ, അത് അവര് എന്താണ് സ്വയം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ദീനീയപരമായി ബഅഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന പ്രാർത്ഥനകളും മറ്റുമൊക്കെ എന്താണ് പതിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൽ എന്താണ് ഒരു പ്രയാസം അനുഭവിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ ഒരു അനുഭവം. അള്ളാഹു അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സംശയത്തിൽ നിന്ന്, അമിതമായ ഒരു വൃത്തി കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം അള്ളാഹു വേഗത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്തിൽ നമുക്ക് ദുആ ചെയ്യാം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിൽ സ്വാദിഖ് തിരൂർ നമ്മളോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കേരളത്തിലെ ശൈത്യകാലം നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസത്തിലാണ്. അതിശൈത്യമല്ല ഉള്ളതെങ്കിലും വായുവിലെ ഈർപ്പ വ്യതിയാനങ്ങൾ, മഞ്ഞ്, അതിരാവിലെയും രാത്രിയിലുമുള്ള തണുപ്പും പകൽ സമയത്തെ വെയിലും ചേർന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം കുട്ടികളിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. കേരളത്തിലെ ഈ സീസണിൽ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങൾ, ഒന്ന് അലർജിയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും. കേരളത്തിലെ അന്തരീക്ഷത്തിൽ അതിരാവിലെയുണ്ടാകുന്ന കനത്ത മഞ്ഞും പൊടിപടലങ്ങളും കുട്ടികളിൽ അലർജിക് റൈനൈറ്റിസ് അഥവാ തുടർച്ചയായ തുമ്മൽ, മൂക്കൊലിപ്പ് ഇതിന് കാരണമാകും. മറ്റൊന്ന് സൈനസൈറ്റിസും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആസ്മ വീസിങ് അഥവാ ആസ്മയോ അല്ലെങ്കിൽ വീസിങ്ങോ ഉള്ള കുട്ടികളിൽ തണുത്ത കാറ്റും മഞ്ഞും ഏൽക്കുന്നത് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കാൻ കാരണമാകും. അപ്പം ഇവിടെ മുൻകരുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിരാവിലെയുള്ള തണുത്ത കാറ്റ് ഏൽക്കുന്നത് ഒഴിവാക്കുക. സ്കൂളിൽ പോകുമ്പോൾ ആവശ്യമെങ്കിൽ മാസ്ക് ഉപയോഗിക്കാം. ഫാനോ എയർ കണ്ടീഷണറോ നേരിട്ട് അടിക്കുന്നത് ഒഴിവാക്കുക. മറ്റൊരു പ്രയാസമാണ് ശ്വാസകോശ അണുബാധകൾ. സ്കൂളുകളും ഡേ കെയറുകളും വഴി റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, RSV തുടങ്ങിയ വൈറസുകൾ, കഫക്കെട്ട്, പനി, വിട്ടുമാറാത്ത ചുമ, തൊണ്ടവേദന എന്നിവ വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളിൽ ബ്രോങ്കിയോലൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ചെറു ചൂടുവെള്ളം മാത്രം കുടിക്കാൻ നൽകുകയും അടഞ്ഞു കിടക്കുന്ന മൂക്കിന് റിലീഫ് നൽകാനായി നോർമൽ സലൈൻ പോലെ ഡ്രോപ്പർ യൂസ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ഈ ഒരു പ്രശ്നമില്ലാതാക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രയാസമാണ് മഞ്ഞുകാലത്തുണ്ടാവാൻ കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയുള്ളത് ചർമ്മ പ്രശ്നങ്ങളാണ്. വായുവിലെ ഈർപ്പം കുറയുന്നത് മൂലം കുട്ടികളുടെ മൃദുവായ ചർമ്മം വരണ്ട് പൊട്ടാനും ചൊറിച്ചിൽ, ചുണ്ടുകൾ വിണ്ടു കീറൽ തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകാറുണ്ട്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള കുട്ടികളിൽ ഈ സമയത്ത് പാടുകളും ചൊറിച്ചിലുകളും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മുൻകരുതലായിട്ട് അമിതമായ ചൂടുവെള്ളത്തിലെ കുളി ഒഴിവാക്കുക. അത് ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ എണ്ണമയം നഷ്ടപ്പെടുത്തും. അപ്പോൾ കുളി കഴിഞ്ഞ് ശരീര ഈർപ്പമുള്ളതാക്കാൻ നല്ലൊരു മോയ്സ്ചറൈസർ പുരട്ടുന്നത് നന്നാവും. പിന്നെ അവിടെ ചെയ്യേണ്ടത് നേരിയ ചൂടുവെള്ളത്തിൽ, ഭയങ്കരമായ ചൂടുള്ള വെള്ളം ഒഴിവാക്കി നേരിയ ചൂട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മറ്റൊന്ന് കുടിവെള്ളത്തിൻ്റെ കുറവും ദഹന പ്രശ്നങ്ങളും, അതും ഈ മഞ്ഞുകാലത്ത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില പ്രയാസങ്ങളാണ്. തണുപ്പ് കാരണം കുട്ടികൾക്ക് ദാഹം തോന്നാത്തതിനാൽ വെള്ളം കുടിക്കുന്നത് നന്നേ കുറക്കും. ഇത് മലബന്ധത്തിനും മൂത്രാശയ അണുബാധകൾക്കും കാരണമാകും. കൂടാതെ റോട്ടോവൈറസ് പോലെയുള്ള വയറിളക്കം, ഛർദിയും മറ്റും ഈ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഇവിടെ ദാഹം തോന്നുന്നില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ഇളം ചൂടുവെള്ളം കുടിക്കാൻ ശീലിപ്പിക്കുകയും നാടൻ സൂപ്പുകൾ, കഞ്ഞിവെള്ളം, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഞ്ഞുകാലത്തുള്ള അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
2: നമ്മൾ കേട്ടത് ആരോഗ്യ ചിന്തകളായിരുന്നു. ഡോക്ടർ സാദിഖ് തിരൂർ സംസാരിക്കുകയായിരുന്നു.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. മുസ്ലിം സമുദായം, ഉയർച്ചയും പതനവും ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
5: മുസ്ലിം സമുദായം, ഉയർച്ചയും പതനവും, എഴുത്ത് റൈഹാൻ ഷഹീദ്. ബദറിലെ വിജയം, ഇർമൂക്കിലെ പോരാട്ടം, മക്കാ വിജയം, ഖുലഫാ ഇർറാഷിദുകളുടെ ഭരണം, ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ, കൊർദോവയിലെ സർവകലാശാലകൾ, ആൻഡലൂസിലിൻ്റെ നാഗരികത, സലാഹുദ്ദീൻ അയ്യൂബിയുടെ ധീരത, ഉസ്മാനിയ ഖിലാഫത്ത്, ഇവയെല്ലാം മുസ്ലിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ചരിത്രസ്മരണയുടെ ഭാഗമാണ്. എന്നാൽ ഒരു ചോദ്യം നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്: ചരിത്രം അഭിമാനിക്കാനുള്ളത് മാത്രമാണോ, അല്ലെങ്കിൽ പഠിക്കാനുള്ളത് മാത്രമാണോ? ഇസ്ലാം ചരിത്രത്തെ ഒരിക്കലും ഗൃഹാതുരതയുടെ വിഷയമായി അവതരിപ്പിക്കുന്നില്ല. ഖുർആൻ മുൻകാല ജനതകളുടെ ചരിത്രം വിവരിക്കുന്നത് അവരുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാരണങ്ങൾ പഠിപ്പിക്കാനാണ്, ഗുണപാഠം ഉൾക്കൊള്ളാനാണ്. വിശ്വാസദൃഢതയുടെയും സത്യനിഷേധത്തിൻ്റെയും അനന്തരഫലങ്ങൾ മനസ്സിലാക്കുവന്നതിനു വേണ്ടിയാണ്. അള്ളാഹു പറയുന്നു, തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട്. ഖുർആൻ അധ്യായം 12:111. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കൂ. ഖുർആൻ 6:11. വിശുദ്ധ ഖുർആനിലെ ചരിത്രം വിനോദ കഥകളല്ല, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുടെ, ചരിത്ര നിയമങ്ങളുടെ പാഠമാണ്. അതുകൊണ്ടുതന്നെ മുസ്ലിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ അതിരുകടന്ന രണ്ടു സമീപനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പുറം ശക്തികളാണ് എന്നത്. രണ്ടാമത്, പഴയ മഹത്വത്തിൻ്റെ കഥകൾ മാത്രം പറഞ്ഞ് വർത്തമാനത്തിലെ ഉത്തരവാദിത്തങ്ങളെന്ന് ഒഴിഞ്ഞു മാറുന്നത്. പൂർവികർ മഹാന്മാരായിരുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് മഹത്വം ലഭിക്കില്ല. ഖുർആൻ ഒരു തലമുറയുടെ വിജയത്തെ അടുത്ത തലമുറയ്ക്ക് പാരമ്പര്യമായി നൽകുന്നില്ല. ഓരോ തലമുറയും സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ചരിത്രത്തിൽ സ്ഥാനം നേടേണ്ടത്. മരുഭൂമിയിൽ നിന്ന് ലോക നാഗരികതയിലേക്ക്. ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു മാറ്റമാണ് 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപിൽ സംഭവിച്ചത്. നൂറ്റാണ്ടുകളായി ഗോത്രവൈരവും വിഗ്രഹ ആരാധനയും സാമൂഹിക അനീതിയും സ്ത്രീപീഡനവും പ്രതികാര സംസ്കാരവും നിറഞ്ഞിരുന്ന ഒരു സമൂഹം ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച നാഗരികതകളിലൊന്നായി മാറി. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? ചരിത്രകാരന്മാർ ഈ ചോദ്യത്തിന് വിവിധ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലർ അതിനെ സൈനിക വിജയങ്ങളുടെ ചരിത്രമായി കാണുന്നു, ചിലർ രാഷ്ട്രീയ വിജയമായി വിലയിരുത്തുന്നു. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റത്തിന്റെ കേന്ദ്രം ഒരു വ്യക്തിയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ദിവ്യ സന്ദേശ പ്രചരണത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. സാമൂഹികമായി അവർ ബഹിഷ്കരിക്കപ്പെട്ടു, സാമ്പത്തികമായി ഉപരോധം നേരിട്ടു, ശാരീരിക പീഡനമേൽക്കേണ്ടി വന്നു. ചിലർക്ക് സ്വന്തം നാടുവിട്ട് അബീസീനിയയിലേക്ക് പലായനം ചെയ്യേണ്ടിയും വന്നു. എന്നാൽ വെറും 23 വർഷങ്ങൾക്കുള്ളിൽ അറേബ്യയുടെ ചരിത്രം പൂർണ്ണമായും മാറി. ഈ മാറ്റം വാളിന്റെ ശക്തി കൊണ്ടായിരുന്നില്ല, മനുഷ്യ മനസ്സിനെ മാറ്റിയതിലൂടെയായിരുന്നു. ഖുർആൻ ആദ്യം നിർമ്മിച്ചത് ഒരു രാഷ്ട്രത്തെയല്ല, നല്ല മനുഷ്യരെയാണ്. ഒരു സമൂഹത്തിന്റെ ഉയർച്ച വ്യക്തികളുടെ പരിവർത്തനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മദീനയിൽ സ്ഥാപിതമായ സമൂഹം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സാഹോദര്യം പോലെയൊന്ന് ചരിത്രത്തിൽ അപൂർവമാണ്. ഗോത്രം, വർഗ, സമ്പത്ത്, ഭാഷ എന്നിവയെ അടിസ്ഥാനമാക്കിയല്ല, വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ ഉത്തമ സമൂഹം രൂപപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റയുടൻ നടത്തിയ പ്രസംഗം ഇന്നും ഉത്തമ ഭരണാധികാരിയുടെ മാതൃകയായി പഠിപ്പിക്കപ്പെടുന്നു. ഞാൻ നന്മ ചെയ്താൽ എന്നെ സഹായിക്കുക, ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ തിരുത്തുക എന്നായിരുന്നു അതിൻ്റെ അകക്കാമ്പ്. അധികാരം വിമർശനത്തിന് അതീതമല്ല എന്നതൊരു സന്ദേശമാണതിലുള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് നീതി, ഭരണ സംവിധാനം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പൊതുഭരണം എന്നിവ പുതിയ ഉയരങ്ങളിലെത്തി. ചരിത്രകാരനായ ഫിലിപ്പ് ഹിറ്റിയുടെ അഭിപ്രായത്തിൽ ഉമറിന്റെ ഭരണ സംവിധാനം ലോകചരിത്രത്തിലെ ഏറ്റവും ഫലപ്രദമായ ഭരണ സംവിധാനങ്ങളിലൊന്നായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ ഉയർച്ചയുടെ ഏറ്റവും വലിയ കാരണം അവരുടെ രാഷ്ട്രീയ ശക്തിയായിരുന്നില്ല, അതവരുടെ മൂല്യങ്ങളായിരുന്നു. അവർ ഖുർആനെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി, അറിവിനെ ആരാധനയുടെ ഭാഗമായി കണ്ടു, നീതിയെ അധികാരത്തെക്കാൾ വലിയ മൂല്യമായി ഉയർത്തിപ്പിടിച്ചു, അച്ചടക്കത്തെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ യോദ്ധാക്കളും അധ്യാപകരും ന്യായാധിപന്മാരും വ്യാപാരികളും ഭരണാധികാരികളും ദഅവത്ത് നടത്തുന്നവരുമൊക്കെയാക്കി വളർത്തി. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ഉയർച്ച ആരംഭിക്കുന്നത് രാഷ്ട്രീയ വിജയത്തിൽ നിന്നല്ല, വിശ്വാസത്തിലും സ്വഭാവത്തിലും വിജ്ഞാനത്തിലും സംഭവിക്കുന്ന പരിവർത്തനത്തിൽ നിന്നാണ്. ഈ വസ്തുതയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച. വിശുദ്ധ ഖുർആൻ അധ്യായം 13:11. നല്ല മനുഷ്യരെ സൃഷ്ടിക്കാതെ മഹത്തായ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല. ഇസ്ലാമിക നാഗരികതയുടെ സുവർണകാലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരും വാർത്തെടുത്ത മൂല്യാധിഷ്ഠിത സമൂഹം പിന്നീട് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ നാഗരികതകളിലൊന്നായി മാറി. ഉമവി, അബ്ബാസി, സൽജൂഹ്, ഉസ്മാനിയ ഭരണകാലങ്ങളിലായി മുസ്ലിം ലോകം രാഷ്ട്രീയമായും സാമ്പത്തികമായും ബൗദ്ധികമായും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു. ചരിത്രകാരനായ മാർഷൽ ഹോഡ്സൺ ദി വെഞ്ചർ ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇസ്ലാമിക നാഗരികതയെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നാഗരികതകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾ സാമ്രാജ്യങ്ങളിൽ സ്ഥാപിച്ചതോടൊപ്പം വിജ്ഞാനത്തെയും ശാസ്ത്രത്തെയും സംസ്കാരത്തെയും ലോകത്തിന് സംഭാവന ചെയ്യുന്നു എന്നതാണ് ആ നിരീക്ഷണം. അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഖലീഫ അൽ മഅ്മൂന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ബൈത്തുൽ ഹിക്മ ലോകത്തിലെ ആദ്യകാല മഹത്തായ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ, സുറിയാനി ഭാഷകളിലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ വിവർത്തന പ്രസ്ഥാനം പിന്നീട് പുതിയ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും വഴിയൊരുക്കി. ഗണിതശാസ്ത്രത്തിൽ മുഹമ്മദ് ഇബ്നു മൂസ അൽ ഹവാരി ബീജഗണിതത്തിന് അടിത്തറവാകി. അൽഗോരിതം എന്ന ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ സുപ്രധാന പദം അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വൈദ്യശാസ്ത്രത്തിൽ ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫിത്തിബ് നൂറ്റാണ്ടുകളോളം യൂറോപ്യൻ സർവകലാശാലകളിൽ പാഠപുസ്തകമായി ഉപയോഗിക്കപ്പെട്ടു. ശസ്ത്രക്രിയാരംഗത്ത് സെഹ്റാവി വികസിപ്പിച്ച ഉപകരണങ്ങളും ചികിത്സാരീതിയും ആധുനിക ശസ്ത്രക്രിയയുടെ വളർച്ചയെ സ്വാധീനിച്ചു. ഭൗതികശാസ്ത്രത്തിലും പ്രകാശശാസ്ത്രത്തിലും ഇബ്നുൽ ഹൈത്തം നടത്തിയ ഗവേഷണങ്ങൾ ആധുനിക ശാസ്ത്രരീതിയുടെ വികാസത്തിൽ നിർണായക സംഭാവന നൽകി. ചരിത്രകാരന്മാർ പലരും അദ്ദേഹത്തെ ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, രസതന്ത്രം, കൃഷിശാസ്ത്രം, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി ഏതാണ്ടെല്ലാ മേഖലകളിലും മുസ്ലിം പണ്ഡിതന്മാർ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കൊർദോവ, കെയ്റോ, ദമാസ്കസ്, സമർഖന്ദ്, ബുറൈദ, ബുഖാറ, ഇസ്താംബൂൾ തുടങ്ങിയ നഗരങ്ങൾ വിജ്ഞാനത്തിന്റെ ആഗോള കേന്ദ്രങ്ങളായി മാറി. അൻഡലൂസിലെ കോർദോവ സർവകലാശാലയിലും ഗ്രന്ഥശാലകളിലും പഠിക്കാൻ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ഖുർആനും ഹദീസും പഠിച്ച അതേ സമൂഹം ഗണിതവും വൈദ്യശാസ്ത്രവും എഞ്ചിനീയറിംഗും ജ്യോതിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും പഠിച്ചു. മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാണെന്ന ആശയം മുസ്ലിം നാഗരികതയിൽ ഉണ്ടായിരുന്നില്ല. വിജയത്തിന്റെ യഥാർത്ഥ കാരണം. മുസ്ലിങ്ങളുടെ ഉയർച്ചയ്ക്കും പിന്നിൽ വർത്തിച്ച പ്രധാന ഘടകം ശക്തമായ സൈന്യമോ സമ്പദ്വ്യവസ്ഥയോ അല്ല, ആഴത്തിലുള്ള

ഭാഗമായി കാണാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിച്ചത്. അന്നത്തെ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമായില്ല, പഠന കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. നീതിയിലധിഷ്ഠിതമായ ഭരണ സംവിധാനം. ഖുർആൻ പറയുന്നു, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തുവീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഖുർആൻ അധ്യായം 4:58. ചരിത്രത്തിൽ ചില മുസ്ലിം ഭരണാധികാരികളുടെ എല്ലാ തീരുമാനങ്ങളും ഈ ആദർശത്തിനനുസൃതമായിരുന്നുവെന്ന് പറയാനാവില്ല. അപവാദങ്ങൾ കണ്ടേക്കാം. എന്നിരുന്നാലും നീതി എന്ന മൂല്യം ഭരണത്തിന്റെ അടിസ്ഥാന തത്വമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. സാമൂഹിക ഉത്തരവാദിത്വം, സകാത്ത്, വഖഫ്, ദാനധർമ്മങ്ങൾ, സദഖ, ബൈത്തുൽ മാൽ തുടങ്ങിയ സാമ്പത്തിക നീതിയും സാമൂഹിക ക്ഷേമവും ഉറപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, യാത്രക്കാർക്കുള്ള വിശ്രമകേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയിൽ പലതും വഖഫ് സമ്പ്രദായത്തിലൂടെയാണ് പ്രവർത്തിച്ചിരുന്നത്. തുറന്ന ബൗദ്ധിക സംസ്കാരം. ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ വിജ്ഞാനം എവിടെ നിന്നാണെന്നതല്ല, അത് സത്യമാണോ എന്നതാണ് പ്രധാനമെന്ന് കരുതി. ഇന്ത്യയിൽ നിന്നുള്ള ഗണിതശാസ്ത്രവും പേർഷ്യയിൽ നിന്നുള്ള ഭരണ സംവിധാനവും അവർ പഠിക്കുകയും വിമർശനാത്മകമായി വിലയിരുത്തുകയും വികസിപ്പിക്കുകയും ചെയ്തു. ഇമാം ഷാഫിയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. എന്റെ അഭിപ്രായം ശരിയാണ്, എന്നാൽ തെറ്റായിരിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരാളുടെ അഭിപ്രായം തെറ്റാണ്, എന്നാൽ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബൗദ്ധിക വിനയമാണ് ഗവേഷണങ്ങൾക്കും ആരോഗ്യകരമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയത്. ധാർമ്മികതയും സ്വഭാവശുദ്ധിയും. ഇസ്ലാമിക നാഗരികതയുടെ ശക്തി നല്ല മനുഷ്യരെ രൂപപ്പെടുത്തുന്നതിലായിരുന്നു. വിശ്വാസവും ധാർമ്മികതയും അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും ആ സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായിരുന്നു. അള്ളാഹു മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത്, മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്തു കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3:110. ഈ സൂക്തത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിക്കുന്നത് അവരുടെ ചരിത്രമോ വംശപരമ്പരയോ വിലയിരുത്തിക്കൊണ്ടല്ല, അവർ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൊണ്ടാണ്. ഇതാണ് മുസ്ലിം ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം. നാഗരികതകൾ സൈനിക ശക്തി കൊണ്ടല്ല നിലനിൽക്കുന്നത്, മൂല്യങ്ങൾ കൊണ്ടാണ്. വിജ്ഞാനത്താലാണ്, നീതിയാലാണ്, സ്വഭാവശുദ്ധിയാലാണ്. പതനം എങ്ങനെ സംഭവിച്ചു? മുസ്ലിം ചരിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് പതനം. ചിലർ മുസ്ലിം ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മംഗോളിയൻ ആക്രമണമാണെന്ന് കരുതുന്നു. മറ്റു ചിലർ യൂറോപ്യൻ കൊളോണിയസത്തെയാണ് ഏക കാരണമായി പറയുന്നത്. എന്നാൽ ചരിത്ര വസ്തുത ഇവയൊന്നുമല്ല. ഒരു നാഗരികതയും ഒരു ദിവസം കൊണ്ട് തകരുന്നില്ല. അതിന്റെ പതനം ആരംഭിക്കുന്നത് അകത്തുനിന്നാണ്. ശേഷമാണ് പുറമെന്നുള്ള ശക്തികൾ അതിന് കൂടുതൽ ദുർബലമാക്കുന്നത്. ഇബ്നുൽ ഖൽദൂൻ തന്റെ പ്രശസ്ത കൃതിയായ മുഖദ്ദിമയിൽ നാഗരികതകളുടെ ഉയർച്ചയും പതനവും വിശകലനം ചെയ്യുമ്പോൾ പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ആന്തരിക ഐക്യവും ധാർമ്മിക ശക്തിയും ദുർബലമാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ശക്തിയും ക്രമേണ ക്ഷയിച്ചു തുടങ്ങുമെന്നാണ്. രാഷ്ട്രീയ വിഭജനങ്ങൾ. പ്രവാചകന്റെയും ഖുലഫാ റാഷിദിന്റെയും കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഐക്യമായിരുന്നു. എന്നാൽ പിന്നീട് അധികാര മത്സരങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും വിഭാഗീയതയും ശക്തിപ്പെട്ടു. റുമവികളുടെയും അബ്ബാസികളുടെയും കാലത്ത് ഭരണപരമായ നിരവധി നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അധികാരത്തിനു വേണ്ടിയുള്ള സംഘർഷങ്ങളും ആഭ്യന്തര കലാപങ്ങളും രാഷ്ട്രീയ സ്ഥിരതയെ ബാധിച്ചു. ആഡംബരവും അധികാര ആസക്തിയും. ആദ്യകാല മുസ്ലിം ഭരണാധികാരികളുടെ ജീവിതം ലാളിത്യത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതീകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ അന്വേഷിച്ച് തെരുവുകളിലൂടെ നടന്ന ഭരണാധികാരിയായിരുന്നു. എന്നാൽ പിന്നീട് ചില ഭരണകൂടങ്ങളിൽ രാജകീയ ആഡംബരവും കൊട്ടാര ജീവിതവും അധികാര മത്സരവും വർദ്ധിച്ചു. ഇബ്നുൽ ഖൽദൂൻ പറയുന്നത് പോലെ, ആഡംബരം ഒരു നാഗരികതയുടെ വളർച്ചയുടെ ഫലമായിരിക്കാം, എന്നാൽ അത് അതിന്റെ തകർച്ചയുടെ തുടക്കവുമാകാം. വിജ്ഞാനത്തോടുള്ള അവഗണന. ഒരു കാലത്ത് ലോകത്തിന്റെ വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്ന മുസ്ലിം നഗരങ്ങളിൽ പിന്നീട് ഗവേഷണവും നവോത്ഥാനവും ശ്രമങ്ങളും കുറഞ്ഞു. മുൻഗാമികൾ എഴുതിയതു മാത്രമാവർത്തിക്കുന്ന സംസ്കാരം ശക്തിപ്പെട്ടു. പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കുറഞ്ഞു. ഒരു കാലത്ത് ലോകത്ത് പഠിപ്പിച്ച സമൂഹം പിന്നീട് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നതിൽ ഒതുങ്ങാൻ നിർബന്ധിതരായി. ബാഹ്യ വെല്ലുവിളികൾ. ആന്തരിക ദുർബലതകൾ ഒപ്പം തന്നെ ബാഹ്യ ആക്രമണവും മുസ്ലിം ലോകത്തെ ശക്തമായി തന്നെ ബാധിച്ചു. കുരിശുയുദ്ധങ്ങൾ മുസ്ലിം ലോകത്തെ ദീർഘകാല യുദ്ധങ്ങളിലേക്ക് തള്ളിവിട്ടു. 1258 മംഗോളിയർ ബഗ്ദാദ് ആക്രമിച്ച അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനം തകർത്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബൗദ്ധിക

0: ദുരന്തങ്ങളൊന്നായിരുന്നു അത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു. നൂറ്റാണ്ടുകളായി ശേഖരിച്ച ഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പിന്നീട് യൂറോപ്യൻ കൊളോണിയലിസം മുസ്ലിം ലോകത്തിന്റെ വലിയൊരു ഭാഗത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും നിയന്ത്രണങ്ങളിലാക്കി. എന്നാൽ ഈ സംഭവങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ചരിത്രത്തെ അപൂർണമാക്കും. മാർഷൽ ഹോഡ്സൺ എഴുതുന്നത് ശ്രദ്ധേയമാണ്. പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ വിജയിക്കുന്നത് പലപ്പോഴും ആന്തരിക ദുർബലതകൾ ശക്തമായപ്പോൾ മാത്രമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പാഠവും ഇതാണ്. ശത്രുക്കളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിനും ഉയരാനാകില്ല. ആത്മവിമർശനവും ആത്മപരിഷ്കരണവും കൂടിയേ നവോത്ഥാനം സാധ്യമാകൂ. മുസ്ലിം ലോകവും വർത്തമാനകാല വെല്ലുവിളികളും. ചരിത്രം വെറും ഭൂതകാലത്തിന്റെ കഥയല്ല, അത് വർത്തമാനത്തെ മനസ്സിലാക്കാനുള്ള കണ്ണാടി കൂടിയാണ്. അതുകൊണ്ടാണ് മുസ്ലിം ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണമെങ്കിൽ ഇന്നത്തെ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥയും സത്യസന്ധമായി തന്നെ വിലയിരുത്തപ്പെടണം. ലോക ജനസംഖ്യയുടെ ഏകദേശം നാലിലൊന്ന് മുസ്ലിങ്ങളാണ്. 50-ലധികം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകളിൽ പലതും മുസ്ലിം രാജ്യങ്ങളിലാണ്. എന്നിട്ടും ഒരു വിരോധാഭാസം നാം കാണുന്നു. ശാസ്ത്ര ഗവേഷണത്തിൽ മുസ്ലിം ലോകത്തിന്റെ പങ്ക് വളരെ വളരെ പരിമിതമാണ്. ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ മുസ്ലിം രാജ്യങ്ങളുടെ സാന്നിധ്യം കുറവാണ്. ഗവേഷണ വികസന നിക്ഷേപത്തിൽ പല മുസ്ലിം രാജ്യങ്ങളും പിന്നിലാണ്. സാങ്കേതിക വിദ്യയിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, വിദ്യാഭ്യാസം, ഗവേഷണം, സ്ഥാപന നിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതിന്റെ ഫലമാണ്. രാഷ്ട്രീയ മേഖലയിലും സമാനമായ വെല്ലുവിളികളുണ്ട്. പല മുസ്ലിം രാജ്യങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളിലൂടെയും വിഭാഗീയതയിലൂടെയും കടന്നുപോവുകയാണ്. ചിലയിടങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങൾ, മറ്റു ചിലയിടങ്ങളിൽ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ, മറ്റൊരിടത്ത് വിദേശ ഇടപെടലുകൾ, മറ്റൊരിടത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ. ഖുർആൻ മുസ്ലിങ്ങളെ ഒരു ഉമ്മത്തായി അവതരിപ്പിക്കുമ്പോൾ ഇന്ന് അവർ പലപ്പോഴും ദേശീയതയുടെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം മുസ്ലിം ലോകം നേരിടുന്ന വെല്ലുവിളികൾ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇസ്ലാമോഫോബിയ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വർദ്ധിച്ചു വരികയാണ്. മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. ചില രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ വിവേചനവും വിദ്വേഷവും നേരിടുന്നു. എന്നാൽ ഇതെല്ലാം നിരാശയുടെ കാരണമാകേണ്ടതില്ല. കാരണം ഇന്നത്തെ മുസ്ലിം ലോകത്ത് പ്രതീക്ഷ നൽകുന്ന നിരവധി സൂചനകളും കാണാം. ലോകമെമ്പാടുമുള്ള മുസ്ലിം യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഇസ്ലാമിക ധനകാര്യ സംവിധാനം ലോകവ്യാപകമായി വളരുന്നു. ഹലാൽ സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ, മെഡിക്കൽ ഗവേഷണം, സംരംഭകത്വം തുടങ്ങിയ മേഖലയിൽ മുസ്ലിം യുവതലമുറയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. അറിവ്, ഗവേഷണം, സാമൂഹിക സേവനം, ദഅവത്ത് എന്നിവയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ പുതിയ സംരംഭങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികൾ ശാശ്വതമല്ല എന്നാണ്. എന്നാൽ ഉയർച്ച സ്വയം സംഭവിക്കുകയുമില്ല. അതിന് ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, മുസ്ലിം സമുദായം, ഉയർച്ചയും പതനവും. രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
1: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. സൂഫിസമല്ലിത് ലിബറലിസം. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മുഹമ്മദ് ഷമീൽ ടി, കൂടെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
3: സൂഫിസം ഇപ്പോൾ കാര്യമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇസ്ലാമിൻ്റെ പുതിയൊരു വേർഷൻ, ഒരു ഒരു പ്രണയാതുരമായ വേർഷനൊക്കെ അവതരിപ്പിച്ച് ക്യാമ്പസ് കുട്ടികളെ കയ്യിലെടുക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് കുറേ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഊരു ചുറ്റാൻ ഇറങ്ങിയിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് ഉള്ളത്. അപ്പോൾ മറ്റേത് ഇതുവരെ മുസ്ലിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം, അതെന്തോ ഒരു വേറൊരു ഒരു വരണ്ടുണങ്ങിയ ഇസ്ലാം, അതൊരു പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാം. അതിനപ്പുറത്ത് ഇപ്പോൾ നമ്മളിതാ എല്ലാ നിലക്കും ഒരു സ്വതന്ത്രമായ, അല്ലെങ്കിൽ ആ നിലക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഭയങ്കര ആക്സെപ്റ്റബിളായ ഒരു പുതിയ ഇസ്ലാമിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ രൂപത്തെ, സൂഫിസത്തെ ഞങ്ങളിതാ മുന്നോട്ട് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താണ് അവരുടെ മുന്നിൽ, അവരെ എന്തിലേക്കാണ് സത്യത്തിൽ നയിക്കുന്നത്?
4: അല്ല, കേരളത്തിൽ ഇപ്പോഴുണ്ടായ ഈ വിവാദങ്ങൾ അത് എത്രമാത്രം ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിശാലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ ഇപ്പം എന്തെങ്കിലും അറിയില്ല, ഉറപ്പില്ല. പക്ഷേ ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നുള്ള ഈ രണ്ട് ഇൻവെർട്ടർ കോമേഴ്സിൽ കിടക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഗുഡ് മുസ്ലിം സൂഫിയും ബാഡ് മുസ്ലിം മറ്റ് വിഭാഗങ്ങൾ എക്സ്ട്രീമിസ്റ്റുകളായി ചിത്രീകരിപ്പിക്കപ്പെടുന്ന മറ്റ് വിഭാഗങ്ങളുമാണ്. ഇതിവിടെ കൃത്യമായി തന്നെ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ്. മാത്രവുമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ തന്നെയാണ് ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി മുന്നോട്ട് പോകുന്നത്. 2023 ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് നടന്നു. ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ അതിൻ്റെ സമാപനത്തിൽ മോദി നടത്തിയൊരു സ്പീച്ചുണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചാണ് ഇതുപോലെ പറഞ്ഞിരുന്നത്, നടന്നു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 നമ്മൾ മറ്റേ അബ്രഗേറ്റ് ചെയ്യുന്നു പറഞ്ഞത് എന്ത് ചെയ്തു, നടന്നു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇതിൻ്റെ ബിയോണ്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കണം. അദ്ദേഹം ചിലൊരു ഹിന്ദുത്വയുടെ സാച്ചുറേഷനിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തേക്കുള്ളൊരു അജണ്ട നമ്മൾ തീരുമാനിക്കുകയാണ്. അതിനകത്ത് ഒന്നാണ് ബറോസ കരിസ്ത. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണത്, ബറോസ കരിസ്ത എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസ്തതയുടെ ഒരു ബാന്ധവം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആരുമായിട്ട്? ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത വിഭാഗങ്ങളെ കൂടെ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ സാച്ചുറേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്തും എന്തായിട്ടില്ല, അവരുദ്ദേശിക്കുന്ന ഒരു നമ്പറിലേക്ക് എത്തിയിട്ട്, 400 അല്ലെങ്കിൽ മറ്റേ 3-ൽ 1 എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ 5 വിഭാഗങ്ങൾ, അവർ പറഞ്ഞാൽ 5 വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാമെന്നാണ്. അതിലൊന്നാമതായിട്ട് മോദി പറഞ്ഞത് സൂഫികളെന്നാണ്. സൂഫി വിഭാഗത്തെ നമ്മളുമായിട്ട് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നീട് ക്രിസ്ത്യൻ ചർച്ചുകളും സന്ദർശിക്കണം, സിഖുകാരെ ചെയ്യണം, അങ്ങനെയൊക്കെ വിദ്യാർത്ഥികളോട് സംവേദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, സൂഫി വിഭാഗമാണ് ഇത്. കാരണം മറ്റേ വിഭാഗം എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയിലുള്ളവരും നമ്മളെന്താണ് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരും ആണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക നിൽക്കുക. ഇത് യഥാർത്ഥത്തിൽ 23 തുടങ്ങിയതല്ല, 2015 ബറേൽവി മറ്റേ എന്താ നമ്മൾ അവരുടെ ആസ്ഥാനത്ത് എന്താ പറയുക, എന്തായാലും ബറേവലി മുസ്ലിങ്ങൾ ഇവരുടെ വലിയൊരു സമ്മേളനം വിളിച്ച് ചേർക്കുകയും അതിനകത്ത് മോദി പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സാക്ഷാൽ കാന്തപുരം എ പി എ ബൂക്കർ മുസ്ലിയാരും ഖലീൽ ബുഹാരി തങ്ങളടക്കമുള്ളവരൊക്കെ അന്ന് അതിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അന്ന് തന്നെയും ഈ പറയുന്ന വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ധാരണ തന്നെയാണ് അവർക്ക് ഉള്ളത്. ഇത് പിന്നെ ഒരു പീസ്ഫുൾ ആൾട്ടർനേറ്റീവ്, ഇസ്ലാമിൻ്റെ ഒരു പീസ്ഫുൾ ആൾട്ടർനേറ്റീവ് ഞങ്ങളാണ് എന്ന് ഈ പറയുന്ന ബറേൽവികളും സൂഫികളും സ്വയം പറയുകയും ഞങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് ഇതിൻ്റെ നേതാക്കളൊക്കെ അവരോടും പറയുന്നുണ്ട്. എന്തായാലും ബി ജെ പിയുടെ മൈനോറിറ്റി സെല്ലിന് അവരുടെ ഒരു ഔട്ട്റീച്ച് സ്ട്രാറ്റജി എന്ന നിലയിലാണ് ഇത് കൊടുക്കുന്നത്. ഔട്ട്റീച്ച് സ്ട്രാറ്റജി എന്ന് അവരും എന്തല്ല പിന്നെ ഒരു ഒരു പറച്ചിലല്ല, പിന്നെ മാത്രമല്ല അവിടെ ഒരു കൾച്ചറൽ മെസ്സേജ് ആയിരുന്നു അത്. അപ്പോൾ കൃത്യമായ അജണ്ടയോടെ അല്ലെങ്കിൽ ഒരു പിന്നെ പ്ലാനോടെ തന്നെയാണ് ഈ സാധനം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൂഫി സംവാദ് മഹാ അഭിയാൻ എന്ന് പറയുന്ന ഒരു വലിയ ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു പിന്നെ പ്രഖ്യാപനത്തിലൊതുങ്ങി നിൽക്കുകയല്ല ചെയ്തർത്ഥം. അങ്ങനെ അതിനകത്ത് പിന്നെ മോദി പങ്കെടുക്കുകയും അദ്ദേഹം ഇവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. സൂഫി നേതാക്കളെ സൂഫി വിഭാഗക്കാരെ ഒക്കെ പറയുന്നുണ്ട്. രസം എന്താ വെച്ചാൽ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഈ നമ്മളൊരു 1000 വർഷത്തെ അടിമത്തമുണ്ടല്ലോ, ഏത് മറ്റേ ഈ മുഗളൽ ഒക്കെ, അതിനിടയിൽ തന്നെയാണ് ആര് വരുന്നത്, ഈ സൂഫികൾ വരുന്നത്. പല സൂഫി നേതാക്കളും അന്ന് ഈ മുഗളരെയും മറ്റു മറ്റേയും പിന്തുണച്ചവരുമാണ്. അപ്പോൾ അദ്ദേഹം വെച്ചാൽ സൂഫികൾ നല്ലവരായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ അക്രമികളായ വിദേശികളായ മറ്റേ മുസ്ലിം രാജാക്കന്മാർ മോശക്കാരുമായിരുന്നു എന്ന് പറയാൻ ഇവരങ്ങോട്ട് കയ്യിലെടുത്ത് തട്ടി മാറ്റാനാണ് നീ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എന്താണ് ഈ സമ്മേളനത്തിൽ നടത്തുന്നത് എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അതിനകത്ത് സൂഫി ഇദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം മറ്റേ വലിയ ഒരു പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ് നടത്തം. രണ്ടെന്താ വെച്ചാൽ ഈ പസമാനന്ദ മുസ്ലിം, നമ്മളാ വാക്ക് കേട്ടിട്ടോ എനിക്കറിയില്ല, പസമാനന്ദ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒ ബി സി ദളിത് മുസ്ലിങ്ങൾ, ഇവരെ കൂടെ എന്തു ചെയ്യണം, ബി ജെ പിയുമായിട്ട് അടുപ്പിക്കണം. കാരണം ഇവിടെ അവർ പറഞ്ഞാൽ അഷ്റഫി മുസ്ലിങ്ങൾ, അഷ്റഫി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലീറ്റ് മുസ്ലിങ്ങൾ, ഇവർ അവഗണിക്കുന്നവരാണ് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടുത്തെ ഈ കാസ്റ്റിസത്തിൻ്റെ വിഭജനങ്ങളൊക്കെ മുസ്ലിം കടയിലും കുറേയൊക്കെ ഉണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അവരെ നമ്മൾക്ക് ഹുക്ക് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് നമ്മളോട് അടുപ്പിക്കാൻ പറ്റും. ആ ഈ ദളിത് അല്ലെങ്കിൽ ബാക്ക്വേർഡ് മുസ്ലിം ക്ലാസ്സുകൾ നമ്മളെ കൂടെ കൂട്ടുന്നതാണ് ഈ വാക്കൊരു പെർഷ്യൻ വാക്കാട്ടിൽ ഈ പസമാനന്ദ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എന്താണ് വീണുപോയവർ എന്നോ അല്ലെങ്കിൽ അരികുവൽക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഇവിടെ കണക്കനുസരിച്ച് 80-85% മുസ്ലിങ്ങളും ഈ വിഭാഗമാണ്. അപ്പോൾ അവരെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ആശയം വരുന്നതെന്ന് വെച്ചാൽ 1998 അലി അൻവർ അൻസാരി എന്ന് പറയുന്ന ഒരാൾ ഈ പ്രയോഗം കൊണ്ടുവരുന്നത്. അദ്ദേഹം എന്താ വെച്ചാൽ എല്ലാ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥാനമാനങ്ങൾ, MLA സ്ഥാനം, MP സ്ഥാനം, മന്ത്രിസ്ഥാനം, ഇതെല്ലാം തന്നെ ഈ അഷ്റഫികളാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അരികുവൽക്കരിക്കപ്പെടുന്ന ദളിതരായ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 10-16 അജണ്ടകളൊക്കെ എന്താണ് മുന്നോട്ട് വെച്ച് ഇത് വന്നു. അപ്പോൾ ഇദ്ദേഹം പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഈ മോദി അല്ലെങ്കിൽ BJP വിഭാഗം അദ്ദേഹത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്, അടുപ്പിക്കുന്നുണ്ട്. ആ അടുപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. നിലവിലുള്ള ഒരു മുസ്ലിം ഈ മേധാവിത്വം, ആ മേധാവിത്വം തകർക്കപ്പെടാതെ ഈ ഇതിനകത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശാധികാരങ്ങൾ ലഭ്യമാവുകയില്ല, അതിന് മോദിജി സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കാണിച്ചാൽ മാത്രം അതിൻ്റെ ഭാഗമായിട്ട് വെച്ചാൽ ഈ ഡാനിഷ് അസദ് അൻസാരി അദ്ദേഹത്തെ എന്ത് ചെയ്യു, UP ഇതിനകത്ത് മന്ത്രിയാക്കി മാറ്റിയവർ. അതുപോലെ തന്നെ ജാവേദ് അൻസാരി എന്ന് പറയുന്ന കക്ഷിയെ മറ്റേ മദ്രസ ബോർഡിൻ്റെ ചെയർമാനാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ഇതുകളും ഈ പറഞ്ഞ അൻസാരികൾക്ക്, ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർ കൊടുക്കുകയും ഇവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഫലവും അനുഭവിപ്പിച്ചു. രാംപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ 40% മറ്റുള്ള UPയിലെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. അതിനകത്ത് നമ്മുടെ അഖിലേഷിൻ്റെ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് BJP ജയിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം അസംഗർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഒരു ആര് ജയിക്കണം നിശ്ചയിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു, അവിടെയും ഇതുപോലെ BJP ജയിച്ചു. അതൊക്കെയും ഇവരുടെ ഈ സപ്പോർട്ടോടെയാണ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ വളരെ ആസൂത്രിതമായി തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫാക്ടർ. ഒപ്പം മുസ്ലിങ്ങളെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറയുന്നത് അവരെ കൊന്നൊടുക്കലല്ല, അത് എളുപ്പമല്ലല്ലോ. മറിച്ച് എന്താണ്, ഈ പറയുന്ന ആശയത്തെ, ഈ സൂഫി ആശയത്തെ അല്ലെങ്കിൽ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം, ഇപ്പോൾ നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം അല്ലെങ്കിൽ അള്ളാഹു തൻ്റെ സൃഷ്ടികൾ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള മാർഗനിർദ്ദേശം പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച് നൽകിയതാണ്. അതിന് വേദഗ്രന്ഥങ്ങളും നൽകിയതാണ് നമ്മൾ തേടി പറയാം. എന്നാൽ സൂഫിസത്തെക്കുറിച്ചുള്ള ഒരു ഒരു പല ഡെഫിനിഷനും ഉണ്ടാവട്ടോ, ഞാൻ ഒന്ന് വായിച്ചുതരാം. ദിവ്യപ്രണയത്തിൻ്റെ സംഗീതസാന്ദ്രമായ സ്വരപദത്തിലെ താള ലക്ഷണമാണ് സൂഫിസം. ഇതും നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷനായിട്ട് എന്താ മന്ത്രമുള്ളത്. അപ്പോൾ അവിടെ ആകെ വരുന്നത് എന്താണ്, ദിവ്യപ്രണയം, സംഗീതം, പിന്നെ സ്വരം, പദം, താളം, വരച്ച നൃത്തം, സംഗീതം, ഇതെല്ലാം കൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, അടുപ്പിക്കുകയല്ല, അവർ പറയുന്നത് ലയിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ലയിക്കാൻ പറ്റുന്ന, മനുഷ്യനും ദൈവവും ഒന്നാകുന്ന, രണ്ടല്ലാതെയാകുന്ന ഒരവസ്ഥ. അതൊരു വലിയ അനുഭൂതിയാണ്, ദിവ്യാനുഭൂതിയാണ്. അതിലേക്ക് വിലയം പ്രാപിക്കാൻ പറ്റുന്ന ഒന്നിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്, ഇത് സമ്പൂർണമായും അലിസ്ലാമികമായ ആശയമാണെന്നുള്ള ഒരു ഭാഗത്ത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഇത്തരത്തിൽ ഉള്ള ഒരു പിന്നെ റിച്വൽസ്, പ്രാക്ടീസസ്, ഇത് ഒരിക്കലും ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഒരു സംസ്കാരത്തിൻ്റെ സൃഷ്ടിക്കുതകുന്നതല്ല. അത് മറ്റു നമുക്ക് പറയാം, ഇത് ഇതിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇത് എളുപ്പത്തിൽ അടുപ്പിക്കാൻ പോകുന്നത് ഇന്നുള്ള സ്വതന്ത്ര ലിബറൽ സംസ്കാരത്തിലേക്ക് മാത്രം ആയിരിക്കും. അതുകൊണ്ടാണ് അവരൊക്കെ കൂടപ്പോൾ അതിന് പിന്തുണയ്ക്കുന്നത്. ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിം അല്ല, പക്ഷേ ഞാൻ സൂഫി പക്ഷത്താണ്. എനിക്കങ്ങനെ ഈ പറയുന്ന നമസ്കാരം, നോമ്പ്, ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ ഒരു മുസ്ലിമാകാൻ പറ്റുമെന്നുള്ള ചിന്തയില്ല. അതിനേക്കാളും എത്രയോ ഉത്തമമായ മാർഗമാണ് നമ്മൾക്ക് ഈ പറയുന്ന സൂഫികൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകളെ വലിച്ചൂറ്റിയെടുക്കാൻ, ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു ഒരു ആൾട്ടർനേറ്റീവ് ഇസ്ലാമിനെ സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ എന്തായാലും അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപകടം എന്തായാലും ഒന്നുകൂടെ മനസ്സിലാക്കണമുള്ള, ഇത് ഒക്കെ കഴിഞ്ഞാൽ ഈ പറയുന്ന സൂഫിയും സലഫിയൊക്കെ ചണ്ടിയാണ്. എല്ലാവരെയും ഒരുപോലെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ ഒക്കെയും അടിച്ചമർത്തുന്ന അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തങ്ങൾ മാത്രമായിട്ട് രക്ഷപ്പെടുമെന്ന് പണ്ട് ജൂതന്മാരുടെ ഈ മറ്റേ നാസി ഇതിനകത്ത് ചിലരൊക്കെ ധരിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ നാസി ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റുകൾ ആദ്യം എന്ത് ചെയ്തു, മറ്റേ ഹിറ്റ്ലറെ പിന്തുണച്ചു. കാരണം അന്ന് സ്റ്റാലിൻ എന്ത് ചെയ്തിരുന്നു, പിന്നെ ജർമ്മനിനെ പിന്തുണച്ചിരുന്നു. പിന്നീട് ഓർക്കെതിരെ എന്ത് ചെയ്തു, അവരെയും കോൺസൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധജടിലമായിട്ടുള്ള ഈ ആശയങ്ങളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എത്രയും എളുപ്പത്തിൽ നമ്മുടെ കഴുത്ത് കത്തിക്ക് താഴേക്ക് വെച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ്. അത് പൊതുവായ മുസ്ലിങ്ങളെങ്കിലും മനസ്സിലാക്കട്ടെ. ഇതിൻ്റെ അപകടത്തിൽ പോയി പെടാതിരിക്കുന്നേ മാത്രമേ പറയാനുള്ളൂ.
3: തീർച്ചയായിട്ടും ലിബറലിസവും അതേപോലെ RSS ഒക്കെ ഒരുപോലെ പുൽകാൻ അല്ലെങ്കിൽ ഒരുപോലെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സൂഫിസം, അതെന്തായാലും ഇസ്ലാമിൻ്റെ ഒരു നേരായ വെർഷൻ ആവില്ല എന്ന ഒരു ലോജിക്കെങ്കിലും അപ്ലൈ ചെയ്യണമെന്നതാണ് അതിൻ്റെ പിന്നാലെ പോകുന്നവരോട് നമുക്ക് വളരെ വിനീതമായി പറയാനുള്ളത്. ശരിയായ ഇസ്ലാമിനെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ശരിയായ ഇസ്ലാമിനെ പഠിക്കാനും ആ ഇസ്ലാമിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനും പരിശ്രമിക്കുക. ഏതായാലും ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. സൂഫിസമല്ലിത് ലിബറലിസം സ്പോട്ട്ലൈറ്റ് ചർച്ചയുടെ പ്രസക്തമായ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്തത് മുഹമ്മദ് ഷമീൽ ടി, കൂടെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.

0: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത്. ക്ലാസ് എടുക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുള്ള ബാബു ഫളു ഖിയാമില്ലൈൽ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിലെ 1163-ാമത്തെ ഹദീസ്, വഅൻ അബ്ദില്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബ്ദല്ലാഹ് ലാ തകുൻ മിത്ല ഫുലാനിൻ كان يقوم الليل فترك قيام الليل. متفق عليه. عبد الله بن عمرو بن العاص رضي الله عنهما روايه ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുള്ളാഹ്, അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഓ അബ്ദുള്ളാഹ്, ലാ തകുൻ മിസ്ല ഫുലാനിൻ, നിങ്ങൾ ഇന്നയാളെ പോലെയാവരുത്. കാന യഖൂമുൽ ലൈൽ, അയാൾ രാത്രി നമസ്കരിക്കുമായിരുന്നു. ഫതറക ഖിയാമൽ ലൈൽ, രാത്രി നമസ്കാരം പിന്നീട് അയാൾ അത് ഉപേക്ഷിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അത് പതിവായി നിത്യമായി നിർവഹിക്കുന്നതാണ്. അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദവ മുഹ വയൻ ഖല്ല. ഹദീസുകൾ കാണാം, എത്രയും കുറച്ചാണെങ്കിലും ശരി, എത്ര ചുരുങ്ങിയ റക്കാത്തുകളാണ് നിർവഹിക്കുന്നത് എങ്കിലും അത് പതിവായി നിത്യമായി ചെയ്യുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത്. ഒരാവേശത്തിൽ ആരംഭിക്കുകയും തുടങ്ങുകയും പിന്നീടത് അവസാനിപ്പിക്കുകയും നിർത്തിവെക്കുകയും ചെയ്യുക എന്നത് ശരിയല്ല. ഇബാദത്തുകളെന്നും നമുക്ക് സാധ്യമാകുന്നത്ര അത് പതിവായി നിത്യമായി വഅബുദു റബ്ബക ഹത്തായ എത്തിയക്കൽ യഖീൻ, മരണം വരുന്നതുവരെയും ഫർദും അല്ലാത്ത സുന്നത്തുകളും ഐച്ഛികവുമായ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടതാണ്. അതിന് ഇബാദത്തുകൾക്ക് റബ്ബിന് വഴിപ്പെടുക എന്നുള്ളതിന് അവസാനമില്ല, മരണമല്ലാതെ. അതുകൊണ്ട് തന്നെ ഒരടിമ തൻ്റെ നഫ്സിനെ ക്ഷമയോടെ സഹനത്തോടുകൂടി അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വഴിപ്പെടുന്ന മാർഗത്തിൽ പിടിച്ചുവെക്കേണ്ടതുണ്ട്. പല സന്ദർഭങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, റമദാനിൽ വലിയ ആവേശത്തിൽ രാത്രി നമസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുകയും ഖിയാമുല്ലൈലും തറാവീഹും തഹജ്ജുദും വിത്രുമൊക്കെയായി വലിയ ആവേശത്തിൽ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ആളുകൾ പലരും അതിനുശേഷം പിന്നീട് ഒരു 3 റക്അത്ത് പോലും വിത്ര് പോലും നമസ്കരിക്കാത്ത അവസ്ഥയിലേക്ക് ചെന്നു ചേരുന്നത്. അങ്ങനെയല്ല, എപ്പോഴും ഈമാനിനെ വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങളിൽ, ഇബാദത്തുകളിൽ, നന്മകളിൽ മുന്നേറുകയും പരിശ്രമിക്കുകയുമാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ സൗമ്യതയോടുകൂടി നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സാധിക്കുന്ന ആ അത്രയാണ് ഇബാദത്തുകൾ, ഐച്ഛികമായ നമസ്കാരങ്ങളും മറ്റുമൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഒരാവേശത്തിൽ തുടങ്ങി പിന്നീട് ദുർബലമാകുന്ന ഒരവസ്ഥ, മടുപ്പ് വരുന്നൊരവസ്ഥ, ഇബാദത്തുകളെല്ലാം മുറിഞ്ഞു പോകുന്ന അവസാനിപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നതാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നത്, ഉണർത്തുന്നത്, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ എന്ന മഹാനായ സ്വഹാബിയോടാണ്. അദ്ദേഹത്തോട് പറയുന്നത് ഒരാളെ സംബന്ധിച്ചാണ്, അയാളുടെ പേരും മറ്റു കാര്യങ്ങളും ഇവിടെ പരാമർശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ലാ തകുൻ മിസ്ല ഫുലാൻ, ഇന്നയാളെപ്പോലെ നീ ആവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് അറിയിച്ചു കൊടുക്കാനുള്ള അവകാശവും അതിനുള്ള നിർദ്ദേശവുമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്നയാൾ എന്നുള്ളത് ഹദീത്തിൽ ആളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അത് പറയേണ്ടതില്ല. അയാളെപ്പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പ്രശ്നം, അയാൾ രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു, നിസ്കരിക്കുന്ന ആളായിരുന്നു. സുമ്മ തറക്കൽ കയ്യാം, പിന്നെ ആ ഒരു രാത്രി നമസ്കാരം അയാൾ ഉപേക്ഷിച്ചു. അപ്പോൾ അതൊരു ജാഗ്രതയോടുകൂടി ഉണർത്തുകയാണ്, അത്തരത്തിലുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ നഫ്സിനെ താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഓവറായി പോകുന്ന രൂപത്തിൽ ആദ്യം തുടങ്ങിവെച്ച് പിന്നീടൊന്നുമില്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. രാത്രി നമസ്കാരം തന്നെ ഒഴിവാക്കി പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കെത്രയാണോ സാധിക്കുന്നത്, ആ ഒരു നമസ്കാരം പതിവായി നിത്യമായി, ഇഷ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, ഫജറിന് മുമ്പാണെങ്കിൽ ആ സമയത്ത്, ഏതായിരുന്നാലും ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുല്ലൈൽ. ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരല്പമെങ്കിലും രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും റബ്ബിലേക്ക് അടുക്കുവാനും കാരണമാകുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെപ്പോലെ ആവരുത്, തുടങ്ങി വെച്ച് പിന്നീട് അത് അവസാനിപ്പിക്കുന്ന, നമസ്കരിക്കാറുണ്ടായിരുന്നു പിന്നീട് അത് നിർത്തിവെക്കുന്ന, അങ്ങനെയല്ല. റബ്ബിലേക്ക് മുന്നിട്ട് യാതൊരു എക്സ്ക്യൂസും ഇല്ലാതെ ഉപേക്ഷിക്കാൻ നമ്മൾ അമലുകൾ പാടില്ല. അള്ളാഹുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, മരണം വരെ അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പ്രായാധികത്തിലാവുമ്പോൾ രാത്രി നമസ്കാരം ഒരുപക്ഷെ സാധിക്കാത്ത സന്ദർഭത്തിൽ ആ സുന്നത്തുകൾ ഒഴിവാക്കേണ്ടി വരും. എന്നാൽ ആ സമയത്തും നമുക്കതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യമുള്ള നല്ല സമയങ്ങളിൽ നാം നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം പിന്നീടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത് ഒരടിമയിൽ നിന്ന് ആ ഒരു മുദാവമത്ത് റെഗുലറായി നിത്യമായി പതിവായി ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് കൃത്യമായ പ്രതിഫലം നൽകും. മുറിഞ്ഞു പോകാത്ത അവസാനിപ്പിക്കാത്ത വിധത്തിൽ അത് തുടർത്തിക്കൊണ്ടുപോവുക എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നന്മകൾ, ഇബാദത്തുകൾ, അത് നിർവഹിക്കേണ്ടത് മിൻ ഗൈരി തഫ്രീത്തിൻ വലാ ഇഫ്റാത്ത്. അത് ഓവറായി പോകുന്നൊരവസ്ഥയും ഉണ്ടാവരുത്, പറ്റെ കുറഞ്ഞു പോകുന്നൊരവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. ഒരു മധ്യമ നിലപാടാണതിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഐച്ഛിക നമസ്കാരങ്ങളായിരുന്നാലും ഐച്ഛിക കർമ്മങ്ങളായിരുന്നാലും അത് നമ്മൾ നിർവഹിക്കുന്നവരാണോ അത് നിത്യമായി പതിവായി നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാത്രി നമസ്കാരം നിർവഹിക്കുവാനുള്ള ഒരു പ്രേരണ അബ്ദുല്ലാഹിബിൻ അമ്രബിൻ ആസ് റളിയല്ലാഹു അൻഹുമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്. ആ ഒരു ഉപദേശത്തിൽ ഇന്നയാളെപ്പോലെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അയാളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അത് അയാൾക്കൊരു കുറവായി കാണിക്കേണ്ടതില്ല, അതിവിടെ വിഷയവുമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. അല്ലാമ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസീയത്ത് നൽകുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അല്ലാ യക്കൂന മിസ്ല ഫുലാൻ, ഇന്നയാളെപ്പോലെ ആവാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ പേര് അവിടെ പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ആരായിരുന്നാലും ശരി, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അന്നൽ മുഹിമ്മ മിനൽ ഉമൂരി വൽ ഖദായ അൽ ഖദിയത്തു നഫ്സഹ ദൂന ദിക്റൽ അഷ്ഖാസ്. വ്യക്തികളെ പരാമർശിക്കാതെ അവിടെ പരാമർശിക്കേണ്ടതായ കാര്യങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൽ നിന്ന് വിധി എന്താണോ ഉള്ളത് അവിടെ അത് മനസ്സിലാക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം വിരോധിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഉദ്ദേശിച്ചാൽ, ഫൈനഹു ലാ യദ്കുറുൽ അഷ്ഖാസ്, ആളുകളുടെ പേരുകൾ പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായിക്കൊണ്ടതാണ് മാ ബാലു അഖ്വാമുൻ യഫ്അലൂന കദ വകദ, ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ചില ആളുകൾ അവരുടെ അവസ്ഥ എന്താണ്, അവരിങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ ആളെ അവിടെ മറച്ചു വെക്കുകയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആളെ പറയേണ്ടുന്നതായ അവസ്ഥകളുണ്ടാകും, ആ സന്ദർഭങ്ങളിൽ അത് അറിയിക്കുകയും പറയുകയും ചെയ്യേണ്ടതായിക്കൊണ്ടുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, അമലുകൾ മുറിഞ്ഞു പോവാതെ അവസാനിപ്പിക്കാതെ നിരന്തരമായി നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി രാത്രി നമസ്കാരം വല്ല വേദനയും മറ്റു കാരണങ്ങൾ കൊണ്ട് ഒഴിവായിപ്പോയാൽ പകലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. രാത്രിയിലാണെങ്കിൽ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നത്, പകലിൽ അത് നിർവഹിക്കുമ്പോൾ 12 നിർവഹിച്ചിരുന്നത് എന്ന്. അങ്ങനെയും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. സ്ഥിരമായി നിത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് രാത്രിയിൽ നിന്ന് തൻ്റെ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കാതെ വന്നാൽ പകലിൽ അത് നിർവഹിക്കാവുന്നതാണ് എന്നതുകൂടി പണ്ഡിതന്മാരവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇതിൽ പ്രത്യേകമായി കൊണ്ടുള്ള ഒരു ഫായിദ, പ്രത്യേകമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നൽ ഇബാദത്തുൽ മുഅഖ്ഖത ഇദാ ഫാതത് അൻ വഖ്തിഹ ലിഉദ്രിൻ ഫഇന്നഹ തഖ്ളി, ഈ പറയപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു സമയം നിശ്ചയിക്കപ്പെട്ടതായ ഇബാദത്ത് ഒരു കാരണം കൊണ്ട്, ഒരു എക്സ്ക്യൂസ് സ്വീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് നിർവഹിച്ച് വീട്ടാവുന്നതാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്ന്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, തഹിയത്ത് നമസ്കാരം, അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നീട് നമസ്കരിക്കാവുന്നതാണ് എന്നത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം സുബഹിയുടെ, ഫജറിൻ്റെ രണ്ട് റക്അത്ത് നമസ്കാരം ഏതെങ്കിലും സന്ദർഭത്തിൽ വിട്ടുപോയാൽ നമസ്കാരം കഴിഞ്ഞ് നിർവഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, രാത്രി നമസ്കാരത്തിനേറെ ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട് എന്നത് ഈ ഹദീസുകളെല്ലാം തന്നെ നമ്മെ അറിയിക്കുന്നതാണ്. വ്യക്തികളെ പ്രത്യേകമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തികളോട് ഉപദേശിച്ചതും പൊതുവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതും നിങ്ങളിങ്ങനെയാവണമെന്നും ഇന്നയാളെപ്പോലെ ആവാൻ പാടില്ല എന്നതുമൊക്കെ പ്രത്യേകം അവരുടെ മനസ്സിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കാവശ്യമായ ഒരു കാര്യം ഇട്ടുകൊടുക്കുന്ന, ഉപദേശിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അത് നിത്യമായി പതിവായി നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബാദത്തുകൾ ഒരിക്കലും തന്നെ ഒലുവിലേക്ക് എത്താൻ പാടില്ല എന്നതും അതുപോലെ തഖ്സീറിലേക്ക് എത്താൻ പാടില്ല എന്നതും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് ഹദീസുകളും അതിന് ബലപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ ഇബാദത്തുകളിൽ മാത്രം രാത്രിയിൽ കഴിഞ്ഞുകൂടി, ഭാര്യമാരോടുള്ള ഹക്ക്, സ്വന്തത്തിൻ്റെ നഫ്സിനോടുള്ള ഹക്ക്, കുടുംബത്തോടുള്ള ഹക്ക്, ഇങ്ങനെയുള്ളതൊന്നും നൽകാതെ വെറും ഇബാദത്ത് എന്നുള്ളതിൽ ഇസ്ലാം വിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി നഫ്സി കാലേക്ക് ഹക്കൻ, നിങ്ങളുടെ നഫ്സിനോട് നിങ്ങൾക്ക് ഹക്കുണ്ട്, കുടുംബത്തോട് ഹക്കുണ്ട്, വലിയ ദൈഫിക്കാലേക്ക് ഹക്കൻ, അതിഥികളോട് ഹക്കുണ്ട്, വലിയ സൗജിക്കാലേക്ക് ഹക്കൻ, ഇണയോട് ഹക്കുണ്ട്, അവകാശമുണ്ട്. ഫഅതി കുല്ലദി ഹക്കിൻ ഹക്കഹു, എല്ലാവർക്കും കൊടുക്കാനുള്ള ഹക്ക്, അവകാശങ്ങൾ നിങ്ങൾ നൽകണം, എന്നിട്ടാണ് നിങ്ങൾ ഉറങ്ങേണ്ടത്. നിങ്ങൾ ഉറങ്ങണം, അത് കണ്ണിനോട് ഹക്കുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉറക്കമൊഴിച്ച്, മുഴുവനായിട്ടും ഉറക്കമൊഴിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെക്കുറിച്ച് ചോദിച്ചു വന്ന അവിടുത്തെ ഭാര്യമാരോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് ചോദിച്ചു വന്ന ആളുകൾക്ക് നൽകിയ ഉപദേശം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകളെന്ന്. അപ്പോൾ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോൾ അവർക്കത് കുറവായി തോന്നി. അപ്പോൾ ഒരാൾ പറഞ്ഞു, അന ഉസല്ലി വല അനാം, ഞാൻ ഉറങ്ങുകയില്ല എന്നും രാത്രി നമസ്കരിക്കും. വേറൊരാൾ പറഞ്ഞു, ഫാസൂം വല അഫ്തുർ, എന്നും എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പില്ലാത്തൊരു ദിവസമല്ല. വേറൊരാൾ പറഞ്ഞു, അമ്മ അന ഫല അതസവ്വജു നിസ, ഞാൻ കല്യാണം കഴിക്കുകയില്ല, അതൊക്കെ എൻ്റെ ഇബാദത്തിന് തടസ്സമാണ്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുണർത്തിയത്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. മാ ബാലു അക്വാം ഖാലു കദ വകദ, കുറേ ആളുകളുടെ അവസ്ഥ എന്താണ്, അവരിങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത അവസ്ഥ ഉണ്ട്. വതസവജു നിക്ക, വതസവജു നിസ, ഞാൻ കല്യാണം കഴിച്ചതാണ്. ഫമൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനെ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ കുടുസാക്കുന്ന രൂപത്തിലല്ല നമ്മോട് ഇബാദത്തുകളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് അതിൽ നമുക്ക് ഖൈറുണ്ട്, നന്മയുണ്ട്, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഒലുവില്ലാതെ, തഖ്സീറില്ലാതെ എല്ലാവരുടെയും ഹക്കുകൾ നൽകിക്കൊണ്ട് ഈ ഒരു മഹത്തായ ഇബാദത്ത്, രാത്രി നമസ്കാരം, അത് പതിവാക്കാൻ, അത് നിർവഹിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചേർത്തു വെക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ, രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
4: ജുബ്ബ ധരിക്കുന്നതിൽ പ്രത്യേക സുന്നത്തുണ്ടോ എന്നാണ്.
5: ഒരു വിശ്വാസിയുടെ വസ്ത്രം എപ്രകാരമായിരിക്കണമെന്ന് ഇസ്ലാം കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. അവൻ്റെ ഔറത്ത് മറയുന്ന, ശരീരത്തിൽ ഇറുകിപ്പിടിച്ചു നിൽക്കാത്ത, ശരീരത്തിൻ്റെ മാംസളമായ ഭാഗങ്ങൾ പുറത്തേക്ക് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ്, അയവുള്ള വസ്ത്രങ്ങളാണ് ഓരോ വിശ്വാസിയായ പുരുഷനും സ്ത്രീയുമെല്ലാം ധരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കമീസ് ഇഷ്ടമായിരുന്നു എന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. കമീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുട്ടുവരെ താഴ്ന്നു നിൽക്കുന്ന നീളമുള്ള കുപ്പായത്തിന് പറയുന്ന പേരാണ് കമീസ്. ആ രൂപത്തിലുള്ള വസ്ത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് അറബികൾ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരുന്നില്ല പലപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വസ്ത്രം. മറിച്ച് നീളമുള്ള കുപ്പായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമീസ് അഥവാ മുട്ടുവരെ എത്തി നിൽക്കുന്ന രൂപത്തിലുള്ള കുപ്പായം അഥവാ ഷർട്ട്. ഈ വസ്ത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട രൂപമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ആ വസ്ത്രം തന്നെ ധരിച്ചാൽ മാത്രമേ, അതല്ലെങ്കിൽ ആ കുപ്പായം ധരിച്ചാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ, നിസ്കാരത്തിൻ്റെ ഷർത്തായിക്കൊണ്ടോ നിസ്കാരത്തിൻ്റെ മറ്റു നിബന്ധനകളായിക്കൊണ്ടോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ കാണാൻ സാധ്യമല്ല. മറിച്ച് നിസ്കാരത്തിൽ നിർബന്ധമായും മറയണമെന്ന് പറയുന്ന രൂപത്തിലുള്ള ഏതൊക്കെ ഔറത്തുകൾ ഔറത്തിൻ്റെ ഭാഗമായി പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളെല്ലാം കൃത്യമായി മറയുന്ന ലൂസുള്ള, അതുപോലെ തന്നെ ഏത് വസ്ത്രവും ധരിക്കാവുന്നതാണ്. പിന്നീട് വസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ മുആമലാത്തുകൾ, അതുപോലെ തന്നെ ഇൻതിഫാഅത്തുകൾ, ക്രയവിക്രയങ്ങൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉപകാരമുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഹലാലി എന്നതാണ്. പാടില്ല എന്നു പറയാനാണ് തെളിവുകൾ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീളമില്ലാത്ത കുപ്പായങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിർദ്ദേശം വരാത്ത കാലഘട്ടത്തോളം മാന്യമായ ഒരു നാട്ടിലെ വസ്ത്രമെന്നുള്ള നിലയ്ക്ക് നാട്ടിൽ ഉപയോഗിക്കുന്ന ഏത് വസ്ത്രവും നിസ്കരിക്കുന്ന സമയത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ധരിക്കാവുന്നതാണ്, അതിൽ യാതൊരു വിരോധവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: ലീസിന് വീട് എടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
6: അടുത്ത കാലത്തായി ആളുകളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ലീസ് അഥവാ ഒറ്റയ്ക്ക് ഉള്ള ഇസ്ലാമിൻ്റെ വിധി എന്ത് എന്ന്. അതിൻ്റെ രൂപം, ഒരാൾക്ക് പണം ആവശ്യമുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ വാഹനമോ സ്ഥലമോ വീടോ ഉണ്ട് എങ്കിൽ കാശുള്ള വ്യക്തി നിശ്ചിത സംഖ്യ വാഹനത്തിൻ്റെ ഉടമക്ക് നൽകുകയും വാഹനത്തിൻ്റെ ഉടമ വാഹനം കാശിൻ്റെ ആളിന് നൽകുകയും പിന്നീട് നിശ്ചയിക്കപ്പെട്ട അവധി എത്തിക്കഴിഞ്ഞാൽ കാശ് തിരിച്ചു കൊടുക്കുന്നു, വാഹനം തിരിച്ചു കൊടുക്കുന്നു, പ്രത്യേകിച്ച് മറ്റ് വാടകയൊന്നും വാങ്ങുന്നില്ല. ഇതിനാണ് ലീസ് എന്ന് പറയുക. ഇത് ഇസ്ലാമികമായി നിഷിദ്ധമായ ഒരു ഏർപ്പാടാണ്. അതിലൊന്നാമത്, ഈ നടക്കുന്ന വ്യവഹാരത്തിന് എന്ത് പേര് പറയും? കച്ചവടമാണോ? അല്ല. കടം കൊടുക്കലാണോ? അല്ല. ഇതൊരു പക്ഷേ റിഹാൻ, പണയത്തിന് സമാനമാണ്. പക്ഷേ കടത്തിന് പകരം പണയം കൊടുക്കുമ്പോൾ പണയം വാങ്ങിയ വ്യക്തി അത് ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. അത് പണം കൊടുത്ത വ്യക്തിയുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും ശരി. 500,000 രൂപ കൊടുത്തു, പകരം താൽക്കാലികമായി ഒരു വാഹനം കൊടുത്തു. എങ്കിൽ വാഹനം തൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെക്കാം എന്നല്ലാതെ അത് ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയമായൊരു ചോദ്യം, സുഡാനിൽ നിന്ന് ഒരു വ്യക്തി ചോദിച്ചു, എനിക്ക് അല്പം സ്ഥലമുണ്ട്, ഞാനത് 1000 ജുനൈഹിന് പണയമായി കൊടുത്തു, എന്നിട്ട് അതിൻ്റെ വരുമാനം എനിക്ക് ഉപയോഗിക്കാമോ എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇസ്ലാമിൽ അങ്ങനെ പണയം എന്ന ഒന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 253-ാമത്തെ ആയത്തിൽ ഫരിഹാനും മഖ്ബൂല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ വലൈസ ലഹു അൻ യസ്തഗില ദാലിക സിയാത അല ഹഖി, അയാൾക്ക് അത് ഉപയോഗപ്പെടുത്തുവാൻ പാടില്ല എന്നാണ്. അത് കർമ്മശാസ്ത്രത്തിലുള്ള ഒരു കായിദയിൽ ആണ് ഉൾപ്പെടുക. കുല്ലു ഖർലിൻ ജർഅ നഫ്അൻ ഫഹുവ റിബ, കടം കൊടുത്ത് അതിന് പകരമായി ലഭിക്കുന്ന എന്തെല്ലാം ഉപകാരങ്ങളുണ്ടോ അതെല്ലാം തന്നെ റിബയാണ്, പലിശയാണ്. ഇവിടെ 500,000 രൂപ കടം കൊടുത്തു എങ്കിൽ തിരിച്ചു വാങ്ങുമ്പോൾ 500,000 മാത്രമേ പാടുള്ളൂ. അതിൻ്റെ പേര് ഒരു ചായ പോലും കുടിക്കുവാൻ പാടില്ല, എങ്കിൽ ആ ചായ അവിടെ പലിശയായി തീരുന്നു. 500,000 കൊടുത്ത് അയാളുടെ വാഹനം അയാളുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും ശരി നാം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പലിശയാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ലീസിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക വിധി. അല്ലാഹു ആലം.
4: ഫർള് നിസ്കാരത്തിനു ശേഷം സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് ബിദഅത്താണോ എന്നാണ്?
5: ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ദിക്റുകൾ അവ തന്നെയാണ് ചൊല്ലേണ്ടത്. കാരണം അതിൻ്റെ മഹല്ല് അതല്ലെങ്കിൽ ചൊല്ലേണ്ട സ്ഥലം അതാണ് എന്നതുകൊണ്ടാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ നമുക്കിഷ്ടമുള്ള ദിക്റുകളൊക്കെ ചൊല്ലുക എന്ന രീതി അല്ല അവിടെ നാം സ്വീകരിക്കേണ്ടത്. കാരണം ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചര്യയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദിക്റുകൾ ചൊല്ലാൻ വേറെ സമയങ്ങളൊന്നുമില്ല. നിസ്കാരശേഷം ഒരല്പസമയം മാത്രമാണ് അതിനൊക്കെ സമയവും അവസരവുമുള്ളൂ എന്നതാണ് എങ്കിൽ അതൊരു പ്രത്യേക പുണ്യവും മറ്റും പ്രതീക്ഷിക്കാതെ തന്നെ ദിക്റുകൾ ചൊല്ലുക എന്ന നിലക്ക് ഒരാൾ ഒരു വെറുതായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിത്യം നിലനിർത്തിപ്പോരുന്ന കാര്യമായിക്കൊണ്ട് അദ്ദേഹം നിസ്കാരത്തിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ദിക്റുകൾ ചൊല്ലിയാൽ അതൊരു തെറ്റാവുകയുമില്ല എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നിസ്കാരശേഷമുള്ള പ്രാർത്ഥന എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരശേഷം പ്രാർത്ഥനയുടെ സമയമല്ല, അത് അദ്ക്കാറുകളുടെ സമയമാണ്. അതുകൊണ്ട് അവിടെ ദിക്റുകളാണ് നമ്മൾ കൂടുതലായി ചൊല്ലേണ്ടത്. നിസ്കാരശേഷം പ്രാർത്ഥന എന്ന ചർച്ചയിൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ എന്നുള്ള കാര്യമാണ് കൂടുതൽ പ്രമാണങ്ങളോട് യോജിച്ചു വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായി തശഹുദിൽ, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അറബി ഭാഷയിലായിരിക്കണമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: വിവാഹം കഴിഞ്ഞ് നിസാബ് തികഞ്ഞ സ്വർണം എൻ്റെ കയ്യിലുണ്ട്. ഉമ്മയും രണ്ട് ഇളയ സഹോദരിമാരും അനുജനും കൂടിയതാണ് കുടുംബം. ഉമ്മ ചെറിയ ശമ്പളത്തിന് പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. ഉപ്പ മരണപ്പെട്ടിട്ട് 5 വർഷമായി. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ഇളയ സഹോദരി ഡിഗ്രി ഫസ്റ്റ് ഇയറും 2-ാമത്തെ സഹോദരി 9-ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. എൻ്റെ ചോദ്യം, എൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്ത് എൻ്റെ സഹോദരിമാരുടെ പഠന ആവശ്യത്തിന് നീക്കിവെക്കാൻ പറ്റുമോ എന്നാണ്.
5: വിവാഹ സമയത്ത് പിതാവ് തന്ന സ്വർണം സമ്മാനമെന്നുള്ള നിലക്കായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സ്വത്തായി മാറിയിട്ടുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് നൽകിയിരുന്നത് എങ്കിൽ ആ നിബന്ധനകൾ എന്തായിരുന്നോ അതിനനുസരിച്ചാണ് ആ സ്വത്തുള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയുക. 2-ാമത്തെ കാര്യം, ഈ സ്വർണത്തിൻ്റെ സക്കാത്ത് എങ്ങനെ നൽകണം, ആർക്കു നൽകണം? നിലവിലുള്ള സ്വർണം 1.5 പവനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മൊത്തം സ്വർണത്തിൻ്റെ 2.5% സക്കാത്തു നൽകേണ്ടത്. സക്കാത്തിൻ്റെ അവകാശികളായി വിശുദ്ധ ഖുർആൻ എണ്ണിയ 8 വിഭാഗം ആളുകളുണ്ട്. ആ 8 വിഭാഗം ആളുകളിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് സക്കാത്തു നൽകാവുന്നതാണ്. അതിൽ പ്രഥമ ഘട്ടത്തിൽ വരുന്നത് ഫക്കീർ, മിസ്കീന് പോലെയുള്ള ആളുകളാണ്. ആ ഫക്കീറുകളുടെയും മിസ്കീനുകളുടെയും കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ ചെലവിന് കൊടുക്കൽ ബാധ്യതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എങ്കിൽ അവർക്ക് നമ്മുടെ സക്കാത്ത് നൽകാൻ പാടുള്ളതല്ല. കാരണം അല്ലാതെ തന്നെ അവരെ നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നാൽ നമ്മിൽ സാമ്പത്തിക ഉത്തരവാദിത്വം ഏർപ്പെടുത്താത്ത ആളുകളാണ് ഫക്കീറും മിസ്കീനുമായിട്ടുള്ളത് എങ്കിൽ നമ്മുടെ സക്കാത്തിൻ്റെ ഓഹരി നമുക്കവർക്ക് നൽകാവുന്നതാണ്. ഇവിടെ തൻ്റെ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹത്തിന് തൻ്റെ സക്കാത്തു നൽകുവാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ തൻ്റെ സഹോദരിയെ സാമ്പത്തികമായി സഹായിക്കേണ്ട ബാധ്യത ഒരർത്ഥത്തിൽ ഇസ്ലാം മറ്റൊരു സഹോദരിക്ക് നൽകുന്നില്ല എങ്കിലും ഇത്തരം ധനം അഥവാ നമ്മുടെ ധനത്തിൽ നിന്നുമുള്ള ഒഴിവാക്കേണ്ട അഴുക്ക് എന്ന രൂപത്തിൽ കാണപ്പെടുന്ന സക്കാത്ത് പോലെയുള്ള ധനമല്ല നമ്മുടെ സഹോദരിയെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടത്. അവിടെ നമ്മുടെ നല്ല സ്വത്തിൽ നിന്നും സദഖകളും മറ്റുമാണ് നൽകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
4: ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് കുട്ടികളായിട്ടില്ല, ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറയുന്നത് IVF അല്ലെങ്കിൽ IUI ആണ് ഇത് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? ഇത് ശരിയാണോ? ഭർത്താവിൻ്റെ ബീജം എടുത്തു തന്നെയല്ലേ ചെയ്യുന്നത്? അതിൽ തെറ്റുണ്ടോ? അങ്ങനെ ചെയ്താൽ ഒരു ധൈര്യക്കുറവുണ്ട്, മറ്റൊരാളുടെ ആവുമോ എന്നൊരു പേടി.
6: വിവാഹാനന്തരം സന്താനങ്ങളുണ്ടാകുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. എന്നാൽ അതൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ കദാ കദറിൻ്റെ അടിസ്ഥാനത്തിലേ സംഭവിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് ആൺമക്കളെ മാത്രം നൽകും, ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകും, ചില ആളുകളെ വന്ധ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെയും പല പ്രവാചകന്മാർക്കും വാർദ്ധക്യമായിട്ടും മക്കളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നതായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ അത്തരം പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാർദ്ധക്യമായി, ശരീരമെല്ലാം ദുർബലമായി, ഭാര്യയാകട്ടെ വന്ധ്യയുമാണ്. എന്നിട്ടും ആത്മാർത്ഥമായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മുഖേന അവർക്ക് സന്താനമുണ്ടായി. യഹ്യ എന്ന പേരുള്ള സന്താനമുണ്ടായതായി വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുവദനീയമായ ഏതൊരു ചികിത്സയും സ്വീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിലേക്കുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരായ ദമ്പതികൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ ICSI എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവും തമ്മിൽ പുറമെ നിന്ന് സംയോജിപ്പിച്ച് സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന സംവിധാനമാണ് ഈ പറയപ്പെട്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വിശ്വസ്തരായ ഡോക്ടർമാരും വിശ്വാസയോഗ്യമായ ആശുപത്രികളും ആണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഒരു പക്ഷേ ഡോക്ടറുടെ അംഗീകാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആശുപത്രി അറിയപ്പെടാൻ വേണ്ടിയോ ഭാര്യ ഭർത്താക്കന്മാരുടേതല്ലാത്ത മറ്റുള്ള ആളുകളുടെ അണ്ഡവും ബീജവും ഒരുമിപ്പിച്ച് അതുവഴി പ്രജനനം നടത്താൻ സാധ്യതയുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അണ്ഡവും ബീജവും മാത്രമാണല്ലോ കൂടിച്ചേരാൻ അനുവദിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഭാര്യയുടെ അണ്ഡത്തിൽ മറ്റേതെങ്കിലും പുരുഷൻ്റെ ബീജം സംയോജിപ്പിച്ചതിന് ശേഷമായിരിക്കും ഗർഭാശയത്തിൽ നിക്ഷേപിക്കുക. കാരണം ഏതെങ്കിലും ഒരു രൂപത്തിൽ മക്കളുണ്ടാകട്ടെ എന്നൊരു ചിന്ത ഒരുപക്ഷെ മനുഷ്യർക്ക് തോന്നും. അതല്ലെങ്കിൽ സത്യസന്ധതരല്ലാത്ത വിശ്വാസയോഗ്യരല്ലാത്ത വിശ്വകരന്മാരും ആ മാർഗം സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, ഇത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, പൊതുവെ ഇത്തരം ചിലവേറിയ ചികിത്സാ സമ്പ്രദായത്തിൽ അതിൻ്റെ വിജയ ശതമാനം 100% എന്ന് ഒരു ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സകൾ നടത്തുമ്പോൾ മൂന്നോ നാലോ കുട്ടികൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള വിദ്യകളാണ് പലപ്പോഴും വികസിപ്പിച്ചെടുക്കുക. അണ്ഡത്തെ മൂന്നോ നാലോ ആക്കി ഛേദിക്കുകയും അതിലേക്ക് ഒന്നിലധികം ബീജങ്ങളെ കടത്തിവിട്ടുകൊണ്ട് അവയെ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരികയും ഗർഭാശയത്തിൽ ഒന്നിലധികം കുഞ്ഞുങ്ങളെ ഒരുമിപ്പിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. ഇവിടെ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ലാത്ത രൂപത്തിലായിരിക്കും ഗർഭാശയം ഉണ്ടാകുക. അതുകൊണ്ട് വളർന്നു വരുന്ന ജീവനുള്ള ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴും ഗർഭാശയത്തിൽ വെച്ച് ആവശ്യമില്ലാത്തവയെ അതോ ഒന്നോ രണ്ടോ നിർത്തി ബാക്കിയുള്ളവയെ കൊന്നുകളയാറുണ്ട്. അതും ഈ ചികിത്സാ സമ്പ്രദായത്തിൽ ഉണ്ടാവുന്ന ഒരു ന്യൂനതയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ചികിത്സയിലൂടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് ഇരട്ടകൾ സന്താനങ്ങളായി വരുന്നത്. ഒരുപക്ഷെ അതിലധികം സന്താനങ്ങളുണ്ടായേക്കാം, അവയെ കൊന്നുകളയുകയോ മറ്റോ ചെയ്തിരിക്കാം. അതില്ല എന്ന പൂർണ്ണമായ ഉറപ്പ് ഉണ്ടായിരിക്കണം. ഒരിക്കലും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ നരഹത്യ ചെയ്യരുത് എന്ന ഉറപ്പ് ഹോസ്പിറ്റലിൽ നിന്നും വിശ്വകരന്മാരിൽ നിന്നും എല്ലാം വാങ്ങിയിരിക്കണം. ഇത്തരം നിബന്ധനകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരാൾ ഈ ചികിത്സാ സമ്പ്രദായം സ്വീകരിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ മറ്റ് നിഷിദ്ധമായ എല്ലാ മാർഗങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് എങ്കിൽ ഇത് അനുവദനീയമാണ് എന്നെ പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല ആലം.
4: ഭർത്താവിന്റെ ഖബർ ഒരു സ്ത്രീക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ്.
6: ഖബർ സിയാറത്തിന്റെ വേളയിൽ സ്ത്രീകൾ എന്ത് പ്രാർത്ഥിക്കണം, ശ്രദ്ധിക്കേണ്ട വശങ്ങൾ എന്ത് എന്ന് പറയുന്നതിന് മുമ്പായി, സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണോ അല്ലയോ എന്ന വീക്ഷണം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ നാട്ടിൽ നിന്ന് വിദൂരമായ ദിക്കുകളിലുള്ള ജാറങ്ങളിലേക്ക് വാഹനങ്ങളിൽ ആ സ്ത്രീകളുടെ മെഹ്റമുകളില്ലാതെ ഏതാനും ചില മത നേതാക്കന്മാരുടെ കീഴിൽ യാത്ര പുറപ്പെടുകയും അവിടെ പോയി ജാറം മൂടുകയും ബർക്കത്തെടുക്കുക എന്ന രൂപത്തിൽ പലതും പ്രവർത്തിക്കുകയും അങ്ങോട്ട് കാശ് ഇട്ടുകൊടുക്കുകയും നേർച്ച നേരുകയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് സത്യമാണ്. പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പോകാം, ജമാഅത്തിലും ജുമയിലും പങ്കെടുക്കാം, ഇതെല്ലാം ഇസ്ലാം പ്രമാണങ്ങളിലൂടെ അംഗീകരിച്ച കാര്യമാണ്. അത് നിഷിദ്ധമാണെന്ന് പറയുകയും എന്നാൽ ഖബറാളിയോട് പ്രാർത്ഥിക്കുവാനും ഖബറിൽ നിന്ന് ബറക്കത്തെടുക്കുക എന്ന പ്രവർത്തനം ചെയ്യുവാനുമൊക്കെ ഇസ്ലാം നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ സ്ത്രീകളെ പ്രേരിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, സത്യത്തിൽ സ്ത്രീകൾക്കുള്ള ഖബർ സിയാറത്തിൻ്റെ ഹുക്കും എന്താണ്? ഒന്നിലധികം വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിലുണ്ട്. അതിലൊന്നാമത്തെ അഭിപ്രായം ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് കറാഹത്താണ് എന്നാണ്. രണ്ടാമത്തെ വീക്ഷണം ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്നാണ്. ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലെ ചില അഭിപ്രായങ്ങളുമൊക്കെ അതാണ്. മൂന്നാമത്തെ അഭിപ്രായം ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്നാണ്. അപ്പോൾ കറാഹത്താണ്, ഹറാമാണ്, അനുവദനീയമാണ്. അനുവദനീയമാണ് എന്നൊരു ഭാഗം, നിഷിദ്ധമാണ് അല്ല, അതിന് തൊട്ട് താഴെയുള്ള കറാഹത്താണ് മൂന്ന് വീക്ഷണങ്ങൾ. ഓരോ വീക്ഷണക്കാർക്കും പ്രത്യേകമായ ചില തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അല്പം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഓരോ തെളിവുകളും എടുത്ത് ഫലാബലം നോക്കി പറയുവാനുള്ള സമയമല്ല ഇത്. ചുരുക്കത്തിൽ ഈ പ്രമാണങ്ങളൊക്കെ മുന്നിൽ വെച്ച് നാം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ പുരുഷന്മാർ ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലെ പുരുഷന്മാരെ പോലെ തന്നെ എപ്പോഴും ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് ചെയ്യുവാൻ അനുവാദമില്ല എന്ന് തന്നെയാണ്. സവ്വാറാത്തിൽ ഖുബൂർ, ഖബറുകൾ അധികമായി സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകൾ ശപിക്കപ്പെട്ടവരാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ കൊണ്ടുവന്ന ചില പ്രമാണങ്ങൾ, രേഖകൾ, അതിലൊന്ന് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്ന സ്ത്രീ എല്ലാ ആളുകൾക്കും നിഷിദ്ധമായിരുന്നു. എന്നാൽ പിന്നീട് ഹദീസിലുള്ളത് ഫസൂറുക, ഇനി നിങ്ങൾ സിയാറത്ത് നടത്തിക്കൊള്ളുക, അതിൽ പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ട പോലെ സ്ത്രീകൾക്കും അനുവദിക്കപ്പെട്ടു എന്നും, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാമു അലൈക്കും അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനീനൽ മുസ്ലിമീൻ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ച് നാം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ അവർ ഖബർ സിയാറത്ത് ചെയ്യുന്നത് നിഷിദ്ധം എന്ന് പറഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു ഖബറിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് അവിടെ വെച്ച് ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഏതൊരാളുടെ മഹറമാകട്ടെ, മഹറമല്ലാത്ത ആളുകളാകട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. സാധാരണ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ പാലിക്കേണ്ട

0: യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ വേണ്ടപ്പെട്ട നമ്മുടെ ഒരാളുടെ ഖബറിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതുമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല ആലം.
1: പ്രഭാത പ്രകീർത്തനങ്ങൾ സുബഹി നിസ്കാരത്തിന് മുമ്പ് ചൊല്ലാൻ പറ്റുമോ? അതല്ല, നിസ്കാര ശേഷം ചൊല്ലിയാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്.
2: ഇതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായിട്ടുള്ള ചോദ്യമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകൾ പഠിപ്പിച്ചു തന്നു. ആ ദിക്റുകൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് രാവിലെ എന്ന് പറയുന്ന സമയത്തും വൈകുന്നേരമെന്ന് പറയുന്ന സമയത്തും എപ്പോഴും നിർവഹിക്കാവുന്നതാണ്. അഥവാ സബാഹ് എന്ന് പറയുന്നത് ഫജ്റു സാദിഖ് അഥവാ സുബിഹിയുടെ തൊട്ട് മുമ്പുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയം മുതൽ ഫജ്റായി. അതുകൊണ്ട് ആ ഫജ്റിൻ്റെ സമയം മുതൽ പുലർച്ചയായിട്ടുണ്ട്. നമ്മൾ സുബിഹി നമസ്കരിച്ചാലും നമസ്കരിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ 20 മിനിറ്റും 25 മിനിറ്റും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും സുബിഹി നമസ്കാരമുണ്ടാവുക ബാങ്ക് വിളിച്ചതിന് ശേഷം. പക്ഷേ ആ സമയത്തൊക്കെ നമുക്കിത് നിർവഹിക്കാവുന്നതാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, സുബിഹിയുടെ തൊട്ടു മുമ്പുള്ള സമയം മുതൽ ബാങ്ക് വിളിക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം സ്വബാഹ് എന്ന് പറയുന്ന ഇത് നിർവഹിക്കാൻ പറ്റിയ സമയമാണ്. അതേപോലെ തന്നെ വൈകുന്നേരത്തേത് അസുർ കഴിഞ്ഞത് മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയവും, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷവും നമുക്കിത് നിർവഹിക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷവും ആകാവുന്നതാണ്. എന്നാൽ അതിൻ്റെ തുടക്കം സുബിഹി നമസ്കാരത്തോടുകൂടിയല്ല, സുബിഹിയോടുകൂടിയാണ്, അഥവാ സുബിഹിയുടെ സമയത്തോടുകൂടിയാണ്. അതുകൊണ്ട് സുബിഹി നമസ്കാരത്തിന് മുമ്പ് നിർവഹിച്ചാലും അതേ പ്രതിഫലം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു ആലം.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: NIDയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ BDES, MDES പ്രോഗ്രാമുകളിൽ 2027-28 വർഷത്തെ പ്രവേശനത്തിനായി നടത്തുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് DAT 30 വരെ അപേക്ഷിക്കാം. 20 December DAT പ്രിംലിസ്. ഇതിനുശേഷം DAT മെയിൻസ് ഉണ്ടാകും. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. 3000 രൂപയാണ് പരീക്ഷാ ഫീസ്. അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ NIDകളിൽ BEd പ്രോഗ്രാമുകളുണ്ട്. NIDയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. വിശദവിവരങ്ങൾക്ക് admissions.nid.edu. നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ്, തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാര തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ

0: പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ് എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ് നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ് എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പുലരിവെട്ടം എന്ന പ്രോഗ്രാമിൽ നിന്നും തിരഞ്ഞെടുത്ത എപ്പിസോഡുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം സംപ്രേഷണം ചെയ്യുന്നത്. ഇന്നത്തെ നേർരേഖ പ്രോഗ്രാമിൽ ശല്യമാകാതിരിക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ജീവിതത്തിൻ്റെ ഏതു രംഗത്തും നമുക്ക് വെളിച്ചം നൽകാവുന്ന ചില ആശയങ്ങളെ വളരെ ചുരുങ്ങിയ പദങ്ങളിൽ ഒതുക്കി പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും മനുഷ്യൻ്റെ നന്മയ്ക്കും രക്ഷയ്ക്കും സുരക്ഷത്തിനും സമാധാനത്തിനും വേണ്ടി ദിവ്യ സന്ദേശമായി വഹയായി തന്നെ വന്നതാണല്ലോ ഹദീസും. അതുകൊണ്ട് അതിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിക്കളയുന്നതാണ് അതിൻ്റെ ആശയങ്ങളെന്ന്. നമ്മൾ ശ്രദ്ധിക്കാത്ത പല മേഖലകളും നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതാണ് ചില പ്രവാചക വചനങ്ങൾ. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിൽ ക്രോഡീകരിച്ച അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ലാ ലററ വലാ ലിറാറ. ഉപദ്രവമുണ്ടാവാനോ ഉപദ്രവമേൽപ്പിക്കാനോ പാടില്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ലാ ദിറാറ എന്ന് പറഞ്ഞാൽ ലാ യലുറു അഹദുക്കും അഹദൻ ബിഗൈരി ഹക്കിൻ വലാ ജിനായത്തിൻ സാബിഖ, അതായത് നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ അന്യായമായി ഉപദ്രവിക്കരുത് എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സമീപനങ്ങളോ പെരുമാറ്റങ്ങളോ സാന്നിധ്യങ്ങളോ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും എത്ര നല്ല വ്യക്തികളായിരിക്കും. പല ആളുകളും മാനസികമായ ചില വേദനകൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സമീപനങ്ങളെക്കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെക്കൊണ്ട്. ഇത് സ്വാഭാവികമായി നമുക്കെന്തെങ്കിലും പ്രത്യേകം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് നിരന്തരമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അയാളുടെ വാക്കുകളാകാം, സമീപനങ്ങളാകാം, അല്ലെങ്കിൽ കായികമായ ഉപദ്രവങ്ങളാവാം, എന്താവട്ടെ, അയാതുകൊണ്ട് അയാൾക്ക് എന്താ നേട്ടം? അയാൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? ഒരു നേട്ടവുമില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് അയൽപക്കക്കാരൻ്റെ പറമ്പിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു മരം, ആ മരത്തിൻ്റെ സ്പേസ്, നമ്മുടെ പറമ്പിലുള്ള മരത്തിൻ്റെ ഇലകൾക്ക് പടർന്നു നിൽക്കാനുള്ള സ്ഥലം നമ്മുടെ മതിലിന് ഇപ്പുറത്ത് തന്നെ നമ്മൾ കൊടുക്കും. അവർക്ക് നിരന്തരം ബുദ്ധിമുട്ടാണ്. എന്നും രാവിലെ അതിൽ നിന്ന് വീഴുന്ന ഇലകളെ അവരടിച്ചു നീക്കുന്നു, അതിലവർ വൃത്തിയാക്കുന്നു. പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. നടന്നു പോകുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ശാഖകൾ അവരെ തടസ്സപ്പെടുത്തുന്നു. എന്നും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെക്കൊണ്ട് അയൽവാസി ബുദ്ധിമുട്ടുന്നു, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഇണ ബുദ്ധിമുട്ടുന്നു, നമ്മുടെ മക്കൾ പ്രയാസപ്പെടുന്നു. എന്താണ് വാപ്പങ്ങനെ ഉമ്മങ്ങനെ വെറുതെ അനാവശ്യമായി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു സഹയാത്രികന് വേണ്ടി സ്ഥലത്തെ സീറ്റിനൊന്ന് വിശാലമാക്കി കൊടുക്കാതിരിക്കുമ്പോൾ ഇറങ്ങുന്നത് വരെ അയാൾ നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഷെയ്ഖ് സ്വാലിഹ് ബിൻ ഉസൈമി റഹ്മഹുള്ള ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ചെടി നനക്കുമ്പോൾ, നിങ്ങളുടെ വൃക്ഷത്തിന് നനക്കുമ്പോൾ, മരണത്തിന് നനക്കുമ്പോൾ, അതിൻ്റെ വെള്ളം അടുത്ത് നിൽക്കുന്നവന് അങ്ങേ അപ്പുറത്ത് നിൽക്കുന്ന അയൽവാസിക്ക് ദ്രോഹകരമാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാതൊരു വിധത്തിലും ഒരു ഉപദ്രവം എൻ്റെ വാക്കുകൊണ്ടോ സമീപനം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ മറ്റൊരാൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്ത്. നമ്മളൊരു മിഠായി തിന്ന് അതിൻ്റെ കടലാസ് നിലത്തിടുമ്പോൾ പോലും അത് മറ്റുള്ളവൻ്റെ ഉപദ്രവമാണ്. ഒരു പഴം തിന്നതിൻ്റെ തൊലി ദേഹത്തിടുമ്പോൾ ഒരാൾ വീണ് പരിക്ക് പറ്റാൻ അത് കാരണമായിത്തീരും. ഒരാൾ ഒരു കളിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് കാല് കുടഞ്ഞാൽ, മറ്റൊരുത്തിൻ്റെ ഒന്ന് കാലിൽ ഒന്ന് ഒരു വഞ്ചനാപരമായി ഒന്ന് സ്പർശിച്ചാൽ, ഒരുപക്ഷെ അത് അവൻ ആജീവനാന്തമായ ഒരു വൈകല്യത്തിലേക്ക് അയാളെ എത്തിച്ചേക്കാം. മറ്റുള്ളവർക്കൊരു ഉപദ്രവം എന്നെക്കൊണ്ടില്ല എന്നുറപ്പു വരുത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ലാ ലററ വലാ ലിറാറ, ബോധപൂർവമായ ഉപദ്രവങ്ങൾ ഒരാൾക്ക് വരുത്ത്. അത് ഇങ്ങോട്ട് ചെയ്ത ഒന്നിൻ്റെ പ്രതികാരമാകാം, ഇങ്ങോട്ട് ചെയ്തതിൻ്റെ ഒരു അതിൻ്റെ പകരമായി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്താവട്ടെ, പകരത്തെ അനുവദിക്കുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയാണല്ലോ ഏറ്റവും പ്രധാനം. മാത്രമല്ല അതൊരു നിയമപരമായ വഴിയിലൂടെ ആകുമ്പോൾ പ്രശ്നമല്ല, അതിൻ്റെ കണക്കനുസരിച്ചുള്ള ന്യായമായ ഒരു ശിക്ഷയാണ് അയാൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ബോധപൂർവം മറ്റുള്ള ഒരുത്തനെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ, അതും ശരിയല്ലാത്ത കാര്യം. ചില ആളുകൾ വെറും പകപോക്കലുകളും പ്രതികാരങ്ങളും മാത്രമാണ് അവരുടെ ജീവിതം. അന്യായമായ കേസുകളും പ്രശ്നങ്ങളുമായിട്ട് വേറെയുള്ള ഒരുത്തനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായിത്തീരുക. ഒരു മരം എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രയോജനകരമാണ്, അത് തണൽ നൽകുന്നു, പഴങ്ങൾ നൽകുന്നു, എല്ലാ നിലക്കും മറ്റുള്ളവർക്ക് അത് വലിയ ആശ്വാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് പ്രയോജനവും ഉപകാരവും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണമെന്നാണ് ഒരു കവികളുടെ വാക്കുകളിൽ കണ്ടു. അതായത്, ഇലകൾ തമ്മിൽ തൊട്ട് ഒരു മരത്തിൻ്റെ വളർച്ചയെ ബാധിക്കരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വേറിട്ട് നടുന്ന മരങ്ങൾ പോലും മണ്ണിനടിയിൽ അതിൻ്റെ വേരുകൾ പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മുകളിൽ വേറിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ അകറ്റി നട്ട മരങ്ങൾ പോലും അതിൻ്റെ അടിവേരുകൾ തമ്മിൽ ആലിംഗനത്തിലാണ്. മണ്ണിനുള്ളിൽ നമ്മളറിയാതെ അവ കോർത്തു പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ആത്മാർത്ഥമായ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചെടുക്കണം. നാം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ എവിടെയും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും നിലകൊള്ളാൻ നാം ശ്രമിക്കുമ്പോൾ നാം മറ്റുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവരാകും. നമ്മെ എല്ലാവരും സ്നേഹിക്കും, ഇഷ്ടപ്പെടും. നമ്മുടെ സാന്നിധ്യത്തെ ആരും ഭയപ്പെടുകയില്ല, ആരും നാം വരുന്നതിന് വെറുക്കുകയില്ല. ഇങ്ങനത്തെ ഒരു നല്ല വിശ്വാസിയായിത്തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, ശല്യമാകാതിരിക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في البحر اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل
5: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ നാം ഗുണകാംക്ഷയുള്ളവരാവുക. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശ്വാസികൾ പരസ്പരം അനുകമ്പയുള്ളവരായിരിക്കണമെന്നും പരസ്പരം ഗുണകാംക്ഷയുള്ളവരായിരിക്കണമെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ വലിയ ക്വാളിറ്റിയാണ് അവൻ ഗുണകാംക്ഷയുള്ളവനാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മിലുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്വാളിറ്റിയാണ് നസീഹത്ത്, ഗുണകാംക്ഷ. പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് അങ്ങേയറ്റം ഗുണകാംക്ഷയോടുകൂടിയായിരുന്നു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്തിനെക്കുറിച്ച് സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറയുന്നുണ്ട്, ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ദൗത്യം, റിസാലത്ത്, അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷി അഥവാ ഒരു ഉപദേശിയുമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്തിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറയുന്നുണ്ട്, ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ദൗത്യങ്ങളാണ്, സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വ അൻസഹു ലക്കും, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവനാണ്. ഇതുപോലെ വേറെ ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ നസീഹത്താണ്. ഇസ്ലാം മതം ഗുണകാംക്ഷയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ലിമൻ, ആരോടാണ് റസൂലെ ഗുണകാംക്ഷ കാണിക്കേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ലില്ലാഹി, അള്ളാഹുവിനോട്. വലി കിതാബിഹി, അവൻ്റെ വേദഗ്രന്ഥത്തോട്. വലി റസൂലിഹി, അവൻ്റെ റസൂലിനോട്. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കന്മാരോട്. വഅമ്മത്തിഹിം, അവരിലെ പൊതുജനങ്ങളോട്. ഇത്രയും ആളുകളോട് ഗുണകാംക്ഷ കാണിക്കണം, അതാണ് ഇസ്ലാം, അതാണ് മതം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് ഗുണകാംക്ഷ കാണിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ ഗുണകാംക്ഷ കാണിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞുകൊടുത്തും അവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയും അവനോട് എതിര് കാണിക്കാതെയും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും അവനോടുള്ള പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് കാണിച്ചും അവൻ്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കിയും അവനോട് ഒരാളെയും പങ്കു ചേർക്കാതെയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയും അവനിൽ പ്രതീക്ഷ വെച്ചും അവനെ ഭയപ്പെട്ടും നിരന്തരം അവനിലേക്ക് തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ ചെയ്തും നമ്മൾ അള്ളാഹുവിനോട് ഗുണകാംക്ഷ കാണിക്കണം. അതുപോലെ വേദഗ്രന്ഥത്തോടെങ്ങനെയാണ് ഗുണകാംക്ഷ കാണിക്കേണ്ടത്? ആ ഗ്രന്ഥം ഹിഫ്ളാക്കിയും ഖുർആനിലെ ആശയങ്ങളെക്കുറിച്ച് ആലോചിച്ചും അത് പഠിച്ചും അതിൻ്റെ ആശയം മനസ്സിലാക്കിയും അതിലെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടുമൊക്കെ ഖുർആനിനോട് നമ്മൾ ഗുണകാംക്ഷ കാണിക്കണം. എങ്ങനെയാണ് റസൂലിനോട് ഗുണകാംക്ഷ കാണിക്കേണ്ടത്? അവിടുത്തെ പ്രവാചകത്വം സത്യപ്പെടുത്തിയും എന്താണോ അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നത് അതെല്ലാം സ്വീകരിച്ചും അവിടുന്ന് എന്താണോ വിരോധിച്ചത് അതെല്ലാം വെടിഞ്ഞും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നും നമ്മൾ പ്രവാചകനോടുള്ള ഗുണകാംക്ഷ പ്രകടമാക്കണം. മുസ്ലിം നേതാക്കന്മാരോടുള്ള ഗുണകാംക്ഷ എന്താണ്? നല്ല കാര്യങ്ങളിൽ അവരെ അനുസരിച്ചും അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചും അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടാതെയും നമ്മൾ അവരോടുള്ള ഗുണകാംക്ഷ കാണിക്കണം. മുസ്ലിം പൊതുജനങ്ങളോട് എങ്ങനെയാണ് ഗുണകാംക്ഷ കാണിക്കേണ്ടത്? നമുക്ക് എന്തെല്ലാം ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം അവർക്കും ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെട്ടും, നമുക്കെന്തെല്ലാം ഉണ്ടാകുന്നത് വെറുപ്പുണ്ടോ അതെല്ലാം അവർക്കും ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചും, തിന്മകൾ ചെയ്യുമ്പോൾ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോയും അറിയാത്ത കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും തിന്മകളിൽ നിന്നും അവരെ തടുത്ത് ന്യൂനതകൾ അവരുടേത് മറച്ചുവെച്ച് അവരിലെ കുട്ടികളോട് കരുണ കാണിച്ച് മുതിർന്നവരോട് ബഹുമാനം കാണിച്ച് അങ്ങനെ നമ്മൾ അവരോട് ഗുണകാംക്ഷ കാണിക്കണം. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഗുണകാംക്ഷിയാകണം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് സ്വഹാബത്ത് ബൈഅത്ത് നൽകുന്നുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയാണ്, ബൈഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ, ചില കാര്യങ്ങൾക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ബൈഅത്ത് ചെയ്തു. ഒന്ന്, ഇഖാമിസ്സലാ, നിസ്കാരം നിലനിർത്തണം എന്നതാണ്. വ ഈതാഇസ് സകാ, സകാത്ത് നൽകണം എന്നുള്ളതാണ്. വ നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനോടും ഗുണകാംക്ഷ കാണിക്കണം എന്ന വിഷയത്തിലുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗുണകാംക്ഷയുള്ളവരായിരിക്കണം നമ്മൾ. മറ്റുള്ളവർക്ക് നന്മ വരണമെന്നാഗ്രഹിക്കുന്ന, തിന്മ അവർക്കുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ഗുണകാംക്ഷിയായി നമ്മൾ മാറണം. അള്ളാഹു അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. നാം ഗുണകാംക്ഷയുള്ളവരാവുക. നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന ഭാഗം രണ്ട്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രാർത്ഥന തന്നെയാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻത വഹ്ദക ലാ ശരീക ലക്കൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർളി ദുൽ ജലാലി വൽ ഇക്രാം. ഈയൊരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, നിന്നോടിതാ ഞാൻ തേടുകയാണ്, നിശ്ചയമായും നിനക്ക് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. യഥാർത്ഥ ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. നീ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്, മന്നാനും. വാനങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ പടച്ച ദുൽ ജലാലി വൽ ഇക്രാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ നാം അള്ളാഹുവിനോട് തേടണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിലൂടെ നമുക്ക് ഉറപ്പായും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻത വഹ്ദക ലാ ശരീക ലക്കൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർളി ദുൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻത, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻത വഹ്ദക ലാ ശരീക ലക, വഹ്ദക ലാ ശരീക ലക, വഹ്ദക ലാ ശരീക ലക്കൽ മന്നാൻ, വഹ്ദക ലാ ശരീക ലക്കൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർളി, ബദീഉസ് സമാവാതി വൽ അർളി, ബദീഉ സമാവാതി വൽ അർളി ദുൽ ജലാലി വൽ ഇക്രാം, ദുൽ ജലാലി വൽ ഇക്രാം, ദുൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻത وحدك لا شريك لك المنان بديع السماوات والأرض ذو الجلال والإكرام. اللهم إني أسألك بأن لك الحمد لا إله إلا أنت وحدك لا شريك لك, وحدك لا شريك لك المنان بديع السماوات والأرض ذو الجلال والإكرام. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ബന്ധങ്ങൾ നന്നാക്കാൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, പണം എന്നുള്ളത് നമ്മുടെ വിലപ്പെട്ട ഒന്നാണ്. പണം നഷ്ടപ്പെട്ടാലും നമുക്കതിനേക്കാൾ വലുതാണ് നമ്മുടെ ബന്ധങ്ങൾ എന്നുള്ളത്. ബന്ധങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് ശരിക്കും നമ്മുടെ മാനസിക നിലയെ തന്നെ തെറ്റിക്കുന്ന ഒന്നാണ്. പലപ്പോഴും പലരും നല്ല ബന്ധങ്ങൾ, ചെറുപ്പത്തിലുണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് ഒരിക്കലും തന്നെ അവരുമായി ബന്ധപ്പെടാൻ പറ്റാത്ത രൂപത്തിലായി മാറുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മുടെ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക, ബന്ധങ്ങളെ വിളക്കി ചേർക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയേറിയ ഒരു കാര്യമാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: ഞാൻ ആമുഖത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് എന്ത്, ബന്ധങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത്. നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാവും, ചില വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ലൊരു ശീലമാകേണ്ടതും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതുമാണ്. ഇപ്പോൾ യാത്രയിൽ കുറേ ബന്ധങ്ങൾ നമുക്കുണ്ടാവും, വേറെ എന്തെങ്കിലും സദസ്സിലിരിക്കുമ്പോൾ നല്ല ബന്ധങ്ങളുണ്ടാവും. എന്നിരുന്നാലും ആമുഖം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാൻ തോന്നുന്നു.
5: ബിസ്മില്ലാ, നല്ല ഒരു അടിപൊളി വിഷയമാണ് ബന്ധങ്ങൾ വളർത്താൻ, ബന്ധങ്ങളെ നട്ടുപിടിപ്പിക്കാൻ എന്ന ഒരു വിഷയം. ഇന്ന് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യം കൂടി അത് തന്നെയാണ്. ഏതൊരു മേഖല നമ്മൾ എടുത്തു നോക്കിയാലും ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾക്ക് കാണാറുള്ളത് എന്നുള്ളതാണ്. ഏവരും ആഗ്രഹിക്കുന്നതാണ് നല്ല ബന്ധം എന്നിലൂടെ ഉണ്ടാവണം, ഞാൻ ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളായിട്ട് നല്ല ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കണം, ഇതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. പക്ഷെ അറിഞ്ഞോ അറിയാതെയൊക്കെ പലപ്പോഴും അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്, നമ്മളൊക്കെ ലൈഫിലുണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലും അത് ഉപകാരപ്പെടും, കേൾക്കുന്നവർക്കും അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ്.
4: ഇപ്പം സാധാരണ രൂപത്തിൽ ഏറ്റവും അടുത്ത ആളുകളുമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുക, സംസാരത്തിൽ തെറ്റിപ്പോവുക. ഭാര്യ ഭർത്താക്കന്മാർ തെറ്റും, മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റും, ഇങ്ങനെ ഒരു പ്രശ്നം ശരിക്കും നമുക്കുണ്ട്. ഇത് എങ്ങനെയാണ്, ഈ ഒരു ദേഷ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രയാസത്തെ എങ്ങനെയാണ് അത് അവസാനിപ്പിക്കുക എന്നുള്ളത്?
5: ഏറ്റവും അടുത്ത ആളുകൾ പരസ്പരം തെറ്റിയാലാണ് അത് ഏറ്റവും വലിയ ശത്രുതയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ലേ ലൈഫിൻ്റെ ഒരൊറ്റ വസ്ത്രമായിരുന്ന ആളുകൾ രണ്ടെണ്ണാവുകയും അതിലൂടെ പിന്നെ പ്രശ്നങ്ങൾ പൊടിപ്പും തൊങ്ങലും വരികയും പിന്നെ ശത്രുക്കളിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് അവർ മാറുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മക്കളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജ്യേഷ്ഠനനിയന്മാരൊക്കെ തെറ്റി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ഭയങ്കര ഒരു എന്താ പറയുക, ഏറ്റവും അടുത്ത ആളുകൾ തെറ്റുമ്പോഴാണ് അതിന് വലുപ്പവും ഗ്യാപ്പൊക്കെ കൂടുന്നതെന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കാരണമെന്ന് കണ്ടെത്തിയിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ ഗുഡ് കമ്മ്യൂണിക്കേഷനാണ്, നല്ലൊരു സംസാരം. അത് ചിലപ്പോൾ നമ്മൾ നേരിട്ട് നടത്തേണ്ട ആളുകളുണ്ടെങ്കിൽ നേരിട്ട് നടത്തുക, അതല്ല ഒരു മൂന്നാമത്തെ അല്ലേ പുറത്തു നിന്നുള്ള ഒരാളുടെ അടുത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമാണെങ്കിൽ അവരതിൽ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ ആ മാർഗം ഈ തെറ്റി നിൽക്കുന്ന സമയത്ത് എന്താ അറിയോ, അടഞ്ഞിരിക്കും. പക്ഷെ അപ്പുറത്ത് നല്ല ഓപ്പണാണ്. ആ ഓപ്പൺ എങ്ങനെയാണ്, സംസാരത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ തെറ്റി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം സംസാരിക്കുന്നത് മുഴുവനും ഇപ്പോൾ എൻ്റെ അടുത്താണ് ഒരു ഫാൾട്ട് എങ്കിൽ ആ ഫാൾട്ട് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എനിക്ക് ഫാൾട്ടായിട്ട് തോന്നില്ല എന്നുള്ളത് അത് മനുഷ്യരുടെ ഒരു പ്രകൃതമാണ്. അപ്പോൾ നിങ്ങൾ ആ തെറ്റ് സൂചിപ്പിച്ചു തന്നാൽ പോലും ഇപ്പോൾ നിങ്ങൾ എന്നിട്ട് അത്ര ബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ അടുത്ത് ഫാൾട്ടാണ് പറ്റിയത് എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം പോലും അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാം, നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യാൻ തരാം, തെറ്റുകൾ കണ്ടാലും സാറ് ഞാൻ പറഞ്ഞപ്പോൾ ഇന്നോട് പോലും ഒരു ദേഷ്യവും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. തെറ്റുകൾ എന്താണെന്നുള്ളത് നല്ല സംസാരത്തിലൂടെ, അത് ദേഷ്യപ്പെട്ട് പറയണമെന്നില്ല, സ്നേഹബുദ്ധിയ നന്നായിട്ട് സംസാരിക്കുന്ന നല്ല രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രയാസങ്ങൾ ബന്ധങ്ങൾ ഏറ്റവും നന്നായി വളരണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല സംസാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇനി തെറ്റി നിൽക്കൊന്നും വേണ്ട, ഏയ് നല്ല വ്യക്തിപരമായിട്ട് നല്ല ആൾക്കാർ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇണകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരസ്പരം സംസാരിക്കാനുള്ള ഇടങ്ങളും സമയവും നമ്മൾ കാണണമെന്നുള്ളതാണ്. അവിടെ നല്ല സംസാരങ്ങൾ വരണം, ഫാൾട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറയാനല്ല, അല്ലെ, നല്ല സന്തോഷത്തിൻ്റെ ഘട്ടത്തിലും ഒഴിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കാനുള്ളത് സംസാരിക്കാനും കേൾക്കാനുള്ളത് കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തണമല്ലോ. അത് ഏത് ബന്ധത്തിനകത്തല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും എന്ത് ചെയ്യുന്ന പറയും, നല്ല റിസ്ക് എടുക്കും.
4: അതെ അതെ
5: അല്ലേ. അതോ ആ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് കിട്ടൂലേ എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ അതേ ആളുകൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അങ്ങോട്ടാണ്, അപ്പോൾ അവിടുന്ന് രണ്ടെണ്ണം പിന്നെ ഇങ്ങോട്ട് നാലെണ്ണമാണ്, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ. അപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇണകൾ തമ്മിലുള്ള ആ ഒരു നല്ല ബന്ധത, അതെന്തായാലും ശരി, ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഓള് പോവില്ല, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കൂല, എന്നെ ഇട്ടേച്ച് അദ്ദേഹം പോവില്ല എന്ന് ഒരു അഷുറൻസിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ കലഹങ്ങൾ വരിക. പക്ഷെ അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി, മാന്തി പറിച്ചെടുക്കേണ്ടത് മുഴുവൻ പറിച്ചെടുത്ത് പുറത്തേക്ക് ഇടുന്നത് മുഴുവൻ പുറത്തേക്കിട്ട് പിന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളാണല്ലോ. ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കുറ്റബോധത്തിൻ്റെ അങ്ങേറ്റണേ, കാരണം ഞാനത് പറയേണ്ടിയിരുന്നു, രണ്ടാളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യം അവർ തമ്മിൽ എന്ത് ചെയ്യില്ല,
4: പറയില്ല.
5: അതാണ് പ്രശ്നങ്ങൾ.
4: ഈഗോ ക്ലാഷ്,
5: ആ ഒരു ഈഗോ ക്ലാഷ്, എൻ്റെ അടുത്തൊരു ഫോൾട്ട് പറ്റി, ഞാൻ എൻ്റെ സംസാരം കുറച്ച് കൂടി, സോറി കേട്ടോ, അതിൽ തീരുമായിരുന്നു.
4: പക്ഷെ
5: ആ സോറി പറയാനുള്ള ഒരു ഈഗോ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ശൈത്താൻ അവിടെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടെന്തില്ല, നമ്മളോട് പുറത്തൊരു മൂന്നാമത്തെ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലൊന്ന് ഏൽപ്പിക്കുക, നമ്മളോട് പറയും, ഞാനൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, ഈ പറഞ്ഞു പോയി നിങ്ങൾ എന്നോട് പറയുന്ന ഇതേ കാര്യം എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവരോട് ഇത് പറഞ്ഞുകൂടാ. പക്ഷെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോറ്റില്ലേ അല്ലേ. അങ്ങനെ ഒരു തോൽവിയും ജയവും തീരുമാനിക്കേണ്ടതല്ല ബന്ധങ്ങൾ എന്നുള്ളത്. അവിടെ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കാനും സഹിക്കേണ്ടത് സഹിക്കാനും പൊറുക്കേണ്ടത് പൊറുത്തു കൊടുക്കാനും ഒരു സോറി പറയേണ്ടടുത്ത് സോറി പറയാനും നമ്മൾ സന്നദ്ധരാവുക. അതിന് നല്ല സംസാരങ്ങൾ ഉണ്ടാവണം എന്നതാണ്. നല്ല ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ, അത് ഏറ്റവും നന്നായി തീരാൻ നല്ല സംസാരങ്ങൾ ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തൊരു പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും.
4: അപ്പോൾ നമ്മൾ അങ്ങനെ ബന്ധങ്ങൾ, ആ ബന്ധമുള്ളവരോടില്ല ഒരു സ്നേഹപ്രകടനം, അത് ശരിക്കും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ടോ?
5: ഈ സ്നേഹം എന്നുള്ളത് എന്താ സാധനം? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അല്ലേ, അതെങ്ങനെ ഞാൻ പ്രകടിപ്പിക്കാൻ, ഞാൻ അങ്ങനെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഉള്ളിലുള്ള സ്നേഹം ഉള്ളി പോലെ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. പല പ്രോഗ്രാമിലും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള കാര്യം, ഉള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അരിയുന്ന ആൾക്ക് കണ്ണിലേക്ക് അതിനത് വരുമ്പോൾ കരച്ചിൽ വരും. അതിൻ്റെ പരിസരത്ത് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവർക്കും അത് മുഖേന കണ്ണിന് എരിച്ചിലുണ്ടാവും, ഈ കരയും ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹം, അത് ആർക്കും ആവശ്യമില്ല, പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ലൊരു വികാരമാണത്. ആ വികാരം നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കിട്ടേണ്ടതാണ്. മാതാപിതാക്കൾക്ക് കിട്ടണം, ഭാര്യ ഭർത്താക്കന്മാർക്ക് കിട്ടണം, മക്കൾക്ക് കിട്ടണം, സൗഹൃദ ബന്ധത്തിലെ ആളുകൾക്ക്, കുടുംബങ്ങളിൽ മറ്റു അങ്ങ്, അതുപോലെ തന്നെയുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കിട്ടേണ്ട ഒരു വികാരമാണ്. ഇപ്പം എൻ്റെ ഇടന്ന് സ്നേഹം കിട്ടേണ്ടത് ആർക്കൊക്കെയാണ് അവർക്കൊക്കെ കിട്ടണം, അത് ഞാൻ അങ്ങനെ അവരോട് സ്നേഹം വിചാരിച്ച് ഉള്ളിൽ ഒതുക്കി നിന്നിട്ട് അവർക്കൊരിക്കലും അത് അനുഭവിക്കാനും കഴിയില്ല, അവസാനം ഇതെല്ലാം കൂടി പിന്നെന്താ പറയുക, മരിച്ചു കിടന്നിട്ട് പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം അത് പ്രകടിപ്പിക്കുക. നമ്മുടെ സ്നേഹം ആർക്കാണോ ആവശ്യമുള്ളത് അല്ലേ, ആർക്കാവശ്യം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണോ ഞാൻ കൊടുക്കാൻ ബാധ്യത ഉള്ളത് അവർക്കൊക്കെ നിർബന്ധമായിട്ടും നന്നായിട്ട് അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഓരോരുത്തരും പരസ്പര സ്നേഹം പ്രകടിപ്പിക്കുകയും സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വളരെയധികം സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
4: ഇതിൽ പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ തിന്മകളോ അല്ലെങ്കിൽ വാക്കുകളിലുള്ള എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് പലപ്പോഴും ഇപ്പോൾ ചില ആൾക്കാർ പറയലോ, എന്ത് ഞാൻ മരിച്ചാൽ പോലും നീ എന്നെ കാണാൻ വരണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഒരു കത്തി കൊണ്ട് മുറിച്ചാൽ നമുക്കത് മുറി ഉണങ്ങും, പക്ഷെ വാക്കുകൾ കൊണ്ട് മുറിച്ചാൽ ആ മുറി ഉണങ്ങിക്കിട്ടാൻ കുറച്ച് പ്രയാസമാണ്.
5: ഇവിടെ നമ്മൾ ആലോചിച്ചേക്കെ, ഈ ഈ രൂപത്തിലുള്ള ഒരു കാര്യം കൊണ്ട് ആർക്ക് ശരിക്കും അതുകൊണ്ട് നേട്ടമുള്ളത്? രണ്ട് കൂട്ടരും അതിൻ്റെ കണ്ണീരുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകല്ലേ അല്ലേ. അപ്പോൾ നാവ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനമാണ്. ബന്ധങ്ങൾ വഷളാക്കുന്ന ഏതൊരു സാഹചര്യവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിച്ചാൽ ഒരു പരിധി വരെ അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നെ ദുശ്ശീലങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ഫാൾട്ടുകൾ വരും അല്ലെ, മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാത്ത ആരുമില്ല എന്നുള്ളത്. ഈ ഫാൾട്ടുകൾ വന്നാൽ എന്ത് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ ചെയ്യാറുള്ളത് എവിടെയൊക്കെ അവസരം കിട്ടുക അവസരങ്ങളിലൊക്കെ അതിങ്ങനെ ചെയ്ഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇപ്പം എൻ്റെ അടുത്തൊരു ഫാൾട്ട് പറ്റി, ആ ഫാൾട്ടിനെ കുറിച്ചാണ് എൻ്റെ ഭാര്യ നിരന്തരം എന്നോട് പറയുന്നത് എങ്കിൽ, ഞാൻ എപ്പോൾ കാണുമ്പോഴും അതിങ്ങനെ ചൊറിഞ്ഞ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എങ്കിൽ, അവിടെ എൻ്റെ ബന്ധവും എൻ്റെ ഭാര്യയായിട്ടുള്ള ബന്ധവും എന്ത് ചെയ്യും? പതിയെ പതിയെ പതിയെ ഇങ്ങനെ തളർന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫാൾട്ട് അത് ഫാൾട്ടാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സോറി, ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് നമുക്കൊരു അഷുറൻസ് കൊടുക്കാൻ പറ്റണം
4: അല്ലേ.
5: പിന്നെ അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇത് ചികഞ്ഞ് മാറ്റും. നിങ്ങൾ ആലോചിച്ചേക്കേ, എല്ലാവരുടെ ലൈഫിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, തെറ്റുകളൊക്കെ ഉണ്ടാവും. ആ തെറ്റുകളെ പർവ്വതീകരിക്കുകയോ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ ബന്ധങ്ങൾ വഷളാവുകയോ ചെയ്യുള്ളൂ. പുറത്തു കൊടുക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, ക്ഷമിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ ക്ഷമിക്കേണ്ടത് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങളും മുന്നോട്ട് പോകുള്ളൂ, നല്ല ബന്ധങ്ങളും ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
4: നല്ല ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, ഇപ്പോൾ ഒരു വാക്കിൽ ഒരു വാക്കിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ നമുക്ക് പറ്റാത്തത് വന്നു, അപ്പോൾ അത് ചിലപ്പോൾ ആ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശരിക്കും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്നേഹപൂർവ്വം പറയാം അല്ലേ, ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നിൻ്റെ നീ ആ സംസാരിച്ചേ ശരിയായില്ല എന്നല്ലേ പറയേണ്ടിയിരുന്നത്. അത് പറയാത്തത് കാരണം പലപ്പോഴും എന്തുണ്ടാവുന്നു, അതിങ്ങനെ അയാളത് പറയൂല, ഇയാൾക്കത് മനസ്സിലാവില്ല എന്തുകൊണ്ടപ്പോൾ അവനായിട്ട് ബന്ധമില്ലാത്തത് എന്ന്, പിന്നെ ഇയാൾക്കത് മനസ്സിലാവില്ല. സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്, 10 വർഷം 15 വർഷമൊക്കെ നല്ല സുഹൃത്തുക്കളായി നടന്നവർ പിന്നീട് കണ്ടാൽ മിണ്ടാത്തതോ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ക്ഷണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. അപ്പോൾ അവിടെ ശരിക്കും നമുക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ടല്ലോ.
5: നമ്മുടെ വാശിയും ദേഷ്യവും ബന്ധങ്ങളെ വഷളാക്കുന്നതിൽ യാതൊരു സംശയമില്ല. അനാവശ്യമായ വാശി ഉണ്ട് എങ്കിൽ ബന്ധങ്ങളെ കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകാൻ അത്രക്കാരായ ആളുകൾക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങൾ എന്താണ്, എങ്ങനെയാണ്, നല്ലൊരു ബന്ധത്തിന് പറ്റുന്നതാണോ, അതല്ല ബന്ധങ്ങളെ കൊലച്ച് കളയുന്നതാണോ. ചില നെഗറ്റീവായ ആൾക്കാരുണ്ടാവും, അവർ എവിടെ എത്തിയാലും ആ നെഗറ്റീവ്സാണ് ബാക്കിയുള്ളവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോസിറ്റീവ് സാഹചര്യങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഘടകം അല്ലേ. അപ്പോൾ എന്നും ഞാൻ തന്നെ ജയിക്കണമെന്നില്ല,
4: അതെ
5: ഏയ്, അത് സുഹൃത്ത് ബന്ധത്തിലായാലും ശരി, പിന്നെ കുടുംബ ബന്ധത്തിലായാലും ശരി, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിർദ്ദേശങ്ങളും ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്നും ശരി, അത് മാത്രമേ വിജയിക്കൂ എന്നത് ഒരിക്കലും എന്തല്ല ശരിയല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരാൾ കൂട്ടത്തിലുള്ള ഒരാൾ ചിലപ്പോൾ തിരുത്തുമ്പോഴായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ബന്ധങ്ങളെ വലച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ സൗഹൃദത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലുള്ള മറ്റുള്ളവർ. ഞാൻ എന്നെ എത്രത്തോളം വില കൽപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ളവരും അവരുടെ ലൈഫിന് അവരുടെ വ്യക്തിത്വത്തിന് വില കൽപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളേ ശരി എന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തീരുമാനിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കാൻ തടസ്സമായി തീരുന്നത് എന്താണ് അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഒരു വാക്കാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം സംസാരങ്ങൾ ഞാൻ സംസാരിക്കാൻ പാടില്ല. എൻ്റെ ഒരു പ്രവർത്തനമാണ് അതിന് തടസ്സമെങ്കിൽ അത്തരം ഒരു പ്രവർത്തനം എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചിലപ്പോൾ ഷെയറായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത
4: അല്ലേ,
5: അവർ അത്ര ചങ്കുകളായ ആൾക്കാർ, ചങ്ക് ഇപ്പോഴത്തെ ചങ്ക് ബ്രോ ആണ് അത്ര. എനിക്ക് ഇപ്പം ഇങ്ങനത്തെ ഒരു മേഖലയിൽ ഇടപെട്ട ഒരു കേസിനെ കുറിച്ച് ഇപ്പം ഇതിങ്ങനെ പറയാൻ വേണ്ടി മനസ്സിലാക്കണേ, കൂട്ടത്തിൽ ഈ ഷെയറുള്ള ഒരാളെ ഗൾഫിലേക്ക് പോവാം. അപ്പോൾ ഈ ഗൾഫിലേക്ക് പോകുമ്പോൾ അവരെ കൊണ്ടാക്കണത് എയർപോർട്ട് കൊണ്ടാക്കിയിട്ടേ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് കൊണ്ടാക്കണത്. രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് കുടുംബമല്ല കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം, ഇവരെ പോണത് കൂട്ടുകാരാണ് പോണത്. എന്നിട്ട് പോയിട്ട് അത്ര വലിയ പിന്നെ എന്താ പറയുക, കുറച്ച് കാലം അവിടെ നിന്നിട്ടുള്ളൂ, പക്ഷെ ആ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുള്ള ഒരു ബന്ധവും രാവും പകലും ഇല്ലാതെ ഫുൾ. രണ്ടാമത് വീണ്ടും തിരിച്ചു പോണ സമയത്ത് കൊണ്ടാക്കുന്നു, പക്ഷെ ആ കൊണ്ടുപോയ ആ ഒരു ടേമിൻ്റെ ഇടയിൽ എന്തോ ഒരു ചെറിയ അസ്വാരസ്യം. പിന്നെ ഇവരെ കൊണ്ടുവരാനോ അവരുടെ കാര്യങ്ങളോ, പിന്നെ അവസാനം എന്താ അറിയോ, രണ്ടുപേരും ഓ ഇരിക്കേണ്ട സാഹസിലേക്കാണെ ഞാൻ വരില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ് വേണ്ട എന്നോട് എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ കേൾക്കണം, എന്നിട്ട് എൻ്റെ മുന്നിലേക്ക് അവനെ കൊണ്ടുവരാൻ പാടില്ല
4: എന്നുള്ളത്.
5: നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര അടുപ്പുണ്ട് ആൾ, നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇത് എങ്ങനെ സംഭവിച്ചതല്ല. അപ്പം ചില ചെറിയ വാക്ക് കൊണ്ടാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഷെയറൊക്കെ ചെയ്യുമ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ തരുമോ, ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്നു, എൻ്റെ സമയവും ഞാൻ അതിന് വേണ്ടി, അപ്പോൾ എനിക്കിതിൽ കുറച്ച് കൂടുതൽ കിട്ടണ്ടേ, ആ കിട്ടേണ്ടതിനുള്ള ഒന്ന് ഷെയർ ചെയ്താൽ മതി അല്ലേ. ഞാൻ രാവും പകരുത്, ഇപ്പൊ വിദേശത്താണല്ലോ ഉള്ളത്, പക്ഷെ ഈ കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ അപ്പൊ അതിനൊരു ചെറിയൊരു ബെനിഫിറ്റ് എനിക്ക് വേണം എന്ന് പറയുന്നെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് കൊടുക്കായിരുന്നു മറ്റാൾ പറഞ്ഞു, പക്ഷെ എന്നോട് പറയാതെ ഇത് പറ്റിക്കപ്പെട്ടില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ എന്റെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന വെച്ചാല് ഈ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ വഷളാവാനുള്ള വാക്കുകൾ ഉണ്ടാവും, പ്രവർത്തനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ല വേറെയുള്ളവരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും, അതെന്താ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മളെ കയ്യിലാണെങ്കിൽ അതൊരു വിഷമാണ് അല്ലേ, അതൊരു വിഷം, അതൊരു ക്യാൻസറാണ്. ആ ക്യാൻസർ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ മുറിച്ചു, ആ വാക്കുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കുകയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിൽ ആയിഷ റളിയല്ലാഹു അൻഹു റസൂൽ ഇരിക്കുന്ന സമയത്താണ് തോന്നുന്നുണ്ട് മറ്റൊരു പത്നിയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, ഒരു പളുങ്ക് പാത്രത്തിൽ അല്പം മധുര പിന്നെ മറ്റേ പായസം എന്തോ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. പക്ഷെ ആയിഷ റളിയല്ലാഹു എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെട്ട ഉമ്മുൽ മുഅ്മിനീനാണ് അവർ അല്ലേ, വിശ്വാസികളുടെ മാതാവാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള നബിക്ക് എന്തിനാ അവിടെ നിന്നല്ല, സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് അവരെന്ത് ചെയ്തു, അത് തട്ടിക്കളഞ്ഞു. അവിടെ നിന്ന് റസൂൽ ചെയ്ത വലിയൊരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്, ബന്ധങ്ങളെ എങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു മാതൃക നമ്മുടെ മുന്നിൽ കാണാൻ പറ്റില്ല എന്നുള്ള. എന്താ റസൂൽ ചെയ്ത്, നീ ഇത് തട്ടിയോ എന്ന് കയറുക്കല്ല അവിടെ ചെയ്തത്, ഇനി നീ എൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, സാരല്ല എന്ന് പുഞ്ചിരിയോടുകൂടിയിട്ട് എന്ത് ചെയ്യണം, ആ താഴെ കിടന്ന പിന്നെ ഓരോ ഗ്ലാസിൻ്റെ കഷ്ണങ്ങളും പെറുക്കിയെടുക്കുക റസൂൽ ചെയ്തതാണ്. പിന്നീട് ഈ സംഭവത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് നമ്മൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് അന്ന് റസൂൽ ചെയ്ത അവർക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു കാര്യം, എന്നെ ഒരുപാട് ഗുണപാഠങ്ങൾ പഠിപ്പിച്ച കാര്യമാണെന്നാണ്. നമ്മുടെ നാട്ടിലും ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ആ ചെയ്ത തെറ്റിന് എന്നെ ഒരടി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹം

0: ക്രിസ്ത്യനാണ്. പക്ഷെ അദ്ദേഹം എന്താണ്, വീട്ടിൽ പുറത്തുള്ളവരോട് നല്ല സ്വഭാവവും അകത്തുള്ളവരോട് വളരെ മോശം സ്വഭാവവുമായി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. സൗമ്യതല്ലാത്ത, ദേഷ്യപ്പെടുന്ന, കർക്കശമായ ഒരു സ്വഭാവം. ആ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഉലയുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്.
1: ആലോചിച്ചേക്ക്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളാരാ? പുറത്ത് അഭിനയിച്ച് നടക്കുന്ന ആളുകളല്ലല്ലോ
0: അല്ല,
1: അല്ലേ? മറിച്ച് തൻ്റെ വീട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ആളുകളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഒരാൾ നല്ലവനാണെന്നുള്ള ആദ്യം അന്വേഷിക്കേണ്ടത് എവിടെയാണ്?
0: വീട്ടിലാണെന്നുള്ളതാണ്.
1: വീട്ടിൽ തൻ്റെ മക്കളും ഭാര്യയും അയാളെക്കുറിച്ച് ഓക്കെ ആണെങ്കിൽ, പുറത്ത് ഇനി എന്ത് പേര് ദോഷമാണെങ്കിലും ശരി, അയാളെന്താണ്? ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ അല്ലേ, ഒരു കുടുംബത്തിൽ ഇങ്ങനെ കാർക്കശ്യവും കാര്യം അഭിനയിച്ച് കാണിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇടപെട്ട സമയത്ത് ഒരു വളരെ സമൂഹത്തിൽ നല്ല ഉന്നതനായ ഒരാൾ, നല്ല ധർമ്മിഷ്ഠനായ ഒരാൾ, പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നപ്പോൾ മക്കൾക്കൊരാൾക്കും ഒരു വിലയുമില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തരും, സാറേ ഞാൻ അഭിനയിക്കണം, കാരണം ഇവരുടെ ഇടയിൽ ഞാൻ എൻ്റെ സ്നേഹമൊക്കെ പാടെ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വിലയും നിലയും വിലയൊന്നും ഈ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, ഒരുപാട് ആളുകളെ സഹായിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഇവരും ചെയ്യണം, അതൊക്കെ ഇവർ കാണണം. അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് കാർക്കശ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കുക. അതങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഈ സാധു വിചാരിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളടുത്ത് ഏറ്റവും മാന്യമായിട്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും മാന്യമായിട്ട് നല്ല പെരുമാറ്റം കിട്ടുന്നത് എൻ്റെ വീട്ടുകാരല്ലേ,
0: അതെ
1: അല്ലേ? അവർക്ക് എന്നെ കുറിച്ച് ഒരഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? അപ്പോൾ അവിടെ നമ്മൾ അഭിനയിച്ച് ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് ചിലപ്പോൾ കുറച്ച് കാലൊക്കെ പറ്റിയിരിക്കും. യഥാർത്ഥമായ ജീവിതം, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നത്, അത് പിടിച്ചു വെക്കാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ബന്ധങ്ങൾ നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആരുടെ അടുത്തേക്കാണ് അത് പ്രകടിപ്പിക്കേണ്ടത്, പ്രകടിപ്പിക്കാൻ സാധിക്കണം. അതുണ്ടെങ്കിൽ എന്തു ചെയ്യുള്ളൂ, ബന്ധങ്ങൾ നന്നായിട്ട് വിളയൂ. അത് പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇണകൾ തമ്മിൽ, മക്കൾ തമ്മിൽ വേണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
0: അപ്പോൾ നമുക്കറിയാം ദമ്പതികൾ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങൾ. ഇപ്പോൾ ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പണമോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ അല്ല, ശരിക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ എന്താ പറയുക, അവിടെ എന്തിൻ്റെ കുറവാണുള്ളത് അല്ലേ? അവരാവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കുന്നുണ്ട് എന്നവർ പറയുന്നു. ശരിക്കും വേണ്ടത് എന്തായിരുന്നു? ഈ ബന്ധങ്ങൾ ഉറപ്പിച്ചു നിർത്താനുള്ള സ്നേഹപ്രകടനങ്ങളാണ്. അതാണ് ഇപ്പോൾ മറ്റേക്ക് ഇല്ലാതായിപ്പോയത്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പണമില്ലെങ്കിലും വലിയ സൗകര്യങ്ങളില്ലെങ്കിലും ആ ബന്ധം നിലനിർത്തണമെങ്കിൽ സ്നേഹം ഉണ്ടാകണമെന്നുള്ളതാണ് അല്ലേ. മക്കൾക്ക് എന്തില്ല, പിതാവിനോട് വലിയൊരു താല്പര്യമില്ല, ഭാര്യയ്ക്കൊരു മതിപ്പില്ല, കുടുംബത്തിലൊരു മതിപ്പില്ലാതായി പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ ശരിക്ക് ഒരു പുരുഷൻ, ഒരു ഭർത്താവ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലക്ക് നമ്മൾ ശരിക്കും എന്താണ് അതിൽ സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത്?
1: ഇവിടെ നമ്മൾ മനുഷ്യരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുരുഷന്മാരുടെ സൈക്കോളജിയും സ്ത്രീകളുടെ സൈക്കോളജിയും വ്യത്യാസങ്ങളുണ്ട്. അത് ചില ആളുകൾ ചില പോലെ ഉണ്ടാവാറുണ്ട്, ഒരേപോലെ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഇപ്പോൾ നമ്മളൊരു സ്ത്രീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുരുഷന്മാരെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എത്ര നമ്മൾ ഈക്വാലിറ്റി പറഞ്ഞാലും സമത്വം പറഞ്ഞാലും ഇതൊന്നും ഒരിക്കലും കഴിയില്ല. അതുപോലെ ഒരു പുരുഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. മാനസികമായിട്ട് നമ്മളിവിടെ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു പുരുഷരെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടത് ഗുഡ് സപ്പോർട്ടാണ് അല്ലേ, നല്ലൊരു പിന്തുണ. അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒരു ഓക്കെ പറഞ്ഞാൽ മതിയാവും, പക്ഷെ ഭാര്യ ഓക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഉണ്ടാവും
0: അല്ലേ.
1: അതുപോലെ ഇപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് തീരുമാനം പറയണം, ആ ഒരു കാര്യം ചിലപ്പോൾ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇയാൾ പറഞ്ഞ ഉടനെ തന്നെ ഏ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ആ ബന്ധം എന്ത് ചെയ്യണം അല്ലേ, ചിലപ്പോൾ അത് ശരിയാവില്ലായിരിക്കും, പക്ഷെ അത് പറയേണ്ട രൂപത്തിൽ
0: അങ്ങനെയല്ല
1: അവതരിപ്പിക്കണം. അപ്പോൾ ഒറ്റയടിക്ക് എന്താ പറയുക, വെട്ടിമുറിക്കുന്ന ഒരു ശീലം പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് ഉണ്ടോയെന്ന് നമ്മൾ ആലോചിക്കുക. പുരുഷന്മാരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടണം എന്നുള്ളത്, തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, മക്കളാണെങ്കിൽ മക്കൾ, ഭാര്യയാണെങ്കിൽ ഭാര്യ, അവരുടെ നല്ലൊരു സപ്പോർട്ട്, ഇയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ പിന്തുണ കിട്ടണം. തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് സൗമ്യമായിട്ട് തിരുത്തുകയാണെങ്കിൽ അത് ഏതൊരു പുരുഷനും ഉൾക്കൊള്ളും എന്നുള്ളതാണ്. ഇനി രണ്ടാമത് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവർക്ക് എപ്പോഴും വേണ്ടത് അംഗീകാരങ്ങളാണ്. അല്ലേ, അവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് അംഗീകരിച്ച് ഒന്നും വേണ്ടപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് കേട്ടിരുന്ന് കൊടുത്താൽ മതി. അവരെ പറയണ

0: പരിഹാരം ഒരിക്കലും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അവർ നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഭംഗിയായിട്ട് കേട്ടിട്ട് അതിന് ആ എന്നുള്ളൊരു മൂളൽ മതിയാവും. അല്ലാതെ കേൾവിയിലൂടെ തന്നെ എന്ത് ചെയ്യണം, അവർ ചെയ്ത അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് അത് പരിഗണിക്കുക എന്നുള്ളതാണ്, അവർ ആ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യണില്ല. അവർ പറയണ നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന ചില സന്ദർഭമാണ്. നമ്മൾ ചിലപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും, അതോടൊപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് എണീറ്റ് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലായ സംഭവം ആ പറഞ്ഞത് യഥാർത്ഥ രൂപത്തിൽ ഞാൻ കേൾക്കേണ്ടതുപോലെ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ഈ സൈക്കോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, വിച്ഛേദിക്കാതെ നല്ല ഉഷാറായിട്ട് പോകും. പുരുഷൻ ആഗ്രഹിക്കുന്നത് തനിക്ക് സപ്പോർട്ട് തരും, ഞാൻ അവളെ നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ. ചിലപ്പോൾ അടുക്കളയിൽ നന്നായിട്ട് ജോലിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവൾ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഓൺ സ്പോട്ടിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണ്ടാവും, പറയുന്ന സമയത്ത് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണ്ടാവും. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മാനസികമായൊരു സംതൃപ്തി എന്ന് പറയുന്നത് നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മളവരെ പിന്തുണക്കുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള പിന്തുണയോ അല്ല, മറിച്ച് അവർ പറയുന്ന ഒന്ന് കേട്ട് ഒരംഗീകാരം നൽകുക എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ ഭർത്താവിന് തന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കൂടണമെങ്കിൽ, അയാൾ മുന്നോട്ട് വെക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പക്ഷേ അല്പം പ്രയാസമാണെങ്കിലും അതിനൊരു നല്ല സപ്പോർട്ട്, ഒരു പിന്തുണ, ശരിയാണ് നിങ്ങൾ പറഞ്ഞ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ എന്നൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സപ്പോർട്ട് മതി ആ പുരുഷനെന്നുള്ളതാണ്. അപ്പോൾ ഇത് പരസ്പരം തിരിച്ചറിയാതെ നേരെ എന്ത് ചെയ്യും, ആണ് അങ്ങോട്ട് കുറ്റപ്പെടുത്തും, പെണ്ണ് ഞാൻ പറയണമെന്ന് കേൾക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും, ബന്ധം എന്ത് ചെയ്യും, വഷളായി തീരും എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം.
1: ഇവിടെ ഇതിലുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ രണ്ടുപേരും പറയുന്നൊരു വർത്തമാനം എന്തായിരിക്കും, എന്നെ മനസ്സിലാക്കുന്നില്ല അല്ലേ, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. 28 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന കുടുംബ ദമ്പതികളുണ്ട്. അവർക്ക് നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുക്കണം തോന്നുന്നു.
0: ഈ വൈവാഹിക ജീവിതത്തിൽ ഇടപെടുമ്പോൾ ചില വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം. കാരണം എന്താ വെച്ചാൽ, മനുഷ്യൻ തൊട്ടടുത്ത നിമിഷം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ഒന്നും പറയാമല്ല. ഒരു ചെറിയ പോറൽ വന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അതവർക്ക് ചിലപ്പോൾ ഷോക്കായിട്ട് മാറുമെന്നുള്ളതാണ് അല്ലേ. അവർ ഷോക്കാണ്, അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകിച്ച് പുരുഷന്മാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അടുത്ത് എന്തെങ്കിലും ഫാൾട്ടുകളോ മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരോട് ഓപ്പണായിട്ട് പറയുകയും പിന്നീട് ഒരിക്കലും അങ്ങനത്തെ ഒരു വരില്ല എന്നുള്ളൊരു അഷുറൻസ് നൽകാൻ പുരുഷന്മാരായ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സ്ത്രീകളോട് പറയാനുള്ളത്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ചെറിയ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദേഷ്യവും വാശിയും കാണിച്ചത് കൊണ്ട് ഒരിക്കലും എന്തെങ്കിലും അത് പരിഹാരമാവില്ല എന്നുള്ളത്. തിരിച്ചതേപോലെ തന്നെ ഒരു സോറി പറഞ്ഞ് ഒരു നല്ല സ്നേഹപ്രകടനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നന്നായിട്ട് മുന്നോട്ട് എന്നുള്ളത്. പിന്നെ വർഷങ്ങൾ ചില പിന്നെ കാര്യങ്ങൾ ഉടനടി പരിഹാരം ഉണ്ടാവില്ല, എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ഉടനടി പരിഹരിക്കേണ്ടത് രണ്ടുണ്ടാവും അല്ലേ. ചിലത് ഉടനടി പരിഹരിക്കേണ്ടി വരും, മറ്റു ചില കാര്യങ്ങൾ കുറച്ച് വൈകിക്കേണ്ടി വരും. അപ്പോൾ പറയേണ്ട ഫോൾട്ടുകളുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട് എങ്കിൽ അത് ഉടനടി പരിഹരിക്കേണ്ട കാര്യമാണ്. അത് നീട്ടി നീട്ടി വെക്കും തോറും ബന്ധങ്ങൾ വഷളാവുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അവഗണിച്ച് വിട്ടാൽ തന്നെ എന്ത് ചെയ്തോളും അല്ലേ, ഒരു പ്രാധാന്യം ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തത് ഇങ്ങനെ ഏത് സമയം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണം, അത് തൽക്കാലം എന്ത് ചെയ്യുക, ആ ഒരു സാഹചര്യം ഒന്ന് മാറ്റി നിർത്തുക, അതിനെ അവഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിൽ ഇതിപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെമഡിയോ സൊല്യൂഷനോ ഇല്ല, ഇൻഡിവിജ്വലി വ്യത്യാസങ്ങളുള്ള ആൾക്കാരാണ്, ചിന്തകളിൽ വ്യത്യാസമുള്ളതാണ്, കുടുംബ ഘടനയിൽ വ്യത്യാസമുള്ളതാണ്, സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നവും എങ്ങനെയാണോ ആ പ്രശ്നം അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്ത് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ്.
1: അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചെറിയ ഫാൾട്ടുകൾ മുമ്പെപ്പോഴോ നടന്നായിരിക്കും, ഒന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് നടന്നായിരിക്കും അവർ ഷെയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും നടന്നായിരിക്കും. ഇത് എന്ത് ചെയ്യും, ചില പലപ്പോഴും കുത്തി നോക്കുന്ന ഒരു അവസ്ഥ.
0: നമ്മൾ അതേ നമ്മൾ വിഷയം പറഞ്ഞു, മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ അലക്കിയിടുമ്പോഴാണ് പ്രശ്നങ്ങളായി വലുതാകുന്നത്, ബന്ധങ്ങൾ വഷളായി പോടുന്നതാണ്. അപ്പോൾ മുമ്പ് കഴിഞ്ഞൊരു കാര്യം പിന്നീട് അലക്കുന്ന ഒരു സ്വഭാവം, അത് കുത്തിപ്പൊന്തിക്കുന്ന ഒരു സ്വഭാവം തീർത്തും രണ്ടുപേർ, അത് ദമ്പതികൾ തങ്ങളുടെ ലൈഫിൽ നിന്നും പാടെ ഒഴിവാക്കേണ്ട കാര്യമാണത്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത് അല്ലേ, എൻ്റെ ബന്ധത്തിൽ ഒരച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പും വിദ്വേഷം അവിടെ വലുതാവുള്ളൂ, ഒരിക്കലും സ്നേഹം വലുതാവില്ല. അപ്പോൾ ചിലതൊക്കെ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും നമ്മളത് സഹിക്കുകയും അതിനെക്കുറിച്ച് നല്ല ബന്ധം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. പിന്നീട് നല്ല ബന്ധങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ചില സമയത്ത് ഒരു ഏകാന്തത നമുക്ക് ആവശ്യമുണ്ടാവുന്നുള്ളതാണ് അല്ലേ. ഏകാന്തത അത് മനുഷ്യർ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് ചിലപ്പോൾ എന്തിനാ, എൻ്റെ ചില കാര്യങ്ങൾ ചിന്തിക്കാനും അതുപോലെ തന്നെ ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനാണ്. അവിടെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യരുത്, ചൊറിച്ചിലും കുത്തുന്നു. ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് ചില സമയത്തൊക്കെ. ആ ഏകാന്തതയിൽ കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, റീതിങ്ക് ചെയ്യാം, നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കാനും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും ചില ഘട്ടങ്ങൾ ആ രൂപത്തിൽ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പം അവിടെ അതിനുള്ളൊരു പ്രൈവസി, അതിനുള്ളൊരു അവസരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അല്ലേ. ചില പുരുഷന്മാരെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ട് നേരം തിന്നാറ്, ആ ബെഡ്റൂമിൽ ഒന്നും പറയാതെ ചിലപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം കിടന്നുറങ്ങും. ഇദ്ദേഹത്തിന് ഏറെ അസ്വരസ അവിടെ ഉണ്ടാക്കാൻ തരും. വരും എന്തെങ്കിലും ഇങ്ങനെ എന്തോ പ്രശ്നം, ഇന്നോട് പറയും, ഇന്നോട് പറയും, ഇന്നോട് പറയും. ഇയാളൊന്ന് ശാന്തമായി ഇരിക്കാനാണ് വന്നത്, പിന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം തുടങ്ങുന്നുണ്ടാവും അല്ലേ. ഞാനൊന്നൊരു അല്പം ഒന്ന് വിശ്രമിക്കട്ടെ, ആ സമയത്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ നോവിക്കുന്നത്. അയാളൊരു പക്ഷെ ഒന്ന് കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ശരിയുണ്ടാവും. അപ്പോൾ പറയാൻ പറ്റുന്ന സാഹചര്യമാണ് ഞാൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വിശ്രമം വേണമെന്ന് പറയുന്നത് അയാളുടെ ഒരു ഏകാന്തത, ഒരു അലോണസ് ടൈമാണ് അല്ലെ, ഒരു സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു വിശ്രമിക്കാനുള്ള സമയമാണ്. അവിടെ പോയിട്ട് നമ്മൾ അസുഖം അത് തിരിച്ചും വരുമാനാണെങ്കിൽ അവരും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വേറെ പ്രയാസമുള്ള ചില ഘട്ടങ്ങളിൽ അവരൊന്നും എന്ത് ചെയ്യും, ഒറ്റയ്ക്കിരിക്കും. അവിടെ പോയിട്ട് ഇപ്പം നമ്മളോട് അങ്ങനെ പറയാം, ഞാൻ ഒരല്പം കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് വകവെച്ച് കൊടുക്കണം. അത് നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ്.
1: നമുക്ക് ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും പ്രത്യേകമായി സൂചിപ്പിക്കാനുണ്ടോ?
0: ഇവിടെ നമുക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഒരാളെ മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള അല്ലേ. അപ്പോൾ ഹനീഫ് ഭായി അവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ചിന്തകളെ മാറ്റാനോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റാനോ നിങ്ങളുടെ വാക്കുകളെ മാറ്റാനോ എനിക്ക് കഴിയില്ല, എനിക്ക് നല്ല നിങ്ങളല്ലാത്ത ഒരാൾക്കും കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ലേ. എന്നെ മാറ്റാൻ എനിക്ക് മാത്രമേ കഴിയൂ, അത് എൻ്റെ ഭാര്യയ്ക്ക് കഴിയില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് കഴിയില്ല, എൻ്റെ മക്കൾക്ക് കഴിയില്ല. പലപ്പോഴും ഈ ഒരു കാര്യം നിങ്ങളത് മാറ്റിയേ തീരൂ എന്നുള്ള ഈ പുറത്തു നിന്നുള്ള ഒരു പ്രഷർ കൊണ്ടാണ് ചില ബന്ധങ്ങൾ വഷളാവുക എന്നുള്ളതാണ് അല്ല. അപ്പോൾ ലോകത്ത് എല്ലാ ആളുകൾക്കും അവരുടേതായൊരു ഇടമുണ്ട്, അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരാൾ ഉദ്ദേശിച്ചു, വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ചില കാർക്കശ്യമായ സ്വഭാവം എടുത്തു എന്നുണ്ട് എന്തില്ല, ഒരിക്കലും മാറ്റില്ല. രണ്ടാമത്തൊരു കാര്യം പറയുന്നത്, ചില അമിതമായ ബോർഡറുകൾ ലിമിറ്റുകൾ വെക്കുന്നത് അതിൻ്റെ എഗെയിൻസ്റ്റ് റിസൾട്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഭർത്താവ് ഒരു കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോകണം, ഭാര്യ അതിന് നേരെ തടസ്സം നിൽക്കുന്നുവെങ്കിൽ ഭാര്യ ചിലപ്പോൾ അതിൻ്റെ നല്ല വശത്തിനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് അതിന് തടസ്സം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് എന്താ മനസ്സിലാക്കണം, എൻ്റെ എല്ലാ കാര്യത്തിനും ഇങ്ങനെയാണ്, ഫുൾ നെഗറ്റീവാണ് ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് ഐഷ് അങ്ങനെ അല്ലേ, അയാൾ ആ ഒരു ബന്ധം അവിടെ എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ അവിടെ അമിതമായ ഒരു ബോർഡറുകൾ ലിമിറ്റുകൾ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പറ്റൂ, ഇങ്ങനെ പറ്റൂ, അതൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. നല്ല സംസാരങ്ങളിലൂടെയും നല്ല ഇടപെടലിലൂടെയും എന്ത് ചെയ്യാൻ പറ്റുക, മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക, സ്വാധീനിക്കാൻ സാധിക്കുക എന്നുള്ള. ഒരാളോട് ദേഷ്യപ്പെട്ട് പറയുന്നതിനേക്കാൾ അയാളുടെ ഏറ്റവും സ്നേഹത്തോടുകൂടി ആ കാര്യം പറയുന്നതാണ് അയാളുടെ ലൈഫിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പം എൻ്റെ അടുക്കൊരു ദുസ്വഭാവമുണ്ട്, അതെൻ്റെ ഭാര്യയ്ക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ട ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് മനുഷ്യരുടെ ടെൻഡൻസി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അത് വളരെ രഹസ്യമായിട്ട് നല്ലൊരു അവസരത്തിൽ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണത്, ആ ഒരു കാര്യം ഒന്ന് അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു സാഹചര്യത്തിലാണ് പറയുക, നേരെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ രഹസ്യം, അത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവരോട് പറയുമ്പോൾ അവരുടെ മുഖഭാവം ആകെ മാറി. ചിലപ്പോൾ കുട്ടികളുടെ ഇടയിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ പിന്നീട് ഒരു കാലത്തും അങ്ങനത്തെ ഒരു പിന്നെ ആ അധ്യാപകനെ അവർ വില കൽപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ മനസ്സിലൊരു ആൻറ്റി മൈൻഡ് ആയിരിക്കും ഉണ്ടാവുന്നുള്ളത്. എന്നാൽ ആ ഒരു ക്ലാസ് കഴിഞ്ഞ് അവസാനം പോകുന്ന സമയത്ത് അവരൊന്ന് വിളിച്ച് തോളിലൊക്കെ തട്ടിയിട്ടേ, പിന്നെ ഇന്ന് നീ ആ ചെയ്ത കാര്യമുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് പറയാതിരുന്നത് ആ കൂട്ടത്തിൽ നിന്നോട് ഇത് പറയരുത് എന്ന് വിചാരിച്ചിട്ടാ, നിന്നെ വഷളാക്കരുത് എന്ന് വിചാരിച്ചിട്ടാ, സാറില്ല ഇനി അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. ആ കുട്ടിയുടെ മനസ്സിൽ എന്നും എന്ത് ചെയ്യുന്നു അറിയോ, അതിങ്ങനെ അല്ലേ, അന്ന് സാറ് എന്നെ കാത്തു സൂക്ഷിച്ചല്ലോ, എന്നോട് ആ കാര്യം പേഴ്സണലിയാണ് അദ്ദേഹം പറഞ്ഞത്, ആ കാര്യം പറഞ്ഞു. ചില ഘട്ടങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ, ചില കുട്ടികളൊക്കെ സാർ നിങ്ങൾ അന്ന് പറയല്ലേ, ഏ നമ്മൾ പഠിപ്പിച്ച് ചിലപ്പോൾ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അന്ന് നമ്മൾ ലൈഫിൽ അത് മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഇവർ ഇവരുടെ ലൈഫിൽ സ്വാധീനിച്ച അവർ സ്വാധീനം. അപ്പോൾ സ്നേഹപരമായ മാർഗമാണ് ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സ്വാധീനം ഉണ്ടാക്കാനും നമ്മൾ ശീലിക്കേണ്ടത്. ദേഷ്യവും കാർക്കശ്യവും വേണ്ടെന്നല്ല, അതൊരിക്കലും തിരുത്തലുണ്ടാക്കാൻ സാധിക്കില്ല. ആൻറ്റി മൈൻഡ്, ഒരു എഗെയിൻസ്റ്റ് മൈൻഡ്, അതിനൊരു എതിരിടണം എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാവുക. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു ബന്ധം. പിന്നെ പരസ്പര ബന്ധം അല്ലേ, അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണെന്ന് പറയണത്
1: അല്ലേ.
0: അടുത്തുള്ള ആൾക്കാരുള്ള ബന്ധമൊന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ വലിയ ബന്ധം, അതിന് അധികം ആയുസൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചേക്ക്, പല വാട്സപ്പ് ഗ്രൂപ്പുകളും പള്ളിപ്പറമ്പ് പോലെയാണ്, അതിൽ ആരെന്തടണം ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്താ സോഷ്യൽ മീഡിയയിലെ ബന്ധങ്ങൾക്ക് അത്രേ ഉള്ളൂ. അത് ചിലപ്പോൾ ആ ഒരു ആദ്യ സമയത്ത് ചിലപ്പോൾ നല്ല ഹൈപ്പ് കിട്ടിയിട്ടുണ്ടാവും, നല്ല ഇടപെടലുണ്ടാവും എല്ലാവരും. പക്ഷേ ക്രമേണ പതിയെ എന്ത് ചെയ്യും, അതാരും മൈൻഡ് ചെയ്യാത്ത ഘട്ടം. ഏത് ഗ്രൂപ്പാണെങ്കിലും എത്ര എമർജൻസി ഉള്ള ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും ആ രൂപത്തിലേക്കൊക്കെ നമ്മൾ വരാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിലാണ് ഏറ്റവും നല്ല ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള അടുപ്പം അല്ലേ, സാന്നിധ്യം, സാമീപ്യം, അതിലൂടെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക. സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങളെക്കാൾ എന്നും നിലനിൽക്കുന്ന സാമീപ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആരുമായിട്ടാണോ നമ്മൾ നല്ല സൗഹൃദവും നല്ല ബന്ധമൊക്കെ ആഗ്രഹിക്കുന്നത് അവരെ കൂടെ സമയം ചെലവഴിക്കാനും നമ്മുടെ സാമീപ്യം അവർക്ക് കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള, പ്രത്യേകിച്ച് കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്.
1: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എനിക്ക് നല്ല ബന്ധങ്ങൾ വേണമെങ്കിൽ ഞാൻ ആദ്യം ആരായിത്തീരണമെന്ന ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. നമ്മളിൽ നിന്നും നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനും ആ ബന്ധങ്ങളെ നല്ല രൂപത്തിൽ ഊട്ടിയുറപ്പിക്കാനും നാം ശ്രമിക്കണം. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ എന്നുള്ള നമ്മുടെ സറൗണ്ടിലുള്ള എല്ലാവരുമായി നല്ല സൗഹൃദാന്തരീക്ഷം തീർക്കണമെങ്കിൽ അത് നാം തന്നെ എന്ത് ചെയ്യണം, അത് തീരുമാനിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. വാഹർദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, ബന്ധങ്ങൾ നന്നാക്കാൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതില്, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടമാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലെങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിനെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിലിങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കനെ അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കൻ അകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പം അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പം അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ പഴയ പോലെ എങ്ങനെയായാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിവൃത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന്, പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കിടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ പൈലുള്ളത് എന്ന് കുറുക്കൻ പറഞ്ഞു.
1: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബൂവത്തിന്റെ തെളിവുകൾ എന്ന വിജ്ഞാന പരമ്പരയുടെ 157-ാം ഭാഗത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിന്റെ 9-ാം ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് പതിവ് പോലെ അബൂബക്കർ സലഫി.
2: സലാം അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ പ്രത്യേകത, അത് മനുഷ്യൻ്റെ ഫിത്രത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫിത്രത്തിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ അത് ഉണർത്താൻ പല വഴികൾ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളൊരു സംവിധാനം, അതിനെപ്പറ്റിയാണ് അല്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം പറഞ്ഞത്. അത് പ്രതിസന്ധികൾ നൽകുക എന്നതാണ്. പ്രതിസന്ധികൾ നൽകിയാൽ അത് റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രേരകം അതിലുണ്ട്. പക്ഷേ പലരും പ്രതിസന്ധികളെ വളരെ മോശമായിട്ട് കാണുന്നവരുണ്ട്. ചിലരെങ്കിലും അത് റബ്ബിനെതിരെ പരാതിപ്പെടാൻ, എന്തുകൊണ്ടാണ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർ, അതുപോലെ നാവ് കൊണ്ട് പ്രതികരിക്കുന്നവർ, ശരീരം കൊണ്ട് പ്രതികരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നല്ലവരായ മനുഷ്യർ ആ പരീക്ഷണത്തിൻ്റെ തത്വം എന്താണ്, അതിലെ ഹിക്മത്ത് എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്തു ചെയ്യും, സഹിക്കും, ക്ഷമിക്കും. അവർക്ക് റബ്ബിനെതിരെ പരാതിയില്ല, കാരണം ഇതെനിക്ക് പ്രതിഫലം കിട്ടാനാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് അവർ ചിന്തിക്കുക. അപ്പോൾ അത്തരക്കാർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ നാല് വിഭാഗമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സോലിഹ് അൽ ഉസൈമി പറയുന്നത്. പരീക്ഷണങ്ങളുടെ നേരെ മനുഷ്യർ നിലപാട് സ്വീകരിക്കുന്നവർ, നാല് തരം നിലപാട് സ്വീകരിക്കുന്നവർ, അതിലൊന്നും രണ്ടും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേതെന്താണ്, അർ റിദാ ബി അൻ യർളൽ ഇൻസാൻ ബിൽ മുസീബ, പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവർ, പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുക അത് നിർബന്ധമായ കാര്യമൊന്നുമല്ല, സുന്നത്തായ ഒരു കാര്യമാണ്. പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം പലരും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ റബ്ബിനെതിരെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ആശ്വാസം ചോദിക്കണം വേണ്ടേ. പക്ഷേ ഉയർന്ന മനസ്സുള്ള ചിലർ അവരെന്ത് ചെയ്യുന്നറിയോ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ എത്ര വന്നാൽ അപ്പോൾ അവർക്ക് റബ്ബിനെപ്പറ്റിയുള്ള തൃപ്തി വർദ്ധിക്കുകയാണ്. അതൊരു അത്ഭുതകരമായ അവസ്ഥയാണല്ലാതെ. അപ്പം അതിനെപ്പറ്റി അദ്ദേഹം പറയണം, ഇത് മുസ്തഹബായ ഒരു കാര്യമാണ്, നിർബന്ധമായ കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാരണം എൻ്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാനിത് സഹിക്കുന്നു, എനിക്കിത് തൃപ്തിയാണ്. റബ്ബിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കാൻ ഇതൊക്കെ അത്തരം ആൾക്കാർക്ക് കാരണമാകുമെന്നാണ്. ഇനി നാലാമത്തേത്, ആ പ്രതിസന്ധി തന്നതിന് നന്ദി കാണിക്കുന്നവർ, അതാണ് നാലാമത്തേത്. ഇത് അയലൽ മറാത്തിബ്. ഈ നാല് മർത്തബകൾ ഏറ്റവും ഉന്നതമായ മർത്തബയാണത്. എന്നാൽ റബ്ബ് ഒരു പരീക്ഷണം തന്നതിന് ഇവൻ നന്ദി കാണിക്കുന്നു എന്നാണ്. എനിക്ക് പരീക്ഷണം തന്നല്ലോ, അതുകൊണ്ട് റബ്ബെ നിനക്ക് നന്ദി. ആ നന്ദി കാണിക്കൽ പല രൂപത്തിലായിരിക്കും, പ്രവർത്തനങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട്, അതുപോലെ അവൻ്റെ ഹൃദയം കൊണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പം ഏതായാലും ശരി, അതൊക്കെ അവനക്ക് നന്മകൾക്ക് പുറമെ വീണ്ടും വീണ്ടും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരം ആൾക്കാർക്ക് പരലോകത്ത് കിട്ടുന്ന ഗുണം അത് വർണ്ണനൻ്റെ അപ്പുറത്താണ്. അത് കാണുമ്പോൾ ഈ ലോകത്ത് വലിയ പരീക്ഷണങ്ങളൊന്നും കിട്ടാതെ സുഖമായി ജീവിച്ച്, എന്നാൽ വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ സ്വർഗത്തിന് അർഹത നേടിയവരുണ്ടാവുമല്ലോ. അപ്പം അവരും പരീക്ഷണം നേരിട്ടൊരു സ്വർഗത്തിൽ ഒരേ തട്ടിലല്ല, വലിയ വ്യത്യാസം ഉണ്ടാവും. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളതാണ്. എന്താണ് അതിലുള്ളത്? യവദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെ അന്ന് ഈ ദുനിയാവിൽ സുഖമായി ജീവിച്ചിരുന്നവർ ആഗ്രഹിക്കും. ഹീന യൗത അഹ്ലുൽ ബല അസ്സവാബ്, പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നേരിട്ടവർക്ക് അതിൻ്റെ പ്രതിഫലം പരലോകത്ത് നൽകുന്നത് കാണുമ്പോൾ ഈ ലോകത്ത് സുഖമായി ജീവിച്ചവർ ആഗ്രഹിക്കും. ലൗ അന്ന ജുലൂദഹും ഖാനത്ത് ഖുരിലത്ത് ഫി ദുനിയ ബിൽ മഖാരിൽ, ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെയും തൊലികളൊക്കെ കത്രികകൾ കൊണ്ട് കഷ്ണം കഷ്ണമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കറിയാം, ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ തൊലി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വേദനയുണ്ട്. കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന അവൻ്റെ തൊലി കളിക്കുമ്പോഴാണല്ലോ. അപ്പം അത് ഇന്നൊരാൾക്ക് അങ്ങനെ പരീക്ഷണം കിട്ടുമ്പോൾ പലരും ഇഷ്ടപ്പെടില്ല. പക്ഷേ അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടുകയും അല്ലെ, അതോ അതിന് സമാനമായതോ അല്ലെ, അത്രയൊന്നും ഇല്ലെങ്കിലും മറ്റുള്ള പരീക്ഷണങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് ഏറ്റുവാങ്ങിയത് തൃപ്തിപ്പെട്ടു പോയവർക്ക് പരലോകത്ത് കിട്ടുന്ന മഹാ അനുഗ്രഹങ്ങൾ അത് കാണുമ്പോൾ, ഇതൊന്നും ഇത്തരം പരീക്ഷണങ്ങൾ ഇല്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ടല്ലോ, അവരാഗ്രഹിക്കുകയാണ്, ഞങ്ങളും ദുനിയാവ് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളും അങ്ങനെ കഷ്ണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ തൊലി ശരീരത്തിൽ ഇങ്ങനെ വേർപ്പെടുത്തി ആ രൂപത്തിലുള്ള മർദ്ദനങ്ങൾക്ക് വിധേയരായിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതിഫലം ഇവിടെ കിട്ടുമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം പരീക്ഷണങ്ങൾ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം വഹബുവിന് മുനബ്ബി ഒരിക്കൽ പറഞ്ഞു, ലാ യകൂനു റജുലു ഫഖീഹൻ കാമിലൽ ഫഖീ, പൂർണ്ണമായ വിവരമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ വിവരമുള്ളവനാവണമെങ്കിൽ, ഒരാളെപ്പറ്റി ദീനെപ്പറ്റി കൃത്യമായ വിവരം ഉണ്ടൊരാൾക്ക് എന്ന് നമുക്ക് പറയണമെങ്കിൽ, ഹത്ത യഅദ്ദൽ ബല നിയമ, പരീക്ഷണത്തെ അനുഗ്രഹമായി എണ്ണണം. പരീക്ഷണങ്ങളെ അനുഗ്രഹങ്ങളായി എണ്ണുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫഖീഹുകൾ, മതത്തെപ്പറ്റി ആഴത്തിൽ അറിഞ്ഞവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. വയൗദ്ദർ റഹ മുസീബ, ഇതുപോലെ സുഖം, അനുഗ്രഹങ്ങളുണ്ടല്ലോ ഇവിടെ ആഡംബര ജീവിതം, സുഖം അതൊരു മുസീബത്താണ്, പരീക്ഷണമാണ് എന്നാണ് അവൻ അറിയേണ്ടത്. അതല്ല എന്നെ റബ്ബ് അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാനിനി വളരെ ഉഷാറാന്ന് ചിന്തിക്കണതിന് പകരം ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളത് എന്നാണ് അത്തരക്കാർ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിവരമുള്ളവർ എന്നാണ് ഇവിടെ ഇമാം ഇബ്നു മുനബ്ബിഹ് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ലോകത്ത് പുത്തരിയല്ല, നമുക്കറിയാം, പ്രതിസന്ധികൾ അള്ളാഹു അടിമകളോട് വെറുപ്പുള്ളത് കൊണ്ട് നൽകുന്നതല്ല, അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ കിട്ടും. എത്ര അധർമ്മിയാണെങ്കിൽ അവനൊന്ന് റബ്ബിലേക്ക് മടങ്ങട്ടെ എന്ന നിലക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. പക്ഷേ ആ പരീക്ഷണത്തിൻ്റെ സമയം മാത്രം റബ്ബിലേക്ക് മടങ്ങി വീണ്ടും പഴയ ജീവിതം തുടങ്ങുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ ഇവർ മാറണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന അമ്പിയാക്കളെ നമുക്കറിയാം. നൂഹ് അലൈഹി സ്സലാം 950 കൊല്ലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് റബ്ബിന് വല്ല ഉറപ്പുണ്ടായിട്ടാണോ? അല്ലല്ലോ, മറിച്ച് റബ്ബിന് അങ്ങേയറ്റം അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഉലുൽ അസ്മിൽപ്പെട്ടൊരു പ്രവാചകനാണ് അദ്ദേഹം. ഇതുപോലെ ഇബ്രാഹിം അലൈഹി സ്സലാം റബ്ബിനു വേണ്ടി ജീവിച്ചപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ല പ്രയാസം ഉണ്ടായിരുന്നു? ഒരു അപ്പുറമുള്ള അതൊക്കെ അദ്ദേഹം തൃപ്തിപ്പെടുക ചെയ്തിട്ടുള്ളത്, അതിലൊക്കെ അദ്ദേഹം സന്തോഷം കണ്ടെത്തുക ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നത്തിൽ ഹിജ്റ പോകേണ്ടി വന്നിട്ടുണ്ട്, ഒട്ടേറെ നാടുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് റബ്ബിനെതിരെ എന്തെങ്കിലും ഒരു പരാതി അദ്ദേഹം പറഞ്ഞു? മറിച്ച് റബ്ബിൽ വിശ്വാസം വർദ്ധിക്കാൻ, കൂടുതൽ കൂടുതൽ റബ്ബിനെ അറിയാനാണ് ഇവർക്ക് ഇതൊക്കെ കാരണം. അതിനു വേണ്ടിയാണ് റബ്ബ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. മൂസാ അലൈഹി സ്സലാമിനെ പറ്റി നമുക്കറിയാം, ഫിറൗന്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനങ്ങൾ, അതിനൊക്കെ പുറമെ സ്വന്തം അണികളെന്നൽക്കറിയപ്പെടുന്ന ഇസ്രായേലിൽ നിന്ന് പോലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട മനുഷ്യനാണ്, പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസാ അലൈഹി സ്സലാം. ഇതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം നിരന്തരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ വിശ്വസിച്ച് ദുർബലരായ മുസ്ലിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മക്കാരുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ ത്വായിഫിലേക്ക് പോയി, അവിടെയും പ്രശ്നങ്ങൾ. ഇതൊക്കെ നബി തിരുമേനിയോട് വല്ല ഉറപ്പുള്ളതുകൊണ്ടായിരുന്നു? ഇല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഇന്നമാലുസ്രിയുസ്ര, പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പം. ഇത് ഇസ്ലാമിൻ്റെ ഒരു അഖീദയാണ്, നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കൊരു ആശ്വാസം വരാനുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ അങ്ങനെ. നൂഹ് അലൈഹി സ്സലാം അവസാനം എന്തായി? തിൽക്കമിൻ അമ്പായിൽ വായ് നൂഹിഹായിലേ മാക്കുണ്ട് താലമു അൻത ഒലഖമുഖമിങ് കബിലിഹാദ. ഇതൊക്കെ വൈബിയായ വിവരമാണ്. കാരണം നൂഹ് അലൈഹി സ്സലാമിൻ്റെ കഥകൾ മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ട് പറയാം, ഇതൊക്കെ വൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ താങ്കളെ നമ്മൾ അറിയിച്ചതാണ്. താങ്കൾക്കും താങ്കളുടെ ജനതക്കൊന്നും ഇത് അറിയുമായിരുന്നില്ല. എന്നിട്ട് പറയാം, ഫസ്ബിർ, ആകെ ക്ഷമിക്കുക, ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരമുണ്ട്, ഇതൊക്കെ അവസാനിക്കുന്നൊരു സമയം ഇവിടെ വെച്ചിന് തരും. കാരണം ഇന്നല്ല അഖിബത്തലിൽ മുത്തഖീൻ, തീർച്ചയായും അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അപ്പോൾ പ്രതിസന്ധി നേരിടുന്ന മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അക്രമികളാൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളൊക്കെ റബ്ബിലേക്ക് മടങ്ങുക. ആ മടക്കത്തിൽ അവർ വിചാരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്, ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, ഇനിയൊരു തുറവി നമുക്ക് ലഭിക്കും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിലൊക്കെ മർദ്ദിച്ചു, പിന്നെ അവിടുന്ന് ഇപ്പോൾ ത്വായിഫിലെ സംഭവത്തിന് ശേഷം പിന്നെ നബി തിരുമേനിയുടെ ജീവിതത്തിൽ തുറവികളുടെ ചരിത്രങ്ങളാണ്. ത്വായിഫിൽ നിന്ന് മടങ്ങി ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ പിന്നെ മലക്കുൽ ജിബാല് വന്നു നബിൻ്റെ അടുത്ത്. അത് വല്ലാത്തൊരു ആശ്വാസമാണല്ലോ. എന്നിട്ട് പറഞ്ഞു, താങ്കളെ എറിഞ്ഞ ആക്രമിച്ച അവരെ രണ്ട് മലകൾക്കിടയിൽ വെച്ചിട്ട് നമ്മൾ തകർക്കണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി. പക്ഷേ ഈ രൂപത്തിലൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടും വികാരത്തിനടിമപ്പെടാതെ നബി തിരുമേനി പറഞ്ഞതെന്താ? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണം, അവരെ ശിക്ഷിക്കണ്ട. നബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയായിരുന്നു അത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഉഹുദ് യുദ്ധത്തേക്കാൾ വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ റസൂൽ തിരുമേനി ആയിഷാബിയോട് പറഞ്ഞു, ഉണ്ട് എന്നിട്ട് പറഞ്ഞ് ത്വായിഫിലെ സംഭവം പറഞ്ഞു. അങ്ങനെയുള്ള പ്രതിസന്ധി വന്നിട്ട് പോലും റബ്ബിനെതിരെ പരാതിയില്ല, അക്രമിച്ചവർക്കെതിരെ പരാതിയില്ല, മറിച്ച് അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം റസൂൽ തിരുമേനി ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്തായിരുന്നു? അവരിപ്പോൾ എന്നെ അക്രമിക്കുന്നതിന് ചിലപ്പോൾ അവരെന്നെ നന്നാവും, ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ്. ഇനി അഥവാ അവർ നന്നാകുന്നില്ല, അവരുടെ മക്കൾ, അവരുള്ള വരുന്ന മക്കളൊക്കെ ഈ തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്നവരും അതിൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ ആവാമല്ലോ. അപ്പോൾ എന്തൊരു ദീർഘവീക്ഷണമാണ്. അങ്ങനെ തന്നെയായി. പിൽക്കാലത്ത് അബൂർ സിദ്ദീഖിൻ്റെ കാലത്ത് ചില സക്കാത്ത് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴൊക്കെ അബൂർ സിദ്ദീഖിനെ കൂടെ ഉറച്ചു നിന്നവരായിരുന്നു ഈ ത്വായിഫിലെ മുസ്ലിങ്ങൾ എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണുന്നു അള്ളാഹുവല്ലം. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ നബി തിരുമേനിക്ക് പിന്നെ പ്രതിസന്ധികൾക്ക് ശേഷം പിന്നെ വിജയങ്ങൾ, വീണ്ടും വിജയങ്ങൾ, ഒരുപാട് തുറവികൾ, ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നബി തിരുമേനിൻ്റെ അടുത്ത് കുറേ ജിന്നുകൾ വന്നു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവർ കേട്ടു. വൈദ് സൊറഫ്നയിലേക്ക് ഫറമിനൽ ജിൻ, ഇതൊക്കെ ആശ്വാസമാണല്ലോ. ഇത്ര പ്രതിസന്ധിൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ മലക്കുൽ ജിബാലിനെ പറഞ്ഞയച്ചു. പിന്നെ ഇവരും അക്കയിലും ഇവരും ത്വായിഫിലെ ജനങ്ങളും തൽക്കാലം വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ ഖുർആൻ കേൾക്കാൻ മറ്റൊരു കൂട്ടർ വന്നു, അവർ വിശ്വസിച്ചു. അത് വല്ലാത്തൊരു ആശ്വാസമാണ്. ഒരു പറ്റം ജിന്നുകളെ താങ്കളുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക. ഒരു ഇസ്തമ്യൂനൽ ഖുർആൻ, അവരെന്തു ചെയ്തു? ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. ഫലമ ഹവറു, അങ്ങനെ ഖുർആൻ ഓർന്ന സ്ഥലത്തെത്തി അവർ പറയാൻ സിത്തു ആരും മിണ്ടരുത്. അങ്ങനെ ഖുർആൻ ഓതിക്കഴിഞ്ഞപ്പം ഉടനെ തന്നെ വല്ലോ ഇലാ ഖൗമി മുന്തിരിൻ, അവരങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളായി. ശുദ്ധ ഖുർആൻ കേട്ട മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവരുടെ ബാധ്യത അവർ മനസ്സിലാക്കി. ഇത് കേൾക്കാത്ത അവരുടെ ജിന്നു വർഗത്തിലേക്ക് അവർ പോയിട്ട് ദാഅവത്ത് നടത്തുകയാണ്. അപ്പോൾ വലിയൊരു സമൂഹം താങ്കൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, നബിക്ക് തിരുമേനിക്ക് വലിയ സന്തോഷം നൽകുന്ന വിഷയമാണിതൊക്കെ. അതിനുശേഷം ഇസ്റ മിഹ്റാജ് എന്ന വലിയ സംഭവം ഉണ്ടായാലോ, ഇസ്റ മിഹ്റാജ്. അപ്പോൾ എന്തായാലും വലിയൊരു പാഠം പണ്ഡിതന്മാർ പറയാം, തൽക്കാലം ഈ മക്കയിലെ ത്വായിഫിലെ ജനങ്ങളൊക്കെ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അതൊന്നും മൈൻഡ് ചെയ്യാവുന്നൊരു വിഷയമല്ല, വളരെ ചെറിയൊരു കാര്യമാണത്. താങ്കളുടെ സ്വീകരിക്കാത്ത ആകാശലോകം, അതാണല്ലോ ഇസ്റാവും മിഹ്റാജും. എന്തൊരു അത്ഭുതമാണത്. അവിടെ നബി തിരുമേനി കണ്ട കാഴ്ചകൾ, മറ്റൊന്ന് ഇസ്റാവിൽ തന്നെ ഉള്ള ചില സംഭവം, രണ്ട് മാസത്തെ വഴിദൂരമുള്ള ആ സ്ഥലം, അങ്ങനെയുള്ള അവിടെ എത്തി മസ്ജിദുൽ അഖ്സയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അള്ളാഹു അവിടെ സംവിധാനിച്ചത് എന്താണെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരെ മുഴുവനും ഹാജരാക്കി, എന്നിട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അപ്പോൾ നബി തിരുമേനി ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, വലിയ പ്രയാസത്തിലായിരുന്നു ആദ്യം. ഒന്ന്, തൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു, അതേപോലെ അബൂ തോലിബ് മരിച്ചു. അവരുണ്ടാകുമ്പോൾ തന്നെ അവരുടെ എതിരാളിയുടെ അക്രമം കൂടുതലായിരുന്നു. എന്നാൽ അവരൊക്കെ ഒരു പരിധിവരെ അബൂ തോലിബ് സംരക്ഷിച്ച് നിർത്തിയിരുന്നു നബിക്കെതിരെയുള്ള അക്രമങ്ങൾ. പുറത്ത് അക്രമം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന ഖദീജ റളിയല്ലാഹുള്ളത് കൊണ്ട് വല്ലാത്തൊരു സമാധാനമായിരുന്നു. പക്ഷെ അവർ മരിച്ചു, അതുകൊണ്ട് ദുഃഖത്തിൻ്റെ കൊല്ലം എന്നാണ് ആ കൊല്ലത്തിന് പറയാം. അതിനുശേഷം നബി ത്വായിഫിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പിന്നതാ ഇന്നമാലുസിരി യുസ്ര എന്ന് പറഞ്ഞതുപോലെ പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട്, പിന്നെ എളുപ്പത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഇസ്റ മിഹ്റാജ്. നബിനെ അറിയിക്കണം അതിൻ്റെ മുമ്പ് ആകാശലോകത്തുള്ള മുഴുവൻ താങ്കളോടൊപ്പമുണ്ട്, ഇത്ര ഇത്ര മലക്കുകൾ, അതുപോലെ അവിടെയുള്ള അമ്പിയാക്കൾ, പല അമ്പിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടല്ലോ. അതിനു മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് തന്നെ ലോകത്തുള്ള അമ്പിയാക്കൾക്കൊക്കെ ഇമാമായിട്ട് നബി തിരുമേനി വെക്കുകയാണ്. അപ്പോൾ റസൂൽ തിരുമേനിക്ക് എന്തൊരു സമാധാനമാണ്, റബ്ബിന് തന്നോട് അങ്ങേറ്റ ഇഷ്ടമാണ് എന്ന് അറിയിക്കുന്ന വിഷയങ്ങളാണുള്ളതൊക്കെ. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ അമ്പിയാക്കളാണല്ലോ. ആ അമ്പിയാക്കളുടെ ഇമാം എന്ന് പറയുമ്പോൾ എന്തൊരു മഹത്വമാണത്. മറ്റൊരു കാര്യം അറിയിക്കുന്നുണ്ട്, എന്താ? ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും പ്രബോധന വിഷയം ഒരേ ഒരു കാര്യമാണ്. എല്ലാവരുടെയും അഖീദ, വിശ്വാസം ഒന്നാണ്. അപ്പോൾ അവരുടെ അഖീദയിൽ ഐക്യം, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ തന്നെ മനുഷ്യർക്ക് അള്ളാഹ് നൽകിയ ആ സന്ദേശം, മനുഷ്യരെ സൃഷ്ടിച്ചത് മുതൽ റബ്ബ് നൽകിയ ആ സന്ദേശം, അതിൽ നിന്നാണ് മനുഷ്യർ തെറ്റ് ജീവിക്കുന്നത്. അതിൽ നിന്ന് തെറ്റുമ്പോഴൊക്കെ നബിമാരെങ്ങനെ പറഞ്ഞേക്കും, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഇതാണ് ഈ അൽ ഫിത്റത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്റാഅനും മിഹ്റാജിനും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിലുള്ള ആശ്വാസത്തിൻ്റെ വഴികൾ. പിന്നെ നബി തിരുമേനി ഹജ്ജിൻ്റെ സമയത്ത് അവിടെ ഒട്ടേറെ ആൾക്കാർ ഹജ്ജിന് വരും, അവരുടെ അടുത്ത് പോയി ഓരോ ഗോത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു എന്നെ ദൂതനായി പറഞ്ഞയച്ചിട്ടുണ്ട്, ഞാൻ അന്ത്യദൂതനാണ്, നിങ്ങൾ അംഗീകരിക്കണം, അംഗീകരിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഈ നേരം പലരും വിശ്വസിച്ചില്ല, പക്ഷേ അവിടെയും വേറൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. മദീനയിൽ നിന്ന് വന്ന, അന്ന് യസരീബ് എന്നായിരുന്നു മദീനക്ക് പറഞ്ഞിരുന്നത് എതിരാളികളൊക്കെ, പിന്നെ റസൂൽ അതിൻ്റെ പേര് മാറ്റി. ആ യസരീബ് എന്ന സ്ഥലം, അവിടെ നിന്ന് ഒരു എട്ടോ ഏഴോ ആൾക്കാർ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട പിൽക്കാലത്ത് അൻസാറികളായ ഔസ് ഖസറജ് ഉണ്ടല്ലോ, അതിൽ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട എട്ട് ആൾക്കാർ നബി തിരുമേനിയുടെ സംസാരം കേട്ടു, ഞാനൊരു നബിയാണ് എന്ന് പറയുന്നത്. ഉടനെ അവർ പരസ്പരം ഒന്നടക്കം പറഞ്ഞു. മദീനയിൽ വെച്ചാൽ യസരീബിൽ വെച്ച് ജൂതന്മാർ നമ്മളെ ഭയപ്പെടുത്തുന്ന നബി അതായിരിക്കും ഈ നബി. അതായത് മദീനയിൽ യുദ്ധമുണ്ടാവും അറബികൾ യഹൂദികൾ, അപ്പോൾ യഹൂദികൾ തോൽക്കും. അവർക്ക് പല കുതന്ത്രങ്ങളുണ്ടെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ അവർ തോൽക്കും. അപ്പോൾ തോൽക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കൊരു നബി വരാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, എല്ലാ ലക്ഷണങ്ങളും ഒത്തിട്ടുണ്ട്, ആ നബി വന്നാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് ഞങ്ങൾ നിങ്ങളെ തകർത്തുകളെയും ഒന്നടങ്ങ് നശിപ്പിക്കും. അപ്പോൾ അറബികൾ പാവം ഇതുവരെ നബിമാരൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്നാണ് വന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, ഏതായാലും വരുന്നത് വരട്ടെ എന്ന നിലക്കായിരുന്നു അവരന്ന് പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരിത് മക്കയിൽ വെച്ച് കേൾക്കുകയാണ്, ഞാൻ നബിയാണ് എന്ന് പറയുന്നൊരു മനുഷ്യന്. ഉടനെ അവർ പരസ്പരം പറഞ്ഞു, ജൂതന്മാർ ഭയപ്പെടുത്തുന്ന നബി ഇതാ വന്നിരിക്കുന്നു, നമുക്ക് ആദ്യം വിശ്വസിക്കാം, നമുക്കെന്നെ നബീൻ്റെ ആൾക്കാരാ, നബീനെ മറ്റുള്ളവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ വിശ്വസിച്ചു, അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ റസൂൽ കൊടുത്തു. പിന്നെ വീണ്ടും അടുത്ത കൊല്ലവും കുറേ ആൾക്കാർ വീണ്ടും വന്നു. പിന്നെ വരുന്ന 80 ആൾക്കാരാണ്. അവിടെ വെച്ചാണ് അഖബ ഉടമ്പടി, 2 ഉടമ്പടി. അതിൻ്റെ കാര്യപ്പെട്ട വിഷയം എന്തെന്നറിയോ? നബി തിരുമേനി മദീനയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നബിയുടെ കഷ്ടപ്പാടുകൾ ഇവിടെ ഈ ദാവത്തിന് അത് സ്വീകരിക്കാൻ പറ്റാത്ത മണ്ണാണ് തൽക്കാലം മക്കയെങ്കിലും അവിടെ നിന്ന് തൽക്കാലം മാറണം. ഇനി അതിന് പറ്റുന്ന മണ്ണുള്ള പ്രദേശം, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന ഹൃദയങ്ങളുള്ള മനുഷ്യർ, അത് തൽക്കാലം മദീനയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് രഹസ്യമായ രാത്രി അഖബയിൽ നബി തിരുമേനിയെ അവർ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യണം. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയും പരീക്ഷണങ്ങളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശിക്ഷയാണ് എന്ന് മനസ്സിലാകും. ചില ശിക്ഷകളുണ്ടാവും, തകർക്കുന്ന ശിക്ഷകൾ, അതിനെ പറ്റില്ല പറയുന്നത്. അധർമ്മത്തിലൂടെ ജീവിക്കുന്നവരെ മനസ്സൊന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ, അവൻ്റെ ഫിത്രത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും. അതുപോലെ അനുഗ്രഹം കിട്ടുമ്പോൾ അശ്രദ്ധ വരുന്ന സത്യവിശ്വാസികളും പരീക്ഷണങ്ങൾ കൊടുക്കും. വീണ്ടും വീണ്ടും അവർ ഫിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന നിലക്ക്. അപ്പോൾ അത് ഗുണത്തിനാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അള്ളാഹു എല്ലാവിധ പ്രതിഫലങ്ങളും ഗുണങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.
1: ജസാകുമുല്ലാഹു ഖൈറ. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വൈജ്ഞാനിക പരമ്പരയുടെ 157 ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിലൂടെ നിങ്ങൾ കേട്ടത്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിന്റെ 9 ഭാഗം അവതരിപ്പിച്ചത് പതിവ് പോലെ ബഹുമാന്യനായ അബൂബക്കർ സലഫി.
3: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kg ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: കേൾവി പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം. പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സവിശേഷം. ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ഷാഫി പി ഐ, കൂടെ വി ടി അബ്ദുസലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സവിശേഷം പരിപാടിയിൽ വളരെ സവിശേഷമായ ഒരു അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത്. കൊളത്ര കാലിക്കറ്റ് സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് കൊളത്ര കാലിക്കറ്റ് സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് സ്കൂളിലെ ഗണിത ശാസ്ത്ര അധ്യാപകനായിട്ടുള്ള മുഹമ്മദ് ഷാഫി മാസ്റ്ററാണ് നമ്മുടെ കൂടെ സവിശേഷത്തിലുള്ളത്. നമുക്ക് അദ്ദേഹവുമായി കുറേ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒരു ബധിര സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നിലനിൽക്കും. കേൾവി പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അത്ര ആളുകളുമായി ബന്ധപ്പെട്ട, അതുപോലെ സൈൻ ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് കൗതുകം ഉള്ളതായിട്ടുള്ള, നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യമായി ഈ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ.
2: വാലൈക്കും സലാം.
1: പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ് സാറിന്. എനിക്ക് തോന്നുന്നു ആദ്യം ശ്രോതാക്കൾക്കൊന്ന് പേഴ്സണലായിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാൻ തോന്നുന്നു.
2: ആയിക്കോട്ടെ. ഞാൻ മുഹമ്മദ് ഷാഫി, വീട് മുക്കത്തിനടുത്ത് പുളപ്പയിൽ എന്ന സ്ഥലത്താണ്, കോഴിക്കോട് കൊളത്ര കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡിൽ 25 വർഷമായിട്ട് ബധിര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബധിരരായ മുതിർന്ന ആളുകളുടെ പ്രശ്നങ്ങളിലും പലപ്പോഴും ഇടപെടാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. അത്തരം അനുഭവങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്.
1: അതെ. പിന്നെ ഈ ഒരു സാധാരണ അധ്യാപകൻ ആകുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സെലക്ഷനായിരിക്കുമല്ലോ, എനിക്ക് അധ്യാപകനാകണം. പക്ഷെ അധ്യാപകനിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളത് സാറ് മുൻകൂട്ടി അങ്ങനെ കണ്ടുവന്നതാണോ, അതോ എന്താണ് അതിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്താണ്?
2: അത് മുൻകൂട്ടി കണ്ടുവന്നതല്ല, ആക്ച്വലി യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. ഞാനൊരു ജോലി അന്വേഷണ ആവശ്യാർത്ഥമാണ്, ജോലി ഒരു പരസ്യം കണ്ടാണ് ഞാൻ ജോലി പിന്നെ അന്വേഷിച്ച് അവിടെ എത്തിപ്പെടുന്നത്. എത്തിയതിൻ്റെ ശേഷമാണ് ഇത്തരം കുട്ടികളാണ്, ഹാൻഡിക്യാപ്ഡ് സ്കൂളാണ്, ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഒരു പരിശീലനത്തിന് പ്രത്യേക പരിശീലനം നേടണം, ബി എഡ് ഹിയറിംഗ് ഇമ്പേർഡ് കോഴ്സ് കഴിയുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ആക്ച്വലി ആ സ്കൂളിലേക്ക് എത്തിപ്പെടുന്നത്. അല്ലാതെ എന്താ പറയുക, അതിൻ്റെ ശേഷം, പക്ഷേ ഞാൻ ആ സ്കൂളിൽ എത്തിയതിൻ്റെ ശേഷം ജോലിയെ, ആ ഒരു മേഖലയെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കാലം അവിടെ തന്നെ പിടിച്ചു നിന്നതും ആ ഒരു ജോലി തന്നെ തുടർന്നതും.
1: അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടപ്പെടാതെ, അതായത് സെലക്ട് ചെയ്യാതെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ട എന്ന് തോന്നലുണ്ടല്ലോ പലർക്കും, പക്ഷെ സാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല?
2: അങ്ങനെ തോന്നിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായ മേഖലയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഞാനൊരിക്കലും ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആളുകളായിട്ട് സംബന്ധിച്ചിട്ടില്ല.
1: ഇല്ല,
2: വല്ലപ്പോഴും കാണുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന ആളുകളൊക്കെ കാണാൻ അവസരം നല്ലാതെ, അതിന് നമ്മൾ പിന്നെ അതിലപ്പുറം നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ടുള്ളൂ കാണാറുള്ളൂ ഹിയറിംഗ് ബേഡുള്ളത്. വേറൊരു കാരണം കൂടി ഉണ്ട്, ഹിയറിംഗ് ബേഡ്നെസ് എന്ന് പറഞ്ഞാൽ, ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ, ബധിരത എന്ന് പറഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ഡിസബിലിറ്റിയാണ്. ആരൊക്കെ ഹിയറിംഗ് ബേഡ്
1: അറിയാൻ പറ്റില്ല,
2: അറിയാൻ പറ്റൂല. അയാളോട് സംസാരിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ മിണ്ടൂല എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഡെഫാന്ന് കാണിക്കും.
1: പിന്നെ നമ്മൾ രണ്ടാൾ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കൗതുകത്തിൽ നോക്കും,
2: ആ കാണുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവും എന്താണ് ഇയാൾ ഹിയറിംഗ് ബേഡ്, രണ്ടാൾ ഹിയറിംഗ് ബേഡാണ്, ഡെഫാണെന്ന് മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ ആണ് മാത്രമേ ഡെഫ്നെസ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ മേഖലയിൽ എത്തിപ്പെട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഒരു വ്യത്യസ്തമായ മേഖലയാണ് ശരിക്കും. ഒരു ഡെഫ് കൾച്ചറിനെ പറ്റി, ഡെഫിൻ്റെ ലാംഗ്വേജിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആകർഷകമായും കൗതുകരമായും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ മേഖലയിൽ തന്നെ തുടർന്ന് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴും ഞാൻ ആ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്
1: അല്ലേ. കൊളത്ര സ്കൂൾ അല്ലേ. പിന്നെ ഇവിടെ അവിടെ എനിക്ക് തോന്നുന്നു കൊറോണ കാലത്ത് സാറിൻ്റെ പത്രത്തിലൊക്കെ പലപ്പോഴും എന്നെ വന്നിട്ടുണ്ട്, ഒരു അവാർഡിന് കാരണമായിട്ടുണ്ടല്ലോ. അപ്പോൾ കൊറോണ കാലത്ത് എല്ലാവരും വിസിബിളായി, വീഡിയോ ഓൺലൈൻ തലത്തിലേക്ക് മാറിയപ്പം സാർ അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഒരു ചില സംഗതികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടെന്ന് പറയാം.
2: അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അംഗീകാരം കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കൾ നിന്ന് അംഗീകാരങ്ങളാണ്,
1: അതാണ് ഏറ്റവും
2: വലിയ അംഗീകാരം. അതിന് പുറമെ അന്ന് പിന്നെ കൊറോണ കാലത്ത് സ്കൂളുകളിൽ അടച്ചിടപ്പെടുകയും സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ ടാബ്ലറ്റിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിലേക്ക് മാറുകയും ചെയ്ത സമയത്ത് ഇത്തരം സ്കൂളുകളിലെ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ വന്നു. സ്കൂൾ അധ്യാപകർ എന്നുള്ളവർക്ക് ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ക്ലാസ് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികൾ, രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് അതേസമയത്ത് ലൈവ് ക്ലാസ്സുകൾ കാണാൻ അവസരം ഇല്ലാത്ത, ഞങ്ങൾ മുമ്പിൽ ഇരുന്നാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. കണ്ടുകൊണ്ട് മാത്രം എടുക്കേണ്ട ക്ലാസ്സാണ്. കാരണം ഹിയറിംഗ് ഇമ്പേർഡ് കുട്ടിയായതുകൊണ്ട് തന്നെ ആംഗ്യ ഭാഷയെ ഉൾപ്പെടുത്തി ടോട്ടൽ കമ്മ്യൂണിക്കേഷനിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പരിമിതി നേരിട്ട സമയത്താണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും. സാധാ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ജൂൺ മാസമായപ്പോൾ തന്നെ വിക്ടേഴ്സിൽ ക്ലാസ്സുകൾ
3: ആരംഭിച്ചിട്ടുണ്ട്.
2: വിക്ടേഴ്സ് ക്ലാസ്സിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് അവിടെ കാണും, ആ ലിങ്ക് എപ്പോൾ പോയി നോക്കിയാലും പിന്നെ കുട്ടിക്ക് അവൈലബിൾ ആകുമ്പോൾ കുട്ടിക്ക് ഫ്രീ ഉള്ള സമയത്ത് പോയി കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രയാസം ഞങ്ങൾ അനുഭവിച്ച സമയത്താണ് എങ്ങനെ ഇവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാം എന്ന് ആലോചിക്കുകയും ഇവർക്ക് വേണ്ടി ക്ലാസ്സുകൾ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ആ മേഖലയിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല, വീഡിയോ എടുക്കുന്നത് പഠിച്ചിട്ടില്ല, പിന്നെ ഒരുപാട് ടെക്നോളജികൾ പഠിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശരിക്കും ഈ കൊറോണ കാല നിമിത്തമായി എന്നുള്ളത് കൊറോണ എന്നെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ശേഷം ഒരു കൊറോണ കാലത്തുള്ള ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു മത്സരം നടത്തിയിരുന്നു. കേരളത്തിലുള്ള അധ്യാപകർക്ക് എല്ലാ അധ്യാപകരിൽ നിന്നും എൻട്രികൾ ക്ഷണിച്ചു. പിന്നെ ഈ കൊറോണ കാലത്ത് എങ്ങനെ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, ചെറു വീഡിയോ മത്സരം. ആ വീഡിയോ മത്സരത്തിൽ ഞാൻ എൻ്റെ കുട്ടികൾക്കെടുത്ത ക്ലാസ്, എൻ്റെ കുട്ടികൾക്കെടുത്ത സൈൻ ലാംഗ്വേജുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ അവർക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്തത്. അത് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയെന്നുള്ളവരുടെ സന്തോഷമുണ്ടായൊരു സംഗതിയാണ്. ഗണിതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു, അതുപോലെ വിഷ്വലായിട്ട് ഓപ്പൺ ബോർഡ്, അങ്ങനെ ഒരുപാട് സംഗതികൾ പഠിച്ചെടുക്കാനും അത് കുട്ടികൾക്ക് എത്തിക്കാനും പറ്റിയെന്നുള്ള ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ മറ്റൊരു അംഗീകാരം പറഞ്ഞാൽ ഇതിൻ്റെ ശേഷം കൊറോണയ്ക്ക് ശേഷം ഈ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ പലതും മാറി, ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറി അധികം കുട്ടികളും. കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ ക്ലാസ് കാണുന്നതിൽ അപ്പുറം പരീക്ഷ തലേന്ന് ഓൺലൈൻ ക്ലാസ് കാണുക എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഈ സാർവത്രികമായത് ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ കാലത്തിന് ശേഷമാണ്. ആ സമയത്ത് പിന്നെ എങ്ങനെ ഈ ഹാട്ട് സ്പോട്ടുകൾ എങ്ങനെ ഡയലൂട്ട് ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു മത്സരം ലീഡ് ഐ എസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിണ്ടായി. അതേമാതിരി ഇത് പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് വേണ്ടി നടത്തിയൊരു മത്സരമായിരുന്നു. ആ കാലത്ത് ഞാനൊരു ഒരു ഹാട്ട് സ്പോട്ട് കണ്ടെത്തുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കലും ഒരു പ്രതീക്ഷയല്ല, കാരണം എന്താ വെച്ചാൽ ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ആളുകൾ പിന്നെ അത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാരണം പല യൂട്യൂബ് ചാനലുകൾ നോക്കിയാലും കാണാൻ പറ്റും അവർ ഇൻട്രാക്റ്റീവ് ബോർഡുകൾ ഉപയോഗിച്ച് നൂതന ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ടെക്നോളജിക്ക് ഒപ്പം എത്തും എൻ്റെ ടെക്നോളജി എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്ന ഒരു മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞാലത്. ആ ഇതിലും സംസ്ഥാന തലത്തിൽ 5ൽ 1 ആളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളൊരു അംഗീകാരമാണ്.
3: സാർ ഇതിലേ ഇപ്പോൾ ഗണിതമാണ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ ഇതിൽ ഗണിതത്തിന് അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവിടെ ഗണിതം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ളതും അതുപോലെ തന്നെ പറയുന്നത്, പക്ഷേ അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട്?
2: ഗണിതം പഠി എൻ്റെ വിഷയം ഗണിതം ആയതുകൊണ്ടാണ് ഗണിതം പഠിപ്പിച്ചെന്ന് തിരഞ്ഞെടുത്തത്. അതല്ലാതെ ബാക്കി എല്ലാ വിഷയങ്ങളിലും ഓരോ രീതികൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഗണിതം പഠിപ്പിക്കാൻ ചെന്ന് പറഞ്ഞാൽ ഗണിതത്തിൽ സോഫ്റ്റ്വെയറുകളും അതുപോലെ ഓപ്പൺ ബോർഡ് വഴി സാധാരണ ബോർഡിൽ നിർമ്മിതി കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിർമ്മിതി കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമുള്ള സംഗതിയാണ്. ബോർഡിൽ കാണിക്കുന്നതിലപ്പുറം അതിന് കുറേ സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്നും അത് കണ്ടെത്താനും അത് മനസ്സിലാക്കാനും ഒക്കെ സഹായകമായി ആ ഒരു കൊറോണ പീരീഡ് എന്നുള്ളതും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി.
3: പിന്നെ നമ്മളെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് ഇപ്പം കാണ് അപ്പോൾ അവിടെ പിന്നെ ഈ അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ ശരിക്കും കുട്ടികൾ പിന്നെ ഈ ഇതിനവർ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും.
2: അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹിയറിംഗ് ഇംപേർഡ് കുട്ടിയുടെ മുമ്പിൽ അക്ഷരങ്ങൾ ചിത്രങ്ങളാ ശരിക്കും പറഞ്ഞാൽ.
3: ചിത്രങ്ങളാണ്
2: അക്ഷരങ്ങൾ. നമ്മളിപ്പോ ഈ എഴുതുന്ന സാധനം നമ്മൾ ആന്ന്
3: വായിക്കുന്നു.
2: പക്ഷെ ഈ കുട്ടി വായിക്കുന്നില്ല എന്നുള്ള
3: വായിക്കുന്നില്ല.
2: അപ്പൊ അവന് വായിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പണി കൂടി ഒരു താഴെ ക്ലാസ്സിലുള്ള ഒരു അധ്യാപകനെ സംബന്ധിച്ച് ആ ഒരു, കാരണം എന്താണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. എഴുത്ത് ഒരു ചിത്രം, അവന് ആന്ന് പറഞ്ഞ ഒരു ചിത്രം വരക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ പിന്നെ അതിന്റെ ഉച്ചാരണ രീതി ആ രീതികളൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു താഴെ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ശ്രമകരമായ ജോലിയാണ് ശരിക്കും പറഞ്ഞാലേ. ഏറ്റവും താഴെ ക്ലാസ്സുകളിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രീ സ്കൂള് ഐഡന്റിഫൈ ചെയ്തതിന്റെ ശേഷം, ഈ ഹിയറിംഗ് ഇംപെയർനെസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് പ്രീ സ്കൂളിംഗ് ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ്. ഏറ്റവും പ്രയാസമേറിയ ഒരു പണികളിൽ പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രീ സ്കൂളിൽ അതുപോലെ താഴെ ക്ലാസ്സുകളിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത്.
3: അപ്പം അങ്ങനെ അവിടെ സ്കൂളിൽ ഇപ്പോൾ സാർ ഇപ്പോൾ ഗണിതം പഠിപ്പിക്കുന്നു, അതുപോലെ മറ്റുള്ള ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള അധ്യാപകർ അവിടെ ഉണ്ടാവും.
2: അതെ, എല്ലാ വിഷയത്തിനും അധ്യാപകരുണ്ട്.
3: അപ്പം അതിൽ പിന്നെ ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അപ്പം ഇത്രയും കാലം മുന്നോട്ട് പോയ സ്ഥിതിക്ക് 25 വർഷം
2: 25 വർഷമായി
3: 25 വർഷമായി അപ്പം അതിൽ സാറിന് ഏറ്റവും മറ്റുള്ള കുട്ടികളെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, സാധാരണ ബാക്കിയുള്ള മക്കളെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവരെ പഠിപ്പിക്കുന്നത് ഒരു അതിൻ്റെ ഒരു ആനുപാതിക സമയം എങ്ങനെയായിരിക്കും നമുക്ക്, അവിടെ പീരീഡിൻ്റെ രീതി എങ്ങനെയാണ്, ക്ലാസ്സിൽ എങ്ങനെയാണ് ആ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ്, ചെറിയൊരു രൂപത്തിൽ പറയാൻ പറ്റും?
2: പറയുകയാണെങ്കിൽ ഒരു സാധാ ഒരു സ്കൂളിൽ എത്തുന്ന കുട്ടി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ തിയറി പറയുമ്പോൾ 3 വയസ്സായ കുട്ടി 3000 വാക്കുകൾ സമൂഹത്തിൽ നിന്ന് അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അക്വയർ ചെയ്തിട്ടാണ് വരുന്നത്, പ്രീ സ്കൂളിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഏർലി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള അല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വരുന്നത് എംപ്റ്റി ആയിട്ടാണ് പലപ്പോഴും സ്കൂളിലേക്ക് വരിക. കാരണം ഇവന് ഭാഷ കൊടുത്തിട്ടില്ല, ഇവന് ഭാഷ കൊടുക്കാൻ ചുറ്റുപാടിൽ നിന്ന് പഠിക്കാൻ അവസരം ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ്, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ്, ഹിയറിംഗ് ലെവലിൽ ഹിയറിംഗ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവന് ഭാഷ ഇൻപുട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ് വരിക. അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ളതുകൊണ്ട് ഇത്തരം സ്കൂളുകളിൽ, സ്പെഷ്യൽ സ്കൂളുകളിൽ 5 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്.
3: ശരി,
2: എന്തിനാണിത്? ഈ 5 കുട്ടിക്കും അത്രയും കെയർ കൊടുത്തുകൊണ്ട് ക്ലാസ് എടുക്കണമെന്നുള്ളതുകൊണ്ടാണ്. അത്രയും കെയർ കൊടുത്താൽ മാത്രമേ സാധാ കുട്ടികൾക്ക് ഒപ്പം തന്നെ അതേ പുസ്തകമാണ് പഠിപ്പിക്കാനുള്ളത്, അതാണ് ഈ പ്രത്യേകത. സാധാ സ്കൂളിലുള്ള പൊതുവിദ്യാലയങ്ങളിലെ അതേ പുസ്തകങ്ങളാണ് ഈ സ്കൂളുകളിലും പഠിപ്പിക്കപ്പെടുന്നത്.
3: അത് ശരി.
2: അപ്പോൾ അത്രയും പുസ്തകങ്ങൾ കണ്ടന്റ് പഠിപ്പിക്കണമെങ്കിൽ വളരെ ശ്രമകരമായ ഉള്ളതുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണം കുറച്ച് സർക്കാർ ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ അധ്യാപകരുടെ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്.
3: ശരി. അപ്പോൾ അവരെ പിന്നെ ഈ 5 കുട്ടികളെ പഠിപ്പിക്കുക, അതിപ്പോൾ പീരീഡ് വെച്ചിട്ട് തന്നെയാണ്? ഒരു
2: സാധാ സ്കൂളിംഗ് പുസ്തകവും കാര്യങ്ങളും എല്ലാം സാധാ തന്നെ. വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ ഹിയറിംഗ് ഇമ്പയർഡ് സ്കൂളുകളിൽ പിന്നെ ഹിന്ദി പഠിപ്പിക്കേണ്ടതില്ല. ഹിന്ദി പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് ഒരു തൊഴിൽ പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് അവർ പഠിപ്പിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി വിഷയങ്ങളിൽ ഒക്കെ സെയിം ആയിട്ട് തന്നെ. അതേപോലെ തന്നെ പരീക്ഷ വ്യത്യസ്തമാണെന്നുള്ള ഹിയറിംഗ് ബേഡ് SLC ഹിയറിംഗ് ബേഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ പോകുന്നത്.
3: ഈ കുട്ടികൾ സാധാ സ്കൂളിലേക്ക് വരുന്ന പോലെ അവർ ബസ്സിൽ വരുന്നു, അത് സ്കൂൾ ബസ് ഉണ്ടോ അതോ സാധാരണ വരുന്ന പോലെ തന്നെ വരുന്നു?
2: അതിലുള്ള ഒരു വ്യത്യാസം, സാധാ സ്കൂളിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്തരം സ്കൂളുകളുടെ എണ്ണം കുറവാണ്. ഇത്തരം സ്കൂളുകൾ കേരളത്തിലാകെ 43 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ട് വീടിനടുത്തുള്ള സ്കൂളിൽ പോയി പള്ളിക്കൂടത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കാത്ത കുട്ടികളാണ്, സംഗതികളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഹോസ്റ്റലിലെ ഇത്തരം സ്കൂളുകളിൽ സ്പെഷ്യൽ സ്കൂളുകളോടൊക്കെ അനുബന്ധിച്ച് സർക്കാർ സംവിധാനത്തിലുള്ള ഹോസ്റ്റൽ കൂടിയുണ്ട്.
3: അത് ശരി.
2: ഇതെല്ലാം സർക്കാർ സംവിധാനത്തിലുള്ളതാണ്, സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ്. ഇത്തരം സ്കൂളുകളിൽ ഇപ്പോൾ നഴ്സറി ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട ആയമാരുണ്ട്, കുക്കുമാരുണ്ട്, പിന്നെ നോക്കാനുള്ള ആളുകളുടെ വാർഡന്മാരുണ്ട്, സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും സർക്കാർ സംവിധാനത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക ചെയ്യുന്നത്.
3: സാർ, ഹോസ്റ്റലിൽ പറഞ്ഞാൽ ഇപ്പോൾ പ്രീ പ്രൈമറി മുതൽ ഹോസ്റ്റൽ അല്ല,
2: പ്രീ പ്രൈമറി കുട്ടികളെ ഹോസ്റ്റലിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭാഷ കൊടുക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വീട്ടിൽ നിന്നാണ് അവസരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി കുട്ടികളെ കഴിയുന്നിടത്തോളം നിങ്ങൾ, ചില വീടിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി താമസിക്കുന്ന ആളുകളുണ്ട്.
3: ശരി,
2: സ്കൂളിൻ്റെ അടുത്ത് വന്ന് താമസിക്കുക, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം കുട്ടിക്ക് വേണ്ടി സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചിട്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം ഒരു പാരൻസ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ജീവിതം തന്നെ ഇവർക്ക് വേണ്ടി അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ കാണാൻ അവസരം ഉണ്ടായില്ലേ.
3: ഇപ്പോൾ ഇവിടെ സാറിൻ്റെ സ്കൂൾ LP UP ഹൈസ്കൂൾ എങ്ങനെയാണ്, അതിൻ്റെ ഏത് തലത്തിലുള്ള സ്കൂളാണ്?
2: പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെ അവിടെ വന്ന് പഠിക്കാൻ അവസരമുണ്ട്.
3: അത് ശരി.
2: 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഉണ്ട്, നഴ്സറി കുട്ടികളില്ല, 1ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് പഠനം കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയാൽ മതി ശരിക്കും പറയാല്.
3: എത്ര കുട്ടികളുണ്ടാവും മൊത്തം സ്കൂളിൽ?
2: മൊത്തം ഒരു 200-ൽ താഴെ കുട്ടികളാണുള്ളത്
3: അല്ലേ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശബ്ദമയമായ ഒരു ലോകമായിരിക്കും, പക്ഷേ സാറിൻ്റെ സ്കൂളിൽ എത്തുമ്പോൾ അവിടെ സാറിന് ഈ ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് അവിടെ എത്തുമ്പോഴുള്ള ഒരു ഫീലിംഗ് എന്തായിരിക്കും? വളരെ നിശബ്ദമായിരിക്കുമല്ലേ.
2: സൈലന്റ് ആണ്, പക്ഷേ സൈലന്റ് ആണെങ്കിൽ അവർ കൈകൊണ്ടുള്ള ചലനങ്ങൾ, അവിടെയാണ് ആംഗ്യഭാഷയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ആംഗ്യഭാഷ എന്ന് പറയുമ്പോൾ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സൈൻ ലാംഗ്വേജ് ആണ്.
3: സൈൻ ലാംഗ്വേജ് എനിക്ക് ഉണ്ടെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സൈൻ ലാംഗ്വേജിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ പിന്നെ സാർ എങ്ങനെ, അപ്പോൾ 25 വർഷമായതുകൊണ്ട് സാറ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അത് മാറി, കാരണം ഈ ശബ്ദമുള്ള ലോകത്തു നിന്ന് ശബ്ദമില്ലാത്തൊരു ലോകത്തേക്ക് സാർ പോവുകയാണ്. അപ്പോൾ അവിടെ അവരുടെ അങ്ങനെയുള്ള കുട്ടികളെ ഡീൽ ചെയ്യുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ നിന്ന് സാറിന് അവരുടെ ഒരു അവരവസ്ഥയെ നമുക്ക് എങ്ങനെ ശ്രോതാക്കൾക്ക് എന്തായിരിക്കും എന്നുള്ള ചെറിയൊരു ചിത്രം കൊടുക്കാൻ പറ്റുമോ?

0: ബ്ലൈൻഡ്, ഒരു മിനിറ്റ്,
1: ആ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല.
0: അതിൽ ഡഫിൻ്റെ മാത്രം അധ്യാപകർ എണ്ണം പറയുമ്പോൾ
1: അല്ല, ഞാൻ ഇത് ഏവറേജ് പറഞ്ഞു, ഞാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നം ഒഴിവാക്കാം, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം, അത്രയേ ഉള്ളൂ.
0: സ്കൂളിൽ ഏകദേശം 60-ഓളം,
1: ഒന്ന് ജസ്റ്റ് ഒന്ന് വിടുന്നു തുടങ്ങി.
0: സ്കൂളിൽ ഏകദേശം 65-ഓളം സ്റ്റാഫുണ്ട്. അതിൽ അധ്യാപകരുണ്ട്, ആയമാരുണ്ട്, ഹോസ്റ്റൽ വാർഡന്മാരുണ്ട്, മെയിൽ ഗൈഡ്, അങ്ങനെ ഒരുപാട് സ്റ്റാഫ്. എല്ലാം കൂടെ ഏകദേശം ഹയർ സെക്കൻഡറി അടക്കം 65-ഓളം സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നു.
1: ഓക്കെ, അപ്പോൾ ഈ 65-ഓളം സ്റ്റാഫ് അവരെ പഠിപ്പിക്കാനുള്ളവരും സംസാരിക്കുന്ന കഴിവുള്ള ശേഷിയുള്ള ആളുകൾ തന്നെ ആയിരിക്കും.
0: അതെ അതെ അതെ അതെ
1: ആണല്ലേ.
0: അതിലിപ്പം പറയുകയാണെങ്കിൽ ഒരു ആയ ആയിട്ടൊരു ലേഡി ഉണ്ട്, പിന്നെ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ഡെഫ് ആയിട്ടുള്ള ഒരാളാണ്. അവിടെ തന്നെ സ്കൂളിൽ പഠിച്ചാണ്, അതിന് ശേഷം അവിടെ തന്നെ ജോലി കൊടുക്കുകയും ചെയ്തത്.
1: ആ അതെ, ഞാൻ ചോദിച്ചേ, അത് ഇവർ ഇപ്പോൾ ഇങ്ങനെയുള്ള ഡെഫ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ അവിടെ 12-ാം ക്ലാസ് വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്ലസ് ടു കഴിഞ്ഞ്. അപ്പോൾ അവർക്ക് ജോലിക്ക് കുറച്ചുകൂടി ഗവൺമെൻറ് തലത്തിലുള്ള ജോലികൾക്കൊക്കെ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലേ?
0: ജോലി സാധ്യതകളുണ്ട്. ഒരുപാട് ആളുകൾ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന, സർക്കാർ മേഖല മാത്രം എന്നല്ല പറഞ്ഞത്, സർക്കാർ മേഖലയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. സ്കൂളിൽ പഠിച്ച് അതിനുശേഷം ഹയർ സെക്കൻഡറിക്ക് ശേഷം ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, പോളിടെക്നിക് കഴിഞ്ഞ ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ അവരുടെ ജോലി ഏരിയ എന്നാണ് ടീച്ചിങ് ഏരിയയിലേക്ക് അവർ തന്നെ ഇങ്ങനെ വരും, ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ അവർ വരുമോ?
0: ടീച്ചിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല അധ്യാപകരെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയും. കാരണം യാതൊരു തടസ്സവും ഇല്ല, ഭാഷയിൽ യാതൊരു തടസ്സവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ആളുകൾ ടീച്ചേഴ്സായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരണമെന്ന പറയാ ശരിക്ക്. ഞങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹിയറിംഗ് ഇംപേർഡ് ടീച്ചേഴ്സ് വരണം. അതിന് പക്ഷെ ഇപ്പം കുറെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇവിടെ കേരളത്തിൽ അധ്യാപകരായിട്ട്, ഔദ്യോഗികമായിട്ട് അധ്യാപകരായിട്ടില്ല, അല്ലാതെ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
1: നമ്മൾ ഈ മേഖലയിൽ ഈ ഡെഫായ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് നമ്മളെ നാട്ടിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അത്ര ഡെവലപ്പ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതോ പുറത്താണോ ഏറ്റവും കൂടുതൽ? അതിനൊന്ന് കമ്പയർ ചെയ്തിട്ട് സാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
0: അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പോളിസിയാണ്, ശരിക്കും പറഞ്ഞാൽ
1: പോളിസിയാണ്.
0: അതായത് പിന്നെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ രീതി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഒരു ഒരു മഹത്തായ ഒരു സ്വപ്ന പദ്ധതിയാണ്. നടക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പദ്ധതിയാണ് ആ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിയെ എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ 10 മണിക്ക് സ്കൂളിൽ അയച്ചിട്ട് വൈകുന്നേരം 4 മണിക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന് ഭാഷ ഒരുപാട് കൊടുക്കാൻ അവസരം കിട്ടുന്ന ഒരു അവസരം സംഗതികളാണ്. പക്ഷേ അവിടെ ഒരുപാട് വശങ്ങളുണ്ട്, സാധാ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പ്രയാസങ്ങളുണ്ട്. കാരണം ഒരു സ്കൂളിൽ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ അവിടെ കുട്ടി വന്നാൽ അവൻ്റെ കേൾവി പരിശോധിക്കാൻ സംവിധാനമുണ്ട്. ആ സംവിധാനം ആ ഒരു മുറി ഓഡിയോമെട്രിക് റൂം സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ചിലവേറിയതാണ്. ഇത്തരം സ്കൂളുകൾ, ഇത്തരം സംഗതി എല്ലാ സ്കൂളുകളും പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കുട്ടികളുടെ എണ്ണം, സ്ട്രെങ്ത്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60-65 കുട്ടികളുടെ ക്ലാസ് റൂമാണ്. ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഇടയിൽ ഇത്തരം ഒരു കുട്ടി കിട്ടിയാൽ, സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ മുമ്പിലിരിക്കുക, അവൻ ബോർഡിൽ വഴക്കുന്ന എഴുതി വെക്കുക എന്നല്ലാതിൽ അപ്പുറം ഒരു പിന്നെ വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിൽ വളരെ പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ പറയാണ്, വീണ്ടും പറയാണ്, ഇത് പിന്നെ നടക്കുകയാണെങ്കിൽ ഒരു സ്വപ്ന പദ്ധതിയാണ്, മനോഹരമായ സ്വപ്ന പദ്ധതി. സ്വപ്നം യാഥാർത്ഥ്യമായിക്കോളൂ. എന്നാണ് യാഥാർത്ഥ്യം വന്നത്? അന്ന് ഏറ്റവും നല്ല രീതിയാണ്. ഇപ്പം നടക്കുന്നത് എന്താ വെച്ചാൽ, എല്ലാ വൈകല്യമുള്ള ആളുകളെയും, ഇപ്പോൾ ഡെഫ് ഉണ്ടാവും, ബ്ലൈൻഡ് ഉണ്ടാവും, MR ഉണ്ടാവും, ഇന്റലക്ച്വൽ ഡിസ്, ഇത്തരം ആളുകൾ എല്ലാവരെയും കൂടി ഒരു ക്ലാസ്സിൽ ഇരുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇൻക്ലൂസീവ് സെറ്റപ്പിലുള്ളത്. അത് മാറിയിട്ട്, കാരണം എനിക്കറിയില്ല ശരിക്കും വിഷ്വൽ ഇംപേർഡിനെ, ബ്ലൈൻഡിനെ എങ്ങനെ പഠിപ്പിക്കും, ഞാൻ
1: പഠിച്ചിട്ടില്ല.
0: കാരണം ഞാൻ ഹിയറിംഗ് ഇംപേർഡിനെ എങ്ങനെ പഠിപ്പിക്കാന്ന് മാത്രം പഠിച്ച ഒരാളാണ്. അതിലപ്പുറം എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് മാറി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏറ്റവും നല്ല പദ്ധതി ആയിരിക്കും എന്നാണ് പറയുന്നത്.
1: പിന്നെ അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് സാറിൻ്റെ ഒരു ജീവിത അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് എത്താനുള്ള ആക്സിഡൻ്റലി എത്തിപ്പോയി, അതിന് ശേഷം ഇതിനെ ഒരു പാഷനാക്കി എടുത്ത് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ കൂടുതൽ കൂടുതൽ നവീനമായ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓരോ മാറിയ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം, അതിൻ്റെ ടീച്ചിങ് മെത്തേഡുകളൊക്കെ മാറുന്നുണ്ടല്ലോ. അപ്പം അതേപോലുള്ള മാറ്റങ്ങൾ ഇതിലും പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കൂലേ ടീച്ചിങ് സ്റ്റൈലിലൊക്കെ?
0: അതെ അതെ. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ പിന്നെ ഹിയറിംഗ് ഡെഫ് ആയിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലൂ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം സംഗതി പറഞ്ഞ ഏറ്റവും ഫലപ്രദമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ, ഞാനിപ്പോ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു ഒരു സ്ട്രെയിൻ ഇപ്പൊ ശരിക്കില്ല.
1: അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചത്.
0: ഇപ്പൊ ശരിക്കില്ല. കാരണം നമ്മളിപ്പോ ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോണ്ടെക്സിനനുസരിച്ച് ഒരു ചിത്രം കിട്ടണം, ഒരു കടൽ തീരത്ത് ഒരു മീനിനോട് സംസാരിക്കുന്ന കുട്ടിയെ കുറിച്ച് ആലങ്കാരികമായിട്ട് ഒരു പക്ഷെ കവിതകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇമേജ് കിട്ടാൻ വഴി നേരത്തെ ഇല്ല. ബോർഡിൽ ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഡ്രോയിങ് ടീച്ചറെ കൊണ്ടുവന്ന് വരപ്പിക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് പിന്നെ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ പിന്നെ ലിയോണാർഡോ ആണെങ്കിലും അല്ലെങ്കിൽ ജെമിനി ആണെങ്കിലും AI ടൂളുകൾ ഒരുപാടുണ്ട്. കറക്റ്റ്

0: ചരിത്രം നമുക്ക് കയ്യെത്തിരുന്ന ഒരു
1: യെസ്
0: അവസ്ഥ. വളരെ എളുപ്പമാക്കിയത് ഹിയറിംഗ് ഇംപേർഡിനെ പഠിപ്പിക്കുന്ന രീതികളിൽ ഒരുപാട് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പം വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ നെറ്റ് ഇപ്പോൾ എല്ലാം ഞങ്ങളുടെ ക്ലാസ് റൂമുകളിലൊക്കെ പ്രൊജക്ടർ വെച്ചിട്ടുള്ളതാണ്, ഇന്റർനെറ്റ് സൗകര്യമുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ ക്ലാസ്സിൽ പാഠമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആവശ്യം കാണിച്ചു കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് കാണിച്ചു. പക്ഷേ ഓൾറെഡി എടുത്തു വെച്ചാൽ ഇപ്പം അതിൽ പാഠത്തിൽ പെടാത്ത എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടായേക്കാം, സ്വാഭാവിക ഒരു ക്ലാസ് റൂമില്ല. അത് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് വളരെ സൗകര്യപ്രദമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ
1: ശരി സാർ, ഈ കുട്ടികളിലേ പിന്നെ നമ്മളിപ്പോൾ ADHD അതുപോലെ തന്നെ ADD ഇങ്ങനെയുള്ള വ്യത്യസ്ത തലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾ, അത് ഇങ്ങനെയുള്ള കുട്ടികൾ, ആ വികൃതി കൂടുതലുള്ള കുട്ടികൾ, അറ്റൻഷൻ സ്പാൻ കുറവുള്ള കുട്ടികൾ, അങ്ങനെയുള്ള അവസ്ഥകൾ ഇവർക്കിടയിലുണ്ടാവുമോ?
0: സാധാ കുട്ടികളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തരം കുട്ടികളിലുണ്ടാവും. ഇത്തരം കുട്ടികളിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേൾവിയില്ല എന്നുള്ളൊരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മളിപ്പോൾ ഒരു ഒരു ക്ലാസ് തന്നെ പല ലെവലിലുള്ള കുട്ടികളുണ്ടാവും, ആ ലെവലിലുള്ള അതുപോലെ പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും, പല ടാലൻറ്റുള്ള കുട്ടികളും, അത്തരം വ്യത്യസ്തങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഈ ഒരു കൂട്ടായ്മകളിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്.
1: ശരി, ഓക്കെ. വളരെ പിന്നെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇനിയും നമുക്കറിയാനുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ എന്താണ് സൈൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം ഇത്രയും സമയം ഈ ഒരു എപ്പിസോഡിൽ ചിലവഴിച്ച സാറിന് വളരെ നന്ദി അറിയിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിൽ നമ്മുടെ കൂടെ മുഹമ്മദ് ഷാഫി സാറാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത സവിശേഷത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. കേൾവി പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം. പങ്കെടുത്തവർ ഷാഫി PI, കൂടെ VT അബ്ദുസലാം.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ 6-pack ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: പീസ് റേഡിയോ യുഗചരിതം. പ്രബോധനത്തിനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കിയില്ല. പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്നേഹത്തിന്റെ തിരുദൂതർ, ഭാഗം ഒന്ന്. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രബോധനത്തിനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കിയില്ല എന്നുള്ള പ്രവാചകന്റെ ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്ക ജീവിതകാലത്ത് കിട്ടുന്ന അവസരമെല്ലാം ദീൻ പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്താറായിരുന്നു പതിവ്. ഒരു ഒഴിവു സമയത്തും നബി വെറുതെ ഇരിക്കാറില്ലായിരുന്നു. മക്കയിലും പരിസരത്തുമുള്ള ഓരോ കബീല അഥവാ ഗോത്രത്തിലും ഈ സന്ദേശം എത്തിക്കാനായി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു നബി. ഹജ്ജ്, ഉംറ സമയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനായി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നു. കാരണം ഇതര ദേശത്തു നിന്ന് വരുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അവർ അത് സ്വീകരിക്കുകയും ചെയ്യുന്നതോടെ അവരുടെ നാട്ടിലേക്കും ഇത് എത്താൻ കാരണമാകുമല്ലോ. അതുപോലെ ഉഖാദിലും ദുൽമജാസിലും മിജന്നയിലും എല്ലാം ഇറങ്ങി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിന്റെ ജീവൻ എത്തിക്കുകയും ചെയ്തു. ഒരു സംഭവം നോക്കൂ. ബനു അദീലുകാരിൽപ്പെട്ട റബീഅത്ത് ബിനു ഉബാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജാഹിലിയക്കാരനായിരുന്നു, എന്നിട്ട് മുസ്ലിമായി. അദ്ദേഹം പറയുന്നു, ജാഹിലിയ കാലത്ത് ഞാൻ ദുൽമജാസിലെ ചന്തയിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇപ്രകാരം പറയുന്നതായി കാണുകയുണ്ടായി. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുവിൻ, എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ജനങ്ങൾ എല്ലാവരും നബിയുടെ അടുത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. നബിയുടെ പിറകിൽ വെളുത്ത മുഖമുള്ള ഒരാളുണ്ടാകും. അയാൾ പറയുന്നു, തീർച്ചയായും അവൻ അഥവാ നബി എവിടെ പോയാലും കള്ളനും ചതിയനുമാകുന്നു. അങ്ങനെ ഞാൻ അയാളെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് നബിയുടെ പിതൃവ്യൻ അബൂലഹബാണ്. ജനങ്ങൾ കൂടുന്നിടത്തെല്ലാം ദീനിന്റെ സന്ദേശം എത്തിക്കുകയാണ് നബി ചെയ്യുന്നത്. നബിയുടെ സംസാരം കേൾക്കുന്നതിന് ജനങ്ങൾ ഒന്നാകെ തടിച്ചുകൂടും. ഇങ്ങനെ നബി അങ്ങാടികളിൽ ദഅവത്ത് നടത്തുകയും ജനങ്ങൾ അതിൽ ആകൃഷ്ടരാകുന്നതും അബൂലഹബ് അറിഞ്ഞു. അങ്ങനെ നബി എവിടെ ചെന്ന് ഇസ്ലാമിക ദഅവത്ത് നടത്തുമ്പോഴും തൊട്ടടുത്ത് അവനും നിൽക്കുന്നുണ്ടാകും. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് നബി ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഓ ജനങ്ങളെ, ഇവൻ നിങ്ങളുടെ പിതാക്കളുടെ മതത്തിൽ നിന്നും നിങ്ങളെ തെറ്റിക്കാൻ നടക്കുന്ന കള്ളനും ചതിയനുമാണ്. മഹാന്മാരായ ലാത്തയെയും ഉസ്സയെയും ഒഴിവാക്കാനാണ് അവൻ പറയുന്നത് എന്നിങ്ങനെ അബൂലഹബ് സംസാരിക്കും. ഇതിന്റെ തനിയാവർത്തനം ഇന്ന് നമുക്കിടയിൽ നാം കാണുന്നില്ലേ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ശരിയായി വിശ്വസിക്കൂ എന്നും നാം ജനങ്ങളോട് വാള് പറയുമ്പോൾ ഉടനെ ചിലർ നോട്ടീസായും ഒച്ചപ്പാടുകളുമായും വരും. ഇവർ കളവു പറയുകയാണ്. നമ്മുടെ പൂർവികരുടെ വിശ്വാസമെല്ലാം തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. അവരെ പിന്തുടരരുത് എന്നെല്ലാം പ്രസംഗിക്കാറുണ്ട് ചരിത്രത്തിന്റെ ആവർത്തനം. അബൂലഹബിന്റെ ശകാരങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ തളക്കാൻ കഴിഞ്ഞില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് തന്നെ കാണിക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് ചോദിച്ചു, ആരുണ്ട് തന്റെ ജനതയിലേക്ക് എന്നെ എത്തിക്കാൻ? കാരണം തീർച്ചയായും ഖുറൈശികൾ എന്റെ റബ്ബിന്റെ സംസാരത്തെ എത്തിക്കുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹംദാൻകാരനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹംദാനിൽ നിന്നാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കളുടെ ജനതയിൽ നിന്ന് സംരക്ഷണം കിട്ടുമോ? അദ്ദേഹം പറഞ്ഞു, അതെ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരുടെ അടുത്തേക്ക് പോകാം, എന്നിട്ട് അവരെ ഇത് അറിയിക്കുകയും ചെയ്യാം. പിന്നീട് അടുത്ത കൊല്ലം ഞാൻ താങ്കളുടെ അടുത്ത് വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അങ്ങനെ അദ്ദേഹം പോകുകയും റജബിൽ ഒരു വലിയ സംഘത്തെയുമായി വരികയും ചെയ്തു. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രബോധന വീഥിയിൽ തടഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ദേശങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി അവിടുത്തുകാരുടെ സഹായം അന്വേഷിക്കുകയുമാണ്. ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ, ഈ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് യുഗചരിതം. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നുള്ള പ്രബോധനത്തിനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കില്ല എന്ന ഭാഗം അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി.
1: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
1: നമ്മുടെ ജാമിയൽ ഹിന്ദിൻ്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
0: തെക്കൻ കേരളത്തിലൊക്കെ ഇതിൻ്റെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പോൾ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. ഇപ്പം കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
1: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മളുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകർ അവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
0: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
1: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
0: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
1: ഓക്കെ.
2: പീസ് റേഡിയോ അറബി ഭാഷാ പഠനം, മൊഡ്യൂൾ 2, ക്ലാസ് 20, പരിശീലനങ്ങൾ, ഭാഗം 1.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഉനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള ശ്രോതാക്കളെ, പഠിതാക്കളെ, ദുറുസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റ് ബുക്കിലെ അദ്ദർസുർ റാബി ആശർ അഥവാ 14-ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ തംരീനാണ് ഇൻഷാല്ലാ നമുക്ക് വായിക്കുവാനുള്ളത്. തമാരീനു, ഈ ഒരു പാഠഭാഗത്ത് അഥവാ തംരീനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായി എന്താണ് നമ്മൾ പരിശീലിക്കാൻ വേണ്ടി പോകുന്നത്? തീർച്ചയായും ഇതിലൂടെ അഭിസംബോധിതരായി നമ്മുടെ മുമ്പിൽ ഒരു ടീം ആളുകളുണ്ട് എങ്കിൽ നമ്മൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അത്തരം ആളുകളോടുള്ള എഴുത്തുകൾ എങ്ങനെയാണ്, അതിനോടെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ആ സംസാരങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, പരിശീലിക്കാനുള്ളത്. സ്ക്രീനിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. തമാരീൻ, തമാരീൻ എന്ന് പറഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, തമാരീൻ എന്ന് പറഞ്ഞാൽ പരിശീലനങ്ങൾ അല്ലേ. തംരീൻ എന്നതിൻ്റെ ബഹുവചനമാണ് തമാരീൻ. ഒന്നാമത്തേത് ഒന്ന് വായിച്ചു നോക്കുക. അവിടെ മൻ അന്തും, മൻ അന്തും, മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, അന്തും നിങ്ങൾ, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടീമാണ് അല്ലേ. നീ എന്നതിനെ അൻത എന്നാണ് പറയുക. നമ്മൾ റെസ്പെക്റ്റോടു കൂടി ചിലപ്പോൾ ഒരാളോട് നമ്മൾ നിങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ അതല്ല എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അൻത, നീ, അൻതുമാ, നിങ്ങൾ രണ്ട് പേർ, അൻതുമാ, നിങ്ങൾ രണ്ട് പേർ, അൻതും, നിങ്ങൾ എല്ലാവരും, എന്നാൽ രണ്ടിലധികം ആളുകൾക്ക്, ആളുകളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴാണ് നമ്മൾ അൻതും എന്ന് പറയുന്നത്. അപ്പമൻ അൻതും, നിങ്ങൾ ആരാണ്? അത് ഒരു ടീമിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരാളോടാണെങ്കിൽ മൻ അൻത എന്നാണ് ചോദിക്കുക, രണ്ടാളോടാണെങ്കിൽ. നമ്മളത് ടെക്സ്റ്റിൽ ഇതുവരെ ഈ ഒരു ഭാഗത്ത് ഇതുവരെ എടുത്ത് പഠിച്ചിട്ടില്ല, ഇൻഷാല്ലാ അത് ഭാവിയിൽ വരും. മൻ അൻതുമാ, ഒരു ടീമാണെങ്കിൽ മൻ അൻതും, അപ്പം നിങ്ങൾ ആരാണ്? രണ്ടാമത്തേത് ഐന ബൈത്തുക്കും, ഐന ബൈത്തുക്കും. ഐന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഐന, ഐന എന്ന് പറഞ്ഞാൽ എവിടെയാണ് അല്ലേ, എവിടെയാണ്. ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്. യെസ്. മൂന്നാമത്തേതോ മൻ റബ്ബുക്കും, മൻ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ആരാകുന്നു, നിങ്ങളുടെ റബ്ബ് ആരാകുന്നു. ഇവിടെയൊക്കെ ബഹുവചനമാണ്. ആ ബഹുവചനത്തിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങൾ എല്ലായിടത്തും കൊണ്ട് മൻ അൻതും, അതുപോലെ ബൈത്തുക്കും, അതുപോലെ റബ്ബുക്കും, ഇതൊക്കെ നിങ്ങൾ, നിങ്ങളുടേത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരാണ്? മൻ അൻതും. എന്നാൽ നിങ്ങളുടെ വീട് എന്നതിനാണ് ബൈത്തുക്കും എന്ന് എന്ത് ചെയ്തത് വന്നിട്ടുള്ളത്. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. ഇത് വളരെ മനോഹരമാണ്, വളരെ ലളിതമാണ് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. പഠിക്കും തോറും നമുക്കത് ബോധ്യമാകുന്നുണ്ട്. അപ്പോൾ നിൻ്റേത് എന്നെങ്ങനെ പറയാം? നിൻ്റേത് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിനെ അത് നിൻ്റെതാണ് എന്നെങ്ങനെ പറയാം? ബൈത്തുക, നിൻ്റെ വീട് അല്ലേ. ബൈത്തുക, ഇവിടെ ബൈത്തുക, നിൻ്റെ വീട്. നിങ്ങൾ രണ്ടുപേരുടേതാണെങ്കിലോ ബൈത്തുക്കുമാ, ബൈത്തുക്കുമാ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടേത്. നിങ്ങൾ എല്ലാവരുടേതും എന്നാണോ? നിങ്ങളുടെ എന്നാണെന്നുണ്ടെങ്കിൽ ബൈത്തുക്കും, ബൈത്തുക്കും. അപ്പോൾ ബൈത്തുക, ബൈത്തുക്കുമാ, ബൈത്തുക്കും. ഇതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ബൈത്തുക്കുമാ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു പ്രയോഗം രണ്ടുപേരോടുള്ള ഒരു അഭിസംബോധന നമ്മൾ പഠിച്ചിട്ടില്ല. അത് ഭാവിയിൽ നമ്മൾ പഠിക്കും. പക്ഷെ പഠിച്ച കാര്യങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ശരി, ഇതിന് നമ്മൾ എങ്ങനെയാണ് ഉത്തരം? അപ്പോൾ ചോദ്യം ചോദിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയല്ലേ. നിങ്ങൾ ആരാണ് എന്നും, നിങ്ങളുടെ വീട് എവിടെയാണ് എന്നും, നിങ്ങളുടെ റബ്ബ് ആരാണ് എന്നൊക്കെ നമ്മൾ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. എന്നാൽ ഇനി നിങ്ങളുടെ നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുക, ഒന്ന് ചോദിച്ചു നോക്കൂ. ആ, ഐന മദ്രസത്തുക്കും അല്ലേ, ഐന മദ്രസത്തുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉസ്താദ് ആരാണ് എന്നിങ്ങനെ ചോദിക്കുക, മൻ ഉസ്താദുക്കും, മൻ ഉസ്താദുക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്നിങ്ങനെ ചോദിക്കുക, മൻ സദീഖുക്കും, മൻ സദീഖുക്കും. അപ്പം ഇങ്ങനെ ധാരാളക്കണക്കിന്, ആയിരക്കണക്കിന് സെൻറ്റൻസുകൾ നമുക്കെന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു. നിങ്ങളുടേത് എവിടെയാണ്, ഐന ഖലമുക്കും, ഐന കിതാബുക്കും, ഐന സയ്യാറത്തുക്കും. ഇങ്ങനെ ഓരോന്നിനെയും അതെവിടെ, നിങ്ങളുടെ ആ സാധനം എവിടെ, നിങ്ങളുടെ അതെവിടെ എന്ന് ചോദിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പ്രയോഗത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ മതി. മാത്രമല്ല ഇത്തരം പ്രയോഗങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ശരി, ഇതിനെങ്ങനെയൊക്കെ നമുക്ക് ഉത്തരം എഴുതാം? അപ്പോൾ ഇനി നമ്മൾ ചോദ്യം ചോദിക്കാൻ പഠിച്ചാൽ പോരല്ലോ, അതിന് ഉത്തരം പറയാനും കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്, ഇതിന് ഏതൊക്കെ രൂപത്തിലൂടെ നമുക്ക് ഉത്തരം പറയാം? മൻ അൻതും, നിങ്ങൾ ആരാണ്, എന്തൊക്കെ നമുക്ക് ഉത്തരം പറയാം? പല രൂപത്തിലൂടെ അതിന് ഉത്തരം പറയാം അല്ലേ. നഹ്നു മുസ്ലിമൂൻ, നഹ്നു. അപ്പോൾ നഹ്നു, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എന്താ, നഹ്നു, ഞങ്ങൾ. നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. പറഞ്ഞൂടെ? യെസ്, ആ രൂപത്തിൽ പറയാം. ഞങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നിങ്ങനെ പറയാം. നഹ്നു തുല്ലാബുൻ, നഹ്നു തുല്ലാബുൻ. ഞങ്ങൾ ഡോക്ടർമാരാണെന്ന് ഇങ്ങനെ പറയാം. നഹ്നു അത്തിബാഉ, നഹ്നു അത്തിബാഉ. ഞങ്ങൾ ഞങ്ങൾ നേഴ്സുമാരാണെന്ന് ഇങ്ങനെ പറയാം. നഹ്നു മുമരിളൂൻ. ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച വാക്കുകളാണ്, പഠിക്കാത്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ ഇന്നവരാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഡോക്ടർമാരാണ് തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് ആൻസർ പറയാൻ നമുക്ക് കഴിഞ്ഞു. ഇനി ഇതേ രൂപത്തിലൂടെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നടത്താൻ കഴിയണം എന്നതേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാം. ഇനി അയിന ബൈത്തുക്കും, ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം പറയാം? അതൊന്നും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പിലേക്ക് കയറിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ ഉത്തരം അല്ലേ. കുറച്ചും കൂടെ പ്രയാസം ഉണ്ടാവും, ചില വാക്കുകൾ കൂടെ അധികം പറയേണ്ടി വരും അല്ലേ. അയിന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പം എങ്ങനെ നമ്മൾ അതിന് ഉത്തരം പറഞ്ഞു നോക്കൂ, പറഞ്ഞു നോക്കൂ. നമ്മുടെ വീട് നമുക്ക് പറയല്ലേ, നമ്മുടെ വീട് ഇന്ന അരീക്കോടാണ്, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ വീട് പുഴയുടെ തീരത്താണ്, ഞങ്ങളുടെ വീട് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ്, ഞങ്ങളുടെ വീട് ബസ് സ്റ്റാൻഡിന് പിറകിലാണ്, ഞങ്ങളുടെ വീട് പള്ളിയുടെ പിറകിലാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം പറയാൻ കഴിയും. മലയാളത്തിൽ നമുക്ക് പറയാം, അതേപോലെ നമുക്ക് അറബിയിലും പറയാൻ നമ്മൾ കഴിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ആര് നമ്മളോട് ഇതേ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിലും നമുക്ക് ഉത്തരം പറയാൻ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു. അതിനാണ് നമ്മൾ ഈ തംബ്രീൻ ഇതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. ശരി, അയിന ബൈത്തുക്കും എന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം നമുക്ക് പറഞ്ഞു നോക്കാം. നിങ്ങളുടെ വീട് എവിടെയാണെന്നല്ലേ. ഞങ്ങളുടെ വീട് മദ്രസയുടെ പിറകിലാണ്. നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം, ഞങ്ങളുടെ വീട് മദ്രസയുടെ പിറകിലാണ്. അപ്പം ഞങ്ങളുടെ വീട്, അപ്പം നിങ്ങളുടെ വീട് നമ്മൾ പഠിച്ചല്ലേ, ബൈത്തുക്കും നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്കൂൾ എന്നെങ്ങനെ പറയാം, മദ്രസത്തുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റൽ എന്നെങ്ങനെ വേണം, ഇങ്ങനെ ഓരോന്നിനും നമുക്ക് പറയാനും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇവിടെ ഞങ്ങളുടെ വീട് എന്ന് നമുക്ക് ആൻസർ പറയാൻ നമ്മൾ എന്ത് ചെയ്യും? ശരി, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഞങ്ങളുടേത് എന്നിങ്ങനെ നമ്മൾ പറയാം. അവിടെ നമുക്ക് പറയാൻ കഴിയല്ലേ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബൈത്തുന അല്ലേ, ബൈത്തുന. ഇതിൻ്റെ അർത്ഥം എന്താ? ബൈത്തുന, ഞങ്ങളുടെ വീട്. ബൈത്തുന, ബൈത്തുന, ഞങ്ങളുടെ വീട്. എവിടെയാണ്? നേരത്തെ പറഞ്ഞത് ഖൽഫൽ മദ്റസത്തി അല്ലേ, ഖൽഫൽ മദ്റസ, ഖൽഫൽ മദ്റസത്തി. ബൈത്തുന ഖൽഫൽ മദ്റസ. അപ്പോൾ ഇത് ഇതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും നമ്മൾ പഠിക്കുക. നോക്കൂ, അതിൻ്റെ ഉത്തരം ഒന്നും കൂടെ പറയാണ്. ബൈത്തുന, ബൈത്തുന ഖൽഫൽ മദ്റസ, ഖൽഫൽ മദ്റസത്തി, ഖൽഫൽ മദ്റസത്തി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം. വേറെ ഉത്തരം കൂടെ പറയൂ, ഞങ്ങളുടെ വീട് മദ്രസയുടെ മുമ്പിലാണ് എന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ബൈത്തുന, ബൈത്തുന അമാമൽ മദ്റസത്തി അല്ലേ, അമാമൽ മദ്റസത്തി, അമാമൽ മദ്റസ. അതുപോലെ തന്നെ ഇനി നമുക്ക് വേറെയും, റോഡിനരികിലാണെന്നിങ്ങനെ പറയാം, റോഡിനരികിലാണെന്നിങ്ങനെ പറയാം. ബൈത്തുന ബിജാനിബിഷാരി, ബൈത്തുന ബിജാരിബി ബിജാനിബിഷാരി. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്, ഞങ്ങളുടെ വീട് അരീക്കോട്ടാണെന്നിങ്ങനെ പറയാം, ബൈത്തുന ഫി അരീക്കോത്ത്, ബൈത്തുന ഫി അരീക്കോത്ത്. ഞങ്ങളുടെ വീട് കോഴിക്കോടാണെന്നിങ്ങനെ പറയാം, ബൈത്തുന ഫി കാലിക്കറ്റ്. ഞങ്ങളുടെ വീട് ഡൽഹിയിലാണെന്നിങ്ങനെ പറയാം, ബൈത്തുന ഫി ഡൽഹി. ഇങ്ങനെ ഞങ്ങളുടേത്, ഞങ്ങളുടെ ഇന്ന വസ്തു എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ബൈത്തുന ഖൽഫൽ മദ്റസത്തി. ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലാണെന്നാണെങ്കിലോ, ബൈത്തുന അമാമ മക്തബിൽ ബരീദി, ബൈത്തുന അമാമ മക്തബിൽ ബരീദി. ഇതേ രൂപത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, അടുത്ത ചോദ്യം എന്താണ്, മൻ റബ്ബുക്കും, മൻ മൻ റബ്ബുക്കും, അതിനൊരുപാട് ഉത്തരമില്ല അല്ലേ. മൻ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ആരാണ്? അപ്പോൾ അതിനുത്തരം റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ്. റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് ആരാണ്? അല്ലാഹ് അല്ലേ. റബ്ബുനല്ലാ, റബ്ബുനല്ലാ, ഇതാണ് ഇതിൻ്റെ ഉത്തരം. റബ്ബുനല്ലാ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ എന്ന് നമ്മൾ പറയാൻ പഠിച്ചു, അതാണ് ഞങ്ങളുടെ. ഏതൊരു വസ്തുവാണ് ഞങ്ങളുടേതാണ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ്. റബ്ബുനല്ലാഹു, അപ്പോൾ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ്. ഞങ്ങളുടെ ഉസ്താദ് ഇബ്രാഹിം ആണെന്ന് ഇങ്ങനെ പറയും. ഉസ്താദുനാ ഇബ്രാഹിം, ഉസ്താദുനാ ഇബ്രാഹിം തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് ആൻസർ പറയാൻ നമുക്ക് കഴിഞ്ഞു. ശരി, അപ്പം മൻ അൻതും എന്നതും ഐന ബൈത്തുക്കും എന്നതും മൻ റബ്ബുക്കും എന്നതും നമ്മൾ ഈ ഒരു തംരീനിലൂടെ ഒരാളുടെ ഒരു കൂട്ടം ആളുകളോട് ചോദിക്കാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനും നമ്മൾ പഠിച്ചു. ശരി, നമുക്ക് അടുത്തതിലേക്ക്, അടുത്ത തംരീനിലേക്ക് നമുക്ക് പോകാം. നാലാമത്തെ ചോദ്യം, മാ ലുഗത്തുക്കും, മാ ലുഗത്തുക്കും, നിങ്ങളുടെ ഭാഷ എന്താണ്? എന്താ നമ്മളതിന് മറുപടി പറയാം? ലുഗത്തുന, ലുഗത്തുന മലയാളം അല്ലേ. ലുഗത്തുന അൽ അറബിയ, ലുഗത്തുന അൽ അറബിയ. അഞ്ചാമത്തെ നോക്കൂ, ഐന മദ്രസത്തുക്കും, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? അൻതു മുസ്ലിമൂന, നിങ്ങൾ മുസ്ലിങ്ങളാണോ? അഫി ബൈത്തിക്കും ഹദീഖ, അഫി ബൈത്തിക്കും ഹദീഖ, നിങ്ങളുടെ വീട്ടിൽ തോട്ടമുണ്ടോ, ഗാർഡനുണ്ടോ? അഇന്ദക്കും സയ്യാറ, നിങ്ങളുടെ അടുക്കൽ കാറുണ്ടോ? ഐന മുദരിസുക്കും, നിങ്ങളുടെ അധ്യാപകൻ എവിടെയാണ്? അൻതു മുദരിസൂന, നിങ്ങൾ അധ്യാപകരാണോ? അപ്പോൾ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ നമ്മളൊന്ന് അല്പം വിശദീകരിച്ചു. ഇനി ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. മാ ലുഗത്തുക്കും, ഇത് കൂടുതൽ പറയേണ്ടതില്ലല്ലേ. നമ്മുടെ ഭാഷ ഏതാണ്? നിങ്ങളുടെ ഭാഷ എന്താണ്? നിങ്ങളുടെ ഭാഷ എന്താണ്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്? ലുഗത്തുന അൽ അറബിയ. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ ലുഗത്തുന അൽ ഇൻജിലീസിയ, ലുഗത്തുന മലയാളമിയ, ലുഗത്തുന ഉറുദുവിയ, ലുഗത്തുന സംസ്കൃതിയ തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് ആൻസർ പറയാൻ നമുക്ക് കഴിയണം. നമുക്കതിന് ഒരു പരിശീലനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ശരി, അയിന മദ്രസത്തുക്കും, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം പറയാൻ കഴിയണം അല്ലേ. അയിന മദ്രസത്തുക്കും, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? എന്താ നമ്മൾ പറയും? ഞങ്ങളുടെ മദ്രസ, ഞങ്ങളുടെ മദ്രസ പള്ളിയുടെ അടുത്താണ് എന്നിങ്ങനെ പറയാം. മദ്രസത്തുന, മദ്രസത്തുന ഖരീബത്തുൻ, ഖരീബുൻ എന്ന് പറയില്ല, ഖരീബത്തുൻ. കാരണം മദ്രസത്താണ്, മദ്രസത്ത് മുഅന്നസാണ്, അതുകൊണ്ട് തന്നെ മദ്രസത്തുന ഖരീബത്തുൻ മിനൽ മസ്ജിദി, മദ്രസത്തുന ഖരീബത്തുൻ മിനൽ മസ്ജിദി. അങ്ങനെ തന്നെ നമ്മളത് പഠിക്കാം, മദ്രസത്തുന ഖരീബത്തും മിനൽ മസ്ജിദി. അതുപോലെ തന്നെ മദ്രസത്തുന അമാമ മക്തബിൽ ബരീദി, പറഞ്ഞൂടെ. മദ്രസത്തുന ഖൽഫൽ ബൈതി, മദ്രസത്തുന, മദ്രസത്തുന ഖരീബത്തുൻ മിൻ ശാത്തിഇൻ നഹർ, ഞങ്ങളുടെ മദ്രസ പുഴയുടെ തീരത്തിനടുത്താണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ മദ്രസ പോസ്റ്റ് ഓഫീസിൻ്റെ പിറകിലാണ്, പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലാണ് എന്ന രൂപത്തിലൂടെയൊക്കെ മറുപടി പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അയിന മദ്രസത്തുന, അപ്പോൾ എന്താ ചെയ്യേണ്ട? അയിന മദ്രസത്തുക്കും, അയിന മദ്രസത്തുക്കും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അഅൻതു മുസ്ലിമൂൻ, അഅൻതു മുസ്ലിമൂൻ, ആറാമത്തെ ചോദ്യം, നിങ്ങൾ മുസ്ലിങ്ങളാണോ? എങ്ങനെയാണ് നമ്മളതിന് ഉത്തരം പറയുക? നമ്മൾ ഏത് രൂപത്തിലൂടെ? ഐ അഅൻതു മുസ്ലിമു, നഅം നഹ്നുൽ മുസ്ലിമൂൻ, നഅം നഹ്നു മുസ്ലിമൂൻ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. അഅൻതു മുസ്ലിമൂൻ, നമ്മൾ ഉത്തരം പറയുമ്പോൾ എന്ത് ചെയ്യും? നഅം, അതെ അല്ലേ. എന്നിട്ട് പിന്നെ ഒരു കോമയൊക്കെ ഇട്ടിട്ട് നമ്മൾ പറയും എന്ത്? നഅം നഹ്നു മുസ്ലിമൂൻ. നിങ്ങൾ വിദ്യാർത്ഥികളാണോ എന്നിങ്ങനെ ചോദിക്കുക. അൻതും ദാരിസൂൻ, അൻതും തുല്ലാബുൻ, ചോദിച്ചൂടെ. നിങ്ങൾ ഡോക്ടറാണോ? അൻതും അതിബ്ബാഉ, അൻതും മുമരിലൂൻ, ഇതിനൊക്കെ നമുക്ക് ഉത്തരം പറയാൻ അതെ എന്നാണെങ്കിൽ നഅം, എന്നിട്ട് നഹ്നു മുസ്ലിമൂൻ, നഅം നഹ്നു തുല്ലാബുൻ, നഅം നഹ്നു അത്തിബാഉ തുടങ്ങിയ രൂപത്തിലൂടെ നമുക്കതിന് ആൻസർ പറയാൻ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞു. യെസ്, പത്താമത്തേത് അഅൻതും മുദരിസൂൻ, നിങ്ങൾ അധ്യാപകരാണോ? അഅൻതും മുദരിസൂൻ, നിങ്ങൾ അധ്യാപകരാണോ? അതെ എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അല്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അല്ല എന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെ പറയാം? അല്ല, ഞങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നെങ്ങനെ പറയാം? അഅൻതും മുദരിസൂൻ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, നിങ്ങൾ മനസ്സിൽ പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നാം നിങ്ങൾ എന്താ പറഞ്ഞത്? ലാ, ലാ എന്നെഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോമയൊക്കെ ഇട്ടിട്ട് ലാ നഹ്നു തുല്ലാബുൻ, അല്ലേ? അഅൻതും മുദരിസൂൻ എന്നതിന് ഉത്തരം പറയുമ്പോൾ ലാ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നഹ്നു തുല്ലാബുൻ, ഈ രൂപത്തിൽ നമുക്ക് പറയാം. അല്ല, ഞങ്ങൾ ആരാണ്? എഞ്ചിനീയർ ആണ് എന്നാണെങ്കിലോ? ലാ നഹ്നു മുഹന്ദിസൂൻ, ലാ നഹ്നു അത്തിബാഉൻ, ഡോക്ടറാണ്. അല്ല, ഞങ്ങൾ ഡോക്ടറാണെന്ന്, ലാ നഹ്നു അത്തിബാഉ. ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ അവരോട് കൂടുതലുള്ള ആളുകളോട് എങ്ങനെ ചോദിക്കാമെന്നും, അതുപോലെ തന്നെ കൂടുതലുള്ള നമ്മളൊരു ടീം എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യുക എന്നതും നമ്മൾ ഈ ഒരു തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി തംരീനും ഇതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അടുത്തറിയാനുള്ളതാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 20 പരിശീലനങ്ങൾ ഭാഗം 1.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മക്ക സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
3: തീർച്ചയായും
2: നമ്മുടെ ഒരു പക്ഷേ ഹറമിലോ മറ്റൊക്കെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ലൈമറ്റിന്റെ ചേഞ്ചും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും കൊണ്ട് ഒട്ടുമിക്ക ആളുകളും രോഗികളാവാൻ സാധ്യതയുണ്ട്, അവശത അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ചിലര് കലശലായ രോഗം വരും,
3: പ്രയാസം വരും,
2: പെട്ടെന്ന് പ്രയാസം മാറ്റാൻ കഴിയാതെ ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാതെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു തവണയിൽ അധികം നമുക്കൊരു പക്ഷേ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കാന്നുള്ളത് വേറെ ഒരു ചെലവുള്ള
3: കാര്യമാണ്.
2: അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്ലോക്ക് ടവറിന് താഴെ, ഹറമിന്റെ മുറ്റത്ത് ക്ലോക്ക് ടവറിന് താഴെ ഏകദേശം 4-ാം നമ്പർ ഹമാമിന്റെ താഴെയായിട്ട്, ടോയ്ലറ്റിന്റെ താഴെയായിട്ട് ഈ ഹോട്ടൽ സൊഫ്വ ഹോട്ടലിന്റെ തൊട്ടടുത്ത് ഒരു മുസ്തഷ്ഫ അജിയാദ് മക്കുണ്ട്.
3: മുസ്തഷ്ഫ അജിയാദ് മക്ക,
2: അത് അങ്ങനെയാണ് ആ ബോർഡുള്ളത്, മക്ക എമർജൻസി ഹോസ്പിറ്റൽ. അത് ഹാജിമാർക്ക് ഫ്രീ ആണ്. അവര് അവരുടെ പ്രയാസം, അവരുടെ രോഗം അവിടെ ചെന്ന് കൺവേ ചെയ്താൽ ഇൻഷാല്ലാ അവിടെ മരുന്നുകളും അതേപോലെ തന്നെ പരിശോധനയും ഒക്കെ ഹാജിമാർക്ക് ഫ്രീ ആണ്. അപ്പൊ അവരുടെ ഉംറയുമായി ബന്ധപ്പെട്ട വിസ അതിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഫോണിലോ മറ്റുള്ളത് കാണിച്ചു കൊടുത്താലും മതി. എന്നാൽ നമുക്ക് അവിടെ ഫ്രീ ആയി മരുന്ന്, അവിടെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അവിടെ ഒരുപാട് അടുത്തടുത്തടുത്തായിട്ട് ഈ മെഡിക്കൽ ഷോപ്പുകൾ ധാരാളം ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ മരുന്ന് വാങ്ങാൻ കയറിയാൽ, നമ്മളൊക്കെ നാട്ടിൽ ഇടയ്ക്ക് ഒരു പനി ഉണ്ടായാലും ഒരു ഡോളോ 550 അല്ലെങ്കിൽ 600 പാരസെറ്റമോളോ ഡോളോ ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയാൽ നമുക്ക് ഒരു 2-3 രൂപ ചെലവാവുള്ളൂ,
3: അത്രയേ ഉള്ളൂ.
2: പക്ഷെ അവിടെ അങ്ങനെയല്ല, വളരെയധികം വലിയ പൈസയാണ് വരിക. അതുമല്ല അങ്ങനെ ചില്ലറായിട്ട് അങ്ങനെ കിട്ടൂല. ഏകദേശം അവര് ഒരു നിശ്ചിത എണ്ണത്തിനേ കൊടുക്കുള്ളൂ. അപ്പൊ അത് നല്ലൊരു എമൗണ്ട് ആവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തില് ഹാജിമാർക്ക് വളരെ ഉപകാരപ്രദമാണ് മുസ്തഷ്ഫ അജിയാദ് മക്ക. ക്ലോക്ക് ടവറിന്റെ താഴെ ഏകദേശം സൊഫ്വ ഹോട്ടലിന്റെ അടുത്താണ്. അവിടെ 4-3 ടോയ്ലറ്റുകൾക്കിടയിലായി ഉള്ള ഓരോ ടോയ്ലറ്റുകൾക്ക് ഓരോ നമ്പർ ഉണ്ട്, മൂന്നാം നമ്പർ അല്ലെങ്കിൽ നാലാം നമ്പർ. ഈ രണ്ട് ടോയ്ലറ്റിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തുള്ള മുസ്തഷ്ഫ ജിയാദ് മക്ക എമർജൻസി ഹോസ്പിറ്റൽ ഹജ്മാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ്.
3: തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഹാജിമാരായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ, ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും അതേപോലെ തന്നെ എത്ര നമ്മൾ സൗകര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയാലും അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രായത്തിൻ്റെ അവശതകളുണ്ടാകും, അതേപോലെ തന്നെ ആഫിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
5: വാലൈക്കും വറഹ്മത്തുള്ള, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ റമദാൻ വരുമ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും. അരിയൊക്കെ പൊടിപ്പിച്ച്, പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി, അതേപോലെ തന്നെ നമ്മൾ റമദാനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ ഒരു നിശ്ചിത സംഖ്യ, നമ്മുടെ റമദാനിലെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തതും റമദാനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തു നിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തിനോ നമ്മൾ മാറ്റി വയ്ക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളിൽ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം. ഒരു പക്ഷേ ദാവ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും, ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും, പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും, അതേപോലെ റമദാനിൽ വരുന്ന പല കളക്ഷനുകളുണ്ടാവും അതിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസമാവില്ല. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ പീസ് റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേ ടി എം എന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ സഹായിക്കണം.
0: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണമയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശപ്പ് ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിലെ ഒരിക്കലും അനുഭവിക്കാത്തവർക്ക് നിർവചിക്കാൻ കഴിയാത്തതും വലിയൊരു പരീക്ഷണവുമാണ് വിശപ്പ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ഘട്ടങ്ങളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു തീർത്ത് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വല നബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഅ്. വിശപ്പ് കൊണ്ടും ഭയം കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. പരീക്ഷിക്കും എന്ന വെറും വാക്കല്ല അള്ളാഹു അവിടെ ഉപയോഗിച്ചത്, വല നബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആ ഒരു പരീക്ഷണത്തെ ഈമാനിൻ്റെ ഭാഗമായി ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരന്തരമായ പ്രാർത്ഥനയും നമ്മിൽ ഉണ്ടാവണം എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഅ്, അല്ലാഹുവേ, വിശപ്പിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് എന്നതാണ്. ഇന്ന് ഒരുപക്ഷെ നമ്മളാരും വിശപ്പ് എന്താണ് എന്നറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കില്ല. ഒരുപക്ഷെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സമയത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ സമയബന്ധിതമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും നമ്മൾ. ആവി പറക്കുന്ന ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കുന്നവരായിരിക്കും നമ്മൾ. കഴിക്കുന്നതിനിടയിൽ താഴെ വീണ ഭക്ഷണം നമ്മുടെ കുട്ടികൾ എടുത്ത് തിന്നുമോ എന്ന് വിചാരിച്ച് അത് കഴിക്കണ്ട, അത് കളഞ്ഞേക്ക്, അത് അതിൽ മാലിന്യമായിട്ടുണ്ട് എന്ന് പറയുന്നവരായിരിക്കും നമ്മൾ. പക്ഷേ നാം അറിയണം ഇതിൽ ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങൾ എന്താണ് എന്നുള്ളത്. സമൂഹത്തിൽ വരാനിരിക്കുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള നീരുണങ്ങാത്ത പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കൽ വിശക്കുന്ന ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ പേര് ഗാസ എന്നാണ്, വിശക്കുന്ന ഗാസ. അവിടുത്തെ മക്കൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് മനസ്സിലാക്കാൻ മാത്രം ചില കാര്യങ്ങൾ നമ്മൾ നമുക്കൊന്ന് ബോധ്യപ്പെടേണ്ടതാണ്. വിശപ്പിൻ്റെ കാഠിന്യം എത്രയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ സാധാരണയായി പറയാറുണ്ട്,

0: നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത്. ലിസ്വായിമി ഫർഹതാനി. അതിലേതൊക്കെയാണ് രണ്ട് സന്തോഷങ്ങൾ? ഒന്നാമത്തേത് നോമ്പിൻ്റെ വലിയ സന്തോഷമായ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണെങ്കിൽ, നോമ്പുകാരൻ്റെ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്, അതാണ് അവൻ്റെ ഒന്നാമത്തെ സന്തോഷമെങ്കിൽ, ഭൗതികമായിക്കൊണ്ട് നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തേത്. ഒരൽപ്പസമയത്തെ വ്രതാനുഷ്ഠാനത്തിൽ വിശപ്പിൻ്റെ പൂർണ്ണ അവസ്ഥ നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ആ ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രയാസം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞ് ഒരു മൃഗത്തിൻ്റെ വിശപ്പ് പോലും നിങ്ങൾ പരിഗണിക്കണമെന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകമുണ്ട് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ദീനാണ് അല്ലേ? ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യണേ എന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. ഫീ കുല്ലി കബ്ദിൻ റുത്ബത്തി അജ്ർ. പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും നിങ്ങൾ ഗുണം ചെയ്യണേ, നന്മ ചെയ്യണേ എന്ന് പഠിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ഇസ്ലാം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിങ്ങൾ പൊതുവേ പറയാറുണ്ട് നായ മുസ്ലിങ്ങൾക്ക് കണ്ടുകൂടാത്തൊരു ജീവിയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയും. ആ നായ പാത്രത്തിൽ തലയിട്ടാൽ 7 തവണ പാത്രം കഴുകണമെന്ന് പഠിപ്പിച്ച്, എന്നാൽ അതിനോട് കരുണ കാണിക്കേണ്ട എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ഒരാൾക്ക് സ്വർഗം കിട്ടിയത്. പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ പേരിലാണ് ഒരാൾക്ക് നരകവും കിട്ടിയത് എന്ന് ചരിത്രങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിമിന് മാത്രമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ജാതിക്കും മതങ്ങൾക്കും പ്രസക്തിയുണ്ടായിരുന്നില്ല. മൃഗമാണോ മനുഷ്യനാണോ വിശക്കുന്നുണ്ട് എങ്കിൽ അവരെ ഭക്ഷിപ്പിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരു പുസ്തകത്തിൽ വായിച്ചതുപോലെ, വിശപ്പ് എന്ന അവസ്ഥയില്ലായിരുന്നുവെങ്കിൽ ഒരു മൃഗവും ഒരു വേടൻ്റെയും വലയിൽ കുടുങ്ങില്ലായിരുന്നു. വിശപ്പ് എന്ന ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു വേടനും എവിടെയും ഒരു വല വിരിക്കുകയില്ലായിരുന്നു എന്നുള്ളത് വല്ലാത്തൊരു വൈകാരികതയാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പച്ചക്കരളുള്ള ഏതൊരു മനുഷ്യനാണോ ഏതൊരു മൃഗമാണോ അതിനോടൊക്കെ ഗുണം ചെയ്യണേ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു ഇസ്ലാമിൻ്റെ പ്രൗഢിക്ക് വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറു നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന ആ ഒരു പ്രവാചകൻ്റെ വാക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ അതൊരു വെറും വാക്കായിക്കൊണ്ട് കൊണ്ടു നടക്കേണ്ടതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്, നന്ദി കാണിക്കാനുള്ള മനസ്സ്, അതൊരു വലിയ തൗഫീക്കാണ്. വിശപ്പ് എന്ന പരീക്ഷണത്തിൽ അള്ളാഹു നമ്മെ കൊണ്ട് പോയിട്ടില്ലല്ലോ, അത്തരം അവസ്ഥകൾ നമുക്ക് തന്നില്ലല്ലോ എന്ന ചിന്ത കാരണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭക്ഷണമുണ്ട് നമ്മുടെ വീട്ടിൽ, എന്നാൽ 1 നേരത്തിന് പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് നൽകിയ പരീക്ഷണമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നില്ലല്ലോ എന്ന ആ ഒരു ചിന്ത കാരണം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കാൻ, അത്തരം പരീക്ഷണങ്ങളിലേക്ക് നീ എന്നെ കൊണ്ടുപോയിടല്ലേ അല്ലാ എന്ന പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കാൻ, അള്ളാഹുവിന് വേണ്ടി നമസ്കാരം നിലനിർത്താൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ, അതുപോലെ നോമ്പ് നിലനിർത്താൻ, പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്ന നിലക്ക് നാം എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവേണ്ടവരാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുക വഴി ഒരു നന്ദി കാണിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വിഷപ്പ് ക്ലാസ് എടുത്തത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
2: زالت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
3: وابوا മുദിർന്നവർക്ക് ബാല്യത്തിലേക്ക് ഒരു മടക്കയാത്ര. ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുക.

0: എല്ലാവരും ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ. സ്റ്റാർകോസ്റ്റ് കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹിം ക്ലാസ് എടുത്തുകൊണ്ട് ഫവാസ് ഫൈറൂസ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 39 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാഅള്ളാ 40-41 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.

0: അൽഹംദുലില്ല, ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 41 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ, ഇതുവരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതിയ

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാത്തവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രശ്നപരിഹാരം എന്താണ്? രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പ്രശ്നപരിഹാരം എന്താണ്? എഴുത്ത് നസീമ വാടാനപ്പള്ളി. ഇന്ന് സമൂഹത്തിൽ എമ്പാടും പ്രശ്നങ്ങളാണ്. പ്രശ്നപരിഹാരത്തിന് നെട്ടോട്ടമോടുന്നവരാണ് ചുറ്റുമുള്ളത്. പല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി നിയമത്തിനുമേൽ നിയമങ്ങൾ വന്നിട്ടും പലപ്പോഴും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന വിരോധാഭാസവും നാം കാണുന്നു. കാരണമറിഞ്ഞ് ശരിയായ ചികിത്സ നൽകുമ്പോഴേ അത് ഫലപ്പെടുകയുള്ളൂ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങൾ അവൻ്റെ കൂടി പ്രശ്നങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ തൻ്റെ ജനതയിലെ അധർമ്മാദികൾ കണ്ടു വേദനിച്ചിരുന്നു. അവിടുത്തെ പാത പിന്തുടരേണ്ടവരാണ് നമ്മൾ. ഇന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും വിഭാഗീയതകളും പ്രശ്നങ്ങളുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തൗഹീദിന്റെ വിളംബരം ഉൾക്കൊള്ളുന്ന ബാങ്ക് വിളി ഉയരുന്ന പള്ളികളിൽ പോലും ഖബറുകൾ കെട്ടിപ്പൊക്കി അതിനകത്ത് മറമാടപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ തൃപ്തിക്കായി നേർച്ച വഴിപാടുകൾ നടത്തുന്നു. ഓണവും ക്രിസ്തുമസും നബിദിനവും പെരുന്നാളുമെല്ലാം എന്തെന്ന് ഇന്നും തിരിഞ്ഞിട്ടില്ലാത്ത മുസ്ലിം ഉമ്മത്ത്, തൗഹീദും ഷിർക്കും തിരിയാത്ത, സുന്നത്തും ബിദഅത്തും മനസ്സിലാകാത്ത വിഭാഗത്തോട് ആത്മീയ ചൂഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടെന്തു ഫലം? നബിദിനാഘോഷം അനാചാരമാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്തോറും വാശി തീർക്കുംപോലെ അത് ഓരോ വർഷവും കൊഴുപ്പുകൂട്ടി ആഘോഷിക്കുകയാണ്. കല്യാണങ്ങൾ കോപ്രായങ്ങളുടെ വേദിയായി മാറുന്നു. എവിടെയാണ് പ്രശ്നം? തട്ടമിട്ട പെൺകുട്ടി തട്ടമിടാൻ കൽപ്പിച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്ന വിശ്വാസിക്കറിയില്ല അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണെന്ന്. മക്ബറകളിൽ ചെന്ന് ആഗ്രഹ സഫലീകരണത്തിനായി തേടുന്നവർ മരിച്ചവർ കേൾക്കില്ലെന്ന സത്യം അറിയാത്തവരോ കേൾക്കുമെന്നും അതിവേഗത്തിൽ ഉത്തരം ലഭിക്കുമെന്നും പറഞ്ഞ് പറ്റിക്കപ്പെട്ടവരോ ആയേക്കാം. ഏറ്റവും വലിയ അജ്ഞത സൃഷ്ടാവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നതിൽ തർക്കമില്ല. ഈ ഒരു അജ്ഞതയ്ക്കുമേൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ കണ്ടിട്ടാണ് ഇതര മതസ്ഥർ ഇസ്ലാമിന് മനസ്സിലാക്കുന്നത് എന്ന കാര്യം കൂടി നാം ഓർക്കുക. അല്ലാഹുവേ, കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 22:74. ഇതാണ് പ്രശ്നത്തിന്റെ മൂലകാരണം. സൃഷ്ടാവിനെ അറിയേണ്ടതുപോലെ അറിയണം, എങ്കിലേ മതത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ കഴിയൂ. അല്ലാഹു കൽപ്പിക്കുന്നു, ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അധ്യായം 47:19. മുസ്ലിം സമുദായത്തിന് ഈ തിരിച്ചറിവ് അന്യമായി ഇരിക്കെ എങ്ങനെ മഖ്ബറകൾ ആരാധനാ കേന്ദ്രങ്ങളാകാതിരിക്കും? എങ്ങനെ ഹറാമുകളിൽ നിന്ന് അകലം പാലിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ പ്രബോധന മാർഗത്തിൽ കൂടുതലായും പഠിപ്പിച്ചത് അല്ലാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമായിരുന്നു. അല്ലാഹുവിനെക്കുറിച്ചുള്ള ദൃഢബോധ്യമാണ് അവൻ്റെ കൽപ്പനകളെക്കാൾ വലുതായി മറ്റൊന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് സ്വഹാബത്തിനെ എത്തിച്ചത്.
0: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രശ്നപരിഹാരം എന്താണ്? ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ബഖറ 67 മുതൽ 68 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്രയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل

0: فارض ولا بكر، لا فارض ولا بكر عبان بين ذلك، فافعلوا ما تؤمرون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാം, ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അതിലെ അക്ഷരങ്ങൾ, അതിലെ പദങ്ങൾ അർത്ഥസഹിതം പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയ വളരെ മഹത്തമായ സന്ദർഭമാണിത്. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായത്തിലെ 66 വചനങ്ങൾ കഴിഞ്ഞിട്ടുള്ള 67, 68 വചനങ്ങളാണ് നമ്മളിപ്പോൾ ആമുഖമായി ഓതി വച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 66 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ അർത്ഥമുൾപ്പെടെ ആശയമടക്കം മനസ്സിലാക്കി കഴിഞ്ഞത്. ഇവയോരോന്നും ഈ ക്ലാസ് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നിവർത്തി വച്ച് അതിലെ ആയത്തുകളിലേക്ക് കണ്ണു തുറന്നിരുന്ന് കൈവച്ച് പദങ്ങൾ ശ്രദ്ധിച്ച് ആ നിലക്ക് നമ്മൾ മനസ്സ് തുറന്ന് നോട്ട്ബുക്കും പേനയുമൊക്കെ എടുത്ത് വെച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ സജ്ജരായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നിശ്ചയിക്കപ്പെട്ട പുണ്യം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ആ രൂപത്തിലുള്ള സൽക്രമമായി അള്ളാഹു ഈ ഒരു പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഓതിവെച്ച ഭാഗം ഒന്നുകൂടെ പാരായണം ചെയ്ത് അതിൻ്റെ ഖിറാഅത്ത് നിയമങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചു പോകാം.
1: وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ قَالُوا ادْعُ لَنَا رَبَّكَ يُبَيِّنْ لَنَا مَا هِيَ

0: بين ذلك فافعلوا ما تؤمرون. ഈ 67ഉം 68ഉം വചനങ്ങളാണ് നമ്മളിപ്പോൾ ഒതുക്കി കേട്ടത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً وَإِذْ قَالَ مُوسَى وَإِذْ لَيْ وَإِذْ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ لِقَوْمِهِ إِنَّ اللَّهَ إِنَّ നൂന്ന് ശബ്ദ വന്നാൽ മണിക്കണം. അതുപോലെ ലഖൗമിഹി എന്നുള്ളിടത്ത് അവിടെ മദ് മുൻഫസ്ലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നീട്ടി ഓതേണ്ടതുണ്ട്. തദ്ബഹു തദ്ബഹു ഇഖ്ഫാബിഗുന്നയാണ്, സാക്കിന നൂനിൻ്റെ ശേഷം താ വന്നു, അപ്പം മണിച്ച് മറച്ചോതണം. അതുപോലെ തന്നെ ഖാലൂഹു അതത്തഖിദുനാ ഹുസുവ ഹുസുവ എന്ന് വഖഫ് ചെയ്യരുത്. ഹുസുവ വാവിന് ശേഷം അലിഫുണ്ട്, അപ്പോൾ ഹുസുവ വ വ എന്ന് നീട്ടുന്നത് പോലെ ഹുസുവ ഹുസുവ എന്നുകൊണ്ട് ഹാത്ത ഉള്ള പോലെ വഖഫ് ചെയ്യാൻ പാടില്ല. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ശേഷം ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. തൊട്ടടുത്ത ആയത്ത് ഖാലു ദുഉലന ഖാലു ദുഉലന റബ്ബക യുബയ്യിൻ ലന മാഹി യുബയ്യിൻ നൂന് കേൾക്കാൻ പാടില്ല. യുബയ്യില്ലന യുബയ്യില്ലന യാ കഴിഞ്ഞാൽ പിന്നെ ലാമാണ് കേൾക്കാൻ പറ്റുക. ഇദ്ഗാമം ബിലാ ഗുന്നയാണ്. ആ സാക്കിനായ നൂനെ ലാമിലേക്ക് ലയിപ്പിക്കണം, എന്നാൽ മണിക്കാൻ പാടില്ല. മാഹി മാഹിയ എന്ന് വായിക്കാൻ വഖഫ് ചെയ്യാൻ പാടില്ല. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൽ ഫാരിദു വലാ ബിക് ബഖറത്തുൽ. അവിടേക്ക് ഇദ്ഗാമം ബിലാ ഗുന്നയാണ്, ദമ്മ തന്മീനെ ലാമിലേക്ക് ലയിപ്പിക്കുകയാണ്, തന്മീൻ്റെ ശബ്ദം കേൾക്കൂല. വലാ ബിക്റുൻ അവനും ബൈന ദാലിക് വലാ ബിക്റുൻ ബിക് എന്ന് ശബ്ദം ഉയർത്തി ഉച്ചരിക്കാൻ പാടില്ല. അവനും ബൈന ദാലിക് ഇഖ്ലാബാണ്, ഒരു കുട്ടി മീമ കാണാം. അവനും ബ, അപ്പോൾ ആ നുൻ എന്നുള്ള തന്മീനെ മീമാക്കി മാറ്റി മറിച്ചോതണം എന്ന്, അതാണ് ഇഖ്ലാബ്. ശേഷം ബാ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് ബാ. فَافْعَلُوا مَا تُؤْمَرُونَ مَا فَافْعَلُوا مَا تُؤْمَرُونَ ഓദരദ് فَافْعَلُوا مَا تُؤْمَرُونَ ആന്തരക്കാണ് പാരായണം ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പാരായണവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പിൽ കഴിഞ്ഞ ക്ലാസ്സിലുള്ള നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചത് നമുക്കറിയാം, യഹൂദികളായ ജൂതന്മാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ആരാധനാ ദിവസമുണ്ടായിരുന്നു ശനിയാഴ്ച, അല്ല യൗമു സബ്ബത്ത്. ആ സബ്ബത്ത് ഷബ്ബത്ത് നാൾ, ഷബ്ബത്ത് ദിനാചരണം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ദിനാചരണത്തിൽ അല്ലാഹുവിൻ്റെ നിയമം നിർദ്ദേശം അത് പാലിക്കാൻ തയ്യാറാകാതെ അതിക്രമം പ്രവർത്തിച്ച ചില ആളുകൾ, അവരെ അല്ലാഹു അവർക്ക് തക്കതായ ശിക്ഷ, ഒരു പ്രതികാരമെന്നോണം അല്ലാഹു ശേഷം ജീവിക്കുന്നവർക്ക് പോലും ഗുണപാഠം പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്കുള്ള, അവരെ കുരങ്ങുകളാക്കി രൂപമാറ്റം വരുത്തി നൽകിയ ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ശേഷം അള്ളാഹു പറയുകയാണ് വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും തദ്ബഹു ബഖറ. വഇദ് ഖാല മൂസാ, മൂസാ നബിക്ക്, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ആരോട്? ലി ഖൗമിഹി തൻ്റെ ജനതയോട്, ഖൗമാന ജനവിഭാഗം, തൻ്റെ ജനതയോട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറുക്കും, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, കൽപ്പിക്കുന്നുണ്ട്. എന്തിന്? അൻ തദ്ബഹു, എന്തിനാണ് കൽപ്പിക്കുന്നത്? അൻ തദ്ബഹു, ദബഹ യദ്ബഹു പറഞ്ഞാൽ അറുക്കുക, അൻ തദ്ബഹു അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്, കൽപ്പിക്കുന്നുണ്ട്. എന്തിനെ? ബഖറത്തൻ, ഒരു ബഖറയെ, ഒരു പശുവിനെ, ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഖാലു, അവർ പറഞ്ഞു, അ തത്തഖിദുനാ ഹുസുവ, അപ്പോൾ അവർ പറഞ്ഞു, ആ ജനത പറഞ്ഞു, അ തത്തഖിദുനാ, ഇത്തഖദർണൽ ആക്കുക, അതത്തഹിദുന താങ്കൾ ഞങ്ങളെ ആക്കുകയാണോ? ഹുസുവൻ പരിഹാസം. താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? താങ്കൾ ഞങ്ങളെ പരിഹാസ വസ്തുക്കളാക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. ഖാലോ അദ്ദേഹം പറഞ്ഞു, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അദ്ദേഹം അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അഊദു ഞാൻ ശരണം തേടുന്നു ബില്ലാഹി അള്ളാഹുവിനോട്, എന്തിൽ നിന്ന്? അൻ അകൂന ഞാൻ ആകുന്നതിനെക്കുറിച്ച്, മിനൽ ജാഹിലീന വിവരമില്ലാത്തവരിൽ, വിഡ്ഢികളുടെ വിവേകമില്ലാത്തവരുടെ കൂട്ടത്തിൽ ആകുന്നതിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്നാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങൾ ഞങ്ങളെ പരിഹാസ്യ വസ്തുക്കളാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അതാണ്. അപ്പോൾ ഇവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച കൽപ്പന അത് പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അതിന് പറഞ്ഞ മറുപടിയും നമ്മോട് പറയണം. ശരിക്ക് ഈ അധ്യായത്തിൻ്റെ പേര് രണ്ടാമത്തെ അധ്യായമാണല്ലോ പരിശുദ്ധ ഖുർആനിൽ, അതിന് സൂറത്തുൽ ബഖറ, അൽ ബഖറ എന്ന പേര്. ആ അൽ ബഖറ എന്ന പശു എന്ന അർത്ഥമുള്ള പേര് പറയാൻ കാരണമായ ആ പശുവിൻ്റെ സംഭവമാണ് ഈ 67-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്നത്. ആ സംഭവം ഇതാണ്. ഈ ആയത്തുകളിൽ പ്രസ്താവിച്ച പ്രകാരം ഒരു പശുവിനെ ബലിയറുക്കണമെന്ന് ഇസ്രായേലിനോട് കൽപ്പിക്കപ്പെടാൻ കാരണം അടുത്ത ആയത്തുകളിൽ വിവരിക്കുന്നൊരു ഒരാളെ വധിച്ചൊരു സംഭവമുണ്ട്, ആ കൊലപാതകം അതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിങ്ങൾ പൊതുവെ പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ പല നിലക്കുള്ള ഭിന്നാഭിപ്രായം ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ ചുരുക്കം, ഒരു ധനികനെ അയാളുടെ ഒരു അവകാശി കൊലപ്പെടുത്തിയ സംഭവമാണ്. അങ്ങനെ മൃതദേഹം ഒരു പെരുവഴിയിലോ മറ്റോ കൊണ്ടുപോയി വെച്ചു. പിന്നീട് അതേ ആ കൊന്ന ആൾ തന്നെ, ആ അതേ ഘാതകൻ തന്നെ കൊലക്കുറ്റം മറ്റുള്ളവരുടെ മേലെ എന്ത് ചെയ്യാണ്, ആരോപിക്കണം. അങ്ങനെ അതിനെപ്പറ്റി ബഹളവും ഒച്ചപ്പാടും തർക്കവും വഴക്കൊക്കെ ആയി. അങ്ങനെ ആ കേസ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കിലെത്തി. അപ്പോഴാണ് ഈ 67-ാം വചനത്തിൽ പറഞ്ഞ പ്രകാരം ഒരു പശുവിനെ അറുക്കാൻ അവരോട് കൽപ്പിച്ചത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അറുത്ത ശേഷം 73-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ ആ പശുവിൻ്റെ ഒരു അംശമെടുത്ത് അതുകൊണ്ട് മൃതദേഹത്തിൽ അടിക്കാനും അപ്പോൾ അതിന് ജീവനുണ്ടാവുകയും ആ കൊന്ന ആൾ ഇന്ന ആളാണെന്ന്, ഘാതകൻ ഇന്ന ആളാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് മൃതദേഹം വീണ്ടും പഴയപടി നിർജ്ജീവമായി തീരുകയും ചെയ്തു. ഇതനുസരിച്ച് പ്രസ്തുത വധമാണ് ആദ്യം സംഭവിച്ചത്. പിന്നീടാണ് പശുവിനെ അറുക്കാനുള്ള കൽപ്പന. സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ആദ്യ ഭാഗം ആദ്യവും പിന്നീടുള്ളത് പിന്നീടുമായി ക്രമപ്രകാരം തന്നെ ഉദ്ധരിക്കുന്ന പതിവ് ഖുർആനിൽ പലപ്പോഴും ആ നിലക്ക് ഇല്ലാത്ത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇടയിൽ നിന്നും ഒടുവിൽ നിന്നും കഥ ആരംഭിച്ചു എന്ന് വരും. ഇങ്ങനെ വിവരിക്കുന്നതിൽ ചില ഹിക്മത്ത് പടച്ചറബ് ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിൻ്റെ യുക്തി രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനെപ്പറ്റി ധാരാളം ഹിക്മത്ത് അതിലുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം സംഭവിച്ചത് പശുവിന് അറുത്ത സംഭവമാണ്, പിന്നീടാണ് വധവും തർക്കവും ഉണ്ടായത്. അപ്പോൾ പശുവിൻ്റെ അംശം കൊണ്ട് മൃതദേഹത്തെ അടിക്കാൻ കൽപ്പനയുണ്ടായത് ആണെന്ന് ചില മുഫസ്സിങ്ങളാ നിലക്കൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നതായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലിനെ അറിയിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും അവരുടെ മാർഗദർശിയും നേതാവുമായിരിക്കെ ആ കൽപ്പന അവർ ഉടനെ അങ്ങ് അനുസരിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കൽപ്പന അവർക്ക് ദഹിച്ചില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ ചോദിച്ചതെന്താ അല്ലേ, ഖാലു ആ തത്തഖിദുന ഹുസുവ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ, ഞങ്ങളെ പരിഹാസ്യ വസ്തുവായി എടുത്തുകയാണോ, സ്വീകരിക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതിന് അദ്ദേഹം മറുപടി കൊടുത്തു, ഖാല അഊദു ബില്ലാഹ് അൻ അകൂന മിനൽ ജാഹിലീന, ഞാൻ വീട്ടുകളുടെ കൂട്ടത്തിൽ ചേരുകയോ അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, അള്ളാഹു എന്നെ കാക്കട്ടെ. ഇതായിരുന്നു മറുപടി. അപ്പോൾ വിഡ്ഢികൾ ആരെന്ന് പറയാതെ വ്യംഗ്യമായി ഒരു അത് ആരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അതിലൂടെ ഒരു പിന്നെ സൂചന നൽകുകയും ചെയ്തു. അപ്പോൾ ഈ കൽപ്പന എന്നുള്ളത് ഒരു തമാശയോ പരിഹാസമോ ഒന്നുമല്ല, അത് വളരെ ഗൗരവപ്പെട്ട കാര്യം തന്നെയായിരുന്നു. അവരത് അനുസരിക്കേണ്ടതായിരുന്നു. ഒരു പശുവിനെ അറുക്കണമെന്നല്ലാതെ മറ്റു ഒരു നിഷർത്തോ മറ്റു കണ്ടീഷൻസ് ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഒന്നിനെ അറുത്താൽ മതിയായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും കൽപ്പന നിറവേറ്റുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒഴിവുകഴിവുകൾ തേടുന്ന പാരമ്പര്യ ശീലം ജൂതന്മാരായ ഇസ്രായേലരായ അവർ മാറ്റിയിട്ടില്ല. എന്ത് പശുവായിരിക്കണം, ഏത് തരത്തിലുള്ളതാവണം എന്നിങ്ങനെ ഒന്നിന് പിന്നാലെ ഓരോ ചോദ്യങ്ങളാണ് അവർ നടത്തിയത്. അപ്പോൾ അതാണ് 68-ാമത്തെ ആയത്ത്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യി ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൽ ഫാരിദുൻ വലാ ബിക് അപ്പൊ ഇവിടെ അവര് പറയണം, ഉദുവലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം കേട്ടോ. മൂസ നബിയോട് പറയണം, ജനത പറയണം, റബ്ബക്ക നിന്റെ നാഥനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. യുബയ്യില്ലന ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, മാഹിയ അത് ഏത് നിലക്കുള്ള പശുവായിരിക്കണം എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയണത്. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഖൂൽ അദ്ദേഹം പറയുന്നു, ഇന്നഹ ബഖറ അതൊരു പശുവായിരിക്കണം. ലാ ഫാരിദുൻ വലാ ബിക്രുൻ അത് ലാ ഫാരിദുൻ അതെങ്ങനെയാവാൻ പാടില്ല, ഫാരിദ് ലാ ഫാരിദുൻ അതമിതമായി പ്രായം കൂടിയ പശുവാവാൻ പാടില്ല. വലാ ബിക്കർ എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ അത് പ്രായം ചെന്നത് കിഴവി ചാവാനായത് ആവാൻ പാടില്ല. വലാ ബിക്കർ പ്രായം പറ്റ കുറഞ്ഞ കന്യക എന്നാണ് ബ്രിക്കർ എന്ന് പറഞ്ഞത്. അത് പ്രായം പറ്റ കുറഞ്ഞതും ആവാൻ പാടില്ല. അഴവാനും ബൈനദാലിക്ക് അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യതരം ഇടത്തരം ഇടത്തരത്തിലുള്ള ഒരു പശുവായിരിക്കണം. ഫഫാലു നിങ്ങൾ അങ്ങനെ ചെയ്യുവിൻ, മാത്തു ഉമറു നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫാഖിഉൻ ലാ ഫാരിദുൻ വലാ ബിക്രുൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലാ കബീറത്തുൻ ഹരിമത്തുൻ അത് അങ്ങേറ്റം വാർദ്ധക്യത്തിലെത്തിയ പശുവാവാൻ പാടില്ല, പ്രായം ചെന്നതാവാൻ പാടില്ല. വലാ സുഗീറത്തുൻ ലം യൽഹഖ അൽ ഫഹൽ അല്ലെ പറ്റ ചെറുതാവാനും പാടില്ല. ഒരു കൂറ്റൻ നല്ലൊരു ശക്തിയുള്ള അതിനിടയിലുള്ള അഴവാനും ബൈനദാലിക്ക് അതിന് നിസ്ഫുൻ ബൈനൽ കബീറത്തി വ സുഗീറത്തി എന്നാണ്. വഹിയ അഖ്വ മയകൂനു മിന ദവാബി വൽ ബഖർ വഹ്സനു മാ തകൂൻ എന്നാണ്. അഥവാ അതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഏറ്റവും ശക്തമായ ഇടത്തരം പ്രായത്തിലുള്ള പശുവായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ജനതയോട് പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അവരതെങ്ങനത്തെ പശുവാന്ന് ചോദിച്ചവരെന്ത് ചെയ്യണം, കൽപ്പന ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ അവർ പിന്നീട് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളോട് തോന്നുന്നു. ഒന്ന്, അവരാ പറഞ്ഞപ്പോൾ തന്നെ ആ കൽപ്പന ചെയ്യാൻ അവരുടെ മനസ്സ് കൂട്ടാക്കിയില്ല. അതവരുടെ ജൂത ഒരു പാരമ്പര്യ അവരുടെ ഒരു സ്വഭാവമാണത്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നാൽ അതപ്പടി ഉൾക്കൊള്ളുക എന്നൊരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണെന്ന് പാഠം നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റൊന്ന്, ഒരു പ്രവാചകൻ അല്ലേ, ആ സമുദായത്തിലേക്ക് അയക്കപ്പെട്ടൊരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ വാഹ്യപ്രകാരം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അല്ലേ, ഞാൻ നമ്മുടെ റബ്ബിനോടെന്നല്ല നിന്റെ റബ്ബിനോട്, അതൊക്കെ അവരുടെ ധിക്കാരപരമായ പദപ്രയോഗങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അത് പിന്നെ ആ നബിയുടെ ആ പ്രവാചകൻ്റെ റബ്ബിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നമ്മുടെ റബ്ബ് എന്ന് പറയാതെ ആ നിലക്കുള്ളൊരു പ്രയോഗം, അത് വലിയ ധിക്കാര മനസ്ഥിതി അവരുടെ അഹങ്കാര മനസ്ഥിതിയെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആ പ്രവാചകനെ നിന്ദിക്കുന്ന രൂപത്തിലുള്ള കുറേ പദപ്രയോഗങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്ന മുറക്ക് അവർ നിറവേറ്റാതെ പോകുന്ന ഒരു പ്രവർത്തനം അവിടെയുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത് എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സ്വഹീഹായ ഹദീസിലൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വിശ്വാസി തയ്യാറാവണം. അവൻ്റെ ജീവിതത്തിൽ അത് പാലിക്കേണ്ടതുണ്ട്. അത് മനസ്സവാച കർമ്മണ ഉൾക്കൊള്ളുക എന്നുള്ള വിശ്വാസിയുടെ ബാധ്യതയാണ് അല്ലേ. അതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 67-ാമത്തെയും 68-ാമത്തെയും വചനത്തിൽ നമുക്കുള്ള ഗുണപാഠം എന്ന് പറഞ്ഞാൽ, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി വിശ്വാസിക്കുണ്ടായിരിക്കുക എന്നും, അതുപോലെ തന്നെ അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണമെന്നുമാണ്. ഒരിക്കലും ധിക്കാര മനസ്ഥിതിയോ അഹങ്കാര മനസ്ഥിതിയോ അള്ളാഹുവിൻ്റെ വാക്കിനെ അപ്പുറം ചെയ്യുകയോ സ്വഹീഹായി വന്ന ഹദീസിനെ നിഷേധിക്കുന്ന നിരസിക്കുന്ന സ്വീകരിക്കാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല. പ്രമാണങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന, പ്രമാണങ്ങളെ നിഷേധിക്കാത്ത ഒരു മനസ്സിൽ വിശ്വാസിക്ക് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പൂർണ്ണമായും അനുസരിക്കേണ്ടവരാണ് വിശ്വാസികൾ. ഈ വിഷയമായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തൻ്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം. അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
6: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم. وإذ

0: മഷാല്ല, നമ്മൾ മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറ അൽ ബക്കറയിലെ 260-ാമത്തെ ആയത്താണ്. നമുക്ക് അറിയാം, പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അശാത്രി ആയിരുന്നു.
1: ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ റബ്ബേ, മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അവൻ അള്ളാഹു പറയാണ്, നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇല്ലാതെ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്, എങ്കിലും എന്റെ ഹൃദയമൊന്ന് സമാധാനമടയാൻ വേണ്ടി ചോദിച്ചാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി പറയാണ്. അപ്പൊ റബ്ബ് പറയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ പക്ഷികളിൽ നിന്ന് ഒരു നാലെണ്ണം പിടിക്കുക, എന്നിട്ട് അവയെ നിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊള്ളുക. പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ അംശം എന്ന് പറഞ്ഞാൽ പക്ഷികളെ കഷ്ണമാക്കി എല്ലാ ഓരോ മലകളിലേക്കും ആക്കിക്കൊള്ളുക. പിന്നെ നീ അവയെ മാടി വിളിക്കുക, അവ നിന്റെ അടുക്കലേക്ക് ചിതറി വിവിധ മലകളിലേക്കായത് ചിതറി നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതാണ് ആ വചനത്തിൻ്റെ ആശയം. അപ്പോൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ഒരു ചോദ്യം വരുന്നത്. ഇബ്രാഹിം നബിയുടെ ചോദ്യം എങ്ങനെയെന്നുള്ളത് അറിയാനുള്ള വിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് സംശയങ്ങളുണ്ടാവാം. സംശയം ഉണ്ടാകുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ സംശയമുണ്ട്. ഒന്ന്, വിശ്വാസമല്ലാത്ത സംശയമുണ്ടാവും, ഓൾറെഡി വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് വെറുതെ സംശയം ചോദിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ, വിശ്വസിക്കാതെ എനിക്കങ്ങനെ വിശ്വാസമല്ല എന്നിട്ട് വെറുതെ സംശയം ചോദിച്ചിട്ട് ഇടങ്ങാറാങ്ങൾ. പക്ഷേ ഇബ്രാഹിം നബി ചോദിച്ച സംശയം അത് വിശ്വാസത്തോടുകൂടി തന്നെ ഒന്നുകൂടി യക്കീനാവാൻ, ആ ചോദ്യമാണ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമുക്ക് കുറച്ചുകൂടി യക്കീനാവാനുള്ള സംശയം ഉണ്ടാക്കിയിരിക്കേണ്ടത്.
0: ഓക്കെ, പിന്നെ കരീനെ കുറിച്ച് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ തുടങ്ങിയ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിലുള്ള പ്രത്യേക പരിശീലനം, ഇതൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ നേർരേഖ ഫോർവേഡ് ചെയ്യുമ്പോൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ജീവിതത്തിൻ്റെ വലിയൊരു സമയം നമ്മൾ കഴിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. തർക്കമില്ലാത്തൊരു വിഷയമാണത്. ഈ സമയം അത്രയും ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം നന്മകൾ കിട്ടും, കുറെ തിന്മകളും നമുക്ക് മുക്തമാവാൻ പറ്റും. ഒരുപക്ഷെ ഈ സമയത്തിൽ തന്നെ വലിയൊരു ഭാഗം നമ്മൾ ചെലവഴിക്കുന്നത് വാട്സപ്പിലായി. ഏറ്റവും ഭംഗിയായി ആശയങ്ങൾ കൈമാറാൻ, ഏത് തരത്തിലുള്ള ആശയങ്ങളെ കൈമാറാനും, ശബ്ദമാണെങ്കിലും ചിത്രമാണെങ്കിലും, എല്ലാറ്റിനും ഏറ്റവും സൗകര്യമുള്ള ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ആശയവിനിമയങ്ങൾക്ക് അതുപയോഗിക്കും. ഇത്തരം ഗ്രൂപ്പുകളിൽ ഉള്ള ആളുകൾ പൊതുവായി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നാം നമ്മുടെ വിരലമർന്ന് ഏതൊരു സന്ദേശവും നമ്മുടെ നമ്പറിൽ നിന്ന് പോയാൽ നമ്മെ അതുമൂലം വിലയിരുത്തപ്പെടുമെന്ന് നമ്മളറിയാം. എന്താണോ നമ്മൾ അയക്കുന്നത് അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കും. നിങ്ങൾ എന്തൊന്ന് അയച്ചാലും നിങ്ങളുടെ ആശയത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ അതവിടെ മനസ്സിലാക്കപ്പെടും. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ മാത്രമേ ഒരു മെസ്സേജ് നാം സ്വന്തം നിലക്കോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുകയാണെങ്കിലോ ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് എവിടെ നിന്ന് വന്നതാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് അയച്ചു എന്ന് ചിന്തിക്കപ്പെടാം. ഒരുപക്ഷെ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് പോവാൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വരുമ്പോൾ നമുക്ക് തിരുത്താം. അത് വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മളുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാകും. ഒരിക്കലും ആ ലക്ഷ്യത്തിന് വിരുദ്ധമായത് ഒന്നും അതിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മളൊരു കാര്യത്തെ പഠിക്കാൻ, ഇപ്പോൾ കുട്ടികൾ അവരുടെ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങൾ വരാൻ പറ്റില്ല. കാരണം അതിൽ ചേർന്നവരെല്ലാം ആ പഠനോദ്ദേശത്തിലാണ്. ഇപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ മറ്റ് പ്രസംഗങ്ങളോ കാര്യങ്ങളോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്, അവിടെ ഒരു അധ്യക്ഷനുണ്ട്, അതാണ് അഡ്മിൻ. ആ അഡ്മിൻ്റെ സമ്മതത്തോടുകൂടെയാണ് നമ്മളതിൽ പ്രവേശിക്കേണ്ടതും തിരിച്ചു പോരേണ്ടതും. അതിൻ്റെ നിയന്ത്രണങ്ങളും ലക്ഷ്യങ്ങളും തീരുമാനിക്കുന്നതിൽ അയാൾക്കൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ഒരു കാര്യം ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ ആ ഗ്രൂപ്പ് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാവരും പറയേണ്ട കാര്യമില്ല. അത് പേഴ്സണലായിട്ട് അയാൾക്ക് ഒരു മെസ്സേജായി അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ നമ്മളാ പറയുന്ന കാര്യം എല്ലാവരും അറിയുകയോ നോക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിരന്തരമായി ചില ആളുകൾ അങ്ങനെ ഉണ്ട്, കണക്കൊന്നുമില്ല, എന്തൊക്കെ എവിടെ നിന്ന് കിട്ടിയോ അതൊക്കെ എന്ത് ചെയ്യുക, ഓരോ ഗ്രൂപ്പുകൾ മാർക്ക് ചെയ്യുക, അയക്കാം. അങ്ങനെ എന്ത് ചെയ്യും, കിട്ടുന്ന സാധനങ്ങളെല്ലാം എല്ലാ ചവറുകളും നിറഞ്ഞ്, ഒരു പക്ഷേ ഒരു കാര്യവും ഒരു ഉപകാരവും കിട്ടാതെ ആളുകൾ നോക്കാൻ പറ്റാത്ത വിധത്തിൽ എന്ത് ചെയ്യുക, ആക്കി തീർക്കുക. എന്ത് എവിടെ എന്നൊന്നും അറിയാതെ ധാരാളക്കണക്കിന് പോസ്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ അയക്കുന്നത് എന്ത് പ്രതികരണങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കും എന്നത് നമ്മൾ നല്ലോണം ചിന്തിക്കണം, അയക്കണം. കാരണം ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ചിടുന്ന ആളുകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ല. ഒരു വർഗീയതയ്ക്ക് വേണ്ടി ഒരാളൊരു പോസ്റ്റ് ഉണ്ടാക്കി വിട്ടാൽ നമ്മളത് അയക്കുന്നതോടുകൂടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിലുപരി അത് ഈ സമൂഹത്തിലൊരു തിന്മയ്ക്ക് വേണ്ടി സഹകരിക്കലായിരിക്കും. അതേമാതിരി ഭീതിപ്പെടുത്തുന്ന സംഗതികൾ, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ മരണങ്ങൾ, പല ആളുകളും ഈ ആക്സിഡൻറ്റുകളൊക്കെ എന്ത് ചെയ്യും, CCTVകളിലെ ചിത്രങ്ങൾ കിട്ടും. അതൊക്കെ നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. കാരണം അതൊക്കെ അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഭീതിപ്പെടുത്തുന്ന, അവിടെയൊക്കെ എന്നും അസ്വസ്ഥ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണതൊക്കെ. ആ മരണരംഗങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതിനെന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം. അതിലേറെയൊക്കെ ഉപരി എന്താ അറിയുമോ, വിശ്വസ്തമായതും ആധികാരികമുള്ളതും മാത്രം പോസ്റ്റ് ചെയ്യുക. അതിപ്പോൾ ദീനി കാര്യങ്ങളാണെങ്കിലും, അല്ലപ്പോൾ ഒരു കലക്ഷനെ കുറിച്ചോ ഒരാളുടെ ഒരു സഹായാഭ്യർത്ഥനയൊക്കെ ആണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് 100% സത്യമാണെന്ന് നമുക്ക് ഉറപ്പ് വേണം. കാരണം നമ്മളൊരു വിശ്വസ്തനാണെങ്കിൽ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും അതിൽ പടം കൊടുക്കിയ കാര്യങ്ങൾ ചെയ്താൽ അത് പറഞ്ഞ് നമുക്കാണല്ലോ അതിലേറ്റവും ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ഉപകാരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം. ചില ആളുകൾ ഒരു ഇതിൽ തന്നെ മറ്റാൾ പോസ്റ്റ് ചെയ്ത അതേ കാര്യം തന്നെ ഇയാളും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ചുരുങ്ങിയത് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് നോക്കുക, നമ്മൾ ഇടാൻ പോകുന്ന കാര്യം അതിലുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം അറിയേണ്ടത്. ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ചില തെറ്റായ ചികിത്സാ വിവരങ്ങൾ, ചില മരുന്നുകളുടെ പരസ്യങ്ങൾ, ഇതൊക്കെ എന്താ അറിയുമോ, നമ്മൾക്ക് ആധികാരികത തോന്നാത്ത കാര്യങ്ങൾ വെറുതെ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ പല ആളുകളും പല അപകടങ്ങളിലും പെടാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നമുക്കത് തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. മതപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത അല്ലെങ്കിൽ ഇസ്ലാമികമായ ശരിയല്ലാത്ത ആശയങ്ങളെ മതവിധികളെ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് എന്തു ചെയ്യും, നമുക്കെത്തും. പിന്നെ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടൊരു കാര്യം, ഒരു അഡ്മിൻ അയാൾക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പ് അംഗങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും അയാൾക്ക് ചിലപ്പോൾ നിയമപരമായ നടപടികൾ പോലും അയാൾ വിധേയനാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഒരു പോസ്റ്റ് കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഏതൊരു രംഗത്തും ഒരു വിശ്വാസമുള്ളവൻ, മാന്യതയുള്ളവൻ ഇടപെടുമ്പോൾ ആ മാന്യത പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മളുള്ള ഗ്രൂപ്പുകളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ഒരു സൂക്ഷ്മമായ സമീപനം എല്ലാ കാര്യങ്ങളും ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പക്വതയോടുകൂടെയും അതേപോലെ തന്നെ കാര്യബോധത്തോടുകൂടിയും ലക്ഷ്യബോധത്തോടുകൂടിയും കാര്യങ്ങൾ സമീപിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹവും അറിവും പ്രദാനം ചെയ്യട്ടെ.
4: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ ഫോർവേഡ് ചെയ്യുമ്പോൾ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിലെ ഇടപെടലുകളെ സൂചിപ്പിക്കുന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
6: أعوذ بالله من الشيطان الرجيم.

0: 13 വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങിയ മലയാളി ജോലിക്കാരന് ഓരോ മാസവും മുടങ്ങാതെ പണം അയക്കുന്ന റൊമാൻ പൌരനെ പരിചയപ്പെടാം. തളിപ്പറമ്പ് സ്വദേശി കരുണാകരനെ തേടി എല്ലാ മാസവും ഈ പണമെത്തും. പഴയ തൊഴിലുടമയായ ഡോക്ടർ സാലിം അബ്ദുള്ള അൽ ഹർമിയാണ് പഴയ തൊഴിലാളിയോടുള്ള സ്നേഹം ഉലയാതെ കാത്തു സൂക്ഷിക്കുന്നത്.
1: എം വി കരുണാകരൻ എന്ന ഈ തളിപ്പറമ്പ് സ്വദേശി ഒമാനിലെ ജോലി നിർത്തി നാട്ടിലെത്തിയിട്ട് 13 കൊല്ലം കഴിഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ സാലിം അബ്ദുള്ള സാലിം അൽ ഹർമിയുടെ വീട്ടിലായിരുന്നു 27 കൊല്ലം ജോലി. ജീവിത സാഹചര്യങ്ങൾ കാരണം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വരുമാനം നിന്നുപോകുമെന്ന ആശങ്ക കരുണാകരന് ഉണ്ടായിരുന്നു. പെൻഷനോ മറ്റോ ഇല്ലല്ലോ എന്നും ആധി. എന്നാൽ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്തു ജീവിക്കാൻ ഒരു തുക കയ്യിൽ കൊടുത്താണ് ഡോക്ടർ സാലിം അബ്ദുള്ള കരുണാകരനെ യാത്രയാക്കിയത്. അവിടെ തീർന്നില്ല ആ ബന്ധം.
2: അടുത്ത മാസം മുതൽ 4000 5000 അയച്ചുകൊണ്ട് നിന്നു. അത് 10000 വരെ തന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു ലോകത്ത് ഗേടും കിട്ടിണ്ടാവില്ല, അത് ഉറപ്പാണ്. നമുക്കൊരു ഒരു സഹോദരൻ വന്നിട്ടുണ്ടാവില്ല, ജ്യേഷ്ഠ സഹോദരൻ അല്ല അച്ഛൻ, ആ ഒരു ബന്ധം ഞങ്ങളുടെ.
1: മക്കളുടെ വിവാഹത്തിനും ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ സഹായമെത്തി. മലയാളികളോട് പൊതുവിലും കുടുംബത്തിലെ അടുത്തയാളായിരുന്ന കരുണാകരനോട് പ്രത്യേകിച്ചും വലിയ സ്നേഹവും ആദരവുമാണ് ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ കുടുംബത്തിന്.
3: So that is why I like him, my family like him. We will send 15,000. You give this people 6 balance, use it.
1: കേരളം സന്ദർശിക്കണമെന്ന് ഡോക്ടർ സാലിം അബ്ദുള്ളയ്ക്കും പഴയ ഒമാനി വീട്ടിൽ ഒന്നുകൂടി പോകണമെന്ന് കരുണാകരനും ആഗ്രഹമുണ്ട്. ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന കാലത്ത് സ്നേഹബന്ധത്തിന്റെ പോക്കറ്റ് മണി ഇന്നും മുടങ്ങിയിട്ടില്ല.
4: സഹൽ, അപ്പോ നമ്മൾ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആ ചിന്തയുടെ വിഷയം. അപ്പോൾ കരുണാകരൻ, സാലിം അബ്ദുള്ള, ഇങ്ങനെ രണ്ട് ആളുകളുമായിട്ടുള്ള, ഒരാൾ തൊഴിലാളിയാണ്, മറ്റൊരാൾ മുതലാളിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഗാഢതയാണ് ഇന്നത്തെ ഒരു സംസാരത്തിലുണ്ടായിരുന്നത്.
5: ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളൊരു പിന്നെ ചെറിയൊരു വാർത്താ ഭാഗമാണ് കേട്ടതെന്ന് തോന്നുന്നു.
4: അതെ അതെ അതെ, ഒരു വാർത്തയുടെ ഭാഗമാണ് കേട്ടത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് പോലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ കൂലി പൂർണ്ണമായിട്ടും കൊടുക്കാതെ തൊഴിലാളികളെ പറ്റിക്കുന്ന മുതലാളിമാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കൂ, ജോലിയൊക്കെ നിർത്തി അവിടെ നിന്ന് പോന്ന് 13 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു തൻ്റെ ഒരു കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് 4000 മുതൽ 10,000 വരെ മാസം മാസം അയച്ചു കൊടുക്കുന്നതാണ് കരുണാകരൻ പറഞ്ഞ ആ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രത്തോളം ആയിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ ഒരു നല്ല മനസ്സ് എന്നുള്ളത് കൂടി നമുക്കൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.
5: ശരിക്ക് ഒരാള് ആത്മാർത്ഥമായി തൊഴിലെടുത്ത് ആ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഭവം ഒരിക്കലും ഒരു തൊഴിലാളിയെ ഇടങ്ങേറാക്കാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വളരെ സംതൃപ്തിയോടുകൂടി അദ്ദേഹം ആ മുതലാളിയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്.
4: യഥാർത്ഥത്തിൽ അയാൾ ജോലി നിർത്തി പോന്നു കഴിഞ്ഞാൽ പിന്നെ മുതലാളിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല.
5: അതെ അതെ അതെ,
4: മുതലാളി പിന്നെ അദ്ദേഹത്തെ നോക്കേണ്ട കാര്യമോ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇതിന്റെയൊക്കെ പിറകിലുള്ള ഒരു പ്രചോദനം, അത് തീർച്ചയായിട്ടും പരലോകമായിരിക്കില്ലേ?
5: അതെ അതെ, തീർച്ചയായിട്ടും, അതൊരു സംശയമില്ല.
4: അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളും പല ആളുകളും തൊഴിലാളികളായിരിക്കാം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠനാർഹമാണ്, ചിന്താർഹമാണ്. നമുക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ, നമ്മുടെ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളാണെങ്കിൽ പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികൾക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പരലോകത്ത് വലിയ ഒരു പുണ്യമായിരിക്കും എന്ന് ഒരാശയം കൂടിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളിൽ ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം മാത്രമാണ് പരിഹാരം. ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما تؤمرون. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എണ്ണിയാൽ അതൊരിക്കലും തീരില്ല. ഭക്ഷണവും വെള്ളവും വായുവും കൃഷിയും കച്ചവടവും സമ്പത്തും, അങ്ങനെ ഒരുപാട് സുപ്രധാനമായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. പുതിയ കാലത്ത് കുടുംബത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും കുടുംബത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അറിയേണ്ട ഒന്നാണ്. നമ്മൾ ഈ കുടുംബത്തെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്നുള്ളത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിലെ ഉപ്പ ആ കുടുംബത്തെ എങ്ങനെ കാണുന്നു എന്ന രൂപത്തിലല്ല ആ കുടുംബത്തിലെ മക്കൾ, ഉമ്മ എല്ലാം ആ കുടുംബത്തെ കാണുന്നത്. ഓരോരുത്തർക്കും കുടുംബം വ്യത്യസ്തമായ റോളുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആളുകളോട് ചോദിച്ചാൽ പലപ്പോഴും വലിയ വായിലാളുകൾ സംസാരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ഭൗതികമായി മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതും അതിന് ആത്യന്തികമായി പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതും കൃത്യമായ രൂപത്തിലൊരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഇപ്പോൾ പല ആളുകളടുത്തും ചോദിക്കുകയാണ് അവരുടെ മക്കളുടെ ദീനിൻ്റെ വിഷയത്തിൽ അതെങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അത് മദ്രസയിൽ പണ്ട് പോയിട്ടുണ്ട്, അതല്ലാതെ വ്യത്യസ്തമായ രൂപത്തിൽ പഠനങ്ങളൊന്നും പിന്നീട് നടന്നിട്ടില്ല എന്നെല്ലാമാണ് പലപ്പോഴും പറയാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങൾ നടത്തുന്നത് ആളുകൾക്ക് പോലും ആത്യന്തികമായി ഈ മതപരമായ കാര്യങ്ങൾ, ദീനിയായ ചിന്തകൾ നൽകുന്നിടത്ത് ഇന്ന് വലിയ പോരായ്മകൾ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പുരുഷന്മാരായ ആളുകൾ പള്ളിയിൽ പോവുകയും അവിടെ ക്ലാസ്സുകൾ കേൾക്കുകയും അത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുകയും ചെയ്യുമ്പോഴും മറുഭാഗത്ത് നമ്മൾ കുടുംബത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിലെല്ലാം അവർക്ക് മതപരമായ അറിവുകൾ നേടാനുള്ള അവസരങ്ങൾ എന്നുള്ളത് പലപ്പോഴും ഓഫ്ലൈനായി ഫിസിക്കലായ സ്വഭാവത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഖുർആനിൽ കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്ന വാക്ക് യാഹുവല്ലദീനാമനു കു അംഫുസക്കും വാഹലിക്കും നാറ എന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തെ മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കൂടി നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതാണ് ഖുർആന്റെ കൃത്യമായ കൽപ്പന എന്ന് പറയുന്നത്. എത്ര വ്യക്തമാണെന്ന് നമ്മൾ കൃത്യമായും ആലോചിക്കേണ്ട ഒന്നാണ്. കൃത്യമായും പറഞ്ഞാൽ കൃത്യമായി ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്ത ബോധത്തിലേക്കാണ് അള്ളാഹു ആ ചിന്തയിട്ട് കൊടുക്കുന്നത്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായ ഉത്തരവാദിത്തമായി ഇത്തരത്തിലുള്ള കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ മാറുന്നു എന്നുള്ളത് വലിയ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കണക്കാക്കണം. കാരണം പുതിയ കാലത്ത് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഷെയർഡ് ഡ്യൂട്ടിയായി ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വീട്ടിലോ സ്വന്തം ആ വീടിൻ്റെ ആ കുടുംബത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാം കൃത്യമായ രൂപത്തിൽ എല്ലാത്തിനും പരസ്പരം പൂരകങ്ങളായിരിക്കണമെന്നും സഹായികളായിരിക്കണമെന്നെല്ലാം പറഞ്ഞപ്പോൾ തന്നെ വ്യത്യസ്തമായ റോളുകൾ, ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പുതിയ കാലത്ത് ഇത്തരം ആഖ്യാനങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും കുടുംബവുമായി ബന്ധപ്പെട്ട കൺവെൻഷണലായ സാമ്പ്രദായികമായ ചിത്രങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റുന്നത് പുതിയ കാലത്ത് ലിബറൽ ചിന്തകളിലേക്കാണ്. എന്താണ് ലിബറൽ ചിന്ത? കേൾക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ വളരെ ശരിയാണെന്ന് തോന്നുമെങ്കിലും വലിയ പിഴവുകൾ സംഭവിക്കുന്ന ചിന്തയാണത്. ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പിഴവ് എന്ന് പറയുന്നത് പോലും ഈ ദീനുമായി ബന്ധപ്പെട്ട പ്രയോറിറ്റി, അതിൽ വലിയ പിഴവുകൾ സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ദീനുമായി ബന്ധപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ മാനസികവും ശാരീരികവും എല്ലാമുള്ള സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആത്മീയമായ സദസ്സുകൾ തന്നെയാണ്. അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം എന്നുള്ള ഉത്തരവാദിത്തം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെ എല്ലാം അവിടെ എത്തിക്കാനുള്ള ശ്രമം നമുക്കെല്ലാം ഉണ്ടാവാറുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്നാണ്. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ ഈ പുതിയ കാലത്തെ പുതുതലമുറയെക്കുറിച്ചും അവർ വഴിതെറ്റി പോകുന്നതിനെല്ലാം കുറിച്ചുള്ള വലിയ ആശങ്കകൾ പറയുമ്പോൾ തന്നെ അതേ ക്ലാസ്സുകളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആളുകൾ തന്നെ സ്വന്തം മക്കളുടെ വിഷയത്തിൽ അത്തരം കാര്യങ്ങളിൽ പ്രയോറിറ്റിയിൽ മറ്റ് ഭൗതികമായ കാര്യങ്ങളെ മുന്നിൽ വെക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇസ്ലാം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മാത്രം ഏറ്റെടുക്കേണ്ട ഒന്നല്ല. അതിനപ്പുറത്തേക്ക് ഇത് പുതുതലമുറയോടുള്ള നമ്മുടെ ബാധ്യത കൂടിയാണെന്നുള്ള നിലക്ക് നമ്മുടെ പ്രയോറിറ്റിയിൽ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തണം എന്നുള്ളതാണ്. ആ പ്രയോറിറ്റി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നല്ല പ്രാർത്ഥന അനിവാര്യമാണെന്നുള്ളതാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്നത് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് മനുഷ്യന് ഇസ്ലാം നൽകുന്നുണ്ട്. കേവലം ഒരു ഒരു ജീവമരണത്തിനപ്പുറത്തേക്ക് ഓരോ നിമിഷങ്ങളും കൃത്യമായും പ്രായോഗികമായി ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള ഒരു ഒരു ആവശ്യപ്പെടൽ കൂടി ഇസ്ലാം കൃത്യമായും അവിടെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിടത്ത് നമ്മൾ തീർച്ചയായും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും ഇവിടെ ഇന്ന് പുതിയ കാലത്ത് വലിയ രീതിയിൽ മക്കൾ വഴിതെറ്റി പോകാനുള്ള ഒരു കാരണമായി മാറുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നിടത്ത് തന്നെ കുടുംബത്തിൻ്റെ നല്ല മുന്നോട്ട് പോക്കിന് ദീനിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞിടത്ത് ഓരോ വ്യക്തികളും അവരുടേതായ രൂപത്തിൽ ദീനിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് വലിയ പിഴവുകൾ സംഭവിക്കുന്ന ഒന്നായി മാറുന്നു. പ്രാക്ടീസിങ്ങും നോൺ പ്രാക്ടീസിങ് മുസ്ലിം, അവിടെ പള്ളിയിലേക്ക് പോകുന്ന ഉപ്പ തന്നെ യഥാർത്ഥത്തിൽ തിയേറ്ററിലേക്ക് മക്കളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപ്പ തന്നെ നല്ല പാട്ടുകൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ കൃത്യമായ ആചാരങ്ങളെയും അതിൻ്റെ അനുഷ്ഠാനങ്ങളെയും കുറിച്ച് എല്ലാം വളരെ സൂക്ഷ്മമായി നോക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇസ്ലാമികമായി ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയ പിഴവുകൾ അവരിൽ നിന്ന് തന്നെ സംഭവിക്കുമ്പോൾ അത് വലിയ വൈരുദ്ധ്യങ്ങൾക്കും കോൺഫ്ലിക്റ്റിനുമെല്ലാം കാരണമാവും എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്ന അനിവാര്യമായും അവനോടൊപ്പം ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന ആ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളോടൊപ്പം തന്നെ നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് ഇവിടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് കുടുംബപരമായി വലിയൊരു തണൽ നമുക്ക് നൽകുന്ന ഒന്നായി അത് മാറണമെന്നുള്ളതാണ്. നല്ല ആദർശ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുടുംബപരമായി മറ്റുള്ള തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീഖ് ലഭിക്കുകയും ഒപ്പം അത്തരം തിന്മകളിലേക്ക് ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്ത് ഉടലെടുത്തിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. ഇവിടെ വ്യത്യസ്തമായ പേരുകളിലാണ് ഇതെല്ലാം അറിയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെല്ലാം വളരെ ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ് ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അഥവാ ഈ കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ആണും പെണ്ണുമാണെങ്കിൽ ഇടക്കാലത്ത് ഉടർന്നു വന്നിരുന്ന ഈ LGBTQ മൂവ്മെൻറ്റുകൾ, ഹോമോസെക്ഷുവാലിറ്റി എന്നെല്ലാം പറയുന്ന പല രൂപത്തിലുള്ള അത്തരം ലൈംഗികമായ വൈകൃതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഉടലെടുക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് കുടുംബമില്ലെങ്കിലും ആണും പെണ്ണും തമ്മിലുള്ള ചേർന്നിരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ചേർന്നിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ അതിൽ നിന്നെല്ലാം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നുള്ളത് നമ്മളെ ഏറെ ഭയപ്പെടുത്തേണ്ട ഒന്നാണ്. ഡേറ്റിംഗ് കൾച്ചറുകൾ കൊണ്ടുവന്നുകൊണ്ടും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ റിലേഷൻഷിപ്പും സീസൺഷിപ്പുകളും എല്ലാം കുട്ടികൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുമെല്ലാം ഇത്തരത്തിൽ വലിയൊരു രൂപത്തിലുള്ള മാറ്റത്തിന് ഇത്തരം ആളുകൾ തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മതപരമായ ചിന്തകൾ കുട്ടികളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൻ്റെ സാമൂഹികമായ അന്തരീക്ഷം വളരെ കൃത്യമായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായി മാതൃകയാവേണ്ടത് ആ കുടുംബം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പലപ്പോഴും യുവതികളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകളോട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഒരിക്കലും വിവാഹം വേണ്ട എന്ന് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്ന് അന്വേഷിക്കുന്നിടത്ത് പല ആളുകൾക്കും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അത്തരം കാഴ്ചകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. സ്വന്തം കുടുംബത്തിലെ കുടുംബങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, സ്വന്തം ഉപ്പയെയും ഉമ്മയും നോക്കുമ്പോൾ, സ്വന്തമായി കാണുന്ന ചുറ്റുപാടുള്ള കുടുംബങ്ങളെ നോക്കുമ്പോഴെല്ലാം പലപ്പോഴും അസ്വസ്ഥതകളും വലിയ അടിച്ചമർത്തലുകളും മാത്രമാണ് ഇത്തരം ആളുകൾ കാണുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കുടുംബത്തിൽ ഓരോ വ്യക്തികൾക്കും അള്ളാഹു പറഞ്ഞിട്ടുള്ള ചില റോളുകളുണ്ടല്ലോ, ആ റോളുകൾ കൃത്യമായും ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കുടുംബപരമായ ചർച്ചകൾ നടത്തുന്നത് പോലെ തന്നെ നമുക്ക് മതപരമായ വിഷയങ്ങളെ കൂടി കുടുംബ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതാണ്. മതപരമായ നേട്ടങ്ങൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപരമായ പുതിയ അറിവുകൾ, അങ്ങനെ എന്തുണ്ടെങ്കിലും അതെല്ലാം ചേർന്നിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മതപരമായ കാര്യങ്ങൾ കുടുംബത്തിൽ ധാരാളമായി സംസാരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം എന്ന നിലയ്ക്ക് മതപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും, ഒരു ഉദാഹരണത്തിന് മക്കളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നിടത്ത് ഉപ്പാക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മറവി ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഗൗരവത്തിലാണ് ഉപ്പ കാണുന്നത് എന്ന് അറിയണമെങ്കിൽ ഉപ്പാൻ്റെ ഒരു പിഴവായി മാത്രം അത് അവിടെ അവസാനിച്ചാൽ പോരാ, മറിച്ച് മക്കളോട് ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു പിഴവ് പറ്റിയെന്നും അതിന് വലിയ ഖേദമുണ്ട് എന്നും അത് എത്ര വലിയൊരു പിഴവാണ് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ മതപരമായ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. മദ്രസ പഠനത്തിനും അത്തരത്തിലുള്ള പഠനങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് കുട്ടികൾക്കുള്ളിൽ നല്ല ബോധ്യങ്ങൾ നൽകാൻ നമുക്കെല്ലാം സാധിക്കണം. ആ ബോധ്യങ്ങൾ നൽകാൻ തീർച്ചയായും നമ്മൾ ഏറ്റവും ആദ്യം മാതൃകയാവുക എന്ന് തന്നെയാണ് ഒന്നാമത്തെ പരിഹാരം. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെക്കുറിച്ച് കാണുന്ന കാഴ്ചപ്പാട് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. പ്രവാചകൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവാചകൻ സ്വന്തം കുടുംബത്തെ ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതായും, അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകൻ്റെ കൗലുകൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ മരണ സാന്നിധ്യത്തിൽ പോലും ആ മരണത്തിന് തൊട്ട് മുൻപ് പോലും പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹുവാൻഹയോട് പറയുന്ന പുഞ്ചിരിച്ച് പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം യഥാർത്ഥത്തിൽ പരലോകവുമായി കുടുംബത്തെ എങ്ങനെ ഒരുക്കാമെന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് കൈമാറുന്നത്. തീർച്ചയായും പുതിയൊരു കാലത്ത് കുടുംബത്തിൻ്റെ ആഖ്യാനങ്ങൾ മാറുമ്പോൾ, വ്യത്യസ്തമായ പേരുകൾ ഉടലെടുക്കുമ്പോൾ, അവരുടെ ആസ്വാദനങ്ങൾ മാറുമ്പോഴെല്ലാം മതപരമായ ചിട്ടവട്ടങ്ങൾ അത് കൂടുതൽ പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം മാത്രമാണ് പരിഹാരം. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും ജോലിക്കാർക്കൊക്കെ തൻസീൽ അവധിയുള്ള ഒരു ദിവസമായിരിക്കും അല്ലെ?
1: എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കണ ദിവസമായിരിക്കും.
0: അതെ, കുറെ അധികം ആളുകൾ ചില പ്ലാനുകളൊക്കെ ചെയ്ത് ഒരു യാത്രക്കൊരുങ്ങി അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു കല്യാണത്തിന് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കും കുറെ അധികം ആളുകൾ ഉള്ളത്.
1: ആ തയ്യാറെടുപ്പിന്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ ആയിട്ട് നമ്മൾ റേഡിയോയും കേൾക്കും. അവരെ റിലാക്സ് ചെയ്യാൻ നമ്മൾ ഒഴിവൊന്നുമില്ലാതെ നമ്മളിവിടെ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു.
0: ഇൻഷാല്ലാ, അപ്പം നമ്മളിവിടെ സെറ്റാണ്, പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഇൻഷാല്ലാ കടന്നു പോകാം.
1: ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെന്നോ, ഭാഗമൊന്ന്, ഇബ്രാഹിം സലഫി പുലാമന്തോൾ അവതരിപ്പിക്കുന്ന ഇൻസൈറ്റ് ഒന്ന് കേട്ടിട്ട് വരാല്ലേ?
0: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും പരിപാലിച്ചും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനെ മനുഷ്യൻ്റെ കേവല ബുദ്ധി തെളിവാണ് എന്നും എങ്ങനെയാണത് തെളിവാകുന്നത് എന്നുമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ കേവല ബുദ്ധി മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്തുവാൻ, അവനിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കുള്ള മാർഗങ്ങൾ, നമ്മുടെ യുക്തി തന്നെ അതിന് തെളിവാണ്. ഏതൊരു മനുഷ്യനും അനിഷേധ്യമായി അംഗീകരിക്കുന്ന കാര്യമാണ് നീതി പുലരണം എന്നുള്ള കാര്യം. എല്ലാവരും അത് ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഈ ലോകത്ത് നീതി പുലരണം, സമാധാനം സ്ഥാപിക്കപ്പെടണം, അനീതി ചെറുക്കപ്പെടണം. ഇതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്നവരുമാണ് നമ്മിൽ പല ആളുകളും. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, എന്തിനു വേണ്ടിയാണ് നീതി പുലരുന്നത്? നീതി പുലർന്നിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഒരാൾ ഒരാളെ അടിക്കുന്നു, അവൻ പറയുകയാണ് എനിക്കിതിന് നീതി ലഭിക്കണം, എനിക്കിതിന് നീതി ലഭിക്കാതെ പറ്റൂല, അവനെ ഇതിനെ പകരം ചെയ്യണം, അങ്ങനെ എനിക്ക് നീതി നടപ്പിലാക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പിലാകുന്നത്? നീതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇനി നീതി നടപ്പിലാക്കിയാൽ തന്നെ അത് യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുമോ? നമുക്കറിയാം, കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ ഒരുപാട് ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ നിഷ്ഠൂരമായിട്ടാണ് അവർ പല ആളുകളെയും കൊന്നുകളഞ്ഞത്. ഓരോ ഭരണാധികാരികളുടെയും ചരിത്രം വായിക്കുമ്പോൾ അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞത് വളരെ നിഷ്ഠൂരമായിട്ടാണ്. നമുക്ക് കേട്ടാൽ മനസ്സിൽ വല്ലാതെ വേദന തോന്നിപ്പോകുന്ന രൂപത്തിൽ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലതും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ സ്വേച്ഛാധിപതികളായ ആ രാജാക്കന്മാർ അവരുടെ സ്വേച്ഛാധിപത്യം അവരവിടെ നടപ്പിലാക്കുകയായിരുന്നു. അതിലൂടെ മരണപ്പെട്ടു പോയത് ഒരുപാട് പാവപ്പെട്ട നിരപരാധിയായ ആളുകളാണ്. പ്രിയമുള്ളവരെ, ആ ഭരണാധികാരികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അവരെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ്. കോടിക്കണക്കിന് ആളുകളെ കൊന്ന ഒരു ഭരണാധികാരിക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന കൂടിപ്പോയാലുള്ള ഒരു ശിക്ഷ അയാളെ അതുപോലെ വധിക്കുക എന്നുള്ളതാണ്. കോടിക്കണക്കിന് ആളുകളെ അയാൾ കൊന്നിട്ടുണ്ട്, എന്നാൽ അയാൾക്ക് ലഭിച്ചത് ഒറ്റ മരണം മാത്രമാണ്. അത് നീതിയായോ? അതുപോലെ തന്നെ നീതി നടപ്പിലാകാതെ എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധിയായ ആളുകളെ കൊന്നുകളയുന്നു, എന്നിട്ട് അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി അയാൾ പണം കൊടുത്ത വക്കീൽ അയാൾക്ക് വേണ്ടി വാദിക്കുന്നു. അയാൾ നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞുകൊണ്ട് വിധി എഴുതിക്കൊണ്ട് കുറ്റം ചെയ്ത കുറ്റവാളിയായ ആ മനുഷ്യൻ ഒരു പ്രശ്നവുമില്ലാതെ കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരുന്നു. നീതി നടപ്പിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? വീടിൻ്റെ ഉള്ളറകളിൽ പോലും മകൾ അച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളെ കൊന്നുകളയുന്ന, ഈ ഒരു കാലഘട്ടത്തിൽ നീതി നടപ്പിലാകുന്നുണ്ടോ? എന്നാൽ ഈ നീതിയെല്ലാം നടപ്പിലാക്കുന്ന ഒരു സ്ഥലം വേണ്ടേ? ഇതിനുള്ള നടമാടുന്ന ഈ അനീതികൾ, ഇതിനെതിരെ നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വേണ്ടേ? അത് നടപ്പിലാക്കുന്ന, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുവാനും നിരപരാധികൾക്ക് അതിനാവശ്യമായ രക്ഷ കൊടുക്കുവാനും അതിനാവശ്യമായ ഒരു ശക്തി വേണ്ടേ? അതാണ് പ്രിയമുള്ളവരെ അള്ളാഹു എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയാറുണ്ട് നന്മകൾ ചെയ്യണം, അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നന്മകൾ ചെയ്യുന്നത്? ഒരാൾ എന്തിനാണ് നന്മ ചെയ്യുന്നത്? എന്താണ് അതിനൊരു ഉത്തരം? നന്മ ചെയ്യാതെ ജീവിച്ചു പോയാൽ എന്താണ് പ്രശ്നം? ഒരാൾ തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചു പോയി, എന്താണ് പ്രശ്നം? അതിനൊരു ഉത്തരം വേണ്ടേ? അവിടെയാണ് വിശ്വാസികൾക്ക് ഉത്തരം പറയാനുണ്ട്. നന്മകൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, ഇവിടെ നീതി നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ, ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം കേൾക്കുന്ന, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ് മുകളിലുണ്ട്. അവൻ നന്മകളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന, തിന്മകളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന, നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അവൻ അന്ന് നമ്മെ വിചാരണ ചെയ്യും. ഈ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ ചെയ്യുവാൻ ആവേശമാണ്, അവന് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അവൻ ആവേശമാണ്. കാരണം അവനറിയാം എന്നെ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ വാക്കുകളെല്ലാം ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ഒരാൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. പരിശുദ്ധ ഖുർആൻ ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അവൻ കണ്ണിൻ്റെ കട്ടുനോട്ടകൾ അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നന്മയും, അത് വാക്കാൽ, പ്രവൃത്തിയാൽ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നന്മകൾ, അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, ഒരുപക്ഷെ നമ്മുടെ ഒപ്പമുള്ള സുഹൃത്ത് അവൻ പോലും നമ്മൾ നോക്കുന്ന ആ നോട്ടം, അവിഹിതമായി നമ്മൾ നോക്കുന്ന ആ നോട്ടം, നമ്മൾ തൊടുന്ന ആ സ്പർശനം, ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്ത് പോലും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നന്മകൾ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അവനൊരുത്തരമുണ്ട്. പ്രിയമുള്ളവരെ, ഇതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവൊന്നുമില്ല. ആ സൃഷ്ടാവ് നമ്മെ കാണുന്നൊന്നുമില്ല, അവൻ നമ്മെ വിചാരണ ചെയ്യുകയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന, എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനാണ് നന്മകൾ ചെയ്യുന്നത്? തിന്മകൾ ചെയ്ത് മരണപ്പെട്ടു പോയാൽ അവൻ എന്താണ് പ്രശ്നം? ഒന്നും വരാനില്ല. എന്നാൽ അതല്ലല്ലോ യാഥാർത്ഥ്യം. നന്മകളെല്ലാം പുറത്തേക്കെടുക്കുന്ന, തിന്മകളെല്ലാം പുറത്തേക്കെടുക്കുന്ന യൗമത്തുബില സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നന്മ തിന്മകൾ തൂക്കി നോക്കി, നന്മകൾ ചെയ്തവർക്ക് അവർക്കാവശ്യമായ സുഖസൗകര്യങ്ങൾ നൽകിയും, തിന്മകൾ ചെയ്തവർക്ക് അതിനാവശ്യമായ ശിക്ഷകൾ നൽകിയും, നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നീതി നടപ്പിലാക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു അള്ളാഹുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നിരീക്ഷിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുള്ള, അദ്ദേഹം ഇസ്ലാമി ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഷാഫിഈ റഹ്മഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബിനെ മനസ്സിലാക്കിയത്? അതിന് അദ്ദേഹം നൽകിയ മറുപടി കാണാം. വർക്കത്തു ദൂത് കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയത്. വർക്കത്തു തൂത്ത്, അതൊരു ഇലയാണ്. ആ ഇല കൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയത്. എന്താണ് ഇലയുടെ പ്രത്യേകത? ത്വഅമുഹ വാഹിദുൻ വലൗനുഹ വാഹിദുൻ വരീഹുഹ വാഹിദുൻ. അതിൻ്റെ മണം, അതുപോലെ തന്നെ അതിൻ്റെ നിറം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ടേസ്റ്റ്, ഇതെല്ലാം ഒന്നാണ്. വ്യത്യസ്ത നിറമുള്ള, വ്യത്യസ്ത മണമുള്ള, വ്യത്യസ്ത രുചിയുള്ള, അങ്ങനെ ഒരു ഇലയല്ല, എല്ലാം ഒന്നാണ്. ഒരൊറ്റ മണമുള്ള, ഒറ്റ രുചിയുള്ള, അതുപോലെ ഒറ്റ നിറമുള്ള, അങ്ങനെയുള്ള ഒരു ഇലയിൽ നിന്നാണ് ഞാൻ റബ്ബിനെ മനസ്സിലാക്കിയത്. അതെങ്ങനെയാണ്? അദ്ദേഹം പറയുന്നു, ആ ഇല പട്ടുനൂൽപ്പുഴു ഭക്ഷിക്കാറുണ്ട്. പട്ടുനൂൽപ്പുഴു അത് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറിലൂടെ പുറത്തേക്ക് വരുന്നത് പട്ടുനൂലാണ്. അതേ ഇല തന്നെ കസ്തൂരിമാൻ ഭക്ഷിക്കാറുണ്ട്. എന്നാൽ കസ്തൂരിമാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കസ്തൂരിയാണ്. അതേ ഇല തന്നെ ആട് ഭക്ഷിക്കാറുണ്ട്. ആട് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാലാണ്. അതോടൊപ്പം അതിൻ്റെ മാംസം അത് തടിച്ചു കൊഴുക്കുകയുമാണ്. ഇതേ ഭക്ഷണം തേനീച്ച ഭക്ഷിക്കാറുണ്ട്, ഇതേ ഇല. എന്നാൽ തേനീച്ചയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശുദ്ധമായ മധുരമുള്ള തേനാണ്. എന്നാൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഇവയെല്ലാം ഭക്ഷിക്കുന്നത് ഒരേ ഇല തന്നെയാണ്, പക്ഷേ ഇവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ അതെല്ലാം വ്യത്യസ്തവുമാണ്. ആരാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്? അതിന് പിന്നിൽ ഒരു റബ്ബില്ല എന്ന് എങ്ങനെ പറയുമെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ള ചോദിക്കുന്നത്. പ്രിയമുള്ളവർ, ആലോചിച്ചു നോക്കൂ, മനുഷ്യന് സാധിക്കുമോ അത്? ഉള്ളിലേക്കിടുന്നത് ഒരേ സാധനം, നാല് വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഒരേ സാധനം. എന്നാൽ നാല് ജീവികളുടെയും പുറത്തേക്ക് വരുന്നതോ? അത് നാല് സാധനങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത സ്വഭാവമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടോ അല്ലെങ്കിൽ രുചിയുടെ വിഷയത്തിലോ നിറത്തിൻ്റെ വിഷയത്തിലോ ഗന്ധത്തിൻ്റെ വിഷയത്തിലോ ഒന്നിനും സാമ്യതയില്ല. പട്ടുനൂൽ പോലെയാണോ തേന്? തേന് പോലെയാണോ പാല്? പാല് പോലെയാണോ കസ്തൂരി? നാലും തികച്ചും അതിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ ഗന്ധത്തിലും അതുപോലെ അതിൻ്റെ നിറത്തിലും അതുപോലെ തന്നെ അതിൻ്റെ മണത്തിലും എല്ലാത്തിലും അത് വ്യത്യാസമുണ്ട്. ഇതിന് പിന്നിൽ ഒരു റബ്ബില്ല എന്നെങ്ങനെ പറയുമെന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ള ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രപഞ്ചത്തിൽ അവന് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, അതുപോലെ തന്നെ മനുഷ്യനിൽ സ്ഥാപിതമായ നീതി, അവനിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട നന്മകൾ ചെയ്യണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള ആ ഒരു തോന്നൽ, ആ ഒരു വിചാരം, ഇതിനെല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ അള്ളാഹു അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സദാസമയവും ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെ ആരാധിച്ചുകൊണ്ടും മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു. ആ അള്ളാഹുവിനെ തന്നെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത്, അവനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കേണ്ടത് എന്നുമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാല്ലാ, ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് നമുക്ക് ഇൻസൈറ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ലെന്നോ എന്ന ഒരു സന്ദേശത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങൾ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും ഇൻഷാല്ലാ.
1: ബാക്കി കേൾക്കാൻ എല്ലാവരും മറക്കാതെ കാത്തിരിക്കും എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ അവതരണം അത്രക്ക് നമ്മളെ പിടിച്ചിരുത്തുന്നതാണ്.
0: യെസ്, അടുത്ത പ്രോഗ്രാം ഇനിയൊരു പാട്ടാണ്. പാട്ട് കേട്ടു വരാം. ആരാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മളോടൊപ്പം ഉള്ളത്?
1: അബ്ദുള്ള തിരൂർക്കാട്, എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ഗായകനാണ് അദ്ദേഹം. അൽഹംദുലില്ല എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് വരാം.

0: മഷാല്ല, ബാറക്കല്ലാഹു ഫീക്. വളരെ മനോഹരമായി, സുന്ദരമായി ഈ ഒരു സമയത്ത് നമുക്ക് ആശയങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് സ്വരം അവസാനിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: നമ്മൾ റിലാക്സേഷൻ പറഞ്ഞപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമാണല്ലോ ഗാനം.
0: അതെ,
1: അത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആരോഗ്യത്തിനെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊന്ന് അവർക്ക് നൽകാം. ആരോഗ്യ വിചാരം.
0: ആരോഗ്യ വിചാരത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് മൂസ പിപിയും ഡോക്ടർ സദഖത്തുള്ള ഉനൈസുമാണ്.
1: ക്ഷയരോഗത്തിനെ കുറിച്ചുള്ള വിഷയത്തിലാണ് അവർ സംസാരിക്കുന്നത്, കേട്ടിട്ട് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ സംസ്ഥാനത്തും ധാരാളം ക്ഷയരോഗികളുണ്ട്. ക്ഷയരോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പിടിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ നാം വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു രോഗം കൂടിയാണ്. ക്ഷയരോഗത്തെക്കുറിച്ച് നമ്മോട് കൂടുതൽ വിവരിക്കുവാനും ക്ഷയരോഗം തടയാനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സദഖത്തുള്ള ഉനൈസ് സാറാണ്. സാറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ ഒരു പകർച്ചവ്യാധി എന്നതിൽ ആളുകളിൽ വളരെയധികം ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന രോഗമാണ് ക്ഷയരോഗം. എന്താണ് ക്ഷയരോഗം അഥവാ ട്യൂബർക്കുലോസിസ്?
3: ക്ഷയരോഗം ഒരു അണുബാധയാണ്. വളരെ പുരാതന കാലം തൊട്ടുതന്നെ മനുഷ്യനെ ബാധിച്ചു വരുന്ന ഒരസുഖമാണ് ക്ഷയരോഗം അഥവാ ട്യൂബർക്കുലോസിസ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം 1800കളുടെ അവസാനങ്ങളിലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. റോബർട്ട് കോക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ ക്ഷയരോഗത്തിന് കാരണമായ രോഗമാണ് ഒരു ബാക്ടീരിയയാണെന്നും മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണെന്ന് കണ്ടെത്തുകയും 1882 March 24 അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും 24 നാം ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. ട്യൂബർക്കുലോസിസ്, മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് അഥവാ ട്യൂബർക്കിൾ ബാസില്ലൈ എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് TB അഥവാ ക്ഷയരോഗം.
2: ഇന്ത്യയിൽ ക്ഷയരോഗത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്?
3: ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് വികസ്വര അതുപോലെ തന്നെ അവികസിത രാജ്യങ്ങളിലാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ളത് ഇന്ത്യയിലാണ്. കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഇന്ത്യയിൽ 167 പേർ പുതുതായി ക്ഷയരോഗം ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മരണസംഖ്യയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 117 പേർ ഓരോ വർഷവും ഈ അസുഖം കാരണം ഇന്ത്യയിൽ മാത്രം മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ക്ഷയരോഗത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൽ നിന്നും അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നു തന്നെയാണ്.
2: ഒരു പകർച്ചവ്യാധികൾ എന്ന രീതിയിൽ ക്ഷയരോഗം എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, എന്തെല്ലാം മാർഗത്തിലൂടെയാണ് മറ്റൊരാളിലേക്ക് പടരുന്നത്?
3: ക്ഷയരോഗം ഒരു വായുവിലൂടെ പകരുന്ന അസുഖമാണ്. നിലവിൽ ശ്വാസകോശത്തിൽ ക്ഷയരോഗമുള്ള ഒരു രോഗി അദ്ദേഹം തുമ്മുകയോ ചുമക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ അടങ്ങിയ കണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ക്ഷയരോഗമില്ലാത്ത ഒരാൾ ഈ ബാക്ടീരിയ അടങ്ങിയ വായു ശ്വസിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ശ്വാസകോശത്തിലെത്തുകയും അയാൾക്ക് ഈ രോഗം പിടിപെടുകയും ചെയ്യുന്നു.
2: ഇനി ഈ ക്ഷയരോഗം എന്നുള്ളത് നമ്മുടെ ഏതെല്ലാം അവയവങ്ങളെയാണ് ബാധിക്കുന്നത്? ക്ഷയരോഗം ബാധിക്കുന്നത് ഏതെല്ലാം അവയവങ്ങളെയാണ്?
3: പ്രധാനമായും ക്ഷയരോഗത്തെ രണ്ടായി തിരിക്കാം. ആദ്യത്തേത് ശ്വാസകോശത്തിൽ ബാധിക്കുന്ന ക്ഷയരോഗം അഥവാ പൾമണറി ട്യൂബർക്കുലോസിസ്. ഏകദേശം 80 മുതൽ 85% വരെ ക്ഷയരോഗവും ഇത്തരത്തിലുള്ളതാണ്. എന്നാൽ ബാക്കി വരുന്ന ഒരു 15-20% ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗം അഥവാ എക്സ്ട്രാ പൾമണറി ട്യൂബർക്കുലോസിസ് എന്ന് പറയും. ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ പല്ല്, നഖം, മുടി ഇവ ഒഴികെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളെയും ക്ഷയരോഗം ബാധിക്കാം. എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് കഴലകളെ ബാധിക്കുന്ന ടിബിയാണ്. പ്രത്യേകിച്ച് കഴുത്തിൽ ഉണ്ടാകുന്ന കഴലുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നീട് ശ്വാസകോശ ആവരണത്തെ ബാധിക്കുന്ന പ്ലൂറൽ ട്യൂബർക്കുലോസിസ്, അതുപോലെ തന്നെ എല്ലുകളെയും സന്ധികളെയും ബാധിക്കുന്ന ടിബി, വയറിനെ ബാധിക്കുന്ന ടിബി, മസ്തിഷ്കം, തൊലി, അതുപോലെ നമ്മുടെ പ്രത്യുൽപാദന വ്യൂഹം, ഇങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ക്ഷയരോഗം ബാധിക്കാം.
0: ഈ ക്ഷയരോഗം അഥവാ ടിബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ക്ഷയരോഗമുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
3: ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് നീണ്ടു നിൽക്കുന്ന പനിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വലിയ തോതിലുള്ള പനിയായിരിക്കില്ല, ചെറിയ തോതിലുള്ള പനി, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും രാത്രിയും ഉണ്ടാകുന്ന പനി, അതോടൊപ്പം തന്നെ രാത്രി വിയർക്കൽ, വിശപ്പില്ലായ്മ, ശരീരം ക്ഷീണിച്ച് വരൽ, ഭാരക്കുറവ്, ഇതാണ് സാധാരണയായി കാണുന്നത് വരുന്നത്. ശരീരം കുറേ കാലം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ശരീരം മെല്ലെ മെല്ലെ ശരീര ഭാരക്കുറവും ക്ഷീണവും കാരണം ശരീരം ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ക്ഷയരോഗമെന്ന് പറയുന്നത്. ഇതുകൂടാതെ ഏത് അവയവത്തെയാണോ ബാധിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലായിട്ട് ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയായി നാം കണ്ടുവരുന്ന രോഗലക്ഷണം ഈ പനിയോടുകൂടെ ചുമയാണ്. പ്രത്യേകിച്ച് നീണ്ടു നിൽക്കുന്ന ചുമ, രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ക്ഷയരോഗം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ ചുമച്ചിട്ട് രക്തം തുപ്പൽ, നെഞ്ചുവേദന തുടങ്ങിയും കണ്ടേക്കാം. എക്സ്ട്രാ പൾമോണറി ടിബി അഥവാ ശ്വാസകോശേതര ടിബിയുടെ ലക്ഷണങ്ങൾ ഏത് അവയവത്തെയാണോ ബാധിച്ചത് അതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ കഴലകളിലുള്ള ടിബി ആണെങ്കിൽ കഴുത്തിൽ ചെറിയ തടിപ്പുകളും അപൂർവമായി ആ തടിപ്പിൽ വ്രണം രൂപപ്പെടുകയും അതിൽ നിന്നും നീരി വരുന്ന ഒരു ലക്ഷണങ്ങൾ വരാറുണ്ട്. പ്ലൂറൽ ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ ശ്വാസകോശ ആവരണത്തെയുള്ള ടിബി ആണെങ്കിൽ നടക്കുമ്പോൾ കെതപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ചുമ വരാം. പിന്നെ എല്ലുകളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന നട്ടലിനെയാണ്. നട്ടലിനെ ബാധിക്കുന്ന ക്ഷയരോഗത്തിൻ്റെ പ്രധാന ലക്ഷണം നീണ്ടു നിൽക്കുന്ന പുറം വേദന, അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവിടെ തടിപ്പ് വരൽ തുടങ്ങിയവയാണ്. അതുപോലെ മസ്തിഷ്ക ടിബിയുടെ പ്രധാന ലക്ഷണം തലവേദന, ഛർദി തുടങ്ങിയവ. വയറിലാണെങ്കിൽ വയറിൽ നീര് വരൽ, ചിലപ്പോൾ വയറിൽ രക്തമയം കലർന്ന മലം, സ്ഥിരമായ വയറുവേദന തുടങ്ങിയവയും കണ്ടേക്കാം. പ്രത്യുൽപാദന വ്യൂഹത്തെ ബാധിക്കുന്ന ടിബിയുടെ ഒരു പ്രധാന ലക്ഷണം വന്ധ്യതയാണ്. പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന പല പേഷ്യൻറ്റിനും അവർ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ അവർ യഥാർത്ഥ കാരണം ടി ബി ആണെന്ന് കണ്ടെത്തുന്നത്.
0: അത് ഒരു പക്ഷേ ചെറുപ്പത്തിലുണ്ടായ ബാല ടി ബി ആണെങ്കിലും അങ്ങനെ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ?
3: സാധാരണഗതിയിൽ ബാല ടി ബി നമ്മുടെ പ്രത്യുൽപാദന വ്യൂഹത്തെ അതുപോലെയുള്ള ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ബാല ടി ബി ഒക്കെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാനുള്ള ചാൻസ് കുറവാണ്.
0: ഇപ്പം നമ്മൾ ബാല ടി ബിയെ കുറിച്ചാണ് പറഞ്ഞത്, ഈ ബാല ടി ബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പടരുന്ന ടി ബി ആണോ?
3: കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ടി ബിയുടെ ലക്ഷണങ്ങൾ ഒന്ന് പനി തന്നെയാണ്, വിട്ടുമാറാത്ത അല്ലെങ്കിൽ ഇടക്കിടക്ക് ഉണ്ടാകുന്ന പനി. അതോടൊപ്പം കുട്ടി പ്രായത്തിനനുസരിച്ചുള്ള ഒരു ഭാരം വെക്കാതിരിക്കൽ, നമ്മൾ പ്രതീക്ഷിച്ച അത്ര വളർച്ച തോന്നാതിരിക്കുക, ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരു ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു രൂപത്തിൽ പെരുമാറൽ തുടങ്ങിയവും ബാല ടി ബിയുടെ ലക്ഷണമാവാം. സാധാരണഗതിയിൽ ബാല ടി ബി ഒരു പകരുന്ന ക്ഷയരോഗമല്ല.
0: ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അതായത് പുകവലി, ഈ പുകവലിയും ക്ഷയരോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ പുകവലിക്കുന്നവരിൽ ക്ഷയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണോ? എന്താണ് അതിനൊന്ന് വിശദീകരിക്കാം.
3: പുകവലിക്കുന്ന ആൾക്കാരിൽ അവരുടെ ശ്വാസകോശത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പുകവലിക്കാരിൽ ശ്വാസകോശ ടി ബി വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രവുമല്ല, പലപ്പോഴും പുകവലിക്കാർ അവർ ചുമക്കുകയാണെങ്കിലും അത് പുകവലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്മോക്കേഴ്സ് കഫ് ആണെന്ന രീതിയിൽ അവർ കൃത്യമായ വൈദ്യസഹായം തേടുകയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പുകവലിക്കാരിൽ ടി ബി വളരെ വൈകിയാണ് കണ്ടെത്തുന്നത്. അത് പലവിധ ചികിത്സയിലും അതുപോലെ തന്നെ ടി ബിയുടെ പല സങ്കീർണതകൾക്കും കാരണമാവാറുണ്ട്.
2: സാധാരണയായി മറ്റു ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷയരോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്.
3: ക്ഷയരോഗം ബാധിക്കുന്നത് എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിലാണ്. ഉദാഹരണമായി പറഞ്ഞാൽ പ്രമേഹം കുറേ കാലം നിയന്ത്രണ കൺട്രോൾഡ് അല്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് ക്ഷയരോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 3 മുതൽ 7 മടങ്ങ് വരെ ക്ഷയരോഗം വരാനുള്ള സാധ്യത പ്രമേഹമുള്ളവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന കാര്യങ്ങൾ, ഉദാഹരണം HIV അണുബാധ, പോഷകാഹാരക്കുറവ്, ചില മരുന്നുകളുടെ ഉപയോഗം, രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ചില അസുഖങ്ങളുണ്ട്, സിലിക്കോസിസ് പോലെയുള്ള അസുഖങ്ങൾ. ഇത്തരം അസുഖമുള്ളവർക്കെല്ലാം ക്ഷയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്.
2: അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞു വരുന്ന സമയത്ത് ഈ രോഗാണു നമ്മളെ ആക്രമിക്കുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ഷയരോഗ ബാധിതനാവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. നേരത്തെ ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കും, ആ സമയത്ത് പിന്നെ പ്രതിരോധ ശേഷി കുറയുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ ക്ഷയരോഗം പിടിപെടാനുള്ളൊരു സാധ്യതയാണ് സാറ് പറഞ്ഞത്.
3: സാധാരണഗതിയിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച എല്ലാവർക്കും ടി ബി രോഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ 40% ആളുകളും ക്ഷയരോഗ അണുബാധ ഉള്ളവരാണ്,
2: അണുബാധവാഹകരാണ്.
3: നമ്മളിൽ പലർക്കും തന്നെ ടി ബിയുടെ അണുക്കൾ നമ്മുടെ അകത്തുണ്ടായിരിക്കും. പക്ഷേ അണുക്കൾ അണുബാധയുള്ള എല്ലാവരും രോഗത്തിന് അടിമപ്പെടണമെന്നില്ല. എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ശരീര രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഇതൊരു രോഗമായി ഭവിക്കുന്നത്.
2: ഇത് നമുക്ക് ക്ഷയരോഗം നിർണയത്തിന് എന്തെല്ലാം പരിശോധനകളാണ് ഇന്ന് നിലവിലുള്ളത്? ക്ഷയരോഗം നിർണയിക്കാൻ എന്തെല്ലാം പരിശോധനകളാണുള്ളത്?
3: ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശോധന കഫ പരിശോധന തന്നെയാണ്. കഫത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം വിവിധ ടെസ്റ്റുകളുടെ സഹായത്തോടെ കണ്ടെത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന. അതുകൂടാതെ നെഞ്ചിൻ്റെ എക്സ്റേ, അതുപോലെ മറ്റു പരിശോധനകളും ചില ഘട്ടങ്ങളിൽ ആവശ്യമായി വന്നിരിക്കാം. അതുപോലെ തന്നെ എക്സ്ട്രാ പൾമണറി ടി ബി, മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗത്തിന് ആ അവയവങ്ങളിലൂടെ സ്കാനിങ്, അതുപോലെ അവയിൽ നിന്നും കുത്തിയെടുത്ത് പരിശോധിക്കുക, അവയുടെ നിന്നുള്ള സ്രവങ്ങൾ പരിശോധിക്കുക, അതിൽ ഈ ടി ബി രോഗാണുവിൻ്റെ സാധ്യത കണ്ടെത്തുക എന്നതും ആവശ്യമാണ്.
2: ഇനി ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: ടി ബി ബാക്ടീരിയ എന്ന് പറയുന്നത് മറ്റു ബാക്ടീരിയകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ പല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ദീർഘകാലം ശരീരത്തിൽ കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയും അല്പം വിഷമേറിയതാണ്, മറ്റു അണുബാധയെ സംബന്ധിച്ച് കുറച്ച് വിഷമം, അതുപോലെ തന്നെ ദൈർഘ്യമേറിയതുമാണ്. ഒന്നിൽ കൂടുതൽ, ചിലപ്പോൾ 3, 4, 5 മരുന്നുകൾ കുറച്ച് അധിക കാലം നൽകേണ്ടി വരും. എന്നാൽ മാത്രമേ ക്ഷയരോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ പുതുതായി ക്ഷയരോഗം ബാധിക്കുന്ന ഒരാൾക്ക് 6 മാസത്തെ കോഴ്സാണ് ഇതിൻ്റെ കാലാവധി. അതല്ലാതെ ഒരു പ്രാവശ്യം ക്ഷയരോഗം വന്ന് വീണ്ടും അവർക്ക് ക്ഷയരോഗം വരികയാണെങ്കിൽ കാലാവധി വീണ്ടും കൂടും, 8 മാസം 9 മാസം അങ്ങനെയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ക്ഷയരോഗം വർദ്ധിച്ചു വരുന്നതിനാൽ നമ്മുടെ ഗവൺമെൻറ് ഇതിൻ്റെ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ RNTCP അഥവാ പുതുക്കിയ ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയുടെ കീഴിൽ ഈ ക്ഷയരോഗത്തിൻ്റെ ചികിത്സ തികച്ചും സൗജന്യമായി ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ലഭ്യമാണ്.
2: ഇതിപ്പോൾ സാറ് ചികിത്സ സൗജന്യമാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു പക്ഷേ ഒരു രോഗി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഇത് ട്യൂബർക്കുലോസിസ് ക്ഷയരോഗമുണ്ടെന്ന് പരിശോധനയിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് അവിടുന്ന് ലഭ്യമാകുമോ അതോ നമുക്ക് സർക്കാർ സംവിധാനത്തിലൂടെ അവർക്ക് എത്തിച്ചു കൊടുക്കുക, എങ്ങനെയാണ് അതൊന്ന്?
3: തീർച്ചയായും ആർ എൻ ടി സി പിയുടെ ചില തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനുള്ള ചികിത്സ ലഭ്യമാണ്. അപ്പോൾ ഒരു രോഗം കണ്ടെത്തുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണെങ്കിൽ പോലും അവർക്ക് അവരുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാനും ഇതിൻ്റെ തുടർ ചികിത്സ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും പൂർണ്ണമായും സൗജന്യമായും ലഭ്യമാണ്.
2: ഇനി നമ്മൾ ഈ ക്ഷയരോഗികൾ ചികിത്സാ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞു നേരത്തെ ഒരു കുറച്ച് ദീർഘകാലം, ആറുമാസം പുതിയൊരു രോഗിയാണെങ്കിൽ ആറുമാസം ചുരുങ്ങിയത് മരുന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അവർ ആ സമയത്ത് ഈ ചികിത്സാ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ?
3: നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ചികിത്സ ദൈർഘ്യമേറിയതാണ്, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഒരു രോഗി ചികിത്സ തുടങ്ങിയാൽ പലപ്പോഴും ഒന്നോ രണ്ടോ മാസം കൊണ്ട് രോഗിക്ക് അവരുടെ പ്രത്യക്ഷമായ രോഗലക്ഷണങ്ങളിൽ നല്ല മാറ്റം വരും. അപ്പോൾ സാധാരണയായി മരുന്ന് നിർത്താനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. എന്നാൽ ഒരാൾ ഇങ്ങനെ ഭാഗികമായി ചികിത്സ കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് എം ഡി ആർ ടി ബി പോലെയുള്ള ശ്വാസ മരുന്നുകൾക്ക് പ്രതികരിക്കാത്ത രീതിയിലുള്ള ടി ബി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായും ഇതിൻ്റെ ചികിത്സ മുഴുവനായിട്ട് എടുക്കുക എന്നാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്ഷയരോഗം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രോഗത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളോട് സ്വീകരിക്കേണ്ടതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പലപ്പോഴും പല രോഗികൾക്കും തന്നെ ഈ മരുന്നുകൾക്ക് പല പാർശ്വഫലങ്ങളും കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഛർദി, ശരീരത്തിൽ ചൊറിച്ചിൽ, അതുപോലെ മഞ്ഞപ്പിത്തം, ഇങ്ങനെ പല പാർശ്വഫലങ്ങളും കണ്ടുവരാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ അത് ഡോക്ടറെ കാണിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. പിന്നെ ക്ഷയരോഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് റിഫാംപിസിൻ. ഈ മരുന്ന് കഴിക്കുന്ന രോഗികളിൽ അവരുടെ മൂത്രത്തിൻ്റെ കളറിൽ വ്യത്യാസം വരും. ഓറഞ്ച് കളർ അല്ലെങ്കിൽ ചുവപ്പ് കളറിലായിരിക്കും അവരുടെ മൂത്രം. ഇതൊരു പാർശ്വഫലമല്ല, അത് ആ റിഫാംപിസിൻ എന്ന മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പലപ്പോഴും ഇത് ബ്ലഡാണോ എന്നൊക്കെ സംശയിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അത് അങ്ങനെയല്ല, അങ്ങനത്തെ ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കണം.
2: രോഗികളിൽ ആശങ്ക വരും,
3: ആശങ്കകൾ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇത് ഈ രോഗിയെ ചികിത്സിക്കുക എന്നുള്ളത് ഒരു രോഗിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, രോഗിയുടെയും രോഗികളെ പരിചരിക്കുന്നവരുടെയും സമൂഹത്തിൻ്റെയും എല്ലാം കൂടെ ഒരു കൂട്ടു ഉത്തരവാദിത്തമായിട്ടെടുത്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഈ ടി ബി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
2: സാർ ഇപ്പോൾ പറഞ്ഞതിൽ നമ്മളൊരു എം ഡി ആർ ടി ബിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, ശരിക്കും എന്താണ് എം ഡി ആർ ടി ബി?
3: എം ഡി ആർ ടി ബി അഥവാ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്നാൽ സാധാരണ ക്ഷയരോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾക്ക് എതിരെ പ്രതിരോധ ശേഷി ഉള്ള രോഗാണുക്കൾ കാരണം ഉണ്ടാവുന്ന ക്ഷയരോഗമാണ് എം ഡി ആർ ടി ബി. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളായ റിഫാംപിസിൻ, ഐസോനിയാസിഡ്, ഈ രണ്ട് മരുന്നുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മരുന്നുകൾ. ഈ മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ട്യൂബർകുലോസിസ് കാരണമുണ്ടാവുന്ന ടി ബി ആണ് എം ഡി ആർ ടി ബി. ഇതുണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ടി ബിയുടെ ഭാഗികമായിട്ടുള്ള ചികിത്സ. ഒന്നോ രണ്ടോ മാസം ചികിത്സ എടുക്കുകയും പിന്നീട് ചികിത്സ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ ഇത്രയും എം ഡി ആർ ടി ബി ആയി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: രോഗാണു ഈ ഒരു മരുന്നിനെതിരെ പ്രതിരോധ ശേഷി കൊണ്ടുവരും, രോഗാണു വീണ്ടും ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കും.
3: അത് മാത്രമല്ല, ഇത്രയും ആളുകൾ നേരത്തെ പറഞ്ഞപോലെ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ എം ഡി ആർ പത്തജൻ, എം ഡി ആർ ടി ബി ഉള്ള ബാക്ടീരിയ പുറത്തുവിടുകയും വേറെ ഒരാൾക്ക് ഇതുപോലെ പുതുതായിട്ട് എം ഡി ആർ ടി ബി ഉണ്ടാകാനുള്ള ചാൻസും
2: പുതുതായി വരുന്ന രോഗി എം ഡി ആർ ടി ബിന്റെ വരാൻ സാധ്യതയുണ്ട്. ഓ, അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് ആവശ്യമായ മരുന്ന് കൊടുക്കേണ്ടി വരും ആ സമയത്ത്.
3: ഇതിൻ്റെ ഒരു ഇത്രയും ഇതിൻ്റെ ഈ ഭവിഷ്യത്തുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ടി ബിയെ ഒരു ഗ്ലോബൽ മെഡിക്കൽ എമർജൻസി ആയിട്ട് ഒരു ആഗോള മെഡിക്കൽ എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
2: ഇനി ക്ഷയരോഗത്തിനെതിരെ എന്തെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പ് ലഭ്യമാണ്? അപ്പം നമുക്കറിയാം പല പോളിയോ അങ്ങനെ പല മാരകരോഗങ്ങൾക്കെതിരെ നമ്മൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ട്. അതുപോലെ ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ, ക്ഷയരോഗത്തെ തടയാൻ അങ്ങനെ എന്തെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തെങ്കിലും ലഭ്യമാണോ?
3: നമ്മൾ സാധാരണ ജനിച്ച ഉടനെ കൊടുക്കുന്ന ബി സി ജി വാക്സിൻ ടി ബിക്കെതിരെയുള്ള കുത്തിവയ്പ്പാണ്. എന്നാൽ ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ശ്വാസകോശത്തിലുണ്ടാകുന്ന ടി ബിയെ പ്രതിരോധിക്കുകയില്ല. ടി ബിയുടെ സങ്കീർണ രൂപങ്ങളായ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ക്ഷയരോഗം, അതുപോലെ രക്തത്തിൽ കലരുന്ന ക്ഷയരോഗം തുടങ്ങിയ തീവ്രമായ ടി ബിയിൽ നിന്നും സംരക്ഷണം നേടുമെങ്കിലും തരുമെങ്കിലും സാധാരണയുള്ള ടി ബിയിൽ നിന്നും ഇത് പൂർണ്ണമായും എഫക്റ്റീവല്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റു പല വാക്സിനുകളും ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വിജയപ്രദമായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടി ബി പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിലവിൽ ടി ബി ഉള്ള രോഗികൾ എല്ലാവരും ചികിത്സിക്കുകയും അതുവഴി അന്തരീക്ഷത്തിൽ ടി ബി അണുക്കളുടെ സാന്ദ്രത കുറക്കുക, അതുവഴി ഈ പകർച്ച പകരുന്നത് തടയുക എന്നാണ് ടി ബി നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം.
2: ക്ഷയരോഗം തടയുന്നതിന് നമുക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്.
3: ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു അണുബാധ കാരണം മരിക്കുന്നത് ക്ഷയരോഗം കൊണ്ടാണ്. ക്ഷയരോഗം പകരുന്നത് അന്തരീക്ഷത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷയരോഗം തടയുന്നത് പകരുന്നത് തടയുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തടയണമെങ്കിൽ രോഗാണു അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് തടയണം. അതിനു വേണ്ടിയിട്ട് ശ്വാസകോശത്തിൽ കഫത്തിൽ അണുബാധയുള്ള എല്ലാ രോഗികളും കൃത്യമായി ചികിത്സയെടുക്കുക എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അതിന് രോഗിയും രോഗിയെ ശുശ്രൂഷിക്കുന്നവരും ആരോഗ്യപ്രവർത്തകരും അങ്ങനെ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ ഒരുമിച്ച് പരിശ്രമിക്കണം.

0: ഭാഗമാവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും, നമ്മൾ രോഗിയാണെങ്കിൽ കൃത്യമായി അതിനുള്ള വൈദ്യസഹായം തേടുക, നമ്മുടെ ബന്ധുക്കൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരെ ഡോക്ടറെ കാണിക്കാനും അതുപോയി ടി ബി ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനും പ്രേരിപ്പിക്കുക. അവർ ചികിത്സ എടുക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായും ചികിത്സ എടുക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുവഴി ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഈ ക്ഷയരോഗത്തിൻ്റെ ക്ഷയരോഗം ബാധിച്ചിരിക്കുന്നവരുടെ അളവ് കഴിയുന്നത്ര കുറക്കുക. അതുമാത്രമേ ഇത് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായിട്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണത്തിന് ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിനം നമുക്കതിനുള്ള ഒരു പ്രേരകമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: രോഗം വന്നത് കുറ്റകരമോ അപമാനകരമോ അല്ല. അതിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മോട് ക്ഷയരോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ക്ഷയരോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിനും ഡോക്ടർ സദഖത്തുള്ള ഉനൈസ് സാർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിക്കുന്നു.
2: ഏതൊരു രോഗത്തെക്കുറിച്ചുള്ള സംസാരം കേട്ടാലും ആശങ്കകളാണ് ചില ആളുകൾക്ക് കൂടുതലായി ഉണ്ടാവാറുള്ളത്. പീസ് റേഡിയോ അവതരണത്തിൽ ആശങ്കകൾ വരുത്തുക എന്നുള്ളതിനപ്പുറത്ത് പ്രായോഗികമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും പറഞ്ഞുകൊണ്ടാണ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പ്രോഗ്രാമുകൾ അവസാനിക്കാറുള്ളത്. മുസ പിപിയും ഡോക്ടർ സദഖത്തുള്ള ഉനൈസും ചേർന്ന് നമുക്ക് ക്ഷയരോഗത്തെക്കുറിച്ച് ഭംഗിയായി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തെൻസിൽ ആരോഗ്യ വിചാരം ത്തിൽ വന്ന പ്രോഗ്രാമുകൾ, അതുപോലെ ആരോഗ്യ ചിന്തകൾ, അതെല്ലാം നമ്മൾ യൂട്യൂബിൽ പ്രത്യേകം അപ്ലോഡ് ചെയ്യാറുണ്ട്.
3: അതെ അതെ, യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. കയറുക, നിങ്ങൾക്ക് ആരോഗ്യ വിചാരത്തിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. പല വിധത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യസ്ഥിതികളെക്കുറിച്ചും അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സഹായകമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അത്.
2: അപ്പോൾ മറ്റു യൂട്യൂബ് ചാനലുകളിൽ റീച്ചിന് വേണ്ടി ചില എക്സാജറേഷൻ, അതിരു കലർത്തി പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം റീച്ചിന് വേണ്ടിയോ ക്യാഷിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കേണ്ട സാഹചര്യമില്ല. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കേൾക്കാൻ ജമീൽ ആപ്ലിക്കേഷനിലും ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബിലും പ്രത്യേകം ചാനൽ നമുക്കുണ്ട്, പ്രത്യേകം പ്ലേലിസ്റ്റുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ലാ.
3: അങ്ങനെ ആരോഗ്യം, ഗാനം ഒക്കെ കഴിഞ്ഞു, ഇനി പ്രാർത്ഥനാ പഠനം.
2: പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ്.
3: വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥന പഠിച്ചിട്ട് വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? യാത്ര ചെയ്യാൻ നമുക്കെല്ലാവർക്കും വളരെയധികം താല്പര്യമേറിയ ഒരു വിഷയം തന്നെയാണത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് നാം നിരന്തരമായിക്കൊണ്ടൊരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊരു പ്രാർത്ഥന കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല. അല്ലാഹുവേ, ഞാൻ വഴിപിഴക്കുന്നതിൽ നിന്നും വഴിപിഴപ്പിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുകയാണ്. ഔ അസില്ല ഔ ഉസല്ല, അല്ലാഹുവേ, ഞാൻ വ്യതിചലിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുകയാണ്. ഔ അളിമ ഔ ഉളലമ, അല്ലാഹുവേ, ഞാൻ ആക്രമിക്കുന്നതിൽ നിന്നും ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുകയാണ്. ഔ അജ്ഹല ഔ യുജ്ഹല അലിയ, അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്നും എന്നോട് അവിവേകം കാണിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക

0: ഇന്നി അഊദു ബിക അൻ അളില്ല. അൻ അളില്ല ലാദാണ് പുള്ളിയുള്ള സ്വാദ്. അളില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസില്ല ഔ ഉസല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അളിമ ഔ ഉളലമ ഔ അളിമ ഔ ഉളലമ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറ. പ്രാർത്ഥന നമ്മൾ നിർത്തി വാചകങ്ങൾ കേട്ട് അതിലെ അക്ഷരങ്ങൾ എന്താണെന്നുള്ളത് ശരിക്ക് ശ്രദ്ധിച്ച് അർത്ഥം പഠിച്ച് നമ്മളൊരു പ്രാർത്ഥന ഇന്ന് പഠിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ ഒരു സമയത്ത് പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി ഈ പ്രോഗ്രാം ഉണ്ടാവും. അത് നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു ഉസ്താദ് പഠിപ്പിക്കുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം.
2: ഇനി അല്പം കുട്ടികൾക്കുള്ള ഒരു പരിപാടിയിലേക്ക് പോവാം.
1: ഓക്കെ,
2: കുട്ടികളും കേൾക്കാൻ കാത്തു നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഫാത്തിമാനൂറ, ഐഷ നിർമിൻ, ജന്ന മറിയം എന്നിവരുടെ കൂടെ തൗഫീഖ് അസ്ലം ഉസ്താദും ചേരുന്ന പൂമരത്തണൽ എന്ന പരിപാടി കേട്ടിട്ട് വരാം. വിനയത്തിന്റെ നിറക്കുടങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ പൂമരത്തണലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം.
4: ഓക്കെ, മാഷാല്ലാ, നിങ്ങൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അല്ലേ. നമ്മളെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മുടെ രണ്ട് മൂന്ന് എപ്പിസോഡ് മുമ്പ് പേര് പറഞ്ഞതാണ് നർമിൻ,
5: ജന്ന,
4: ജന്ന,
5: നൂറ.
4: നൂറ അല്ലേ, നർമിൻ, നൂറ, ജന്ന. ഓക്കെ, നമ്മള് വ്യത്യസ്തമായ കഥകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
5: ഗുണപാഠങ്ങളില്ല കഥ.
4: ആ, ഗുണപാഠമുള്ള കഥകളാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് എന്താ പഠിച്ചത് കഥ?
5: കഴിഞ്ഞ എപ്പിസോഡില്
4: മൃഗങ്ങളോട് കരുണ കാണിക്കുന്ന മൂന്ന് മൃഗങ്ങളെ പറ്റി പറച്ചിനി.
5: ഏതൊക്കെയാണ്
4: നമ്മള് വ്യത്യസ്തമായ സംഭവങ്ങളെ പറഞ്ഞല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ എന്താണ് പറയണത്? ശ്രോതാക്കൾ ഇങ്ങനെ എന്ത് കഥയാണ് കേൾക്കുന്നത്? ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് രണ്ട് പിന്നെ സ്വഹാബികളെ കുറിച്ചാണ് അല്ലേ. ഒന്ന്
5: ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, പിന്നെ ഒന്ന് സൽമാൻ ഫാരിസി.
4: സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. ആദ്യം ഏതാ പറയാ?
5: ആദ്യം ഉമർ റളിയല്ലാഹു
4: അൻഹു. ഉമർദാന കഥ. ഓക്കെ, ആര് പറയും? ജന്ന അല്ലേ, ജന്ന പറയാം.
5: റോമിലെ രാജാവിന്റെ പ്രതിനിധി ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്തി.
4: എത്താൻ കാരണം ഉമർ റളിയല്ലാഹു ആരാണ്?
5: ഖലീഫ.
4: ഖലീഫയാണ്, അമീർ മുഅ്മിൻ, നേതാവാണ് അല്ലേ അവിടുത്തെ. അങ്ങനെ കാണാൻ വന്ന.
5: അപ്പോൾ ജനങ്ങളോട് ചോദിച്ചു, എവിടെയാണ് ഉമറിന്റെ കൊട്ടാരം?
4: കൊട്ടാരം. ഓക്കെ,
6: അപ്പോൾ അവര് അവര് ഇദ്ദേഹത്തിന് ആ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ചൂണ്ടിക്കാണിച്ചു.
4: അതിൽ എന്താണ് ഈ വന്ന ആള് എന്താ
5: വിചാരിച്ചത്? ഈ കൊട്ടാരം വലിയ
6: വലിയ ആഡംബര
4: ഒരു ഖലീഫയൊക്കെ ആവുമ്പോ അല്ലേ, പിന്നെ വലിയ കൊട്ടാരം, അവിടെ കുറച്ച്
5: സെക്യൂരിറ്റിയും
4: വാളൊക്കെ പിടിച്ച് ഇങ്ങനെ അവിടെ ഒരുങ്ങി അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി കണ്ടേ. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എന്തായാലും മുഖ്യമന്ത്രിന്റെ ഓഫീസിലുണ്ടാവും സെക്യൂരിറ്റികാരുണ്ടാവും, തോക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടാവും.
6: അതേപോലെ തന്നെ ഇദ്ദേഹം വിചാരിച്ചു
4: സ്വാഭാവികം വിചാരിക്കുള്ളൂ അല്ലേ.
6: പക്ഷെ ജനങ്ങൾ ഇയാളെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിട്ട് ചൂണ്ടിക്കാണിച്ചു.
5: ഇതും തലയണല്ല,
6: കൈ തലയണയാക്കി കിടക്കുന്ന
4: നിലത്ത് ഇങ്ങനെ കിടക്കുന്ന
5: മണ്ണിൽ കിടക്കണ
4: ഒരാളെ കാണിച്ചു കൊടുത്ത്. പക്ഷെ ഈ വന്ന ആള് മനസ്സിലാക്കിക്കണോ ഇത് ഖലീഫ എന്നുള്ളത്?
5: ഇല്ല.
4: കാരണം ഖലീഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയുള്ള മനസ്സിലാക്കണത്.
6: ജനങ്ങൾ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഖലീഫ, ഞങ്ങളെ ഖലീഫ.
5: ഇയാള് അത്ഭുതപ്പെട്ടു
4: എന്നിട്ട് പറഞ്ഞ അവസാനത്തെ ഒരു പോയിന്റ് വായിച്ചു നോക്കി എന്താണുള്ളത്?
6: ഉമർ, താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു,
4: അതുകൊണ്ട് ഇവിടെ നിർഭയനായിട്ട്
6: ഒരു
4: ഭയമില്ലാതെ കൂളായിട്ട് എന്ത് ചെയ്യാണ്
5: കിടക്കുന്നല്ലേ.
4: ഉമർലാവ് നീതി കാണിച്ചിരിക്കുന്ന എല്ലാരോടും ഉമർലാവും ചെയ്തിട്ടുണ്ട് ആ നാട്ടില്, ആളുകളൊക്കെ നീതി കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളേനി അല്ലെ, ആരും ഇല്ല ശത്രുക്കളില്ല അങ്ങനെ രൂപത്തില്. അതുകൊണ്ട് ഉമർലാവ് എന്ത് ചെയ്യാണ് ഒരു പേടിയില്ലാതെ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം മരത്തഞ്ച് വീട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പൊ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കണം എന്താണ്? ഒന്ന് എന്താണ്, ഉമറുള്ള ഒരു ഖലീഫ ആയിട്ട് പോലും തരില്ല, അതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു അല്ലേ ഒരു ആഡംബര ജീവിതം കാണിച്ചിട്ടില്ല, മനസ്സിലായല്ലോ. അപ്പൊ നമ്മളും എന്താ ചെയ്തേക്കണേ, നമുക്കുള്ളത് എന്താ ചെയ്യാ, ഉള്ളതില്
6: തൃപ്തിപ്പെട്ടുകൊണ്ട്
4: നമ്മൾ പോകണം എന്നുള്ളതാണ് അല്ലെ. ഒരു ഖലീഫ ആയിട്ട് പോലും തരില്ല,
6: ഞാൻ വലിയ ആളാണ്
4: ആ അങ്ങനത്തെ ചിന്തില്ല, അഹങ്കാരം വന്നു പോയാൽ ആരും ചെയ്യൂല, നമ്മളെ
6: വിജയത്തിലെത്തൂല,
4: വിജയത്തിൽ ആളും ഇഷ്ടപ്പെടൂല. ഉദാഹരണങ്ങളെ സ്കൂളിലൊക്കെ ഇപ്പം നല്ല പഠിക്കണ കുട്ടികൾ ഉണ്ടാവും ചിലപ്പം, പക്ഷെ ചില കുട്ടികൾക്ക് ഒന്നുണ്ടാവും അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടാവും അല്ലെ. പക്ഷെ അപ്പൊ ആരും ചെയ്യില്ല, കുട്ടി പഠിക്കുന്നുണ്ടോ നല്ല കുട്ടിയാണോ കാണാൻ ഭംഗികൾ ഒന്നും നോക്കൂല. ആ കുട്ടിക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ആരും ആ കുട്ടികളെ
6: ഇഷ്ടപ്പെടൂല
4: ഇല്ല. എന്താ അഹങ്കാരം പറഞ്ഞ എന്താണ്, അവർക്കൊരു ഗമ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും ചെറുതായിട്ട് കാണും ഇല്ലേ, ഞാൻ മാത്രമേ പഠിക്കുന്ന കുട്ടി ഓരോന്നും ഓരോക്കെ എന്ത് ചെയ്യാണ് പഠിക്കാത്തവരാണ് എന്നുള്ളൊരു
6: ഞാൻ
4: എന്നുള്ള ചിന്ത അവർക്ക് വരും അല്ലേ. അപ്പം ഒന്നാമത്, രണ്ടാമത്തെ എന്താണ്, നമുക്ക് സമ്പത്തുണ്ടെങ്കിലും എന്ത് ചെയ്ത് ആഡംബരം നമ്മള് ഒരു ഒരു മീഡിയ ലെവലിലാണ് നമ്മൾ പോകേണ്ടത്. ഒരിക്കലും അമിതമായിട്ട് ചെലവഴിക്കുക, ആഡംബര ജീവിതം നയിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അതിനൊരു മാതൃകയാണ് ആര്, മുൻകഴിഞ്ഞു പോയ ഉമറല്ലാവും അതോടൊപ്പം തന്നെ സ്വഹാബികളൊക്കെ അങ്ങനെ
6: തന്നെയാണ്
4: അല്ലെ. സ്വഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ്. സ്വഹാബികളിൽ പല സ്വഹാബികൾക്കും വലിയ സമ്പന്നരായ സ്വഹാബികളൊക്കെ ഉണ്ടേനി, പക്ഷെ അവരാരും ഇതിലില്ല, ഒരു ആഡംബര ജീവിതം
6: നയിച്ചിട്ടില്ല.
4: എന്നാൽ അവരൊക്കെ നയിച്ചിരുന്നു ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പ് അല്ലെ, ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പ് എന്നിട്ടുണ്ട് വലിയ സമ്പന്നരായ ആളുകളൊക്കെ നേരിട്ടുണ്ട് ആഡംബര ജീവിതം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നപ്പോ അത് മനസ്സിലായത്
6: ഇസ്ലാമിന്റെ
4: മുമ്പ് നമ്മള് വെറും ആരാണ്, വെറും നിസ്സാരരാണ് അല്ലെ. അതാന മുമ്പിൽ അല്ലെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമൊക്കെ ഏത് നിമിഷം ചെയ്യും
6: നഷ്ടപ്പെടും.
4: അപ്പൊ അതുകൊണ്ട് ആ അനുഗ്രഹം നന്ദി കാണിക്കൽ എങ്ങനെയാണ്, അത് അള്ളാന്റെ മാർഗത്തിലൊക്കെ ചെലവഴിച്ചുകൊണ്ടാണ് ആഡംബരം ഒരിക്കലും നമുക്ക് ഉണ്ടാകാന്
6: പാടില്ല.
4: അതിനർത്ഥം പിന്നെ സമ്പത്തുള്ള ഒരാളും വളരെ മോശപ്പെട്ട വസ്ത്രം ധരിക്കുക അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതല്ല, ഉള്ളത് അയാൾ കാണുമ്പോഴാണ്. എന്നാൽ എന്തായത്
6: ഓവറാവും
4: ചെയ്യരുത്, ഇതാണ് നമ്മളിൽ
6: പാകത്തിന്
4: മനസ്സിലാക്കാനുള്ള വിഷയം. കാരണം ഉമറുള്ള ഒരു ഖലീഫ ആയിട്ട് പോലും വളരെ ലളിതമായ ജീവിതമാണ്
6: നയിച്ചിരുന്നത്.
4: അതെല്ലാം തന്നെയാണ് അബൂബക്കർ, ഉമറുള്ള, അലി, അങ്ങനെ എല്ലാ സ്വഹാബികളും, ഇപ്പം അബ്ദുറഹ്മാൻ, പിന്നെ സഅദ് നബി വഖാസ്, അങ്ങനെ ഒരുപാട് പേരുള്ള നമുക്ക് പരിചയമുള്ള പേരുകളുള്ള സ്വഹാബികളൊക്കെ ഉണ്ട്, മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഉമറുള്ള ഒരു ഖലീഫയായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ. എങ്ങനെ രാത്രിയൊക്കെ എന്ത് ചെയ്യും, വേഷം മാറിയങ്ങാണ്ട് ഇറങ്ങി നടക്കും രാത്രി, വേഷം മാറി ആൾക്ക് മനസ്സിലാവൂല ഇത് ആരാന്നുള്ളത്. ആ കോഴത്ത് രാത്രി പോയിട്ട് ഓരോ വീട്ടിലും പോയിട്ട് എവിടെയെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ നീതി കാണിച്ച ആളായിരുന്നു ആര്? മനസ്സിലായല്ലോ, ജനങ്ങളെ പ്രയാസങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനത്തെ ആളായിരുന്നു ആര്? ഇതേപോലെ വേറൊരു സംഭവം ഉണ്ട് അല്ലേ, ഉമർ അള്ളാഹുവിന്റെ വീട് അന്വേഷിച്ച് വന്ന ഒരു പെണ്ണ് അല്ലെ. ഉമർ അള്ളാഹുവിന്റെ വീട് വരുമ്പോ അപ്പോഴും ചിന്തിക്കുന്നതാണ് ഖലീഫന്റെ വീടാണ്. ഉദാഹരണം നമ്മളിപ്പോ നമ്മുടെ നാട്ടില് പിന്നെ ഒരു മുഖ്യമന്ത്രിന്റെ വീട് കാണാൻ പോവാണ്, അവര് മനസ്സിലാക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ വീടാണ്, അടിപൊളി വീടാവും എന്നൊക്കെ. ഇതുപോലെ പെണ്ണ് എന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഉമറിന്റെ വീടാണ് അവരാണ് അല്ലെ. നമ്മൾ ഒരു പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് അല്ലേ. ഏതാണ് പാട്ട് തുടക്കുന്നതിന്റെ? ഉണ്ടുസകി. ഒരുപാട് ആളുകൾക്ക് കേട്ട് പരിചയമുള്ള ഹിറ്റായ ഒരു പാട്ടാണ് എന്ത് ആ പാട്ട്. ആ പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്ക് അത് വർണ്ണിക്കുന്നുണ്ട് എന്ത് ഉമർ അള്ളാഹുവിന്റെ വീടിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട്. പാട്ട് എന്ന് പറയുമ്പോ ആരെങ്കിലും പാടേണ്ടി വരും അല്ലേ. ആരാ പാടണ? പാടോ? ഓക്കെ ഓക്കെ. എന്റെ ആ ഭാഗം പാടിയാൽ മതി അല്ലേ. ഒരു ഒരു ഭാഗം ഉണ്ടെന്നാണ്. പിന്നെ ഒരു കാര്യം ചൊല്ലോ പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ അല്ലേ. ആ വരിയാണ്, അതിലാണ് എന്തിനത് ആ സംഭവങ്ങൾ പറയണത്. ഓക്കെ, ഒന്ന് നുഷാറായിട്ടൊന്ന് പാടി കൊടുക്ക ഈ എപ്പിസോഡിൽ. പാട്ടും കൂടി ആയിക്കോട്ടെ അല്ലേ. ഓക്കെ.
5: ഒരു കാ

0: അല്ല. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി. ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി.
1: ആ സംഭവം എന്താണ്? വളരെ അർത്ഥവത്തായ ഒരു വരികളാണല്ലേ. ഒരു സ്ത്രീ അവരെ വീട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ആരത്തേക്ക് വരുന്നത്
0: അല്ലെ?
1: അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എം എൽ എ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാളെ വീട് പണിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോയി കാണും ഇല്ലേ. അതുപോലെ ആ സ്ത്രീ എന്ത് ചെയ്യാണ്? അവരെ വീടൊന്ന് ഉഷാറാക്കാന്, ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ആരത്തേക്ക് ചെല്ലണത്? ചെല്ലണത്. അപ്പൊ എന്താ കണ്ട കാഴ്ച? എന്താണ്
0: വീടും അത്ര അത്രയും
1: അതിനേക്കാൾ, അതാ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്, ഇതുപോലൊരു കൂര ഈ നാട്ടിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ആ പെണ്ണിന്റെ വീടിനേക്കാള്
0: ചെറുതാണ്,
1: മോശമായി ചെറിയ വീടായിരിക്കുന്നുള്ളത് ഉമ്മറിലാണ് വീണത്. അപ്പൊ നമ്മള് ഇതില് രണ്ട് സംഭവം, നമ്മളിപ്പോ ഈ പറഞ്ഞ കഥയിലും, നേരത്തെ നമ്മള് ഇതിന് മുമ്പ് എപ്പിസോഡ് പറഞ്ഞില്ലേ, കുറെ കാര്യം നമുക്ക് കഥയിലൂടെ പഠിക്കാൻ പറ്റും, പാട്ടിലൂടെയും പഠിക്കാൻ പറ്റും. അപ്പൊ ഈ കഥയിലും പാട്ടിലും നമ്മൾ പഠിച്ച എന്താണ്?
0: വളരെ ലളിതം,
1: ലളിതമായ ജീവിതം നയിച്ച ചരിത്രമാണ്
0: അല്ലേ.
1: ഒരു പാട്ടിലും പഠിച്ച് കഥയിലും നമ്മള് പഠിച്ചിട്ടുണ്ട്, മാഷാല്ല. അപ്പം ഞാൻ നമുക്കുള്ള പാഠം എന്താ ഇതില്? നമുക്ക് ചിലപ്പോൾ റബ്ബ് എന്ത് ചെയ്യും, ചിലപ്പം മനുഷ്യന്മാര് പല കോളത്തിലും ഉണ്ടാവും അല്ലേ. സമ്പത്തുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ സമ്പത്തില്ലാത്തവരെ എന്ത് ചെയ്യാ? ഇല്ലാത്ത പോലെ എന്ത് ചെയ്യാ? ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ലളിതമായി ജീവിച്ചു പോവുക. സമ്പത്തുള്ളവരോ ഉള്ള പോലെ ആഡംബരം ജീവിക്കാൻ വേണ്ടി അല്ല, അവരെന്ത് ചെയ്യണം? ആഡംബരം ഇല്ലാതെ എന്ത് ചെയ്യാ? അവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തി നശിക്കണം, എന്ത് ചെയ്യണം? ആ ജീവിതത്തിൽ കാണും വേണം. പക്ഷെ പിശുക്കന്മാരായി പോവുകയും ചെയ്യരുത്, മനസ്സിലായല്ലോ.
2: ഒരു പാകത്തിന്,
1: ഒരു പാകത്തിന് എന്ത് ചെയ്യണം? ജീവിതം മുന്നോട്ട് നയിക്കണം. മാഷാല്ല, അതാണ് നമ്മളെ ഈ ഒരു കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. അൽഹംദുലില്ല. ഇനി നമ്മൾ അടുത്ത ഒരു സ്വഹാബിന്റെ പേര് പറഞ്ഞിരുന്നു അല്ലേ. നർമീൻ ആരായിരുന്നു? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഓക്കെ, ആ സൽമാനുൽ ഫാരിസിയുടെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ഒരു കഥയിലേക്കാണ് നമ്മളിനി നമ്മുടെ കൂട്ടുകാർക്ക് അവർ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാല്ല, ആരാണ്? നൂറിനല്ല പറയണത്, നൂറിന്, നൂറിനാണ്.
2: നൂറ
1: നൂറ. ഓക്കെ ഓക്കെ, തുടങ്ങിക്കൊള്ളു.
0: ഒരിക്കല് സൽമാൻ ഫാരിസീനാണ് ആ നാട്ടിലെ അമീർ.
1: അമീർ മദായിൻ,
0: മദായിനിലെ അമീർ. ഒരു ദിവസം ഒരു ഷാമുകാരനായ ഒരാള് നല്ല ഭാരമുള്ളൊരു സഞ്ചിയായിട്ട് വരായിരുന്നു. ഇയാൾക്കത് താങ്ങാന് നല്ല പ്രയാസമുണ്ട്. അപ്പോൾ ഇയാള് ആരെയും കിട്ടുമെന്ന് അന്വേഷിക്കാണ് ഇത് കൊണ്ടുപോവാന്. അപ്പോ ആ സമയത്താണ് അയാൾക്ക് ആരെയും കിട്ടിയില്ല. അപ്പോ ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വഴി വരികയാണ്. അപ്പൊ ഇയാള് ഇത് പൊന്തിക്കോന്നൊരു ആവശ്യപ്പെടാണ്. അപ്പോ ഈ സൽമാൻ ഫാരിസി അത് എടുത്തു, അത് കൊണ്ടുപോവാണ്. അപ്പോ ഈ ജനങ്ങളെല്ലാരും ഇത് കണ്ടിട്ട് ഇയാളെ ഈ ഷാമുകാരനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ നാട്ടിലത്തെ അമീറാണ്, എന്താ നിങ്ങൾ ചെയ്യണത് ചോദിച്ചു.
1: അമീറിനെ കൊണ്ട് ഏറ്റിക്കൊണ്ടുപോവാ അല്ലേ.
0: അപ്പോ ഇയാൾക്ക് അറിയില്ല ഇത് അമീറാണ്. അപ്പോ ഇയാള് ഈ സൽമാൻ ഫാരിസിയോട് പറഞ്ഞു ഇത് ഇവിടെ ഇറക്കി വെച്ചോളും, എനിക്ക് അറിയില്ലേനു അമീറാണ്. അപ്പൊ സൽമാൻ ഫാരിസി പറഞ്ഞു ഞാനിത് നിങ്ങളെ വീട് എത്തണ വരെ ഇത് ഏറ്റരാ, ഇത് ഞാനിപ്പോ ഇറക്കണ, ഇത് ഞാനിപ്പോ ഇറക്കൂലെന്ന് പറഞ്ഞു.
1: ഇറക്കി വെക്കൂല, സമ്മതിച്ചില്ല, അത് ഇറക്കി വെക്കാന്
0: സമ്മതിച്ചു
1: എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് രണ്ടാമത്തെ ഒരു കഥ ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രോതാക്കളെ പറഞ്ഞിട്ടല്ലേ. അതായത് അദ്ദേഹത്തിന്റെ ഒരു വിനയം എന്ന് പറയാം നമുക്ക് അല്ലേ. വിനയം എന്നുള്ളത് ഭയങ്കര സൗന്ദര്യമുള്ള കാര്യമാണ്.
0: നബിന്റെ ഏറ്റവും നല്ല സ്വഭാവം വിനയം,
1: വിനയായിരുന്നു. അപ്പൊ നമുക്ക് ഇത് രണ്ടു കാര്യം, ഒന്ന് വിനയം നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യമാണ്, അഹങ്കാരം എന്താണ് സൗന്ദര്യമുള്ളതല്ല. ഒരാളെ കാണാൻ സൗന്ദര്യം, പക്ഷെ അഹങ്കാരം ഉണ്ടെങ്കിലോ അയാളെ സൗന്ദര്യം നഷ്ടപ്പെടും മനസ്സും. വിനയം ഇഷ്ടപ്പെടൂല, വിനയുള്ള സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളതാണ് അല്ലെ. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വിനയം കാണിക്കാന്നുള്ളതാണ്. ഇപ്പൊ ഈ എന്താണ് നമ്മളെ സൽമാനുൽ ഫാരിസി എന്ന് പറയാ, എന്ത് ഇയാള് പറഞ്ഞപ്പോ ഞാനിനെ കൊണ്ടുപോയി ഞാൻ ഇവിടുത്തെ അമീറല്ലേ, ജന്തു പണിയെ കാട്ടുന്ന് ചോദിക്ക, പക്ഷേ ഞാൻ അമീറാണെന്ന് പോലും
0: പറഞ്ഞില്ല.
1: നേരെ എന്ത് ചെയ്ത് അയാൾക്ക് ആ സഹായം ചെയ്തു കൊടുത്തുള്ളതാണ് ഈ ഒരു കഥയിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം വിനയം തന്നെയാണ് അല്ലേ? കാരണം ഒരു അമീറായിട്ട് പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വിനയം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറഞ്ഞു കൊടുത്ത് ഇയാൾക്ക് അല്ല നിങ്ങൾ എന്ത് പണിയൊക്കെ കാട്ടുന്നത്, അമീറിനെ കൊണ്ടാണ് ചുമടേറ്റിക്കണം എന്ന് ചോദിക്കണം അല്ലേ. പക്ഷെ അത് പറഞ്ഞിട്ടും അമീർ എന്ത് ചെയ്തില്ല, സൽമാൻ ഫാസി അള്ളാഹു അതിന് സമ്മതിച്ചില്ല. അയാൾ എന്ത് ചെയ്ത് ആ ചുമട് അദ്ദേഹത്തിന് വീട് വരെ എത്തിച്ച് ഇറക്കി കൊടുത്തിട്ടാണ് തിരിച്ച് പോരുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ പാഠാണ് അല്ലേ. നമുക്കും ഉണ്ടാകേണ്ട ചില സ്വഭാവ ഗുണങ്ങളാണ് ഇതൊക്കെ. ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പിന്നെ കഥയിൽ ലളിതമായ ജീവിതം, ഇതിലോ
0: ഇതില് അഹങ്കാരം പാടില്ല,
1: അഹങ്കാര വിനയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാ.
0: ഇപ്പൊ
1: കുട്ടിയോട് നമുക്ക് എന്താ പറയാനുള്ളത് അല്ലേ, കുട്ടികൾ സ്കൂളിലൊക്കെ എന്തുണ്ടാവും, ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ടാവും അല്ലേ. അവിടെയൊക്കെ നമ്മളെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും വിനയത്തോടു കൂടി പെരുമാറണം. നമ്മ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, മനസ്സിലാവില്ലേ. വിനയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞില്ലേ. ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരം പൊങ്ങച്ചം ഇതുള്ള കുട്ടികൾ ആരും എന്ത് ചെയ്യില്ല,
0: ഇഷ്ടപ്പെടില്ല.
1: നിങ്ങളെങ്ങനെ സ്കൂട്ടില് എങ്ങനെ സ്കൂളില് ഭയങ്കര വിനയം അല്ലേ. നമ്മളെന്ത് ചെയ്യണം, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ കൂട്ടരും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണണം, മനസ്സിലായല്ലോ. ഇൻഷാല്ലാ ഇതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഒരു പിന്നെ രണ്ട് സൽ ഗുണങ്ങൾ അല്ലേ, രണ്ട് ഗുണങ്ങളാണ് നമ്മൾ ഈ കഥയിൽ പഠിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ട്. ഇൻഷാ അടുത്ത എപ്പിസോഡിൽ പുതിയ കഥകളുമായി പുതിയ ഗുണപാഠങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.
2: പൂമരത്തണലിലാണ് നമ്മളിപ്പോൾ കേട്ടത്. തൗഫീഖ് അസ്ലം കുട്ടികളോടൊപ്പം അടിപൊളിയാക്കിയില്ലേ?
3: അതെ അതെ, അദ്ദേഹത്തിന്റെ അവതരണം തന്നെ വളരെ രസമുള്ള ആ കുട്ടികളെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടിയാണ്.
2: ആയിഷ, നർമിൻ, ഫാത്തിമ, നൂറ, ജന്ന, മറിയം എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എത്തിക്കുമാറാകട്ടെ എന്ന് ആ കുട്ടികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.

0: അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം.
1: നുറുങ്ങുകൾ, പല വിധത്തിലുള്ള അറിവുകൾ കേട്ടോ, ഒരേ വിഷയമല്ല, പല വിഷയം. നമ്മൾ ഇൻസൈറ്റും തിരുനബിയോടൊപ്പം പ്രാർത്ഥനാ പഠനം ഇതിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ, എന്നാൽ എല്ലാതും ഉള്ളതും ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നുറുങ്ങുകൾ.
0: അതെ,
1: പല രചനകളാണ് നമ്മളിതിൽ ശബ്ദാവതരണത്തിലൂടെ കൊണ്ടുവരുന്നത്.
2: തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന് പോഷകങ്ങൾ, മറ്റേതൊരു ശാരീരിക പ്രവർത്തനത്തിനും എന്ന പോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും അവയെ തടസ്സപ്പെടുത്തുന്നതിലും ഭക്ഷണക്രമം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് സഹായകമായ പ്രധാന പോഷകങ്ങൾ ഇനി പറയാം. അയഡിൻ, മനുഷ്യരിൽ അയഡിൻ ആഗിരണം ചെയ്യപ്പെടുന്ന കോശങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മാത്രമാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ ആകെ അയഡിൻ്റെ 1/3 ഭാഗവും തൈറോയ്ഡ് ഗ്രന്ഥി ഉപയോഗിക്കുന്നു. അയഡിൻ്റെ അഭാവം, അമിത ഉപയോഗവും ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ ഈ മൂലകത്തിൻ്റെ അളവ് ശ്രദ്ധാപൂർവം ക്രമീകരിക്കണം. ഇവയുടെ പ്രധാന സ്രോതസ്സുകൾ കടൽ വിഭവങ്ങളും ഇലക്കറികളും പച്ചക്കറികളും ധാന്യങ്ങളും മറ്റുമാണ്. കടൽ വെള്ളമാണ് പ്രധാന സ്രോതസ്സെങ്കിലും അത് വറ്റിച്ചുണ്ടാക്കുന്ന ഉപ്പ് അത്ര നല്ല സ്രോതസ്സല്ല. അയഡൈസ്ഡ് ഉപ്പ് കൃത്യമായ അളവ് അയഡിൻ ഭക്ഷണത്തിൽ ഉറപ്പുവരുത്തുന്നു. സെലനിയം, ശരീരത്തിലെ സെലനിയത്തിൻ്റെ ഭൂരിഭാഗവും തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ് കാണപ്പെടുന്നത്. T3 ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനും നിയന്ത്രണത്തിനും ഈ മൂലകം അത്യാവശ്യമാണ്. അതിനു പുറമെ മറ്റ് ശരീരാവയവങ്ങളിലും രക്തത്തിലും T3 ഹോർമോൺ അളവ് ക്രമീകരിച്ച് നിർത്താനും ഈ മൂലകം ആവശ്യമാണ്. സെലനിയം പ്രധാന നിരോക്സീകാരക എൻസൈമുകളുടെ ഘടകമെന്നതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനാവശ്യമായ എൻസൈമുകളുടെയും പ്രധാന ഘടകമാണ്. ഇതിന് നിരോക്സീകാരകം എന്ന നിലയിൽ ക്യാൻസർ തടയാനും പ്രതിരോധശേഷി, കാര്യഗ്രഹണശേഷി, പ്രത്യുൽപാദനശേഷി എന്നിവ വർദ്ധിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. കടൽ വിഭവങ്ങളായ ഞണ്ട്, ട്യൂണ, കൂൺ വർഗ്ഗങ്ങൾ, ലിവർ എന്നിവയിലെല്ലാം സെലനിയം ഉണ്ട്. ഇരുമ്പ്, സിങ്ക്, കോപ്പർ സൂക്ഷ്മ മൂലകങ്ങളിൽ തൈറോയ്ഡ് ആരോഗ്യത്തിനാവശ്യമായ മറ്റ് 3 പ്രധാന ഘടകങ്ങളാണിവ. സിങ്കിൻ്റെ അഭാവം TCH അളവ് കുറയ്ക്കുന്നതായും അയൺ അഭാവം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനശേഷി കുറക്കുന്നതായും കോപ്പർ തൈറോയ്ഡ് ഉൽപ്പാദനത്തെ ബാധിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ലിവർ, ഇലക്കറികൾ, കൂൺ വർഗ്ഗങ്ങൾ, നട്സ്, ബീൻസ്, കടൽ വിഭവങ്ങൾ തുടങ്ങിയവ ശരിയായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വൈറ്റമിനുകൾ, ജീവകങ്ങളെല്ലാം തന്നെ തൈറോയ്ഡിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണെങ്കിലും വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകളായ ബീറ്റ കരോട്ടീൻ, CE എന്നിവ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. വൈറ്റമിൻ ഡി ഹൈപ്പർ തൈറോയിഡിസത്തിലുണ്ടാക്കുന്ന അസ്ഥിക്ഷയത്തിന് ആക്കം കൂട്ടുന്നതിന് വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണമാകുന്നു. നെയ്യുള്ള മത്സ്യം, പാൽ, മുട്ട, കൂൺ വർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ സൂര്യപ്രകാശത്തിലൂടെയും ഇത് ലഭിക്കും. വൈറ്റമിൻ CE, ബീറ്റ കരോട്ടീൻ മുതലായ ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകളും തൈറോയ്ഡ് ആരോഗ്യത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതായി കാണപ്പെടുന്നു. ഇലക്കറികൾ, നിറമുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, സസ്യ എണ്ണകൾ മുതലായവ ഇവയുടെ മികച്ച സ്രോതസ്സുകളാണ്. Omega-3 ഫാറ്റി ആസിഡുകൾ, കൊഴുപ്പുകളുടെ കൂട്ടത്തിൽ തൈറോയ്ഡ് ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായതാണിവ. മത്സ്യങ്ങളിലും മീനെണ്ണയിലും ചണവിത്തിലും വെളിച്ചെണ്ണയിലും ഇത് ധാരാളം അടങ്ങിയിരിക്കുന്നു.
1: അങ്ങനെ നമ്മൾ ഇന്ന് ആരോഗ്യപരമായ ഒരു കാര്യമാണ് പഠിച്ചത് നുറുങ്ങുകളിലൂടെ. അടുത്ത ഒരു പരിപാടിയിലേക്ക് പോകാം.
0: അടുത്തത് നമ്മൾ അസ്മാൽ ഹുസ്നയാണ് കേൾക്കുന്നത്. അസ്മാൽ ഹുസ്നയിൽ അബ്ദുറഫ് അൽ ഹിക്കമി നമ്മളോടൊപ്പം ചേരുന്നു. അള്ളാഹുവിന്റെ ഒരു നാമം ഇപ്പോൾ പഠിക്കാം.
1: അൽ മുസഅ്ഇർ, വില നിർണയിക്കുന്നവൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഇന്ന് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുസഅ്ഇർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ നാമത്തിൻ്റെ വിഷയത്തിലുണ്ട് എങ്കിലും അധിക പണ്ഡിതന്മാരും അൽ മുസഅ്ഇർ എന്നത് അല്ലാഹുവിൻ്റെ നാമം തന്നെയാണ് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലൂടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽ മുസഅ്ഇർ എന്ന നാമം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബത്തിൻ്റെ ഒരു പരാതിയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹാബത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് സഇർ ലനാ, റസൂലെ ഞങ്ങൾക്ക് വില നിശ്ചയിച്ചു തന്നാലും. അന്ന് മദീനയിൽ വില കയറ്റമുണ്ടായ സമയമാണ്. സാധനങ്ങൾക്കൊക്കെ വില കൂടി, അവർക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസങ്ങളായിരുന്നു അന്ന് കഴിഞ്ഞുപോയത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഒരു വില നിശ്ചയിച്ചു തന്നാലും, പ്രവാചകൻ അവിടെ ഒരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിലയ്ക്ക് മാത്രമേ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും പാടുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു കൊടുത്ത മറുപടിയിലാണ് അള്ളാഹുവിൻ്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇർ അൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖ് വഇന്നി ലഅർജു അൻ അൽഖാ റബ്ബി വലൈസ അഹദു മിൻകും യത്ലുബുനി ബിമളമതിൻ ഫീ ദമിൻ വലാ മാലിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇർ, അല്ലാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ. അൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖ്, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ, ആ റിസ്കിനെ പിടിച്ചുവെക്കുന്നവൻ അവനാണ്, ആ റിസ്ക് വിശാലമാക്കി നൽകുന്നവനും അവനാണ്. അപ്പോൾ ഇവിടെ ഈ നാമത്തിൽ അല്ലാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അതിൽ ഇവിടെ വില നിശ്ചയിച്ച് നൽകണമെന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോൾ, ആ വില നിശ്ചയിക്കാനും ആ വിലക്കയറ്റം നൽകുന്നവനും വിലക്ക് കുറച്ച് ശമനം നൽകുന്നവനും റിസ്ക് വിശാലമാക്കി നൽകുന്നവനും ആ റിസ്കിനെ പിടിച്ചു വെക്കുന്നവനും ആ പിടിച്ചു വെക്കുന്നതിലൂടെ പരീക്ഷണം നടത്തുന്നവനും അത് അല്ലാഹുവാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇർ, ആ വില നിശ്ചയിക്കുന്നവൻ അല്ലാഹുവാണ്. അവൻ കാബിദും ബാസിത്തുമാണ്. കാബിദും ബാസിത്തും നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അൽ ഖാബിൽ അൽ ബാസിത്ത്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അർ റാസിഖാണ്, റിസ്ക് നൽകുന്നവനാണ്. ഇതിൽ തുടക്കത്തിൽ പറഞ്ഞത് ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇർ, അല്ലാഹുവാണ് മുസഅ്ഇർ എന്നുള്ളത് എന്ന് പറയുമ്പോൾ വസ്തുക്കൾക്ക് വില നിശ്ചയിക്കുന്നവൻ, ആ വസ്തുക്കളെ പിടിച്ചു വച്ചുകൊണ്ട് വില കയറ്റുന്നവനും വസ്തുക്കൾക്ക് വിശാലമായ ഒരവസ്ഥ നൽകിക്കൊണ്ട് ധാരാളം വസ്തുക്കൾ നൽകിക്കൊണ്ട് അതിനെ വിശാലമാക്കി ഡിസ്ക് നൽകുന്നവനും അതിനെ വില കുറയ്ക്കുന്നവനും കൂട്ടുന്നവനും നിശ്ചയിക്കുന്നവനും എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇന്നി ല അർജു അൻ അൽ ഖറബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയാണ്. വലൈസ അഹദു മിൻകും യത്ലുബുനി ബിമളമതിൻ ഫീ ദമിൻ വലാ മാലിൻ, ഒരു സമ്പത്തിൻ്റെ വിഷയത്തിലോ രക്തത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളിൽ ഒരാളും എന്നെ നാളെ പരലോകത്ത് തേടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകാത്ത രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ, ആ റിസ്കിനെ പിടിച്ചു വയ്ക്കുന്നവനും അല്ലാഹുവാണ്, ആ റിസ്കിനെ വിശാലമാക്കി നൽകുന്നവനും അല്ലാഹുവാണ്. വിശാലമാക്കി നൽകുമ്പോൾ റിസ്ക് വാങ്ങുമ്പോൾ വില കുറഞ്ഞിരിക്കും, അവൻ പിടിച്ചു വയ്ക്കുമ്പോൾ അവൻ്റെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിന് വിലക്കയറ്റമുണ്ടാകും. അത് അല്ലാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. അതിനെ വിശാലമാക്കി നൽകുന്നവൻ, പിടിച്ചു വയ്ക്കുന്നവൻ, അതിന് വില നിശ്ചയിക്കുന്നവൻ, ഇതെല്ലാം അല്ലാഹുവാണ്. അതിൽ കൈകടത്താൻ ഒരു ഭരണാധികാരിക്ക് അധികാരമില്ല. ഇവിടെ പ്രവാചകൻ അതിന് മുതിർന്നിട്ടില്ല. അതിലൊരു കാരണമുണ്ട്. പ്രവാചകൻ എങ്ങാനും അവിടെ ഒരു വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ രണ്ടിലൊരാൾക്ക് സമ്പത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ അക്രമിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം വാങ്ങുന്നവൻ, അതായത് വസ്തുവിൻ്റെ ഉടമസ്ഥൻ വാങ്ങിയത് വില കൂടിയ അവസ്ഥയിലാണ്, എന്നാൽ പ്രവാചകൻ നിശ്ചയിച്ചത് ആ വസ്തുവിനേക്കാൾ, ഇദ്ദേഹം ക്യാഷ് കൊടുത്തു വാങ്ങിയ വസ്തുവിൻ്റെ വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് എങ്കിൽ കച്ചവടക്കാരനോട് അക്രമം പ്രവർത്തിച്ചു. ഇനി നേരെ തിരിച്ച് വാങ്ങുന്ന വ്യക്തിക്ക് പ്രയാസമാകുന്ന രൂപത്തിലാണ് ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് ആണ് എങ്കിൽ വാങ്ങുന്ന വ്യക്തി, അതായത് ഇവിടെ സാധനം ആവശ്യമുള്ള വ്യക്തിയോട് അക്രമം പ്രവർത്തിച്ചു. രണ്ടാൽ ഒരാളോട് അക്രമം പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ വില നിശ്ചയിക്കുന്നതിലൂടെ ചെയ്യുന്നത്. അത് പിന്നെ ലഭ്യത കൂടി വന്നാൽ പോലും കുറയാത്ത ഒരവസ്ഥയുണ്ടാകും. വസ്തുവിൻ്റെ ലഭ്യത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയും. വസ്തുവിൻ്റെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും വില ഉയരും. എന്നാൽ ഒരു നിശ്ചിത ക്യാഷ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിന് സീസൺ വരുമ്പോഴോ അതിൻ്റെ ലഭ്യത കുറവ് വരുമ്പോഴോ ഒന്നും വില കൂടുകയോ കുറയുകയില്ല. വില കൂടുമ്പോൾ സ്വാഭാവികമായും കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാകും. വില കുറയുമ്പോൾ വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങളൊരാളും ഒരു സമ്പത്തിൻ്റെ വിഷയത്തിലോ അതുപോലെ തന്നെ രക്തത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരാളും പരാതിപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും ഒരു യാത്രയിൽ നടന്നു പോകുമ്പോൾ രണ്ട് ആടുകൾ തമ്മിൽ കുത്തുകയാണ്, കൊമ്പ് കോർക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ആ ആടുകൾ കൊമ്പ് കോർക്കുന്നത് അല്ലെങ്കിൽ കുത്തുന്നത് എന്നത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞില്ല, റസൂലെ ഞങ്ങൾക്കറിയില്ല. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, വലാക്കിന്നല്ലാഹ യദിരി വയഖ്ളി ബൈനഹുമ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട്, അറിവുണ്ട്. അതിൻ്റെ ഇടയിൽ വിധി തീർപ്പ് നടപ്പിലാക്കും, ഖിസാസ് നടത്തും. എന്തിനാണ് അവർ കൊമ്പ് കോർത്തത് എന്നതും അതിൻ്റെ വിഷയത്തിലുള്ള ഖിസാസ് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുമെന്നാണ്. വഇദൽ വഹൂശു ഹുശിറത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിലൂടെ, വന്യ മൃഗങ്ങളെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. എന്നിട്ട് അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ വിധി തീർപ്പാക്കിയതിന് ശേഷം അവരെ മണ്ണാക്കി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിക്കഴിഞ്ഞാൽ കൊമ്പില്ലാത്ത ആടിനെയും കൊമ്പുള്ള ആടിനെയും നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകിക്കൊണ്ട് ദുനിയാവിൽ വച്ച് കുത്തിയ ആടിനെ തിരിച്ചു കുത്താനുള്ള അവകാശം അന്ന് പരലോകത്ത് നീതി നടപ്പിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്രയും നീതിയുള്ളവനാണ്. ആ നീതി നടപ്പിലാക്കുന്ന ലോകമാണ് പരലോകം. ആ പരലോകത്ത് അന്യായമായിക്കൊണ്ട് ഒരാളുടെയും രക്തത്തെയോ അഭിമാനത്തെയോ ഒരാളുടെ സമ്പത്തിനെയോ അപഹരിച്ചു എന്ന് പ്രവാചകൻ്റെ വിഷയത്തിൽ പരാതിയില്ലാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്തു ചെയ്യില്ല, വില നിശ്ചയിക്കില്ല. ഇന്നല്ലാഹ ഹുവൽ മുസഇർ, അല്ലാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ. അപ്പോൾ ഈ അല്ലാഹുവിൻ്റെ അൽ മുസഇർ എന്ന നാമം പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് വിട പറയുന്നത്, അതിൻ്റെ 5 ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം, പ്രവാചകൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും രണ്ട് സഹാബത്തിൻ്റെ തോളിൽ പിടിച്ച് കാലുകൾ ഇഴച്ചുകൊണ്ട് പള്ളിയിലേക്ക് എത്തുകയാണ്. പള്ളിയുടെ മുമ്പറിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എത്തിയെന്നറിഞ്ഞപ്പോൾ എല്ലാ സ്വഹാബത്തും ഒരുമിച്ച് കൂടി കാതുകോർത്തിരുന്നു പ്രവാചകൻ്റെ അന്തിമ നിമിഷങ്ങളിലെ സംസാരങ്ങൾ കേൾക്കാൻ. മദീനത്തെ മിമ്പറിൽ പ്രവാചകൻ കയറിയപ്പോൾ മദീന പള്ളി നിറഞ്ഞു കവിഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും മുതുകിൽ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങൾക്കടിക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇതാ എൻ്റെ അഭിമാനം, സ്വതന്ത്രമാണ്, നിങ്ങൾക്കിപ്പോൾ അത് ഏറ്റെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിലോ നിങ്ങളുടെ രക്തത്തിനോ എന്തെങ്കിലും ചില വിഷയങ്ങൾ, എൻ്റെ ഭാഗത്തു നിന്നുള്ള അപാകതകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ നടപ്പിലാക്കാം, തിരിച്ചെടുക്കാം. ഇത് പറയുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഈ ദുനിയാവിൽ എല്ലാം കഴിച്ചിലായി പരലോകത്തൊരാളുടെയും പരാതിയില്ലാതെ പോയി കിട്ടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. ഇല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കൊടുത്തു തീർന്നതിന് ശേഷം ഇനിയും മറ്റുള്ളവർ നമ്മുടെ വിഷയത്തിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ തിന്മകളെ നമ്മുടെ അമലുകളിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ചാർത്തപ്പെടും, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മദീനയിൽ എന്താ സംഭവിച്ചത്? അന്ന് ഒരാളും മിണ്ടിയിട്ടില്ല, ഒരാൾക്കും പരാതി പറയാനില്ല. പ്രവാചകൻ അത്രയേറെ മാതൃകാ പുരുഷനാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ ഉണ്ടായ ചരിത്ര സംഭവങ്ങൾ: ഒന്ന്, ബദറിൻ്റെ വേളയിൽ അണിയണിയായിക്കൊണ്ട് സഹാബത്തിനെ നിർത്തിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ കയ്യിൽ അല്ലെങ്കിൽ ദേഹത്ത് വടികൊണ്ടു എന്നതാണ്. അതപ്പോൾ തന്നെ പരിഹരിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. പ്രവാചകൻ അപ്പോൾ തന്നെ തിരിച്ച് പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ കയ്യിലിരുന്ന വടിയെ കൊടുത്തു. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നെൻ്റെ ദേഹത്ത് ഡ്രസ്സില്ലായിരുന്നു, നിങ്ങൾ ഡ്രസ്സ് അഴിക്കണമെന്ന് പറഞ്ഞു. സഹാബത്ത് കേട്ടുനിന്ന സഹാബത്തിന് വല്ലാത്തൊരു പ്രയാസം തോന്നി. പ്രവാചകൻ അത് കേട്ടിട്ട് ആ ഡ്രസ്സൊന്ന് അഴിച്ചു കൊടുക്കുകയാണ്, ആ കമ്മീസൊന്ന് പൊക്കിക്കൊടുക്കുകയാണ് അടിക്കാൻ വേണ്ടി. പ്രവാചകൻ ആ കമ്മീസൊന്ന് പൊക്കിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു ആ ശരീരത്തോട് ചേർന്ന് കെട്ടിപ്പിടിച്ച്, എനിക്ക് പ്രതികാരം ചെയ്യാനല്ല, ഈ യുദ്ധത്തിൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രവാചകനെ ഇനി കാണാനോ ഒന്ന് തൊടാനോ സാധിക്കുകയില്ലല്ലോ എന്ന ഒരു പ്രയാസത്താൽ താങ്കളെ ഞാൻ ഒന്ന് അണച്ചു പിടിച്ചതാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെയായിരുന്നു നബിയും സഹാബത്തും. പ്രവാചകൻ ഒരാളോടും അക്രമം പ്രവർത്തിച്ചിട്ടില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും, ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത് എന്തിനു എന്ന് വെച്ചാൽ, നമ്മുടെ നാവുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിനെയോ ഒരു മുസ്ലിമിൻ്റെ രക്തത്തെയോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവന് പ്രയാസപ്പെടുത്തുന്ന ഒരു സംസാരമോ ഇടപാടുകളോ പ്രതികരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ നാവിനാൽ നമ്മുടെ കൈയിനാൽ മറ്റുള്ളവർ പ്രയാസപ്പെടുന്നുവെങ്കിൽ നാളെ പരലോകത്ത് അതിനുള്ള കൃത്യമായ മറുപടികൾ പറയേണ്ടി വരും. തിഹാമ പർവ്വതക്കണക്കിന് നന്മകളുമായി കൊണ്ടാണ് നമ്മൾ പോകുന്നത് എങ്കിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങളുടെ വിഷയത്തിലും പരാതിയുമായി കൊണ്ട് നമ്മൾ ആരെയാണോ ആക്രമിച്ചത് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. അവർ നമ്മുടെ അമലുകളുമായി പോകും. അവരുടെ തിന്മകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടും. അങ്ങനെ നരകത്തിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാവ് നമ്മൾ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. നമ്മുടെ സംസാരം ക്ലിയറാകണം, നമ്മുടെ ഇടപാടുകൾ ക്ലിയറാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ക്ലിയറാകണം. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇവരൊക്കെയും ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, അള്ളാഹു അൽ മുസഅ്ഇർ എന്ന നാമം അതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പക്ഷേ പരീക്ഷണാർത്ഥം വസ്തുക്കളെ പിടിച്ചുവെക്കും, അപ്പോൾ വില കൂടും. ചിലപ്പോൾ വിശാലമാക്കി തരും, അന്ന് വില കുറയും, ചീപ്പ് റേറ്റായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവാണ് വില നിശ്ചയിക്കുന്നവൻ, അവനാണ് സാധനങ്ങളെ പിടിച്ചു വെക്കുന്നവൻ, അവനാണ് വിശാലത നൽകുന്നവൻ, അവനാണ് റിസ്ക് നൽകുന്നവൻ. അൽ മുസഅ്ഇർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഒരാൾക്കും വില നിശ്ചയിക്കാൻ അവകാശമില്ല. ഒരു വസ്തുവിന് ഇന്ന വിലക്ക് മാത്രമേ വിൽക്കാൻ അനുവാദമുള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യം ഒരാൾക്കും അനുവാദമില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭരണാധികാരികൾക്ക് വില നിശ്ചയിക്കാൻ അനുവാദമുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ പൂഴ്ത്തിവയ്പ്പിൻ്റെ സമയം, ആ സമയത്ത് വില നിശ്ചയിക്കാം. അല്ലെങ്കിൽ ഈ കച്ചവടക്കാർ അമിതമായ ലാഭങ്ങൾ എടുത്തുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന സമയം, ആ സമയത്തും വില നിശ്ചയിക്കാൻ അധികാരമുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും ഇന്ന വില മാത്രമേ നിശ്ചയിക്കാൻ പാടുള്ളൂ എന്ന വില നിശ്ചയം ഒരിക്കലും ഒരു ഭരണാധികാരികൾക്ക് പോലും വയ്ക്കാൻ പാടില്ല എന്നതാണ്. പൂഴ്ത്തിവയ്പ്പിൻ്റെ സമയം, നജിഷിൻ്റെ സമയത്ത് ഭരണാധികാരികൾക്ക് ഇടപെടാം എന്നത് പ്രത്യേകം ഇമാം ഇബ്നു തൈമിയ റഹിമഹുള്ള, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അൽ മുസഅ്ഇർ എന്ന ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് പിടിച്ചുവെക്കും. അപ്പോഴും വില നിശ്ചയിക്കാൻ പാടില്ല. അള്ളാഹുവാണ് പിടിച്ചുവെക്കുന്നവൻ, അള്ളാഹുവാണ് വിശാലമാക്കി നൽകുന്നവൻ, അവനാണ് ആ വില സാധനങ്ങൾക്ക് വില നിശ്ചയിക്കുന്നവനും. ഈ രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയുക. അവൻ വിശാലമാക്കിയാൽ എല്ലാം എളുപ്പമാകും. അവൻ പിടിച്ചു വച്ചു കഴിഞ്ഞാൽ ചില പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും റബ്ബിൽ മുറുകെ പിടിച്ചുകൊണ്ട്, റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഓക്കെ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അസ്മാൽ ഹുസ്ന ആയിരുന്നു. നമ്മൾ പഠിച്ചത് അള്ളാഹുവിന്റെ നാമം അൽ മുസഅ്ഇർ, വില നിർണയിക്കുന്നവൻ. അടുത്തത് ഒരു കഥ കേട്ടാലോ അബ്ദുറഹ്മാൻ കാ?
0: ഓ,
1: ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കഥ കേൾക്കുക എന്നുള്ളത്.
0: ഓ, കഥ കേൾക്കൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്.
1: അതെ, ഞാനും ഒരു കുട്ടിയാണ്.
0: ഓ, എല്ലാവരും കുട്ടികൾ തന്നെയാണല്ലോ തഞ്ചിയിലേ. ഇന്ന് അബ്ദുസ്സലാം വീട്ടി നമ്മളോടൊപ്പം കഥയുമായി വരികയാണ്. കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്, അഹങ്കാരം വരുത്തിവെച്ച നഷ്ടം, അതാണ് ടൈറ്റിൽ. കഥ എന്താകും അവലെ?
1: ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.
0: ഓക്കെ.
4: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ രണ്ട് കഥകൾ. ഒന്നാമത്തെ കഥ കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്. കേൾക്കാം. ആ രാജാവ് നീതിമാനും നല്ലവനുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ മോശം രാജാവായി ചിത്രീകരിക്കുവാൻ ചില ദുഷ്ടബുദ്ധിക്കാർ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുമായിരുന്നു അവർ. കാര്യമായി ഒന്നും രാജാവിനെതിരിൽ പറയുവാൻ അവർക്ക് കിട്ടിയിരുന്നില്ല. എവിടെയെങ്കിലും റോഡ് തകരാറിലായാൽ പോലും അതിൻ്റെ പേരിൽ അവർ രാജാവിനെ കുറ്റം പറയും. സ്വന്തമായി സേവനം അവർ ഒന്നും ചെയ്യില്ല, ഒക്കെ രാജാവ് ചെയ്യിക്കണം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറച്ചകലെ ഒരു സ്ഥലത്ത് വഴി തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ വലിയ ഒരു കല്ല് കുന്നിൻമുകളിൽ നിന്ന് ഉതിർന്നു വീണ് കിടക്കുന്ന വാർത്ത പടർന്നു. ആരുമത് എടുത്തു മാറ്റുവാൻ ശ്രമിച്ചില്ല. താൻ ഭടന്മാരെ അയച്ചു മാറ്റും വരെ മറ്റാരുമത് എടുത്തു മാറ്റില്ല എന്ന് അറിയുന്ന രാജാവ് വേഷം മാറി തനിച്ചങ്ങോട്ട് യാത്രയായി. അദ്ദേഹം അവിടെ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ധനികരായ കച്ചവടക്കാരും കൊട്ടാരത്തിലെ തന്നെ ജോലിക്കാരും അതുവഴി കടന്നുപോയി. ആരും തന്നെ അത് നീക്കുവാൻ തുനിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു കൃഷിക്കാരൻ അതുവഴി വന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ പച്ചക്കറികളുടെ ഭാരിച്ച ചുമടുണ്ട്. ആളുകളുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്ന വിധത്തിൽ വഴിയിൽ വലിയ പാറക്കല്ല് കിടക്കുന്നത് കൃഷിക്കാരൻ കണ്ടു. അയാൾ തൻ്റെ തലയിലുണ്ടായിരുന്ന ചുമട് താഴെയിറക്കി, എന്നിട്ട് പാറക്കല്ല് നീക്കുവാൻ ശ്രമിച്ചു. ആ സമയം അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കുവാനും തയ്യാറായില്ല. കൃഷിക്കാരൻ വളരെ പ്രയാസപ്പെട്ട് ഏറെ നേരം പരിശ്രമിച്ചതിൻ്റെ ഫലമായി കല്ലൊരു ഭാഗത്തേക്ക് തള്ളി നീക്കുവാൻ സാധിച്ചു. അയാൾക്ക് വളരെ സന്തോഷമായി. പച്ചക്കറികളടങ്ങുന്ന ചുമട് വീണ്ടും തലയിലേറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ കല്ല് കിടന്നിരുന്ന ഭാഗത്ത് ഒരു പണക്കിഴി കിടക്കുന്നത് കണ്ടത്. അയാൾ അതെടുത്ത് തുറന്നു നോക്കി. അത്ഭുതം! അതിൽ നിറയെ സ്വർണനാണയങ്ങൾ. അതിലൊരു കടലാസമുണ്ടായിരുന്നു. കൃഷിക്കാരൻ അതെടുത്ത് അതിൽ എഴുതിയിരുന്നത് വായിച്ചു. അത് രാജാവിൻ്റെ എഴുത്തായിരുന്നു. ഈ കല്ല് വഴിയിൽ നിന്ന് ആര് നീക്കം ചെയ്യുന്നുവോ അവർക്കുള്ളതാണ് ഈ സ്വർണനാണയങ്ങൾ എന്നാണ് അതിലെഴുതിയിരുന്നത്. പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തതല്ലാത്തതിനാൽ അയാൾ ആ സ്വർണനാണയങ്ങൾ എടുക്കാൻ മടിച്ചു നിന്നു. എന്നാൽ രാജാവ് തൃപ്തിപ്പെട്ട് സമ്മാനിച്ചതാണെന്ന് ഓർത്തുപോ അയാൾ സ്വർണനാണയങ്ങൾ സന്തോഷത്തോടെ തൻ്റെ പച്ചക്കറികൾ നിറച്ച കുട്ടയിലിട്ട് യാത്ര തുടർന്നു. രാജാവ് മറഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന വിവരം അയാൾ അറിഞ്ഞതേയില്ല. കൂട്ടുകാരെ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയുമല്ലോ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങൾ നാം തന്നെ ചെയ്യുക. അതിന് മറ്റാരെയും കാത്തുനിൽക്കേണ്ടതില്ല. ഈ കഥയിലെ പാവപ്പെട്ട കൃഷിക്കാരൻ തന്നെ സഹായിക്കാൻ ആരും തയ്യാറാകാതിരുന്നിട്ടും വളരെ പ്രയാസപ്പെട്ട് ചെയ്തത് ഒരു സൽപ്രവർത്തനമാണ്. അയാൾ അതിന് ഇഹലോകത്ത് ആരെങ്കിലും പ്രതിഫലം തരുമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഒരിക്കലുമില്ല. രണ്ടാമത്തെ കഥ കേട്ടാലോ. അഹങ്കാരം വരുത്തിയ നഷ്ടം. പൊങ്ങച്ചക്കാരിയും അഹങ്കാരിയുമായ കുട്ടിയായിരുന്നു ഹസീന. അവളുടെ പിതാവ് വളരെ സമ്പന്നനായിരുന്നു. അവൾ ആവശ്യപ്പെടുന്നതെന്തും വാങ്ങിക്കൊടുക്കും. എപ്പോഴും വിലപിടിപ്പുള്ള വസ്ത്രവും മുന്തിയ ചെരുപ്പും ധരിച്ചാണ് അവൾ നടക്കുക. അവളുടെ വീടിന് സമീപം പാവപ്പെട്ട ഒരാളുടെ വീടുണ്ട്. അവിടെ സൈനബ് എന്നു പേരുള്ളൊരു പെൺകുട്ടിയുണ്ട്, ഹസീനയുടെ അതേ പ്രായക്കാരി. അയൽക്കാരാണെങ്കിലും താൻ പണക്കാരൻ്റെ മകളാണെന്ന അഹങ്കാരത്താൽ അവൾ സൈനബിനോട് കൂട്ടുകൂടാനും അവളോടൊപ്പം കളിക്കാനും തയ്യാറാകില്ല. എന്തിനേറെ സംസാരിക്കാൻ പോലും മടി കാണിക്കും. അവരുടെ ഉപ്പമാർ ചെങ്ങാതിമാരായിരുന്നു എന്നിട്ടും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹസീനയുടെ പിതാവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഹസീന വല്ലാതെ സങ്കടപ്പെട്ടു. കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിൽ ഒരു ദിവസം ഹസീന ദുഃഖിതയായിരിക്കുമ്പോൾ സൈനബ് അങ്ങോട്ട് ഓടിച്ചെന്നു. എൻ്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല, ഇനി രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഉപ്പ നിന്നെ കാണണമെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ പറയുന്നുണ്ട്. നിന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാണ് ഉപ്പ പറയുന്നത്, സൈനബ് സങ്കടം ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഹസീനക്ക് അവൾ പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല. വളരെ പാവപ്പെട്ട ആ മനുഷ്യൻ എന്നോട് എന്തു പറയാനെന്നായിരുന്നു അവളുടെ ചിന്ത. അയ്യേ, ഞാനില്ല നിന്റെ വീട്ടിലേക്ക്. നിന്റെ വീടിന് ഒരു വൃത്തികെട്ട മണമായിരിക്കും. എനിക്കത് ഇഷ്ടമല്ല, ഹസീന വെറുപ്പോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുഃഖത്തോടെ സൈനബ് മടങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സൈനബ് ഓടിക്കിതച്ചുകൊണ്ട് വീണ്ടും ഹസീനയുടെ മുമ്പിലെത്തി. കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിന്നോട് പറയാനുള്ളത്. നിന്റെ ഉപ്പ ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കുറേ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് എൻ്റെ ഉപ്പാക്ക് മാത്രമേ അറിയൂ. നീ വലുതാകുന്നതുവരെ നിന്നോട് ഇക്കാര്യം പറയരുതെന്ന് നിന്റെ ഉപ്പ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ഉപ്പ മരണാസന്നനാണ്. മരിക്കുന്നതിന് മുമ്പ് അക്കാര്യം നിന്നോട് പറയണമെന്ന് ഉപ്പ ആഗ്രഹിക്കുന്നു. ദയവായി വേഗമൊന്ന് വരൂ. സൈനബിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഹസീന ഞെട്ടിപ്പോയി. അവൾ പിന്നെ ഒന്നും ആലോചിക്കാതെ സൈനബിൻ്റെ വീട്ടിലേക്ക് ഓടി. പക്ഷേ വൈകിപ്പോയി. അവൾ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഹസീന വളരെയധികം ദുഃഖിച്ചു. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. തൻ്റെ അഹങ്കാരമാണല്ലോ ഈ വമ്പിച്ച നഷ്ടത്തിന് ഇടവരുത്തിയത്. കൂട്ടുകാരെ, നാം ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം അറിയണം. അഹങ്കാരം കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയേയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥയിൽ നിന്നുള്ള പാഠം എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ സലാം വീട്ടി നമുക്ക് നല്ല ഒരു കഥ പറഞ്ഞു തന്നു. ഗുണപാഠം ഉള്ള കഥയാണ്. അതിലെ ഗുണപാഠം നമ്മൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഇൻഷാല്ലാ.
1: ഇനിയൊരു യാത്ര വിവരണം ഉണ്ട്.
0: ഓക്കെ, ആരാ?
1: അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് വിവരണം നടത്തുന്ന ആള്. അതും കൊടൈക്കനാൽ യാത്ര.
0: ഓ,
1: അപ്പൊ എല്ലാരും ഒരു ബ്ലാങ്കറ്റ് ഒക്കെ പുതച്ചിരുന്നോളി, നല്ല തണുത്തൊരു യാത്ര പോയിട്ട് വരാം.
0: ആ, രാവിലെ 9 മണി കഴിഞ്ഞ് 9:30 സമയമായിരിക്കും. എന്നാലും തണുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുക ആ ശബ്ദത്തിലൂടെ. കോടമഞ്ഞിൽ ഒരു കൊടൈക്കനാൽ യാത്ര. അപ്പോ അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം കേൾക്കാം.
5: മനസ്സിന് കുരുത്തരിപ്പിക്കുന്ന പ്രകൃതിയുടെ മനോഹാരിതയുടെ വ്യത്യസ്തമായ പുതിയ മുഖങ്ങൾ തേടിയുള്ള യാത്രയിൽ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു കൊടൈക്കനാൽ യാത്ര. ഏതാണ്ട് 1.5 മാസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്താണ് ഈ യാത്ര പുറപ്പെടുന്നത്. കൊടൈക്കനാൽ റിസോർട്ടും യാത്രയ്ക്കുള്ള ഇന്നോവയും 1 മാസം മുമ്പ് തന്നെ റെഡിയായി. 1 ഒക്ടോബർ പോകാനായിരുന്നു പ്ലാനെങ്കിലും അത് 3 മാറ്റി. 1 ഒക്ടോബർ അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ വെച്ച് പ്രഭാത പ്രാർത്ഥനയും കഴിഞ്ഞ് യാത്ര തുടർന്നു. 3 വഴിയാണ് പോയത്. മൂന്നാറിൻ്റെ ഭംഗി മനഃപ്പാഠമാക്കിയ ഞങ്ങൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നില്ല. ഹൈറേഞ്ചിൽ കൂടിയുള്ള യാത്ര വല്ലാതെ തളർത്തി. തേയിലത്തോട്ടങ്ങൾ പതിവ് കാഴ്ചകൾ എന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അവിടെ നിന്നും ഒരു ഫോട്ടോ പോലും എടുക്കാൻ ആരും തയ്യാറായതുപോലുമില്ല. മറയൂരിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ കോവിൽക്കടവിലേക്കാണ് പോയത്. അവിടെ മുനിയറയുള്ള പാറക്കൂട്ടങ്ങളുണ്ട് പോലും. മുനിയറ പണ്ട് പ്രായമാകുന്നവരെ ആ അറയ്ക്കുള്ളിൽ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നാണ് സുമേഷ് പറഞ്ഞ അറിവ്. കോരിച്ചൊരിയുന്ന മഴയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. എന്നാലും ഞാനും സുമേഷുമൊക്കെ അവിടെ ഇറങ്ങി. പാറകൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് മുനിയറകൾ ഞങ്ങളവിടെ കണ്ടു. മഴ പ്രകൃതിയുടെ സുന്ദരമായ മറ്റൊരു മുഖംമൂടി തന്നെ. ആ മനോഹാരിത അവിടെ കൂടുതൽ ഭംഗിയിൽ. മഴയിൽ കുതിർന്ന ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. യാത്ര തുടർന്നു. കുളിച്ച് ഫ്രഷായതുപോലെ. 5 മണിയോടുകൂടി കൊടൈക്കനാലിലെത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാനെങ്കിലും അപ്പോൾ തന്നെ സമയം വളരെ അതിക്രമിച്ചിരുന്നു. 6 മണിയോടുകൂടെ ഞങ്ങൾ പളനിയിലെത്തി. അവിടെ നിന്ന് ചുരത്തിൻ്റെ ആദ്യം തന്നെ ഒരു ബ്ലോക്ക്. ഒരു ലോറി ബ്രേക്കായി കിടക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ അവിടെ പോയി. മഴ ഇടയ്ക്കിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. പിറ്റേന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ തെറ്റുമോ എന്ന് ഭയമായി. 8 മണിയോടുകൂടി ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. മഴയും മഞ്ഞും ഉണ്ടായിരുന്നെങ്കിലും തണുപ്പ് അത്രയ്ക്ക് അസഹനീയമായിട്ടൊന്നും തോന്നിയില്ല. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത താമസസ്ഥലം. അത്യാവശ്യം നല്ല സൗകര്യത്തോടെ ഉള്ള റൂമുകൾ. ജിബിയും അനീഷും എത്തിയ പാടെ കിടപ്പായി. പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വന്ന ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടന്നു. ആരൊക്കെയോ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ബാങ്ക് വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോൾ തന്നെ പതിവ് അലാറവും അടിച്ചു. പിന്നെ ഉറക്കം കിട്ടിയില്ല. പല്ലും മുഖവും കഴുകി ഞാൻ പുറത്തിറങ്ങി. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. കുറച്ചു നടന്നു. അവിടെ കണ്ട ഒരു കടയിൽ നിന്നും ഒരു ചായ കുടിച്ചു. പള്ളി എവിടെയാണെന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങോട്ട് പോയി. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഒരു ചായയും കുടിച്ച് ഞാൻ റൂമിൽ തിരിച്ചെത്തിയപ്പോഴേക്കും എല്ലാവരും ഉണർന്നിരുന്നു. തലേ ദിവസത്തെ പ്ലാൻ പോലെ തന്നെ എല്ലാവരും തന്നെ 8 മണിയോടുകൂടി കുളിച്ച് റെഡിയായി. തലേ ദിവസം ഡിന്നർ കഴിച്ച അതേ ഹോട്ടൽ തന്നെ. ആ ഹോട്ടൽ അന്ന് ഉദ്ഘാടനമായിരുന്നു പോലും. ഹോട്ടൽ കൊച്ചിൻ. അവിടെ നിന്നും ഞങ്ങൾ ആദ്യം പോയത് കോക്ക് വാക്ക് വ്യൂ എന്ന സ്ഥലത്തേക്കാണ്. കൊടൈക്കനാൽ ഞാൻ എന്ത് കാണാൻ ആഗ്രഹിച്ചുവോ അതവിടെ കാണാൻ കഴിഞ്ഞു. മഞ്ഞിൻ്റെ ഭംഗി. അത് മേഘങ്ങളെപ്പോലെ. മേഘമാണോ അതോ മഞ്ഞാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസം. ക്യാമറയിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഭംഗിയായി. മനസ്സിന് കുളിരി നൽകുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ. എത്ര കണ്ടാലും മതിവരാത്ത ആ കാഴ്ചകൾ മനസ്സിലും ക്യാമറയിലും പതിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും വിട പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ യാത്രയുടെ സുഖം സഫലീകരിച്ചതുപോലെ. അത്രയ്ക്ക് സുന്ദരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അവിടെ നിന്നും ഞങ്ങൾ പോയത് പിറ്റേന്ന് റോക്സ് കാണാനാണ്. ദൂരെ നിന്നും കാണുന്ന ഒരു കൂറ്റൻ പാറ. കോടമഞ്ഞിൽ അത് കാണാൻ തന്നെ പ്രയാസം. നേരത്തെ കണ്ട അത്രയും സുന്ദരമല്ലെങ്കിലും ഈ കാഴ്ചയും അതിമനോഹരമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഞങ്ങൾ പോയി. സൂയിസൈഡ് പോയിൻ്റായിരുന്നു അടുത്ത ലക്ഷ്യം. വഴിതെറ്റി. റോഡിൽ കണ്ടവരോടൊക്കെ ചോദിച്ചപ്പോൾ സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ എവിടെ നിന്നും ചെയ്യാം എന്ന ഭാവത്തോടെ വഴി പറഞ്ഞു തന്നു. എന്തായാലും അവിടെ പോയില്ല. ഗുണാഗുഹ ആയിരുന്നു അടുത്ത ലക്ഷ്യം. ഗുഹയിലേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പരിസരമൊക്കെ എത്ര മനോഹരം. എഴുതാനും പറയാനും വാക്കുകൾ പോരാ. ആ കാഴ്ചകൾ ഞങ്ങൾ എടുത്ത ഫോട്ടോകളിലൂടെ തന്നെ സംസാരിക്കും. നല്ല മഞ്ഞ്. പ്രകൃതിയുടെ ഈ കാഴ്ചകളുടെ സൃഷ്ടാവിന് പ്രണാമം. ഏകദേശം 12 മണിയായി. എന്നാൽ പോലും സൂര്യപ്രതാപം ഒരു തരിപോലുമില്ല. ക്യാമറ കണ്ണുകളിൽ ആ കാഴ്ചകൾ മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. മതിയായില്ലെങ്കിലും ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. അപ്പർ തടാകം വ്യൂ ആയിരുന്നു അടുത്തത്. പ്രത്യേകിച്ചൊന്നും തന്നെ അവിടെ ഇല്ല. മുകളിൽ നിന്നും ദൂരെ കൊടൈക്കനാൽ തടാകം കാണാം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. അപ്പോഴേക്കും മഴ ചാറി തുടങ്ങിയിരുന്നു. തടാകത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. മഴയുടെ കാഠിന്യം അപ്പോഴേക്കും കൂടിയിരുന്നു. ബോട്ടിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും

0: ഒരു ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്തു. നമ്മള് എ സി റൂമിലായതുകൊണ്ടായിരിക്കും അല്ലേ?
1: നല്ല തണുത്തു, അത് നമ്മൾ എ സിയിലായതുകൊണ്ട് മാത്രമല്ല തണുത്തിട്ടുണ്ടാവുക, അതിന്റെ ശബ്ദത്തിൽ ഒരു നല്ല തണുപ്പുണ്ടല്ലോ, മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടിയിട്ടുണ്ടാവും.
0: പ്രത്യേകിച്ച് അബ്ദുൽ സമദ് കല്ലടിക്കോട്, അദ്ദേഹം സമദക്കാരന് നല്ല
1: റേഡിയോ ശ്രോതാക്കൾക്ക് പരിചിതമായ ശബ്ദമാണ്. അതിന്റെ ഒരു ഗാംഭീര്യവും ആശയവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ ശബ്ദം കേട്ടിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്. അപ്പൊ ഇനി ഒരു പാട്ട് കേൾക്കാം.
0: അതെ.

0: ഓക്കെ, അങ്ങനെ നമ്മൾ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്.
1: തെൻസിലെ ഒരു ഇടവേള കൊടുക്കേണ്ട സമയമായല്ലോടാ.
0: എല്ലാവർക്കും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് വരാനും ഒരു കപ്പ് കാപ്പി എടുത്ത് വെക്കാനൊക്കെ ഇപ്പൊ ഒരു ഇടവേള ആവശ്യമാണ്.
1: ഓക്കെ, നമുക്കും തന്നെ ഒരു ചായ കുടിക്കും ചെയ്യാം.
0: അതെ അതെ.
2: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബേർ സെൽഫി, വളരെ സർപ്രൈസിങ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷ് ആയിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബേർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായ ഒരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിയിലേക്ക് എത്തുന്നത്. ഇൻഷാ അള്ളാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബ്രേക്കിന് ശേഷം നമ്മുടെ പ്രോഗ്രാമുകൾ വീണ്ടും തുടരുന്നു. പ്രോഗ്രാമുകൾ വളരെ ഗഹനമായ ചർച്ചകളിലേക്കും ഒക്കെ നമുക്ക് നീങ്ങണം ഇൻഷാല്ലാ. സ്നേഹക്കൂടാണ് അടുത്തത്.
1: വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ.
0: നമ്മളോടൊപ്പം ഹാരിസുബിന് സലീം ചേരുന്നു, കൂടെ താജുദ്ദീൻ സലാഹി. സ്നേഹക്കൂട് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് സ്നേഹക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കാതോർക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ ഇടവേളക്കു ശേഷം നമ്മൾ സ്നേഹക്കൂടിന്റെ ഒരു ലൈവ് ഡിസ്കഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടകത്തെ വേദനകൾ എന്ന തുടർ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. ഇണയുടെ കൂടെ തുണയായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ മധുര നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചെത്തിയവർ തോരാത്ത കണ്ണീരുമായി വീടകങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അവിടെ തന്നെ തുടരുന്നതിൻ്റെ പ്രേരകങ്ങൾ ഒന്നുകിൽ മക്കളോ അല്ലെങ്കിൽ തിരിച്ചെത്തുന്ന വീട്ടിലെ ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയത്തിമാരോ അല്ലെങ്കിൽ ഹൃദയം പാതി പണിമുടക്കിയ മാതാപിതാക്കളോ ഒക്കെ അവരുടെ കണ്ണീരിന് കാരണമാകേണ്ട എന്ന നിലക്കാണ്. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കുറേ സഹോദരിമാർ അവരുടെ ജീവിത ദുഃഖങ്ങൾ പങ്കുവച്ചതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു മേഖല ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സഹോദരിയുടെ പരിവേദനമാണ്. കഴിഞ്ഞ കുറേ ചെറിയൊരിടവേളക്ക് മുമ്പ് നമ്മൾ വീടകങ്ങളിലെ ദുഃഖങ്ങൾ എന്ന ഒരു പരമ്പരയായിരുന്നു ചെയ്തിരുന്നത്. അതിലും ഇതേപോലെ ഒരുപാട് ആളുകൾ അവരുടെ മനോവേദനകൾ പങ്കുവച്ചതായിരുന്നു നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ഇവിടെ ഈയൊരു സഹോദരി ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. അവരുടെ ഭർത്താവും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. അദ്ദേഹം തീരെ സംസാരിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. ആദ്യമൊക്കെ വിചാരിച്ചു ഇത് റെഡിയായി വരുമെന്ന്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി. ഇതുവരെയും അതിനൊരു മാറ്റം വന്നതായി കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എല്ലാം സഹിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ടു പോകുന്നു. പക്ഷേ ഒഴിവുള്ള വെള്ളിയാഴ്ച, പ്രവാസികളാണ് അവർ, ഒഴിവുള്ള വെള്ളിയാഴ്ച പോലും വീട്ടിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംസാരിക്കാൻ കിട്ടുന്നില്ല. സ്നേഹമുണ്ട് എന്നെനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിനത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം ഞാൻ വളരെ വലിയ ടെൻഷനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ് ഫ്രീയായി എന്നോട് തമാശ പറയുന്ന, എൻ്റെ കൂടെ കളിച്ചിരിയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ മക്കളാണെങ്കിൽ ബാപ്പ തീരെ സംസാരിക്കാത്ത ഒരാളാണ്, എന്താ ഇങ്ങനെയെന്നൊക്കെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു എന്നുകൂടി ഇതോടൊപ്പം അവർ ചേർത്തെഴുതിയിട്ടുണ്ട്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ ചോദ്യം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് കുറച്ചും കൂടി വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് അതിൽ മറ്റ് രണ്ട് പരാമർശങ്ങൾ അവസാനം കണ്ടത്. ഒന്ന്, മക്കൾക്കും ഇതേ അവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അയാളുടെ ഒരു പ്രകൃതിയാണ്. അത് നമുക്കെന്താച്ചാൽ അദ്ദേഹത്തിന് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയും സാഹചര്യമൊക്കെ നേരിട്ട് സംസാരിച്ച് കൊണ്ട് മാത്രമേ നമുക്കത് പൂർണ്ണമായി പറയാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് നമുക്കിതിലൊരു വലിയൊരു വൈരുദ്ധ്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് അവർക്ക് പരിചയമുണ്ട് എന്നാണല്ലോ ഒരു പ്രേമവിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ്, പല ആളുകളും പറയും വിവാഹത്തിന് മുമ്പുള്ള പരിചയം നല്ലതല്ലേ, എന്നാൽ പിന്നെ പിന്നീടുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ലേ, ഒരു അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നേരെ ചെന്ന് അറിയാത്തൊരാളുടെ അടുക്കൽ ചെന്ന് പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടെ ഇതിലുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു വിവാഹം നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കുറച്ചും കൂടിയൊക്കെ എന്തായിരുന്നാലും മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെരുമാറ്റ ദൂഷ്യങ്ങൾ, ഭയങ്കരമായ ദേഷ്യം, കോപം, അക്രമം, ഇങ്ങനെയൊക്കെ സഹിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല, സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ള വിവാഹത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാരണം വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാതെ പോവുകയാണ്. കാരണം ഈ അടുത്ത സമയത്ത് മാനസികമായ ഡിപ്രഷൻ ഉണ്ടായ ഒരു സഹോദരിയെ കൊണ്ട് മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഭർത്താവ് ഇതേപോലെ സംസാരിക്കാത്തൊരു പ്രകൃതിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരാളില്ല. അതുകൊണ്ടാണ് അവർ ശരിക്കും എന്തായത്, ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്, ലിതസ്കുനു ഇലേഹ എന്നാണല്ലോ. നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹ കൈമാറ്റങ്ങൾ തന്നെയാണ്, അത് സംസാരത്തിലൂടെ തന്നെയാണ് നടക്കുക ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ എന്തു ചെയ്യുക, സ്വാഭാവികമായും എന്തെങ്കിലും നിലക്ക് ചില ഇവർ ഇദ്ദേഹത്തെ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ, ചില പരിശീലനങ്ങളോട് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നേ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം 8-10 വർഷമായി, കുട്ടികളൊക്കെ ആയ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഒരു ചെറിയ പ്രതീക്ഷ, നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ഈ സഹോദരിയുടെ പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തിയെടുക്കാനും കുട്ടികൾക്കും അവർക്കും അദ്ദേഹത്തിന് സ്നേഹം അനുഭവിക്കാവുന്ന ചില അവസ്ഥകൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കി തീർക്കാനും കഴിയുമോ എന്നൊരു പരിശ്രമത്തിന് എന്തായിരുന്നാലും ഇതിൽ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു ഇടപെടൽ ആരെങ്കിലും പിന്നെ നടത്തിയാൽ ഒരു പക്ഷേ ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇവരെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവരിത്രയും കാലം നീട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്കാണ്. തുടക്കത്തിൽ അവർക്ക് മനസ്സിലായ സമയത്ത് അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് പറ്റും. ഇപ്പോൾ ഈ മക്കളൊക്കെ ആയതിനു ശേഷം ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലുണ്ട്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഈ സഹിച്ച് ജീവിക്കുകയാണ് കുറേ കാര്യങ്ങൾ. കുറച്ചത് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും രണ്ടാളെക്കുറിച്ചും പഠിച്ച് മക്കളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ മാറ്റം വരുത്താനും സ്നേഹം കഴിയുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനും അങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിന് അവസരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: അപ്പോൾ ഈ സഹോദരി ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണോ അല്ലേ എന്നത് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം എന്നാണ് ഇവിടെ അരിസുമലി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രകൃതമാണെങ്കിൽ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നായിരിക്കും കൂടുതലായി.
3: നമുക്കെന്താ വെച്ചാൽ, കുറച്ച് ഒരു പ്രകൃതത്തിലാണെങ്കിലും ഏതൊരു കഴിവുകേടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വിദഗ്ധമായ ഉപദേശങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റും. പൂർണ്ണമായും ശരിയായില്ലെങ്കിലും കുറച്ച് മെച്ചപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം വേണേൽ, സംസാരിക്കാത്ത ഒരാളാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ചില ഗിഫ്റ്റുകൾ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതേപോലെ തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു നല്ല കേൾവിക്കാരനാകാൻ അദ്ദേഹത്തെ നമുക്ക് പരിശീലിപ്പിക്കാം. അപ്പോഴും പറയുന്ന ആൾക്കൊരു സന്തോഷം അതിന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഡേറ്റുകൾ, ഇപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫാമിലികളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയാം. അതല്ലേപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുക, ആ വായിക്കുന്നതിലൊരു ഡിസ്കഷൻ വെക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അതായത് വളരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്യാണ്, ചില പിന്നെ നിർദ്ദേശങ്ങളും ചില പരിശീലനങ്ങളും കൊടുത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും ആ കഴിവ് വൈദഗ്ധ്യത്തോടു കൂടെ ഇടപെടുമ്പോൾ അതിനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഈ കേസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പരിധി വരെ.
2: തീർച്ചയായും. അതോടൊപ്പം പ്രണയം തലക്ക് പിടിച്ച അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഇതിൽ വലിയൊരു വെളിച്ചമുണ്ട്. 10-11 വർഷമായി ആ സഹോദരി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെ അവർ തിരിച്ചറിയണം നമുക്ക് പറയാം. എന്തായാലും ദമ്പതിമാരോടൊന്നിച്ച് ഒരു വാചകം നമ്മൾ പറയുന്നു, വലക്കും ഫിഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ദഊൻ. പൂർണ്ണത എന്നത് തീർച്ചയായും സ്വർഗത്തിലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ സഹോദരിയോട് ഒരു വാചകമായി ഉണർത്താനുള്ളത്. സമാനമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്, ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ, നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ജോലി വേറെ സ്ഥലത്തായിരുന്നു, ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടുമ്പോൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങളുടെ റിലേഷൻ അധികവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയായിരുന്നു പോയത്. ഇപ്പോൾ വിട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സ്നേഹം പ്രകടമാകുന്നതും, കുട്ടിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ, ഞങ്ങൾ കൂടുതൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ അടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്ക് പോൺസൈറ്റ് കാണുന്ന ഒരാളായിരുന്നു എന്നാണ്. എൻ്റെ ഭർത്താവ്, ഇനി ഞാൻ എനിക്കിത് അറിയുമെന്നത് എൻ്റെ ഭർത്താവിന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ കഴിയുക എന്നതാണ് എനിക്ക് ആവശ്യം. നല്ല ദീനീബോധമുള്ള ഒരാളാണ്, തെറ്റ് തിരുത്താനുള്ള വഴി ഒരുക്കി കൊടുത്താൽ തീർച്ചയായും തെറ്റ് ബോധ്യപ്പെട്ട് തോപ് ചെയ്ത് മടങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാല്ലാ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഭർത്താവ് അറിയാതെ തിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കടം വിടാനാണ് ഗൾഫിൽ ജോലി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചാൻസ് കിട്ടിയാൽ എന്നെയും കുട്ടിയെയും കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു സഹോദരി ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്.
3: വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നാലും പ്രായപൂർത്തിയും അതേപോലെ തന്നെ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് പൊതുവേ പുരുഷന്മാരിൽ ഒരു നല്ല മതപരമായ ജീവിത സാഹചര്യമില്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള സാധ്യതകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന ശീലങ്ങളാണ് പൊതുവേ പോൺ സൈറ്റുകൾ കാണുക, അതേപോലെ തന്നെ ഹോമോസെക്സ്, സ്വവർഗരതി ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അപൂർവമായി ചില പുരുഷന്മാരിൽ എന്ത് ചെയ്യും, കാണും. അത് വിവാഹശേഷം ഭാര്യമാരത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് നമ്മൾ സാധാരണ കാണുന്നൊരു പ്രക്രിയയാണ്. പക്ഷേ സത്യത്തിൽ വിവാഹത്തോടുകൂടെ പരിഹരിക്കാവുന്നതാണ് എല്ലാ ലൈംഗിക വൈകൃതങ്ങളും. എന്തും ഉണ്ടെങ്കിലും അത് വിവാഹത്തോടെ പരിഹരിക്കും. പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിവാഹത്തോടെ പൂർണ്ണമായ ഒരു പിന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ശാരീരിക മാനസിക ബന്ധത്തിലേക്ക് കടക്കാതെ തങ്ങളുടെ പഴയ കാലത്തിലെ ദുശ്ശീലങ്ങൾ അങ്ങനെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വിവാഹിതൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇവിടെ സഹോദരി വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നേർക്കുനേരെ ഇപ്പോൾ നിങ്ങളൊരു പോൺസൈറ്റ് കാണുന്ന ആളാണെന്ന് പറയുമ്പോൾ താൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, തന്നെ റെസ്പെക്ട് ചെയ്യുന്ന, താൻ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തി എന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നതോടുകൂടെ അത് അവരുടെ ആ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഗതി ആകുന്നത് കൊണ്ട് ഞാനതെങ്ങനെ പറയാതെ പരിഹരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചപ്പാട്. അപ്പോൾ മിക്കവാറും ദമ്പതികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സാധാരണ ചില പുരുഷന്മാരുണ്ട്, ചിലർക്ക് ചില സംശയ രോഗങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, നീ എങ്ങോട്ടാ നോക്കണത്, നീ അവിടെ എന്താ നോക്കണത്, നിൻ്റെ ഫോണിൽ എന്താ എന്നിങ്ങനെ ഭാര്യമാരോട് ചോദിച്ചിട്ട് അവരിൽ എന്തോ ഒരു അവിഹിതങ്ങളും അതേപോലെ തെറ്റും സംഭവിക്കുന്നുണ്ടെന്ന് നിരന്തരം പറയുമ്പോൾ അവൾക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, തിരിച്ചു നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ അർത്ഥം അവരിലെന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ ഇങ്ങനത്തെ സ്വകാര്യ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ട എന്ന് ഒരിക്കലും ഇതിന് അർത്ഥമില്ല. പക്ഷേ അത് തിരുത്തേണ്ടത് ഈ സഹോദരി ചിന്തിച്ചതുപോലെ തന്നെ അല്ലാതെ തിരുത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്, പിന്നെ ഒരു പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടിയും അതേപോലെ തന്നെ ഭക്തിയും ഒക്കെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിൻവാങ്ങുന്നത്. എത്രയോ ജീവിത സമയങ്ങളിൽ വളരെ എല്ലാ അധാർമികതകളും ജീവിച്ച ആളുകൾ എവിടെന്നെങ്കിലൊക്കെ ഒരു ദീനിയായ ഉപദേശം കാര്യം കേൾക്കുമ്പോൾ ഇവിടെ ടോട്ടൽ മാറുകയാണല്ലോ. അയാളുടെ ലഹരി, അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ എല്ലാം കംപ്ലീറ്റ് ശരിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ദീനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്താണ് ഒരു ടോട്ടൽ പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നല്ലത് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കാൻ കിട്ടുന്ന ചില മോട്ടിവേഷൻ, ചില പ്രചോദനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രചോദനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ചെറിയ തെറ്റുകൾക്ക് പോലും സംഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഈമാനികമായ മാറ്റം, ആ മാറ്റം എന്ത് ചെയ്യും, എല്ലാ തെറ്റുകളെയും നിരാകരിക്കുന്ന പോലെ ഈ തെറ്റുകളെയും നിരാകരിക്കാൻ തയ്യാറാവും. രണ്ടാമത് ഒരു സഹോദരി സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം, അവരാണല്ലോ ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അതേപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആള് ഭാര്യയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത വിധം സെക്സിൽ ലൈംഗികതയിലെന്തിയ തന്നിൽ കേന്ദ്രീകരിക്കുവാനുള്ള നിരന്തരമായ സംസാരങ്ങളും പ്രചോദനങ്ങളും പ്രേരണകളും നൽകി മറ്റൊന്ന് ചിന്തിക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്തിയാം അയാളെ കൂടെ നിന്നുകൊടുക്കുക. അതൊരു വലിയൊരു സംഭവമാണ്. സാധാരണ ഈ അവിഹിത ബന്ധങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഇടപെടലുകളും സ്നേഹ കൈമാറ്റങ്ങളും പിന്നെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും ഒന്നും സത്യത്തിൽ വിവാഹത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവം ഈ സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള എല്ലാ ഏതൊരു സ്ത്രീയെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും സംതൃപ്തിയും ആസ്വാദനവും ഒക്കെ എന്ത് ചെയ്യും, ഭാര്യയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പം അത് തന്നിൽ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, പ്രചോദിപ്പിച്ചും അത്തരം സംസാരങ്ങൾ സ്വകാര്യ സംസാരിച്ചും പ്രേരിപ്പിച്ചും എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. അതേപോലെ ഈമാനികമായ പൊതുവായ എന്ത് ചെയ്യുക, ഒരു പ്രേരണ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതനുസരിച്ച് തെറ്റുകൾ അയാൾ പിൻവാങ്ങും. തന്നിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അന്യചിന്തകളിൽ നിന്ന് എന്ത് ചെയ്യും, അദ്ദേഹം വേറിട്ട് പോകും. വേണമെങ്കിൽ ഇത്രത്തോളം പറയാം, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, നിങ്ങൾ എൻ്റെ ഭർത്താവാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മറ്റൊരാൾക്ക് ഒരിക്കലും പോവരുതേ എന്ന കണിശത എനിക്കുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യും, നല്ല ഡ്രസ്സും പരമാവധി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ അത് അദ്ദേഹം കൂടെ സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു മറുവശത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ അത് സഹായകമാകും. ഇത്തരം ചില വഴികളെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം, ഞാനിങ്ങനെ എനിക്ക് കൃത്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ധാരണയാണ് എന്ന് പറഞ്ഞ അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പറയുകയും അതിന് പിൻവാങ്ങണമെന്ന് പ്രത്യക്ഷമായി പറയേണ്ട ഒരു ഘട്ടം വരും. പക്ഷെ ആദ്യ ഘട്ടത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മാറ്റമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു.
2: നേരിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ആദ്യം കടക്കേണ്ടതില്ല എന്നും, എന്നാൽ നമ്മൾ ചെയ്യാവുന്ന കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന ധാരണകൾ വഴി അദ്ദേഹത്തെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്തരം കാര്യങ്ങൾ തലക്ക് പിടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്തേ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം. ഇവിടെ തികച്ചും സന്ദർഭത്തോട് ചേരുന്ന മറ്റൊരു മേഖലയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൽ ചിട്ടയില്ലാത്ത ഭർത്താവിനോട് മതപരമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ എനിക്ക് ഈ ഹറാമും ഹലാലും പറയൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് പറയുന്നതോടെ എനിക്കൊന്നും പറയാൻ കഴിയാതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ടു പോകുന്നു എന്നാണ് ഒരു സഹോദരി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ, ഇപ്പോൾ ഇവർ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവാണെന്നും പീസ് റേഡിയോ ആണ് എൻ്റെ ജീവിതത്തെ സമഗ്രമായി മാറ്റിയതെന്നൊക്കെ ഡീറ്റെയിലായി ഈ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായി, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗം ഭർത്താവിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണിത്. അപ്പം ഇങ്ങനെ തെറ്റുകാരായ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യുന്ന ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട മേഖലകളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളും കൂടി തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വരേണ്ടതാണ് എന്ന് തോന്നുന്നു.
3: വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ധാരാളം ആളുകൾ അന്വേഷിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ഇതിൽ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യതയുള്ള ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഇടപെട്ടിട്ട് നീ എന്താ ഇങ്ങനെ, നിനക്കൊന്നും കൂടി ശരിയായിക്കൂടെ എന്ന് വേറൊരാൾ ഇവരോട് ചോദിക്കുന്നൊരു സാഹചര്യം ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. കാരണം അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവരെ നമസ്കാരത്തിലും അവരുടെ ജീവിത ചിട്ടകളിലും വേഷങ്ങളിലും എല്ലാം അവർ പെർഫെക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അവരുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്താ നിന്റെ ഡ്രസ്സ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ടൊരു അവസ്ഥ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്, ഇവർക്കിത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഇവരുടെ ഇതേ മാനസികാവസ്ഥ ഭർത്താവിന് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അവരിൽ എന്തുണ്ടാവുള്ളൂ, ഇതേ ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ പിന്നെ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബോധ്യതയില്ലാത്ത, അദ്ദേഹത്തിന് ഗൗരവബോധമില്ലാത്ത ഒരു വിഷയം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയമനുസരിച്ച്, ആദർശമനുസരിച്ചുകൊണ്ട്, ഭക്തി അനുസരിച്ചുകൊണ്ട് അത് അയാളിൽ പ്രകടമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവില്ല. അദ്ദേഹം അതിൻ്റെ സീരിയസ്നെസ് അറിയാത്തൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിട്ട് തോന്നുള്ളൂ, ജീവിക്കാനൊരു സ്വൈരം തരൂല, എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു തലത്തിലേക്കാണ് അദ്ദേഹം എത്തുക. കാരണം ഉൾക്കൊള്ളാത്ത ഒരു പ്രവർത്തനം, തൻ്റെ മനസ്സ് സ്വീകരിക്കാത്ത ഒരു കാര്യത്തെ ഇതിന് വേണ്ടി മറ്റൊരാൾ നിർബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതൊരു ശല്യമായിട്ട് മാത്രം വിചാരിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അയാൾ ദീനിലേക്ക് വരണം, അയാൾ ദീനിയായിട്ട് റെഡിയായി വരണം എന്നുള്ള ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ, നമ്മൾ ഇന്നിന്ന വിഷയങ്ങൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ടി വി കണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ സിനിമ കാണുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ദീനയായ നിലക്ക് ഒരു കണിശമായ ജീവിതം നമ്മൾ ജീവിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ വലുതായി വരികയാണ്, അവർക്ക് നല്ലൊരു മാതൃക നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വീടും കാര്യങ്ങൾ ഒന്ന് ചിട്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമസ്കാരത്തിലും നമ്മൾ ദീനീയ കാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ ചെയ്യുന്ന, അതേപോലെ തന്നെ കുട്ടികളെയും കൂടി കൂട്ടി ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഭർത്താവും കൂടി ഇൻവോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, റേഡിയോയിലൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മൾ ഒന്നിച്ച് ചേരുക, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യുക, അതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും, ക്രമേണ നമ്മൾ ആ ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അയാളിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്ന നമ്മൾ മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ അല്ലാത്തൊരു ശ്രമത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അതെന്താ അങ്ങനെ ഇതെന്തങ്ങനെ എന്നിങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകളെ അവർ മുഖവിലേക്ക് എടുക്കില്ല, നമ്മൾ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് കാണൂല. എപ്പോഴും നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേക്കിനെ ആ തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്ന നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മളാകെ മനസ്സ് ചത്ത്, ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള നിലക്കുള്ള ഒരു മാനസിക നിരാശയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ആദ്യം ഈ സഹോദരി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഇങ്ങനെ എന്താ അതെങ്ങനെ ഇതെന്തെങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നമ്മളൊന്ന് നിർത്താം. അപ്പത്തന്നെ അയാൾ ചിന്തിക്കും, എന്താ ഒന്നും പറയാത്തത്, എന്താ ഒന്നും സംസാരിക്കാത്തത്, എന്താ ഒന്നിനെ പറ്റിയും ഉപദേശിക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിലേക്ക് കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിൻ്റെ ഭാഗം പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ പ്രസക്തി പറഞ്ഞ് അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുക, ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും മാനസിക മാറ്റമുണ്ടാകും. കാരണം ഏജ് ആവും തോറും ആളുകൾ മാറി ചിന്തിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ദീനിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇനി അതല്ല, ആ ഒരു സ്റ്റെപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ ദീനിയായ നിലക്ക് കാര്യങ്ങൾ ബോധ്യമുള്ള ഒരാളെടുത്ത് ഏതെങ്കിലും വിധേന നമ്മൾ എത്തിക്കഴിയുമ്പോൾ രണ്ടാളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം രണ്ടാളെയും പാടെ ഇരുത്തി പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫലപ്രദമായ ക്ലാസ്സുകളോ പരിപാടികളോ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടെ വരാനുള്ള ഒരു പ്രേരണ നൽകി രണ്ടാളും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ വരും. അതുപോലെ ജുമായകളിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലൂടെ മാറ്റങ്ങൾ വരും. അങ്ങനെ പൊതുവായ നിലക്ക് അദ്ദേഹത്തെ ദീൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയാൽ ആരും, അതിപ്പോൾ നമ്മുടെ വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ, നമുക്ക് ക്രമേണ അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ച് ആദരിക്കേണ്ട ഒരാളെ, വാപ്പയെ ഭർത്താവിനെയൊക്കെ നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ അതവർ സ്വീകരിക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതവർക്കൊരു ബുദ്ധിമുട്ടായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്.
2: ഇതിൽ ഒരു 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാൾ, ഒരു ഉദാഹരണം ചോദിക്കണേ, 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രി മുതൽ രാവിലെ വരെയും ആ 10 കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം മാത്രം സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും ഉപദേശിക്കുന്നതാകുമോ കൂടുതൽ ഫലപ്രദം?
3: അതൊരു നല്ല വഴിയാണ് സംഭവത്തിൽ. എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിലൊരു ഉദാസീനത കാണിക്കുന്ന ആളാണെങ്കിൽ ആ നമസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യുക, ഇതിങ്ങനെന്ത് നിസ്കരിക്കാത്തു എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ്, ഇത് അവളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുസല്ലുണ്ട്, എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയണ്ടല്ലോ. നമ്മളൊരു ഒരു ആദരിക്കുന്നൊരു വ്യക്തിയോട് സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒരു ഷൂറ ഒരു ഒരു ഒരു ഇങ്ങനെ ഒരു കൂടിയാലോചന രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ആ ശൈലിക്ക് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളോട് നമ്മളെ കുട്ടി ഇങ്ങനെ ചോദിക്കുക, ഇപ്പോൾ ഉമ്മനോട് മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇപ്പോൾ എത്ര സമയം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ, എന്താ നിങ്ങൾ നിസ്കരിക്കാത്ത, എന്താ ഉമ്മ നിങ്ങൾ മഫ്ത് എങ്ങനെ എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിച്ചാൽ, ചോദിക്കുന്നത് ഇസ്ലാമാണ്, ദീനാണ്, ഖുർആനാണ്, ഹദീസാണൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഉമ്മനോട് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊരു നല്ല പരിപാടിയാണ്. എന്തെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ അതെന്ത് ചെയ്യണം, അതിങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന രൂപത്തിലാവരുത്. നമ്മൾ ഈ രൂപത്തിൽ നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യുക, സമയമായി, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നില്ലേ, എന്തോ ഉറങ്ങിപ്പോയോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു നിസ്കരിക്കാത്തൊരാളാണ്, അതിലൊരു മടിയനാണ്, അലസനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് പിന്നിലേറ്റ് പോകാനാണ് സാധ്യത ഉള്ളത്.
2: അനുബന്ധം ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എവിടെയാണ് വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിസിയുടെ ഫീഡ്ബാക്കിൽ തന്നെ വന്നൊരു ക്വസ്റ്റ്യനിലുള്ളത്, എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് പുറത്തു പോകും, ഭക്ഷണം വാങ്ങിത്തരും, യാത്രകൾ പോകും, അതിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ദീനി കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പം എനിക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ജീവിതമൊന്നുമല്ല, എനിക്ക് ദീനുള്ളൊരു ജീവിതമാണ് എന്നാണ് ഒരു സഹോദരിയുടെ കമൻറ്റ്. ഇതിൽ എത്രത്തോളം ശരിവശമുണ്ട്, അല്ലെങ്കിൽ ഈ ഭർത്താവിനെ ദീനി രംഗത്തേക്ക് എത്തിക്കുന്നിടത്ത് അദ്ദേഹം താല്പര്യം കാണിക്കുന്ന മേഖലയിൽ ഇവർ കൂടി ഇൻട്രസ്റ്റഡ് ആവേണ്ടതില്ലേ തുടങ്ങിയ ചില കാര്യങ്ങൾ ഒന്ന് ഈ ഒരു ചർച്ചയിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
3: തീർച്ചയായും. എന്താ വെച്ചാൽ, ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സഹോദരിമാരും ജീവിതത്തിൽ നിന്ന് ഉൾവലിയാണ്. ജീവിതത്തിൽ ഉൾവലിയുന്നവരുടെ കൂടെ ഒരു ദാമ്പത്യം വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ, ഒരു വൈവാഹിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാൾക്കും രണ്ടാളെന്നും പലതും കിട്ടാനുണ്ട്. അത് കിട്ടിയേ പറ്റൂ. എനിക്കിപ്പോൾ ഒരു ദീനിയായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, എനിക്കത് നിസ്കാരം നോമ്പും രാത്രി നമസ്കാരമൊക്കെ ആയിട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ എൻ്റെ ഒരു പാർട്ണർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഒറ്റക്കാകുന്ന ഒരാൾ ഇപ്പോൾ രാത്രിക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണ പോലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവരെപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങൾ നടക്കണം എന്നതിനൊക്കെ ഒരു പ്ലാന് വേണം. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഭൗതിക ജീവിതത്തിൽ നിഷിദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ പിൻവാങ്ങേണ്ടത്. അതല്ലാതെ നമുക്ക് ആസ്വാദനം നൽകുന്ന കാര്യങ്ങളിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയിൽ നിന്ന് അയാൾ കൂടെ വരണം, അവളെൻ്റെ കൂടെ ഭക്ഷണത്തിലുണ്ടാവണം, പുറത്തു പോകണം, അതിനൊക്കെ അയാൾക്ക് വേറെ പെണ്ണിനെ കൂട്ടാൻ പറ്റുമോ? വേറെ കുട്ടിനെ കൂട്ടിയാൽ അവൾക്ക് സഹിക്കുമോ? വേറെ വിവാഹം കഴിച്ചാൽ സഹിക്കുമോ? അതുകൊണ്ട് അതൊക്കെ നടക്കണം. അതിലൊന്നൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം, ആ ഒരു ഇഷ്ടത്തിലൂടെ അയാളെ പരമാവധി സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി എന്ത് ചെയ്യാണ്, സന്തോഷത്തോടൊപ്പം ആ ഒരു സ്നേഹത്തിലൂടെ ആവശ്യപ്പെടുക എന്ത് ദീനിയായ രംഗത്തും കൂടെ എന്ത് ചെയ്യണം, തൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ എൻ്റെ കൂടെ പള്ളിക്ക് വരണം, നിങ്ങൾ തന്നെ എന്നെ ജുമാക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഖുർആൻ ക്ലാസ്സിന് എല്ലാ ആഴ്ച നിങ്ങൾ എന്നെ കൊണ്ടുപോകും തന്നെ വേണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാക്സി വേണം, ചുരിദാറ് വേണം, ബ്രോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വാശി പിടിച്ച് ആ രംഗത്തും കൂടി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ആ സ്നേഹം. എന്നു വെച്ചാൽ അത് നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദീന് എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തു പോകാൻ പറ്റൂല, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് എന്ന് നമ്മുടെ ദീന് എന്ന് മനസ്സിലാക്കിയാൽ ആ ദീനക്ക് എന്തായാലും അയാൾ ഒരു കാലത്തും വരുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ പോവുകയും ചെയ്യാം.
2: ഇതിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സമയം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു മറ്റൊരു ഭാഗം, ഇതിൽ ഭർത്താവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ് ഒരു സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത്. കണ്ടതിനും കേട്ടതിനുമൊക്കെ ഉരച്ചു ചാടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, വളരെ ദേഷ്യക്കാരനായ ഒരാളെ കൈകാര്യം ചെയ്യുന്നിടത്തുണ്ടാകേണ്ട ഒരു മനഃശാസ്ത്രപരമായ സമീപനം എന്താണ്?
3: ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് വിവാഹം കഴിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണോ ഈ ദേഷ്യം, അതോ ഇടക്കാലത്ത് വന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ദേഷ്യം എന്നുള്ളത് ഒരു പ്രകൃതമാണോ അതോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പരിശോധിക്കണം. ഇനിയിപ്പോൾ രണ്ടാണെങ്കിലും എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വെറുതെ ഒന്ന് ഒരു ദിവസത്തെ ഹിസ്റ്ററി നമ്മൾ എടുക്കുക, ഒരു ദിവസം ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നമ്മളൊരു എടുക്കുക. എപ്പോഴാണ് വളരെ പിന്നെ ദേഷ്യപ്പെട്ട് പെരുമാറിയ സാഹചര്യങ്ങൾ, അത് എന്തായിരുന്നു ആ സാഹചര്യങ്ങൾക്ക് കാരണം എന്ന് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സാഹചര്യങ്ങളെ നമ്മളൊന്ന് ഇല്ലാതാക്കി നോക്കുക. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നത് ഇപ്പം നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു വെള്ളമൊന്നും പെട്ടെന്ന് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ആ വെള്ളം കൊടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറങ്ങാൻ നേരം വൈകി ചെന്നതാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നതാണ് ദേഷ്യത്തിൻ്റെ കാരണമെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത്തരം ദേഷ്യം വരുന്ന എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുമ്പോഴാണ് ദേഷ്യം കൂടുന്നതെങ്കിൽ അത് ആ സന്ദർഭങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആ സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദേഷ്യം പിന്നീട് വന്നതാണോ ദേഷ്യം തുടക്കത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കണം. തുടക്കത്തിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രകൃതിക്കനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഒരു പരിധിവരെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ദേഷ്യത്തിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് ദേഷ്യത്തെ ഒരിക്കലും കുറക്കൂല, ദേഷ്യത്തെ കൂട്ടി ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു ആത്മസംയമനം പാലിച്ച് കൂടെ പോയി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കേൾക്കുക, തുറന്ന മനസ്സോടെ കേൾക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുകയും അത് കൂടുതൽ കേൾത്ത് അദ്ദേഹത്തിന് ഒരു മനസമാധാനം നൽകാൻ ഭാര്യയ്ക്ക് പറ്റൂ. അത് അങ്ങനെ ഒരു മനസമാധാനം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യങ്ങൾ കുറഞ്ഞു വരും. ഇതൊക്കെ പേഴ്സണലായിട്ട് ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി അയാളുടെ എന്താണ് കാരണം എന്ന് പഠിച്ച് പരിഹാരം പറയേണ്ടതാണ്. പൊതുവായ നിലക്ക് പറയാവുന്ന പരിഹാരങ്ങൾ ഇത്രയേ ഉള്ളൂ.
2: ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ കേട്ടു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഹറാമിനെ ഹലാലാക്കില്ല എന്ന്. ഒരാൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവർക്കൊരു കുഞ്ഞുമുണ്ടായി, ഇനി അവരുടെ പാപം പുറത്തു കിട്ടണമെങ്കിൽ അവർ വിവാഹമോചനം നടത്തണമോ? ഒരു വ്യക്തമായ മറുപടി നൽകണം.
3: വിവാഹം എന്നുള്ള ഒരു വലിയോടുകൂടെ അതേപോലെ തന്നെ രണ്ട് സാക്ഷിയോടുകൂടെ മഹറൊക്കെ കൊടുത്ത് ഇസ്ലാമികമായ നിലക്ക് നടന്നൊരു വിവാഹമാണെങ്കിൽ അത് വിവാഹമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് അവർക്ക് ബന്ധമെന്തോ ബന്ധമില്ലെന്നുള്ളതൊക്കെ അവരുടെ തെറ്റും ശരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ നടത്തുന്ന ഏത് ബന്ധങ്ങളും എന്താണ് നോട്ടമാണെങ്കിലും സംസാരമാണെങ്കിലും അതൊക്കെ തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ പശ്ചാത്തലപ്പിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നല്ലാതെ, ഒരു പ്രേമം മുമ്പുണ്ടായി എന്നതുകൊണ്ട് അവരെന്താണ് ശരഈയായ മതപരമായൊരു വിവാഹം നടന്നാൽ ആ വിവാഹത്തെ അത് ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ തൗഫീക്കും ബർക്കത്തൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യരായിരിക്കണം എന്നുള്ളൊരു വശം അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിലവരെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്താണ്, അവർ ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവരെന്ത് ചെയ്യണം, ഈ നല്ലൊരു ജീവിതം അതായത് കൂടുതൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വരണം. അതിനവർ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അതാണ് ഇൽമു ഈമാൻ. അതിനെ വർദ്ധിപ്പിച്ചിട്ട് തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ തെറ്റുകളിൽ ഭയങ്കരമായ നിലക്ക് മാനസിക പശ്ചാത്താപം ഉണ്ടാകുക, അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനി പരമാവധി നന്മകൾ രണ്ടുപേരും വർദ്ധിപ്പിച്ച് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ അവരെന്ത് ചെയ്യുക, നല്ലൊരു ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്.
2: ഇനി മറ്റൊരു മേഖലയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു, എന്ന് മൗലൂദ് ചൊല്ലാൻ പറയുന്നു. മകൻ മരിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു, അന്ന് മോശം വാക്കുകൾ പറഞ്ഞു, വഴക്കായി. ഇപ്പോൾ മകൻ്റെ ആണ്ട് തികയുന്ന സമയത്ത് മൗലൂദ് കഴിക്കേണ്ട സന്ദർഭം എത്തിയിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റുന്നില്ല. പിന്നെ ഇക്കയുടെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വാക്കുകൾ പറയും. എൻ്റെ ഉമ്മാനെയും പറയും, എൻ്റെ ഉമ്മ ശിർക്കായ കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ എന്തു ചെയ്യും, ഒന്ന് പറഞ്ഞു തരുമോ, വിഷമത്തിലാണ്. ഒരിക്കലും ഭർത്താവ് ഈ ആദർശത്തിലേക്ക് മാറില്ല എന്നാണ് പറയുന്നത്.
3: ഇതിൻ്റെ ഒരു പ്രതിസന്ധി എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കണം. ഇവർക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഗുണപ്പെടും. എന്തായാലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദർശപരമായ പൊരുത്തം ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ അപകടകരമാണ്. ഇപ്പോൾ ഒരു ജോലിയില്ലാത്തൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും എന്തില്ലാത്ത കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ശിർക്കും ബിദ്അത്തുകളുമുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരിക്കലും ഒരു തൗഹീദും ദീനുമുള്ള ഒരു പെൺകുട്ടിനെ ഒരിക്കലും പറഞ്ഞയക്കരുത്. അത് ഒരു കടുത്ത അപരാധമാണ്. കാരണം അതെന്താ വെച്ചാൽ ചിലപ്പോൾ അവരോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞങ്ങൾ പള്ളിയിൽ പോലുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവരെ കല്യാണം നടക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടികളെ കല്യാണം കഴിക്കും. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ മദ്രസകളാണ് പഠിക്കുക, അവിടുത്തെ ആദർശപ്രകാരമാണ് ജീവിക്കുക. അതൊക്കെ തലമുറകളെ തന്നെ എന്ത് ചെയ്യും, ഇത്തരം അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥികളിലും ഇതൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെന്തായാലും നമ്മളെ മക്കളെ, ഇപ്പോൾ ഈ അനുഭവം, ഈ ചോദ്യവും നമുക്കുള്ളൊരു വലിയ പാഠമാണ്. ഒരിക്കലും ദീനിയായി ആദർശവും തൗഹീദും സുന്നത്തും ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിലേക്ക് നമ്മുടെ കുട്ടികൾ, അങ്ങനെ വളർന്നൊരു കുട്ടികൾ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത് എന്താണ്, എന്തായിരുന്നാലും ഭൗതികമായ നിലക്കുള്ള സഹവാസങ്ങളും സഹകരണങ്ങളൊക്കെ പറ്റുന്നല്ലാതെ ശിർക്കിലൊരിക്കലും മാതാപിതാക്കളെ പോലും അനുസരിക്കരുത് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ, എന്തായാലും വലാ തുതുഉഹുമ വസാഹിബുഹുമ ഫിദുനിയ മഅറൂഫ, നിങ്ങളെന്ത് ചെയ്ത് അവരെ അനുസരിക്കരുതേ എന്ന് ലുക്മാൻ മകനോടുക്കുന്ന ഉപദേശങ്ങൾ വ്യക്തമായി പറയുന്നു. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ ഷിർക്ക് തന്നെയാണ്. ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ മൗലൂദുകളും ഇതിലൊക്കെ ഷിർക്കിൻ്റെ വരികളുള്ള സംഗതികളാണ്. അതുകൊണ്ട് എന്തായാലും അത് ചൊല്ലി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിന് എങ്ങനെ, ഒന്ന് നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതിന് കണിശമായ നമ്മളൊരു നിലപാടെടുത്ത് നിൽക്കന്നെ വേണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യണം. പക്ഷെ സ്വാഭാവികമായി ഇതൊരു കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തെ ആദർശപരമായി മാറ്റിക്കൊണ്ടുവന്ന് ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാകുമോ എന്നതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ അത്തരം മാർഗങ്ങളിലേക്ക് പോകേണ്ടത്. എന്തായിരുന്നാലും ഈ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ എങ്ങനെ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കണം. എന്തായാലും സഹോദരി എന്ത് ചെയ്യരുത്, അവരുടെ ആദർശത്തിനനുസരിച്ച് ജീവിച്ച് അവരെ പിണക്കാതെ എന്ത് ചെയ്യാണ് ആ യാഥാസ്ഥിതികത്വത്തിലും ഷിർക്കിലും ഒക്കെ ആയി പോകാൻ വേണ്ടി ചിന്തിക്കാൻ ഒരിക്കലും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റൂല. തിരിച്ചു വരന്നെയാണ് വേണ്ടത്. അത് വരുന്നത് എങ്ങനെ, നമ്മുടെ കുടുംബ ബന്ധവും മക്കളെയൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് ബുദ്ധിപരമായും യുക്തിപരമായും ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്.
2: വിശ്വാസ നിലപാടുകൾക്ക് ഏത് കാലത്തും ഇങ്ങനത്തെ ചില വേദനകളും വിഷമങ്ങളുമുണ്ട്. ഫിറൗവിൻ്റെ ഭാര്യയായി ജീവിച്ച ആസിയ ബീവി അവർ അനുഭവിച്ച സംഘർഷങ്ങളെ നമുക്കറിയാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം മുഴുവൻ എത്രയോ വനിതകളുടെയും ധീര പോരാളികളുടെയും ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പിഴവ് പറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറക്കുകയും കൂടുതൽ പ്രാർത്ഥനയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ മേഖലയിൽ മുന്നോട്ട് പോവുകയും ചുറ്റുമുള്ളവരുടെ ആശയ പഠനങ്ങൾക്കും ആദർശ പഠനങ്ങൾക്കും സാധ്യതയുണ്ടാകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് സ്നേഹക്കൂടന് ആ സഹോദരി ഉപദേശിക്കാനുള്ളത്. ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഈ എപ്പിസോഡ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമയബന്ധിതമായി അറിയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ഒന്നിച്ചൊരുമിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വിരാമമാകുന്നു.
0: ഓരോ വീടകത്തിനുള്ളിലുമുള്ള പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ദാമ്പത്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം നൽകിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് സമാപിക്കുന്നത്. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, പക്ഷേ പരിഹാരം അകലെയല്ല. പരിഹാരം നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. കേൾക്കാം, പഠിക്കാം, അതിൽ നിന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാം. ഈ ഒരു പ്രോഗ്രാം അറിയാത്ത ആളുകൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുക. പരിഹാരത്തിൻ്റെ തുരുത്തിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. ആമീൻ
1: ആമീൻ. അടുത്തത് അൽ ഉസൂലാണ്, നമ്മുടെ വൈബ്സിലെ അവസാന പരിപാടിയാണ് അൽ ഉസൂൽ.
0: അൽ ഉസൂലിൽ നമ്മളോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ചേരുകയാണ്. റിവായത്തുൽ അക്കാബിർ അനിൽ അസാഗിർ എന്ന ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ അൽ ഉസൂൽ പഠിക്കുന്നത്. തൻസീൽ അൽ ഉസൂലിലൂടെ കുറേയധികം ആളുകൾ ആഴമേറിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്.
1: അതെ അതെ.
0: അപ്പോൾ ഒരു വളരെ സീരിയസായി അതിൻ്റെ പഠനത്തെ കാണുന്ന ആളുകൾക്ക് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് പഠിക്കാൻ മാത്രം കനപ്പെട്ട വിഷയങ്ങളാണ് അബ്ദുൽ മാലിക് സലഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയവും ഒരു ആഴമേറിയ പഠനമാണ്. അപ്പോൾ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയും സംശുദ്ധമാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉസൂലുൽ ഹദീസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിലെ റിവായത്തുകളെക്കുറിച്ച് അഥവാ ഹദീസിൻ്റെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് മുഹദ്ദിസുകളായ ഹദീസ് പണ്ഡിതന്മാർ നടത്തുന്ന പ്രയോഗങ്ങളിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിവായത്തുൽ അക്കാബിർ അനിൽ അസാഖിർ. അഥവാ മുതിർന്ന ആളുകൾ ഇൽമു കൊണ്ടും ഷറഫ് കൊണ്ടും മഹത്വം കൊണ്ടുമൊക്കെ ഉയർന്ന ആളുകൾ അത്ര തന്നെ മഹത്വമില്ലാത്ത അതല്ലെങ്കിൽ തൻ്റെ സ്ഥാനത്ത് എത്തിയിട്ടില്ലാത്ത ആളുകളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന രീതി. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടർ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലെങ്കിൽ റിവായത്ത് തന്നേക്കാൾ മുകളിൽ നിന്നുള്ള റിവായത്തായിരിക്കും, അഥവാ തന്നേക്കാൾ ഇൽമും പാണ്ഡിത്യവും മഹത്വവും സ്ഥാനവും എല്ലാം ഉയർന്ന ആളിൽ നിന്നായിരിക്കും പൊതുവെ ഹദീസുകൾ ഉദ്ധരിക്കുക. അതേസമയത്ത് വളരെ അപൂർവമായിട്ടെങ്കിലും സ്ഥാനം കൂടിയ ആളുകൾ സ്ഥാനം കുറഞ്ഞവരിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുഹദ്ദിസുകൾ അതിന് നൽകുന്ന പേര് റിവായത്തുൽ കിബാർ അനിസ്സിഗാർ എന്ന് പറയാറുണ്ട്. അഥവാ വലിയ ആളുകൾ ചെറിയവരിൽ നിന്ന് ഉദ്ധരിക്കുക, അതല്ലെങ്കിൽ റിവായത്തുൽ അക്കാബിരി അനിൽ അസാഗിർ, വലിയ ആളുകൾ ചെറിയ ആളുകളിൽ നിന്ന് റിവായത്തു ചെയ്യൽ എന്നും മുഹദ്ദിസുകൾ ഉസൂലുൽ ഹദീസിൻ്റെ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയാറുണ്ട്. അക്കാബിർ എന്ന് പറയുമ്പോൾ അക്ബർ എന്നതിൻ്റെ ബഹുവചനമാണ് അക്കാബിർ. അൽ അക്കാബിറു ജംഉ അക്ബർ. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നാണ് അർത്ഥം. അസാഗിർ എന്ന് പറഞ്ഞാൽ അസ്ഗർ, ഏറ്റവും ചെറുത് എന്നാണ് ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് അസ്ഗർ എന്നതിൻ്റെ ബഹുവചനമാണ് അൽ അസാഗിറു. അപ്പോൾ വലിയ ആളുകൾ ചെറിയ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കൽ എന്നതാണ് ഭാഷാപരമായി റിവായത്തുൽ അക്കാബിരി അനിൽ അസാഗിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം. ഇസ്തുലാഹൻ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിവായത്തു ശഖ്സി അമ്മൻ ഹുവദൂനഹു ഫിസ്സിന്നി വത്തബഖത്തി ഔ ഫിൽ ഇൽമി വൽ ഹിഫ്ളി റിവായത്തു ഷഖ്സ്, ഒരു വ്യക്തി അഥവാ ഒരു ഹദീസിന്റെ റിപ്പോർട്ടർ അയാൾ റിവായത്തു ചെയ്യലാണ്. അമ്മൻ, ഒരുത്തനിൽ നിന്ന്. ഹുവ, അവൻ ആരാണ്? ദൂനഹു ഫിസ്സിന്നി, ഇവനേക്കാൾ വയസ്സ് കുറഞ്ഞവനാണ്. സ്വാഭാവികമായിക്കൊണ്ടും ഉദ്ധരിക്കുന്ന ഹദീസുകൾ തന്നേക്കാൾ പ്രായം കൂടിയവരിൽ നിന്നാണ് ഉദ്ധരിക്കുക. നമുക്കറിയാമല്ലോ, വിദ്യാർത്ഥികളെക്കാൾ പ്രായം കൂടുതലായിരിക്കും അധ്യാപകന്. അതുകൊണ്ട് തന്നെ അധ്യാപകനിൽ നിന്ന്, ഉസ്താദിൽ നിന്നാണ് ശിഷ്യന്മാർ ഉദ്ധരിക്കാറുള്ളത്. ഉസ്താദിൻ്റെ വയസ്സ് ശിഷ്യന്മാരുടെ വയസ്സിനേക്കാൾ കൂടുതലുണ്ടാകും. എന്നാൽ അപൂർവമായെങ്കിലും തിരിച്ചുമുണ്ടാകാം. ആ അവസ്ഥയാണ് ഇവിടെയുള്ളത്. അമ്മൻ ഹുദൂനഹു ഫിസ്സിന്നി, പ്രായം കൊണ്ട് തന്നേക്കാൾ താഴെയുള്ള ഒരാളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. വത്തബഖ, സ്ഥാനത്തിലും. അഥവാ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, പല തബഖകളും ഉണ്ടാകും. താബിഈകൾ, സഹാബത്ത്, തബഅ താബിഈങ്ങൾ, അത്ബാഉ താബിഈൻ, ഇങ്ങനെയുള്ള തബഖ. ആ തബഖ താബിഈകളുടേതിനേക്കാൾ മഹത്വമാണ് സഹാബത്തിൻ്റെത്. തബഅ താബിഈൻ്റെതിനേക്കാൾ മഹത്വമുള്ളതാണ് താബിഈകളുടേത്. ഇങ്ങനെ വ്യത്യസ്തമായ തബഖയിലുള്ള ആളുകളുണ്ടാകും. അതല്ലെങ്കിൽ റിവായത്തിലും അപ്രകാരം തന്നെ ഹൈഫുലും ഇത്തഖാനിലും ഉദൂലിലുമൊക്കെ തബഖയിലുള്ള ആളുകളുണ്ടാകും. ആ ആളുകൾ തങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിൽ നിന്ന് ധരിക്കുക. ഔഫിൽ അൽമി, അതല്ലെങ്കിൽ തന്നേക്കാൾ അൽമിൽ കുറവുള്ള ആളുകളിൽ നിന്ന് ധരിക്കുക. വൽ ഹൈഫലി ഹൈഫുലും. ഇതാണ് ഇതിൻ്റെ ഇസ്തിലാഹിയായിട്ടുള്ള അഥവാ സാങ്കേതിക അർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു ഉദ്ദേശം. വിശദമായി പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഐ അയ്യ റുവിയ റാവി അൻ ഷഖ്സിൻ ഹു അസ്ഗറു മിൻ ഹുസിന്നൻ. ഒരു റാവി, ഒരു റിപ്പോർട്ടർ ഒരു ഹദീസ് റിവായത്ത് ചെയ്യുന്നു, നിവേദനം ചെയ്യുന്നു. ആരിൽ നിന്ന്? ഒരു വ്യക്തിയിൽ നിന്ന്. ആ വ്യക്തി ഇദ്ദേഹത്തെക്കാൾ വയസ്സ് കുറഞ്ഞവനാണ്. അദ്ന തബഖതൻ, ഇയാളേക്കാൾ തബഖ താഴ്ന്നവനാണ്. വദ്ദുനു വിഫി തബഖ, തബഖയിൽ ഇയാളേക്കാൾ താഴെയുള്ളവനാണ്. ഏതുപോലെ? കരിവായത്ത് സ്വഹാബത്തി അനി താബഈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ താബിഈകളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് പോലെ. നമുക്കറിയാം താബിഈകളുടെ തബഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ തബഖ അഥവാ അവരുടെ മർത്തബ സ്ഥാനത്തേക്കാൾ താഴ്ന്നതാണ്. സ്വഹാബത്തിൻ്റെ സ്ഥാനമാണ് ഉയർന്നത്, താബിഈകൾ അതിനേക്കാൾ താഴ്ന്ന സ്ഥാനത്തുള്ളവരാണ്. അതേസമയത്ത് താബിഈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന രീതിയുണ്ട്. ഔ അതല്ലെങ്കിൽ യർവിയ അമ്മൻ ഹുവ അഖല്ലു മിൻഹു ഇൽമൻ വഹിഫ്ളൻ, തന്നേക്കാൾ അറിവും തന്നേക്കാൾ മനഃപ്പാഠശേഷിയും ഉള്ള ആളുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് പകരം അതിനേക്കാൾ കുറഞ്ഞവരിൽ നിന്ന് ഉദ്ധരിക്കുക. ഏതുപോലെ? കരിവായത്തെ ആലിമിൻ ഹാഫിളിൻ അൻഷേഖിൻ, ഒരു ഹാഫിൽ, നല്ല ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഹാഫിളുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹദീസുകൾ മനഃപ്പാഠമുള്ള ഒരു മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതൻ ഒരു ഷേഖിൽ നിന്ന്, ഒരു സാധാരണ പണ്ഡിതനിൽ ഉദ്ധരിക്കുക. വലൂഖാ നദാലിക്ക ഷേഖു കബീറം ഫിസ്സിന്നി, ഒരുപക്ഷേ ആ ഷേഖ് തന്നേക്കാൾ വയസ്സിൽ വലുതായിരിക്കാം. അങ്ങനെയാണെങ്കിലും ഇത് സംഭവിക്കും. വഹാദ വയംബഗി അത്തംബീഹു ഇല അന്നൽ കിബ്ര ഫിസ്സിന്നി അവിൽ ഖൈദമ ഫി തബഖ വഹദഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നൽ കിബ്ര ഫിസ്സിന്നി അവിൽ ഖിദം ഫി തബഖത്തി വഹദഹു, ഇവിടെ പ്രായവും അതേപോലെ തന്നെ അവൻ്റെ മുമ്പുള്ള അവസ്ഥയും അഥവാ അവൻ്റെ പ്രായത്തിൻ്റെ അവസ്ഥയുമൊക്കെ അത് തബഖയിലാണ്. തബഖയിൽ മാത്രമാണ്, ആ ഒരു സ്ഥാനത്തിൽ മാത്രമാണ്. ഐ ബിദൂൻ മുസാവാത്തി ഫിൽ ഇൽമി, ഇൽമിൽ അവർ രണ്ടുപേരും ഒരുപോലെയല്ല. അങ്ങനെയുള്ള ഒരാൾ അമ്മൻ ഇർവി അൻഹു ലൈക് ഫീൽ അയ്യുസമ്മ റിവായത്തല്ല കാബിർ അനില സാഹിർ. എന്നാൽ ഇൽമിൽ മുസാവാത്തില്ലാത്ത, എന്നാൽ പ്രായത്തിൽ മാത്രം അതല്ലെങ്കിൽ ഈ പിന്നെ ഇതിൽ മാത്രമുള്ളതാണെങ്കിൽ ഒരിക്കലും അത് പെടുകയില്ല. അതിനെ റിവായത്തുൽ അഖാബർ അൽ സാഗിർ എന്ന് പറയുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇൽമിലും ഹിഫ്ളിലുമൊക്കെ കുറവുള്ള ആളുകളിൽ നിന്ന് തന്നെക്കാൾ വിവരവും പാണ്ഡിത്യവും ശേഷിയും കഴിവുമൊക്കെ കുറവുള്ള ആളുകളിൽ നിന്ന് ഇതൊക്കെ കൂടിയ ആളുകൾ ഉദ്ധരിക്കുമ്പോഴാണ് റിവായത്തുൽ അഖാബിർ അൻ ലസാഹിർ എന്ന് നമ്മൾ സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇനി അതിൻ്റെ വ്യത്യസ്തമായ അക്സാമുകളുണ്ട്, ചില ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. يمكن أن نقسم رواية الأكابر عن الصغير إلى ثلاثة أقسام. ഈ ഒരു ഇനത്തെ നമുക്ക് മൂന്ന് രീതിയായി നമുക്ക് തിരിക്കാവുന്നതാണ്. അതിലൊന്ന്, أن يكون الراوي أكبر سنا وأقدم طبقة من المروي عنه. താൻ ആരിൽ നിന്നാണോ ഹദീസ് ഉദ്ധരിക്കുന്നത് ആ ഉദ്ധരിക്കപ്പെടുന്ന ആളേക്കാൾ കൂടുതൽ പ്രായവും കൂടുതൽ തൊബഖയിൽ മികവിൽ അഥവാ അതിൻ്റെ സ്ഥാനത്തിൻ്റെ മികവിലുമെല്ലാം മികച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാവുക. അത് ഐമ അൽ ഹിഫ്ളി ഐലൻ, ഇൽമോടും ഹിൽമും ഹിഫ്ളും

ഹാഫിളൻ ആലിമിൻ, ഒരു ഹാഫിളായ പതിനായിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഒരു പണ്ഡിതൻ, അൻ ഷെയ്ഖിൻ കബീറിൻ ഗൈരി ഹാഫിളിൻ, ഒരു ഹാഫിളല്ലാത്ത ഒരു വലിയ ഷെയ്ഖിൽ നിന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞ വ്യക്തിയുടെ അടുക്കിലേക്ക് എത്തുകയില്ല. അങ്ങനെയുള്ള രീതി റിവായത്തിലുണ്ട്. മൂന്നാമത്തത്, അയ്യക്കൂൻ റാവി അക്ബർ സിന്നൻ വഖദ്റൻ മിനൽ മർവി അൻഹു അയ്യോ അക്ബർ വഅലം മിൻഹു, ഈ ഉദ്ധരിക്കുന്ന റാവി മർവി അൻഹുവിനേക്കാൾ പ്രായം കൊണ്ടും ഖദ്റ് കൊണ്ടും എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഇമാം ബർഖാനി ഖതീബുൽ ബഗ്ദാദിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇതുപോലെ എന്നാണ് പണ്ഡിതന്മാർ അതിന് കൊടുത്ത ഉദാഹരണം. കാരണം ഖതീബിനേക്കാൾ അക്ബറുസിന്നൻ പ്രായം കൊണ്ടും വഅദമു ഖദ്റൻ ഖദർ കൊണ്ടുമൊക്കെ മഹത്വപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണ് അൽബർഖാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിവായത്ത് ഖതീബുൽ ബഗ്ദാദിയിൽ നിന്ന് റിവായത്തുള്ള കാബിർ അനിൽ സാഹിറിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തുക. അപ്രകാരം തന്നെ റിവായത്തുൽ അക്കാബിർ അനിൽ സാഹിർ, വലിയ ആളുകൾ ചെറിയവരിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതിൻ്റെ മറ്റു രീതിയാണ് റിവായത്തു സഹാബ അനി താബിഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് താബിഈകളിൽ നിന്ന് റിവായത്ത് ചെയ്തത്. ഇതുപോലെ അൽ അബാദില അബ്ദുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിങ്ങനെയുള്ള സഹാബിമാർ, ഇവർ അൻ കഅബുൽ അഹ്ബാർ, കഅബുൽ അഹ്ബാറിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തുകൾ. ആ കഅബുൽ അഹ്ബാർ അദ്ദേഹത്തിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമറും അബ്ദുല്ലാഹി ബിൻ മസ്ഊദും ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിവായത്തുൽ അക്കാബിർ അല്ല സാഖിറാണ്. കാരണം അബ്ദുല്ലാഹി ബിൻ ഉമർ അടക്കമുള്ള അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അടക്കമുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും പ്രവാചകൻ്റെ കൂടെ ഇരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിക്കൊണ്ട് തന്നെ ജീവിച്ചു മരിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വങ്ങളാണ്. അതേസമയത്ത് കഅബുൽ അഹ്ബാർ ആകട്ടെ താബിഈങ്ങളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ പെടുത്തിയിട്ടുള്ളത്. അപ്രകാരം റിവായത്തു താബിഈ അൻ താബിഈഹി, ഒരു താബിഈ പണ്ഡിതൻ തബഅ താബിഈയിൽ നിന്ന് റിവായത്ത് ചെയ്യുക. ഇതുപോലെ യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി, അദ്ദേഹം ഇമാം മാലിക്കിൽ നിന്ന് റിവായത്ത് ചെയ്തതുപോലെ ഇമാം മാലിക്കിൽ നിന്ന് യഹ്യ ബിൻ സഈദ് അൽ അൻസാരി അദ്ദേഹം റിവായത്ത് ചെയ്തതുപോലെ. എന്തിനാണ് ഇങ്ങനെ ഒരു ഫന്ന്, ഇങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ നടത്താറുള്ളത്? അതിൻ്റെ ഫവായിദിൽ പെട്ടതാണ് അല്ല യതവഹമ അന്നൽ മർവി അൻഹു അഫ്ളൽ വഅക്ബർ മിനർ റാവി അൻഹു ലികൗനിഹി അഗ്ലബ്. ഇങ്ങനൊരു വഹമുണ്ടാകരുത്, അതായത് അന്നൽ മർവി അൻഹു അഫ്ളൽ വഅക്ബർ മിനർ റാവി അൻഹു, താൻ അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ അഫ്ളാണ്, അതല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ആളാണ് എന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. രണ്ടാമത്തേത്, അല്ലാ യദുന്ന അന്ന ഫിൽ ഇസ്നാദി ഇൻഖിലാബൻ ലിഅന്ന അൽ ആദത്ത് ജറത് ബിരിവായത്തിൽ അസാഹിർ അനിൽ അക്കാബിർ, സനദ് മുൻഖലബാണ് അല്ലെങ്കിൽ മുൻഖലിബായ സനദ് മാറി വന്നിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ ഫന്ന് നമ്മൾ പഠിച്ചേ മതിയാകും. കാരണം ലിഅന്ന അൽ ആദത്ത് ജറത് ബിരിവായത്തിൽ അസാഹിർ അനിൽ അക്കാബിർ, പൊതുവെ നമ്മൾ കാണുന്ന ഏത് റിവായത്തുകൾ പരിശോധിച്ചാലും അതിലൊക്കെ ചെറിയവർ വലിയവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അത് ഒരു ഇൻഖിലാബുള്ള സനദാണ്, അതല്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇത്തരം ഹദീസുകളെ മാറ്റി നിർത്താറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

0: ഉമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹാബത്ത് ചെയ്യുകയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ചെയ്യാൻ താല്പര്യമുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെയാണ് ഈ സനദിൽ ഒരു ഇൻഖിലാബ് സംഭവിച്ചിട്ടില്ല. അത് ആ രീതിയിൽ തന്നെയാണ് പ്രവാചകൻ രണ്ടും പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ സാഹചര്യം ഇന്നതാണ് എന്ന് അവൻ അറിയണം, മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഒന്ന് അബൂ യഅഖൂബ് ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് മാ റവാത്തുൽ കിതാബ് അനി സിഗാർ വൽ ആബാ വനിൽ ആബ്നാ ഹാഫിദ് അബൂ യഅഖൂബ് ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ വറാഖ്. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ വറാഖിൻ്റെ ദിവായത്തുൽ കിബാർ അനി സിഗാർ വൽ ആബാ വനിൽ അബ്നാ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ വിഷയത്തിൽ ലഭ്യമാണ്. ചുരുക്കത്തിൽ പൊതുവെ ഹദീസിൻ്റെ റിപ്പോർട്ടിങ്ങിൽ സാധാരണ സംഭവിക്കാറുള്ളത് ചെറിയ ആളുകൾ വലിയ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കലാണ്. പക്ഷേ അപൂർവമായെങ്കിലും ചെറിയ ആളുകളിൽ നിന്ന് വലിയ ആളുകൾ ഹദീസ് ഉദ്ധരിക്കുന്ന രീതി അസംഭവ്യമല്ല, അത് സംഭവിക്കാവുന്നതാണ് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിന് പറയുന്ന പേരാണ് റിവായത്തുൽ അക്കാബിർ അനിൽ അസാഹർ, അഥവാ വലിയവർ ചെറിയവരിൽ നിന്ന് ഉദ്ധരിക്കൽ. പ്രവാചകൻ്റെ സഹാബത്ത് താബേകളിൽ നിന്നുമൊക്കെ ഉദ്ധരിച്ചതുപോലെ തന്നെ. അതൊരിക്കലും കുറവുകളോ അതല്ലെങ്കിൽ ന്യൂനതകളോ അല്ല, നേരെ മറിച്ച് അത് ഹദീസിൻ്റെ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ഗൗരവമുള്ള പാഠഭാഗങ്ങൾ ലളിതമായിട്ട് നമ്മുടെ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി പഠിപ്പിച്ചു തരുന്നു. അത് കോളേജുകളിൽ, പി ജി കോഴ്സുകളിൽ, യു ജി കോഴ്സുകളിലൊക്കെ കുട്ടികൾ വളരെ സീരിയസായി പഠിക്കുന്ന വിഷയങ്ങൾ സാധാരണക്കാരായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനുള്ളൊരവസരമാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നൽകിയിട്ടുള്ളത് എന്നൊരു സന്തോഷമാണ്. ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഉസ്താദിനു വേണ്ടിയും റേഡിയോയ്ക്ക് വേണ്ടിയും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.
2: അങ്ങനെ നമ്മൾ വാഗ്ദാനം ചെയ്ത റിലാക്സേഷനിൽ തുടങ്ങി വലിയ വലിയ അറിവുകളിൽ അവസാനിക്കുന്ന നമ്മുടെ റേഡിയോ വൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഉണ്ടാകും, നാളെ തിങ്കളാഴ്ചയാണെങ്കിലും നിങ്ങൾക്ക് 8 to 11 എപ്പോൾ റേഡിയോ ഓൺ ആക്കിയാലും നിങ്ങൾക്ക് വൈബ്സിൻ്റെ ഭാഗമാവാം. എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ നിർത്തുന്നു. സൈനിങ് ഓഫ്. ദിസ് ഇസ് തൻസീൽ അഹമ്മദ്,
1: അബ്ദുറഹ്മാൻ.

0: ഏതായാലും മധുരം ഖുർആൻ സെഷനിലേക്ക് പോവാം, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم
2: ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين.
3: ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭാഷണമാണ്, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഒരു സംഭാഷണമാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 258-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിളഹുള്ളയുടെ മനോഹരമായ ശബ്ദത്തിൽ ഈ ഒരു ആയത്ത് നമ്മൾ കേട്ടു. അലം തറയിലല്ലദി ഹാജ ഇബ്രാഹീം ഫി റബ്ബി, ഇബ്രാഹീം അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തൻ്റെ ജനങ്ങളോട് നടത്തിയ ഒരു ന്യായമായ വാദപ്രതിവാദം, അതിനെപ്പറ്റി നീ കണ്ടില്ലേ എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭാഷണം ഇതാണ്. ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദി യുഹീ വയുമീത്, എൻ്റെ റബ്ബ് അവൻ ജീവിപ്പിക്കുന്നു അവൻ മരിപ്പിക്കുന്നു എന്നാണ് രാജാവിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ ആ രാജാവ് എന്താ പറഞ്ഞത്? ഖാല അവന വഹീ വഉമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും. അതെനിക്കും കഴിയും, ഒരാളെ ജീവിപ്പിക്കാനും ഒരാളെ മരിപ്പിക്കാനും, ഒരാളെ കൊല്ലാൻ എനിക്ക് കഴിയും, ഒരാളെ കൊല്ലാതെ വിടാനും എനിക്ക് കഴിയും എന്ന് അയാൾ മറുപടി പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം, ഫഇന്നല്ലാഹയത്തീബിശംസി മിനൽ മഷ്രിഖ്, അള്ളാഹു മഷ്രിഖിൽ നിന്ന് കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു, ഫഅതിബിഹ മിനൽ മഗ്രിബ്, നിനക്ക് കഴിയുമെങ്കിൽ നീ എന്നാൽ പടിഞ്ഞാറ് നിന്ന് മഗ്രിബ് നിന്ന് അസ്തമിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ സൂര്യനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോവാ എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, ഫബുഹിതല്ലദി കഫർ, അവിശ്വസിച്ച ആളുകൾക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, അക്രമകാരികളായ ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല നേർമാർഗത്തിലാക്കുകയില്ല. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ ആശയം.
0: മാഷാ വലിയ ആശയ ആഴമുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. നമുക്കിതിനൊക്കെ വ്യത്യസ്തമായ തലത്തിൽ ഇതിൻ്റെ വിശദാംശത്തിലേക്കും വിശദീകരണത്തിലേക്കും ഒക്കെ പോകാൻ കഴിയും. പറഞ്ഞ പോലെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഭരണാധികാരിയും തമ്മിലാണ് ഈയൊരു സംവാദം നടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബി അല്ലദി യുഹീ വയുമീത്ത്, അള്ളാഹു, അദ്ദേഹം വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. റബ്ബി അല്ലദി യുഹീ വയുമീത്ത്, എൻ്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂസാ അലൈഹി സ്വലാം ഫിർഔന്റെ മുന്നിൽ സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം പ്രയോഗിച്ചത് ഖാല ഫമാൻ റബ്ബുക്കുമായ മൂസ, മൂസ ആരാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ, റബ്ബുനല്ലദി അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ, സർവ്വതിനെയും സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുക മാത്രമല്ല അവയ്ക്ക് ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള മാർഗദർശനം നൽകുകയും ചെയ്ത ഓരോന്നിനും, ഓരോ പ്രാണിക്കും പുഴുവിനും പക്ഷിക്കും പറവക്കും മനുഷ്യനും സർവ്വതിനും. അപ്പം അള്ളാഹുവിനെ നല്ല രീതിയിൽ വിശദീകരിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ പലതരം മായാജാലങ്ങളും തട്ടിപ്പുകളൊക്കെ നടക്കുന്ന കാലമാണ്. ഈ 2500 രൂപയ്ക്ക് നേന്ത്രപ്പഴം വെക്കുന്ന പരിപാടി അതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല, എനിക്കൊരുപാട് പഴക്കമുണ്ട്. അന വഹീ വഉമീത്ത്, ഞാനും മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ അടുത്തൊരു കുറച്ചും കൂടി ആളുകളെ ബോധ്യപ്പെടുത്താവുന്ന, പിന്നെ ആ അതിലിങ്ങനെ ഞങ്ങൾ കാണിച്ചിരുന്ന ഉള്ളതല്ല അവിടെ പറയുന്നത്. അപ്പോൾ ഫഇന്നല്ലാഹയത്തി ബിശംസി മിനൽ മഷ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, പടച്ചൻ കിഴക്കുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മഗ്രിബ് എന്നൊന്ന് സൂര്യനെ ഉദിപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ചില പ്രധാന പാഠങ്ങളുണ്ട്. ഒരാൾക്ക് ലഭിക്കുന്ന അധികാരവും സ്ഥാനവും ഒന്നും അയാൾ സത്യത്തിലാണെന്നുള്ളതിൻ്റെ തെളിവല്ല. സത്യത്തിന് കൃത്യമായ രേഖയും തെളിവും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫബുഹിത്തല്ലദി കഫർ, അങ്ങനെ സത്യനിഷേധി ഉത്തരം മുട്ടിപ്പോയി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള, അദ്ദേഹം ഒരാൾ വന്നിട്ട് ഞാനിങ്ങനെ തീയില് ചാടും എന്നൊക്കെ പറയണം. അപ്പോൾ ഷെയ്ഖ് കുറച്ച് തീ കൊണ്ടുവന്നു, ഷെയ്ഖ് കുറച്ച് തീ കൊണ്ടുവന്നിട്ട് ഈ തീയിൽ നീ ഒന്ന് വിരൽ വെച്ചാൽ മതി,
3: ചാടണ്ട
0: ചാടണ്ട, വിരൽ വെച്ചാൽ ഞാനും വെക്കും വിരൽ, ഞാനും വെക്കും. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഞെട്ടിപ്പോയി, ഇളങ്ങാനും വരൽ വെച്ചാലോ. അപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ള അതിന് കൊടുത്ത ഉത്തരം, കടലിനെ പിളർത്തിയ പടച്ചോൻ, മൂസാ നബിക്ക് കടലിനെ പിളർത്തി കൊടുത്ത, ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് തീയിനെ തണുപ്പിച്ചു കൊടുത്ത ആ പടച്ചോൻ എന്നെ രക്ഷിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ കനമാണത്, കരുത്താണ്. അപ്പം മറ്റേ വിരൽ വെച്ചില്ല എന്നാണ്, സ്വന്തം തട്ടിപ്പാണ് തരികയാണ്. മാത്രമല്ല ഇനിയിപ്പത് അത്ഭുത സിദ്ധികൾ സംബന്ധിച്ച് വേറെയും നമുക്ക് കുറേയധികം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അത്ഭുത സിദ്ധികളെ ഒരിക്കലും അത് അത്ഭുത സിദ്ധി കൊണ്ടൊരാൾ വലിയാവുകയില്ല അല്ലെങ്കിൽ മഹാനാവുകയില്ല എന്നത്, അതും നമുക്ക് ധാരാളം രേഖകളും തെളിവുകളും ഒക്കെ ഈ രംഗത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പം ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ സംഭവം കാണിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമല്ല. വലൈസഫി ഷെയ്ഇ മിൻ ഹാദിഹിൽ ഉമൂർ മാ യദുല്ലു അലാ അന്ന സ്വാഹിബഹ വലിയുൻ ലില്ലാഹി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, ഇതൊന്നും ഇങ്ങനത്തെ അത്ഭുത സിദ്ധികളൊന്നും ഒരാൾ വലിയാണ് എന്നതിൻ്റെ തെളിവല്ല. അപ്പോൾ അവിടെ ഇബ്രാഹിം നബി ഇസ്ലാം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ രക്ഷിതാവ് മരിച്ചവരെ ജീവിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ, ഞാനും മരിച്ചവരെ ജീവിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു പോയിന്റിൽ നിൽക്കണില്ല. കാരണം ഇതൊക്കെ പല ജാതി ടെക്നിക്കും പലർക്കും കാണിക്കാൻ പറ്റണ, മനുഷ്യൻ്റെ കണ്ണ് കെട്ടാൻ പറ്റുന്ന സാധനമാണ്. അതുതന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറയുന്നത്, അതിലും വലിയ കാര്യമൊന്നുമില്ല. ബൽ ഖദിത്തഫഖ ഔലിയാ ഉല്ലാഹി അലാ അന്ന റജുല ലൗ ത്വാറഫിൽ ഹവാഇ ഔ മശാ അലൽ മാഇ ലം യുഖ്തറ ബിഹി ഹത്ത യുൻദറ മുതാബഅതുഹു ലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മുവാഫഖതുഹു ലി അംരിഹി വ നഹിയിഹി എന്നാണ്. ബൽ ഖദ് ഇത്തഫഖ ഔലിയാ ഉല്ലാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ യോജിച്ചിട്ടുണ്ട്. അല അന്ന റജുല, ഒരു മനുഷ്യനല്ല, ഉത്വാറഫിൽ ഹവ, അവൻ വായുവിലൂടെ പറക്കുകയാണ്, ഔ മഷാ അലൽ മാ, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടക്കുകയാണ്, ലം യുഖ്തറ ബിഹി ഹത്ത യുൻദറ മുതാബഅതുഹു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവനിൽ വഞ്ചിതരാവേണ്ടതില്ല. നമ്മൾ അയാൾ പ്രവാചകൻ്റെ മാർഗത്തെയൊക്കെ ശരിക്കും അവലംബിക്കുന്നുണ്ടോ, ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം എന്നാണ്. മാത്രമല്ല ഈ അത്ഭുത സിദ്ധികൾ കറാമത്തുകളൊന്നും യഥാർത്ഥം മനുഷ്യർ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ്. എനിക്ക് കറാമത്ത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്ന്, കാരണം കറാമത്ത് വരുന്നതോടുകൂടെ ഷെയ്ത്താൻ്റെ ശത്രുത കൂടും, ഷെയ്ത്താൻ കൂടുതൽ പിന്നാലെ കൂടി ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ്. അപ്പോൾ നമ്മൾ വളരെ വിശദമായി ഇതിൻ്റെ ഈ വചനങ്ങളിലേക്ക് പോകാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതം ചരിത്രം ഏതെടുത്താലും അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹം പോരാടി നിന്ന ഒരാളാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി, നംറൂദിൻ്റെ സിംഹാസനങ്ങളിൽ പോയി, അവൻ്റെ മട്ടുപ്പാവിൽ കയറി പച്ചക്ക് പറയാനുള്ളത് പറഞ്ഞ് തെളിയിച്ച് ഇറങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവും ഓർമ്മകളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈയൊരു സെഷനിൽ കാര്യങ്ങൾ കേട്ടുപോകുന്നത്.
4: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് സമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
5: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
6: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നബി ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവ ചരിത്രം, ജനനം, പേര് നൽകൽ എന്നിവ വിശദീകരിക്കുന്നത് മുനീർ ഷർഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതുപോലെ തന്നെ അവിടുത്തെ 40 വയസ്സുവരെയുള്ള ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുമാണ് ഈ സംസാരത്തിൽ ഏതാനും ചില കാര്യങ്ങളിലൂടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഐക്യമുള്ള വിഷയം എന്നുള്ളത് അവിടുന്ന് ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണ് എന്നുള്ളതാണ്. ദാക്ക യൗമുൻ വുലിത്തുഫി, ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്നവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്രാമത്തെ മാസമാണ്, ദിവസമാണ്, വർഷമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ആനക്കലഹ സംഭവം നടന്ന വർഷം റബിയുൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമാണല്ലോ. യമനിലെ ഭരണാധികാരിയായിരുന്ന അസ്ഹുമ അബ്രഹത്സ് എന്ന് പറയുന്ന വ്യക്തി കഅബം പൊളിക്കാൻ വേണ്ടി വന്ന സംഭവമാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. അതിൽ അവൻ്റെ ആനപ്പടയെയും ആൾക്കൂട്ടത്തെയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ 105-ാം അധ്യായം സൂറത്തുൽ ഫീൽ ആ വിഷയമാണല്ലോ നമ്മോട് ഉണർത്തുന്നത്. ഈ സംഭവം ജാഹിലിയത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിരുന്നു. ഹിജറയുടെ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 പേർ അടങ്ങുന്ന സ്വഹാബത്തിനെയും കൂട്ടി ഉംറ നിർവഹിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് മക്കയുടെ തൊട്ടടുത്തുള്ള ഹുദൈബിയയിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി അതിന് മുന്നോട്ട് പോവാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. കൂടെയുള്ള അനുചരന്മാർ ഒട്ടകത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ തൻ്റെ ഒട്ടകത്തിന് വേണ്ടി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞതിങ്ങനെയാണ്, ആനപ്പടയെ കഅബയെ തൊട്ട് തടഞ്ഞ അള്ളാഹുവാണ് എൻ്റെ ഈ അസ്വ എന്ന് പറയുന്ന ഒട്ടകത്തെ കഅബയെ തൊട്ട് തടഞ്ഞിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. പറഞ്ഞു വന്നത് ആനക്കലഹ സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം അതിനെ അനുസ്മരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സംഭവം നടന്നത് റബിയുൽ അവ്വൽ മാസത്തിലാണെന്നും റബിയുൽ അവ്വൽ 12-9 എന്നൊക്കെ അഭിപ്രായമുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ. അവിടുത്തെ ജനനത്തിൽ ചരിത്രത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായത് ഇന്നത്തെ പോലെ ആഘോഷങ്ങളും ആചാരങ്ങളും അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. ഇന്നത്തെ പോലെയുള്ള ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം അന്നുണ്ടായിരുന്നെങ്കിൽ, അത് വലിയ പുണ്യമായ ഒരു ഇബാദത്തായിരുന്നുവെങ്കിൽ, കൃത്യമായി അവിടുത്തെ ജനന തീയതിയും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമില്ല. യതീമായി വളർന്നു. അങ്ങനെ വളർന്ന നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അവിടുത്തെ വല്യുപ്പയായിരുന്ന പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ പേരായ മുഹമ്മദ് എന്നുള്ള പേര് നൽകുന്നത്. ചില റിവായത്തുകളിൽ നബിയുടെ ഉമ്മ ആമിന ബിൻത് വഹബ് നിർദ്ദേശിച്ച പ്രകാരം അഹ്മദ് എന്നുള്ള പേരും നൽകിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മക്കാ ചരിത്രം വായിക്കുമ്പോൾ ഒരാൾക്കും അഹ്മദ് എന്ന പേര് നൽകിയിട്ടില്ല. എന്നാൽ മുഹമ്മദ് എന്ന പേര് മക്കയിൽ ചിലർക്കുണ്ടായിരുന്നു. ആ പേര് മക്കാർ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. വേദക്കാരായ അഹ്ലു കിതാബിൻ്റെ ആളുകൾ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചും ആ പ്രവാചകന് മുഹമ്മദ് എന്ന പേരുണ്ടാകണമെന്നും പ്രചരിപ്പിച്ചത് കാരണത്താൽ ചിലർ മക്കയിൽ ഈ പേര് സ്വീകരിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയപ്പോൾ ആകാശത്തിൽ അള്ളാഹുവും ഭൂമിയിൽ ഉള്ളവരെല്ലാം ഇയാളെ പ്രശംസിക്കണമെന്നായിരുന്നു അബ്ദുൽ മുത്തലിബ് അന്ന് ആ പേരിടാനുണ്ടായിരുന്ന കാരണം. മുഹമ്മദ്, അഹമ്മദ് എന്നീ പേരുകൾ, അതിൽ അഹമ്മദ് എന്നത് ഇഞ്ചീലിലും മുഹമ്മദ് എന്ന് തൗറാത്തിലും പറയപ്പെട്ട പേരാണ്. ഈ രണ്ട് പേരുകളും വാഴ്ത്തപ്പെട്ട പുകഴ്ത്തപ്പെട്ട രണ്ട് പേരുകളാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അന മുഹമ്മദ് വ അന അഹമ്മദ് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് അവിടുത്തെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന യാഥാർത്ഥ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്നുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് നബി ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, ജനനം, പേര് നൽകൽ എന്നിവ വിശദീകരിച്ചത് മുനീർ ഷറഫി.
1: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: قبل منامي مر ببالي وحي سؤال
5: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.

വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവര് പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.

0: വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ളവരെ, സൂറത്തുൽ മുഅ്മിൻ അൽ മുഅ്മിനിലെ 58 59 വചനമാണ് ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഈ കാഴ്ചയുള്ളവനും അതുപോലെ തന്നെ അന്ധനും അവർ സമമാവുകയില്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും ദുഷ്കർമ്മിയുമാകട്ടെ അവരും സമമാവുകയില്ല. എന്തോ വളരെ കുറച്ചേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അന്ത്യഘട്ടം വരുന്നതുവരെ അതിൽ സന്ദേഹമേ ഇല്ല, എങ്കിലും മനുഷ്യർ അധികം ആളും വിശ്വസിക്കുന്നില്ല എന്ന് തുടങ്ങിയൊരു വചനമാണ്, എന്ന ആശയത്തിലുള്ള വചനമാണ് നമ്മൾ സൂറത്തുൽ മുഅ്മിനിലെ 58 മുതൽ 59 വരെയുള്ള വചനം കേട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഖാരി അബൂബക്കർ ഷാത്തുരി, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ഖുർആൻ റേഡിയോ ഇടയ്ക്ക് വെച്ചെങ്കിലും കേൾക്കുന്ന ആളുകളുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അബൂബക്കർ ഷാത്രിയുടെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ ഖിറാത്തും ഒക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായി ആളുകൾ കേൾക്കുന്ന കാരികളിൽപ്പെട്ട ഒരാളാണ് അബൂബക്കർ ഷാത്രി. സൗദിയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി പ്രശസ്ത അധ്യാപകരുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനമൊക്കെ നടത്തി. ഖുർആനിലും ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഇമാമത്ത്, ദാഈ പഠന രീതികളിൽ നിക്ക മേഖലയിൽ പരിശീലനം സിദ്ധിച്ച വ്യക്തിയാണ്. അദ്ദേഹം ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായി, ഖാരിയായൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്ന വ്യക്തി. ഇങ്ങനെയൊക്കെയുള്ള അബൂബക്കർ ഷാത്രിയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഉപകാരികളാവുക ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ സമൂഹത്തിലേറ്റവും ഉന്നതിയിൽ നിൽക്കാനുള്ള ചില മാർഗങ്ങളെല്ലാം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേതൊക്കെ വിഭാഗങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. നമ്മെക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം മാത്രമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, തിന്മയുടെ കാര്യത്തിൽ നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് നിർഭയത്വം ലഭിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ നാം കാരണം മറ്റുള്ളവർക്ക് തിന്മകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എങ്കിൽ, നാം ഏറ്റവും ഉത്തമനായ ആളാണ് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ നേരെ മറിച്ച് നമ്മിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മറ്റുള്ളവർക്ക് തിന്മകൾ കേൾക്കേണ്ടി വരുന്നു, മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, നാം ഒരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് തിരിച്ചറിയണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആരോടും ദേഷ്യം വെക്കാതെ അസൂയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ, സത്യം മാത്രം പറയുന്ന ആളുകൾ, സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താവും, സ്വന്തം ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്ന ഭാര്യയും, എല്ലാവരും ഏറ്റവും ഉത്തമരായ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ ഖൈറുക്കും ഖൈറുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓരോ വിഭാഗങ്ങളെക്കുറിച്ചും പറയുന്നത്. ഇവിടെ ഖൈറുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത്, അതിനർത്ഥം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്നും, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അടുപ്പമുള്ളവർ എന്നുമാണ് അതിൻ്റെ വിശദീകരണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുഹും അഖ്ലാഖ, മനുഷ്യരെ, നിങ്ങളിൽ ഏറ്റവും നല്ലവരായ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്, സൽസ്വഭാവികളാണ്. ഏറ്റവും നല്ല സ്വഭാവം, മാന്യമായി സംസാരിക്കുന്നവർ, എല്ലാ നിലക്കും മാന്യമായി നല്ല നിലയിൽ പെരുമാറുന്നവർ, നല്ല നിലക്ക് ആളുകളോട് ഇടപഴകുന്ന ആളുകൾ, അവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവരെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈയൊരു കാര്യം കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സൽസ്വഭാവികളാവുക എന്നുള്ളത് സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുക എന്നതിനേക്കാൾ നരകമോചനം, പാപമോചനം നേടിത്തരാൻ സഹായകമാവുന്ന ഒരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിനുള്ള മാർഗങ്ങളൊക്കെ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്, മൻ കാന സഹിലൻ ഹയ്യിനൻ ലയ്യിന, മൃദുലമായിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഹറമഹുല്ലാഹു അലന്നാർ, അത്തരത്തിലുള്ള ആളുകളുടെ മേൽ അള്ളാഹു നരകത്തെ ഹറാമാക്കിയിട്ടുണ്ട് എന്നാൽ അവർക്ക് നരകമോചനമുണ്ട്, അവർ പിന്നെ നരകത്തിലല്ല. സൽസ്വഭാവത്തിൻ്റെ ഉടമകൾ, സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ സഹപ്രവർത്തകരോട്, തൻ്റെ ഭാര്യയോട്, മക്കളോട്, തൻ്റെ മാതാപിതാക്കളോട്, തൻ്റെ കുടുംബത്തോടൊക്കെ പെരുമാറുന്ന മനുഷ്യർ, അവർക്ക് നരകമോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതുണ്ട്. നാലാളുകൾ കൂടുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ കുറ്റം നാം അറിയുമ്പോൾ ആ നാലാളുകൾക്കിടയിലിട്ട് അവനെ പരിഹസിക്കാനും അവനെ ചീത്ത വിളിക്കാനും നാം തുനിയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൃത്യമായി കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നമ്മുടെ നാവുകളെ നാം തയ്യാറാക്കി നിർത്തുമ്പോൾ പ്രവാചകൻ പറഞ്ഞ സൽസ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് നരകമോചനമുണ്ട്, അവർ സമൂഹത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ആ വാക്കുകളെ നാം ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എല്ലാ നിലക്കും നമ്മുടെ ചുറ്റുപാടുകളിലെ ആളുകളെ, ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ ഉപകാരം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഉന്നതി നേടാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണെന്നോ? അവർ അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ്. അത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം. ഏതെങ്കിലും ഒരു നിലക്ക് മനുഷ്യ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ, മറ്റുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്നവർ, ആളുകൾക്ക്, തൻ്റെ അയൽവാസിക്ക്, തൻ്റെ കുടുംബക്കാർക്ക്, തൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കുമെല്ലാം ഗുണം ചെയ്യുന്ന ആളുകൾ, അവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ പഠിപ്പിച്ചു, അഹബ്ബുൻ നാസി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ അൻഫഅലിന്നാസ്, അവർ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് ആ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ അല്ലാൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. യക്ഷി ഹാൻഹു കുർബ, അവൻ്റെ പ്രയാസം നീക്കിക്കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ അവനുണ്ടെങ്കിൽ, ഔ യഖളി അൻഹു ദൈന, അവൻ്റെ കടം വീട്ടാൻ അവനെ സഹായിക്കുന്ന കൂട്ടുകാരൻ, ഔ യത്റദ്ദ അൻഹു ജൗഅ, അവൻ്റെ വിശപ്പ് മാറ്റാൻ അവൻ സഹായിക്കുന്ന, വഅയംശി മാ അഖല്ലി ഹാജ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ആവശ്യം, അവൻ്റെ പ്രയാസം തീർക്കാൻ ഇറങ്ങിപ്പോവലാണ് അഹബ്ബ ഇലയ്യ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. മിൻ അൻ അഇതകഫ ഫി ഹാദൽ മസ്ജിദ് ശഹ്റ, മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഇതികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സഹോദരൻ്റെ പ്രയാസം നീക്കാൻ ഇറങ്ങിപ്പോകലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിന് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഉപകാരികളാവുക എന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ മുന്നിൽ നിൽക്കണം എന്നാണ് പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. സലാം പറഞ്ഞാൽ അത് മടക്കുക എന്നുള്ളത് വളരെയധികം ഉന്നതിയിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾ തന്നെക്കാൾ ചെറിയ സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് അങ്ങോട്ട് സലാം പറയുകയോ, അല്ലെങ്കിൽ അവർ സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചത് ആ സലാം മടക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്തു പറ്റി മനുഷ്യർക്ക്? സലാം പറഞ്ഞാൽ അതൊന്നു മടക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, പിന്നെ എങ്ങനെയാണ് നാം ആഗ്രഹിക്കുന്ന ആ ഒരു സ്വർഗത്തോപ്പിലേക്ക്, ആ സ്വർഗലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക? സലാം പറയുക എന്നുള്ളത് പരലോകത്തേക്കും ഈ ദുനിയാവിലും വളരെയധികം നമുക്ക് മെച്ചപ്പെടുത്തി തരുന്ന, നമുക്ക് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം തന്നെയാണ് സലാം പറയുക, പാപങ്ങൾക്ക് സഹായങ്ങൾ നൽകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം അടക്കലും പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും നിങ്ങളിൽ ഏറ്റവും നല്ലവരാക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി മറ്റുള്ള ആളുകളെ സഹായിക്കാൻ, അവർക്ക് ഉപകാരം മാത്രം ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉപകാരികളാവുക. ക്ലാസ് എടുത്തത് അബ്ദുല്ലാ മെഴ്സിൻ വണ്ടൂർ.
3: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ ആദ്യ ഭാഗത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുഹമ്മദ് ഷമീൽ ടി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ എന്നിവർ ചേരുന്നു.
6: കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ലൗലി ക്യാമ്പസിൽ നിന്നുള്ള ഒരു വാർത്ത, ഒരു വിദ്യാർത്ഥിനി റേപ്പ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അതിലൊരു പൂർണ്ണ സ്ഥിരീകരണം വന്നിട്ടില്ല. അതുപോലെ ക്യാമ്പസ് അത് ഡിനൈ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നും ഒക്കെ, ഇത്തരത്തിൽ നാഷണൽ ക്യാമ്പസുകളിൽ നിന്ന് പലയിടങ്ങളിലായി നിന്നൊക്കെ പല നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹമീദ് മാഷ്, ഇവിടെ എന്താണ് ഈ ഒരു നാഷണൽ ക്യാമ്പസുകൾ സത്യത്തിൽ

ബോസുകളാണ്. കാരണം സ്വതന്ത്രമായി ചിന്തിക്കാൻ, അഭിപ്രായം പറയാൻ, പലപ്പോഴും ആ തങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളാൻ, പ്രക്ഷോഭം നടത്താനൊക്കെ കഴിവുള്ള, അത്തരത്തിലൊരു സ്വാതന്ത്ര്യബോധമുള്ള കുട്ടികളാണ്. അത് പലപ്പോഴും പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു ശ്രമം, നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് ഇതിൽ നോക്കിയാൽ, ശരിയായ രാഷ്ട്രീയം പഠിക്കേണ്ട ഒരു നിലെന്ന് പറയുന്നത് ക്യാമ്പസുകൾ കൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ സ്കൂൾ സിലബസിൽ തന്നെ സിവിക്സ് എന്ന് പറയുന്ന പിന്നെ സബ്ജക്റ്റ് ഉണ്ടല്ലോ. സിവിക്സ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? എന്താണോ സിവിൽ റൈറ്റ്സ്, അല്ലെങ്കിൽ എന്താണോ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സങ്കല്പം എന്താണ്, അതൊക്കെ കുട്ടികൾ പഠിക്കണം. മാത്രമല്ല, അതിന് വിരുദ്ധമായി രാജ്യത്തെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇത് തുലനം ചെയ്തുകൊണ്ട്, ഞാൻ മനസ്സിലാക്കിയ ഒരു സിവിക് സൊസൈറ്റി അല്ല, അല്ലെങ്കിൽ ഒരു സിവിക് സങ്കല്പമല്ല ഈ രാഷ്ട്രത്തെ പുലരുന്നത്, അല്ലെങ്കിൽ സെക്യുലർ സങ്കല്പമല്ല, ഡെമോക്രാറ്റിക് സങ്കല്പമല്ല, സോഷ്യലിസ്റ്റ് ഇതല്ല എന്നൊക്കെ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരണ സജ്ജമാകേണ്ടവരാണ് വിദ്യാർത്ഥികൾ. ആ നിലയ്ക്ക് പലപ്പോഴും ഈ പഠനവും അറിവും അവരുടെ ഈ പറയുന്ന ഒരു ഇനീഷ്യേറ്റീവും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഇടക്കാലത്ത് വളരെ പ്രകടമായിരുന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായത് മണ്ഡൽ കമ്മീഷൻ വരുമ്പോഴാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു? രാജ്യത്ത് അവഗണിക്കപ്പെട്ടൊരു വിഭാഗത്തിന് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു നീതിയെങ്കിലും പ്രദാനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മീഷൻ്റെ ചില ആശയങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ പറയുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം തന്നെ പറയേണ്ടി വരും. അപ്പോൾ പിൽക്കാലത്ത് നമ്മൾ അത്ര മാസീവായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും അധികം കാണുന്നില്ല. പിന്നെ അഴിമതിക്കെതിരെ നമ്മുടെ മോദി സർക്കാരൊക്കെ അധികാരത്തിൽ വരികയുണ്ടായ സമയത്ത് അങ്ങനെ ഈ അപൂർവം ചില സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ പകരം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ദളിത് പീഡനങ്ങൾ, അല്ലെങ്കിൽ അവരെ പിന്നെ വളരെ ആസൂത്രിതമായി തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ വൻകിട ക്യാമ്പസുകളിൽ വരെ സംഭവിക്കുന്നതായിട്ട്. റാഗിങ് എന്താണ് പലപ്പോഴും ചെയ്തു, നമുക്ക് കേരളത്തിൽ പോലും എന്താണ് കെട്ടുകളില്ലാത്ത രൂപത്തിൽ റാഗിങ് ഒക്കെ ചെയ്തു അരങ്ങേറുകയുണ്ടായി. ഇതുപോലെ അധ്യാപകരിൽ നിന്ന് തന്നെ ഉള്ള ഇപ്പോൾ സെക്ഷൽ അസാൾട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഇപ്പം PhD ഒക്കെ ചെയ്യുന്ന, അതായത് ഡോക്ടറേറ്റിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് പരസ്യമായിട്ടൊക്കെ അപമാനിക്കപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ധൈര്യം ക്യാമ്പസിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. എനിക്കൊക്കെ എനിക്കെല്ലാം അത്ഭുതം തോന്നിച്ചാൽ, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്യാമ്പസ്, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ കേൾക്കാനിട വന്നാൽ തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളവരാണ്, പ്രതികരിക്കാൻ ധൈര്യമുണ്ടായിരുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാമ്പസുകൾ ഇങ്ങനെ നിഷ്ക്രിയമാക്കിയതെന്നുള്ള ചോദ്യമുണ്ട്. അതിൻ്റെ ഒരു DNA മറ്റേ പരിശോധിക്കപ്പെടുന്നതിനർത്ഥം, അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആൾട്ടർനേറ്റീവായിട്ട് വളർന്നു വരുന്നൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നവും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നമുക്കറിയാം, ഈ പലതും അവിടെ തടയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുറച്ചെങ്കിലും രീതിയിൽ ഈ പ്രക്ഷോഭ സ്വഭാവമുള്ള രാഷ്ട്രീയമുള്ള ആളുകൾ, ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെ പേരിലുള്ള ഒരു ഡോക്യുമെൻ്ററി, അത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പല ക്യാമ്പസുകളിലും അതിശക്തമായിട്ട് പ്രതിരോധിക്കപ്പെട്ടു, തടയപ്പെടുകയും, ചിലതൊരു ബോധപൂർവം അതിനു വേണ്ടി ഒരു സംഘം അവിടെ ഉണ്ടെന്നർത്ഥം. അതേസമയം JNU വൈസ് ചാൻസലർ അവിടെ ഉണ്ടിക കിട്ടാൻ വേണ്ടി, ചില സംഭാവന കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ തന്ത്രം പറഞ്ഞു കൊടുത്തു. അവിടെ ചെറിയൊരു അമ്പലമൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് അവരൊരു ഭണ്ഡാരം വെച്ചാൽ മതി എന്നാണ്. ഇതാലോചിച്ചു, ഇതേ JNUയിലാണ് തടയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ എന്തൊരു സംസ്കാരത്തെയാണോ ഇതുണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഏതൊരു സംസ്കാരത്തെയാണോ തടയാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒരു പിന്നെ നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ പൊതുബോധത്തെ ഭരിക്കുന്നത്, എവിടെ മൊത്തം ഇന്ത്യയിലെടുത്തു കഴിഞ്ഞാലും ഭരിക്കുന്നത് ഒരുതരം സ്വാതന്ത്ര്യബോധമാണ്. നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല, ഏറ്റവും കൂടുതൽ ലിബറൽ ആശയങ്ങളെ സ്വാംശീകരിച്ചിട്ടുള്ളത്, അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇനി സംഘപക്ഷമാണെങ്കിലും ഈവൻ ചില മുസ്ലിം പക്ഷങ്ങളാണെങ്കിൽ പോലും ഒക്കെ ഈ ഒരാശയത്തെ വളരെ അനുക്രമമായിട്ട് ചില മെല്ലെ മെല്ലെ അറിയാതെ തന്നെ സ്വാംശീകരിക്കുകയും അതിൻ്റെ വക്താക്കളും

0: ഉപയോക്താക്കളൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസുകളിൽ പലപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ കാണുന്ന പലതും നമ്മൾക്ക് ദഹിക്കാനിടയില്ല. പക്ഷേ അവിടുത്തെ ക്യാമ്പസിനെ സംബന്ധിച്ചുള്ള അത് സ്വീകാര്യമായ ഒരു എന്താ പറയുക, നോർമലാണെന്നർത്ഥം. ഇനി രണ്ടാം നമ്മൾ വെച്ചാൽ ഈ പല ക്യാമ്പസുകൾ, ഇപ്പോൾ ഈ ലവ്ലി പ്രൊഫഷണൽ ക്യാമ്പസ് അടക്കമുള്ളതൊക്കെ വളരെ വിശാലമായ ക്യാമ്പസുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ അത്തരത്തിൽ അപൂർവമായിട്ടുള്ള ക്യാമ്പസുകളുള്ളൂ. ഇപ്പോൾ 500, 600, 1000 ഏക്കർ പരന്ന് കിടക്കുന്ന ക്യാമ്പസുകളെന്ന് നമുക്കിവിടെ ആലോചിക്കാൻ സ്വപ്നം കാണാൻ പോലും എന്തില്ല, പറ്റില്ല. അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ക്യാമ്പസ് അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ പല ഈ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള പല ക്യാമ്പസുകൾ ഇത്തരത്തിൽ വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉള്ള ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അതിനകത്തുള്ള പലതിൻ്റെയും സാധ്യതകൾ എന്ന് പറയുന്നതും അത്ര തന്നെ വിപുലമാണ്. ഇത് പിന്നെ വേണ്ട എന്ന് പറയുന്നവരല്ല ആരും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലുകൾ, പല ഹോസ്റ്റലുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം, അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് താമസിക്കുന്ന ഹോസ്റ്റലുകളാണ്. ഇപ്പോൾ കോണ്ടംസ് വരെ എന്താണ് വിതരണം ചെയ്യുന്ന മറ്റേ ഹോസ്റ്റലുകളാണെന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ കൺസൺഡോടെ എന്തും നടക്കുന്ന ക്യാമ്പസുകൾ തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം നമ്മൾ പറയുന്നതിനർത്ഥമല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പലപ്പോഴും സീനിയേഴ്സ് മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ട്. അതൊക്കെ പല പല ഘട്ടങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, ഈ ഇപ്പറയുന്ന വിദ്യാർത്ഥി വിഭാഗത്തിൽ പെടാത്ത ഒരു തൊഴിലാളി ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, അസോൾട്ട് ചെയ്യുന്നു, അവർ വീട്ടിലേക്ക് പോകുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് വാർത്ത. ഇതിനെ പ്രൊഫഷണൽ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ മാനേജ്മെൻറ്റും നിഷേധിക്കുന്നു, പോലീസും നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥികളുടെ രോഷം കൂട്ടുന്നു. കാരണം എന്തായാലും അവർക്കൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുള്ളൊരു കാര്യത്തെ ഈ പറഞ്ഞ പോലെ ചില ഈ തന്ത്രപരമായിട്ടൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലൊന്നും അത് സമ്മതിച്ചു കൊടുക്കാനില്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ആദ്യത്തേതല്ല എന്നുള്ളത് തന്നെയായിരിക്കും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്. അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തത് മുഹമ്മദ് ഷമീൽ ടി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വവ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم
5: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക, പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
2: പീസ് റേഡിയോ, tuned to reality.
1: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന്

0: الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിച്ച് സംശയ നിവാരണം നടത്തുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംരംഭമാണ് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഫാറ്റി ലിവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നിവാരണം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മോടൊപ്പം പെരിന്തൽമണ്ണ പേസ് റേഡിയോ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് ദിൽബർ ഡോക്ടറാണ്. ഡോക്ടറെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ഈ പദം പലപ്പോഴും മുമ്പത്തെ പോലെയല്ല, ധാരാളമായി പല സ്കാനിംഗ് റിപ്പോർട്ടുകളിലൊക്കെ ഫാറ്റി ലിവർ എന്ന് കാണുന്നു. ലളിതമായി പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഇതൊന്ന് വിശദീകരിക്കാം.
1: ശരി, നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നതും അല്ലെങ്കിൽ കൂടുതൽ കാണുന്നതുമായ പേരുകളിൽ ഒന്നാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കരളിൽ അഥവാ നമ്മുടെ ലിവർ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. നമുക്ക് കൂടുതൽ അടിഞ്ഞുകൂടുന്ന ആദ്യത്തെ സ്റ്റേജിനെ നമ്മളിതിനെ സ്റ്റിയറ്റോസിസ് എന്നാണ് മെഡിക്കലി പറയുക. അതാണ് ആരംഭഘട്ടം. ഈ ഘട്ടത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. പിന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് ഉണ്ട്, അവസാനത്തെ സ്റ്റേജാണ് സിറോസിസ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് ഈ ഡേറ്റ് കൂടുതൽ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഡേറ്റ് രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കൂടുതൽ ലഭ്യമായി നമ്മുടെ നാട്ടിൽ. പണ്ടത്തേക്കാൾ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ കൂടുതൽ ലഭ്യമായി തുടങ്ങി.
0: ഒരുപക്ഷേ മുമ്പ് ഇത്ര ഉണ്ടെങ്കിൽ തന്നെ ഈ ടെസ്റ്റുകളുടെ അഭാവം മൂലം കണ്ടുപിടിക്കപ്പെട്ടില്ലായിരിക്കാം.
1: അതെ, കണ്ടുപിടിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിരുന്നു മുമ്പ്. ഇപ്പോൾ കൂടുതൽ ലഭ്യമാണ്. നമുക്ക് ഓരോ ചെറിയ സ്ഥലങ്ങളിൽ പോലും സ്കാനിങ് സെൻ്ററുകളുണ്ട്. രണ്ടാമത്തെ കാരണം അത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ മാറി വരുന്ന ജീവിതശൈലിയിൽ നമ്മുടെ ഭക്ഷണത്തിലെയും നമ്മുടെ എക്സസൈസ് നമ്മുടെ ആക്ടിവിറ്റിയുടെയും വ്യത്യാസങ്ങൾ, നമ്മുടെ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടും ഈ ഫാറ്റി ലിവറിനെ കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു ഫാറ്റി ലിവറിൻ്റെ തുടക്കം.
0: കേരളത്തിൽ പൊതുവെ ഇന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് കൂടുതലാണോ? അത്തരത്തിൽ എന്തെങ്കിലും സർവേ റിപ്പോർട്ടുകളോ മറ്റോ ലഭ്യമാണോ?
1: കേരളത്തിനെ മാത്രം ബേസ് ചെയ്തിട്ട് പഠന റിപ്പോർട്ടുകൾ അധികമില്ല. ചെറിയ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളാണ് കൂടുതലുള്ളത്. എന്നിരുന്നാലും പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ വിഷമമുണ്ട് പറയാൻ, പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രധാന ഫാക്ടർ നമ്മുടെ ഭക്ഷണശൈലി തന്നെയാണ്. കാരണം നമ്മൾ എല്ലാത്തരം ഭക്ഷണശൈലിയെയും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മൾ. അപ്പോൾ അതുതന്നെ ആയിരിക്കാം വലിയ കാരണം. പക്ഷെ പൊതുവെ ലോകത്തിലാകമാനം ഫാറ്റി ലിവറിൻ്റെ എണ്ണം വളരെ വളരെ വർദ്ധിച്ചിട്ടുണ്ട്.
0: പിന്നെ മുൻകാലത്തെ പോലെ കൂടുതൽ അധ്വാനിക്കുകയും പോഷകാഹാരങ്ങളെ കുറവുമായിരുന്നല്ലോ മുൻ തലമുറക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈയിടെയായി അധ്വാനം പൊതുവെ കുറവും, എന്നാൽ അധ്വാനിക്കാത്തവർ ഇല്ലാതില്ല, എങ്കിലും ഭക്ഷണം വളരെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം എല്ലാവരിലേക്കും വന്നതും ഒരു കാരണം ആയിക്കോട്ടെ.
1: തീർച്ചയായിട്ടും ഭക്ഷണവും നമ്മുടെ അധ്വാനം തമ്മിൽ അനുപാതം കുറച്ച് റേഷ്യോ കുറച്ച് മാറിയിട്ടുണ്ട്. അതാണ്
0: മദ്യപാനം ഇതിലൊരു വലിയ റോൾ വഹിക്കുന്ന സംഭവമാണല്ലോ. യഥാർത്ഥത്തിൽ മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവറും മദ്യപാനം ഇല്ലാത്തവരിലെ ഫാറ്റി ലിവറും തമ്മിൽ എന്താണ് വ്യത്യാസം പറയാം?
1: ഫാറ്റി ലിവർ എന്നത് മദ്യപാനം കൊണ്ട് മാത്രം വരുന്നൊരു കാര്യമല്ല. മദ്യപാനം ഈ ഫാറ്റി ലിവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് ഫാക്ടറുകളുണ്ട്. അതിന് കാരണമാകുന്ന കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് മദ്യപാനം. മദ്യപാനം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അതൊരു ദുശ്ശീലമായി കൂടുതൽ കാണിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ മദ്യപാനത്തിൻ്റെ പോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ എന്താ വെച്ചാൽ, മദ്യപാനം കാരണം വരുന്ന ഫാറ്റി ലിവറിന് കുറച്ചുകൂടെ സിറോസിസിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അവരാ മദ്യപാനം നിർത്തിയില്ലെങ്കിൽ. പിന്നെ മിക്കവാറും കേസിൽ നമ്മളത് കണ്ടുപിടിക്കാനും വളരെ വൈകും. മദ്യപാനികൾ പോയി ഫാറ്റി ലിവർ ഉണ്ടോയെന്ന് ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് നോക്കില്ല, അവരുടെ ആ ഒരു ദുശ്ശീലത്തിനോടുള്ള ഒരു ഇത് കാരണം. അപ്പോൾ അതാണൊരു ബേസിക് ഡിഫറൻസ് ഉള്ളത്. അല്ലാതെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ ഏറെക്കുറെ സെയിമാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എൻഡ് വരുന്ന സിറോസിസ് രണ്ടിലും ഒന്ന് തന്നെയാണ്.
0: സിറോസിസിലേക്ക് എത്താൻ ഈ മദ്യപാനികൾക്ക് കൂടുതൽ പെട്ടെന്ന് സാധ്യത ഉണ്ട് എന്നർത്ഥം?
1: അതെ അതെ, അവർക്ക് റിസ്ക് വളരെ കൂടുതലാണ്.
0: ഈയിടായി MASLD എന്നൊരു പേര് കേൾക്കുന്നു, ഇതും ഫാറ്റി ലിവറും ഒന്നാണോ, പേര് മാറിയതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ?
1: അത് തീർച്ചയായും ഒരു അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ലൊരു ചോദ്യമാണത്. അതിൽ നമുക്ക് ഈ MASLD, മുമ്പ് നമ്മൾ ഫാറ്റി ലിവർ ഡിസീസിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരുന്നത്, ഒന്ന് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നും മറ്റത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അഥവാ മദ്യപാനവുമായി ബന്ധമില്ലാത്തത് എന്ന് മാത്രമായിരുന്നു ആ വിശേഷണം ഉണ്ടായിരുന്നത്. അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, എന്താണ് മദ്യപാനവുമായി ബന്ധമില്ലാത്ത ഒരു ഫാറ്റി ലിവർ എന്നുള്ളത്. പഠനങ്ങളിലൂടെ നമുക്കിപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തമ്മിൽ ഈ ലിവർ ഡിസീസിന്, ഫാറ്റി ലിവറിന് വളരെ ഭയങ്കരമായൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് കൂടുതൽ പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പേര് മാറ്റിയത്. MASLD എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റോ ലിവർ ഡിസീസ് എന്നാണ്. അത് ഉദ്ദേശിക്കണത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ അകത്തെ മെറ്റബോളിസം അതിൻ്റെ അസുഖങ്ങളും ഫാറ്റി ലിവറിലേക്ക് കൂടുതൽ നയിക്കും എന്ന് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതാണ് ഡിഫറൻസ്.
0: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ,
0: വലൈക്കും സ്സലാം വർത്ത, ചോദിച്ചോളൂ. ശബ്ദം വ്യക്തമല്ല, റേഞ്ചിലടത്തേക്ക് നിൽക്കുകയോ. ലൗഡ് സ്പീക്കർ ആണോ?
2: ഒരു മിനിറ്റ്. ഓക്കെ,
0: ചോദിച്ചോളൂ.
2: ഫാറ്റി ലിവറിന് വേണ്ടി അബ്ഡോമൻ ചെക്ക് ചെയ്തിരുന്നു, ഗ്രേഡ് 2 ആണ് കണ്ടത്. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് നോക്കിയപ്പോ SGOT 68 ആണ് കാണുന്നത്. അപ്പോ ഇതില് മെഡിസിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടോ, എന്താണ് ശ്രദ്ധിക്കേണ്ട സമയത്തും?
1: തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് ഒരു ഒരാൾക്ക് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അതിൽ മെഡിസിൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരൊറ്റ ഒരു സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ ബലത്തിലോ മാത്രമല്ല, ആ ആളുടെ പ്രായം, ആളുടെ ഭാരം, ആളുടെ ഫാമിലി ഹിസ്റ്ററി, ആൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെ മരുന്നുകൾ എടുക്കുന്നുണ്ട്, ആളുടെ ശരീരത്തിൻ്റെ അരവണ്ണം എത്രത്തോളം ഉണ്ട്, ആളുടെ ജോലി എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് മാത്രമാണ് ഒരാൾ മരുന്ന് എടുക്കണോ വേണ്ടയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ സ്കാനിങ്ങിലെ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റേജ് 2 അല്ല, അത് അൾട്രാസൗണ്ട് പരമായിട്ടുള്ള ഒരു ഗ്രേഡിംഗ് മാത്രമാണ്, എത്രത്തോളം കൊഴുപ്പടിഞ്ഞ രീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നിങ്ങളുടെ SGOT SGPT എന്ന് സൂചിപ്പിക്കുന്നതും നമ്മുടെ ലിവറിന് വരുന്ന ചെറിയൊരു പരിക്കിൻ്റെ നീരിൻ്റെ റിസൾട്ടാണത്. അപ്പോൾ ഇത് വെച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല, ഈ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നോക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറെ നിർബന്ധമായും കാണണം, ഈ ആവശ്യങ്ങളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയും വേണം.
0: ഉത്തരം വ്യക്തമായല്ലോ. എന്തെങ്കിലും മറ്റു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ.
2: ഓക്കെ,
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വിളിച്ച് ഡോക്ടറുമായി സംസാരിച്ച് നിവാരണം കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണുള്ളത്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി, 90 20 840 840. ഡോക്ടർ, നമുക്ക് ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഏകദേശം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കാരണങ്ങളും അപകട സാധ്യതകളിലേക്കും ഒന്നിങ്ങിയാൽ നന്നായിരിക്കും. ആർക്കൊക്കെയാണ് ഫാറ്റ് ലിവർ വരാൻ സാധ്യത കൂടുതലുള്ളത്?
1: സിമ്പിളായി പറഞ്ഞാൽ ആർക്കും വരാം, പക്ഷേ ഇതിൽ റിസ്ക് കൂടിയവരാരൊക്കെയാണെന്ന് തിരിച്ചറിയലാണ് പ്രാധാന്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശരീരഭാരം കൂടിയവർ, അതേപോലെ തന്നെ വയറ് ചാടിയവർ അഥവാ അരവണ്ണത്തിൻ്റെ വലിപ്പം വളരെ കൂടുതലുള്ളവർ, പിന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, എസ്പെഷ്യലി നമ്മളെ പ്രമേഹം, ഡയബറ്റിസ് രോഗം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മദ്യപാനം, പിന്നുള്ളത് ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്ത ഭക്ഷണരീതി എടുക്കുന്നവർ, പിന്നെ തീരെ എക്സസൈസ് ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതൽ ഇതിന് റിസ്ക് ഉള്ളവർ. പിന്നെ ചില മറ്റ് അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന രോഗികൾ, വാതരോഗങ്ങൾ, അങ്ങനത്തെ ചില രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ ചില രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്നവർക്കും ആ മരുന്നുകൾ ഈ ലിവറിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരും ഇത് കൂടുതൽ ശ്രദ്ധിക്കണം.
0: അടുത്ത കോളർ നോക്കാം. ഹലോ.
3: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: ഞാൻ വറഹ്മത്തുള്ള.
0: ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സംശയം നേരിട്ട് ചോദിക്കാം.
3: പിന്നെ എനിക്ക് എന്താ ഫാറ്റ് ലിവർ ഇപ്പൊ കണ്ടിട്ടുള്ളു. ഞാൻ ഇപ്പൊ അൾട്രാസൗണ്ട് ചെയ്തപ്പോ ഫാറ്റ് ലിവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഉടനെ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ അതോ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്? മെഡിസിൻ ഇല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചോദ്യം.
0: നിങ്ങളെ റിപ്പോർട്ട് തനിയെ പോയി ചെയ്തതാണോ, ആരെങ്കിലും നിർദ്ദേശിച്ചാണോ?
3: അല്ലല്ല, നമ്മളിപ്പോ ഒരു എബോവ് 30 ആയപ്പോ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സ്കാനിങ് വയറിന്റെ ഇടയ്ക്ക് ഭാഗത്തേക്ക് വയറൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്.
0: റിപ്പോർട്ടിൽ എന്താണുള്ളത്?
3: ഫാറ്റ് ലിവർ ഗ്രേഡ് 1 ഉണ്ട്.
0: ഓക്കെ ഓക്കെ. ഡോക്ടർ മുഹമ്മദ് ദിൽബർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം നിങ്ങൾക്ക് ഇൻഷാല്ലാഹ് ഉത്തരം നൽകും.
1: തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണത്. നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോൾ ചികിത്സ തേടണം എന്നുള്ളതും പിന്നെ മരുന്നല്ലാതെ എന്തൊക്കെ ചികിത്സ എന്നുള്ളതുമാണ് നിങ്ങളുടെ ചോദ്യം. ഒന്ന്, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേജ് അല്ല, പക്ഷേ വളരെ പ്രാരംഭഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇനി ആര് ചികിത്സ തേടണം എന്ന് വെച്ചാൽ, ശാരീരികമായി മറ്റ് അസുഖങ്ങളുള്ളവർ, പിന്നെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് അകാരണമായിട്ടുള്ള ക്ഷീണം അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ, ഇല്ലെങ്കിൽ ഈ നമ്മളെ ശരീരത്തിൽ വേറെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാണുന്നവർ, ഇല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ഈ ലിവർ ഡിസീസ്, ലിവർ സംബന്ധമായ രോഗങ്ങളുടെ നല്ല പാരമ്പര്യമുള്ളവരും ഉടനെ പോയിട്ട് തേടണം. ഇത് ഡോക്ടറെ കണ്ട് അഭിപ്രായം തേടണം, ചികിത്സ വേണോ വേണ്ടോ എന്നുള്ളത്. ഇനി മരുന്നില്ലാതെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവിതശൈലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭക്ഷണം, ഉറക്കം, എക്സസൈസ് എന്നുള്ള കാര്യങ്ങളാണ്. ഭക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും മധുരം അധികമുള്ളതും കുറയ്ക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, പിന്നെ കലോറി എന്ന് പറയും നമ്മളെ ഭക്ഷണത്തിലെ എനർജിയുടെ വാല്യൂ, അത് കലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ആ എടുക്കുന്ന കലറി കുറച്ച് കുറയ്ക്കുക, പിന്നെ ദിവസവും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക, നല്ലൊരു ഉറക്കം, ഒരു 7 മണിക്കൂർ എങ്കിലും രാത്രി ഉറങ്ങാൻ ശ്രമിക്കുക. ഇതാണ് മരുന്നില്ലാതെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഈസി വഴി.
3: ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താ വെച്ചാല്, ഈ ലാബിലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ HCPT-യോ OT-യോ അങ്ങനെ ഏത് ടെസ്റ്റാണ് നമ്മളെ ഫാറ്റ് ലിവർ ഏത് ഗ്രേഡ് 1-ലേ കാണിക്കുക?
1: ആ, അതെന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് വളരെ നല്ല ഫാറ്റി ലിവർ അഥവാ വളരെ മോശം ഫാറ്റി ലിവർ ഉള്ളവർക്ക് പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിൻ്റെ ഭാഗമാണ് നിങ്ങളീ പറഞ്ഞ SGOT SGPT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായി വരെ കാണിക്കാം. അപ്പോൾ അതിനൊരു ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല, ഇത്ര സ്റ്റേജ് ആകുമ്പോൾ ഇത്ര ആവുമെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നമ്മൾ വളരെ മോശം ഫാറ്റി ലിവറുകാരിൽ പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ബ്ലഡിൽ നോർമലായി കാണാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മാത്രം നമുക്ക് ചികിത്സയുടെ തീരുമാനം എടുക്കാനോ നമ്മുടെ അസുഖത്തിൻ്റെ തീവ്രത അളക്കാനോ കഴിയില്ല.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ പാരമ്പര്യം ചർച്ച ചെയ്യാതെ വിട്ടുകൂടാ എന്നാണ് തോന്നുന്നത്. പാരമ്പര്യത്തിന് ഇതിൽ അത്രമാത്രം റോളുണ്ട്. അതായത് മാതാപിതാക്കൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ, എന്താണ് അതിന്?
1: പൊതുവെയുള്ള ഫാറ്റ് ലിവറിന് പാരമ്പര്യം കുറവാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു പിതാവിന് ഇപ്പോൾ ഭക്ഷണ ജീവിതശൈലിയിലെ പ്രശ്നം കൊണ്ട് ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് വല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ ശരീരം തന്നെ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് പാരമ്പര്യമുള്ളവർ, അവർക്ക് പാരമ്പര്യമായി ലിവർ അസുഖങ്ങൾ, ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു വലിയ പാരമ്പര്യത്തിൻ്റെ പവർ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ജീവിതശൈലിപരമായിട്ട് കിട്ടിയതിന് പറയാൻ കഴിയില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമുക്കിപ്പോൾ ഒരു ഫാമിലിയിൽ ഡയബറ്റീസ് പ്രമേഹത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ ആ രോഗി അവർക്ക് സ്വാഭാവികമായും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻഡയറക്ട്ലി ഒരു പാരമ്പര്യം നമുക്ക് സൂചിപ്പിക്കും.
0: ഈ വയറ് ചാടുന്നത് ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമാണോ? പലപ്പോഴും ഭാരം കൂടുതൽ എന്നതാണോ അതോ അരവണ്ണത്തിൻ്റെ കാര്യം പലപ്പോഴും ഡോക്ടർ സംസാരത്തിൽ നിന്ന് സൂചിപ്പിച്ചു തന്നില്ല. ഭാരവും അരവണ്ണവും ചിലപ്പോൾ ഭാരം ഉള്ളവർക്ക് അരവണ്ണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, തിരിച്ചും വരാം. എന്താണ് ഇതിലെ ഒരു റോള് ഫാറ്റി ലിവറിൽ?
1: രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരവും പ്രധാനപ്പെട്ടതാണ്, അരവണ്ണവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അരവണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ മെലിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം, അപ്പം നമുക്ക് അയാൾക്ക് ഭാരം കൂടുതലില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് എന്നായിരിക്കും നമ്മുടെ വിശ്വാസം. പക്ഷേ ആ ഒരാൾക്ക് അരവണ്ണം കൂടുതലാണെങ്കിൽ ഇത് റിസ്കുകൾ കൂടുതലാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാൻ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും മറ്റ് പഠനങ്ങളിലൊക്കെ ഇതിനൊരു ഒരു കട്ട് ഓഫ് പോലെ തന്നെ പറയുന്നുണ്ട്. പുരുഷന്മാരിൽ അരവണ്ണം ഒരു 90 സെൻറ്റിമീറ്ററും സ്ത്രീകളിൽ ഒരു 80 സെൻറ്റിമീറ്ററിലും കൂടുതലാണെങ്കിൽ ഇങ്ങനത്തെ രോഗങ്ങൾ, കൊഴുപ്പ് കൂടുതലടിയുന്ന രോഗങ്ങൾ, ഫാറ്റി ലിവർ പോലത്തെ കണ്ടീഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശരീരഭാരത്തിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയാവുന്നതാണ് അരവണ്ണം കൂടിയ ആളുകളിലെ കാര്യം.
0: ചില മരുന്നുകൾ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ മരുന്നുകളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊക്കെ സ്ഥിരം അസുഖത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ഈ ഗണത്തിൽ വരിക? ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ കാർഡിയാക്ക്, ന്യൂറോ, ഇങ്ങനെയൊക്കെ സ്ഥിരം മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ. ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന മരുന്നുകൾ ഇങ്ങനെ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ടോ? എന്താണ് എൻ്റെ ഒരു
1: നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഷുഗറിനും പ്രഷറിനും അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധിച്ച്, കാർഡിയാക്ക് സംബന്ധിച്ച്, സ്ട്രോക്ക് സംബന്ധിച്ച് ഉപയോഗിക്കുന്ന മരുന്നുകളൊന്നും ഫാറ്റി ലിവറിനെ ഡയറക്റ്റായിട്ട് ബാധിക്കാറില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ വാതരോഗ സംബന്ധത്തിൽ പ്രത്യേകിച്ച് ആമവാദത്തിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തോട്രക്സേറ്റ് പോലത്തെ ചില മരുന്നുകളുണ്ട്, റുമറ്റോളജിയിൽ. ആ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ഉപയോഗിച്ചു നിർത്തി ഫാറ്റി ലിവർ വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ മിക്കവാറും നമ്മളോട് ഓരോ തവണ വരുമ്പോഴും ഫാറ്റി ലിവറിൻ്റെ സൂചികകളിൽ ഒന്നായ SGPT ചെയ്തിട്ട് വരാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മരുന്നെടുക്കുന്നവർ ആ പോകുന്ന വിസിറ്റിൽ നിർബന്ധമായി ആ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ പോകണം, അത്രേ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. നമ്മൾ സാധാരണ മരുന്നുകൾ സൂചിപ്പിക്കാനില്ല. പിന്നെ ഉള്ളതൊക്കെ കുറച്ച് നമ്മൾ ഈ ക്യാൻസർ പോലത്തെ ഇതിൻ്റെയൊക്കെ മരുന്നുകളാണ്. അതൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു നമ്മളിതിൽ സൂചിപ്പിച്ച് പരിഭ്രാന്തി വേണ്ട.
0: ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ലക്ഷണം കണ്ട് ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, എന്നാൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണാതെ, ഇപ്പം നേരത്തെ വിളിച്ച ചോദ്യകർത്താവിൻ്റെതുപോലെ, ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഈ കണ്ടെത്തുന്നതിന് എന്തെങ്കിലും, എന്താണ് ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം?
1: നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ കടലിലെ ഐസ്ബർഗ് പോലെയാണ്. നമ്മൾ ആ കാണുന്ന ഭാഗം അല്ലെങ്കിൽ ലക്ഷണം വരുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ലക്ഷണം വരണം എന്നില്ല, നമുക്ക് റിസ്ക് ഫാക്ടറുകൾ ഉണ്ട്. നമുക്ക് ഈ മേൽ പറഞ്ഞ നമ്മുടെ ഡയബറ്റീസ്, അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി വളരെ മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാമിലി റിസ്ക് കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റു മരുന്നുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളവർ ഒരു 30-35 കഴിയുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ലക്ഷണം വരാൻ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ വളരെ വൈകിപ്പോവും. ഈ ഫാറ്റി ലിവറിൻ്റെ തന്നെ പല സ്റ്റേജുകളിലും നമുക്ക് 100% തിരിച്ച് നോർമലിലേക്ക് വരുത്താവുന്ന സ്റ്റേജസ് വരെ ഉണ്ട്. അപ്പോൾ അത് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ലക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
0: സ്കാനിങ്ങിൽ പലപ്പോഴും അൾട്രാസൗണ്ട് സ്കാനിങ് ആണല്ലോ പ്രാഥമികമായി ചെയ്യാറുള്ളത്. ഇതിൽ ഈ ഗ്രേഡ് 1, 2, 3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റിസ്ക് കൂടുതലാണ് എന്നാണോ അതോ?
1: അല്ല, നമ്മളെ അൾട്രാസൗണ്ടിലെ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് സൂചിപ്പിക്കുന്നത് ആ കൊഴുപ്പടിയുന്ന ഒരു രീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു സോണോളജിസ്റ്റ്, സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ ഒരു അനുമാനത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രേഡിംഗ് വെച്ചു എന്നുള്ളൂ. അതിന് രോഗത്തിൻ്റെ തീവ്രതയായിട്ട് ഒരു ബന്ധമില്ല. ഗ്രേഡ് 1 ഒരാൾക്ക് ചിലപ്പോൾ ഫാറ്റി ലിവർ ശരിക്കും കൂടുതലായിരിക്കും, ഗ്രേഡ് 2 ഉള്ളവർക്ക് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേഡിംഗ് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ആകെയുള്ളത് നമുക്ക് ആ രീതി കൂടുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാം. അതുമൂലം നമുക്ക് ഇതിലേക്ക് കൂടുതൽ നോക്കണോ വേണ്ടയോ എന്നുള്ളത് മാത്രം തിരിച്ചറിയാൻ കഴിയും.
0: സ്കാനിങ്ങിലെ ഗ്രേഡിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. ഫൈബ്രോസ്കാൻ എന്ന പരിശോധനയെ കുറിച്ച് കേൾക്കുന്നു. എന്താണ് ഇത്? ആർക്കൊക്കെയാണ് ഇത് ആവശ്യമായി ചെയ്യേണ്ടത്?
1: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ കുറച്ചുകൂടെ ഒരു നൂതനമായ ഒരു
0: അഡ്വാൻസ്ഡ്
1: വേർഷനാണ് ഈ ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഈ ഫൈബ്രോ സ്കാൻ എന്നുള്ളതും പിന്നെ ട്രാൻസിയൻ്റ് എലാസ്റ്റോഗ്രഫി എന്നുള്ള അതിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട്. ഇതാണ് ശരിക്കും ഫാറ്റി ലിവറിനെ മാത്രം സൂചിപ്പിക്കാനുള്ള ഒരു സ്കാനിങ് ആയിട്ട് പറയാൻ കഴിയുന്നത്. അൾട്രാസൗണ്ട് ഒരു പൊതുവായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് ലിവറിൽ കൊഴുപ്പടിയുന്ന രീതിയെ ശരിക്കും നോക്കി ഇതിനെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ കൊഴുപ്പടിയുന്നതിനെ ഘട്ടം ഘട്ടമായി തിരിച്ച് സ്റ്റേജായിട്ട് ശരിക്കും പറയാൻ കഴിയും. ഇതാണ് ശരിക്കും നമ്മുടെ ഫാറ്റി ലിവറിനെ നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായി സൂചിപ്പിക്കാൻ പറ്റിയ സ്കാനിങ്ങുകളിലൊന്ന്. അപ്പോൾ സംശയമുള്ള രോഗികളെ നമ്മളെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ഫൈബ്രോ സ്കാനിന് ഓർഡർ ചെയ്യാണ് ചെയ്യാറ്. അതുമൂലം നമുക്ക് അവരുടെ കറക്റ്റ് സ്റ്റേജ് കുറച്ചും കൂടെ ഐഡിയ കിട്ടും.
0: നമ്മൾ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നോർമലാണെങ്കിൽ, LFT നോർമൽ റിപ്പോർട്ട് വന്നാൽ ലിവർ സുരക്ഷിതമാണെന്ന് അനുമാനിക്കാമോ?
1: ഇല്ല. നമ്മൾ നേരത്തെ കോളറോട് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് ഇപ്പോൾ സ്റ്റേജ് വളരെ അഡ്വാൻസ്ഡ് ആയുള്ളവർക്ക് പോലും നമ്മൾ ഇടക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലായിട്ട് കാണാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ തന്നെ ശാരീരികമായ കാരണങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ഇപ്പോൾ ചില വളരെ കൂടിയ ഘട്ടങ്ങൾ എത്തുമ്പോഴേക്കും ലിവറൊക്കെ വളരെ ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നീരുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധ്യത തന്നെ കുറയും. നമ്മൾ സാധാരണയായിട്ട് കാണാറ് SGOT SGPT എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലാണ് എന്ന് കരുതി ആശ്വസിക്കാൻ പാടില്ല. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ പ്രശ്നം കണ്ടാൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെയേ പറയാൻ കഴിയുള്ളൂ.
0: ഇപ്പോൾ നേരത്തെ സംസാരത്തിൻ്റെ സിറോസിസിലേക്ക് എത്തുന്ന ഒരു സൂചന നൽകിയിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ആയിരിക്കും. ഏകദേശം എത്ര വർഷം എടുക്കും സാധാരണഗതിയിൽ ഈ സിറോസിസിലേക്ക് ഇത് എത്താൻ എന്നാണ് ഒരു നമുക്ക് PCOD ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്നൊരു മെസ്സേജ്?
1: ഇതിന് കൃത്യമായ ഒരു വർഷം പറയാൻ സാധിക്കുകയില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റിയറ്റോസിസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് കണ്ടെത്തുന്നതെങ്കിൽ നമുക്കിത് തിരിച്ചു പോവാം, അഥവാ തിരിച്ച് നോർമലിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജ് ഈ സിറോസിസിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതിനെ വളരെ ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മൾ വളരെ ലേറ്റായിട്ടുള്ളൊരു സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ചു പോരാനുള്ള ദൂരം കൂടുതലാണ്, അപ്പോൾ സിറോസിസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് നേരത്തെ കണ്ടുപിടിച്ചു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, നമ്മൾ നമ്മളെ ജീവിതശൈലി മാറ്റി, അതിന് വേണ്ട ചികിത്സാ രീതികൾ അവലംബിച്ചു എന്ന് വരുമ്പോൾ നമുക്ക് സിറോസിസിലേക്ക് ദൂരം വളരെ കൂടും. അങ്ങനെയാണ്. അപ്പോൾ കൃത്യമായൊരു ദൂരം പറയാൻ കഴിയില്ല. ആകെ പറയാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് എത്തും, അല്ലെങ്കിൽ ഇപ്പോൾ മദ്യപാനം പോലത്തെ കാര്യങ്ങൾ നിർത്തിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തും, അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ.
0: ഈ ലേറ്റ് സ്റ്റേജിലാണ് കണ്ടു എങ്കിൽ സിറോസിസിലേക്കുള്ള അകലം കുറയുമെന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഈ അവസാന സ്റ്റേജിലാണ് കണ്ട് പിടിക്കപ്പെട്ടതെങ്കിലും ആ രോഗിയുടെ പിന്നെ പ്രായം, ശാരീരികമായ മറ്റു അവസ്ഥകൾ, അതിന് ഇതിൽ റോളുണ്ടോ?
1: ആ, എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ സിറോസിസ് കണ്ടെത്തിയാൽ പോലും, ഇപ്പോൾ വളരെ തടിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അത്യാവശ്യം എക്സസൈസ് ചെയ്തുകൊണ്ട് അയാളുടെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് വെയിറ്റ് കുറക്കാൻ പറ്റുമെങ്കിൽ സിറോസിസിന് വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാവാം. പിന്നെ നമുക്ക് പല മരുന്നുകളും അവർക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ രോഗിയുടെ ആരോഗ്യസ്ഥിതി വളരെ പ്രധാനമാണ്. പിന്നെ വേറെ പ്രശ്നം, ഈ സിറോസിസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് ഇത് ലിവറിൻ്റെ മാത്രം അസുഖമായിട്ടല്ല നിൽക്കുന്നത്. ലിവർ നമ്മുടെ ആന്തരികമായിട്ടുള്ള പല അവയവങ്ങളെയും, പ്ലീഹ, വയറിലെ നീര്, നമ്മുടെ അന്നനാളത്തിലെ ഞരമ്പുകൾ, ഇങ്ങനെ പല ഭാഗത്തും ഇതിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെറൊരു ലിവർ ഡിസീസായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെല്ലാം ഉതകുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയാൽ നല്ലത്. കോംപ്ലിക്കേഷൻസ് കുറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും ചികിത്സ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ സിറോസിസ് എത്തി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളെ ലൈഫിലെല്ലാം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ കോംപ്ലിക്കേഷനും ജീവിത കണ്ടീഷൻസ്, ഏജ്, മറ്റസുഖങ്ങൾ, ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്.
0: പൊതുവെ കുട്ടികളിൽ ഈ ഫാറ്റി ലിവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
1: വളരെ കുറവാണ്. കാരണം ഇത് ശരിക്കൊരു നമ്മൾ ഇടയ്ക്ക് പേഷ്യൻസിനെ സൂചിപ്പിക്കാറുണ്ട്, മുടി നിരക്കുന്ന പോലെയാണ്, നമ്മൾ കാലക്രമേണ വരുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇപ്പോൾ വരെ വരെ നേരത്തെ വരുന്നത് നമ്മളെ ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. പിന്നെ കുട്ടികളിൽ ഫാറ്റി ലിവർ എന്നായിട്ട് വരാറില്ല, അവർക്ക് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ലിവറിന് അസുഖങ്ങൾ വരാം. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ ഫാറ്റി ലിവർ എന്ന് കാണാം. അത് പക്ഷേ കൊഴുപ്പടിഞ്ഞതുകൊണ്ട് മാത്രം വരുന്നതല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, അഥവാ സ്വന്തം ശരീരത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വന്നതാവാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ കാണാറുണ്ട് ലിവർ ഡിസീസസ്, ലിവർ അസുഖങ്ങളായിട്ട്. നമ്മൾ സൂചിപ്പിക്കുന്ന ഫാറ്റി ലിവർ അങ്ങനെ കാണാറില്ല.
0: ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ, ചിലപ്പോൾ പുതിയ ജനറേഷൻ പൊതുവെ ഈ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു വേള ഒരു പക്ഷേ പ്രായമായവരെക്കാൾ തൽപരരാണല്ലോ. പിന്നെ ഇതിൽ ജെൻഡറിനുള്ള റോളുണ്ടോ? പുരുഷന്മാരിൽ കൂടുതൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ കുറവ്, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
1: അങ്ങനെ പഠനങ്ങളിൽ ഒരു പൂർണ്ണമായ ഇതുകളില്ല, പല പഠനങ്ങളിലും പല റിസൾട്ട്സ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ പല റിസ്ക് ഫാക്ടേഴ്സ് അസൈൻ ചെയ്തത് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഒരാൾക്ക് പുരുഷന് എടുക്കാവുന്ന മദ്യത്തിനൊരു ലിമിറ്റ് ഡെയിലി ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, സ്ത്രീക്കുണ്ട്. അത് സ്ത്രീക്ക് ഇത്തിരി കുറവാണ് നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ അരവണ്ണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന് 90 സെൻറ്റിമീറ്ററാണ് റിസ്ക് ഫാക്ടർ, സ്ത്രീക്ക് 80 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീക്ക് എപ്പോഴും ഇതിനുള്ള ചാൻസസ് കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കാം ലോകാരോഗ്യ സംഘടന ഇതെല്ലാം കുറച്ച് വെക്കുന്നത്. പല പഠനങ്ങളിലും പല പോലെയാണ്, പക്ഷേ എപ്പോഴും സ്ത്രീകളിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്.
0: ഓക്കെ, ഇത് ലിവറിനെ കൂടാതെ ഈ ഹാർട്ട്, പിന്നെ അതുപോലെ കിഡ്നി, പ്രമേഹത്തെ ബാധിക്കുന്ന പിന്നെ പാൻക്രിയാസ്, ഇത്തരം ഗ്രന്ഥികളിൽ ഈ ഫാറ്റി ലിവറിൻ്റെ ഇതിന് ആഘാതം വരുത്താനുള്ള സാധ്യതകൾ ഉണ്ടോ?
1: അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ലിവർ ഇപ്പോൾ നമ്മളെ ഒരു ആന്തരിക അവയവങ്ങളുടെ ഒരു ഒരു സെറ്റ് ഓഫ് ഓർഗനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ആന്തരിക അവയവമായ പ്ലീഹ, അതിന് വീക്കം വരാം. അതേപോലെ നമ്മുടെ പല ഏരിയകളിൽ ഞരമ്പിന് തടിപ്പ് വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നനാളത്തിലെ ഞരമ്പ് തടിപ്പ്. ചിലവർ രക്തം ഛർദ്ദിച്ചിട്ട് വരും എന്നൊക്കെ പറയുന്നത് ഈ ലിവർ ഡിസീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. പിന്നെ വയറ് വീർക്കുക എന്ന് പറയും, അത് വയറിൽ നീര് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാരണം ലിവർ മറ്റ് അവയവങ്ങളെ കൂടെ ബാധിക്കും. അത് പക്ഷേ വളരെ ലേറ്റർ സ്റ്റേജിലേക്കാണ്, അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മളങ്ങനെ മറ്റു അവയവങ്ങളെ ബാധിച്ചതായിട്ട് കാണാറുള്ളത്.
0: ചികിത്സയും പിന്നെ ജീവിതശൈലിയുമായി ചർച്ച ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയുമോ, ഇതിനെന്തെങ്കിലും അംഗീകൃത മരുന്നുകൾ ലഭ്യമാണോ എന്നാണ് മറ്റൊരു ചോദ്യം.
1: ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലിവറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഫാറ്റി ലിവർ തീർത്തും നോർമലാക്കാൻ പറ്റുമോ എന്നുള്ളത്. ആദ്യത്തെ രണ്ട് സ്റ്റേജുകളിലാണ് ഇത് പൂർണ്ണമായും നോർമലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മുമ്പ് പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റിയറ്റോസിസ്, സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള സ്റ്റേജുകളിൽ ഇത് നോർമലായിട്ട് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരൊറ്റൊരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നില്ല. അങ്ങനെ ഒരു ഒരൊറ്റൊരു മരുന്ന്, ഒറ്റമൂലി, അങ്ങനെ ഒരു മരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തീർത്തും കള്ളമാണ്. പക്ഷേ ഇതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പക്ഷേ രോഗിയുടെ രോഗത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ പ്രമേഹ രോഗിയാണ്, അയാൾ പ്രമേഹത്തിന് മരുന്നെടുക്കുന്നുണ്ട്. പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ചില ഇൻസുലിൻ്റെ തരങ്ങൾ, ചില ഗുളികയുടെ തരങ്ങൾ ഫാറ്റി ലിവറിന് സഹായകമാണ്. അപ്പോൾ അങ്ങനത്തെ രോഗി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ തരം മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ അമിതവണ്ണത്തിന് ചികിത്സ എടുക്കുന്ന ആളാണ്, അതിനുപയോഗിക്കുന്ന ചില മരുന്നുകൾ ഫാറ്റി ലിവറിന് പറ്റും. പക്ഷേ എല്ലാത്തിലുപരി ഏറ്റവും കൂടുതൽ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ശരീരഭാരം കുറക്കുക, അരവണ്ണം കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതി ഫാറ്റി ലിവർ കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വിറ്റാമിനുകളുടെ കൂട്ടത്തിൽ വൈറ്റമിൻ ഇ സഹായകരമാവും എന്ന് തെളിയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു അത് മാത്രം വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവില്ല.
0: സാധാരണ ജനങ്ങൾക്കിടയിൽ, നമ്മൾ പീസ് റേഡിയോയിൽ ഇരുന്നാണല്ലോ സംസാരിക്കുന്നത്, ശ്രോതാക്കൾക്കിടയിൽ സാധാരണ വളരെ ധാരാളം കേൾക്കുന്നതാണ് മഞ്ഞപ്പിത്തം. പലപ്പോഴും ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുക എന്നാണ് പലരും. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നാണോ അതോ എന്താണ് ഇവിടെ?
1: അതെ, ഇത് പലപ്പോഴും നമുക്ക് ഒ പിയിൽ വരുന്ന കൺഫ്യൂഷനാണ്. പേഷ്യൻസ് വന്നിട്ട് പറയും സാറേ മഞ്ഞപ്പിത്താണെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ അതിൽ അതിൻ്റെ SGOT SGPT എന്നുള്ള ഇത് കുറച്ചൊന്ന് കൂടുതലായിരിക്കും. അതൊരിക്കലും മഞ്ഞപ്പിത്തല്ല. ഇനി നേരെ തിരിച്ച് വെറും മഞ്ഞ കുറച്ച് കൂടുതലായിരിക്കും, അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ട് വരും. അത് മഞ്ഞപ്പിത്താവണമെന്നില്ല. ഈവൻ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് അസുഖം വന്നാൽ പോലും ചിലപ്പോൾ മഞ്ഞയുടെ അളവിൽ കൂടുതൽ വരാം, ചില കല്ലുകളുടെ പ്രശ്നം കൊണ്ട് വരാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മഞ്ഞ കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് മാത്രമേ ബിലിറുബിൻ എന്ന് പറഞ്ഞ അളവ് കൂടിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ നാട്ടിൽ കൂടുതൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിനെയാണ്. അഥവാ ഒരു വൈറസ് അണുബാധ നമ്മളെ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന, അതാണ് ഇപ്പോൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ മഞ്ഞപ്പിത്തം എല്ലാവരും സൂചിപ്പിക്കുന്നത്, ഛർദി പനി ഒക്കെ ആയിട്ട് വരുന്നത്. അത് ശരിക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അത് ലിവറിനെ ബാധിക്കുന്ന, മഞ്ഞ കൂട്ടുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്. ഇതും ഫാറ്റി ലിവറും തമ്മിൽ ബന്ധമില്ല, ഇതെല്ലാം ഒന്നുമല്ല.
0: ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയൊക്കെ സ്വാഗതം, ചോദിച്ചോളൂ.
4: പിന്നെ നമ്മൾ ഈ ഫാറ്റി ലിവറിന് പ്രത്യേകം മരുന്ന് കൊടുക്കാൻ വ്യായാമം കൊണ്ട് മാറ്റാൻ പറ്റുമോ?
0: വ്യായാമം കൊണ്ട് മാത്രം സുഖപ്പെടുമോ എന്നാണ് ചോദ്യം?
4: അതെ അതെ.
1: വ്യായാമം കൊണ്ട് മാത്രം പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒറ്റവാക്കിൽ ഉത്തരം. പക്ഷേ നമ്മളെ ഫാറ്റി ലിവർ വളരെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല ചിട്ടയായ വ്യായാമത്തിൻ്റെ കൂടെ നമ്മുടെ ഭക്ഷണശൈലി ജീവിതശൈലിയൊക്കെ റെഡിയാക്കിയാൽ ഒരു പക്ഷേ പ്രാരംഭഘട്ടങ്ങളിൽ നമുക്ക് ഫാറ്റി ലിവർ പൂർണ്ണമായി ചികിത്സിച്ച് അഥവാ നോർമലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതെ, അത് നല്ലൊരു ചോദ്യമാണ്. വരാതിരിക്കാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതശൈലിയിലെ കാര്യങ്ങൾ അഥവാ നമ്മുടെ ഭക്ഷണ രീതിയിൽ കൊഴുപ്പ്, മധുരങ്ങൾ, എണ്ണ അങ്ങനത്തെ കാര്യങ്ങളിലൊരു മിതം വരുത്തുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നമ്മളെ ചോറിൻ്റെ അളവിൽ ഇത്തിരി കുറവ് വരുത്തുക. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയക്രമങ്ങൾ, രാത്രി വളരെ വൈകി കഴിക്കാതിരിക്കുക, സമയത്ത് ഉറങ്ങുക, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നല്ലൊരു എക്സസൈസ് അഥവാ ഒരാഴ്ചയിൽ നമ്മൾ ഏതാണ്ട് അനുമാനിക്കാറ് 150 മിനിറ്റ് മൊത്തത്തിലൊരു എക്സസൈസ്, അത്യാവശ്യം മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറയ്ക്കാൻ പറ്റും.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, ശരീരഭാരം 3% കുറച്ചാലാണ് ലിവർ ഫാറ്റി ലിവറിൻ്റെ സൈസ് കുറക്കാൻ പറ്റുന്നത്?
1: നല്ലൊരു ചോദ്യം. ഇതിൽ പ്രത്യേകിച്ചുള്ളത് എന്താ വെച്ചാൽ, പഠനങ്ങൾ തെളിയിക്കുന്നത് 10% വെയിറ്റെങ്കിലും കുറയ്ക്കണം. നമ്മളിപ്പോൾ 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ 90 കിലോ എങ്കിലും ആവണം ഒരു പ്രകടമായ ഫാറ്റി ലിവർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻസിന് അതാണ് ഒരു ഫസ്റ്റ് ടാർഗറ്റായി കൊടുക്കാറ്, 10% ശരീരഭാരം കുറയ്ക്കുക. അപ്പോൾ ഇത്ര കിലോ എന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ ഭാരത്തിൽ നിന്ന് 10% കുറച്ച് കഴിഞ്ഞാൽ പ്രകടമായ മാറ്റങ്ങൾ വരാം. പക്ഷെ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ 10% മതിയാവില്ല. ഒരു 140 കിലോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 10% മതിയാവില്ല. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ 10%, പിന്നെ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാം.
0: ചുരുക്കത്തിൽ ശരീരഭാരം ഇത് വലിയൊരു
1: അതെ നിർണായകമായ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളെ ശരീരഭാരത്തിൽ ഇപ്പോൾ ഒരാൾ വളരെ തടി കൂടിയ ആളാണ്, ശരീരഭാരം കൂടിയ ആളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ആ കൂടിയ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്തോറും നമ്മളെ ശരീരത്തിൽ എന്താകുമെന്ന് വെച്ചാൽ ലിവറിലേക്കും കൊഴുപ്പ് കൂടുതൽ അടിയാൻ കാരണമാവും. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും, പിന്നെ കൊളസ്ട്രോളിൽ ഉൾപ്പെട്ട ട്രൈഗ്ലിസറൈഡ് LDL എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ, കൊഴുപ്പിനെ ലിവറിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ സഹായിക്കും.
0: ഭക്ഷണത്തിൻ്റെ കാര്യം പലതും നേരത്തെ സൂചിപ്പിച്ചുവെങ്കിലും പൊതുവെ നമ്മൾ മലയാളികൾ മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ഭക്ഷണ രീതി അറിയപ്പെട്ടതാണല്ലോ. ഇതിൽ പ്രകടമായ എന്തെങ്കിലും മാറ്റങ്ങൾ പീസരുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലക്ക് മലയാളികളുടെ ഭക്ഷണക്രമത്തിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ഒക്കെ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നൊന്ന് നിർദ്ദേശിച്ചാൽ നന്നായിരിക്കും.
1: അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. മലയാളിയോട് ചോറ് കുറയ്ക്കാൻ പറയുക എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നമുള്ളത്. പക്ഷേ പലരും വിചാരിക്കാറ് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ ഇപ്പോൾ ചോറ് ഒഴിവാക്കണം. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഒരു നല്ലൊരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണമെന്നുള്ളതാണ്. അളവാണ് പ്രധാനം. അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചോറെടുക്കുന്ന അളവ് നമ്മൾ എന്ത് ചെയ്യുക, ചോറ് ഒരു പാത്രത്തിലെടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു നമ്മൾ വിളമ്പുന്ന തവിക്കോ 2 തവിയൊക്കെ എടുത്താൽ മതി. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, പച്ചക്കറികൾ, സാലഡുകൾ, പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഇങ്ങനെ അതേ പ്ലേറ്റിലേക്ക് കൂടുതൽ എടുക്കുക, ചോറിൻ്റെ അളവ് കുറയ്ക്കുക, അഥവാ അന്നജങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഞ്ചസാര. നമ്മൾ പഞ്ചസാരയുടെ അളവ് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നുള്ളത് പ്രോസസ്ഡ് ഫുഡുകളാണ്. നമുക്കിപ്പോൾ സുലഭമാണ് പ്രോസസ്ഡ് ഫുഡുകൾ, പാക്കറ്റിലും ഇതിലൊക്കെ വരുന്ന പ്രോസസ്ഡ് ഫുഡുകളിൽ അവർ ചേർക്കുന്ന പല സാധനങ്ങളും നമ്മളെ ലിവറിനും പല അവയവങ്ങൾക്കും മോശമാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നന്നേ കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു നേരെങ്കിലും നല്ലൊരു പച്ചക്കറി നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വറുത്ത് പൊരിക്കാതെ കറി വെച്ച് എണ്ണ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, ആവശ്യത്തിന് നല്ലവണ്ണം വെള്ളം കുടിക്കുക. ഓരോരുത്തരുടെ ശരീരഭാരത്തിന് ആനുപാതികമായിട്ട് കഴിക്കുക. നമ്മളൊരു ആവറേജ് പറയുക 2-2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം നിർബന്ധമായിട്ടും കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ മറ്റു ഈ ദുശ്ശീലങ്ങളിൽ പെട്ട മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഭക്ഷണത്തിനെ സംബന്ധിച്ച് ഒരു നട്ട്ഷെല്ല് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ നല്ലത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ജ്യൂസുകൾ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല, അത് ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെ കളഞ്ഞ് നമ്മൾ രുചിക്ക് വേണ്ടി മാത്രം കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ശ്രമിക്കുക.
0: അടുത്ത കോളർ നോക്കാം. ഹലോ.
5: ഹലോ. ആ, ഞാൻ കഴിഞ്ഞ വർഷം സ്കാൻ ചെയ്ത സമയത്ത് സെക്കൻഡ് ഗ്രേഡ് ആയിട്ടുണ്ട്. ഹെപ്പറ്റോമെഗാലി കാണിച്ചത്. പിന്നെ ഞാൻ ഭക്ഷണത്തില് അരിഭക്ഷണം കുറച്ചു, പഞ്ചസാര എണ്ണ അങ്ങനെയൊക്കെ ഒഴിവാക്കി. ഈയൊരു വർഷമായപ്പോ സ്കാൻ ചെയ്തപ്പോ ഫസ്റ്റ് ഗ്രേഡ് ആയിട്ടുണ്ട് അത്. അപ്പൊ ഇനി എനിക്കൊരു എനിക്കത് കണ്ടുപിടിച്ചിട്ടില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വരിക. അത് മാറിയിട്ടിന്റെ അങ്ങനെ ഭക്ഷണത്തിൽ എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെ ഒരു ഉള്ളിലൊരു ഭയമുണ്ട്.
1: തീർച്ചയായിട്ടും
5: നല്ലത്. അത് മാറ്റം തന്നെയാണോ? അത് സെക്കൻഡ് ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡിലേക്ക് വന്നത് നല്ല മാറ്റം തന്നെയാണോ?
1: ആ, നമ്മളെ ഗ്രേഡിൽ വ്യത്യാസം വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ഫാറ്റി ലിവർ മാറി എന്ന് പറയാൻ കഴിയില്ല. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ശരീരഭാരം കൂടിയ ആളാണോ, ഇങ്ങനെ തടിയുള്ള ആളാണോ? അല്ലല്ല, ശരീരഭാരം കൂടിയ ആളാണോ? അത്യാവശ്യം തടിയുള്ള ആളാണ്. അല്ല, പാരമ്പര്യമായിട്ട് ലിവറിന്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ, അപ്പൊ എന്താന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ പൊതുവെ മറ്റു മരുന്നുകളൊന്നും എടുക്കുന്ന ആളല്ലല്ലോ, ഷുഗറ് കൊളസ്ട്രോള്.
5: അപ്പൊ
1: പൊതുവെ നിങ്ങൾ ലോ റിസ്ക് കാറ്റഗറി ആണ്. എന്നിരുന്നാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കൊരു ഭയം എന്നുണ്ടെങ്കിൽ ഒരു തവണ നമുക്ക് ആ ഫൈബ്രോസ്കാൻ പോലത്തെ ടെസ്റ്റുകൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറുടെ സഹായത്തോടെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമുക്ക് പറയാം നിങ്ങളെ ഫാറ്റി ലിവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വേറെ ഒന്നുള്ളത്, നമ്മൾ ഗ്രേഡ് 2 ഗ്രേഡ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചങ്ങോട്ടും പോവാം. അപ്പോൾ നമ്മളെ ഭക്ഷണത്തിലെ നിയന്ത്രണം എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ നമ്മുടെ ഈ ഭയത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഒരു ഫൈബ്രോസ്കാൻ, ഒരു ഡോക്ടറുടെ സഹായം തേടി അതിന്റെ 1-2 ടെസ്റ്റുകളും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ, ക്ഷീണത്തിന് പല കാരണങ്ങളുണ്ടാവാം, ഇത് മാത്രം ആവണമെന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ഇതിനൊരു ഇങ്ങനെ ഒരു ഭയമുണ്ട്, ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്, അപ്പൊ നമുക്ക് ഈ ഫൈബ്രോസ്കാൻ പോലത്തെതും കൂടെ ഒന്ന് ചെയ്താലോ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതങ്ങ് ചെയ്താൽ കുറച്ചുകൂടെ ആശ്വാസമായിരിക്കും. അല്ല, നമ്മുടെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ തന്നെ കുറച്ചൊരു വലിയ സ്കാനിങ് ആണ്. വലിയ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതൊക്കെ രീതി അത് തന്നെയാണ്, അതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ ചിലവ് കൂടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ സമയം എടുക്കും അതിന്. പിന്നെ അത് വെറും വയറ്റിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ വയറിൽ വെച്ച് മറ്റേ അൾട്രാസൗണ്ട് ചെയ്യണ പോലെ തന്നെ ചെയ്യുക. വെക്കുന്ന സാധനത്തിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൂ, അതിനുപയോഗിക്കുന്ന മെഷീൻ്റെ ഉപകരണങ്ങൾക്ക് അത്രേ ഉള്ളൂ.
0: വ്യക്തമായല്ലോ. വയ്യ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തിയപ്പോൾ വ്യായാമത്തിൻ്റെ കാര്യം വളരെയധികം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഏതൊക്കെ തരം വ്യായാമങ്ങളാണ് ഇതിൽ കൂടുതൽ ഫലപ്രദം? നടത്തം മാത്രം മതിയോ എന്നാണ് ഒരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിക്കുന്നത്.
1: നടത്തം മാത്രം ഒരു പരിപൂർണ എക്സസൈസ് അല്ല. നടത്തം നമ്മുടെ ഹാർട്ടിന് കുറച്ച് ഗുണം ചെയ്യുന്നൊരു എക്സസൈസാണ്, നമ്മുടെ മുട്ടുകാലുകൾ കുറച്ച് നല്ലതാണ് എന്നതിലുപരി അതൊരു ഭയങ്കര മാജിക് എക്സസൈസ് ഒന്നുമല്ല. നമ്മളൊരു എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യണം, നമ്മുടെ ജോയിൻറ്റുകൾ കൂടുതൽ വർക്ക് ചെയ്യണം, നമ്മുടെ മസിലുകൾ വർക്ക് ചെയ്യണം, അപ്പോഴേ അതൊരു പരിപൂർണ എക്സസൈസ് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നടത്തത്തിൻ്റെ കൂടെ മസിൽ വർക്ക് ചെയ്യുന്ന എക്സസൈസുകളും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് സാധാരണയായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഭാരങ്ങൾ എടുത്തുകൊണ്ടുള്ള എക്സസൈസ്, ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി മസിൽ ഇത് ചെയ്യുക. എല്ലാവർക്കും പക്ഷേ ജിമ്മിൽ പോകാനും സമയം കിട്ടിയെന്ന് വരില്ല. ഞാൻ പേഷ്യൻസിനോട് സിമ്പിളായിട്ട് പറയാറ്, കുപ്പിയിൽ കല്ല് നിറച്ചിട്ട് അതൊരു വെയിറ്റ് ആയിട്ട് വരെ യൂസ് ചെയ്യാം. നമുക്കൊരു മസിൽ എക്സസൈസായിട്ട് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ പുഷപ്പ് പോലത്തെ എക്സസൈസുകൾ നല്ലൊരു മസിൽ എക്സസൈസാണ്, കുറേ ഒരുപാട് മസിലുകൾ വർക്ക് ചെയ്യുന്നൊരു എക്സസൈസാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ എക്സസൈസാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഴ്ചയിൽ ഒരു 150 മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയും, അഥവാ അത്യാവശ്യം ക്ഷീണിക്കുന്ന വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ 150 എങ്കിലും വേണം. ആവശ്യത്തിന്. പിന്നെ ഓരോരുത്തരുടെ രോഗത്തിനനുസരിച്ച് ഇപ്പോൾ ഹൃദ്രോഗികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ജനറലി നമ്മൾ പറയുന്നത് ഈ കോമ്പിനേഷനായിട്ട് എക്സസൈസ് ഒരു 150 മിനിറ്റെങ്കിലും ആഴ്ചയിൽ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 1 കിലോമീറ്റർ വളരെ ലാഘവത്തോടുകൂടെ സിമ്പിളായി അധികം ക്ഷീണിക്കാതെ നടന്നതുകൊണ്ട് ഗുണങ്ങളൊന്നുമില്ല, നമ്മൾ ആ 1 കിലോമീറ്റർ കണ്ട ഗുണം മാത്രമേ കിട്ടുള്ളൂ.
0: ഹലോ,
6: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
6: ഹലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മള് ഈ കീറ്റോ ഡയറ്റും ഈ ഫാറ്റ് ലിവറും തമ്മിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ?
1: ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ് അത്. എങ്ങനെ നമ്മൾ ആൻസർ പറഞ്ഞാലും കുറച്ച് കോൺട്രവേഴ്സീസ് വരാം. ഇതിൽ മെയിൻ ഉള്ളത് കീറ്റോ ഡയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നജങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീന് ഫാറ്റ് പോലത്തെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡയറ്റാണ്. ഇതിൽ ഫാറ്റി ലിവറിന് ഗുണമുള്ളതായിട്ട് ചിലർ അവകാശപ്പെടാറുണ്ടെങ്കിലും ഒരു ഭയങ്കരമായൊരു ഒരു പഠനങ്ങളിലൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഗുണം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഒരാൾ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ആളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ അവിടെ മെച്ചപ്പെടും. പിന്നെ തീർച്ചയായിട്ടും അവരുടെ ശരീരഭാരം കുറയും. അപ്പോൾ ഒരാൾ കീറ്റോ ഡയറ്റ് എടുത്തിട്ട് ഫാറ്റി ലിവറിന് ഗുണം വരുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ടും അവരുടെ ശരീരഭാരം കുറയുന്നതുകൊണ്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭാരം കുറച്ചാൽ ഫാറ്റി ലിവറിന് ഗുണമുണ്ടാവാം, ആ രീതിയിൽ ഗുണം കിട്ടാം. പക്ഷേ ഇപ്പോൾ ദീർഘകാലം കീറ്റോ ഡയറ്റ് ചെയ്യുന്നതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതാണ് ഞാൻ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞത്. കാരണം അതിനുപയോഗിക്കുന്നപ്പോൾ ചില കീറ്റോ ഡയറ്റ്, എല്ലാവരും കീറ്റോ ഡയറ്റ് അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. കാരണം അതിനുപയോഗിക്കുന്ന പ്രോട്ടീനുകളുടെയും കൊഴുപ്പുകളുടെയൊക്കെ ക്വാളിറ്റി

0: ഫാറ്റി ലിവറിന് ഭാരം കുറഞ്ഞത് കൊണ്ട് ഗുണം കിട്ടിയേക്കാം, അങ്ങനെ പറയാൻ കഴിയുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്യൂ.
2: ഫീഡ്ബാക്ക് വഴി ഒന്ന് മറ്റൊരു ചോദ്യം, ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഫാസ്റ്റിംഗ്, അതുപോലെ ഇപ്പോൾ ഈ കർത്താവ് ചോദിച്ച കീറ്റോ ഡയറ്റ്, ഡീറ്റോക്സ് പാനീയങ്ങൾ എന്നിവയെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം എന്ന ചോദ്യം.
0: ഡോക്ടറുടെ അഭിപ്രായം വളരെ മോശമാണ്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഡീറ്റോക്സ് പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നമ്മളെ പറ്റിക്കുന്ന ഒരു കാര്യം വേറെ ഇല്ല. അത് പ്യുവർ മാർക്കറ്റിംഗ് കാര്യം മാത്രമാണ് ഡീറ്റോക്സ് പാനീയങ്ങൾ. കാരണം അത് അത്ര ഒരു മാജിക് പാനീയമായിരുന്നെങ്കിൽ നമ്മൾ എത്ര പേർക്ക് ഇന്ന് ഇവിടെ ലിവർ ഡിസീസ് ഉണ്ടാവുമായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ ചിലതൊക്കെ ചെറിയ ക്വാളിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഡീറ്റോക്സ് പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തരത്തിനെ മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് മഹത്വവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറലി നമ്മൾ ഡീറ്റോക്സ് പാനീയങ്ങളെ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം നല്ലതിനേക്കാൾ കൂടുതൽ മോശം സാധനങ്ങളാണ് അതിൽ കൂടുതൽ. 90% ബ്രാൻഡുകളൊക്കെ അതിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് പറയില്ല. കീറ്റോ ഡയറ്റ് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉള്ളത് ഈ ഒന്നിടവിട്ട ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്, അഥവാ ഒരു ദിവസത്തിൽ 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ 8 മണിക്കൂർ കഴിക്കുക, അല്ലെങ്കിൽ 14 മണിക്കൂർ കഴിക്കാതിരിക്കുക, 10 മണിക്കൂർ കഴിക്കുക. ഇതിനൊക്കെ നേരത്തെ കീറ്റോ ഡയറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതിന് നേരിട്ട് ഗുണങ്ങളില്ല. പക്ഷേ ചിലവർക്ക് ഇപ്പോൾ ഭക്ഷണത്തിനോട് അമിതമായ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിലൂടെയൊക്കെ ചിലപ്പോൾ കുറച്ച് കൺട്രോൾ ആർജിക്കാറുണ്ട്. അതിലൂടെ അവരുടെ ഭാരം കുറയാറുണ്ട്. അതിലൂടെ അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞു കാലറി ഇൻടേക്ക്, അഥവാ ഓരോ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന എനർജിയുടെ കണക്ക്, ആ കാലറി ഇൻടേക്ക് കുറക്കാൻ കഴിയാറുണ്ട്. അങ്ങനെ ഒരു ഗുണം വരാറുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ഇതൊന്നും എല്ലാവർക്കും പറ്റില്ല. ഇപ്പോൾ ഒരു ഷുഗർ രോഗിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആൾ സമയത്ത് മരുന്നെടുക്കുന്നുണ്ട്, സമയത്ത് ഭക്ഷണം കഴിച്ചാലേ ഷുഗർ കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും പറ്റില്ല. പക്ഷേ നമുക്ക് കുടുങ്ങി നമുക്ക് ഭാരം കുറക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാതാവുമ്പോൾ വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു മാർഗം അത്ര പറ്റും.
2: അടുത്ത കോളർ നോക്കാം. ഹലോ,
1: വാലൈക്കും
2: അസ്സലാം വറഹ്മത്തുള്ളാ.
1: ഈ ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും കോമൺ ആണ്, എന്തൊക്കെയാണ് സാധാരണഗതിയായിട്ട് കാണാം?
0: നമ്മള് ഫാറ്റി ലിവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിലപ്പോ മിക്ക ആളുകൾക്കും ലക്ഷണങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. നമ്മൾ മറ്റു സ്കാനിങ്ങിന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ കണ്ടെത്താം, അല്ലെങ്കിൽ കാലങ്ങളായി ഡയബറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ മാറാത്തവർ അങ്ങനത്തെവർക്കൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇനി നമ്മൾ രോഗികളിൽ നിന്ന് കൂടുതൽ ലക്ഷണങ്ങൾ കാണാറുള്ളത് ചിലവർ വയറിൻ്റെ വലതു മുകൾ വശത്തായിട്ട് ഒരു അസ്വസ്ഥത പറയാറുണ്ട്. അത് പക്ഷേ അതിന് പല കാരണങ്ങളും ഉണ്ട്. അവിടെ ലിവർ മാത്രമല്ല, നമ്മളെ പിത്തസഞ്ചിയുണ്ട്, അതിന് തൊട്ടുപുറത്ത് പാൻക്രിയാസ് ഉണ്ട്. അപ്പോൾ വലതുവശത്ത് ഒരു വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് കരുതിയിട്ട് അതെപ്പോഴും ലിവറിൻ്റെ അസുഖമാവണമെന്നില്ല, എന്നാലും അങ്ങനെ കാണാറുണ്ട്. പിന്നെ കൂടുതൽ പേരിലും കാണാറ് അകാരണമായിട്ടുള്ളൊരു ക്ഷീണം, അത് കാണാറുണ്ട്. പിന്നെ ചിലവരിൽ കാണുന്നത് നമ്മളെ ഭക്ഷണത്തിലുള്ള ദഹനത്തിലെ പ്രക്രിയകളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലർ സൂചിപ്പിക്കാറുണ്ട്. കാരണം ലിവർ ആ ഭാഗത്തു നിന്നുള്ള നമ്മുടെ പിത്തരസങ്ങൾക്കൊക്കെ കുറേ റോളുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ചില രോഗികളിൽ കാണാറുണ്ട്. അപ്പോൾ ഇന്ന ലക്ഷണം എന്ന് എടുത്തു പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതലാണ് കൂടുതൽ കാണാറുള്ള ലക്ഷണങ്ങൾ. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള കൂടുതൽ രോഗികളിലും ലക്ഷണം ഒന്നും ഉണ്ടായിട്ടുമില്ല.
1: ഈ കുനിയുമ്പോഴുള്ള അടിവയർ വേദന ഇതിന്റെ ഭാഗമാണോ?
0: അടിവയറ് വേദന ലിവറായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ വയറിലെ വേദനകളെ നമ്മൾ എങ്ങനെ വേർതിരിക്കുകയെന്ന് വെച്ചാൽ, ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഏരിയകളിൽ ഏതൊക്കെ അവയവങ്ങളാണ് ഉള്ളത് എന്നുള്ളത് വെച്ചിട്ടാണ്. സാധാരണ അടിവയറ് വേദന നമ്മുടെ മൂത്രസഞ്ചി, മൂത്രാശയം, വൻകുടൽ ഈ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് കാണാറുള്ളത്. ലിവറിൻ്റെ വേദന അവിടെ കാണാറില്ല.
1: ഇതിനടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ബാധിക്കുന്ന ഒരു
0: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പലർക്കും നമ്മൾ ഫാറ്റി ലിവർ കണ്ടെത്താറ് മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിപ്പോ നിങ്ങളുടെ വേദന അതുകൊണ്ടായിരിക്കണം, നിർബന്ധമില്ല, ഇങ്ങനെ വന്നതായിരിക്കാം. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അങ്ങനെ ആവാനാണ് സാധ്യത നിങ്ങളുടെ കാര്യത്തിൽ.
1: നമുക്ക് ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അധികം?
0: നിങ്ങൾ വേറെ മരുന്നുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ?
1: ഞാനൊരു ആയുർവേദമൊക്കെ കണ്ടിരുന്നു, അത്യാവശ്യം മരുന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: എന്തിനു വേണ്ടിട്ടാ?
1: ഈ ഫാറ്റി ലിവറിന്റെ
0: അല്ല, മറ്റു മരുന്നുകളൊന്നും ഇല്ലല്ലോ അല്ലേ?
1: വേറെ ഒന്നുമില്ല.
0: അപ്പോ ഇതിന് കാര്യമായിട്ടുള്ളത് തന്നെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, ഭക്ഷണം, എക്സസൈസ്, ഉറക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ ഇതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, വർഷാവർഷമെങ്കിലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക.

0: ഓക്കേ,
1: വയ്യാക്കും ഇൻഷാല്ലാ. നമ്മുടെ സമയം അവസാനിക്കാറായി. അവസാനമായി വന്ന ചോദ്യങ്ങളിൽ ഒന്ന്, കുട്ടികളിലും യുവാക്കളിലും ഇത് തടയാൻ വേണ്ടി കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഏതോ കുടുംബനികളുടേതായിരിക്കാം ചെറിയ ചോദ്യം.
2: അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക. ചെറുപ്പത്തിലെ പച്ചക്കറിയൊക്കെ നല്ലോണം ശീലാക്കുക. പച്ചക്കറി ഒരു നേരമെങ്കിലും കഴിക്കുക, നമ്മളെ വീട്ടിലെ ശീലം അങ്ങനെ തന്നെ ആക്കുക. ഒരു നേരം പച്ചക്കറി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ പൊരിച്ചിട്ട് മാത്രമല്ല, കറി വെച്ചിട്ടും കഴിച്ച് ശീലാക്കാൻ ശ്രമിക്കുക. പിന്നെ അവർക്ക് കുറച്ച് ആക്റ്റീവ് ആവാൻ പഠിപ്പിക്കുക. ഇനിയിപ്പോൾ വരുന്നവരെല്ലാവരും എന്തായാലും ഫോൺ ഇതിൽ കൂടുതലായിരിക്കും, ഇനി വരാൻ പോകുന്ന ജനറേഷൻസ്. അപ്പോൾ അവർക്കൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ്, മേലനങ്ങിയിട്ടുള്ള എക്സസൈസുകൾ ശീലാക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറിയ ഐഡിയ കൊടുക്കുക. രോഗം പറഞ്ഞ കുട്ടികളെ പേടിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ അവർക്ക് ചെറുപ്പത്തിലെ ശീലമാക്കി കൊടുത്ത് അവരത് അങ്ങനെ ശീലിച്ച് തുടർന്ന് വന്നോളും. അത് തന്നെയാണ് മെയിനുള്ളത്. പിന്നെ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. അധികം ഉപദേശിക്കരുത്. നമുക്കിതിനെക്കുറിച്ചിട്ടൊന്ന് അവർക്ക് ഹാബിറ്റ് നമ്മൾ തന്നെ ഫോം ചെയ്യുക. ഏതൊരാളെയും ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്താൽ അതൊരു ഹാബിറ്റിലേക്ക് വരും.
1: അടുത്ത കോൾ നോക്കാം. ഹലോ,
0: ഹലോ, നമ്മുടെ ഭക്ഷണം കഴിച്ചാല് എന്ത് കഴിച്ചാലും തെറ്റി വരും. ഇത് ഈ ഫാറ്റി ലിവറിന്റെ കാരണമാണ്.
2: ഇത് ഫാറ്റി ലിവറിന്റെ ലക്ഷണമുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവാണ്. ഇത് നിങ്ങളുടെ അന്നനാളം സംബന്ധിച്ചോ ആമാശയം സംബന്ധിച്ചോ ഉള്ള എന്തെങ്കിലും ചെറിയ നമ്മുടെ പുണ്ണു പോലത്തെയോ അല്ലെ അന്നനാളത്തിൻ്റെ താഴ്ഭാഗത്തെ പ്രശ്നമാവാനാണ് സാധ്യത. കാരണം അത് ലിവറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണമായിട്ട് തീരെ കാണാറില്ല. നമ്മൾ കാണുന്നത് അന്നനാളത്തിൻ്റെ താഴെയുള്ള ഒരു വാൽവ് പോലത്തെ ഒരു അവയവം ഉണ്ട്, ഒരു ഉപകരണം ഉണ്ട് നമുക്കവിടെ ഇറങ്ങിപ്പോയ ഭക്ഷണം തിരിച്ചു വരാതിരിക്കാൻ. അവിടെ ചെറിയ ലൂസ് എന്തെങ്കിലും ഉണ്ടാവാം, അതാണ് സാധ്യത കൂടുതൽ. അത് തീർച്ചയായും ഇതാവാനാണ് സാധ്യത, ലിവറാവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഒന്ന് ഒന്ന് ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിച്ചിട്ട് തീരെ മാറ്റില്ലെങ്കിൽ എൻഡോസ്കോപ്പി എന്തെങ്കിലും ചെയ്തു നോക്കുന്നത് നല്ലത്
0: കേട്ടോ.
1: നമ്മുടെ സമയം അവസാനിക്കറായി. അവസാനമായി പേസിലൂടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനൊരു മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ട്.
2: മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം. നമ്മൾ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കണം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിന് ഭയം വേണ്ട. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കാറ് പേഷ്യൻസ് ഓടി വരും, സാറേ എൻ്റെ ലിവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കുമ്പോൾ അത് വളരെ പ്രാരംഭഘട്ടമായിട്ടേ കാണാറുള്ളൂ. നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ചിലവർ പറയും, ആ ഇത് കുഴപ്പമൊന്നുമില്ല, അത് ഫാറ്റി ലിവർ ഉണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ കൂട്ടുകാരനും ഉണ്ട് ഫാറ്റി ലിവർ എന്ന് പറയും. അപ്പോൾ രണ്ട് തരം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇത് രണ്ടും പാടില്ല. ഭയം ഒന്നും വേണ്ട, പക്ഷേ അതിനെ വളരെ നിസാരവൽക്കരിക്കാനും പാടില്ല. നമ്മളൊരു ജാഗ്രത ശ്രദ്ധയാണ് അതിന് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ പൊതുവെ നമ്മുടെ ഒരു ഹാബിറ്റുകൾ, ശീലങ്ങൾ കുറച്ച് നന്നാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ തിരക്കുള്ള ആളുകളാണെങ്കിലും കുറച്ചെങ്കിലും സമയം നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പലപ്പോഴും പേഷ്യൻസ് പറയും അത് തിരക്കൊണ്ടാണ് സാറേ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മളുണ്ടായിട്ടല്ലേ നമ്മളെ തിരക്കുള്ളൂ? അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ശരീരം നോക്കാൻ, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാറ്റിവെക്കുക, അത് എക്സസൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊതിയുണ്ടാവും, എല്ലാവർക്കും പല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ടാവും. അതിനൊക്കെ പക്ഷെ ഒരു കണക്ക് വേണം. ഞാൻ മാസത്തിൽ ഇത്ര തവണ കഴിക്കുക, ഞാൻ ആഴ്ചയിൽ ഇത്ര തവണയാണ് കഴിക്കുക എന്നുള്ളൊരു കണക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൊതികളും നടക്കും, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇത് നമ്മൾ ഫാമിലിയിലും ഡിസ്കസ് ചെയ്യുക, കുട്ടികൾക്ക് ശീലാക്കുക, എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇൻഷാല്ലാ കഴിയട്ടെ.
1: ഒരു കാര്യം വിട്ടുപോയി എന്ന് തോന്നുന്നു. പൊതുവെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസപരമായി പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പല കുട്ടികളും നേരത്തെ തന്നെ വീട് വിട്ട് ദൂരെയുള്ള കോളേജുകളിൽ പോകുന്നതും യഥാർത്ഥത്തിൽ ഞങ്ങൾ നേരത്തെ സംസാരിച്ചതിന് കൂട്ടത്തെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞല്ലോ. ആ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കാറില്ല. പല കുട്ടികളും വീട്ടിലെത്തുമ്പോഴേക്ക് 4 മണി 5 മണി ലഞ്ചൊന്നും കഴിക്കാതെ വരുന്ന സാഹചര്യം, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചു. ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കല്ലേ സൂചന നൽകുന്നത്? ഇത്തരം വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥികളോടും അവരെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളോടും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ്?
2: അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ആ പ്രായത്തിൽ നമുക്കൊരിക്കലും ആരോഗ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും അറിയില്ല, ബുദ്ധിമുട്ടും അറിയില്ല, നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരും ആവില്ല. അപ്പം ശരിക്കും നമ്മൾ മാതാപിതാക്കളാണ് അതിലേക്ക്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഇവർക്ക് ഊന്നി കൊടുക്കേണ്ടത്. കാരണം അവരാലോചിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഫിറ്റാണല്ലോ, ഒരുമിച്ച് പോയി ഒറ്റൊരു ഭക്ഷണമായിട്ട് ഒരുപാട് കഴിച്ചാൽ മതിയല്ലോ. പക്ഷെ അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കഴിക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നവും പറഞ്ഞു കൊടുക്കണം, ഒരുമിച്ച് പോയി കുറേ കഴിക്കുന്നതിൻ്റെ പ്രശ്നവും പറഞ്ഞു കൊടുക്കുക. എന്നാൽ തന്നെ നമുക്ക് വരും തലമുറയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും.
1: ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ടിഫിൻ എന്തെങ്കിലും കയ്യിൽ വെക്കുന്നത്
2: അതെ
1: നന്നായിരിക്കും.
2: അതെ, കാരണം നമുക്ക് വിശന്ന ഒരാളോട് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇപ്പം നമുക്ക് ഒന്നും കഴിക്കാൻ വഴിയില്ലെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഒരു സ്നാക്ക്, ആരോഗ്യപരമായൊരു സ്നാക്ക് നമ്മളെ കയ്യിൽ കണ്ടെത്തുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഈ ജോലിക്കാരോട് പറയുള്ളൂ, ഒന്ന് ഫ്രൂട്ട്സാണ് ഒരു ഓപ്ഷൻ, പിന്നെ ഒരു ഓപ്ഷൻ പുഴുങ്ങിയ മുട്ട, അത് തോടുകൊടുക്കുന്ന നമുക്ക് കൊണ്ടു നടക്കാം. ഒരു ഒരു അത്യാവശ്യം ടൈം വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. അത് അതാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത്. മുട്ട കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, മഞ്ഞടക്കം വരണമൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും കഴിക്കാം.
1: ഏതായാലും നമ്മൾ സമയം അവസാനിക്കാറായി. വളരെ ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി താങ്കളുടെ വിലപ്പെട്ട സമയം പി സി റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയതിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതാവും നമ്മുടെ ഈ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇൻഷാല്ലാ അടുത്ത ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യാശയും കൊണ്ട് ശ്രോതാക്കൾക്ക് നൽകിക്കൊണ്ട് പ്രോഗ്രാം അവസാനിച്ചതറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

എലിസബത്ത് ബാഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയെക്കുറിച്ച് ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിങ്ങനെയാണ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ അവരോട് പറയാതെ പിണങ്ങിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ മാതാപിതാക്കളെ വേറിട്ട് പോയി ജീവിക്കുന്നതിനിടയിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരൊന്ന് ഒരു നിമിഷം തിരിച്ചു വിളിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുന്ന ഒരു കഥയാണ്. ഓരോ കത്തുകൾ എഴുതുമ്പോഴും തിരിച്ച് അവർ ആ കത്ത് കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്ത് എഴുതുമ്പോഴും തിരിച്ച് മറുപടി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ്, ഒരു കത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത്, ആ ബോക്സ് പൊളിക്കുകയാണ്. അവത്താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ, അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേയറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയൻ പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും മലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ള ഒരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ, നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും, നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഹൃദയവസന്തം. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 52-53 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവും നമുക്കായി ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله آياته വല്ലാഹു അലീമുൻ ഹകീം. ലിയജ്അല മാ യുൽഖി അശ്ശൈത്വാനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽഖാസിയതി ഖുലൂബുഹും വഇന്നല്ലാലിമീന ലഫീ ശിഖാഖിം ബഈദ്.
4: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ 52-53 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രവാചകന്മാർ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ പിശാജ് അവിടെ വസ്വാസുണ്ടാക്കുകയും അത് ഹൃദയത്തിൽ ദുർബലതയുള്ള, വിശ്വാസ ദൗർബല്യമുള്ള ആളുകൾക്ക് ഒരു പരീക്ഷണമായി തീരുകയും, എന്നാൽ വിശ്വാസ ദൃഢതയുള്ള ആളുകളുടെ ഹൃദയത്തിൽ അതൊന്നും ഏശാതിരിക്കുകയും ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വമാ അർസൽനാ മിൻ ഖബ്ലിക, പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. വമാ അർസൽന, നാം അയച്ചിട്ടില്ല. മിൻ ഖബ്ലിക മിർ റസൂലിൻ, നിനക്ക് മുമ്പ് ഒരു ദൂതനെയോ വലാ നബിയിൻ, ഒരു നബിയെയോ നാം അയച്ചിട്ടില്ല. ഇല്ല ഇദാ തമന്ന, അവർ ഓതി കേൾപ്പിച്ചാൽ. തമന്ന, ഓതി കേൾപ്പിച്ചാൽ. ഇദാ തമന്ന അൽ കശൈത്വാനു, പിശാജിട്ടുകൊടുത്തിട്ടല്ലാതെ. ഫി ഉംനീയതിഹി, അദ്ദേഹത്തിൻ്റെ പാരായണത്തിൽ, ആ ഓതി കേൾപ്പിക്കുന്നതിൽ പിശാജ് വസ്വാസിട്ട് കൊടുത്തിട്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയോ നബിയെയോ നാം നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകന്മാർ ഓതി കേൾപ്പിച്ചാൽ ആ ഓതി കേൾപ്പിക്കുന്നതിൽ പിശാജ് ഇട്ടുകൊടുത്തിട്ടല്ലാതെ, അഥവാ അവിടെ വസ്വാസ് ഉണ്ടാക്കിയിട്ടല്ലാതെ ഒരു പ്രവാചകനും ഓതിക്കൊടുത്തിട്ടില്ല എന്നർത്ഥം. എന്നാൽ അള്ളാഹു മായിച്ചു കളയും, അപ്പോൾ അള്ളാഹു മായിച്ചു കളയും മായുൽക്കി ഷെയ്ത്വാൻ, പിശാചിട്ട് കൊടുക്കുന്ന ആ കാര്യത്തെ. സുമ്മയുഹിക്കുമുല്ലാഹു ആയാതിഹി, പിന്നീട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ബലപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ബലപ്പെടുത്തുകയും ചെയ്യും. വല്ലാഹു അല്ലാഹു അലീമുൻ, എല്ലാം അറിയുന്നവനും ഹക്കീം യുക്തിമാനുമാകുന്നു. ഇതാണ് ആദ്യ ആയത്തിൻ്റെ അർത്ഥം. അഥവാ പ്രവാചകനോട് പറയുകയാണ്, അള്ളാഹു നിനക്കു മുമ്പ് ഒരു നബിയെയോ ഒരു റസൂലിനെയോ അയച്ചിട്ടില്ല, എങ്ങനെയല്ലാതെ ആ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുന്ന സമയത്ത് പിശാച് തൻ്റെ ദുർബോധനം അവിടെ ചെലുത്തും. അങ്ങനെയല്ലാതെ ഒരു പ്രവാചകനും ആയത്തുകൾ കേൾപ്പിച്ചിട്ടില്ല, ഓതിക്കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹു പിശാച് നടത്തുന്ന ആ ദുർബോധനത്തെ മായ്ച്ചു കളയുകയും ആ വചനത്തെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ആദ്യ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്തിൽ എന്നാൽ പിശാചിട്ട് കൊടുക്കുന്ന ആ ദുർബോധനം, പിശാചിട്ട് കൊടുക്കുന്നതായ ആ വസ്വാസ്, ആ ദുർബോധനം ആയിത്തീരാൻ വേണ്ടി, ഫിത്തിന, ഒരു പരീക്ഷണമായിത്തീരാൻ വേണ്ടി. ആർക്ക്? ലില്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾക്ക്. ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ വൽഖാസിയത്തി ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പരുഷമായ, കടുത്തുപോയ ഹൃദയങ്ങൾ, കടുത്തുപോയ ആളുകൾക്കും ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾക്കും ആ പിശാച് ചെലുത്തുന്ന ആ ദുർബോധനം ഒരു പരീക്ഷണമായി തീരാനും വേണ്ടിയാണ്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്നല്ല അത് മായ്ച്ചു കളയുകയും ബലപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ളവരും ഹൃദയം കടുത്തുപോയതുമായ ആളുകളെ സംബന്ധിച്ച് അത് അവർക്കൊരു പരീക്ഷണമായി തീരുകയും ചെയ്യും. വഇന്നല്ലാലിമീന, തീർച്ചയായും അക്രമകാരികളായ ആളുകൾ, ലഫീ ശിഖാഖിം ബഈദ്, വിദൂരമായ കക്ഷി മാത്സര്യത്തിലാകുന്നു. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിനക്ക് മുമ്പ് നാം ഒരു നബിയെയോ ഒരു റസൂലിനെയോ അയച്ചിട്ടില്ല, അവരൊക്കെ അവരുടെ ജനതയിൽ വന്ന് ഓതിക്കൊടുക്കുമ്പോൾ അവിടെ പിശാച് ആ ഓതിക്കൊടുക്കുന്നതിൽ ദുർബോധനം നടത്തും, വസ്വാസ് ഉണ്ടാക്കും എന്നർത്ഥം. എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുർബോധനത്തെ മായ്ച്ചു കളയുകയും ആ ആയത്തിനെ ബലപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾ, നിഫാക്കുള്ള, കാപട്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ ഹൃദയം കടുത്തുപോയതായ ആളുകൾ, എന്തു പറഞ്ഞാലും അത് ഹൃദയത്തിലേക്ക് കയറാതെ അവിശ്വാസികളായിട്ടുള്ള ആ ആളുകൾ, അത്തരം ആളുകൾക്ക് അതൊരു പരീക്ഷണമായി തീരുകയും ചെയ്യും അതിനുവേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു സാഹചര്യം കൂടെ തഫ്സീറുകളിലെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് സൂറത്തുൻ നജ്മ് പാരായണം ചെയ്യുകയാണ്. അങ്ങനെ ഫലം ബല ഹാദൽ മൗദ്, ഈ സ്ഥാനത്തെത്തിയപ്പോൾ ഏത്, അഫറായിത്തുമുല്ലാത്ത വൽ ഉസ്സ വമനാത സാലിസത അൽഖുറാ, അങ്ങനെ ആ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എത്തിയ സമയത്ത് പിശാച് അതിനിടയിൽ പറയുകയാണ്, ഓതി കേൾപ്പിക്കുക, അഥവാ പിശാച് പിശാചിൻ്റെ നാവിലൂടെ പറയുകയാണ്, എന്ത്, തിൽകൽ ഖറാനീ കൽഗുലാം വഇന്ന ശഫാഅതുഹുന്ന തുർതജാം എന്ന് പറഞ്ഞ് അതേ പ്രാസത്തിൽ പ്രവാചകൻ ഓതി വന്ന ആ ആയത്തിന് അഫറായിത്തുമുല്ലാത്ത വല്ലോസ എന്ന് പറഞ്ഞ ആ അതേ പ്രാസത്തിൽ തന്നെ അതിനെ തുടർന്ന് പിശാചും എന്തു ചെയ്യുകയാണ്, പിശാചിൻ്റെതായ ചില വാക്കുകളായിട്ട് അതിനെ ഓതുകയാണെന്നർത്ഥം. അങ്ങനെ അഥവാ അത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക, പ്രവാചകൻ അവിടെ ലാത്തയെയും ഉസ്സയെയും ഒക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് അത് കേൾക്കുന്നത്. അങ്ങനെ പ്രവാചകൻ അത് ഓതുന്നത് അങ്ങനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഓതി അതിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സുജൂദ് ചെയ്യുകയാണ്. ഫസജദ, പ്രവാചകൻ സുജൂദ് ചെയ്തു. വസജദു, അങ്ങനെ അവരെല്ലാ ആളുകളും എന്ത് ചെയ്തു? എല്ലാവരും അവിടെ, അഥവാ തഫ്സീറുകളിൽ കാണാം, അവിടെ മുസ്ലിം മുശരിക്കുമായിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു എന്നാണ്. അഥവാ മുശരിക്കുകളായ ആളുകൾ ഇത് കേട്ടപ്പോൾ പ്രവാചകൻ ഓതുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ ഇവിടെ ആ പുതിയ വാക്കുകൾ തിൽക്കൽ അറാനിയകൽ ഓല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങൾ പറയുന്നത് പിശാചാണ്. പക്ഷെ അവരിത് പ്രവാചകനാണ് പറയുന്നത് തെറ്റിദ്ധരിക്കുകയും പ്രവാചകന്റെ കൂടെ സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ പറയുകയാണ്, പ്രവാചകൻ നമ്മുടെ ദൈവങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞു, എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ, പ്രവാചകൻ തൻ്റെ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നൊക്കെ മുശരിക്കുകൾ എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. എന്ന് മാത്രമല്ല, ഈ വാർത്ത പരക്കുകയും ആ സമയത്ത് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നതായ ആളുകളുണ്ടായിരുന്നു, അവിടെ വരെ ഈ വാർത്ത എത്തി. അഥവാ മക്കയിലെ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചു, ഇനി മക്കയിൽ നിർഭയത്വത്തോടു കൂടി കഴിയാം, അതുകൊണ്ട് തിരിച്ചു മക്കയിലേക്ക് തന്നെ പോകാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, പ്രവാചകൻ ആ ആയത്ത് ഓതിയപ്പോൾ അവിടെ പിശാച് ശരിക്ക് അവൻ്റെ നാവിലൂടെ ചില വാക്കുകൾ ഓതി കേൾപ്പിക്കുകയാണ്. ഇത് മുശരിക്കുകളായ ആളുകളുടെ ചെവിയിൽ കേൾക്കുകയും അവരിത് പ്രവാചകനാണ് പറയുന്നത് എന്ന ധാരണയാൽ പ്രവാചകന്റെ കൂടെ സുജൂദ് ചെയ്യുകയും പ്രവാചകൻ തൻ്റെ പഴയ ദീനിലേക്ക് മടങ്ങുകയും പ്രവാചകൻ ലാത്തയെയും ഉസ്സയെയും ഒക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയുമൊക്കെയാണ് എന്നാണ് അവർ എന്ത് ചെയ്തത്? ധരിച്ചത്. അങ്ങനെ അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇതേ സമയം മുസ്ലിങ്ങളും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവരൊക്കെ സുജൂദ് ചെയ്തു, അപ്പോൾ അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇത് അബ്സീനിയയിൽ ആ വാർത്ത എത്തുന്നു, അവിടെയുള്ളവർ മക്കയിലെല്ലാവരും മുസ്ലിമായി എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, പ്രവാചകരെ, നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയോ ഒരു നബിയെയോ നാം അയച്ചിട്ടില്ല. ഇല്ലാ ഇദാ തമന്ന അൽക ശൈത്വാനു ഫി ഉംനിയതിഹി. ആ പ്രവാചകൻ ഒരു ആയത്തോതിക്കൊടുക്കുമ്പോൾ ആ ഓതുന്നതിൽ പിശാജ് ഇട്ടുകൊടുക്കും, അഥവാ പിശാജ് അവിടെ വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. പിശാജ് അവിടെ വസ്വാസ് ഉണ്ടാക്കും, അതാണ് പറയുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ആ വസ്വാസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഫയൻ സഹുല്ലാഹു മാ യുൽക്കി ശൈത്വാൻ, പിശാജ് ഓതിക്കൊടുക്കുന്ന ആ വസ്വാസ് അല്ലെങ്കിൽ പിശാജ് ഇട്ടുകൊടുക്കുന്നതായ ആ കാര്യങ്ങൾ അല്ലാഹു മായ്ച്ച് കളയും. ആ വിശ്വാസികളുടെ ഹൃദയത്തിൽ അതിനൊരു സ്വാധീനമുണ്ടാവുകയില്ല, വിശ്വാസികൾ അത് കേൾക്കുന്നില്ല. മാത്രമല്ല, സുമ്മ യുഹിക്കുമുല്ലാഹു ആയാത്തിഹി, അല്ലാഹു അവൻ്റെ ആയത്തുകളെ അവിടെ ബലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ എന്ത് ചെയ്യാണ്? പറയുകയാണ്. എന്നാൽ അവിടെ ഹൃദയത്തിൽ രോഗമുള്ള ആ ആൾ, ആ ഓതിക്കൊടുക്കുമ്പോൾ പിശാചിട്ട് കൊടുക്കുന്ന ആ ദുർബോധനം, ആ വസ്വാസ്, അത് ഹൃദയത്തിൽ രോഗമുള്ളതായ ആളുകൾ അഥവാ കാപഢ്യമുള്ള മുനാഫിക്കുകളായ ഒക്കെ ആളുകൾക്ക്, അതുപോലെ ഹൃദയത്തിലേക്ക് ഒന്നും കയറി ചെല്ലാത്ത, ഹൃദയം കഠിനമായി തീർന്ന ആളുകൾക്ക് അതൊരു പരീക്ഷണവുമായി തീർന്നു. അഥവാ അവർക്ക് തെറ്റിദ്ധാരണയുണ്ടായി, അവർ പ്രവാചകനൊക്കെ തങ്ങളുടെ ദൈവങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്, ആ തരത്തിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ എന്ത് ചെയ്യും അവരുടെ എന്ത് ചെയ്യും ഉണ്ടായി. വഇന്നല്ലാലിമീന, അങ്ങനെ അക്രമികളായ ആളുകൾ, ലഫീ ശിഖാഖിം ബഈദ്, അവർ വിദൂരമായ കക്ഷി മത്സരത്തിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏത് പ്രവാചകന്മാർ ഒരായത്ത് കേൾപ്പിക്കുമ്പോഴും പിശാജ് അവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളായ ആളുകളെ അത് ബാധിക്കുകയില്ല. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ഏശുകയില്ല, അവരെ അത് ബാധിക്കുകയില്ല. എന്നാൽ കാപഢ്യമുള്ള ആളുകൾ, ഹൃദയകാഠിന്യമുള്ള ആളുകൾ, ആ ആളുകൾക്ക് ഇതൊരു പരീക്ഷണമായി തീരുകയും അവർ പിശാചിൻ്റെ വസ്വാസിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ ഒരിക്കലും അകപ്പെടാതെ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം.

ലിയജ്അല മാ യു

0: കൃത്യമായി പഠിക്കുവാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 52-53 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. പ്രവാചകന്മാർ ഓതിക്കൊടുക്കുമ്പോൾ പിശാജ് ദുർബോധനം നടത്തും, എന്നാൽ അത് വിശ്വാസ ദുർബലതയുള്ളവർക്ക് പരീക്ഷണമായി തീരും. ഈ കാര്യമാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കായി ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സുലാഹി.
2: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നാലേ ഇവിടുന്ന് ചെലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹം, ആകെയുള്ളൊരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും. വാപ്പ അത് വാങ്ങും, നേരെ പറമ്പ് കയറി. അവന് പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒരൊറ്റപ്പുടുത്തണ പിടിച്ച് കയ്യിൽ നിന്നാണ്, എറിയരുത് വാപ്പ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല, ഇപ്പോൾ മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
3: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
2: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ. പക്ഷെ വീട്ടിൽ സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ദൃശ്യം, യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിന്റെ യാത്രാ വിവരണത്തിന് ശബ്ദം നൽകുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അവിടുന്ന് സദർ ബസാർ മാർക്കറ്റ് ഒരു നേരിയ രാത്രിക്കാഴ്ച കടകമ്പോളങ്ങൾ അടച്ചു തുടങ്ങിയിരുന്നു. ഏതായാലും ചെറിയ രീതിയിൽ ഒരു പർച്ചേസിംഗ് നടത്തി ഭക്ഷണം കഴിച്ച് നേരെ മെട്രോ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ ഡൽഹി സിറ്റിയോട് വിട പറയുകയാണ്. ഇനി സഞ്ചാരികളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിൻ്റെ താഴ്വാരങ്ങളിലേക്ക് നീങ്ങുകയാണ്. സെപ്റ്റംബർ 20-ാം തീയതി രാത്രി 11:30 ഉദരംപൂരിലേക്കുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു. ഏകദേശം ഡൽഹിയിൽ 12 മണിക്കൂർ 646 കിലോമീറ്റർ ഇനി യാത്രയുണ്ട്. എല്ലാവരും ക്ഷീണിതരാണ്. എക്കോണമി ക്ലാസ് ആയതുകൊണ്ട് സുഖമായൊന്ന് ഉറങ്ങിപ്പോവാം. തിരക്കും കമ്മിയാണ്. അങ്ങനെ ഞങ്ങൾ ജമ്മുവും കഴിഞ്ഞ് 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഉദയം പേരൂർ സ്റ്റേഷനിലെത്തി. ഒരു ആളൊഴിഞ്ഞ സ്റ്റേഷൻ. ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും കിലോമീറ്ററുകൾ താണ്ടണം. ഞങ്ങൾക്ക് ആദ്യം എത്തേണ്ടത് ഉദംപൂർ ടൗണിലേക്കാണ്. ടാക്സികൾ വിളിക്കുന്നുണ്ട്, ചാർജ് കൂടുതലാണ്. അവരുമായി തർക്കത്തിലേർപ്പെടുന്ന സമയം ഒരു കുട്ടി ബസ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഉദംപൂർ ടൗണിലേക്കാണ്. മറിച്ചൊന്നും ചിന്തിച്ചില്ല. ബാഗേജുകളെല്ലാം അവർ തന്നെ ബസ്സിൻ്റെ മുകളിലേക്ക് കയറ്റി. വെറും 30 രൂപ പോയിന്റ് മാത്രമാണ്. അരമണിക്കൂറിനകം ഉദംപൂർ ടൗണിലെത്തി. ടൗൺ എന്നൊന്നും പറയാനില്ല, ചെറിയൊരു സ്റ്റോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പോവാനുള്ളത് ആദ്യം ബിനിഹാൽ, പിന്നെ ശ്രീനഗർ. സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. ബസ്സുകൾ വളരെ വിരളമാണ്. കൂടാതെ അതിനുവേണ്ടി കാത്തു നിൽക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ വൈകുകയും ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബനിഹാൾ എത്തിയെങ്കിൽ മാത്രമേ 5 മണിക്കുള്ള ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഷെയർ ടാക്സി വിളിച്ച് പെർ ഹെഡ് 300 രൂപ നിരക്കിൽ ഞങ്ങൾ യാത്രയായി. സമയമാകട്ടെ രാത്രി 1:10. ഏകദേശം ദൂരം 89 കിലോമീറ്റർ കാണും. 3 മണിക്കൂർ യാത്ര ചെയ്ത് ശരിയായ രീതിയിൽ. ഈ യാത്ര തികച്ചും അവിസ്മരണീയം തന്നെ. റോഡിൻ്റെ ഒരു ഭാഗം പർവ്വതനിരകൾ, മറുഭാഗം പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ആരെയും അത്ഭുതപ്പെടുത്തുന്ന അത്യധികം മനോഹര കാഴ്ചകൾ. പകച്ചു നിന്നുപോകും. പച്ചപ്പ് നിറഞ്ഞ ഈ അത്ഭുത കാഴ്ച ഈ യാത്രയിലെ വേറിട്ടൊരു